0: ാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. അതല്ലാതെ ഇതിന്റെ സൈസ് വലുതായത് കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് സാധാരണയായിട്ട് സ്ത്രീകളിൽ ബുദ്ധിമുട്ടുകളായിട്ട് ഉണ്ടാവുക.
1: പിന്നെ സാധാരണയായിട്ട് ഇവർക്കിത് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും.
0: അതെ.
1: പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇത് ഉണ്ടെന്നിപ്പോ നമുക്ക് ഒരാൾക്ക് സാധാരണ ഒരു സ്ത്രീക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
0: അതെ, കോമൺ ആയിട്ട് ഇതിൻ്റെ ഈ ഗർഭപാത്രത്തിലെ മുഴകളെ സിംപ്റ്റംസിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മുടെ ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ക്രമാതീതമായ രക്തസ്രാവം, അതല്ലെങ്കിൽ സമയം തെറ്റിയുള്ള രക്തസ്രാവം, രക്തസ്രാവത്തിൻ്റെ സമയത്തുള്ള അതിക്രമാതീതമായ വേദന, അടിവയറ്റിലുള്ള വേദന, ഇതെല്ലാമാണ് ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകളായിട്ട് സാധാരണ അനുഭവപ്പെടുക. അതല്ലാതെ ഇതിൻ്റെ വലിപ്പം കാരണമുള്ള അടിവയറ്റിൽ ഇതേപോലെ ഒരു വലിപ്പത്തിലായിട്ട് നല്ല വലിപ്പത്തിലുള്ള മുഴകളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, മൂത്രമൊഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ്, അതായത് കിഡ്നിയിലെ യൂറിൻ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെയുള്ളത് കൂടുതൽ ഗർഭം ധരിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഗർഭാശയമുകൾ കാരണം ഉണ്ടാവാറുണ്ട്.
1: ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇനി ഇന്ന് നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? വളരെ കോമൺ ആയിട്ട് കാണുന്ന ചികിത്സകൾ എന്തൊക്കെയാണ്?
0: ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു ബിനൈൻ ആയിട്ടില്ല, അതായത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇൻ കേസ് സിംപ്റ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിനൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു തരം മുഴകളാണ്. അപ്പം അതിന് ഒരു മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. അത് മരുന്ന് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ സിംപ്റ്റംസിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച്. അതല്ലാതെ പിന്നെ ഉള്ളത് സർജിക്കൽ ഓപ്ഷൻസ് ആണ്. അതായത് ഒന്നുകിൽ ഗർഭപാത്രം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഈ ഗർഭപാത്രത്തിലെ മുഴകൾ മാത്രമായിട്ടോ എടുത്തു കളയുന്ന മയോമെക്ടമി ചികിത്സാ രീതികൾ. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ അഥവാ യൂട്രൈൻ ആർട്ടറി എംബളൈസേഷൻ.
1: നൂതന ചികിത്സാ രീതിയാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ തുടങ്ങിയ ഒരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്.
0: അതെ,
1: നോക്കാം നമുക്ക്. അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചികിത്സ എടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തുടക്കത്തിൽ ഒരാളത് നമുക്ക് കണ്ടെത്തി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഈ ഒരു ചികിത്സയിലേക്ക് പോകണോ, അതോ ആ സമയത്ത് നേരത്തെ നമുക്ക് സൂചിപ്പിച്ച പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേണൽ മെഡിസിൻ, ഗുളികകളോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ കഴിച്ച് ഇത് ഭേദമാകാനുള്ള സാധ്യത ഉണ്ടോ? എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഈ ഒരു ചികിത്സയിലേക്ക് നമ്മൾ വരേണ്ടത് എന്ന് പറയാം?
0: അതെ, പ്രാഥമികമായിട്ട് നമ്മൾ ഇതേപോലെ സിംപ്റ്റംസ് കണ്ടുവരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്കാനിങ് ആണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണം, പ്രിലിമിനറി ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും ഗർഭാശയ മുഴകൾ കാരണമാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമാണോ ഈ ആർത്തവ സമയത്തുള്ളതും മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളതെന്ന് കാരണം കിട്ടുന്നത്. പിന്നെ അതിനുശേഷം നമുക്കൊരു MRI സ്കാനിങ് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ ഗർഭാശയ മുഴകളാണെങ്കിൽ തന്നെ നമുക്കതൊരു ഏത് രീതിയിലുള്ളതാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, എത്രത്തോളം രക്തസപ്ലൈ അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു MRI സ്കാനിങ് നിർദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തു, പിന്നെ നമ്മൾ ഫോളോ അപ്പിൽ, അതായത് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ഇൻ്റർവെൽ, അതായത് ഒരു സമയത്തിനുള്ളിൽ അതിൻ്റെ വലിപ്പം കൂടി വരികയാണ് അല്ലെങ്കിൽ സിംപ്റ്റംസ് ഇതേപോലെ മരുന്ന് കഴിച്ചിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, അതേപോലെ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള സ്ത്രീകൾ, ഇവരിലെല്ലാം നമുക്ക് ഈ ഒരു യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്
1: അവർക്ക് ഈ ചികിത്സ.
0: അതെ, അതെ, അതെ.
1: ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മളെ ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ പ്രക്രിയ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ സർജറി പിന്നെ അവർക്ക് നേരത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു സിസ്റ്റമാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ ഒരു പ്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം.
0: അതെ, ഇത് ഒരു മെയിനായിട്ടൊരു ഡേ കെയർ അതല്ലെങ്കിൽ വളരെ മിനിമം ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഒരു ദിവസത്തെയോ മാക്സിമം ഒന്നോ രണ്ടോ ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ്. അത് വളരെ മിനിമലി ഇൻവേസീവ് ആണ്. മിനിമലി ഇൻവേസീവ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ കാര്യമായിട്ടുള്ള മുറിവുകളോ പാടുകളോ തുന്നലുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. വയറ് നമ്മൾ തുറക്കുന്നില്ല. കയ്യിലെയോ കാലിലെയോ ഒരു 90% കയ്യിലൂടെയാണ് നമ്മളിത് ചെയ്യാറ്. കയ്യിലൊരു ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു ചെറിയ സൂചി അല്ലെങ്കിൽ ഒരു ഷീത്ത് കടത്തിവിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് ഈ യൂട്രൈൻ ആർട്ടറികളെ, അതായത് ഗർഭാശയത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകളെ വളരെ സ്പെസിഫിക്കായിട്ട് നമ്മൾ കാനലേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ചെറിയ കണികകൾ, പോളിവിനൈൽ ആൽക്കഹോൾ, എംബോസ്ഫിയർ എന്നൊക്കെ പറയുന്ന കണികകൾ ഉപയോഗിച്ച് ഇതിൻ്റെ രക്തക്കോയിലുകളെ നമ്മൾ അടച്ചു കളയുകയാണ് ചെയ്യുക. ഈ രക്ത സപ്ലൈ നമ്മൾ അടച്ചു കളയുന്നത് മൂലം അതിന് ഓക്സിജനും വേണ്ട ബ്ലഡിലുള്ള ന്യൂട്രിയൻസൊന്നും കിട്ടാതെ ഈ ഗർഭാശയമുകൾ കാലക്രമേണ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അത് ചുരുങ്ങി ചെറുതായി ഇല്ലാതായി പോകുന്നു. അപ്പോൾ മുഴുവനായിട്ട് ആ ഫൈബ്രോയിഡിനെ എടുത്തു കളയുന്നില്ല, പക്ഷേ അതിനെ ഒരു ചുരുക്കി ഒരു സ്കാറ് പോലെയാക്കി യൂട്രസിനുള്ളിൽ തന്നെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്.
1: പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കയ്യിലെ നരമ്പിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്.
0: അതെ അതെ,
1: കൂടുതലും കയ്യിലെ നരമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ രീതിയിൽ, അതായത് വേദനേൻ്റെ ഒരു കാര്യം പറയണ വേണ്ട. അതുപോലെ എനിക്ക് തോന്നുന്നു സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അനസ്തേഷ്യന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ കൂടാതെ ഈ സ്ത്രീയിലെ ഗർഭപാത്രത്തിന് നമ്മൾ അവിടെ തന്നെ നിലനിർത്തുന്നുണ്ട്.
0: അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഭാവിയിൽ ഗർഭം ധരിക്കാനും അവർക്ക് ആർത്തവം നോർമൽ ആയിട്ടുള്ള എങ്ങനെ രീതിയിലാണോ വരേണ്ടത് ആ രീതിയിൽ നമ്മളത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക്
1: ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി സംശയം, മറ്റൊരു സംശയം വരിക. സാധാരണ ഇത് കേൾക്കുന്ന സമയത്ത് ശസ്ത്രക്രിയ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയും അല്ലെങ്കിൽ നമ്മുടെ സർജറിയും ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രോഗിക്ക് എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളത്?
0: അതെ, നമുക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മെയിൻലി ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പേഷ്യൻ്റ് രാവിലെ വരികയാണെങ്കിൽ അന്നേ ദിവസം ചെയ്ത് വേദനയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കടന്ന് നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും സാധിക്കും. ഇതിന് നമുക്ക് കാര്യമായിട്ട് അനസ്തീഷ്യോ അല്ലെങ്കിൽ നട്ടലിനുള്ള ഇഞ്ചെക്ഷനോ മയക്കലിൻ്റെയോ ആവശ്യമായിട്ട് വരുന്നില്ല. ചെയ്ത് കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളിൽ പേഷ്യൻറ്റ് നടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസത്തെ റെസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും പേഷ്യൻ്റ് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വയറിലോ ആടിവയറ്റിലോ കാര്യമായിട്ട് തുന്നലോ മുറിവോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ സർജറി കഴിഞ്ഞാലുള്ള റെസ്റ്റ് പോലത്തെ ആവശ്യങ്ങൾ വളരെ കുറവാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ചെയ്യുകയാണെങ്കിൽ.
1: ഓക്കെ, അപ്പോൾ ധാരാളം അഡ്വാൻറ്റേജുകളുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ. ഓപ്പൺ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പെയിനൊക്കെ അനുഭവപ്പെടും. പിന്നെ ഇതിന് ശേഷവും പെയിൻ ഉണ്ടാവുമെന്ന് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്നുള്ളത് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നൽകുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അധികം ദിവസം ഇല്ലാത്ത നമുക്ക് തിരിച്ചു വരാം, ഹോസ്പിറ്റലൈസേഷൻ അധികം വേണ്ടി വരുന്നില്ല എന്നുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഇതിന് കൂടെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, ജോലിക്ക് പുറത്തൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ അധികകാലം ലീവ് എടുക്കാതെ തന്നെ അവരുടെ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചെത്താൻ കഴിയും.
0: പിന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള വേദന ചെറിയ രീതിയിൽ ഈ ആർത്തവ സമയത്ത് ഉണ്ടാവുന്നതുപോലെ ഗർഭപാത്രത്തിൽ ചില ആൾക്കാരിൽ, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ അനുഭവപ്പെടാറുണ്ട്. അത് നമുക്ക് മെഡിക്കലി തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേദനയാണ് ഉണ്ടാവാറ്.
1: ചെറിയ രീതിയിലുള്ള
0: അത് കുറഞ്ഞ ശതമാനം പേഷ്യൻസിൽ, അവർക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് വേണ്ട രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസം കൊണ്ട് തന്നെ മാക്സിമം വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ ആയിട്ട് മാറാവുന്നതാണ്.
1: സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന മറ്റൊരു സംശയം, ഇതിന് വലിയ അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാറ് നേരത്തെ സൂചിപ്പിച്ചു, ഈ ഫൈബ്രോയിഡിലേക്ക് സപ്ലൈ വരുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അതിനെ ഇത് ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഈ ഗർഭാശയത്തിൽ തന്നെ മറ്റെന്തെങ്കിലും നമുക്ക് അപകട സാധ്യതകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസോ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയാമോ?
0: അതെ, വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ വേദന, അതായത് ചെയ്തു കഴിഞ്ഞാലുള്ള ഈ ഗർഭപാത്രത്തിനും മുഴകൾക്കും രക്തസപ്ലൈ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ആർത്തവ സമയത്തുണ്ടാകുന്നത് പോലെയുള്ളൊരു അടിവയറ്റിലുള്ളൊരു വേദനയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻ. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ പോസ്റ്റ് എംബോളൈസേഷൻ സിൻഡ്രോം, അതായത് ഓക്കാനം, ഛർദി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് വഴി തന്നെ സിംപ്റ്റംസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരിലാണ് ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാറ്. അപ്പോൾ അവർ നമുക്കൊരു 6 മന്ത്സ് ഗ്യാപ്പ്, ഗർഭം ധരിക്കുന്നതിനുള്ള ഒരു 6 മന്ത്സ് ഗ്യാപ്പ്, അതെ അതെ, അതിന് നമ്മളൊരു പറയാറുണ്ട്. പിന്നെ ചില ആൾക്കാരിൽ ഇതേപോലെ ഇൻഫെർട്ടിലിറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. സർജറി കഴിഞ്ഞതുപോലെ തന്നെയുള്ള ഗർഭം ധരിക്കാൻ ഇത് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ള ഒരു ചെറിയ സാധ്യത, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ട്.
1: കുറഞ്ഞ ശതമാനം കാണിക്കും.
0: അതെ,
1: ചികിത്സ കഴിഞ്ഞാൽ രോഗികൾക്ക് എന്തൊക്കെയാണ് അത് നേട്ടമുള്ളത്, അതുപോലെ തന്നെ ചികിത്സക്ക് ശേഷം രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൂടി ഒന്ന് പറയാം.
0: അതെ, നമ്മൾ ഇപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്സും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും വേദനയ്ക്കുള്ള മരുന്നുകളും വളരെ ടൈമായിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്ക് പേഷ്യൻ്റിന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറെ തുന്നെടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സർജറിയുടെ മുറിവിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അനസ്തീഷ്യയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പേഷ്യൻസിന് ഉണ്ടാവാറില്ല.
1: ഓക്കെ, ഇനിയിപ്പോൾ മറ്റൊരു സംശയം, സ്വാഭാവികമായിട്ടും ഈ ഒരു ചികിത്സാ രീതി ഇപ്പം നമ്മളെ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് ലഭ്യമാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ലഭ്യമാണോ എന്നുള്ളൊരു സംശയമുണ്ട്.
0: വളരെ ചുരുക്കം സെൻ്ററുകളിൽ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻ്ററുകളിൽ ഈ ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷൻ, കാത്ലാബ് സംവിധാനങ്ങളും ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റും അവൈലബിൾ ആയിട്ടുള്ള സെൻ്ററുകളിൽ ഇത് ലഭ്യമാണ്.
1: ലഭ്യമാണ്. പിന്നെ മറ്റൊരു ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമാണോ, അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്ന ഒരു ഇതിൻ്റെ ഒരു ചികിത്സ ചെലവുകൾ കമ്പയർ ചെയ്യുമ്പോൾ, സർജറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അധികമാണോ അല്ലെങ്കിൽ അതേ ലെവലാണോ അതോ കുറവുണ്ടോ?
0: നമുക്ക് ഒന്ന്, നമുക്ക് ഇപ്പോൾ ഉള്ള അവൈലബിൾ ഇതിൻ്റെ വെച്ചിട്ട്, ഇതിനുള്ള സാമഗ്രികളുടെ കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നല്ല കോസ്റ്റ്ലിയും അല്ല, പക്ഷേ സർജറിനേക്കാളും കുറച്ചൊരു മിനിമലി കുറച്ച് ചെലവുകൾ കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ സാധനങ്ങൾ
1: കുറച്ച്
0: കൂടുതലായിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് താനും.
1: ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ബെനിഫിറ്റ്സും കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സർജറിയിലേറെ.
0: അതെ, പ്രൊഡക്റ്റീവ് ലൈഫ്, ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും മിനിമം റെസ്റ്റും ഏറ്റവും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ ഒരു ഒരു മേജറായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു,
1: അതെ, അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളുകൾക്ക് ഏറ്റവും നല്ലത് ഇത് തിരഞ്ഞെടുക്കുന്ന തന്നെയാണ്, ഈ ഒരു എംബോളൈസേഷൻ, ഫൈബ്രോയിഡ് എംബോളൈസേഷൻ.
0: പിന്നെ ഗർഭപാത്രം നിലനിർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർ, വീണ്ടും ഗർഭം ധരിക്കാൻ
1: ആഗ്രഹമുള്ള
0: ആൾക്കാർ, അതേപോലെ തന്നെ വീണ്ടും ഗർഭം ധരിക്കാൻ ആഗ്രഹമുള്ള പേഷ്യൻസ്, ഒരു സർജറി വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യൻസ്, മാസമുറ കൃത്യമായിട്ട് തന്നെ വരണം,
1: നിലനിർത്തണം
0: എന്നാഗ്രഹിക്കുന്ന പേഷ്യൻസിന് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ വളരെ ശാശ്വതമായ ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ്.
1: ഓക്കെ, ഇനി മറ്റൊരു സംശയം, അല്ലെങ്കിൽ സാധാരണയായിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു, പിന്നീട് ഇത് വരാനുള്ള ഒരു സാധ്യത എന്താണ്, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ?
0: അതെ, റിക്കറൻസ് റേറ്റ് വളരെ മിനിമം. ഇപ്പോൾ ഒന്നുകിൽ ഈ മുഴകൾക്ക് രണ്ടാമത് സൈസ് കൂടി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്, അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള മുഴകൾ ഉണ്ടായി വരാൻ, കാരണം നമ്മൾ ഗർഭപാത്രം മുഴുവനായിട്ട് എടുത്ത് കളയുന്നില്ല. അപ്പോൾ തിയററ്റിക്കലി ആ ഓർഗൻ അവിടെ നിലനിൽക്കുമ്പോൾ അതിനുള്ളിൽ വീണ്ടും മുഴകൾ ഉണ്ടായി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഗർഭപാത്രം എടുത്തു കളയാതെ വീണ്ടും എംബ്ലൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗർഭപാത്രത്തിന് സപ്ലൈ ചെയ്യുന്ന വേറെ രക്തക്കോയലുകൾ വഴിയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ രക്ത സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ആ രക്തക്കോയലുകളും നമ്മൾ അടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു ശാശ്വത പരിഹാരം. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൂടെ ചേർക്കാനുള്ളത്, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ മാത്രമാണ്
1: ഇതേപോലെ വരാനുള്ള സാധ്യത,
0: റിക്കറൻസ് റേറ്റ് വരിക. അതായത് രണ്ടാമത് ഫൈബ്രോയിഡിൻ്റെ വലിപ്പം വയ്ക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഫൈബ്രോയിഡുകൾ ഉണ്ടായി വരിക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നത്.
1: സാധാരണ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കാരണം ഇത് ഒരിക്കൽ ചെയ്ത് വീണ്ടും മറ്റൊരു രക്തക്കോയിലൂടെ ഈ ബ്ലഡ് സപ്ലൈ കിട്ടി അത് വളർന്നു വരുമെന്നുള്ള, പക്ഷെ അതവിടെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ.
0: അതെ, വളരെ ചെറിയ ശതമാനം മാത്രമാണ്.
1: ഇനി അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതൊരു ചെയ്തെടുക്കുന്നതിന്
0: പേഷ്യന്റ് തന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് അതും കൂടെ
1: ചെയ്യാവുന്നത്. അപ്പോൾ സാർ, അപ്പോൾ ഇതുപോലെ ഇപ്പം നമുക്ക് സാധാരണ ഒരു പേഷ്യൻ്റ് സാർ ഒ പിയിൽ വന്ന് ഈ ഇങ്ങനെ ഇതാണെന്ന് കണ്ടെത്തി നമുക്ക് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാമെന്ന് പേഷ്യൻറ്റോട് നിർദ്ദേശിക്കുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ അന്ന് ഒ പിയിൽ വന്ന ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമോ, അതല്ലെങ്കിൽ അവർ സാധാരണ നമ്മൾ സർജറിക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന പോലെ മറ്റൊരു ദിവസത്തേക്ക് വരാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയ അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് സൂചിപ്പിക്കാമോ?
0: ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് നമുക്ക് ഒരു പേഷ്യൻ്റ് ഫൈബ്രോയിഡായിട്ട് നമ്മളെടുത്ത് വരികയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ഈ ഫൈബ്രോയിഡ്, ഇതേപോലെ ഞാൻ ഈ സ്കാനിങ് പറഞ്ഞതുപോലെ തന്നെ എം ആർ ഐ സ്കാനിങ് പ്രധാനപ്പെട്ട ഒരു
1: ഘടകം.
0: അപ്പോൾ ഈ എം ആർ ഐ സ്കാൻ എടുത്തതിന് ശേഷം ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സൈസ് കുറയുന്ന രീതിയിലുള്ള രക്ത സപ്ലൈ എല്ലാം ഇതിനുണ്ടോ, ഇതിൻ്റെ സൈസ് എത്രയാണ്, എല്ലാ ഘടകങ്ങളും നമ്മൾ MRIയിൽ നിന്ന് നോക്കിയെടുക്കുന്നു. അതേപോലെ തന്നെ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യൻ്റ് ഉണ്ടോ എങ്കിൽ അങ്ങിൽ തന്നെ നമുക്കത് MRIയിൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബയോപ്സി ടെസ്റ്റാണ്, എൻഡോമെട്രിയൽ ബയോപ്സി, പാപ്സ്മിയർ ടെസ്റ്റുകൾ, ഇതെല്ലാം OP പ്രൊസീജിയറായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഈ ഗർഭപാത്രത്തിലുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് പ്രൊസീജിയറിനായിട്ട് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തതിന് ശേഷം അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഒരു ദിവസം വന്നു, അതേ ദിവസം തന്നെ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നു. അത് നമ്മളൊരു കാത്ത് ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുക, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റേയുടെ സഹായത്തിലാണ് ഇത് ചെയ്യുക. കയ്യിലെയോ കാലിലെയോ രക്തക്കോയിലൂടെ ട്യൂബ് കടത്തിവിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഈ രക്തക്കോയിലെ നമ്മൾ അടച്ചു കളയുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻറ്റിന് ഒരു 1 or 2 hoursനുള്ളിൽ തന്നെ പേഷ്യൻറ്റിന് നടക്കാനും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതേ ദിവസം തന്നെ നമ്മൾ റൂമിലേക്ക് മാറ്റുന്നു. വേദനയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
1: അത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നതല്ലേ. ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ പേഷ്യൻ്റ് നടക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർക്ക്.
0: അതെ, ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നടക്കുകയൊക്കെ ചെയ്യാം.
1: അപ്പോൾ നമ്മൾ ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ കേട്ടത് ഗർഭാശയമുഴയുള്ള സ്ത്രീകളിലെ എംബോലൈസേഷൻ പ്രക്രിയയെക്കുറിച്ചാണ്. അതായത് ഫൈബ്രോയിഡ് എംബോലൈസേഷൻ ചികിത്സാ രീതിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. ഈ എപ്പിസോഡിൽ നമ്മൾ കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കിംസ് ആൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി കൺസൾട്ടൻ്റ് ഡോക്ടർ തൊഫീഖ് അലി സാറായിരുന്നു. സാർക്കും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യ വിചാരം, ഗർഭാശയം സംരക്ഷിക്കാം ജീവൻ രക്ഷിക്കാം. ഈ വിഷയത്തിലെ ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ തൗഫീഖ് അലി എം, കൂടെ മൂസ PP.
3: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
4: നേരിന്റെ വരമൊഴി നേർപഥം വാരിക, ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
5: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ ബഷീർ വി പിയുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്.
1: ഇന്ന് 2026 ഓഗസ്റ്റ് 11 ചൊവ്വ,
0: ഹിജ്റ വർഷം 1448, സഫർ 27,
1: കൊല്ലവർഷം 1201, കർക്കിടകം 26.

0: ബഷീർ സാഹിബ്, പിന്നെ നമ്മള് കുറച്ച് കാലായില്ലേ ഇരുന്നിട്ട്? മാഷാല്ലാ, ഏതായാലും അള്ളാഹുവിന് അതിനുള്ള തോഫീക്ക് നൽകിയിരിക്കുകയാണ്. ഓക്കെ, നമ്മള് സാധാരണ ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഇന്ന് ചോദിക്കണമെന്ന് വിചാരിക്കുന്നൊരു കാര്യം ചോദിക്കാം അല്ലേ?
1: അതെ അതെ.
0: നമ്മളെ പിന്നെ പല ബന്ധങ്ങളും നമുക്ക് നമ്മുടെ കുടുംബത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ ഈ അധ്യാപക ബന്ധം എന്നുള്ള ഒരു സംഭവം കുടുംബത്തിലോ മക്കളോ ഭർത്താക്കന്മാരോ മക്കളോ അങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി എല്ലാ വർഷവും അധ്യാപക സമൂഹത്തിന് ഒരു ദിശയും വെളിച്ചവുമായിട്ട് സാധാരണ നടത്താറുള്ള ടീച്ചേഴ്സ് കോൺഫറൻസ് ഏതാനും പിന്നെ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനപ്പുറം നമ്മളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചോദ്യം. അപ്പോൾ അതിൻ്റെ ജില്ല, ഏത് ജില്ലയിലാണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു. കൃത്യമായ സ്ഥലം നമുക്ക് ഇൻഷാല്ലാ പിന്നീട് അറിയിക്കുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽപ്പെട്ട എത്ര ആളുകളെ നമ്മൾ ഈ ഒരു കോൺഫറൻസ്, കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പങ്കുവച്ചു, അതിലേക്ക് ക്ഷണിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ അറിയിക്കാൻ സാധിച്ചു എന്നതൊന്ന് കമൻ്റ് ചെയ്യട്ടെ അല്ലേ?
1: അതെ അതെ,
0: ഇൻഷാല്ലാ
1: ഇൻഷാല്ലാ.
0: ഓക്കെ, ഒരുപാട് ശ്രോതാക്കൾ സാധാരണയായി നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മോടൊപ്പം ചേരാറുണ്ട്, ഓരോരുത്തരും സലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 18 സെക്കൻഡ് മുമ്പ് നമ്മളോടത്ത് സലാം പറഞ്ഞ് വന്ന ഒരാളാണ് അസ്മാബി പെരിന്തൽമണ്ണ.
1: അതെ, അതുപോലെ കുറേ അധികം ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. സുഹറ കൽപ്പറ്റ, ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ,
0: യെസ്, അതുപോലെ സാബിറായം പാലക്കാട്, സീനത്ത് പാലക്കാട്, ഹഫ്സ ബീവി കാക്കനാട്,
1: ഇംതിയാസ് തിരുവമ്പാടി,
0: യെസ്,
1: ദബാമിൽ നിന്ന് ഹസീന നൂറുദ്ദീൻ.
0: അപ്പോൾ നമ്മുടെ ചോദ്യം പ്രിയ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും, ടീച്ചേഴ്സ് കോൺഫറൻസിലേക്ക് ക്ഷണിച്ച അല്ലെങ്കിൽ അറിയിക്കാൻ സാധിച്ച എത്ര ആളുകളെ അറിയിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഓരോ ദിവസവും നമ്മളുടെ ആ അറിയിച്ച ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടണം അല്ലേ?
1: അതെ,
0: ഇൻഷാല്ലാ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഈ മോർണിംഗ് ഷോയിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളിനി പ്രവേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമാർന്ന പാരായണത്തിലേക്കാണ് അല്ലേ? മധുരം ഖുർആനിലേക്ക് പോകും,
1: മധുരം ഖുർആൻ സെഷനിലേക്ക്.
2: أعوذ بالله من الشيطان الرجيم
3: ويوم نبعث في كل أمة شهيدا عليهم من أنفسهم وجئنا

0: മാഷാല്ലാ. മധുരൻ ഖുർആനിൽ നാം കേട്ടത് സൂറത്തുൻ നഹലിൻ്റെ 89-ാമത്തെ വചനമാണ്. അബ്ദുറഹ്മാൻ അസ്സുദൈസിയാണ് ഇന്നത്തെ മധുരൻ ഖുർആനിൽ നാം കേട്ട കാര്യ.
1: സൗദി അറേബ്യയിലെ പ്രശസ്ത കാര്യാണ് അദ്ദേഹം. ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളുൽ ഖുർആനിൽ ഖാമില പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം പഠനങ്ങൾ പൂർത്തിയാക്കിയ ഒരു വ്യക്തി കൂടിയാണ് അബ്ദുറഹ്മാൻ അസ്സുദൈസ്.
0: ഇന്നത്തെ

0: യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്ത് കേൾക്കുമ്പോൾ റസൂലുള്ള വല്ലാതെ കരഞ്ഞുപോയിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകളൊക്കെ കാണാൻ പറ്റും. കാരണം ഒരു സമുദായത്തിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഉത്തരവാദിത്വ ഏറ്റൊരാളായിക്കൊണ്ട് പ്രവാചകനെ കൊണ്ടുവരും എന്നും എന്നുള്ള ആ ഒരു അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുകയാണ്. അപ്പോൾ അത് ഒരു ഗൗരവമാണ് ഈ ഒരു ആയത്തിലൂടെ പറയുന്ന വിഷയം. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറിച്ചിലൊക്കെ ഉണ്ടാകും റബ്ബിൻ്റെ മുമ്പിൽ എന്ന് നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ.
1: തീർച്ചയായും മാർഗദർശനമാണ് അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ് വിശുദ്ധ ഖുർആൻ എന്നതുകൂടി അടിവരയിടുന്ന ഒരു വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്.

0: മധുരം ഖുർആൻ കഴിഞ്ഞു. നമ്മൾ വീണ്ടും നമ്മുടെ ശ്രോതാക്കളിലേക്ക് തിരിച്ചു വരുമ്പോൾ
1: നിരവധി ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഷഹന റഷീദ് മലാറ്റൂർ, മുസ്സിന ശലാവുർ, റുക്സാന ബാലുശ്ശേരി, റസിയ മാളിയക്കലരിക്കോട്, എല്ലാവരുടെയും പേര് വായിക്കുന്നതിൽ നമുക്ക് പരിമിതിയുണ്ട്. നേരത്തെ മുസ്തഫ മാസ്റ്റർ ചോദിച്ച ചോദ്യത്തിന് മറുപടികൾ മാഷാല്ലാ വന്നുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ കുറേ അധ്യാപകർ ഉണ്ട്, അറിയിക്കാം ഇൻഷാല്ലാ എന്ന് അബ്ബാസ് പട്ടാമ്പി അറിയിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ പോകാൻ വിചാരിക്കുന്നുണ്ട് എന്ന് കുമരനല്ലൂരിൽ നിന്ന് ഇമ്രാൻ അറിയിച്ചിരിക്കുന്നു. മാഷാല്ലാ, ഉമ്മ ടീച്ചറായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്.
0: അതെ. അതുപോലെ സുബൈദ ഇസ്മായിൽ മടികേരി, കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ, സഫിയ കെ തിരുരങ്ങാടി, മറിയം പട്ല, ജമീല വി കെ പൂനൂർ, ആയിഷ കെ ഇരിക്കൂർ, ഇങ്ങനെ നമ്മൾ കേട്ട പേരുകളും കേൾക്കാത്ത പുതിയ പേരുകളും ഒക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ?
1: ധാരാളം ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. സന്തോഷം നൽകുന്ന കാര്യം, 6 മണിക്കാണ് ലൈവ് തുടങ്ങുന്നതെങ്കിലും അതിൻ്റെ വളരെ നേരത്തെ തന്നെ റേഡിയോയിൽ ജോയിൻ ചെയ്ത് ലൈവിൻ്റെ ഭാഗമാകണം, തുടക്കം മുതൽ തന്നെ ലൈവിൻ്റെ ഭാഗമാകണമെന്ന ഒരു മനസ്സോടുകൂടി വന്ന് സലാം പറഞ്ഞ നിരവധി ആളുകളുണ്ട് എന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്.
0: യെസ്, നമ്മുടെ സഫിയ ഇടപ്പാൾ പറയുകയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, ഹൃദ്യമായ ഒരു പാരായണം, വളരെ നല്ലൊരു വിശദീകരണം. നമ്മൾ വലിയ വിശദീകരണങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിലും അല്ലേ, അത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരാശയമാണ്. നമ്മൾ പല പ്രഭാഷണങ്ങളും റസൂലിന്റെ ആ ഒരു പിന്നെ ആ ഒരു സാഹചര്യത്തെ വിശദീകരിക്കുന്ന അത് മറ്റുള്ളവരിൽ നിന്ന് ഓതി കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് സങ്കടപ്പെട്ടിരുന്നു എന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റില്ല ഈ ഒരു ആയത്തിന്റെ ഭാഗം വരുമ്പോൾ.
1: കോർഫുഖാനിൽ നിന്ന് ഒരു സഹോദരൻ മുഹമ്മദ് അസ്ലം എഴുതിയിരിക്കുന്നത്, ഇവിടെ ഫജ്ർ നമസ്കാര സമയം മാറിയതിനാൽ ലൈവിൽ ജോയിൻ ചെയ്യാൻ പറ്റാറില്ല, റിവൈൻഡ് ഓപ്ഷനിലാണ് കേൾക്കാറ്, ലൈവ് ക്യുസ് മിസ് ചെയ്യുന്നു എന്നതാണ്. സ്ഥിരമായി ലൈവിൻ്റെ ഭാഗമാവുകയും ക്യുസ് അറ്റൻഡ് ചെയ്യുമൊക്കെ ചെയ്തിരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ജമാഅത്തിൻ്റെ സമയം മാറിയതിൻ്റെ പേരിൽ അത് നഷ്ടപ്പെടുമ്പോൾ അത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മാഷാല്ലാ.
0: യെസ്. അതുപോലെ സമീറ കെ എം താനൂരും, സുലൈഖ തിരുവാലിയും, ആയിഷ ലത്തീഫ് മൂവാറ്റുപുഴ, നസ്ലി മുഖം ആൻഡ് മൊഹ്സിന മഞ്ചേശ്വരം, താഹിറ ടി കെ കാസർഗോഡ്, നജ്മ കെ കെ, ഇവരൊക്കെ നമ്മോടൊപ്പം ഇതാ ചേർന്നിട്ടുണ്ട് സലാം പറഞ്ഞ. എല്ലാവർക്കും വാലിക്കും സലാം. എൻ്റെ ഫാദർ, എൻ്റെ 2 സിസ്റ്റർ, ഞാൻ, ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സ് ആണ്. അതുമാത്രമല്ല, ഞങ്ങളുടെ ബന്ധത്തിലും കുടുംബത്തിലും ധാരാളം അധ്യാപകരുണ്ട്. അവരൊക്കെ തന്നെ കോൺഫറൻസിനെ കുറിച്ച് ബോധവാന്മാരാണ് എന്നാണ് സമീറ കെ എം താനൂര് പടിഞ്ഞാറ്റുമുറി മലപ്പുറം അവർ പ്രതികരിക്കുന്നത്.
1: ഇവിടെ ഒരു സഹോദരൻ ഒരു വിഷയത്തിലെ ഇസ്ലാമിക വിധി ചോദിച്ചതായി കണ്ടു. അരിഷ്ടം കുടിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഒരു സഹോദരി എഴുതി ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ അല്ലിജാബ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നന്നാകും. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുവാൻ

0: അതിൻ്റെ പ്രാമാണികമായ മറുപടി നമുക്ക് ലഭ്യമാകുവാനും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ അൽ ഇജാബ സംശയ നിവാരണ പംക്തിയിലേക്കാണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ അയക്കേണ്ടത്. റേഡിയോ തുറന്നതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പ്രോഗ്രാം എന്ന ഭാഗത്ത് അൽ ഇജാബ എന്ന് സെലക്ട് ചെയ്ത് ഇതേ ചോദ്യം അതിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ അത് പണ്ഡിതന്മാർ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് അത് എത്തുന്നതാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
1: അലിജാബയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നമുക്ക് അത് കേൾക്കാം. കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7 മുതൽ 8:30 വരെ നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനും അലിജാബ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് സാധ്യമാകും.

0: ബഷീർ സാറേ, നമ്മൾ പതിവ് പോലെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ആളുകൾ ചിലതൊക്കെ ഇങ്ങനെ ഒരു ആദത്താകാന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ ഒരു ആദത്ത് പോലെ ലൈഫിൽ അവരുടെ ഒരു ഭാഗമായി ചേർന്ന ഒന്ന് തന്നെയാണ് പുലരിവട്ടം എന്നുള്ളത്. അപ്പോൾ എല്ലാ ദിനങ്ങളിലും ഈ ഒരു സമയമാകുമ്പോൾ അതിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ പ്രതീക്ഷയ്ക്ക് യാതൊരു കോട്ടം വരുത്താതെ ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് പോകേണ്ടതുണ്ട്. അതിനെ തൊട്ട് മുന്നേ ആയി അവസാനം മെസ്സേജ് അയച്ചിട്ടുള്ളത് ഹുസൈൻ വി എം എടുത്തനാട്ടുകാരപ്പുകളുമാണ്. അപ്പോൾ അവർ എന്തോ ഇങ്ങനെ ഒരു സൗണ്ടില്ല എന്നുള്ള ചെറിയൊരു സംഭവം പറയുന്നുണ്ട്. എന്തെങ്കിലും ടെക്നിക്കലി വിഷയം ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടും എന്ന് പറയാണ്. ശബ്ദം ചില സമയത്ത് കുറവായിരുന്നു, എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സക്കീന ഉദിരംപോയിൽ. എന്തായാലും പൊതുവേ പ്രശ്നമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു ഇൻഷാല്ലാ. അതുപോലെ ആരിഫ കുന്നപ്പള്ളിയും ഷാജിദ വി ടി വല്ലപ്പുഴയും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇൻഷാല്ലാ എന്തെങ്കിലും പ്രയാസങ്ങളുടെ പരിഹരിക്കപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് പുലരിവട്ടത്തിലേക്ക്.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടത്തിൽ ബഹുമാനനായ ഹാരിസ് മൗലവി നമ്മോടൊപ്പം ചേരുന്നത് മനോഹര കാഴ്ചകൾ എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഴ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പ്രളയത്തിൻ്റെതായ കെടുതികൾ ഉണ്ട്. പ്രത്യേകിച്ച് തെക്ക് ഭാഗങ്ങളിലാണ്, നമ്മൾ കോട്ടയം പോലെയുള്ള ജില്ലകളിലാണ് കൂടുതലായ അപകടങ്ങൾ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടത്. വലിയ ജീവഹാനികളില്ലാത്തത് കൊണ്ട് അതൊരു വലിയ ചർച്ചയാകുന്നില്ല എന്ന് മാത്രമുള്ളൂ. പക്ഷെ വളരെയധികം പ്രയാസങ്ങൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. വീടുകൾ വെള്ളം കയറിയിട്ട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, പുതിയ കച്ചവട സ്ഥാപനങ്ങൾ നശിച്ച ആളുകൾ, ഉപജീവനങ്ങൾ മുടങ്ങിപ്പോയ ധാരാളം ആളുകളെ നമുക്ക് ഈ കാണാൻ പറ്റും. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്ന ഒന്നാണ് നമ്മുടെ മാനുഷികമായ സൗഹാർദ്ദങ്ങളെക്കുറിച്ച്. കാരണം മറ്റുള്ളവൻ്റെ പ്രയാസങ്ങൾ കാണുമ്പോൾ അതിലിടപെടാനുള്ള ആ നല്ല മനസ്സുകളുണ്ടല്ലോ, ആ നല്ല മനസ്സുകൾ രംഗപ്രവേശനം ചെയ്യുന്ന നല്ല മനോഹരമായ കാഴ്ചകൾ കാണുന്ന ഒരു സന്ദർഭമാണ് ഈ. ഈ സന്ദർഭത്തിൽ ആ കാഴ്ചകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എന്താണെന്നറിയില്ല, മതപരമായ വിദ്വേഷങ്ങൾ ഉണ്ടാക്കാനും ആളുകളെ തമ്മിൽ ഉള്ള ബന്ധങ്ങൾ അകറ്റാനുമുള്ള പോസ്റ്റുകളും ചാനലുകളും ധാരാളമായി. എങ്ങനെയാണ് ഇവർക്ക് ഇത് പറയാൻ കഴിയുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത്രമാത്രം ആളുകളെ തമ്മിൽ മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ അകറ്റാനുള്ള ഗംഭീരമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പച്ചയായി വന്നിട്ട് വീഡിയോ ആയിട്ടത് വന്ന് പറയല്ലേ, ഞാനൊരു വർഗീയവാദിയാണ് എന്ന് പരസ്യമായി രംഗത്ത് വന്ന് പറയാനുള്ള ഒരു ആത്മധൈര്യം ഭയങ്കരല്ലേ? നമ്മുടെ ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്? നമ്മുടെ ആ മുഖം കാണുമ്പോൾ തന്നെ ആളുകൾക്കൊക്കെ എന്താ തോന്നുക, ഈ ഇത്രയും വലിയ ഒരു മൃഗീയമായ മനസ്സുള്ള ഒരാൾ എന്ന് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ തന്നെക്കുറിച്ച് വിചാരിച്ചാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. എന്തു തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും ഇനി ചാനലുകളിൽ ആളുകൾ വർദ്ധിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും വരുമാനം, എന്തു തന്നെ ഉദ്ദേശങ്ങളായാലും ഇത്രയും നീചമായ പ്രവൃത്തികൾ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഈ സൗഹൃദത്തിൻ്റെ മനോഹരമായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ പിന്നെ പ്രധാനമായി തോന്നിയൊരു കാര്യം, ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള അവിടുത്തെ ഒരു ചെയർമാൻ, അവിടെ ഒരു മുനിസിപ്പൽ ചെയർമാനോ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റോ ആ ഒരാൾ പറയുന്നുണ്ട്, 600 കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ മറ്റു വീടുകളിൽ അവരെ പുനരധിവസിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് അവര് പിന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് അവിടെ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടും ആളുകൾ അങ്ങോട്ടേക്കല്ല വന്നതെന്നാണ്. അതായത് തൊട്ടടുത്ത വീട്ടിലെ പ്രശ്നങ്ങളുള്ളവർ അവിടുത്തെ അയൽവാസികൾ അവരെ വിളിച്ച് താമസിപ്പിക്കുകയാണ്. വീട് ശുദ്ധീകരിക്കുന്നത് വരെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ താമസിക്കാമെന്ന് പറയുകയാണ്. ധാരാളം ആളുകൾ വീട് ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അതൊരു ഭയങ്കര സംഭവമല്ലേ? നമ്മുടെ നാട്ടിലൊരു ദുരിതം നടന്നാൽ അവിടെ തന്നെ നല്ല പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടല്ലോ, ആ വീടുകൾ തൽക്കാലം അവരെ ഏറ്റെടുക്കുക, നമ്മുടെ വീടുകളെ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി മാറ്റുക. അതൊരു ഭയങ്കര സംഭവമല്ലേ? ജീവിതത്തിൽ ഒരിക്കലും ആളുകൾക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണത്. ആ ഒരു മനസ്സുണ്ടല്ലോ, അതായത് വേറുള്ളവൻ്റെ വേദനകൾ നമ്മുടെ വേദനകളായി കാണുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് നമ്മളൊരു പ്രളയബാധിതനെ, വീട് നഷ്ടപ്പെട്ട് പ്രളയബാധിതനെ കാണുമ്പോൾ അവന്റെ വേദന, അവന്റെ നഷ്ടബോധം, അവന്റെ സങ്കടങ്ങൾ നമുക്ക് വന്ന പോലെ വിചാരിക്കാം. ഞാനാണിപ്പോ നിൽക്കുന്നത് എന്ന് എന്തു ചെയ്യുക, നിസ്സംഗമായി കുട്ടികളെയും മക്കളെയും പാരനെയും പുറത്ത് നിർത്തിയിട്ട് എവിടേക്ക് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ആൾ ഞാനാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ വ്യാപൃതമാകുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു തീർത്തരുമെന്നാണ് നമ്മളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടത്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ഒരു മാനുഷിക മനസ്സുണ്ടല്ലോ അത് ഭയങ്കരമാണ്. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു അമ്മാവൻ, അയാൾ പൊതുവെ അന്ധനാണ്, ഭാര്യ മക്കളും കുട്ടികളും ഒന്നും അയക്കില്ല, അപ്പോൾ അയാളെ സംരക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ അയാളെ ഏറ്റെടുത്ത് നമ്മുടെ വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ വാപ്പനെയും ഇമ്മനെയല്ല, നമ്മുടെ ഒരു ബന്ധുവിനെ നമ്മുടെ വീടിൻ്റെ എല്ലാ സൗകര്യങ്ങൾക്കുമിടയിൽ നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ എല്ലാ അധ്വാനങ്ങളും അവർക്ക് വേണ്ടി ചെലവഴിച്ച് അവരെ പരിചരിച്ച് അവരെ ബാത്റൂമിൽ എത്തിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകൾ, ആ മനസ്സുണ്ടല്ലോ, അത്തരം മനസ്സുകൾ മാനുഷിക സൗഹാർദ്ദത്തിൻ്റെ മനസ്സുകളാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. സ്വന്തം വാപ്പനെയും ഇമ്മനെയും പോലും നോക്കാത്ത കാലഘട്ടങ്ങളിൽ ഇതൊക്കെ മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളും സംഭവങ്ങളുമാണ്. അതുകൊണ്ട് മനുഷ്യനാവുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മാനുഷികതയും മാനുഷിക സൗഹാർദ്ദങ്ങളെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ സന്ദർഭങ്ങളിലും എന്താണ് പരസ്പര വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളെ നമ്മൾ കാണുന്നു. അവിടെയൊക്കെ തൽക്കാലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പറയാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനൊക്കെ ഉള്ള വേദികളും സന്ദർഭങ്ങളും നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ നല്ല നല്ല രംഗങ്ങളെ, മനോഹരമായ സന്ദർഭങ്ങളെ, സൗഹാർദ്ദ നിമിഷങ്ങളെ നമ്മൾ പങ്കുവെച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകാൻ. ഇപ്പം നമ്മുടെ കുട്ടികൾ തന്നെ അവിടെ ഈരാറ്റുപേട്ടയിൽ എന്തുണ്ട്, ആളുകളുടെ പിന്നെ ഹോം നീഡ്സ്, വീട്ടിലെ ഉപകരണങ്ങൾ അവിടെ മിക്സി, അവിടെ മോട്ടറുകളൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരു വിശാലമായ വർക്ക്ഷോപ്പ് നടത്തിയത് കാണാൻ പറ്റി. ഇതൊക്കെ ഒരു ഭയങ്കര സംഭവങ്ങളാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും സൗഹാർദ്ദത്തിന് ഇത്തരം നിമിഷങ്ങളെ മറ്റവർക്ക് പങ്കുവെച്ച് മാതൃകയാക്കാനോ എങ്ങനെയാണ് നമുക്ക് ഇതിനോടൊക്കെ നല്ല നിലക്ക് സഹകരിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ നമ്മൾ സഹകരിക്കേണ്ട ഏറ്റവും നല്ല സന്ദർഭങ്ങളാണ് ഇതെല്ലാം.
0: മാഷാല്ലാ, പതിവ് പോലെ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമാണ് നമ്മോടൊപ്പം പുലരിവട്ടത്തിൽ ചേർന്നത്. ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയം കേട്ടപ്പോൾ അതിന് നേർസാക്ഷിയായ ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഈരാറ്റുപേട്ടയിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ടായത്. അങ്ങനെ ശനിയാഴ്ച ഇത് പുറം ലോകം അറിയുന്നു. ഞായറാഴ്ച നമ്മുടെ വിസ്ഡം യൂത്തിൻ്റെ നേതൃത്വത്തിൽ, പ്രസിഡൻ്റ് നിഷാദ് സലഫിയുടെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങളവിടെ ഒരു ടീം സന്ദർശിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് ആ ഒരു പ്രളയത്തെ നേരിട്ടൊരു സാഹചര്യമാണ്. അവിടെ ജാതിയോ മതമോ വ്യത്യാസമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ സഹകരിക്കുന്നു. അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് മാറി താമസിക്കാൻ, അവർ ദുരിതാശ്വാസ ക്യാമ്പിലേക്കല്ല ആളുകൾ പോയിരുന്നത്, അവിടുത്തെ ചെയർമാൻ, മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് നാസർ നമ്മളൊരു അടുത്ത ബന്ധം പുലർത്തുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ഇവിടെ നമ്മുടെ ഈ ഒരു പുലരിവട്ടത്തിൽ ഹാരിസ് മൗലവി സൂചിപ്പിച്ചത്. ഇത് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. അത് ആളുകൾ ഒന്നിച്ച് ആ ഒരു പ്രതിസന്ധിയെ നേരിടുകയും തോളോട് തോൾ ചേർന്ന് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ അടിവരയിട്ട് ടൈറ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കാഴ്ചയാണ് ഈരാറ്റുപേട്ടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിക്കാനുള്ളത്.

0: അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു പുലരിവട്ടം തന്നെ. അൽഹംദുലില്ലാ, മനസ്സിനൊരു സന്തോഷം തോന്നി. നന്മകൾ ചെയ്യുവാനുള്ള കഴിവ് അള്ളാഹു തരട്ടെ. ചെയ്തവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുകയും ചെയ്യട്ടെ. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെയാണ് സഫിയ കെ തിരുരങ്ങാടി പ്രതികരിക്കുന്നത്. ലൈല ആമയൂരും ഷുഹൈബ എം വളപ്പട്ടണവും ഒക്കെ സലാം പറഞ്ഞ് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്.
1: പുലരിവട്ടം എന്നും ഒരു ഓരോ ദിവസവും ഉണർവും ഉന്മേഷവും നൽകുന്നു, മൗലവിക്കറിവും ആയുസ്സും വർദ്ധിപ്പിക്കട്ടെ എന്നാണ് മറ്റൊരു സഹോദരി എഴുതിയിരിക്കുന്നത്.
0: ഓക്കെ. അതേപോലെ തന്നെ മൈമൂന തെക്കേ പോയിൽ കരിക്കുളം, മൈമൂന കരുവാരെ കൊണ്ട് ചൊല്ലിയോടെ എന്തോ പറയുന്നുണ്ട്. മാഷാല്ല, മൗലവി പറഞ്ഞ പോലെ വേറെ ഒരാളുടെ വിഷമങ്ങൾ നമ്മുടേതുപോലെ ഏറ്റെടുത്ത ആ നല്ല മനസ്സിനെ ഉടമകളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ, ഒരു പേന നഷ്ടപ്പെട്ടാൽ പോലും നമുക്കുണ്ടാകുന്ന പ്രയാസം ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുതായിരിക്കും അല്ലേ. ആ ഒരു സമയത്താണ് കിടപ്പാടില്ല, സ്ഥലമില്ല, ആ അങ്ങനെ ഒരു സ്ഥലം തന്നെ അവിടെ ഉണ്ടായിരുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ പ്രളയത്തിലൂടെ ഓരോ പരീക്ഷണങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളായി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കാണണമെന്ന വലിയൊരു സന്ദേശമാണ് ഇന്നത്തെ പുലരിവട്ടം നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മളെ ശ്രോതാക്കൾക്ക് പറയാനുള്ളത് അല്ലേ.
1: അതെ അതെ അതെ. നേർക്കാഴ്ചകൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും ആ നിലയ്ക്ക് ഒരു സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നത് നമ്മൾ നേർക്കാഴ്ചയായി കാണുകയാണ്. അതേസമയം തന്നെ മൗലയുടെ സംസാരത്തിൽ വന്നതുപോലെ ഇത്തരം സന്ദർഭങ്ങളിൽ പോലും വിദ്വേഷവും പകയും വർഗീയതയും ഒക്കെ പുലമ്പുന്ന തുലോം തുച്ഛം ആളുകളെങ്കിലും ഉണ്ട് എന്നതും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു.
0: യഥാർത്ഥത്തിൽ അത്തരം ആളുകളെ ഒരു നിലക്കും മെയിൻ്റെ ചെയ്യാതെ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താണ് ശരിക്കും ചെയ്യേണ്ടത്.
1: തീർച്ചയായും അവരെ ആ നിലക്ക് തന്നെ ആയിരിക്കും ജനങ്ങൾ കാണുന്നത്.
0: അതെ,
1: കേരളം പ്രത്യേകിച്ചും അവരെ പുച്ഛിച്ച് തള്ളുക മാത്രമായിരിക്കും ചെയ്യുക എന്നത് വളരെ വ്യക്തമാണ്.
0: മാനസികമായി മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന പല നന്മകളും അതിൻ്റെ ഫലമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളെയും അതിന് മതത്തിൻ്റെ ഒരു പരിവേഷം കൊടുത്തിട്ട് അതിനെയും മതത്തിലേക്ക് അണക്കൂട്ടാനാണ് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പോലും പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്.
1: അതെ.
0: യെസ്, ഇന്നത്തെ പുലരിവട്ടം വളരെ നല്ല, വളരെ അനുഭവ യാഥാർത്ഥ്യമാണ്. എൻ്റെ ഫാമിലിയിൽ 4 വീടുണ്ട് വെള്ളം കയറുന്ന വീട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആമീൻ എന്നാണ് ജമീല വി കെ പൂനൂർ പ്രതികരിക്കുന്നത്.
1: മറ്റൊരാൾ എഴുതിയിരിക്കുന്നത്, ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് യൂസിങ് പീസ് റേഡിയോ ജസ്റ്റ് ഫ്യൂ ഡേയ്സ്, ഐ റിയലി ലൈക്ഡ് ഇറ്റ്. I was addicted to songs and other things, but the programs in this way really good. I replaced Spotify with Peace Radio. Mashallah. നമ്മളെ പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. റേഡിയോ ഏതാനും ദിവസങ്ങളായി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ പാട്ടുകൾക്ക് അഡിക്റ്റഡായി പോയ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ സ്പോട്ടിഫൈക്ക് പകരം പീസ് റേഡിയോ ഉപയോഗിച്ച് തുടങ്ങി എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും റേഡിയോ വലിയ ഒരു ഒരു പരിഹാരമാണ് എന്നതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഇത്തരം വരികൾ. മാഷാല്ലാ, അല്ലാഹു നിലനിർത്തി നൽകുമാറാകട്ടെ.
0: ആമീൻ. അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ചിലപ്പോൾ പല പ്രയാസങ്ങളോ സങ്കടങ്ങളോ ഒക്കെ പരിഹാരമായിട്ടായിരിക്കും ചിലരെങ്കിലും മ്യൂസിക്കിൻ്റെ ഒരു സംഗതിയിലേക്ക് പോകുന്നുണ്ടാവുക. പക്ഷേ റേഡിയോ കേട്ട് തുടങ്ങുമ്പോൾ ഇതിൽ എൻ്റെ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്യുന്നത്,
1: അതെ,
0: എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണല്ലോ നിർദ്ദേശിക്കപ്പെടുന്നത് എന്ന ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കാനല്ലാതെ ഓടി അകലാൻ സാധിക്കൂല
1: എന്നുള്ളത്.
0: നമ്മുടെ വേദനയേക്കാൾ അയൽവാസിയുടെ വേദന അറിയുന്നവനാണ് വിശ്വാസി. അൽഹംദുലില്ലാ, നല്ലൊരു സന്ദേശം. ബാറക്കല്ലാഹു ഫീക്കും എന്നാണ് ഷുഹൈബായം വളപ്പെട്ടണം പ്രതികരിക്കുന്നത്.
1: നഫീസ പി എ താമരശ്ശേരി, അൽഹംദുലില്ലാ ഉസ്താദിൻ്റെ ഓരോ പ്രഭാഷണവും ദിവസവും ഓരോ വലിയ അറിവുകളാണ് കിട്ടുന്നത്. നമുക്കും ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും കൈകോർക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് സഹോദരി അദ്ദേഹത്തെ വരികൾ അവസാനിപ്പിക്കുന്നത്.
0: മാഷാല്ലാ. ഹംസ സി എം മുണ്ട, അതുപോലെ ബാഷേരി അബു തലശ്ശേരി ഇവരൊക്കെ നമ്മോട് സലാം പറഞ്ഞ് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷുഹൈബ് കാരാട് നമ്മളെ മോർണിംഗ് ലൈവ് ഗിസിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നഫീസയുടെ താമരശ്ശേരിയുടെ ഇതാണ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞതല്ലേ.
1: അതെ.
0: ഓക്കെ. അതുപോലെ തന്നെ പുലരുവട്ടം എന്നും നമുക്ക് ഊർജ്ജം നൽകുന്നതാണ്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സഫി അടപ്പാളും പ്രതികരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഷെഡ്യൂളിലേക്ക്
1: തിരിച്ചു വരാം.
0: അടുത്തതായി നമ്മൾ വൺ മിനിറ്റ് ടോക്ക് കേൾക്കും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. മതകാര്യങ്ങളിൽ പരസ്പരം മത്സരിക്കുന്ന കുടുംബമാവുക എന്ന വലിയൊരു പാഠം ബദർ നമുക്ക് നൽകും. മഹാനായ സഅദ് ബിനു ഹൈസമ റളിയല്ലാഹു അൻഹു പിതാവും ബദറിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിമിഷം, എന്നാൽ കുടുംബ സാഹചര്യം ഒരാളെ മാത്രം പോകാൻ അനുവദിക്കും. അവർ നറുക്കിടാൻ തീരുമാനിച്ചു. നറുക്ക് കിട്ടിയത് മകൻ സഅദിനാണ്. ഉപ്പ കെഞ്ചി ചോദിച്ചു, ഈ അവസരം എനിക്ക് തരും. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു നൽകിയൊരു മറുപടിയുണ്ട്. ലൗകാന വൈറൽ ജന്നതി ലആസർഫുകബി, പിതാവേ, സ്വർഗത്തിൻ്റെ വിഷയമല്ലായിരുന്നുവെങ്കിൽ താങ്കളെ ഞാൻ അനുസരിക്കുമായിരുന്നു എന്നതാണ്. ആരെയും കാത്തു നിൽക്കാതെ സ്വർഗവീതിയിൽ മുന്നോട്ട് കൊതിക്കാൻ ശ്രമിച്ച മുൻഗാമികളുടെ പാത നമ്മളും സേവിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുവാൻ.
0: ഓക്കെ, മാഷാല്ലാ. നാം ഇപ്പോൾ കേട്ടത് വൺ മിനിറ്റ് ടോക്ക്. വൺ മിനിറ്റ് ടോക്കിൽ ബഷീർ സാർ ഇന്ന് ആരായിരുന്നു നമ്മുടെ കൂടെ? അഷ്റഫ് അലിക്കമിയാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ. സ്വർഗത്തിന് വേണ്ടി ഒരു മത്സരം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഒരു മിനിറ്റിൽ നമ്മോട് സംസാരിച്ചത്.
1: വൺ മിനിറ്റ് ടോക്ക് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ചെറിയ സമയം കൊണ്ട് കൂടുതൽ കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുക എന്നുള്ളൊരു ഒരു ശീലം ആളുകൾ വരുത്തിയത് കൊണ്ട് തന്നെ വൺ മിനിറ്റ് ടോക്ക് വളരെ നല്ല സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ആളുകൾക്ക് ചെറിയ സമയം കൊണ്ട് നല്ല കണ്ടന്റ് കൈമാറുവാൻ നമ്മുടെ അവതാരകർക്ക് കഴിയുന്നുണ്ട് എന്നതും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്.
0: നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് ആണല്ലേ അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നത് അതിലേറെ സന്തോഷകരമാണ്. 1948 ദിവസമായിട്ട് നമ്മിലേക്ക് ഓരോ നിമിഷങ്ങളും സമ്മാനിക്കുന്ന വ്യത്യസ്ത ചിന്തകളും അറിവുകളും അനുഭവങ്ങളും പകർന്നു നൽകുന്ന വൺ മിനിറ്റ് ടോക്കിൻ്റെ ഈ യാത്രയിൽ നമ്മളും കൂടെ ചേരുക, കേൾക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.

0: ബഷീർ സാറേ, ഇനി നമുക്ക് നമ്മുടെ ശ്രോതാക്കളുടെ ക്ഷമ പരീക്ഷിക്കണ്ട അല്ലേ? നമുക്കേ പുതിയ ആളുകളെ പിന്നെ വിചാരിച്ചിട്ട് അവരെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സാധാരണ വായിക്കാറുള്ള നിയമാവലികളും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താം അല്ലേ?
1: അതെ, മോർണിംഗ് ലൈവ് ക്വിസിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വിസിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ഉത്തരങ്ങൾ അയക്കേണ്ടത് പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി തന്നെയായിരിക്കണം. ഫീഡ്ബാക്ക് ഓപ്ഷൻ തുറന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം എന്ന ഭാഗത്ത് ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്ത് പേരിൻ്റെ കൂടെ സ്ഥലം കൂടി ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
0: അപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ല നമ്മൾ 3 തവണ ചോദ്യങ്ങൾ ചോദിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ലൈവ് ക്വിസ് എന്ന് തന്നെ സെലക്ട് ചെയ്ത് അതിലേക്ക് അയക്കണം. ABCD, ഇനി ABC 3 ഓപ്ഷൻ ആണെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഉത്തരമെന്ന് തോന്നുന്നത് അത് മാത്രം അയക്കുക. ഇനി ഇൻഷാല്ല ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു.
1: ഇന്നത്തെ ചോദ്യം ഇതാണ്, ഇസ്ലാമിക് കലണ്ടർ സൗര കലണ്ടറാണോ അതോ ചന്ദ്ര കലണ്ടറാണോ എന്നതാണ്.
0: യെസ്, ഓപ്ഷൻ എ സൗര കലണ്ടർ, ഓപ്ഷൻ ബി മിശ്രിതം, ഓപ്ഷൻ സി ചന്ദ്ര കലണ്ടർ.
1: ചോദ്യം ഒരിക്കൽ കൂടി, ഇസ്ലാമിക് കലണ്ടർ സൗര കലണ്ടറാണോ അതോ ചന്ദ്ര കലണ്ടറാണോ? ഓപ്ഷൻ എ സൗര കലണ്ടർ, ഓപ്ഷൻ ബി മിശ്രിതം, ഓപ്ഷൻ സി ചന്ദ്ര കലണ്ടർ.
0: ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇസ്ലാമിക് കലണ്ടർ സൗര കലണ്ടറാണോ ചന്ദ്ര കലണ്ടറാണോ? ഓപ്ഷൻ എ സൗര കലണ്ടർ, ഓപ്ഷൻ ബി മിശ്രിതം, ഓപ്ഷൻ സി ചന്ദ്ര കലണ്ടർ. ഇന്ന് വളരെ പ്രയാസമുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ?
1: അതെ, ഒരു ഭൂരിപക്ഷത്തിനും വേഗത്തിൽ ക്യാച്ച് ചെയ്യാൻ കഴിയും എന്നാണ്.
0: ഞാന് ഒരു തമാശക്ക് പറഞ്ഞാണ്, ശ്രോതാക്കൾ ചിലപ്പോ നമ്മളെ ചീത്ത പറയും, നിങ്ങളെ അങ്ങനെ പരിഹസിക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോലേ. ഏതായാലും ഒരുപാട് ആളുകളുടെ റെസ്പോൺസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചില ആളുകളൊക്കെ ചെറുതായിട്ട് പാളിയിട്ടുണ്ട്, ചിലപ്പോൾ മാറിപ്പോയതായിരിക്കാം. ഒരു 99% ആളുകളും ഇങ്ങനെ കാണുമ്പോൾ ശരിയാക്കിയിട്ടുണ്ട്. ഇനി സിസ്റ്റം തിരഞ്ഞെടുക്കുന്ന ആരെയും നമുക്ക് അറിയില്ല.
1: അതെ, മാഷല്ല, എന്തായാലും ക്വിക്ക് റെസ്പോൺസ് ആണ്, ആളുകൾ അതിനുവേണ്ടി ഇങ്ങനെ ടാപ്പ് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. മാഷല്ല, ഭൂരിപക്ഷവും ശരി ഉത്തരമാണ് അയച്ചിട്ടുള്ളത് എന്നത് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്.
0: അപ്പോൾ ഏതായാലും നമുക്ക് പിന്നെ ഒരുപാട് ആളുകൾ കമൻ്റിൽ വരാത്തത് മാത്രം നോക്കണ്ട എന്നുള്ളതാണ് അല്ലേ?
1: അതെ,
0: ഒരുപാട് പേര് നമ്മോടൊപ്പം ഇങ്ങനെ ചേരുന്നുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ്. ഓക്കെ, നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരും ഇന്നത്തെ ചോദ്യം വളരെ എളുപ്പമെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്.
1: 1 മിനിറ്റ് ടോക്ക് ഒരു വലിയ അറിവാണ് നൽകുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഒരു സഹോദരി അയച്ചിട്ടുള്ളത്.
0: അപ്പോൾ നമുക്ക് സിസ്റ്റം തിരഞ്ഞെടുത്ത ആളുകളൊക്കെ പിന്നീട് പറയാം. അതുപോലെ ചോദ്യത്തിൻ്റെ ഉത്തരവും നമുക്ക് വളരെ എളുപ്പമാണെങ്കിലും നമുക്ക് ഇൻഷാല്ലാ കുറച്ച് സമയത്തിന് ശേഷം പറയാമെന്ന് വിചാരിക്കുന്നു.
1: എന്തായാലും ചോദ്യം ഈസിയാണ് എന്നാണ് ആളുകൾ ഫീഡ്ബാക്കിൽ അയച്ചുകൊണ്ടിരിക്കുന്നത്.
0: അപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അല്ലേ?
1: അതെ,
0: അവർക്ക് അതിലേറെ സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് അവർ പങ്കുവെക്കുന്നത്.
1: അതെ,
0: ഓക്കെ. എൻ്റെ മോൻ ഉത്തരം പറഞ്ഞു മദ്രസയ്ക്ക് പോയി എന്ന് പറയണേ.
1: അതെ,
0: അപ്പോൾ അതിന് ഈ ക്വിസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു അല്ലേ?
1: എന്തും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്നൊരു സഹോദരി 1 മിനിറ്റ് ടോക്കിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ല, വലിയ മാതൃകാപരമായ ഒരു സ്റ്റെപ്പാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് 1 മിനിറ്റ് ടോക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നമുക്ക് ലഭ്യമാകാറുള്ളത്. അത് നമ്മൾ പരമാവധി കേൾക്കുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കൂടി ശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
0: ഓക്കെ, ഇംതിയാസ് തിരുവമ്പാടി യാത്രയിലാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇംതിയാസിനോട് തിരിച്ച് നമുക്ക് പറയാനുള്ളത്, യാത്രയിൽ ഉത്തരം കിട്ടാനേറെ സാധ്യതയുള്ള അല്ലേ ഒരു സന്ദർഭമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്കൊക്കെ വേണ്ടിയിട്ടും പ്രാർത്ഥന ഉണ്ടാകണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കൽ ഹറാമാണെന്ന് എനിക്കറിയാം, എന്നാൽ ആൺകുട്ടികൾക്ക് വെള്ളി അരഞ്ഞാണം ധരിക്കുന്നതിന് വിധി എന്താണ് എന്ന് കോട്ടയത്തിൽ നിന്ന് ഒരു ശ്രോതാവ് ചോദിച്ചിരിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ചോദ്യങ്ങൾ അയക്കേണ്ടത് മതപരമായ വിധി നമ്മൾ പ്രാമാണികമായി ലഭ്യമാകണം എന്ന നിലക്കാണല്ലോ ചോദിക്കുന്നത്. ഈ ചോദ്യം അല്ലിജാബ എന്ന നമ്മുടെ പ്രോഗ്രാമിലേക്കാണ് ചോദിക്കേണ്ടത്. പ്രോഗ്രാം നമ്മൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പ്രോഗ്രാം എന്ന ഭാഗത്ത് അല്ലിജബ എന്ന് സെലക്ട് ചെയ്ത് ഇതേ ചോദ്യം അവിടെ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നമുക്ക് അതിൻ്റെ ഉത്തരം ലഭ്യമാകുന്നതാണ് എന്നാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്.
0: യെസ്, റുക്സാന ബാലുശ്ശേരിയും ജാസ്മിൻ പൂച്ചാക്കലും മുഹമ്മദ് സജീറും ഉമ്മു കുൽസു കളിയാട്ട് മുക്ക് അല്ലേ, ഇവരൊക്കെ ചില ആളുകളൊക്കെ സലാം പറഞ്ഞു, ചില ആളുകൾ ക്വിസിൻ്റെ എളുപ്പത്തെ പറ്റി പ്രതികരിക്കുന്നു. ഏതായാലും ഇൻഷാല്ലാ എളുപ്പമുള്ളതാണെങ്കിലും പ്രയാസമുള്ളതാണെങ്കിലും നമുക്കൊരു അറിവ് കിട്ടാനും ഇതിൽ പങ്കുചേരാനുമുള്ള ഒരു അവസരമാണ് നമുക്ക് മോണി ലൈവ് സമ്മാനിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കുക.
1: ഒരു സഹോദരി രോഗം കൊണ്ട് പ്രയാസത്തിലാണ് പ്രാർത്ഥന ഉൾപ്പെടുത്തുക എന്ന് എഴുതിയിട്ടുണ്ട്. അള്ളാഹു, നമ്മളൊരു കുടുംബമാണ്. ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കും കുടുംബത്തിനുമൊക്കെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമൊക്കെ നീക്കി ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഈ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
0: ഇൻഷാല്ലാ, നമുക്ക് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില ഫീഡ്ബാക്കുകൾ വായിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കുകളും ജീവിതത്തെ മാറ്റിമറിക്കുന്ന സന്ദേശങ്ങളും പീസ് റേഡിയോ കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ പകർന്നു നൽകാൻ സഹായിക്കുന്ന നിരവധി പരിപാടികൾ എന്ന് ആണ് ഒരു ഫീഡ്ബാക്കാണ് ഇന്ന് നമുക്കുള്ളത്. ആരാണ് എഴുതിയിട്ട് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഏതായിരുന്നാലും ഈ എഴുതിയ ആളുകൾക്ക് മനസ്സിലാകുമല്ലോ അവരുടെ ഫീഡ്ബാക്ക്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾക്ക് വലിയ വാല്യൂസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ കഴിയുമ്പോഴും നിങ്ങളുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കിലൂടെ അറിയിച്ചുകൊണ്ടേയിരിക്കുക.

0: മിസ്റ്റർ സാറേ.
1: അതെ,
2: നമ്മൾ സാധാരണ ഈ ഒരു സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള ഒരു സമയം കൂടിയാണ്.
1: അതെ.
2: അപ്പോൾ ഇന്ന് സൂചിപ്പിക്കുന്ന ഒരു വിഷയമേ, നമ്മളെ ഈ പല ചർച്ചകളും നാട്ടിലുണ്ടല്ലോ. അപ്പോൾ സാധാരണ ഓരോ ദിവസവും വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ചർച്ചയിൽ നിന്നും കേട്ട ഒരു സംഗതിയാണ്. അപ്പോൾ സാധാരണ ഈ കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അവർ തന്നെ എപ്പോഴും ഒരാൾ ഒരാൾക്ക് വേണ്ടി പക്ഷം ചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സംസാര രീതി നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന വിഷയം ഇൻഷാല്ലാ ഇതിൻ്റെ ഒരു വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു സാധനം നമ്മുടെ വിങ്ങിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതിൽ അവർ പറയുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ കുറച്ച് മിഡിലായിട്ടുള്ള ഒരു പ്രായം ചെന്നിട്ടുള്ള ഒരു സ്ത്രീ പറയാണ്, എനിക്ക് എൻ്റെ ഭർത്താവ് ഉണ്ടാവുക, ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുക, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെ വലിയൊരു സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കുടുംബം, മരുമക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്ന് കയറിയ വീട് എന്ന് പറഞ്ഞിട്ട് അതിനെ അന്യമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു അന്യത. അപ്പം വന്ന് കയറിയ വീട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു അന്യത അല്ലെങ്കിൽ വന്നല്ലോ എന്ന് അവർ പ്രതികരിക്കുന്നുണ്ട്. അപ്പം അതിനെ കൗണ്ടർ ചെയ്ത് സംസാരിക്കുന്നവരും ഒക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എല്ലാ വിചാരിക്കണം എന്താ വെച്ചാൽ, എല്ലാ സ്ത്രീ സമൂഹവും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും സഹോദരിമാരും അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. കാരണം ഭർത്താവിൻ്റെ വീടും ആ വീട്ടുകാരെയും അവിടെയുള്ള ഓരോ കാര്യങ്ങളെയും വേറെ ഒന്ന് കാണുമ്പോഴാണ് ചിലപ്പോൾ അവിടെ നമുക്ക് എപ്പോഴും ഒരു അകൽച്ച എപ്പോഴും ഫീൽ ചെയ്യുന്നത്, അടുക്കാൻ കഴിയാതെ വരുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണല്ലോ. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും സാധാരണ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ എന്തായാലും ഇപ്പോൾ ഒരു മത്സരിച്ച് തോൽപ്പിക്കാനൊന്നല്ലോ ഒരാൾ ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടി തന്നെയാണല്ലോ. അപ്പോൾ പരസ്പരം ബഹുമാനിക്കുക, അംഗീകരിക്കുക, അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക, തിരിച്ചിങ്ങോട്ടും വേണം ഒരാൾ ഒരു വൺ സൈഡ് മാത്രമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ ജീവിതത്തെ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ കുടുംബജീവിതത്തെ വളരെ സുന്ദരമായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പറയുന്ന ചില വാക്കുകളാണ്. പക്ഷെ അതിനെയും വളരെ നഖശിഖാന്തം എതിർക്കുന്ന ആളുകളും ആ സ്ത്രീ സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഇവരെന്താണ് ലൈഫിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്.
1: അല്ല, ഇതിൽ ഒരു പുതിയ വീട്ടിലേക്ക് വിവാഹത്തിലൂടെ കടന്നു വരുന്ന ഒരു പെൺകുട്ടി, പൊതുവിൽ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും ആ പെൺകുട്ടിയെ സ്വീകരിക്കുന്ന ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയും വളരെ പ്രധാനമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പെൺകുട്ടിക്കുണ്ടാകേണ്ടത് ഇനി മരണം വരെയും, അതല്ല അതിനപ്പുറം പരലോകത്തും നിലനിൽക്കേണ്ട ഒരു ബന്ധമാണ് ഭർത്താവിനോടും കുടുംബത്തോടും ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്നുവരെ എൻ്റെ വീട്ടിലെങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയുള്ളൊരു വീടായിട്ടാണ് ഈ ഒരു വീടിനെ ഞാൻ കയറി വന്ന വീട് എന്നത് ഒരു ഒരു പ്രസക്തിയുമില്ല. ഇനി ഞാൻ അന്ന് ആദ്യം ജനിച്ച വീടായി അതുകൊണ്ട് എൻ്റെ വീട് എന്ന നിലയ്ക്ക് അന്ന് അത് അവിടെ വിളിച്ചെങ്കിൽ, ഇപ്പോൾ എനിക്ക് നൽകപ്പെട്ട മറ്റൊരു വീടാണിത് എന്ന നിലയ്ക്ക് തുല്യ പരിഗണനയോടുകൂടി ആ വീടിനെ കാണുകയും വീട്ടുകാരെ കാണുകയും ചെയ്യുക എന്നത് പെൺകുട്ടി സ്വീകരിക്കേണ്ട നിലപാടാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് വീട്ടുകാരും ഭർത്താവും കാണേണ്ടത്. ഇന്നുവരെ ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു കുടുംബാംഗം എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന നിലക്ക് കുടുംബാംഗങ്ങളും കാണുകയാണെങ്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ആ നിലയ്ക്ക് എല്ലാവരും കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിക്കാഹിൻ്റെ നിമിഷം വരെ സ്വന്തം പിതാവ്, മാതാവ് ഒക്കെ ആയിരുന്നു ഏറ്റവും പിന്നെ പരിഗണിക്കേണ്ടത് എങ്കിൽ, നിക്കാഹിൻ്റെ പൂർത്തിയാകുന്ന നിമിഷം മുതൽ ഭർത്താവിനോടാണ് ഏറ്റവും കൂടുതൽ പിന്നെ കടപ്പാടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് തന്നെ നൽകുന്ന സന്ദേശം യഥാർത്ഥത്തിൽ ആ ഭർത്താവിനോടും കുടുംബത്തോടും ഉണ്ടാകും. അതിൻ്റെ അർത്ഥം സ്വന്തം മാതാപിതാക്കളോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നല്ല, അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. പക്ഷേ തീർച്ചയായും അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു പുതിയ ബന്ധത്തോടും കുടുംബത്തോടും ആ വീടിനോടുമുള്ള ആ ഒരു മാനസിക അടുപ്പം അത് എൻ്റേതാണ് എന്ന് പൂർണ്ണമായ മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. സമാനമായ രീതിയിൽ വീട്ടുകാരും അതിനെ കാണുകയാണെങ്കിൽ നല്ല ഒരു ഒരു സ്നേഹത്തോടുകൂടിയുള്ള മുന്നോട്ട് പോക്കിന് സാധ്യമാകുമെന്നാണ് തോന്നുന്നത്.
2: അപ്പോൾ സാധാരണ നമ്മൾ ഒരു കുടുംബത്തിലിപ്പോൾ ഒരു വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് അല്ലേ. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മകന് ഒരു ഭാര്യ ഉണ്ടാകുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്കൊരു പെണ്ണ് വരുമ്പോഴാണ്. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളെയും അവഗണിക്കുകയും ഇത്തരം സന്തോഷങ്ങൾ മാത്രമുള്ള സമയത്ത് അത് എൻ്റെ മകൻ്റെ എന്നുള്ള ആ ഒരു സംഗതിയിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ചില കുടുംബങ്ങളിലൊക്കെ ഒരു അവഗണന നേരിടുന്ന സഹോദരിമാർ ഇല്ലാന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ അവർ പരസ്പരം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അവരെ സന്തോഷങ്ങളിൽ നമ്മളും സന്തോഷിക്കുവാനും ഒക്കെ സാധിക്കുമ്പോഴാണ് ശരിക്കും ഈ പറഞ്ഞ ഒരു സ്വന്തം എന്നുള്ള ഒരു ഫീല് യഥാർത്ഥത്തിൽ സഹോദരിമാർക്ക് ഉണ്ടാവും ചെയ്യുള്ളൂ. അല്ലാതെ ഇവർക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ല, കൂടെയുള്ള എല്ലാവർക്കും ഇത് എൻ്റെ മകൻ്റെ ഭാര്യയാണ്, അത് എൻ്റെ മകളുടെ ഒരു സ്ഥാനമാണ്, ആ ഒരു തിരിച്ചറിവിലൂടെ മാത്രമേ ആ ഒരു സന്തോഷം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ത്രീ സമൂഹം എപ്പോഴും അവരുടെ സ്വാർത്ഥമായ ചില ചിന്തകളും വിചാരങ്ങളിലൂടെയും മാത്രം മുന്നോട്ട് പോകാതെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഭർത്താവും മക്കളും അവരുടെ മാതാപിതാക്കളും എല്ലാവരും അടങ്ങുന്നത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് വരണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്.

0: അപ്പോൾ നമ്മൾ നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് വരുമ്പോൾ ഉമ്മർ കളപ്പാറ പാലക്കാടി പ്രതികരിക്കുന്നുണ്ട്, അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ജമീല വി കെ പൂനൂര് പറയുന്നത്, വന്നു കയറിയ വീട് അന്യമാകുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഭർത്താവ് മരിച്ചിട്ട് മോനും മരുമോളും മക്കളും ഭരിക്കുന്ന വീടായി മാറുമ്പോഴാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ, അങ്ങനെയുള്ള അനുഭവമുള്ള ആളുകളും ഉണ്ടായിരിക്കാം. ഏതായിരുന്നാലും അതുപോലെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ടാണ് മംഗ്ലീഷാണ്.
1: ഫീഡ്ബാക്കിൽ എന്തോ ഒരു വ്യക്തത കുറവുണ്ട്.
0: അതെ അതെ, അതൊന്ന് വ്യക്തമായിട്ട് അയച്ചാൽ നന്നായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇംതിയാസ് എന്തോ പറയുന്നുണ്ട്, തീർച്ചയായും പീസ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹു എല്ലാ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്നാണ്.
1: ലൈവിൻ്റെ കൂടെ എപ്പോഴുമുള്ള ഒരു സഹോദരൻ ഉമ്മർ കളപ്പാറ പാലക്കാഴി ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, അല്ലാഹു നിലനിർത്തി നൽകുമാറാവട്ടെ.
0: ആമീൻ. അനുഭവം കേട്ടപ്പോൾ ഞാൻ കുറേ ചിന്തിച്ചു പോയി. അൽഹംദുലില്ലാ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിയെ മക്കളെപ്പോലെ കരുതുക, അതേപോലെ അവരും കരുതുക, രണ്ടുപേരും ഒരുമിച്ച് എല്ലാം സഹകരിച്ച് ചെയ്താൽ ഒന്നും സംഭവിക്കുകയില്ല. ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അത് രണ്ടുപേരും തരണം ചെയ്യുക. അൽഹംദുലില്ലാ, അതിലാണ് നമ്മുടെ വിജയം, ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്നാണ് തിരൂരങ്ങാടിയിൽ നിന്നും സഫിയ കെ പ്രതികരിക്കുന്നത്.
1: ഇതിൽ ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ച ഒരു സംഗതി, ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂരിൽ നിന്ന്, മാഷാല്ലാ അദ്ദേഹം ഒരു നിമിഷ കവിയാണ് എന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ ഒരു വിഷയം പറഞ്ഞപ്പോൾ അത് സംബന്ധിച്ച് ഒരു ഒരു കവിത അദ്ദേഹം കവിത രൂപത്തിൽ എഴുതി ഫീഡ്ബാക്ക് അയച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ അന്യ വീട് എന്നതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അതിലും ഒരു കവിത എഴുതി അയച്ചിട്ടുണ്ട്. ഏതായാലും മാഷാ അല്ലാ, അദ്ദേഹത്തോട് പറയാനുള്ളത് താങ്കളുടെ ഒരു സ്കില്ല് നമുക്ക് ആവശ്യമുണ്ട്. ഇത്തരം ഒരു ഒരു ചെറിയ സമയം കൊണ്ട് പോലെ ഞാനത് വായിക്കണമെങ്കിൽ, ഇതെൻ്റെ വീടല്ല, ഞാൻ കയറി വന്ന വീടാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വേദനിക്കുന്ന ഒരു വീടല്ല, ഒരു ബന്ധത്തിൻ്റെ വേരുകളാണ്. വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അവൾ അവിടെ അതിഥിയായി കയറി വരുന്നതല്ല, ആ വീടിൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കാളിയാകാനാണ്. കയറി വന്ന വീട് എന്ന ചിന്ത വീടിൻ്റെ ചുമരുകൾക്കിടയിലെ അകലം മാത്രമല്ല, മനസ്സുകൾക്കിടയിൽ വളരുന്ന ഒരു അദൃശ്യ മതിലാണ് എന്ന് തുടങ്ങി. അങ്ങനെ ഒരു ദീർഘമായതായിരുന്നു സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അത് പൂർണ്ണമായും വായിക്കുന്നില്ല. ഏതായിരുന്നാലും മാഷാ അല്ലാ, ആ ഒരു സ്കില്ല് ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കൂടി തയ്യാറാകണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
0: മാഷാല്ല, ഒരുപാട് കൈവള നമ്മുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ട് അല്ലേ. നമ്മൾ ജസ്റ്റ് നമ്മളിവിടെ വന്നിരിക്കാൻ കാരണക്കാരായി എന്ന് മാത്രം, അവർക്ക് ഇതിന് സാഹചര്യം ഇല്ല എന്ന് മാത്രം അല്ലേ.
1: അതെ.
0: അപ്പം ഏതായിരുന്നാലും അമീർ ടി പറയുന്ന ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, മതത്തിനും ജാതിക്കും അപ്പുറം പരസ്പരം സ്നേഹിക്കാനും ഒപ്പമുണ്ടാകാനുമുള്ള മനസ്സ് വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സമൂഹം പുരോഗമിക്കുന്നത്. വിദ്വേഷങ്ങളെ മാറ്റി നിർത്തി മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ ഓരോരുത്തരും തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. യെസ്. അതേപോലെ എൻ്റെ അടുക്കൽ 9:30 പവൻ അടുത്ത് സ്വർണമുണ്ട്. ഇത് മഹർ കൂടാതെയുള്ള കണക്കാണ്. പിന്നെ മഹർ 2.5 അല്ലെങ്കിൽ 3 പവനാണുള്ളത്. ഇതിലെങ്ങനെയാണ് സക്കാത്ത് നിശ്ചയിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും ചോദിച്ച പ്രിയപ്പെട്ട ശ്രോതാവിനോട് പറയാനുള്ളത്, അൽ ഇജാബ എന്ന് പറയുന്ന നമ്മുടെ പീസ് റേഡിയോയുടെ വളരെ സുപ്രധാനമായ ഒരു പ്രോഗ്രാം, നമ്മുടെ എല്ലാ സംശയ നിവാരണങ്ങൾക്കും വേണ്ടി ഉള്ള ഒരു പ്രോഗ്രാമാണ്. അതിലേക്ക് നിങ്ങൾ ഫീഡ്ബാക്ക് വഴി ഈ ചോദ്യം അയക്കാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
1: ഇംതിയാസ് തിരുവാമ്പാടി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഷൗക്കത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയക്ക് വിധേയനാകുവാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ നേരത്തെയൊക്കെ ഗ്രൂപ്പുകളിൽ ലഭ്യമായതാണ്. നിരന്തരമായ പ്രാർത്ഥനകളിൽ അദ്ദേഹം ഉൾപ്പെടുത്തണം, അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സർജറി ഏറ്റവും ഫലപ്രദമാക്കുമാറാകട്ടെ, പ്രയാസങ്ങൾ പൂർണ്ണമായും നീക്കി ശിഫ നൽകുമാറാകട്ടെ എന്ന് ഈ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
0: ബഷീർ ദൂത തുടർച്ചയായി ലൈവിൽ പങ്കെടുക്കുന്നവർ ഇത് കേൾക്കുന്നതോടൊപ്പം വീട്ടിലെ കഴിയുന്ന ജോലികൾ ചെയ്യുക, എല്ലാം മരുമോളെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതരുത്. ഞാനിപ്പോൾ ഫാമിലാണ്, ഫാമിൽ എൻ്റെ ജോലി ചെയ്യുന്നതോടൊപ്പമാണ് ഇത് കേൾക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ എല്ലാവർക്കും പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അതിന് ഒരാളെ മാത്രം കണക്കാക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കൂടെ അതിലുണ്ട് അല്ലേ?
1: അതെ അതെ. റുക്സാന ബാലുശ്ശേരി എഴുതിയിരിക്കുന്നത്, ഒരു പെണ്ണ് വന്ന് കയറുമ്പോൾ മരുമകളെ മകളായും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെ ആയും കരുതി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞതിൻ്റെ സാരം. അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താൻ.
0: റുക്സാന പറഞ്ഞ കാര്യം വളരെ ഓക്കെയാണ്. പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നവർ ജസ്റ്റ് നമ്മുടെ കൂടെ താമസിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല എന്നുള്ളത്. എല്ലാവരും അവനവൻ്റെ അല്ലേ, ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നു. എന്നിരുന്നാലും ഉള്ള സമയത്ത് വളരെ സന്തോഷകരമായി ജീവിക്കുകയും നമ്മുടെ കൂടെ സ്ഥിരമുള്ളവരെ വില കുറച്ച് കാണാതിരിക്കുകയും ചെയ്യാന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. ചില മരുമക്കൾ ചിലപ്പോൾ മകൻ്റെ കൂടെ ഗൾഫിലായിരിക്കും, ചില ആളുകൾ എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കും. അപ്പോൾ കൂടെ ഉള്ളതിന് എപ്പോഴും ഒരു വില ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെയും ഈ ഒരു സമീപനം എല്ലാ ആരോടും ഒരുപോലെ ഉണ്ടാകണമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷാല്ലാ നമ്മൾ ഷെഡ്യൂളിലേക്കൊന്ന് തിരിച്ചു പോകേണ്ടതുണ്ട് അല്ലേ.
1: അതെ,
0: നമുക്ക് ഇനി പോകേണ്ടത് നമ്മൾ സാധാരണ ഈ മോർണിംഗ് ഷോയിൽ മാത്രം കേൾക്കുന്ന പ്രോഗ്രാമുകൾക്ക് അപ്പുറത്ത് ഒത്തിരി പ്രോഗ്രാമുകൾ പിസ് റേഡിയോയിലൂടെ നമുക്ക് കേൾക്കാനുള്ള അവസരമുണ്ട്. അത്തരമൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് കർമ്മസരണി.
1: റേഡിയോയിൽ നൂറിലധികം പ്രോഗ്രാമുകൾ, നൂറിലധികം അവതാരകരുണ്ട് എന്ന് നമുക്കറിയാം. നിരവധി ചെറിയ കുരുന്നുകൾ മുതൽ വലിയ വയോധികർ വരെയുള്ള നീണ്ടു നിൽക്കുന്ന ശ്രോതാക്കളുടെ പരമ്പരയും നമുക്കുണ്ട്. നിരവധി പ്രോഗ്രാമുകളിൽ സുപ്രധാനമായ ഒരു പ്രോഗ്രാമാണ് കർമ്മസരണി എന്നത്. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 9 മണിക്കാണ് അതിൻ്റെ പ്രക്ഷേപണം ഉള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തുടർന്ന് 24 മണിക്കൂർ റിവൈൻഡിലും ഈ ഒരു സെഷൻ നമുക്ക് ലഭ്യമാകും. ബഹുമാന്യ പണ്ഡിതൻ ഹംസ മദീനിയാണ് ഈ സെഷനുകൾക്ക് നേതൃത്വം നൽകി വരുന്നത്.
0: ഇൻഷാല്ലാ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർമ്മസരണിയിൽ നിന്നും ജീവനുള്ള മൃഗത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് ഭക്ഷിക്കുന്നതിൻ്റെ വിധിയെ സംബന്ധിച്ച് ബഹുമാന്യനായ ഹംസ മദീനി നമ്മോട് സംസാരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കുകയാണ്. ഫത്തുഹു ദിൽ ജലാലി വല്ലിഖറാം എന്ന പേരിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ രചിച്ചിട്ടുള്ള ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിലൂടെയാണ് നമ്മൾ കർമ്മശാസ്ത്രം പഠിച്ചു പോകുന്നത്. ബുലൂഗുൽ മറാമിലെ 14-ാമത്തെ ഹദീസ് അൻ അബി വാഖിദിൻ ലൈസി റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ما قطع من البهيمة وهي حية فهو ميت. امام ابو داوود امام ترمذي ഒക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ആണ് ഇത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൂവാഖിദ് ലൈസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഈ ഹദീസ് വിശദീകരിക്കാൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. നബി മക്കയിലാണല്ലോ ജനിച്ചതും വളർന്നതുമൊക്കെ. 13 വർഷം പ്രബോധനം മക്കയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അവിടെ മക്കയിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മക്കയുടെ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകന്റെ ജീവിതം. അതിൽ നിന്ന് പലപ്പോഴും പല വിഷയങ്ങളിലും വ്യത്യസ്തമാണ് മദീനയിലുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവരുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയുമൊക്കെ പലതിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്തതുണ്ടായിരുന്നു. അതിൽ നിന്ന് വിട്ടുനിൽക്കും, പക്ഷേ മതപരമായി അനുവദനീയമായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ മതപരമായും അനുവദനീയമല്ലാത്തത് അവർക്കിടയിലുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുകയും അതിനെ ഇല്ലാതെയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒട്ടകത്തിൻ്റെ പൂഞ്ഞ മുറിച്ച് അതിലെ പിന്നെ നല്ല കൊഴുപ്പ് അതെടുക്കുക എന്ന ഒരു സമ്പ്രദായം മദീനക്കാർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേക തരം ആട്, നെയ്യാട് എന്ന് പറയുന്ന ഒരു ആട്, അതിൻ്റെ പിൻഭാഗം അതിങ്ങനെ നെയ്യ് കൂടി വരും, അത് മുറിച്ചെടുത്ത് വീണ്ടും അതേപോലെ വളരുന്ന ഒരു രൂപമുണ്ട്, അത് മുറിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ നെയ്യ് അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നെയ്യാട് എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. ഈ രണ്ട് പ്രവർത്തനവും അവർ ചെയ്തിരുന്നത് കൊണ്ട് ഇത് പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അഥവാ അന്ന് അവർ ഉപയോഗിച്ചിരുന്നത്, മദീനയിൽ ഉപയോഗിച്ചിരുന്നത് ഈ രണ്ട് ജീവികളെ മാത്രമായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇതേപോലെ തന്നെ മൃഗങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ അതിൽ നിന്നും വല്ലതും മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്നതുണ്ടാകാം എന്ന് ഉള്ളതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തെ എല്ലാറ്റിനെയും എതിർക്കുന്ന രൂപത്തിൽ, അങ്ങനെ ഒരു ജീവി ജീവിച്ചിരിക്കെ അതിൽ നിന്നും വല്ലതും മുറിച്ചെടുത്ത് മനുഷ്യന് മാംസമായി അല്ലെങ്കിൽ ഭക്ഷണമായി ഉപയോഗിക്കുക എന്നത് പാടില്ലാത്തതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹദീസിൻ്റെ ആശയപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത്, ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ ഖുതിഅ മിനൽ ബഹീമതി വഹിയ ഹയ്യത്തുൻ, ഒരു ബഹീമത്ത്, ബഹീമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് മിണ്ടാപ്രാണികൾ എന്ന് പറയുന്ന മനുഷ്യരല്ലാത്ത മറ്റ് ജന്തുക്കൾക്ക് ഒന്നിച്ച് നമ്മൾ പറയുന്നതാണ് ബഹീമത്ത് എന്ന് പറയുന്നത്. അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും വല്ലതും മുറിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഹുക്കുമ് അത് ചത്താൽ എന്താണോ അതിൻ്റെ ഹുക്കുമ് അത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാട് അത് ചത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ, അത് ശവമാണല്ലോ എങ്കിൽ അതേ ഹുക്കുമ് തന്നെയാണ് ആ ജീവി ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും അവയവം മുറിച്ചെടുത്താലും അതിൻ്റെ ഹുക്കുമ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇതിലൂടെ. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ പല കാര്യങ്ങളും ഇതുമായി ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു മത്സ്യമാണെന്ന് കരുതുക, മത്സ്യം ചത്താലും നമുക്ക് തിന്നാമല്ലോ. അതുകൊണ്ട് നമ്മളൊരു മത്സ്യത്തെ പിടിച്ചു, കത്തി കൊണ്ട് വെട്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പല രൂപത്തിൽ മത്സ്യങ്ങളെ പിടിക്കുന്ന രൂപങ്ങളുണ്ടല്ലോ, ആ രൂപത്തിൽ പിടിച്ചപ്പോൾ ഒരു കഷ്ണമാണ് നമുക്ക് കിട്ടിയത്, അത് നമുക്ക് കഴിക്കാം. കാരണം മത്സ്യം ചത്താലും അത് മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റിയ ഒരു സാധനമാണ്, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കഷ്ണം നമുക്ക് എടുക്കുന്നതിന് വിരോധമില്ല, അത് മയ്യത്തല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ കൈ മുറിക്കാറുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ കട്ടവനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ കൈ മുറിക്കും, അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നത് മനുഷ്യൻ്റെ ഒരിക്കലും ഭക്ഷിക്കൂലല്ലോ, അതിനെപ്പറ്റിയല്ല നമ്മൾ പറയുന്നത്. എന്നാൽ അത് നജസാണോ? നജസല്ല. നേരെ മറിച്ച് ഒരു ആട് ചത്തു കഴിഞ്ഞാൽ അത് നജസും കൂടിയാണ്, നമുക്ക് തിന്നാൻ പാടില്ല, അത് നജസുമാണ്. ഒരു മനുഷ്യനാണെങ്കിലോ? മനുഷ്യനാണെങ്കിൽ അത് നജസല്ല. കൈ മുറിഞ്ഞു അല്ലെങ്കിൽ ഒരു രോഗമുണ്ടായി, കൈ മുറിച്ചു അല്ലെങ്കിൽ കാല് മുറിച്ചു മാറ്റി, അത് നജസായി നമ്മൾ കാണേണ്ടതില്ല. കാരണം മനുഷ്യൻ മരണപ്പെട്ടാലും ഒരിക്കലും അവൻ നജസാവുകയില്ല. മനുഷ്യൻ മരണപ്പെട്ടാലും അതും ഒരു നജസാവുകയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നജസാകാത്തത് കൊണ്ട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ മുറിച്ചു മാറ്റപ്പെട്ടതും നജസല്ലാത്ത ത്വാഹിറായതാണ്. എന്നാൽ ഒരു മൃഗമാണ് എങ്കിൽ ആ മൃഗത്തെ നമുക്ക് അറുത്താൽ തിന്നാൻ പറ്റുമെങ്കിൽ, അറുത്താൽ നമുക്ക് തിന്നാൻ പറ്റും, പക്ഷേ അത് ചത്തതാണ്, അത് ചത്തതാണെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റില്ല എങ്കിൽ അത് നജസാണ്. അതിൻ്റെ ഒരു അവയവം ജീവിച്ചിരിക്കുന്ന സമയത്ത് മുറിച്ചെടുത്താൽ അത് നജസുമാണ്, നമുക്ക് തിന്നാൻ പറ്റാത്തതുമാണ്. ഇത് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹദീസ് ഇത്രയും പ്രധാനത്തോടുകൂടി ഇവിടെ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയാനുള്ളൊരു സാഹചര്യമുണ്ടല്ലോ, ആ സാഹചര്യത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ഹദീസ് അത് നമ്മുടെ സാഹചര്യം, സന്ദർഭം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് നമുക്ക് അറബികൾ ഒട്ടകത്തിൻ്റെ നെയ്യ് വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ്, അതേപോലെ ഈ നെയ്യാടിൻ്റെ നെയ്യും അവർ വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അവർ ഇത് മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഇസ്ലാമികമായി പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. ആ മൃഗത്തിന് കാര്യമായിട്ട് കേടുപാടൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അത് മുറിച്ചെടുത്താൽ വീണ്ടും അതേപോലെ വളരുമല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഹുക്കും ഹറാം എന്നത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സന്ദർഭം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ആയത്താണെങ്കിലും ഹദീസാണെങ്കിലും അത് അതിൻ്റെ ശരിയായ ഉദ്ദേശം മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ് എന്നുകൂടി നമ്മൾ അറിയുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ന സ്വഫാ ഉൽ മർവത മിൻ ഷഅഇറില്ല ഫമൻ ഹജ്ജൽ ബൈത അവിഅതമറ ഫല ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ. ഖുർആനിലെ ഒരു ആയത്താണല്ലോ. സഫയും മർവയും അള്ളാഹുവിൻ്റെ ഷിആറുകളിൽപ്പെട്ടതാണ്. ആരെങ്കിലും ഹജ്ജും ഉംറയും നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ സഅയ് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ ഈ ആയത്ത് നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് എന്താ മനസ്സിലാകുക? ആർക്കെങ്കിലും ഹജ്ജോ ഉംറോ ചെയ്യുന്ന സമയത്ത് സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല, ഒരു ജായിസായ ഒരു കാര്യം, ഒരു അനുവദനീയമായ ഒരു കാര്യം ഒഴിവാക്കിയെന്ന് കരുതിയിട്ട് ഒരു സുന്നത്ത് നഷ്ടപ്പെടുന്നില്ല, ഒരു ഫറള് നഷ്ടപ്പെടുന്നില്ല എന്നാണ് ആ ആയത്തിൻ്റെ നേർക്കുനേരെ ആ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുക. പക്ഷെ അതിനൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം നോക്കുമ്പോഴാണ് ആ ആയത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അഥവാ നബി മക്കയിൽ ജീവിച്ച് നിൽക്കുന്ന ഒരു സമയത്തും അതിനു മുമ്പുമൊക്കെ സഫാ കുന്നിൻ്റെ മുകളിലും മർവ കുന്നിൻ്റെ മുകളിലുമൊക്കെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളെ മനുഷ്യർ ആരാധിക്കുകയും അതിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കഅബ തവാഫ് ചെയ്യുന്ന ആളുകൾ ഇതിനെ ബഹുമാനിച്ചിരുന്നു എന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇസ്ലാം വന്നു, ഷിർക്കിനും കുഫറിനുമൊക്കെ കടുത്ത എതിരായി മാറിയപ്പോൾ ഈ രണ്ട് മലകൾക്കിടയിൽ, ആ രണ്ട് മലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും മുകളിൽ വിഗ്രഹങ്ങൾ നാട്ടിയിരുന്നു. ആ വിഗ്രഹങ്ങളുടെ അടുക്കൽ ആളുകൾ വന്നിരുന്നു. അപ്പോൾ സ്വഹാബികളുടെ മനസ്സിൽ ഒരു പ്രയാസം, ഈ രണ്ട് സ്ഥലം ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ തവാഫ് ചെയ്യണോ? ഇത് നേരത്തെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും, മക്കം ഫത്തഹിന് ശേഷം അത് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും, നേരത്തെ ആ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്ന, ഇന്ന വിഗ്രഹങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ടൊരു പ്രയാസം ഉണ്ടായി. ആ പ്രയാസം അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇല്ല ഫല ജുനാഹ അലൈഹി യതവഫ ബിഹിമ, ആ രണ്ട് മലകൾക്കിടയിൽ കുന്നുകൾക്കിടയിൽ തവാഫ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഒരു മനസ്സിലൊരു പ്രയാസം കാണേണ്ടതില്ല. ഇത് അള്ളാഹുവിൻ്റെ ശരീഅത്ത് നേരത്തെ തന്നെ ഉള്ളതാണ്. അതിനിടയിൽ തവാഫ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നീടാണ് അവിടെ വിഗ്രഹങ്ങളൊക്കെ മനുഷ്യർ കൊണ്ടുവന്ന് വെച്ചത് എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ പറയുമ്പോൾ അവിടെ ജായിസാണോ സുന്നത്താണോ ഹറാമാണോ എന്നത് വേർതിരിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ഫറളാണോ എന്നത് പറയാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യൻ്റെ അതായത് സ്വഹാബത്തിൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫലാ ജുനാഹ അലൈഹി എന്ന് പറയുന്നത്. അപ്പോൾ ആ സന്ദർഭം നോക്കിയപ്പോഴാണ് നമുക്കത് അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലായത്. അർത്ഥം മാത്രം നോക്കുകയാണെങ്കിൽ ആ വേണ്ടവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കൂലിയും ഇല്ല, ഒരു പുണ്യവും ഇല്ല എന്ന രൂപമാണ്. എന്നാൽ സഫാ മർവക്കിടയിൽ സഹി ചെയ്യുക എന്ന് പറയുന്നത് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സന്ദർഭം നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് അഥവാ ഒരു ജീവി അത് ജീവനുള്ള അവസ്ഥയിൽ അതിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ഒരു വസ്തു, അല്ലെങ്കിൽ കൈയാണെങ്കിലും കാലാണെങ്കിലും അതിൻ്റെ മാംസമാണെങ്കിലും അതേപോലെ തന്നെ നെയ്യാണെങ്കിലും എന്താണെങ്കിലും അതിന് മുറിച്ചെടുക്കുന്നത് അത് മയ്യത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് അതിൻ്റെ രോമം വെട്ടിയെടുക്കുന്നത് പെടൂല, കാരണം അതിൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഒരു ഭാഗമായിട്ടുള്ളതല്ല, അഥവാ രക്തം ഓടുന്ന വസ്തുവല്ല രോമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് പ്രശ്നമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത അതിൻ്റെ തൊലിക്കപ്പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഈ ഹദീസിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ കണ്ട ഒരു കാര്യമാണല്ലോ അത്. അപ്പോൾ തന്നെ റസൂൽ അതിനെ എതിർക്കുകയാണ്, അത് പാടില്ല എന്ന് പറയാണ്. ഇതുപോലെ തന്നെ നമ്മൾ എവിടെ ചെന്നിട്ടുണ്ട് എങ്കിലും നമ്മുടെ മതത്തിന് ചേരാത്ത ഒരു കാര്യം അവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളത് പഠിപ്പിക്കുകയും എതിർക്കുകയും പറഞ്ഞുകൊടുക്കുകയും ചെയ്യൽ അനിവാര്യമാണ് എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായി ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ജീവിയുടെ ഒരു ഭാഗം അങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റുമോ ഇല്ലേ എന്നാണ്.
0: മാഷാ പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കേട്ടത് ഹംസ മദീനിയുടെ സംസാരമാണ്, കർമ്മസരണി എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം. നമുക്കേറെ പല വിഷയങ്ങളിലുമുള്ള പഠനത്തിന് കാരണമാകുന്ന, പഠിക്കാനുള്ള അവസരം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് കർമ്മസരണി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ദിവസവും വ്യാഴം രാത്രി 9 മണിക്കും പിന്നീട് 24 മണിക്കൂർ റിവൈൻഡിലും നമുക്കിത് കേൾക്കാനുള്ള സൗകര്യമുണ്ട്.

0: ിട്ട് ആ കണ്ട വീഡിയോ എന്താ വെച്ചാൽ, ഒരു മൃഗത്തെ ഒരു ഇതിൻ്റെ ഉള്ളിൽ തലയൊക്കെ ഇങ്ങനെ തലയും കൈയും കാലൊക്കെ ഇങ്ങനെ അനക്കാൻ പറ്റാത്ത കോലത്തിൽ കിടത്തിയിട്ട് ഈ മൃഗത്തിൻ്റെ നമ്മൾ മുതമ്പറം എന്നൊക്കെ പറയില്ലേ, അതായത് പുറംഭാഗം, ആ പുറംഭാഗം വാള് പോലെയുള്ള ഒരു വലിയ മൂർച്ചയുള്ള കത്തിയുണ്ട് ജീവനുള്ള ഈ മൃഗത്തിൻ്റെ പുറംഭാഗം ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ വടിച്ചെടുക്കുക. ഒരു പീസന്നെ എടുത്തിട്ട് അതിമന്ന് രക്തം ഇങ്ങനെ തെറിക്കുമല്ലോ, അപ്പോൾ ആ രക്തം ഇങ്ങനെ കുടിക്കുക. ഒരു വിശ്വാസമാണ് ഇത്. അപ്പോൾ ഈ ഗോമാതാവ് എന്നൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ വിശേഷിപ്പിച്ച് മറ്റുള്ള പലരെയും മാംസം തിന്നതിൻ്റെ പേരിൽ കൊല വരെ ചെയ്യപ്പെട്ട ഒരു നാട്ടിൽ ഇത്രയും മൃഗീയമായിട്ട്, മൃഗീയം എന്ന് പറഞ്ഞുകൂടാ, കാരണം ഈ മൃഗത്തെ അല്ലേ, മൃഗങ്ങളൊരിക്കലും മൃഗ അത്ര ദുഷിച്ചവരാണെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അവർക്ക് അങ്ങനെയുള്ളൊരു വിശേഷ ബുദ്ധി പടച്ചം കൊടുത്തില്ലല്ലോ, അവർക്ക് ഉള്ളതായൊരു ബുദ്ധിയുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യനാണ് എന്ത് ചെയ്യണത്, ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നതിൻ്റെ ഒരു ഗൗരവം കൂടി ഓർക്കാണ്.
1: അതെ, എനിക്ക് തോന്നുന്നു തിരുമൊഴികളുടെ സമയമായിട്ടുണ്ട്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: ഇന്നത്തെ തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി സലഫി ഖബറിൽ ഉള്ളവർക്കായി ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു നബിവചനത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്, വായിക്കുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ ആദ്യ ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ തിരുമൊഴികളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിശദമായൊരു ഭാഗമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നുണ്ട്, എൻ്റെ കൂടെ നബി ഉള്ളവർ രാത്രിയിൽ വന്ന് കിടന്ന് വൈകാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഉറങ്ങിയെന്ന് തോന്നിയ അവസരത്തിൽ തൻ്റെ വിരിപ്പിൽ നെഴുന്നേറ്റ് വസ്ത്രം ധരിച്ച് ചെരുപ്പിട്ട് പാദരക്ഷ ധരിച്ചുകൊണ്ട് പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ എൻ്റെ വസ്ത്രം ധരിച്ച് ശിരോവസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഞാനും നബിയെ പിന്തുടരുകയുണ്ടായി. നബി അങ്ങനെ ബക്കിയുള്ള കറക്കത്തിൽ, അതായത് മദീനത്തെ വിശാലമായ ആ ശ്മശാനത്തിൽ ഖബർസ്ഥാനിലേക്കാണ് നബി പോയത്. അവിടെ പോയി ദീർഘമായി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് തിരിച്ച് പിന്തിരിഞ്ഞു പോന്നു. അപ്പോൾ ഞാൻ നബിയുടെ മുമ്പിൽ വളരെ വേഗത്തിൽ വരികയും അങ്ങനെ വീട്ടിലെത്തി കിടക്കുകയും ചെയ്തു. ഞാനിങ്ങനെ കിതക്കുന്നുണ്ടായിരുന്നു. നിനക്കെന്ത് പറ്റി ആയിഷ്, മാലക്കിയ ആയിഷ് എന്ന് സ്നേഹത്തോടെ നബി വിളിക്കുന്നുണ്ട്. ഞാനൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരമറിഞ്ഞിരുന്നു, അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നബിയെ അങ്ങയോടൊപ്പം അങ്ങണീറ്റ് പോയപ്പോൾ അങ്ങയുടെ പിന്നാലെ ഞാൻ വരികയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാം എൻ്റെ അടുത്ത് വരികയും എന്നെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ വിളിച്ച് ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്. അപ്പോൾ നിന്നെ ഉണർത്തണ്ട എന്ന് കരുതിയാണ് ഞാൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ പുറത്ത് കടന്നത്. നീ ഉറങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചത്. നിന്നെ വിളിച്ചുണർത്തുന്നതും ഞാൻ ഭയപ്പെട്ടു, വെറുത്തു. മാത്രവുമല്ല, നീ ഞാൻ പോയാൽ ഒറ്റക്കാവുമല്ലോ, അപ്പോൾ നീ കൂടുതൽ ഭയപ്പെടുമല്ലോ എന്ന് ഞാൻ പേടിക്കുകയും ചെയ്തു. അത് അങ്ങനെ ഞാൻ പോയതാണ്. എന്നോട് ജിബ്രീൽ കൽപ്പിച്ചത്, ഇന്ന റബ്ബക മുറുക്ക അന്ത് തിയ അഹ്ലൽ ബഖീ ഫതസ്തഗ്ഫിർ ലഹും. ബക്കയിൽ ചെന്ന് അവിടെ മറമാടപ്പെട്ടവർക്ക് വേണ്ടി നീ പാപമോചന പ്രാർത്ഥന നടത്തണം എന്നതാണ് എന്നോട് ജിബ്രീൽ കൽപ്പിച്ചത്. അത് നിർവഹിക്കാനാണ് ആയിഷ ഞാൻ പോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ് നാം വായിച്ചത്. തുടർന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അവർ നബിയോട് ചോദിച്ചു, കൈഫ അഖൂലു ലഹും യാ റസൂലല്ലാഹ്, കൈഫ അഖൂലു ലഹും യാ റസൂലല്ലാഹ്. ഖാല ഖൂലി അസ്സലാമു അലാ അഹ്ലിദ്ദിയ അലാ അഹ്ലിദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ ويرحم الله المستقدمين منا والمستأخرين وانا وان ان شاء الله بكم للاحقون. അപ്പോൾ എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, കൈഫ അഖൂലു ലഹും, അപ്പോൾ എങ്ങനെയാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, ഖബറാളികൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു രൂപം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവർ നമ്മെ അത് അറിയിക്കുകയാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലി അസ്സലാമു അലാ അഹ്ലി ദിയാർ, നീ ഇങ്ങനെ പറഞ്ഞേക്കണം ആയിഷ, അസ്സലാമു അലാ അഹ്ലി ദിയാർ ഇബ്നൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളിലും മുസ്ലിങ്ങളിലും പെട്ട വീട്ടുകാരെ, അഹ്ലദ്ദിയാർ അല്ലേ, വീട്ടുകാർ എന്നാണ് നബിയുടെ പ്രയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ജീവിക്കുന്നവരെ, വീടുകളിൽ ജീവിക്കുന്നവരെ അഭിസംബോധന ചെയ്യുന്നത് പോലെ തന്നെ ഖബറാളികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘത്തെ അഭിസംബോധന ചെയ്തു.

0: കൊണ്ടാണ് അഹ്ലു ദിയാർ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ എന്ന് പ്രയോഗിച്ചത്. മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളുമായിട്ടുള്ള വീട്ടുകാരെ, ഖബറിൽ കിടക്കുന്ന ഖബറിന് വീടാക്കിയവരെ, യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്ന വൽ മുസ്തഖിരീൻ, അള്ളാഹു നമ്മിൽ നിന്ന് നേരത്തെ പോയവരെയും ഇനിതാ വരാനിരിക്കുന്നവരുമൊക്കെ അവരോടൊക്കെ കരുണ ചെയ്യട്ടെ. യർഹമുല്ലാ, അള്ളാഹു കരുണ ചെയ്യട്ടെ. മുസ്തഖ്ദിമീന മിന്ന, നമ്മിൽ നിന്നും മുസ്തഖ്ദിമീങ്ങളായത്, അതായത് അല്ലദീന തഖദ്ദമു അലൈന ബിൽ മൗത്ത്, നേരത്തെ മരണം വരിച്ച് ഖബർ ജീവിതം നയിക്കുന്നവർക്കും, വൽ മുസ്തഖിരീൻ, ഇപ്പോൾ മരണം പിടിക്കാതെ മരണം കാത്തു കഴിയുന്ന വരാനിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു കരുണ ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരുന്നവർ തന്നെയാണ്. ഞങ്ങളും മരണം പിടിപെട്ട് നാളെ ഖബറിൽ എത്തേണ്ടവർ തന്നെയാണ് എന്ന് പറഞ്ഞേക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രാർത്ഥനയുടെ ഒരു രൂപം പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഖബർ സന്ദർശനവും ഖബറാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വലിയ പുണ്യമാണ്. നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ഉമ്മ അത് ചോദിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നോക്കൂ, ആ സമയത്ത് പോലും, ആ പാതിരാത്രിയിൽ പോലും അത് ചോദിക്കാനും പഠിക്കാനുമൊക്കെ അവർക്ക് സാധിച്ചു. അതേപോലെ തന്നെ മറുപടി പറയാനും പഠിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു. നന്മകൾക്ക് പ്രത്യേക സമയമില്ലല്ലോ, ഏത് സമയത്തും നന്മകളിൽ നിരതരാവാൻ സാധിക്കും എന്ന വലിയൊരു സന്ദേശം ഇത് ഈ പ്രാർത്ഥന, ഈ ചോദ്യവും ഉത്തരവും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വലിയൊരു മര്യാദയാണ് ഖബർ സ്ഥാനിൽ ചെന്നാൽ, ഖബർ മറവാടപ്പെട്ടവരുടെ ഖബറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഖബറാളികൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കണമെന്നാണ്. അതിൻ്റെ രൂപമാണ് ഇവിടെ പറഞ്ഞത്. അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വയർഹമു അല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്ന വൽ മുസ്തഖിരീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ. എന്നാൽ അതല്ലാത്തയും വേറെയും രൂപത്തിലൊക്കെ ചെറിയ പദവ്യത്യാസത്തോടുകൂടി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന്, അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഏകദേശം ഈ പദങ്ങൾ തന്നെ പറഞ്ഞതിന് ശേഷം, ചെറിയ പദവ്യത്യാസത്തോടുകൂടി പറഞ്ഞതിന് ശേഷം, നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, നമുക്കും നിങ്ങൾക്കൊക്കെ വേണ്ടി, ഞങ്ങൾക്കും നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ആഫിയത്തിന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു രൂപം, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂരി യഗ്ഫിറുല്ലാഹു ലനാ വലക്കും അന്തും സലഫുനാ വനഹ്നു ബിൽ അസർ. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അങ്ങനെ കാണാം. മറ്റൊരു റിപ്പോർട്ടിൽ, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന രൂപത്തിലും വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഖബർ സന്ദർശിക്കണം, ഖബറാളികൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അത് ഒരു മുസ്ലിമിൻ്റെ മര്യാദയാണ്. എങ്കിൽ നമുക്ക് വേണ്ടി മറ്റുള്ളവരുടെ പ്രാർത്ഥന ലഭിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാ വിശ്വാസികൾക്കും എപ്പോഴും നന്മയുണ്ടാകണം, അവർ രക്ഷപ്പെടണം, ദുനിയാവിലും പരലോകത്തുമൊക്കെ സമാധാനം ഉണ്ടാകണം, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടണമെന്ന വലിയൊരാഗ്രഹം ഏതൊരു മുഅ്മിനിൻ്റെയും സ്വഭാവമായിരിക്കണം, അവൻ്റെ പ്രത്യേകതയായിരിക്കണം എന്ന സന്ദേശം കൂടി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നാം തിരിച്ചറിയുകയാണ്. കൂടുതൽ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, ഖബറിൽ ഉള്ളവർക്കായി പ്രാർത്ഥിക്കേണ്ടുന്ന ഏതാനും ചില പ്രാർത്ഥനകൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ടാണ് കെ വി മുഹമ്മദ് അലി സലഫി അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിപ്പിച്ചത്.

0: മാഷാല്ലാ, ഈ ഒരു സമയത്ത് നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താൻ ചില കാര്യങ്ങൾ ഉണ്ട്. നമുക്കറിയാം, ഫ്രീഡം വിത്ത് പീസ് റേഡിയോ സ്കൂൾ തല വിദ്യാർത്ഥികൾക്ക് പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ എൻ്റെ പ്രിയ പോരാളി എന്നതാണ് വിഷയം. എൽ പി, യു പി, എച്ച് എസ് ആൻഡ് എച്ച് എസ് എസ് എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷകളിൽ അവതരിപ്പിക്കാം.
1: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് റെക്കോർഡ് ചെയ്തയക്കേണ്ട അവസാന തീയതി ഇന്ന് ചൊവ്വാഴ്ച ഓഗസ്റ്റ് 11 രാത്രി 10 വരെയാണ്.
0: യെസ്,
1: 3 കൂടാത്ത പ്രഭാഷണങ്ങൾ 9747845845 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയാണ് വേണ്ടത്. തെരഞ്ഞെടുത്ത പരിപാടികൾ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്യുന്നതാണ് എന്നതുകൂടി ശ്രദ്ധയിലുണ്ടാവണം.
0: ഓക്കെ, നമുക്ക് നമ്പർ ഒന്നുകൂടി ആവർത്തിക്കാം. 9747845845 അല്ലേ?
1: അതെ.
0: യെസ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സുകളെ കുറിച്ച് പ്രിയ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുണ്ട്. പീസ് റേഡിയോയുടെ നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന നിരവധി പ്രയോജനപ്രദമായ ഓൺലൈൻ കോഴ്സുകൾ നടന്നു വരുന്നു. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇൻഷാല്ലാ, അതിൽപ്പെട്ട ഒന്നാണ് ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്.
1: കുട്ടികളെ വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സ് ഇത്. പലപ്പോഴും ആളുകൾ കുട്ടികളെ വളർത്തുന്നത് പാരമ്പര്യമായി മനസ്സിലാക്കി വന്ന ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ പുതിയ കാലത്ത്, പ്രത്യേകിച്ചും പുതിയ ജനറേഷനിലെ കുട്ടികളെ വളർത്താൻ നമ്മൾ നന്നായി അറിയുകയും അറിഞ്ഞ് ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം ഒരിക്കലും നമ്മൾ അറിയാതെ ചെയ്യുമ്പോൾ കിട്ടൂല. അതുകൊണ്ട് നല്ല ഫാക്കൽറ്റികൾ വെച്ച് നടത്തുന്ന ഈ ഒരു ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സിൻ്റെ ഭാഗമാകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത മാസം ഇൻഷാല്ലാ റേഡിയോയിൽ അതിൻ്റെ പ്രക്ഷേപണം ആരംഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി നമ്മളതിൻ്റെ ഭാഗമാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: അതുപോലെ തന്നെ നമുക്കറിയാം, 500 അതിൻ്റെ മൊഡ്യൂൾ 16 നമ്മളിപ്പോൾ ഉള്ളത്. വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിതമായി പഠനം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് 500 പഠന കോഴ്സിൻ്റെ മൊഡ്യൂൾ 16 42 ക്ലാസ്സുകളും പൂർത്തിയായിട്ടുണ്ട്. സുഹൃത്തുക്കളെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: ഈ മദ്രസയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്കുള്ള വളരെ ആകർഷണീയമായ കോഴ്സ്. വിജ്ഞാനവും സ്വഭാവ വിശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ മക്കൾ എന്ന് ഉറപ്പുവരുത്തുക. ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക കോഴ്സുകൾ ഇപ്പോൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നു. 24 ഈ ഒരു കോഴ്സ് ആരംഭിച്ചത്. പീസ് റേഡിയോ ആപ്പ് തുറന്ന് കോഴ്സസ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കത് എൻറോൾ ചെയ്യാവുന്നതാണ്. 75,000 രൂപയുടെ സ്കോളർഷിപ്പുകൾ ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട് എന്ന സന്തോഷം കൂടി ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്.
0: ഒരുപക്ഷെ അറബി ഭാഷ പഠിച്ച് നമ്മൾ ആരും സംസാരിക്കുന്ന ഒരു അത്തരത്തിൽ സംസാരിക്കേണ്ട ആവശ്യകതകൾ നമുക്ക് കുറവാണെങ്കിലും അറബി ഭാഷ പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് വായനകൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് ഖുർആൻ്റെയും ഹദീസിൻ്റെയും ആശയങ്ങളൊക്കെ കുറച്ചുകൂടി ഗ്രാഹ്യമാക്കാൻ നമുക്ക് സാധിക്കുന്നത് അറബി ഭാഷാ പഠനത്തിലൂടെയാണ്. അതിൻ്റെ മൊഡ്യൂൾ 2 നമ്മളിപ്പോൾ ഉള്ളത്. ഉസ്താദ് സലീം സുല്ലമയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്ന ഈ അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2 മൊഡ്യൂൾ 25 ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ഇൻഷാല്ലാ ഈ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഓപ്ഷൻ ഉപയോഗപ്രദമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ നമുക്ക് ഒരു പാട്ട് കേട്ട് വന്നാലോ.
1: ഇൻഷാല്ലാ.

0: മാഷാ, വളരെ മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ കേൾക്കാൻ നമുക്ക് പീസ് റേഡിയോ അവസരം നൽകുകയാണ്. ഏതായിരുന്നാലും നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് മാഷേ.
1: അതെ, അടിപൊളി മ്യൂസിക്കില്ലാത്ത നല്ല അർത്ഥമുള്ള വരികളാണ് മാഷാ അല്ലാ എന്ന് സുലൈഹ തിരുവാലി എഴുതിയിരിക്കുന്നു.
0: നമ്മൾ ഈ മദ്രസ സർഗവസന്ത അതിലും സർഗമേളയിലും അതുപോലെ സ്കൂളിലെ അറബിക് കലോത്സവ വേദിയിലൊക്കെ കേൾക്കുന്ന ഒരു പാട്ടാണ്. സംഘഗാനായിട്ടൊക്കെ ഭയങ്കര ആവേശമുള്ള ഒരു പാട്ടാണ്. എന്താണ് സാദിഖ് കെ മാത്തൂര് പറയുന്നുണ്ടല്ലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹിൻ്റെ ഇക്കാൻ്റെ മോള്, പ്രത്യേകിച്ച് 7 ദിവസമായി ഇന്ന് 2 ആടുകൾ അറുത്തു, അറിവിൻ്റെ ഇടയിൽ കിസ് ആൻസർ അയച്ചു, പാക്കിംഗ് നടക്കുമ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടേ ഇരുന്ന കാരണം സമയം പോയത് അറിഞ്ഞില്ല.
1: നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ,
0: അതുപോലെ വളരെ കുറച്ച് നേരത്തെ തന്നെ ഒരുപാട് ആളുകൾ, പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഹംസമദീൻ്റെ ആ സംസാരമൊക്കെ നടക്കുന്ന സമയത്തെ
1: അതെ
0: കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഹദീസ് ക്ലാസ് ആണ് നമുക്ക് മൊലി പറഞ്ഞു തന്നത്. ബസ്സിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലത്തും നമുക്ക് എത്തുമ്പോൾ ഖബറാളികളോട് സലാം പറയാൻ അവസരം ഉണ്ടാകാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ പറയുക, നമ്മളെല്ലാം ഖബറിലെ ശിക്ഷയെ തൊട്ട് നരശിക്ഷയിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ എന്നാണ് റസിയ ചങ്ങാനിയുടെ പ്രതികരണം.
1: മാഷാല്ലാ, നല്ല ഒരു അറിവാണ്. ഇസ്ലാം എത്ര സുന്ദരമാണ്, ഏത് വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇലേക്ക് മടങ്ങുക അവിടെ ഉത്തരം കിട്ടും എന്നാണ് ഖദീജ തൊടുപുഴ എഴുതിയിരിക്കുന്നത്. എൻ്റെ നാടിൻ്റെ പേരെന്ന് പീസ് റേഡിയോ വഴി കേൾക്കാൻ ഒരു കൊതി എന്ന് ഒരു സഹോദരി ഫരീദ എഴുതിയിരിക്കുന്നു. പക്ഷേ ഫരീദയുടെ പേരിൻ്റെ കൂടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്കത് വായിക്കാൻ കഴിയാത്തത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
0: അതുപോലെ പിന്നെ ഞാൻ അൽഹംദുലില്ലാ ഞാൻ പുറത്താണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും വലിയ സന്തോഷം പി ആർ ലൈവിൽ കറക്റ്റ് കയറാൻ പറ്റി. ലൈവ് മിസ്സാകുന്നത് വല്ലാത്തൊരു നഷ്ടമാണ് എന്ന് അസ്മാവി പെരുന്നവണ്ണ പ്രതികരിക്കുന്നുണ്ട്. പിന്നെ മരണമാസന്നമായ സമയത്ത് സൂറത്ത് യാസീൻ ഓതുന്നതിൽ പ്രത്യേക പ്രാധാന്യമുണ്ടോ? ഇതിന് ഉത്തരം പെട്ടെന്ന് പറഞ്ഞു തരുമോ എന്ന ഒരു ചോദ്യം മുംതാസ് പള്ളിക്കൽ ബസാറിൽ നിന്നാണ്. ഏതായാലും ഇത് ഒരു പൊതുവായിട്ടുള്ള സംശയങ്ങൾ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം താങ്കളെപ്പോലെ ഒരുപാട് ആളുകൾക്കും ഒരുപക്ഷെ സംശയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് അലിജാബയിലേക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കാം അല്ലേ.
1: അതെ,
0: പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു അറബി ഗാനത്തെ കുറിച്ച് പ്രതികരിച്ച ഒരുപാട് ഉണ്ട്. അറബി കലോത്സവം ഓർമ്മ വന്നു എന്നാണ് ജാസ്മിൻ പറളി പ്രതികരിക്കുന്നത്. സക്കീന ഉദ്രംപോയിൽ വളരെ അർത്ഥവത്തായ ഗാനം എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
1: ഒരു നല്ല ഹദീസാണ്, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ, നമ്മളും ഖബറിലേക്ക് വരേണ്ടവരാണ്, അതുപോലെ തന്നെ നമ്മുടെയും ഖബറുകൾ അല്ലാഹു വിശാലമാക്കി സ്വർഗമാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നഫീസ പി എ താമരശ്ശേരി.
0: ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കേട്ടു വന്നാൽ
1: ഇൻഷാ അല്ലാ.

മഷാല്ലാ. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 5 മുതൽ 8 വരെയുള്ള മനോഹരമായ വചനങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഓരോ ദിവസവും നമ്മൾ കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.

0: നമ്മുടെ ഒരു ശ്രോതാവ് ഷാക്കിർ പ്രതികരിക്കുന്നു, കർമ്മശരണി ക്ലാസ് വളരെ നല്ലതായിരുന്നു. ഹംസ മദീനിക്കല്ലാഹു ഖൈർ നൽകട്ടെ, ആമീൻ. അതുപോലെ ദുആ മറക്കരുതേ, ഖബറിലെ നിശബ്ദർക്കായി ഒരു ദുആ ചൊല്ലുക. നമ്മുടെ പ്രാർത്ഥനയുടെ ചെറിയൊരു തണലെങ്കിലും അവരുടെ ഏകാന്തതയിൽ കരുണയായേക്കാം. ഇന്നവർ മണ്ണിനടയിൽ കിടക്കുന്നു, നാളെ അതേ മണ്ണിൽ നമ്മളും കിടക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാനും നിങ്ങളിൽ ഒരാളാകും. ദുആ ഇപ്പോൾ നീണ്ടു പോകുന്ന ഒരു സംഗതിയാണത് അല്ലേ?
1: അതെ. ഏതായിരുന്നാലും ഖബർ സന്ദർശനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട് എക്സ്ട്രീമുകളിലേക്ക് പോകാതെ ഖബറിൽ സന്ദർശിക്കുകയും ഖബറാളിയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഖബർ സന്ദർശിക്കുകയും ഖബറാളിക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് നമുക്കും ഖബറാളിക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള ഖബർ സന്ദർശനമാക്കി മാറ്റുവാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു.
0: ഇപ്പോൾ കേട്ട അറബിക് സോങ്, മാഷാല്ലാ എന്താ രസം, അൽഹംദുലില്ലാ വളരെ മനോഹരമായി ആ മോൾ പാടി. കാതടപ്പിക്കുന്ന മ്യൂസിക് ഇല്ലാത്തതായപ്പോൾ അതിമനോഹരമെന്നാണ് സഹല ബിന്ത് സാഹിബ് പറയുന്നത്. അതോടൊപ്പം സീനത്ത് പാലക്കാടും പറയുന്നുണ്ട്, മാഷാല്ലാ അറബി സോങ് സൂപ്പർ, മക്കൾ നന്നായി പാടി, അള്ളാഹു അവർക്കൊരുപാട് നന്മകൾ നൽകട്ടെ, ആമീൻ എന്നാണ് അവരോട് പ്രതികരിക്കുന്നത്.
1: ഹുസൈൻ വി എം എടത്തനാട്ടുകരയിൽ നിന്ന് ഉപ്പുകുളം സ്വദേശി, മാഷാല്ലാ അടിപൊളി അറബിക് സോങ് ആണ് എന്ന് എഴുതിയിരിക്കുന്നു.
0: സ്വരം സൂപ്പർ, മാഷാല്ലാ നല്ല അറബി ഗാനം, നല്ല ഈണത്തിൽ പാടിയ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ബറക്കല്ലാഹു ഫീക്കും. അങ്ങനെ പലരും, ഷുഹൈബ എം വളപട്ടണം, ഹാദിയ എം പി, ജമീല വി പി കാളികാവ്, അതുപോലെ സഫിയ എടപ്പാൾ, അന്നൂറിൻ്റെ ഉത്തരങ്ങൾ അയക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതി പറയുന്നുണ്ട്.
1: കുറച്ചുകൂടി ക്ലാസ്സുകൾ കേൾക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ കേട്ടിട്ട് അയക്കാൻ പറ്റുന്നില്ല. സാധാരണഗതിയിൽ കോഴ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ 500 ഓപ്ഷനിൽ നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാനും ഉത്തരങ്ങൾ അയക്കാനുമുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. എന്നാൽ സാങ്കേതികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ഡെസ്കുമായി ഈ ഒരു മെസ്സേജ് കൈമാറിക്കഴിഞ്ഞാൽ അവർ ഇൻഷാല്ലാ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇതെന്തായാലും നമ്മൾ 500 ടെക്നിക്കൽ ഡെസ്കിലേക്ക് ഇൻഷാല്ലാ പാസ് ചെയ്യാം.
0: ബഷീർ സാഹിബ്, നമ്മൾ ഓരോ ദിവസവും വൈവിളക്ക് എന്താണ് എന്നുള്ളത് പിന്നെ നമ്മുടെ ശ്രോതാക്കളെ നമ്മളൊന്ന് വായിച്ചു കളിപ്പിക്കാറുണ്ട് അല്ലേ?
1: അതെ.
0: പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, പുകയ്ത്തലിന് പരിധിയുണ്ട് എന്ന് പറയുന്ന ഒരു ഹദീസാണ്. മറിയമിൻ്റെ മകനെ ക്രൈസ്തവർ അമിതമായി പുകയ്ത്തതുപോലെ എന്നെ നിങ്ങൾ പുകയ്ത്തരുത്, ഞാൻ അള്ളാഹുവിൻ്റെ ദാസൻ മാത്രമാണ്, അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമെന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക.
1: ഒരു വിനയം ഏതൊരാളിലും ഉണ്ടാകണമെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത്. നമ്മൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം ബഹുമാനപൂർവ്വം എന്നുപോലും മനസ്സിൽ ആഗ്രഹിച്ചിട്ടില്ലായിരുന്ന ഒരു മഹൽ വ്യക്തിത്വം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ജീവന് തുല്യം അല്ല അതിനപ്പുറം നമ്മുടെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് നാളെ പരലോകത്ത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ ഇടം നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി സ്വന്തം ജീവനേക്കാൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പുലർത്തി അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു നൽകി മുന്നോട്ട് പോകുന്നവരാകണം നമ്മൾ. അതിനപ്പുറം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത വാഴ്ത്തലുകളും പുകഴ്ത്തലുകളും അരുത് എന്നതുകൂടി സാന്ദർഭികമായി നമ്മൾ ഈ ഒരു ഹദീസിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുക.

0: അപ്പൊ നമ്മള് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിന്റെ ചോദ്യവും ഉത്തരവും ഒന്ന് പറയാണ്. വിജയികളെ ഒരല്പസമയത്തിനകം നമ്മൾ പ്രഖ്യാപിക്കും. അപ്പൊ ആദ്യം നമുക്ക് ചോദ്യം ഒന്ന് പറഞ്ഞ് ഉത്തരം പറഞ്ഞു കൊടുക്കാം.
1: ഇൻഷാല്ലാ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഇസ്ലാമിക് കലണ്ടർ സൗര കലണ്ടറാണോ അതോ ചന്ദ്ര കലണ്ടറാണോ എന്നതായിരുന്നു.
0: അതെ, ശരി ഉത്തരം ഓപ്ഷൻ സി, ചന്ദ്ര കലണ്ടർ എന്നതാണ്. കമരിയാണ് അല്ലേ?
1: അതെ അതെ.
0: യെസ്,
1: മാഷാല്ലാ. നിരവധി ആളുകൾ ഉത്തരങ്ങളിലേക്ക് നമ്മൾ നേരത്തെ കടന്നുപോയപ്പോൾ ഉത്തരങ്ങൾ അയച്ചതിലെ മഹാഭൂരിപക്ഷം ആളുകളും ശരി ഉത്തരമാണ് അയച്ചിട്ടുണ്ടായിരുന്നത് എന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ സിസ്റ്റം തിരഞ്ഞെടുക്കുന്ന നിശ്ചിത എണ്ണം ആളുകളെയാണെങ്കിലും എല്ലാവരും അഭിനന്ദനത്തിന് അർഹരാണ് എന്നതാണ് നമ്മുടെ ലൈവ് ക്വിസിൻ്റെ ഒരു പ്രത്യേകത.
0: യെസ്. അപ്പോൾ ഇനിയിപ്പോൾ ആളുകൾക്ക് ഇത്രയും പിന്നെ സമയമായില്ലേ, ഇപ്പം ആരൊക്കെ ഇപ്പം നമ്മളതിൽ പെട്ടിട്ടുണ്ടാവുമോ എന്നൊരു ആശങ്ക ഉണ്ടാവും. ആശങ്കകളൊന്നും ആവശ്യമില്ല, വിജയികളായിട്ട് കുറേ ആളുകൾ ഉണ്ടാവുമെങ്കിലും സിസ്റ്റം തിരഞ്ഞെടുക്കുന്നവർ മാത്രമാണ് 13 എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാല്ലാ. പിന്നെ ഈ ഒരു സമയത്തെ നമ്മളെ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് സാറേ.
1: അതെ.
0: അപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്കിടയിലൊക്കെ പല തമാശകളും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തമാശയാണെന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ഇപ്പോൾ അടുത്ത് സ്കൂളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പിന്നെ കുറച്ച് കുട്ടികൾ, അതിൽ ഒരുത്തനെ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്, മരിച്ച ഒരാൾ കിടക്കുന്ന രൂപത്തിൽ. ആ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ചുറ്റുഭാഗത്തും അതിന് വിലപിക്കുന്നത് പോലെ അഭിനയിക്കുക അല്ലേ. നമ്മൾ, ഞാൻ നേരിട്ട് വിഷയം പറഞ്ഞെന്നുള്ളൂ, ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ റീൽസാക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ഫേമസ് ആവുക, കുറച്ച് ആളുകൾ ഇടയിൽ നിന്ന്. അപ്പോൾ ഇവിടെ വിമർശനങ്ങൾക്കൊന്നും അവർ യാതൊരു വിലയും കൽപ്പിക്കുന്നുണ്ടാവില്ല, സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ ചില യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാൻ എന്തായാലും കഴിയില്ല. കാരണം അത് ആ കിടത്ത് എല്ലാവർക്കും കിടക്കാനുള്ളത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ഒരു പരിഹാസ രൂപമാണ് ശരിക്ക് ഇത്തരം കാര്യങ്ങളിലൂടെ ഓരോരുത്തർ സ്വയം അപഹാസ്യരാകുകയാണ്. കാരണം ജീവിതത്തിൽ ഈ ഒരു കിടത്ത ആരും ആഗ്രഹിച്ചിട്ട് കിടന്നു കൊടുക്കുന്നതല്ല അല്ലേ. നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് അള്ളാഹിൻ്റെ ആ ഒരു സമയം അടുക്കുമ്പോൾ അതിലേക്ക് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ ഏത് രൂപത്തിൽ എന്നറിയാൻ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ കുട്ടികൾ കാണിച്ച ഈ ഒരു കാര്യത്തിനോട് പല രൂപത്തിലും കമൻ്റ് ചെയ്ത ആളുകളുണ്ട്. വളരെ ചെയ്തത് വളരെ മോശമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ പ്രതികരിച്ചവരുണ്ട്. അവരെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് പ്രതികരിച്ചവരുണ്ട്. ഞാൻ എനിക്ക് തോന്നിയൊരു വിഷയം എന്താ വെച്ചാൽ, ഈ കുട്ടികൾ വല്ലാതൊരു രസത്തിന് ചെയ്യുമ്പോൾ ഇതും ഒരു രസമായിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് വിടേണ്ട ഒരു കാര്യമല്ല. അവരെ പിടിച്ച് ശിക്ഷിക്കാനതൊന്നും നമുക്ക് അവകാശമല്ല. പക്ഷേ നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഒരു വിശ്വാസം, മരണാനന്തര ജീവിതം, മരണം, ചില പ്രതിഭാസങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഒരു പരിഹസിക്കാൻ എങ്ങനെ കഴിയുന്നു? താൽക്കാലികമായിട്ട് ചില നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, ചില നിമിഷങ്ങൾ ആളുകളുടെ മനസ്സിൽ നിന്ന് നമ്മളൊന്ന് കണ്ട് അടുത്തതിലേക്ക് പോകും. പക്ഷെ ഇവർ ചെയ്ത പ്രവൃത്തിയുടെ ഒരു അനന്തരഫലം, അല്ലെങ്കിൽ അവർ പരിഹാസത്തിലൂടെ അവർ കാണിച്ചു വെച്ച ആ കോമാളിത്തരങ്ങൾ, പക്ഷേ അവരുടെ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഏറെ ചിന്തിക്കേണ്ടത്. അപ്പോൾ എല്ലാം ചെയ്തു കൂട്ടുന്നു. ഇപ്പോൾ ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയം, വളരെ നിസ്സാരമായിക്കൊണ്ട് അവർ ചെയ്തു എന്നുള്ളതാണ് ഒരു സത്യം. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഒരു വിഷയമുണ്ട്. അഥവാ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട്, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരുങ്ങിയിട്ട് അവസാനം അത് ഒരു മിനിറ്റിൻ്റെ ഒരു റീൽസിന് വേണ്ടിയിട്ട് ആണിതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ പണത്തിൻ്റെ ചിലവാക്കലാണെങ്കിലും ചില ആശയങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണെങ്കിലും അതിനെ പരിഹസിച്ചുകൊണ്ടും അല്ലെങ്കിൽ വലിയൊരു പണം ചിലവാക്കിക്കൊണ്ടും ഒക്കെയുള്ള അത്തരം റീൽസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ആകെ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ പരമാവധി ഒരു മിനിറ്റൊക്കെയാണ് ആകെ ആളുകൾ റീൽസാക്കി വെക്കാൻ പറ്റുള്ളല്ലോ. എന്നിട്ട് ഇപ്പോൾ 1:30 ഒക്കെ ഉണ്ട് തോന്നണോ? ഞാൻ 1:30 കൂട്ടാ, വിഷയം അവിടെ അല്ല. 15 ലക്ഷം, 10 ലക്ഷം, ലക്ഷങ്ങൾ പൊട്ടിക്കുന്നത് ഈ ഒരു 1.5 മിനിറ്റ് ആളുകളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ആ രൂപത്തിൽ പണം ചിലവഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു ഭാഗത്ത്. മറ്റൊന്ന് ഇങ്ങനെ ഇത്തരം ആളുകളെ ഏറെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിഷമമുണ്ടാക്കുന്ന മരണമെന്ന ഒരു വലിയ സത്യത്തെ വളരെ പരിഹാസ്യതയോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി. അതിൽ ഏറ്റവും പ്രയാസം തോന്നി എന്തറിയോ, അതിൽ നേതൃത്വം കൊടുക്കുന്നതിൽ ഈ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ, കുട്ടികൾ അതിൻ്റെ മുൻപന്തിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഒരു തമാശയായിട്ട് കാണുക, അത് അവരുടെ രക്ഷിതാക്കൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു തമാശയായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നണില്ല. ഏതായാലും ഇത്തരം അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളെ ശരിക്ക് എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യമാണ്.
1: അതിൽ ഇന്നത്തെ തലമുറ നോക്കിക്കാണുന്ന ഒരു കാര്യം, എന്തിനേയും റീലാക്കുക, കണ്ടൻ്റ് ആക്കുക, ഡിജിറ്റൽ കണ്ടൻ്റ് ആക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക്, അതിന് എന്തു വഴിയും സ്വീകരിക്കാം എന്നൊരു തലത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു ഒരു നല്ല കാര്യം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു നന്മയെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, ഒരു നല്ല കാര്യത്തെ പ്രബോധനം നടത്താനൊക്കെ നമുക്ക് അത്തരം കാര്യങ്ങളാകാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ആളുകളുടെ ഒരു ഒരു റീച്ചിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരം സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയൊക്കെ എന്തിനേയും റീലാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചെളിവെള്ളം തെറിപ്പിക്കുക, അങ്ങനെ എന്താണോ അവർക്ക് ആ സമയത്ത് തോന്നിയത് അതിനെ റീലാക്കി മാറ്റുന്നൊരവസ്ഥയിലേക്ക് പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു ഒരു നല്ല കാര്യത്തെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ലക്ഷ്യം നന്നാകുന്നത് പോലെ തന്നെ പ്രധാനമാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും നന്നാവുക എന്നത്. അപ്പോൾ നമ്മൾ ഒരു റീലെടുക്കുകയാണെങ്കിൽ, ഒരു നല്ല കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും, അതിനുവേണ്ടി നമ്മളെടുക്കുന്ന വഴി എന്താണോ അതും ശരിക്ക് നന്നാകേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു സമയത്ത് അനുബന്ധമായി കൂട്ടിച്ചേർക്കാനുള്ളത്.
0: യെസ്, അതിൽ ഇപ്പോൾ ഇത് ഈ ഒരു വിഷയം പറഞ്ഞപ്പോഴേ അതിൽ പങ്കുക്കാളെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ കുട്ടികൾ ബർത്ത്ഡേ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം അത് അങ്ങനെ സംഭവമില്ല, പക്ഷേ എന്നാൽ പോലും ഈ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വലിയ സന്തോഷത്തോടു കൂടി പങ്കുവെക്കുന്ന ബർത്ത്ഡേ, ഇതിൽ ചില ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. അതായത് മീനുണ്ടല്ലോ, മത്സ്യം, മത്സ്യം നന്നാക്കിയ ആ വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, ഇതൊക്കെ കവറിലാക്കി കൊണ്ടുപോയിട്ട് അവർ മേത്ത് കൂടെ ഒഴിക്കുക. ഞാൻ ചോദിക്കുക, എന്ത് തമാശയാണെങ്കിലും ഒരു ഒരു മനുഷ്യനോട് ഒരു അയാളുടെ ഒരു വ്യക്തിത്വത്തിനൊരു സംഗതി ഇല്ലേ അല്ലേ? അപ്പം അതിനൊന്നും വകവെക്കാതെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അതും റീൽസാക്കുക. ഒരാൾക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളെയും വേദനയെയും എന്താ പറയുക, അപമാനിതനാകുന്ന സാഹചര്യങ്ങളൊക്കെ റീൽസാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ പ്രചരിപ്പിക്കുക. ശരിക്ക് ഇതൊക്കെ എന്ത് സന്ദേശം നൽകുന്നു എന്നുള്ളത് ഇത് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ആദ്യം ചിന്തിക്കേണ്ടത് എന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്.

0: നമ്മുടെ സഫിയാത്ത് പറയുന്നത് എന്താ വെച്ചാൽ, അസ്സലാമു അലൈക്കും, കുറച്ച് നേരം കേൾക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലായിരുന്നു, കേൾക്കാം വിജയികളെ പറഞ്ഞു, വിജയികളെ പറഞ്ഞിട്ടില്ല, അൽഹംദുലില്ലാ നമ്മുടെ കുടുംബത്തെ വളർത്തി വലുതാക്കട്ടെ എന്നാണ് അവർ സഫിയാക്ക് തിരങ്ങാടി പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫഹ്മിദ വി കെ, വി കെ റോഡ്, ഫാത്തിമ അത്തോളി, വി കെ റോഡ് സ്ഥിരം പി സിയുടെ ശ്രോതാവാണ്. ഇപ്പോൾ ഒരു സർജറി ഇന്നലെ കഴിഞ്ഞു, ഇന്ന് റൂമിലേക്ക് മാറ്റി. പി സി റേഡിയോ ഈ സമയത്തും ഏറെ ആശ്വാസം നൽകുന്നു, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമല്ലോ. തീർച്ചയായിട്ടും അല്ലാഹു നിങ്ങളുടെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സർജറിയാണോ കഴിഞ്ഞത്, ആ ഒരു വിഷയത്തിലും തുടർന്നുള്ള ആരോഗ്യ ജീവിതത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുംതാസ് പാലപ്പുഴ, സുലൈക്ക തിരുവാലി, ജമീല വി കെ പൂനൂര്, ആയിഷ തോട്ടശ്ശേരി അറിയ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ കമൻറ്റിൽ, ഫീഡ്ബാക്കിൽ ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്, ഉത്തരം ശരിയെന്ന് പറഞ്ഞ ആളുകളുണ്ട്, മാഷാല്ലാ ഞാൻ വിജയിച്ചു എന്ന സന്തോഷം പങ്കുവെക്കുന്ന ആളുകളുണ്ട്. അബ്ദുൽ നബീദ് സി കെ പറയുന്നത് മാഷാല്ലാ ഇന്ന് നല്ലൊരു അറിവ് കിട്ടി, എന്ത് ഭക്ഷിക്കണം, അതുപോലെയുള്ള ഒരുപാട് ഗുണപാഠമുള്ള വിഷയമാണ് ഇന്ന് കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻഷാല്ലാ നമ്മുടെ ഷെഡ്യൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇനി നമുക്കുള്ളത് ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ്.
1: ഒരു വിവാഹച്ചടങ്ങിൽ ബൊഫേ രീതിയിലുള്ള ഭക്ഷണം വിളമ്പുന്നതിനെക്കുറിച്ച് ഇസ്ലാമികമായി എന്താണ് പ്രമാണങ്ങൾ പറയുന്നത്? ഇത്തരം വിവാഹത്തിന് ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കേണ്ടതുണ്ടോ അതോ ബഹിഷ്കരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്.
2: ഓ, നമ്മുടെ നാടുകളിലൊക്കെ യൂറോപ്പിൻ്റെ ഒരു സംസ്കാരം എന്ന നിലക്ക് വന്ന് കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ബൊഫേ സംസ്കാരം എന്ന് പറയുന്നത്. ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ കുറയുകയും ഓരോരുത്തരും കയ്യിൽ പിടിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം, ഏതായാലും ഒരു ഇസ്ലാമിൻ്റെ സംസ്കാരത്തോട് യോജിച്ചല്ല ഇതുള്ളത് എന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അവിടുത്തെ ജീവിതത്തിൽ പിന്തുടർന്നതും മുസ്ലിങ്ങളുടെ ഒരു സംസ്കാരമായി കാണുന്നതും ഭക്ഷണം കഴിക്കുന്നതാകട്ടെ പാനീയങ്ങൾ കുടിക്കുന്നതാകട്ടെ ഇരുന്നു കൊണ്ടായിരിക്കണം എന്നത് തന്നെയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വെള്ളം കുടിക്കുന്നത് വിരോധിക്കുക കൂടി ചെയ്ത ഹദീസുകൾ കാണാൻ കഴിയും. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിരോധിച്ചത് ഒരു ഹറാം എന്ന നിലക്കുള്ളതാണോ അല്ലേ എന്നതാണ്. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ വന്ന ചില കാര്യങ്ങളും സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ വന്ന ചില കാര്യങ്ങളുമൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ പ്രവാചകൻ ഒരു ഇസ്ലാമിക സംസ്കാരം എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ശീലിക്കേണ്ടത് ഇരുന്നു കൊണ്ട് തന്നെയാണ് വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയുമൊക്കെ ചെയ്യേണ്ടത് എന്നതുകൊണ്ടാണ് നിന്ന് കഴിക്കുന്നതിനെ വിരോധിച്ചത്. എന്നാൽ ആവശ്യമായി വരുന്ന സമയത്ത്, സൗകര്യങ്ങളില്ലാതിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അതിൻ്റെ പേരിൽ ഭക്ഷണം ഒഴിവാക്കുകയോ അത്തരം സദ്യകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയോ ചെയ്യേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഹദീസ് നഹ അനിഷുറുബി ഖായിമൻ, നിന്നുകൊണ്ട് കുടിക്കുന്നത് നബി വിരോധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കുടിക്കേണ്ടുന്ന സമയങ്ങളിൽ കുടിച്ചതായിട്ട് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നത് സഖൈത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മ ഇസംസം ഫഷരിബ വഹുവ ഖായിമുൻ, നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ സംസം വെള്ളം എടുത്തു കൊടുത്തപ്പോൾ പ്രവാചകനത് കുടിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ ചില ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചതായിട്ടും നിന്നുകൊണ്ട് കുടിച്ചതായിട്ടും കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിച്ച ഒരു മര്യാദ ഇരുന്നു കൊണ്ട് കുടിക്കുക, ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നത് തന്നെയാണ്. എന്നാൽ അതിനുള്ള സൗകര്യങ്ങളില്ലെങ്കിലോ വല്ല തടസ്സങ്ങളുമുണ്ടെങ്കിലോ നിന്നുകൊണ്ട് കഴിക്കുന്നതിന് വിരോധമല്ല, ഒരു ഹറാം എന്ന നിലക്കല്ല, ഒരു മര്യാദ എന്ന നിലക്കാണ് നിന്നുകൊണ്ട് കുടിക്കുക, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വിരോധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവിടെ ബൊഫേ സിസ്റ്റമാണ് എന്നതുകൊണ്ട് നമ്മൾ ആ സദ്യ ഒഴിവാക്കുകയോ അതിലേക്ക് വരില്ല എന്ന് പറയുകയോ ബഹിഷ്കരിക്കുകയോ ഒന്നും ചെയ്യുന്നത് ശരിയല്ല. മറിച്ച് അതവരുടെ ഒരു സംസ്കാരമായതുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ കരുതുകയും നമുക്ക് സാധിക്കുമെങ്കിൽ ഇരുന്ന് കഴിക്കുക, അല്ല എങ്കിൽ നിന്നുകൊണ്ട് കഴിക്കുക, അതൊരു ഹറാമായൊരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു ആലം.
3: മാഷാ അല്ലാ, ഇപ്പോൾ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും. ഇപ്പോൾ മാഷ, നമുക്ക് ബുഫേ രീതിയിൽ ഭക്ഷണം വിളമ്പുന്നതുകൊണ്ട് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ?
0: ഇല്ല, നമ്മൾ കഴിക്കുമ്പോൾ അത് ഇരുന്നിട്ട് കഴിക്കുക എന്നുള്ള ഒരു ശീലം.
3: ഇരിക്കാനൊരു സ്ഥലം കണ്ടെത്തിയാൽ മതി.
0: അതെ.
3: അപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കാത്തിരിക്കുന്ന വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുത്ത 13 പേരായിട്ടുള്ള വിജയികളെയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്.
1: അപ്പോൾ ചോദ്യം, ഇസ്ലാമിക് കലണ്ടർ സൗര കലണ്ടർ ആണോ ചന്ദ്ര കലണ്ടർ ആണോ എന്നതായിരുന്നു.
0: യെസ്,
1: ഉത്തരം ചന്ദ്ര കലണ്ടർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓപ്ഷൻ സി.
0: അപ്പോൾ വിജയികളെ വായിക്കാം.
1: മാഷ തുടങ്ങിക്കോളെ.
0: സുലേഖ മുണ്ട,
1: ഫാരിസ് എസ്,
0: ആദം സൽമാൻ,
1: ഉമ്മു കുൽസു കളിയാട്ടമുക്ക്,
0: ഷംസാദ് തലശ്ശേരി,
1: മുഹമ്മദ് കോയ ബേപ്പൂർ,
0: മിൻഹ മുസ്തഫ കണ്ണൂർ,
1: മുജീബ് റഹ്മാൻ കെ,
0: ജസീന കടന്നമണ്ണ,
1: മുബീൻ ചെമ്പങ്കൊല്ലി,
0: സഫൂറ ആറങ്ങാടി,
1: ഉമൈറ തൃശൂർ വള്ളാറക്കാട്,
0: സീനത്ത് കുന്നുവഴി. ഒന്നുകൂടെ വായിക്കാം നമുക്ക് അല്ലേ.
1: ഓക്കെ,
0: അപ്പോൾ ഒന്നാമത്തെ ആള് സുലേഖ മുണ്ടയാണ്,
1: ഫാരിസ് എസ്,
0: ആദം സൽമാൻ,
1: ഉമ്മുക്കുൽസു കളിയാട്ടമുക്ക്,
0: ഷംസാദ് തലശ്ശേരി,
1: മുഹമ്മദ് കോയ ബേപ്പൂർ,
0: മിൻഹ മുസ്തഫ കണ്ണൂർ,
1: മുജീബ് റഹ്മാൻ കെ,
0: ജസീന കടന്നമണ്ണ,
1: മുബീൻ ചെമ്പങ്കൊല്ലി,
0: സഫൂറ അരങ്ങാടി,
1: ഉമൈറ തൃശൂർ വള്ളാർക്കാട്,
0: സീനത്ത് കുന്നുവായ്. ശരി, അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 13 പേരെയാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഈ മോർണിംഗ് ഷോയുടെ, ലൈവ് മോർണിംഗ് ഷോയുടെ ഈ സമയം ഇങ്ങനെ അവസാനിക്കുമ്പോൾ, തീർച്ചയായിട്ടും നമ്മുടെ പ്രിയ ശ്രോതാക്കളിൽ പലരും ഇന്ന് വിജയത്തിൻ്റെ സന്തോഷം, വിജയികളായ 13 പേരിൽ പെട്ടതിൻ്റെ സന്തോഷം അറിയിക്കുന്നവരുണ്ടാകാം. അസ്സലാമു അലൈക്കും. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സീനത്ത് കുന്നുവഴി പോയി എന്നാണ് സീനത്ത് പാലക്കാട് പ്രതികരിക്കുന്നത്. അമീർ ടി എടത്തനാട്ടുകര, പരിചയമില്ലാത്തൊരു സൗണ്ട് കേൾക്കുന്നു ആങ്കറിങ്ങിൽ എന്ന് പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ ബഷീർ സാറ് വലിയ ഒരു കുറച്ച് ലോങ് യാത്ര അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കൂടെ ഒരല്പസമയം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളത് ടെക്നിക്കൽ വിങ് എന്നുള്ള ഒരു സുഹൃത്ത് തന്നെയാണ്, തെൻസിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഏതായിരുന്നാലും ഖദീജ തൊടുപുഴ, അതുപോലെ സുബൈദ ഇസ്മായിൽ മടികേരി, സഫിയ ഇടപ്പാള്, നഫീസ പി എ താമരശ്ശേരി, അങ്ങനെ ഒരുപാട് പേര് അവരുടെ പല വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. മൈമൂന ചിക്കിലോട് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. സിസ്റ്റം കരിഞ്ഞില്ല എന്ന ദുഃഖം നഫീസ പി എം താമരശ്ശേരി പറയുന്നു.
1: വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഹൈറനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താൻ വിജയിച്ചില്ല എന്ന് വെച്ചിട്ട് ഒരു വിഷമമൊന്നുമില്ല, വിജയിച്ചവരെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്.
0: അതെ, മറ്റുള്ളവരുടെ സന്തോഷത്തിലും സന്തോഷം കണ്ടെത്തുന്നവരാണ് യഥാർത്ഥ സന്തോഷമുള്ള ആളുകൾ.
1: സന്തോഷം,
0: യെസ്. അപ്പോൾ ഏതായിരുന്നാലും ഇന്നത്തെ മോർണിംഗ് ലൈവ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോഴും നമുക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഒരല്പസമയം കൂടെ നമുക്ക് ഫീഡ്ബാക്കിൽ തുടരാം. റുക്സാന ബാലുശ്ശേരി എന്തോ പറയുന്നുണ്ടല്ലോ.
1: ബുഫയിൽ കഴിക്കാമെന്ന് പറഞ്ഞാലും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഉമ്മമാർക്കും പ്രയാസമുണ്ട്.
0: യെസ്, അതൊരു തിരിച്ചറിവാണ്. അതായത് ഇപ്പം നമ്മൾ ബുഫേ സിസ്റ്റമൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം കഴിക്കാനുള്ള സൗകര്യം ചെയ്യുന്നുണ്ടെങ്കിലും പ്രായം ചെന്ന ആളുകൾക്ക് അവരെ ഇരുത്തിയിട്ട് അവിടേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഇപ്പോൾ ബുഫേ സിസ്റ്റം ഒന്നുകൂടെ മാറിയിട്ടുണ്ട്. നമ്മളെല്ലാവരും പോയി ഇരുന്നിട്ട് നമുക്ക് വേണ്ടത് വിളമ്പി തീർന്ന സിസ്റ്റത്തിലേക്ക്
1: മാറിയിട്ടുണ്ട്.
0: ചില സ്ഥലത്ത് വരി നിന്നിട്ട് വാങ്ങുന്നതുണ്ട്, അത് ഇപ്പോൾ കുറേ ഒഴിവായിട്ട്.
1: വരി നിന്ന് വാങ്ങുന്നതിലാണ് ഈ ബുദ്ധിമുട്ട് വല്ലാതെ വരിക. കുട്ടികളും ഉമ്മമാര് അങ്ങനെ ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ്, ലോങ് ക്യൂ.
0: അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മാറ്റങ്ങളുണ്ട് അല്ലേ.
1: ഓ
0: ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഹൈറനീസ അഷറഫ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. വീണ്ടും മാഷാല്ല അബ്ദുൽ ഹമീദ് സി കെ, അദ്ദേഹം പറയുന്നത്
1: കേൾക്കാൻ കൊതിച്ച ഉത്തരം, മിക്ക കല്യാണത്തിനും കാണുന്ന ഈ അനുകരണം തന്നെ. വിളിച്ചിരുത്തി സൽക്കരിക്കേണ്ട വ്യക്തിയെ പ്ലേറ്റും കയ്യിൽ പിടിച്ച് കയ്യിലെടുത്ത് നിർത്തി യാചിക്കുന്ന കാഴ്ച.
0: അപ്പോൾ നമ്മുടെ അമീദ് ഖാനെ പോലത്തെ ആളുകളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു വിഷമം അവർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അദ്ദേഹത്തിന് പ്രായം നമുക്കറിയില്ല, എന്നാലും പ്രായം ചെന്ന ആളുകളെ പരിഗണിക്കേണ്ട വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് അല്ലേ.
1: അതെ അതെ അതെ.
0: തെൻസിലിന് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്നാണ് അമീർ ടി അടുത്തനാട്ടുകാര പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾ അയങ്ങളെ പാടായി
1: പരിഗണിച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും മറുപടി അയച്ചിരിക്കും
0: ഇൻഷാല്ലാ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുമ്പോൾ എല്ലാ ദിവസത്തും പോലെ വളരെ വിജ്ഞാനപ്രദമായ ഒരു ദിവസം, പല അനുഭവങ്ങളും ചിന്തകളും പുലരിവട്ടവും തിരുമൊഴികളും മധുരം ഖുർആനും സ്വരവും എല്ലാം അടങ്ങുന്ന ഇന്നത്തെ മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ, പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെ ഈ സമയം ചെലവഴിച്ചത് ആങ്കർ ഡെസ്കിൽ നിന്നും ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്, കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ബഷീർ വി പിയും, പിന്നീട് അദ്ദേഹത്തെ പകരക്കാരനായിക്കൊണ്ട് ഒരല്പസമയം നമ്മുടെ കൂടെ ടെക്നിക്കൽ വിങ്ങിൽ നിന്നും തെൻസിയുമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ടെക്നിക്കൽ വിങ്ങിൽ നിന്നും ഈ ലൈവ് കൺട്രോൾ ചെയ്യുന്ന ഹിഷാം, അതുപോലെ ജാസിം, അതുപോലെ
1: ഷബീബ്.
0: ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. വാഹിർ ദവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാലിഹി വസ്ഹാബി അജ്മാഇൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് സെഷൻ ഇവിടെ അവസാനിച്ചു. ഇനി വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ
1: ബാസിൽ കുന്നപ്പള്ളി.
0: അതെ, അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് ഇൻസൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: അതെ,
0: ഇന്നത്തെ ഇൻസൈറ്റിൽ പുരോഗമനം ഇസ്ലാമാണ് പരിഹാരം. അബ്ദുറൌഫ് അലിക്കുമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പലപ്പോഴായിക്കൊണ്ട് നാം കേട്ടുവരുന്ന ചില വാചകങ്ങൾ, ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശമിടിഞ്ഞു വീഴുമോ, മൈ ബോഡി മൈ ചോയ്സ്, ഇങ്ങനെയുള്ള LGBTQ പോലെയുള്ള പുരോഗമനവാദങ്ങൾ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് സമൂഹത്തിൽ. പലപ്പോഴും ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി ഈ വാദങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം ഇസ്ലാമും ഇസ്ലാമിൻ്റെ നിയമങ്ങളും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പുരോഗമനവാദം ഉന്നയിക്കുന്നവർ എന്ത് ധാർമ്മികതയാണ് സമൂഹത്തിന് കാഴ്ചവെക്കുന്നത്? എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ധാർമ്മികത ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ഈ പുത്തൻ ധാർമ്മികവാദം അതൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, പുരോഗമനവാദം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം അതിൻ്റെ പ്രഭയിൽ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടിച്ചത് എന്നും ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചത് എന്നും ആ സംവിധാനത്തെ മാറ്റിമറിക്കാൻ പൈശാചിക പ്രവർത്തനങ്ങൾ നടക്കുമെന്നും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വല ആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കാൻ വേണ്ടി പിശാജ് നിങ്ങളോട് കൽപ്പിക്കും. ആ കൽപ്പനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആണ് ആണായും, അല്ലെങ്കിൽ ആണും ആണും തമ്മിൽ വിവാഹം കഴിക്കുന്നു, പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറുന്നു, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ശരീര അവയവങ്ങൾ വച്ചുകൊണ്ട് ആ രൂപത്തിൽ ചേഞ്ച് വരുത്തുന്ന, പ്രകൃതിയിൽ ചേഞ്ച് വരുത്തുന്ന ഒരു പുരോഗമനവാദവുമായി കൊണ്ടാണ് പല ആളുകളും ഇന്ന് രംഗത്ത് വരുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ല എന്ന് കളിയാക്കിയ അതേ ഇസ്ലാം തന്നെയാണ് വിശുദ്ധ ഖുർആനിലൂടെ ഇന്ന് നടക്കുന്ന മ്ലേച്ഛമായ ചെയ്തികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രകൃതിദത്തമായ നിയമമാണ് പെണ്ണ് ആണിനെ വിവാഹം കഴിക്കണം, ആണ് പെണ്ണിനെ വിവാഹം കഴിക്കണം. അതാണ് പ്രകൃതി നിയമം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഇണകളായി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പുരോഗമനവാദം, LGBTQ എന്ന് പറയുന്ന പുതിയ പ്രസ്ഥാനങ്ങളും ലെസ്ബിയൻ, ഗേ പോലെയുള്ള അർത്ഥങ്ങൾ വച്ചുകൊണ്ട് പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കണം, ആണ് ആണിനെ വിവാഹം കഴിക്കണം, അതൊക്കെ ഒരു നോർമലൈസ് ചെയ്യുന്ന പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവർ ഏർപ്പെടുമ്പോൾ, യഥാർത്ഥത്തിൽ ഇത് പ്രകൃതിയെ, പ്രകൃതി നിയമത്തെ ലംഘിക്കുകയും അതിലൂടെ വലിയ വിപത്തുകൾ സമൂഹത്തിൽ നടമാടുകയും വരുത്തി തീർക്കുകയും ചെയ്യുകയാണ് പുരോഗമനവാദികൾ. ചരിത്രം പരിശോധിക്കുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യമായി ഈയൊരു വാദമുണ്ടാകുന്നത്. അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാം സമൂഹത്തിനോട് ചോദിക്കുകയാണ്, ഇന്നക്കും ലതൂന ദിജാല ഷഹ്വത്തം മിൻ ദൂനി നിസാ, പെണ്ണുങ്ങളെ വിട്ട് ആണുങ്ങളിലേക്ക് നിങ്ങൾ സമീപിക്കുകയാണോ, ആണുമാണുമായി ബന്ധപ്പെടുക, അവരോട് വികാരങ്ങൾ തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഇങ്ങനെയുള്ള ചെയ്തികൾ ആദ്യമായി ഉണ്ടായത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായി എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ധാർമ്മികത നഷ്ടപ്പെട്ടു. ആണുങ്ങൾ ആണുങ്ങളുമായി കൊണ്ട് ബന്ധപ്പെടുന്ന അവസ്ഥയുണ്ടായി. അവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങാൻ കാരണമായി. അവരെ ആകാശ ലോകത്തേക്കെടുത്ത് കീഴ്മേൽ മറിക്കുന്ന ഒരവസ്ഥയുണ്ടായി. തീയിനാലുള്ള മഴ വർഷിച്ചു. ഇങ്ങനെ വലിയ ശിക്ഷകൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ധാർമ്മികത നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങാൻ കാരണമായിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഈ അതേ വാദമാണ് ഇന്ന് പുരോഗമനവാദികൾ, അവരുടെ പുരോഗമനമെന്ന് പറഞ്ഞുകൊണ്ട് ലെസ്ബിയനും ഗേയും പോലെയുള്ള സംഭവങ്ങൾ അത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നത്. അത് പൈശാചിക പ്രവർത്തനം മാത്രമാണ്. തീർത്തും ഇസ്ലാം ഇതിൽ നിന്നെല്ലാം അന്യമാണ്. അതിൽ നിന്ന് അകന്നു നിൽക്കുവാനും കൃത്യമായ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേക്ക് എത്താൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളെപ്പോലും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായി തടഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ലഅനല്ലാഹുൽ മുത്തശബ്ബിഹീന മിനദ്ദിജാലി ബിന്നിസ, സ്ത്രീകളോട് സാദൃശ്യപ്പെടാൻ പരിശ്രമിക്കുന്ന പുരുഷന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അതുപോലെ നേരെ തിരിച്ചും പുരുഷന്മാരോട് സാദൃശ്യപ്പെടാൻ ശ്രമിക്കുന്ന സ്ത്രീകളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന, ആ രൂപത്തിൽ വസ്ത്രം സ്വീകരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളുടെ വസ്ത്രം സ്വീകരിക്കുന്ന പുരുഷന്മാരെയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരം പുരോഗമനവാദമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന മ്ലേച്ഛ വൃത്തികൾ അതിലേക്ക് സമീപിക്കുന്ന ഏതേത് മാർഗങ്ങളെയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി തടഞ്ഞ് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അതിലേക്കടുക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവിടെ നിന്നെല്ലാം പിടുത്തം വിട്ടുകൊണ്ട് പുരോഗമനവാദികൾ ശരീരത്തിൻ്റെ അവയവങ്ങൾ വരെ മാറ്റിവെച്ച് സ്ത്രീകൾ പുരുഷന്മാരായി മാറും, ശരീരത്തിൻ്റെ അവയവങ്ങൾ വരെ മാറ്റിവെച്ച്

0: യസ്റഅകും ഫീ, അതിലൂടെ മക്കളുണ്ടാകണം. ആണും ആണും വിവാഹം കഴിച്ചാൽ മക്കളുണ്ടാവില്ല, പെണ്ണും പെണ്ണും വിവാഹം കഴിച്ചാൽ മക്കളുണ്ടാവില്ല, ആണും പെണ്ണും വിവാഹം കഴിച്ചാൽ മാത്രമേ മക്കളുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിദത്തമായ നിയമത്തിൽ നിന്ന് വിരുദ്ധമായി കൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രകൃതി നിയമങ്ങളെ മറികടന്നുകൊണ്ട് പുരോഗമനവാദം ഉന്നയിച്ചു കൊണ്ടുവരുന്നവർ തീർത്തും ധാർമ്മികതയിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം തന്നെയാണ് ഏത് കാലഘട്ടത്തിലും പരിഹാരമായിട്ടുള്ളത് എന്നും ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുവാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പുരോഗമനം ഇസ്ലാമാണ് പരിഹാരം, ഇൻസൈറ്റ്, അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് നമ്മോട് സംസാരിച്ചത്.
2: മാഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, നാം ഇനി ഒരു സ്വരം കേട്ടുവരാം.
1: അതെ, ഇനി നമ്മൾ കേൾക്കാനിരിക്കുന്ന സ്വരം മരുപ്പരപ്പിലെ പൊള്ളും മണലിൽ. ആലപിക്കുന്നത് സാഹിൽ സലഫി, കൊല്ലം.

0: ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്വരമായിരുന്നു, പീസ് റേഡിയോ സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ ശ്രുതിമധുരമായ ഒരു ഗാനം നമ്മൾ കേട്ടു. ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: ആരോഗ്യവിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വയറുവേദനയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. നമ്മളിതിൻ്റെ ഭാഗം ഒന്ന് മുമ്പ് കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പംക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുൻകഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്ത വയറുവേദനയുമായി ബന്ധപ്പെട്ട അടുത്ത ഭാഗങ്ങളിലേക്കാണ്. അതിൻ്റെ നാലാം എപ്പിസോഡാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് ശ്രോതാക്കൾ നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ടാവും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണ രീതികളും എല്ലാം പാലിച്ചാൽ ഒരുവിധം അസുഖങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ വരാതെ സൂക്ഷിക്കാനും കഴിയും എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്നാം നാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് ചർച്ചയെടുക്കാനുള്ളത് വയറുവേദനയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമായ പിത്താശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. പിത്താശയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിത്തസഞ്ചി അഥവാ ഗോൾ ബ്ലാഡർ എന്ന ഒരു അവയവത്തിൻ്റെ അസുഖങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് ചർച്ച കിടക്കുന്നത് അല്ലേ?
3: അതെ.
2: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് തിരൂർ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സർജനായ ഡോക്ടർ മുഹമ്മദ് സലീം. ഡോക്ടറുടെ ഈ ചർച്ചയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ഗോൾ ബ്ലാഡർ അഥവാ പിത്തസഞ്ചി എന്ന് പറയുന്ന ഒരു അവയവം, അത് ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണം.
3: പിത്തസഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ കരളിനെ തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ്. ഇത് വയറിൻ്റെ വലത് ഭാഗത്ത് വാരിയലിന് താഴെയായി, ഒരല്പം താഴെയായി കൊണ്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
2: ഓക്കെ, അപ്പൊ ഈ പിത്തസഞ്ചി അതിന് വരുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങളെ കുറിച്ചൊന്ന് വിവരിക്കാൻ കഴിയും. നമ്മുടെ ചർച്ച വയറുവേദനയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും വയറുവേദനയുമായി ബന്ധപ്പെട്ട് പിത്തസഞ്ചിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്.
3: അതെ അതെ.
2: അപ്പൊ അത് നമുക്കൊന്ന്
3: വയറുവേദനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് പ്രധാനമായും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് കോളിസിസ്റ്റൈറ്റിസ് അഥവാ പിത്തസഞ്ചിയുടെ നീർവീഴ്ച, രണ്ടാമത് കോളിലിത്തിയാസിസ് പിത്തസഞ്ചിയിൽ കല്ല് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് രണ്ടുമാണ് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. മറ്റു കാർസിനോമ അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, അതും പിത്തസഞ്ചിയെ ബാധിക്കാം. പക്ഷെ പ്രധാനമായും ഈ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്.
2: അപ്പൊ ഈ പിത്തസഞ്ചിയുടെ ഈ അവയവത്തിന്റെ ഫങ്ഷൻ, അതിന്റെ പ്രവർത്തനം എന്താണ്? എന്താണ് ശരീരത്തിൽ ഈ പിത്തസഞ്ചിക്കുള്ള റോള്?
3: പിത്തസഞ്ചി എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ളൊരു റോളിലല്ല ഉള്ളത്. അത് പിത്തം സ്റ്റോർ ചെയ്യുന്നു, കരളിൽ നിന്നും ഉൽപ്പാദിച്ചു വരുന്ന പിത്തം ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുകയും അത് എന്താവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഈ പിത്തം വയറിനകത്ത് ഉണ്ടാകുന്ന വയറിനകത്തിനകത്തൂടെ കടന്നു വരുന്ന ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള രസം കൂടിയാണ് ഇതിലുള്ളത്. ഇത് അതിൻ്റെ ആവശ്യാനുസരണം ചെറുകുടലിലേക്ക് ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം. മാത്രമല്ല ഈ സ്റ്റോർ ചെയ്യുന്ന വേളയിൽ അത് പിത്തത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യും.
2: അപ്പൊ ഈ പിത്തസഞ്ചി ഇതിന് വരുന്ന അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമതായി പറഞ്ഞത് കോളിസിസ്റ്റൈറ്റിസ് അഥവാ നീർവീഴ്ചയെ കുറിച്ചാണ്.
3: അതെ.
2: ഈ നീർവീഴ്ച എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ കഴിയും?
3: തീർച്ചയായും. പ്രധാനമായും സംഭവിക്കുന്നത് പിത്തസഞ്ചിയിൽ നിന്നും പിത്തത്തെ ചെറുകുടലിലേക്ക് എത്തിക്കുന്ന മാർഗം ഉണ്ട്. അതായത് പിത്തത്തിൽ നിന്നും തുടങ്ങുന്ന സിസ്റ്റിക് ഡക്ടാണ് ആദ്യം ഇതിനെ കൊണ്ടുപോകുന്നത്. അത് പിന്നെ കരളിൽ നിന്നും വരുന്ന പിത്തക്കുഴൽ ബൈൽ ഡക്റ്റിലേക്ക് ചേർന്ന് കോമൺ ബൈൽ ഡക്റ്റാക്കി പോകുന്നു. അങ്ങനെയുള്ള ആ കോമൺ ബൈൽ ഡക്റ്റിൽ വീണ്ടും പാൻക്രിയാസിൽ നിന്നും വരുന്ന ഡക്റ്റും കൂടെ കൂടി ചേർന്ന് ഇതെല്ലാം കൂടെ ഒരൊറ്റ ഡക്റ്റായി കൊണ്ട് തന്നെ ചെറുകുടലിൽ ഡിയോഡിനം എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ചെറുകുടലിൻ്റെ തുടക്ക ഭാഗമാണത്, അവിടെ വന്ന് ഇത് കീറുന്നു. ഇതാണ് അതിൻ്റെ ഘടന. ഈ പിത്തസഞ്ചിക്കുള്ളിൽ കല്ല് രൂപപ്പെട്ട് ആ കല്ല് പിത്തസഞ്ചിയിൽ നിന്നും ബൈലിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സിസ്റ്റിക് ഡക്റ്റിൽ തടസ്സമുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പിത്തത്തിന് അളവ് കൂടുകയും ആ കെട്ടിനിക്കൽ കാരണം അതിന് വീക്കം സംഭവിക്കുകയും തന്മൂലം ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും ചെയ്യും, അതായത് നീർവീഴ്ച. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. മിക്കപ്പോഴും കല്ല് തന്നെയാണ് തുടക്കം. ഇനി കല്ലല്ലാതെയും ചില അവസരങ്ങളിൽ മറ്റു പല കാരണങ്ങളാലും ഈ പിത്തത്തിന് ബ്ലോക്ക് സംഭവിക്കാം. ഉദാഹരണത്തിന് ഒരു ട്യൂമർ, ഈ പറഞ്ഞ പിത്തസഞ്ചിയിൽ നിന്ന് തുടങ്ങി അത് കുടലിലേക്ക് എത്തുന്ന മാർഗത്തിന് എവിടെയെങ്കിലും ബ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതുകൊണ്ടും ഈ പറഞ്ഞ അസുഖം, നീർവീഴ്ച, കോളിസിസ്റ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഇതിനുണ്ടാകാം. ഇതുപോലെ മറ്റൊരു സംഭവമാണ് ബൈൽ ഡക്റ്റിൽ ഉണ്ടാകുന്ന ബ്ലോക്ക്. നേരത്തെ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ ഈ ബൈൽ ഡക്റ്റ് അത് വളഞ്ഞോ മടങ്ങിയോ ഒക്കെ പോകുന്ന അവസരം, അതുപോലെ സ്കാർ വന്നിട്ട് ചുരുങ്ങുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അത് സാങ്കേതികമായി തടസ്സമാണ് സംഭവിക്കുന്നത്. എങ്ങനെ എന്ത് മാർഗത്താലും തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ, പിത്തത്തിന് പോകാൻ തടസ്സമുണ്ടായിക്കഴിഞ്ഞാൽ പിത്തം കെട്ടി നിൽക്കുകയും ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യും.
2: ഓക്കെ, പിത്തസഞ്ചയിൽ വരുന്ന പിത്തം ഒഴുകി പോകുന്ന അവിടെയുള്ള ഏത് മാർഗ തടസ്സങ്ങളും പിത്തസഞ്ചയിൽ നീർവീഴ്ച ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് ഈ രോഗി കടന്നു പോകുക, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഈ രോഗിക്ക് ഉണ്ടാവുക?
3: പ്രധാനമായും വയറുവേദന തന്നെയാണ്. നേരത്തെ പറഞ്ഞ പിത്തസഞ്ചി സ്ഥിതി ചെയ്യുന്ന ഭാഗമായ വലത് വശത്ത്, വയറിന്റെ മുകൾ ഭാഗത്ത് വലത് വശത്ത് വാരിയലിനെ ഒരല്പം താഴെ ആയിക്കൊണ്ടാണ് വേദന ഉണ്ടാവുക. ചില അവസരങ്ങളിൽ വയറിന്റെ മധ്യഭാഗത്തും ഈ വേദന ഉണ്ടായേക്കാം. ഇനി ഈ വേദന അവിടെയാണ് ഉത്ഭവിക്കുന്നത് എങ്കിൽ കൂടിയും അത് തോളിന്റെ, വലത് തോളിന്റെ മുകൾ ഭാഗത്തേക്ക് ഇത് റേഡിയേറ്റ് ചെയ്യാം, അത് റെഫർ ചെയ്യാം. അവിടെയും നമുക്ക് വേദന. കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയാണെന്ന് പറഞ്ഞല്ലോ, ഇത് അനുഭവപ്പെടുന്നു. അതുപോലെ മുതുക് ഭാഗത്തേക്കും ഇത് വേദന വ്യാപിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. മാത്രമല്ല ഇതിൻ്റെ കൂടെ നേരിയ തോതിലുള്ള പനിയും ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഛർദി അല്ലെങ്കിൽ ഓക്കാനം വരുന്ന ഒരവസ്ഥ, ഇത് രണ്ടും വളരെ കൂടുതലായും ഈ ഒരു അസുഖത്തിൽ നമുക്ക് കാണുന്നതാണ്.
2: ഓക്കെ, പ്രധാനമായി അപ്പോൾ വയറ് വേദന തന്നെയാണ് ഇതിന്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് അല്ലേ?
3: അതെ.
2: അപ്പൊ ഈ വേദനയായി വരുന്ന രോഗിക്ക് ഈ പറഞ്ഞ പിത്തസഞ്ചിയിലുള്ള അസുഖമാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്?
3: ഇതിനു വേണ്ടി നാം പ്രധാനമായും ഉപയോഗിക്കുന്നത് USG ആണ്. ആശ്രയിക്കുന്നത് നമ്മൾ USG എന്ന് പറയുന്ന അൾട്രാ സോണോഗ്രാം. ഇതിൽ ഇത് കോളിസിസ്റ്റൈറ്റിസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് തിരിച്ചറിയാൻ കഴിയും. കാരണം കോളിസിസ്റ്റൈറ്റിസ് ഉണ്ടാകുമ്പോൾ ഈ പിത്തസഞ്ചിയുടെ ചുറ്റുഭാഗത്തും നീർക്കെട്ട് തളം കെട്ടി നിൽക്കുന്നതായി നമുക്ക് USG കാണാം, പെരി സിസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇത് മിക്കവാറും ഇത് കാണുന്നത് കോളിസിസ്റ്റൈറ്റിസിലാണ്. മാത്രമല്ല അത് ഉണ്ടാകാനുള്ള കാരണം കല്ലാണെങ്കിൽ ആ കല്ല് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ എത്ര എണ്ണം, എത്ര വലുപ്പത്തിലാണുള്ളത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ USG നിന്ന് തന്നെ മനസ്സിലാകാം. ഇനി USG അല്ലാതെ മറ്റും പല നൂതന മാർഗങ്ങൾ ഇതിലുണ്ട്. ഉദാഹരണത്തിന് ഹിഡാസ്കാൻ, ഹൈഡ്രോക്സി ഇമ്യുനോ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു, അത് കയ്യിലെ ഞരമ്പ് വഴി കുത്തിവെച്ച് അത് അതിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞ് സമയങ്ങൾ ഇടപെട്ട് അതിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറെ കൂടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ലിവർ അതിൻ്റെ അത് പ്രവർത്തനക്ഷമമാണോ, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ അതായത് പിത്തസഞ്ചി അത് വേണ്ട രീതിയിൽ സങ്കോചിക്കുന്നുണ്ടോ, അതിൻ്റെ സങ്കോചനം പൂർണ്ണമായും എഫക്റ്റീവ് ആണോ അല്ലയോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബൈൽ ഡക്റ്റിൽ വല്ല കല്ലുകളോ തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു പൂർണ്ണ ചിത്രം USG നിന്ന് നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഹിഡാസ്കാൽ നമുക്കറിയാൻ സാധിക്കും.
2: ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു രോഗനിർണയം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ്, ചികിത്സാ രീതി എന്തൊക്കെയാണ് ഇതിനുള്ളത്?
3: സാധാരണഗതിയിൽ വയറുവേദനയുമായി വരുന്ന ഇത്തരം രോഗികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറാണ് ചെയ്യുക. കാരണം അവർ വായിലൂടെ ഉള്ള ഭക്ഷണം കൊടുക്കാതെ പകരം ഞരമ്പ് വഴി ഇൻട്രാവിനസ് ഫ്ലൂയിഡ് IV ഫ്ലൂയിഡ് ആണ് നമ്മൾ കൊടുക്കുക. കാരണം വായിലൂടെ ഭക്ഷണം കഴിച്ചാൽ വീണ്ടും ഗോൾ ബ്ലാഡർ എന്നെ പ്രവർത്തിക്കേണ്ടി വരും. ആ പ്രവർത്തനം തൽക്കാലം നമുക്ക് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല പിന്നെ അതിൻ്റെ കൂടെ വേദന സംഹാരികൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, അണുബാധ വരാതിരിക്കാൻ നമുക്ക് വേണ്ട ആന്റിബയോട്ടിക്കുകളും നമുക്ക് IV വഴി കൊടുക്കാൻ സാധിക്കും.
2: അപ്പൊ ഒരു പിത്തസഞ്ചിക്ക് ഒരു റെസ്റ്റ് കൊടുത്തിട്ട് ഉള്ള ഒരു ചികിത്സയാണ് ഇതിൽ പ്രധാന.
3: അതെ, തീർച്ചയായും.
2: അപ്പൊ ഇങ്ങനെ ഒരു ചികിത്സ ഇതിന്റെ ചികിത്സിക്കാതെ ഇരുന്നാല് വയറുവേദന സാധാരണ ഇതിൽ എല്ലാവരും പല ടൈപ്പ് വയറുവേദനക്കും വേദന സംഹാരികൾ കുടിച്ച് വീട്ടിലിരിക്കാണ് ചെയ്യാറ്. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളുണ്ടോ?
3: സാധ്യതകളുണ്ട്, സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിൽ ഒന്നാമത് ചിലപ്പോൾ അത് ഒരു നേരത്തെ ഉദ്ദേശിച്ച പോലെ അസുഖങ്ങളും കൂടുതൽ ബുദ്ധിമുട്ടും ഇല്ലാതെ മാറിപ്പോയേക്കാം. ഇനി അതല്ല എങ്കിൽ പിന്നെ വരാനുള്ള കോംപ്ലിക്കേഷൻ, ഒന്നാമത് ചെറുതായിട്ട് അണുബാധ സംഭവിക്കാം, ഇൻഫെക്ഷൻ. അങ്ങനെ അണുബാധ സംഭവിക്കും. അതുപോലെ പിത്തസഞ്ചിയിൽ ഗാംഗ്രീൻ എന്ന് പറയുന്ന ഒരവസ്ഥ, അതായത് പിത്തസഞ്ചിയുടെ ഭിത്തിയുടെ ഒരു ഭാഗം നിർജീവമായി പോകുന്ന അവസ്ഥ, രക്തയോട്ടമില്ലാതെ നിർജീവമായി പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം തുള വീഴാനും പെർഫറേഷൻ എന്ന് പറയും. പെർഫറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പിത്തരസം വയറിനകത്തേക്ക്, വയറിൻ അബ്ഡമിനൽ കാവിറ്റിയിലേക്ക് ഇറങ്ങി അതിൽ അണുബാധ ഉണ്ടാകാനും തുടർന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള സെപ്സിസ് തുടങ്ങിയ അസുഖങ്ങളും രോഗിയെ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ വരെ അവിടെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വന്നാലും ഇത് പെട്ടെന്ന് ചികിത്സിക്കേണ്ടത് വളരെ ആവശ്യമാണ്,
2: ചികിത്സ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് മനസ്സിലായത്.
3: തീർച്ചയായും.
2: വീട്ടിലിരുന്ന് വേദന സംഹാരി കഴിക്കുന്നത് അപകടമാണ് എന്നുള്ളതാണ് ഇത്.
3: ചിലപ്പോൾ അപകടമായേക്കാം എന്നാണ് പറഞ്ഞത്.
2: ഓക്കെ, അപ്പൊ ഇത് ഈ മരുന്ന് ചികിത്സ അല്ലാതെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇതിന് ആവശ്യമായി വരാറുണ്ടോ? എപ്പോഴും എല്ലാവരും ഈ പറഞ്ഞ ഭക്ഷണം വയറിലൂടെ കൊടുക്കാതെ IV ഫ്ലൂയിഡ് കൊടുത്ത് വേദന സംഹാരികൾ കൊടുത്ത് രണ്ടു ദിവസം അഡ്മിറ്റ് ആകുമ്പോഴേക്കും എല്ലാവർക്കും ക്ലിയർ ആകുമോ ഈ അസുഖം?
3: സാധാരണഗതിയിൽ ഈ ചികിത്സയിലൂടെ തന്നെ ഇത് മാറിക്കിട്ടും. ഇനി അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പിന്നീട് അതിനുള്ള ചികിത്സ സർജറി തന്നെയാണ്. ഇത് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമി, താക്കോൽ പഴുത് ശസ്ത്രക്രിയയായ ലാപ്കോളി എന്ന് പറയുന്ന സർജറിയാണ് ഇതിന് ചെയ്യാറ്.
2: പിത്തസഞ്ചി എടുത്തു കളയുന്ന ഓപ്പറേഷൻ?
3: എടുത്തു കളയുന്ന ഓപ്പറേഷൻ, അതാണ്.
2: അപ്പൊ അങ്ങനെ എടുത്തു കളഞ്ഞാല് ഇവർക്ക് ഒരു ശരീരത്തിന്റെ അവയവമാണല്ലോ സ്വാഭാവികമായിട്ടും പോകുന്നത്. അപ്പൊ അത് ഈ രോഗിക്ക് മാർഗമായുള്ള എന്തെങ്കിലും അവസ്ഥയിലേക്ക് എത്തിക്കോ ഈ അവയം ഇല്ല എന്നുള്ളതുകൊണ്ട്?
3: ഇല്ല, അങ്ങനെയില്ല. കാരണം നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ, അതിൻ ഗോൾ ബ്ലാഡറിന്റെ ധർമ്മം എന്ന് പറയുന്നത് പിത്തം ശേഖരിച്ചു വെക്കുകയും അത് വേണ്ട സമയത്ത് ചെറുകുടലിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ ഭക്ഷണത്തിന്റെ തോതനുസരിച്ച് ചെയ്യും. ഇതാണ് ഗോൾ ബ്ലാഡർ ചെയ്യുന്നത്. ഇനി അതില്ലാതെ ഗോൾ ബ്ലാഡർ ഇല്ല എങ്കിൽ പിന്നെ സംഭവിക്കുന്നത് ആ പിത്തം എല്ലാ സമയവും കുറേശ്ശായി ഒഴുകി നേരെ നമ്മുടെ ചെറുകുടൽ എത്തുന്നു. അത് ഭക്ഷണത്തിന്റെ അളവ് അനുസരിച്ച് എത്താൻ കഴിയുന്നില്ല എന്നൊരു സംഗതി മാത്രമാണ് അവിടെ ഉള്ളത്. എന്നാൽ കാര്യമായിട്ടുള്ള ഒരു തകരാറ് അതുകൊണ്ട് സംഭവിക്കുന്നില്ല.
2: ദഹനത്തിൽ വരുന്ന പ്രക്രിയയുടെ ഒരു ഒരു സന്തുലിതാവസ്ഥ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ട് വരും.
3: അതെ,
2: എന്നാൽ ശരീരത്തിന് ഹാനികരമായിരിക്കുന്ന ഒരു അവയവത്തെ നമ്മള് എടുത്തു കളയുകയും
3: ചെയ്യാന്നുള്ളതില്. കാരണം അതവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ആളുടെ ജീവന് തന്നെ അപകടമാണ്. അപ്പോൾ ഏതാണോ നമുക്ക് നല്ലത്, കുറച്ച് കൂടുതൽ ഗുണകരമുള്ള അതുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക, അതാണ് ഇതിൻ്റെ.
2: പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ പറഞ്ഞ സാറ് നേരത്തെ സൂചിപ്പിച്ചല്ലോ കോളിസിസ്റ്റൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് വരുന്ന കല്ല് തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ഈ കല്ലില് പിത്തസഞ്ചിയിൽ വരുന്ന കല്ല്, ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മൂത്രാശയവുമായി ബന്ധപ്പെട്ട കല്ലിനെ കുറിച്ചാണ് വിശദമായിട്ട് ചർച്ച ചെയ്തത്. അപ്പോ ആ മൂത്രാശയത്തിൽ അഥവാ കിഡ്നിയിലും അതുപോലെ തന്നെ മൂത്രനാളി യുറീട്രലൊക്കെ വരുന്ന കല്ലിനെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്തത്. ആ ഒരു കല്ലുകളും ഈ പിത്താശയത്തിലെ കല്ലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ മൂത്രനാളിയിലും കിഡ്നിയിലൊക്കെ കല്ല് വരുന്ന എല്ലാവർക്കും പിത്തസഞ്ചിയിലും കല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ടോ? എല്ലാവരും പൊതുവെ ആശങ്കപ്പെടുന്ന ഒരു അസുഖമാണ് കല്ലിൻ്റെ അസുഖം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നൊരു സംശയമാണിത്. അതൊന്ന് ദൂരീകരിച്ചിരുന്നു.
3: പിത്താശയത്തിലെ കല്ലും മൂത്രത്തിലെ കല്ലും അത് രണ്ടും രണ്ട് തരമാണ്. മൂത്രത്തിൽ ഉണ്ടാവുന്ന കല്ല് നാം ആ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മൂത്രത്തിലുള്ള കാൽഷ്യത്തിൻ്റെയും ഓക്സലേറ്റിൻ്റെയും സിസ്റ്റീൻ്റെയും എല്ലാം കോൺസെൻട്രേഷൻ അതിൻ്റെ ആ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് അതിൽ അങ്ങനെ സാധന സംഗതി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. നേരെ മറിച്ച് പിത്തത്തിലുണ്ടാകുന്ന കല്ലിന് കാരണം അതല്ല. അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ കല്ലുണ്ടാകുന്നവർക്ക് പിത്തത്തിൽ കല്ലുണ്ടാവുമെന്നും തിരിച്ചങ്ങോട്ടും പിത്തസഞ്ചിയിൽ കല്ലുള്ളവർക്ക് മൂത്രത്തിൽ കല്ലുണ്ടാവുമെന്നും നമ്മൾ കരുതേണ്ടതില്ല. രണ്ടും രണ്ട് ഡിഫറെൻ്റ് ടൈപ്പാണ്, രണ്ട് തരത്തിലുള്ളതാണ്. ഇവിടെ പിത്താശയത്തിലുള്ള കല്ല് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ പിത്തത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ലിവറിൽ നിന്നും വരുന്ന കൊളസ്ട്രോളിനെ അതിനെ ലയിപ്പിക്കുക എന്നുള്ള ധർമ്മമാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ പിത്തത്തിലുള്ള പിത്തരസത്തിന് ഈ ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോളിനെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ ഈ അധികം വരുന്ന കൊളസ്ട്രോൾ, ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോൾ അത് ഘനീഭവിച്ച് അത് കല്ലായി മാറും. ഇത് ആണ് ഒരു കാരണം. മറ്റൊരു കാരണം ബിലിറുബിൻ എന്ന് പറയുന്ന കെമിക്കൽ, അതായത് സാധാരണഗതിയിൽ ചുവന്ന രക്താണുക്കൾ അത് നശിക്കുമ്പോൾ അത് വിഘടിക്കും. അങ്ങനെ വിഘടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ബിലിറുബിൻ ഉണ്ടായി വരും. ഈ ബിലിറുബിൻ അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതും ഘനീഭവിച്ച് കല്ലായി മാറും. ചില അസുഖങ്ങളിൽ ഇത് ധാരാളം സംഭവിക്കുന്നതാണ്. ഉദാഹരണത്തിന് അരിവാൾ രോഗം നിങ്ങൾ കേട്ടിരിക്കാം, സിക്കിൾ സെൽ അനീമിയ, അതുപോലെ തലാസീമിയ, അതുപോലെ ഹെറിഡിറ്ററി സ്പിറോസൈറ്റോസിസ് എന്ന് പറയുന്ന ഇതെല്ലാം ഈ ചുവന്ന രക്താണുക്കളുടെ അതിൻ്റെ സ്ട്രക്ചറിലും അതിൻ്റെ കോമ്പോസിഷനിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന സംഗതിയാണ്. ഈ സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നശിക്കപ്പെടും. അങ്ങനെ നശിക്കുമ്പോൾ അത് വിഘടിക്കുന്ന അളവ് ക്രമാതീതമായി കൂടും. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ കല്ല് ബിലിറുബിൻ സ്റ്റോൺസ് ഉണ്ടാവും. പിന്നെ മറ്റൊരു കാരണം ഗാൾ ബ്ലാഡർ, നേരത്തെ നമ്മൾ പറഞ്ഞു ഗാൾ ബ്ലാഡർ ഭക്ഷണം കുടലിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യത്തിന് അനുസരിച്ച് ഇത് സങ്കോചിച്ച് ഈ പിത്തത്തെ ചെറുകുടലിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക. ഇനി ഈ ഗാൾ ബ്ലാഡറിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലോ, അതായത് അതിന് ശരിയാവണ്ണം സങ്കോചിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അപ്പോഴും ഈ ബൈൽ കയറി ഇറങ്ങുന്ന ആ ഒരു ചംക്രമണം അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് അതിൽ തടസ്സം സംഭവിക്കുകയും അത് കല്ലായി മാറാൻ സാധ്യതയുണ്ട്.
2: അപ്പോൾ മൂത്രത്തിൽ വരുന്ന കല്ലും പിത്തത്തിലുള്ള കല്ലുകളും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇങ്ങനെ കല്ലുണ്ടാവുകയാണെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ കോളിസിസ്റ്റൈറ്റിസ് അഥവാ പിത്താശയത്തിൽ ഉള്ള നീർവീഴ്ചയും ബന്ധപ്പെട്ടാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കല്ല് എന്ന് പറയുന്നത്. അപ്പം ഇതിലും അത് രണ്ടിലും ഒരേപോലത്തെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക രോഗിക്ക്?
3: അതായത് സാധാരണ കോളിലിത്തിയസ്, അതായത് പിത്താശയത്തിലെ കല്ല് ഉള്ള രോഗികൾ, നമ്മൾ ഈ രോഗികൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്നത് മറ്റു വല്ല കാരണങ്ങൾക്കും വേണ്ടി സ്കാനിങ്ങോ അതുപോലെ സി ടിയോ ഒക്കെ ചെയ്യുമ്പോൾ യാദൃശ്ചികമായി അവരുടെ പിത്താശയത്തിൽ കല്ലുണ്ട് എന്ന് കാണും. ഇങ്ങനെയാണ് മിക്കവാറും നമ്മുടെ മുന്നിൽ ഈ രോഗികൾ എത്തിപ്പെടുന്നത്.
2: അതായത് കല്ലുണ്ടാവുന്ന മിക്കവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല
3: എന്നാണ് അതിന്റെ സാരം. പക്ഷേ ചില ആളുകൾക്ക് ഈ കല്ലിന്റെ കൂടെ തന്നെ കോളിസിസ്റ്റൈറ്റിസ് ആയിട്ടും അതിന്റെ ഒപ്പം വേദനയായിട്ടും വന്ന് അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് ഉണ്ട്, ചുരുക്കമാണെന്നേ ഉള്ളൂ. രണ്ടായിരുന്നാലും ഈ കല്ലാണ് ഇതിന്റെ തടസ്സം, കല്ല് കാരണം ഉണ്ടാകുന്ന തടസ്സമാണ് ഈ സിംപ്റ്റംസ് ഉണ്ടാക്കുന്നത്, അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ കൂടുതലും കാണപ്പെടുന്നത് വളരെ ശക്തമായിട്ടുള്ള കൂടിക്കൂടി വരുന്ന വയറുവേദന, ആ വേദന വയറിൻ്റെ വലത് ഭാഗത്ത് ആണ് സാധാരണ കാണാറുള്ളത്. ചിലപ്പോൾ വയറിൻ്റെ മധ്യഭാഗത്തേക്കും അത് സംഭവിക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കോളി സിസ്റ്റൈറ്റിസിൽ പറഞ്ഞതുപോലെ ഈ വേദന നമ്മുടെ മുതുകിലേക്കും വലത് തോളിൻ്റെ മുകൾ ഭാഗത്തേക്കും പകരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം.
2: ഓക്കെ, അപ്പൊ കല്ലുണ്ടായി എന്നുള്ളതുകൊണ്ട് വേദന ഉണ്ടാവണമെന്നില്ല, അത് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ്, ഈ പിത്തസഞ്ചിയിലേക്ക് ഡ്രൈനേജ് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് അതൊരു അസുഖമായിട്ട് നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്താണ് മൂത്രക്കല്ല്. ഈ കല്ല് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഓർമ്മ വരുന്ന മൂത്രക്കല്ലുകളാണ്. ആ മൂത്രക്കല്ലിന്റെ കുറെ റിസ്ക് ഫാക്ടേഴ്സ്, നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാകൊണ്ടാണ് ഇത് കല്ലുണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ ഈ പിത്തത്തിൽ കല്ലുണ്ടാവുന്നത്, അതിന്റെ പ്രോസസ്സ് ആര് പറഞ്ഞു, കൊളസ്ട്രോൾ സ്റ്റോൺസും അതുപോലെ തന്നെ ഈ ബിലിറൂബിൻ സ്റ്റോൺസും, രണ്ട് ടൈപ്പുള്ള കല്ലുകളാണ് ഉണ്ടാവുന്നത് പറഞ്ഞു. അപ്പൊ അതിന്റെ ഉണ്ടാവാൻ കൂടുതൽ സാഹചര്യമുള്ള ആളുകൾ, അല്ലെ, അതിന്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ടോ?
3: തീർച്ചയായിട്ടും സ്ത്രീ എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് ഒരു കാരണം. സ്ത്രീ ആണെങ്കിൽ സ്ത്രീകൾക്ക് ഇത് സാധ്യത കൂടുതലാണ് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുന്നത്. അതുപോലെ തന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും 60 വയസ്സ് കഴിഞ്ഞാൽ ഈ സാധ്യത രണ്ടുപേർക്കുമുണ്ട്. പിന്നെ അമിതവണ്ണമുള്ളവർക്ക് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാൻ സാധ്യത ഉള്ള ഒരു സമയമാണ്. പിന്നെ ചില ആളുകൾ അമിതമായി കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. ആ കഴിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കും ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നാരിൻ്റെ അംശം കുറവാണെങ്കിൽ, അതായത് ഫൈബർ കണ്ടന്റ് കുറവാണെങ്കിൽ, അപ്പോഴും നമുക്ക് ഈ അസുഖം ബന്ധപ്പെടാൻ വളരെ സാധ്യതയുണ്ട്. സാധാരണ കഴിക്കുന്ന പോലെ ചോറും പലഹാരങ്ങളെല്ലാം കഴിച്ചു പോയാൽ അതിന് നമുക്ക് വേണ്ടത്ര നാരുകൾ കിട്ടാറില്ല. അതുപോലെ പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളിൽ അമ്മയ്ക്കുണ്ട്, അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ അച്ഛന് സഹോദരങ്ങൾക്കുണ്ട്, ഇങ്ങനെ വന്നു കഴിഞ്ഞാലും പാരമ്പര്യമായിട്ടിത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് വരാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടി എന്നതുകൊണ്ട് കൊളസ്ട്രോൾ പിത്തസഞ്ചിയിൽ കല്ല് ഉണ്ടാവണമെന്നിരുന്നു എന്ന് നിർബന്ധമില്ല. അതായത് രക്തം നോക്കുമ്പോൾ എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ് സാറേ, അപ്പം ഇനി പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുമോ എന്ന് പഠിക്കാം. സാധാരണ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. എങ്കിൽ കൂടിയിട്ട് ഒരു സംഗതിയുണ്ട്, നല്ല കൊളസ്ട്രോൾ, കൊളസ്ട്രോളിൻ്റെ ഒരു അംശമാണല്ലോ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും. ഈ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL, ഇതിൻ്റെ അംശം കുറവായിരിക്കുകയും അതേസമയം ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന അംശം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ പരമാവധി കുറക്കാൻ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു. അതുവഴി സംഭവിക്കുന്ന പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ കല്ല് കൂടാനാണ് സാധ്യത. അപ്പോൾ വെയിറ്റ് കുറക്കണം, പക്ഷേ അത് വളരെ ക്രമാതീതമായിട്ടുള്ള കുറക്കലല്ല, വളരെ അളന്നുകൊണ്ടുള്ള രീതിയിലേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു 1/2 kilo അല്ലെങ്കിൽ പരമാവധി 1 kilo കുറയുന്ന ഒരു അവസ്ഥയെ വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചില മരുന്നുകൾ, ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ചില മരുന്നുകൾ, അതുപോലെ കൊളസ്ട്രോൾ കുറക്കാനുള്ള ചില മരുന്നുകൾ കഴിക്കുന്നത് വഴിയും ഈ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്.
2: ഓക്കെ, അപ്പോൾ മൂത്രവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കല്ലുകളെ നമ്മൾ കുറെ അതിന്റെ പ്രിവെൻഷൻ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ഈ ഒരു പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സിൽ നിന്ന് നമുക്ക് ഈ കല്ല് വരാതെ നോക്കാനുള്ള കുറെ മാർഗങ്ങൾ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നുകൂടി ശ്രോതാക്കൾക്ക് വേണ്ടി ആ ഒരു പോയിന്റ് ഒന്ന് വിശദമായി പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, നമുക്ക് മാറ്റം വരുത്താവുന്നത് ഒന്ന് ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഫാറ്റി ഫുഡ് ഒഴിവാക്കാന്നാണ് അല്ലെ? ഏറ്റവും പ്രധാനമായിട്ട് ഫാറ്റി ഫുഡ് ഒഴിവാക്കുക. രണ്ടാമതായിട്ട് ഫൈബർ ഡയറ്റ് കൂടുതൽ കഴിക്കുക. ഫൈബർ നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പച്ചക്കറികളല്ലേ?
3: പച്ചക്കറി, അതുപോലെ തന്നെ നമ്മള് ഗോതമ്പും ഇതെല്ലാം പൊടിക്കുമ്പോൾ അത് തരിക്കാൻ പാടില്ല. തരിച്ച് എടുത്ത് അതിന്റെ തവിട് കളയാതെ ഉപയോഗിക്കണം.
2: തവിട് കൂട്ടി
3: ഹോൾ ഗ്രെയിൻ, അതെ,
2: അതാണ് കൂടുതൽ നല്ലത്.
3: അതാണ്
2: ഫ്രൂട്ട്സും, അതുപോലെ തന്നെ
3: ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാം, ധാരാളം കഴിക്കാം.
2: അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഐറ്റം കേൾക്കാൻ കഴിഞ്ഞു.
3: അതുപോലെ കലോറി അളവ് കുറക്കാം നമ്മൾ കഴിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ചോക്ലേറ്റ്, അതുപോലുള്ള മധുരമുള്ള സ്വീറ്റ്സ്, ഇത് കാര്യങ്ങളൊക്കെ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കുന്നതാണ് പല കാര്യങ്ങൾക്കും നല്ലത്.
2: ചുരുക്കി പറഞ്ഞാല് പഴയകാലത്തെ ഭക്ഷണ രീതിയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതെന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിലുള്ള ജങ്ക് ഫുഡ്സും ബേക്കറി ഐറ്റംസും വളരെ ഹാനികരമാണ് എന്നുള്ളതാണ് ഈ ഒരു
3: വിശദീകരണം
2: നമുക്ക് മനസ്സിലാകുന്നത്.
3: അതെ അതെ.
2: പിന്നെ മറ്റൊന്ന് പറഞ്ഞത് വെയിറ്റ് കുറക്കുന്നതും അത് പെട്ടെന്ന് കുറക്കരുത്, പതുക്കെ പതുക്കെ കുറക്കണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമുക്ക് മാറ്റം വരുത്താവുന്ന, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഈ കല്ല് വരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന പോയിന്റുകൾ. മറ്റുള്ള പോയിന്റുകൾ ഇപ്പോ എന്താ പറയാ, സ്ത്രീകൾക്ക് കൂടുതലാവുന്നു എന്നുള്ളതും അതുപോലെ തന്നെ 60 വയസ്സിന്റെ മുകളിലുള്ള ആൾക്ക് കൂടുതലാവുന്ന നമുക്ക് പ്രത്യേകിച്ച് ഒന്നും
3: ചെയ്യാൻ കഴിയാത്ത മേഖലയാണ്.
2: അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത്. അപ്പോ ഇത്തരം ഒരു കല്ലാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ കഴിയും. എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കല്ല് തന്നെയാണ് ഈ അസുഖത്തിന്റെ വേദനക്ക് കാരണമെന്ന് എങ്ങനെയാണ് ഉറപ്പുവരുത്തുക?
3: ഇത് നാം നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ അൾട്രാസൗണ്ട്, അതായത് USG എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ ഹിഡാ സ്കാൻ, ഇനി അതും അല്ലെങ്കിൽ നമുക്ക് CT സ്കാൻ എല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കാം.
2: ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക്, ചികിത്സയിലേക്കും അതുപോലെ തന്നെയുള്ള അനുബന്ധ കാര്യങ്ങളിലേക്കും പ്രവേശിക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ ആരോഗ്യവിചാരത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കിയുള്ള വിശദാംശങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമ്മുടെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ മുഹമ്മദ് സലീമിന് അഗൈതകമായ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം. ആരോഗ്യവിചാരത്തിൽ വയറുവേദന എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ആരോഗ്യവിചാരം നമ്മൾ കേട്ടത്. ഇനി പ്രാർത്ഥനാ പഠനം.
1: പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മോട് സംവദിക്കുന്നത് മുജിതബ PC.
0: 8 കാര്യങ്ങൾക്ക് ഒറ്റ പ്രാർത്ഥന കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഏറെ പറയുന്ന നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിക്ക് നമ്മൾ പ്രയാസം നേരിടുന്ന സന്ദർഭങ്ങളിലും സന്തോഷവേളകളിലും സന്താപവേളകളിലുമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ആ പ്രാർത്ഥനകൾ പല രീതിയിലും, ഒരേ കാര്യത്തിനുള്ള പ്രാർത്ഥനകൾ പല വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ ശൈലിയിലും വ്യത്യസ്തമായ അർത്ഥത്തിലുമുള്ള പ്രാർത്ഥനകൾ പ്രവാചകൻ പഠിപ്പിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അപ്രകാരം ഉള്ളൊരു പ്രാർത്ഥനയാണ്, കടം വീട്ടാനുള്ളൊരു പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമിന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജിസി വൽ കസലി والجبن والبخل وضلع الدين وغلبة الرجال. കടബാധ്യതയിൽ നിന്നും അതല്ലാത്ത കുറച്ചധികം കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട പ്രാർത്ഥന കൂടിയാണ്. ജീവിതത്തിൽ ബാധിക്കുന്ന എല്ലാ മേഖലകളെയും തൊട്ടുണർത്തിക്കൊണ്ട് അതിൽ നിന്ന് ശരണം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണിത്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക, അള്ളാഹുവേ ഞാൻ നിന്നിൽ നിന്ന് ശരണം തേടുന്നു. മിനൽ ഹമ്മി, മനോവിഷമത്തിൽ നിന്ന്. വൽ ഹസനി, ദുഃഖത്തിൽ നിന്ന്. വൽ അജിസി, ദുർബലതയിൽ നിന്ന്, അശക്തതയിൽ നിന്ന്. വൽ കസലി, അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന്. വൽ ജുബനി, പിശുക്കിൽ നിന്ന്. വൽ ബുഖലി, ഭീരുത്വത്തിൽ നിന്ന്. വദല ഇദ്ദൈനി, കടഭാരത്തിൽ നിന്നും. വഗലബത്തിരിജാൽ, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. എട്ടോളം കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടിയിട്ടുള്ള പ്രാർത്ഥനയാണിത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു മനുഷ്യന് ബാധിക്കുന്ന എട്ടോളം കാര്യങ്ങളിൽ നിന്ന് ശരണം തേടുന്ന പ്രാർത്ഥനയാണ്. ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. മനഃപ്പാടമാക്കാൻ കഴിയുന്നവർ മനഃപ്പാടമാക്കിക്കൊണ്ട് ഉത്തരം കിട്ടുന്ന വേലകളിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖ്ലി വളാഇ ദൈനി വഗലബത്തിർ റിജാൽ. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി. അല്ലാഹുവേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു മിനൽ ഹമ്മി മനോവിഷമത്തിൽ നിന്ന്, വൽ ഹസനി ദുഃഖത്തിൽ നിന്ന്, വൽ അജ്സി ദുർബലതയിൽ നിന്ന്, വൽ കസലി മടിയിൽ നിന്ന്, വൽ ജുബ്നി പിശുക്കിൽ നിന്ന്, വൽ ബുഖ്ലി ഭീരുത്വത്തിൽ നിന്ന്, വളാഇ ദൈനി കടഭാരം കൊണ്ട് വലിയുന്നതിൽ നിന്ന്, വഗലബത്തിർ റിജാൽ ആളുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. ഈ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, മനഃപ്പാഠമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. നമ്മോടൊപ്പം ചേർന്നത് മുജിത്തബ പി സി ആയിരുന്നു. എട്ടു കാര്യങ്ങൾക്ക് ഒറ്റ പ്രാർത്ഥന എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പ്രാർത്ഥനയിൽ നാം പഠിക്കുകയുണ്ടായത്. ഇനി നാം കുട്ടികളുടെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: പൂമരത്തണലിൽ നമ്മുടെ കൂടെയുള്ളത് സുബൈർ സലഫിയാണ്. സ്വന്തം ശരീരം മറന്ന് പ്രവാചകനെ സ്നേഹിച്ചവർ എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മോട് സുബൈർ സലഫി സംവദിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والعاقبه للمتقين ولا عدوان الا على الظالمين والصلاه والسلام على رسوله الامين. പ്രിയ ശ്രോതാക്കളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പൂമരത്തണലിൽ എന്ന നമ്മുടെ പീസ് റേഡിയോയുടെ ഈ ഒരു പ്രോഗ്രാം കുട്ടികൾക്കിടയിൽ നന്മകൾ പ്രചരിപ്പിക്കുവാനും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ശീലിക്കുവാനും വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണ് എന്ന് ഇതിനകം നമുക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസങ്ങളിലും കൂടുതൽ കൂടുതൽ ഇതിൻ്റെ അഭിപ്രായങ്ങളിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിച്ച പ്രിയപ്പെട്ട സ്വഹാബി വര്യൻ അബു ഉബൈദ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കഥകൾ കേൾക്കാനും ചരിത്രങ്ങൾ പഠിക്കാനും ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല താല്പര്യമുണ്ട്. നല്ല കഥകൾ കേൾക്കണം, നല്ല ചരിത്രങ്ങൾ അവർ പഠിക്കണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾ കേൾക്കുന്ന കഥകളും സംഭവങ്ങളുമൊക്കെ നടക്കാത്ത സംഭവങ്ങളും ഒരിക്കലും നടക്കാൻ സാധ്യതയുമില്ലാത്തതുമായ ഒരുപാട് ആനിമേഷനുകളിലൂടെ, ഗെയിമുകളിലൂടെ, പ്രോഗ്രാമുകളിലൂടെ ഒക്കെ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും സത്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്ത് സംഭവിച്ച ഒരു മഹാചരിത്രത്തിൻ്റെ വിശദീകരണമാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ആദ്യത്തെ 4 ഖലീഫമാർ പെട്ടുകഴിഞ്ഞു. പിന്നീട് പറയാറുള്ളത് മഹാനായ അബു ഉബൈദ റളിയല്ലാഹു അൻഹുവാണ്. ആമിർ ബിനുൽ ജറാഹ് എന്നാണ് അദ്ദേഹത്തിന് ശരിയായ പേര്. ജറാഹ് എന്നാണ് ഉപ്പാൻ്റെ പേര്, ഉമ്മാൻ്റെ പേര് ഉമൈമ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നജറാനിൽ നിന്ന് കുറേ ക്രിസ്ത്യാനികൾ വന്നിട്ട് വേദപണ്ഡിതന്മാർ വന്ന് ധാരാളം ചർച്ചകളൊക്കെ നടന്ന് അവസാനം അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് മതം പഠിപ്പിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഒരു വിശ്വസ്തനായ ആളെ പറഞ്ഞു തരണമെന്ന്, അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്ന 100 സഹാബിമാർക്കിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേര് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് അബു ഒബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അമീനുൽ ഉമ്മ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും പ്രവാചകനെ തിരിച്ചും സ്നേഹിക്കുകയും ചെയ്തിരുന്ന അവർ രണ്ടുപേരും റളിയല്ലാഹു അൻഹും എന്ന് വിളിക്കുന്ന ആ കൂട്ടത്തിൽ ഇദ്ദേഹമൊക്കെ പെട്ടുകഴിഞ്ഞു. ബദർ യുദ്ധത്തിലാവട്ടെ, ഉഹദ് യുദ്ധത്തിലാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തു. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാപ്പ ശത്രുപക്ഷത്താണ്. ഇസ്ലാമിനെതിരായി യുദ്ധം ചെയ്യുന്നൊരു പിതാവാണ്. പക്ഷേ യുദ്ധരംഗത്ത് നമ്മൾ വരുമ്പോൾ നമ്മുടെ ബാപ്പയാണോ ബന്ധുവാണോ സുഹൃത്താണോ ഒന്നും നമ്മൾ നോക്കാറില്ലല്ലോ. സ്വന്തം പിതാവിനെ പല നിലക്കും കണ്ടപ്പോഴൊക്കെ അദ്ദേഹം മാറി, പിതാവാണല്ലോ എന്ന ഒരു ദയയോടുകൂടെ. പക്ഷെ ഒരു വേള പിതാവ് മകനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടിയിട്ട് ബദർ യുദ്ധത്തിൻ്റെ ഇടയിൽ വന്ന സമയത്ത് വിട്ടുകൊടുത്തില്ല. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രത്യേകമായ കഴിവിനിടയിൽ അദ്ദേഹത്തെ കൊല്ലുകയാണ് ഉണ്ടായത്. വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ വരെ പറയുന്നുണ്ട്, ചില ആൾക്കാരുണ്ട് സ്വന്തം ജീവനേക്കാൾ കുടുംബത്തേക്കാൾ ബാപ്പയേക്കാൾ ഉമ്മയേക്കാളൊക്കെ ഏറെ അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കുന്നവരാണ് എന്ന്. ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു പരീക്ഷണം ഉണ്ടായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആ സമയത്ത് അതിൻ്റെ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യത്തിൻ്റെ ഇടയിൽ നിന്ന് അറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ചില ആൾക്കാർ അവിടെ നിന്ന് മാറിപ്പോയി. മാറാതെ നിന്ന ഒരു 10-12 പേരിൽ ഒരാൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ശത്രുക്കളിൽ നിന്ന് നിരവധി ഉപദ്രവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ വരികയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആണിത്തറച്ചൊരു സംഭവമൊക്കെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ്റെ മുഖത്തൊരു പരിക്ക് പറ്റിയെന്നറിഞ്ഞപ്പോൾ ഓടിക്കതച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വന്നപ്പോഴത്തേക്ക് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അതിൻ്റെ മുമ്പേ അവിടെ എത്തിക്കഴിഞ്ഞു. നബിയോടുള്ള സ്നേഹം അത്രമാത്രമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് തറച്ചിരിക്കുന്ന ഈ ആണി ഞാൻ എടുത്തു മാറ്റിക്കോട്ടെ, നിങ്ങളും അത് വിചാരിച്ച് വന്നയാളല്ലേ എന്ന നിലക്ക്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സമ്മതപ്രകാരം തൻ്റെ പല്ലുകൾ കൊണ്ട് ആ ആണി അങ്ങ് പതുക്കെ അങ്ങ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ചു. ഇടതുഭാഗത്ത് മറ്റൊരാണി തറച്ചിരുന്നു. മറ്റൊരു പല്ലുകൊണ്ടും അത് പറിച്ചെടുക്കുന്നതിനിടയിൽ ആ പല്ലിൻ്റെയും പൊട്ടലുകൾ സംഭവിച്ചു. രണ്ട് പല്ലുകൾ, മുൻപിലെ പ്രധാനപ്പെട്ട പല്ലുകൾ നഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെ സാധാരണഗതിയിൽ രണ്ട് പല്ലുകൾ അങ്ങ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്നതൊരു സൗന്ദര്യ നഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാൽ ഇദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഒരു സൗന്ദര്യ നഷ്ടമൊന്നും അദ്ദേഹത്തിന് വന്നിട്ട് പോലുമില്ല എന്നതും സ്വഹാബിമാർ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഇസ്ലാമിക രംഗത്ത് ധാരാളക്കണക്കിന് ചരിത്രപ്രസിദ്ധമായ ഭരണാധികാരികളുടെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് കീഴിൽ ഇദ്ദേഹം നിന്നിട്ടുണ്ട്. ഗവർണറായി സിറിയയിൽ നിന്നിട്ടുണ്ട്. മറ്റു ദാത്തു സലാസിൽ എന്ന് പറയുന്ന യുദ്ധത്തിലുണ്ടായിട്ടുണ്ട്. യർമൂക് യുദ്ധം പട നയിക്കുന്ന സമയത്ത് അതിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. യർമൂക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്നുള്ള വാർത്തയുടെ കത്ത് നേതാവായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ വരികയാണ്. അപ്പോൾ യുദ്ധത്തിലിങ്ങനെ ശത്രുക്കളോട് ഫൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വഹാബിമാരോട് ഇപ്പോൾ ഈ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാകെ വിഷമിച്ചിരിക്കുകയും ഒരു പക്ഷേ യുദ്ധത്തിൽ വിജയിക്കാൻ പ്രയാസമാകുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം അത് പരസ്യപ്പെടുത്തിയില്ല. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ്, വിജയിച്ചിരിക്കുന്ന വേളയിലാണ് നിങ്ങളോടൊരു വാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിഷമത്തോടുകൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണ വാർത്ത അറിയിക്കുന്നത്. ബുദ്ധിപരമായി തന്ത്രപരമായി സമീപിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമായിരുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ പിന്നീട് പല സ്ഥലങ്ങളിലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കിയിട്ട് ഭരണം ആരംഭിച്ച സമയത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും ഗവർണർമാരെ നിയോഗിച്ചപ്പോൾ സിറിയയിലേക്ക് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. കഴിവ് കണ്ട് മനസ്സിലാക്കിയിരുന്നു എന്നർത്ഥം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ആ സമയത്ത് ഒന്നുകിൽ അബൂ ഉബൈദയെയോ അല്ലെങ്കിൽ ഉമറിനെയോ ഖലീഫയാക്കിക്കോളൂ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാമിമാർക്കിടയിൽ നിന്നൊരു പ്രശസ്തിയും പ്രത്യേകതയും കഴിവുകൊണ്ടും വിശ്വസ്തത കൊണ്ടും പേരെടുത്ത മഹാനാണ് അദ്ദേഹം എന്നതിന് ഈ സംഭവങ്ങളെല്ലാം തെളിവ് പിടിക്കുന്നുണ്ട്. ഇനി മാത്രവുമല്ല, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളാണ് അദ്ദേഹം, ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതേപോലെ അദ്ദേഹം ഈ യർമൂക്ക് യുദ്ധം കഴിഞ്ഞ് ഫലസ്തീനിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ അവിടുത്തെ ഒരുപാട് ആളുകൾക്ക് ഒരു രോഗം ബാധിച്ചു, നമ്മുടെ പ്ലാഗ് എന്ന് പറയും. പ്ലാഗ് രോഗം ബാധിച്ച് ഈ ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ഛർദ്ദിക്കുക, പിന്നെ വയറിളക്കം സംഭവിക്കുക, ക്ഷീണിക്കുക, ഒരുപാട് രോഗലക്ഷണങ്ങൾ കൂടുതൽ വരുന്ന, പെട്ടെന്ന് മരണകാരണമായി വരാൻ സാധ്യതയുള്ള ഒരുപാട് അപകടങ്ങൾ അതിലുണ്ട്. 36,000 സഹാബിമാര് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭടന്മാർക്കിടയിൽ പലർക്കും രോഗം ബാധിച്ചു എന്ന് മാത്രമല്ല, 30,000 സഹാബിമാർ ആ രോഗം ബാധിച്ച് മരണപ്പെട്ടു. എന്നാലില്ല, അതിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനും ഈ രോഗം പിടിപെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തോട് വേഗത്തിൽ ആ ഭാഗത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഒറ്റക്കങ്ങനെ എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ, എൻ്റെ കൂടെ ഇത്രയും ആളുകൾ യുദ്ധത്തിനായി എൻ്റെ കൂടെ നിന്നവരല്ലേ, ഇവിടെ എന്തു സംഭവിച്ചാലും ഞാൻ അതിനെ നേരിടാം. തവക്കൽ തുവാലല്ല എന്ന മനസ്സോടുകൂടെ അദ്ദേഹം പിന്തിരിഞ്ഞില്ല. രോഗം മൂർച്ഛിച്ചു. ഫലസ്തീനിലെ അംബാസ് എന്ന് പറയുന്ന പ്രദേശത്ത്, ചരിത്രം പറയുന്നു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം അവശനായി തളർന്നു വീണ് മരണപ്പെട്ടത് എന്ന്. അദ്ദേഹത്തിൻ്റെ 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന ധീരനായ വിശ്വസ്തനായ ഈ സ്വഹാബിയുടെ ചരിത്രം പഠിപ്പിച്ചിട്ട് ഉലമാക്കന്മാർ പറയുന്നുണ്ട്, ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എങ്ങനെയൊക്കെയാണെന്നതിന് ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. 58 വയസ്സുവരെ ജീവിച്ച അദ്ദേഹം പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഒരാഘോഷ അടയാളങ്ങൾ പോലും നടത്തിയിട്ടില്ല. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ അദ്ദേഹം സ്നേഹിച്ചത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും എല്ലാ നിലക്കും പ്രവാചകനെ സ്നേഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള ഏത് മനുഷ്യരാവട്ടെ, അവരൊക്കെ ഈ ലോകത്തു നിന്ന് മരണപ്പെട്ടു എന്നും അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പോലെയുള്ള സഹാബിമാർ 30,000 ബദറിലും ഉഹദിലൊക്കെ പങ്കെടുത്ത സഹാബിമാർ പോലും രോഗം ബാധിച്ചു മരണപ്പെട്ടു. അതുകൊണ്ടല്ലേ അറബി കവികൾ പറയാറുണ്ട്, ലൗകാനതിദ്ദുനിയാ തദൂമൂലവാഹിദിൻ

ആരെങ്കിലും ഈ ലോകത്ത് സ്ഥിരമായി ജീവിക്കാനൊരവസരമുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പുന്നാര നബിക്കതുണ്ടാകുമായിരുന്നു. അദ്ദേഹം പോലും വിട പറഞ്ഞുപോയി. അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പോലെയുള്ള സ്വഹാബിമാർക്ക് പ്ലാഗ് രോഗം ബാധിച്ച് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. രോഗം മാറ്റാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളല്ലേ? അപ്പോൾ ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ രോഗം മാറ്റണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാണ് വെച്ചെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവർക്ക് തന്നെ രോഗം ബാധിച്ചിട്ട് അവരെ കൊണ്ടത് മാറ്റാൻ കഴിയും. കാരണം രോഗം മാറ്റുന്നത് ആരാ? നമ്മളൊരു രോഗിൻ്റെ അടുത്ത് ചെന്നിട്ട് അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വഹിയിലൂടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് എന്താ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇഷ്ഫി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. മദ്രസയിലൊക്കെ പഠിക്കാറുണ്ടല്ലോ രോഗികൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്, ഇഷ്ഫി അന്ത ശാഫി, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ഷിഫാ ഇല്ലാ ഷിഫാ, നീയല്ലാതെ മറ്റൊരാൾ രോഗം മാറ്റുന്നവനില്ലാന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നവനല്ലേ? മറ്റൊരു പ്രാർത്ഥനയിൽ അസ്അലുല്ലാഹൽ അലീം വറബ്ബുൽ അർശിൽ കരീം അയ്യഷ്ഫീക്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ അർശുടയവനായ റബ്ബിനെ മഹത്വപ്പെടുത്തി പറഞ്ഞിട്ട് പറയണത് അയ്യഷ്ഫീക്, അള്ളാഹു അവൻ നിനക്ക് ഷിഫ നൽകട്ടെ എന്ന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ബദരീങ്ങളെ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ കഴിയുക, ബദരീങ്ങളെ നമ്മളെ വീടിന് കാവൽ നിൽക്കുക, ബദരീങ്ങളെ നമ്മളെ വന്ന് സഹായിക്കുക എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ സ്വഹാബിമാരുടെ ബദറിൽ പങ്കെടുത്തവരുടെ ജീവിതം ഒന്ന് ഒരു തവണ വായിച്ചു നോക്കിയാൽ നമുക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പൂമരത്താൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഇസ്ലാമികമായ അധ്യാപനങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും സന്നദ്ധരാവേണ്ടതുണ്ട്. ഇവരാരാണ് നോക്കി നിങ്ങൾ? ഇവരൊക്കെ സാധാരണക്കാരൊന്നല്ല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ഇവർ പ്രവാചകനെ അങ്ങേയറ്റം അനുസരിച്ച് മുൻകടന്ന് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൊട്ട് സംതൃപ്തനായിരിക്കുന്നു. വറളൂ അൻഹു, ആ സ്വഹാബിമാരൊക്കെ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ട് ജീവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കും അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ ലോകമാണ് സ്വർഗം ലഭിക്കുക. അതിന് ഇവിടെ അവൻ പറഞ്ഞ നന്മകളൊക്കെ അനുസരിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ധാരാളക്കണക്കിന് അവസരങ്ങളാണ്.

0: الأبرار، ذلك الفوز الكبير. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ജന്നാത്താണ്, വലിയ സ്വർഗീയ തോട്ടങ്ങളാണ്. താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നതാണ്. എങ്ങനത്തെ അരുവികൾ എന്നറിയോ? പുഴയുടെ പുഴ അരുവികളായിട്ട് ഒഴുകുന്നത് എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ, അൻഹാറു മിമ്മാഇൻ മുസഫ്ഫ, തെളിഞ്ഞ വെള്ളം, ഒരു കേടില്ലാത്ത വെള്ളം. അൻഹാറു മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് നല്ല ആസ്വാദനം തോന്നിക്കുന്ന നല്ല മദ്യം, ലഹരി ഉണ്ടാക്കാത്ത, അസുഖം വരുത്താത്ത അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ പാനീയം. അൻഹാറു മിൻ ലബൻ, നല്ല തെളിഞ്ഞ പാല്. അൻഹാറു മിൻ അസലി മുസഫ, ശുദ്ധമായ തേൻ. അൻഹാറു മിൻ മായ, വെള്ളത്തിൻ്റെ. അങ്ങനെ വെള്ളവും പാലും തേനും എല്ലാം ലഭിക്കുന്ന സ്വർഗീയ തോട്ടങ്ങൾ കൊടുക്കുന്നു പറഞ്ഞത് ആർക്കാ? അള്ളാനെ വിശ്വസിച്ച് അതേപടി സൽക്കർമ്മങ്ങൾ ചെയ്ത് പ്രവാചകനെ ശരിയായ രൂപത്തിൽ സ്നേഹിച്ച് നല്ല മാതൃകാപരമായി ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനം കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പോലെയുള്ള ധീര സഹാബിമാരുടെ ശരിയായ ചരിത്രം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറുക. കുട്ടികൾ അങ്ങനെയൊക്കെ ലൈബ്രറികളിലും മറ്റുമൊക്കെ പ്രോഗ്രാമുകളിലൊക്കെ പോകുന്ന സമയത്ത് പുസ്തകങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടത് വായിച്ച് പഠിക്കുക. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ മുൻപ് കടന്നുപോയ സ്വാലിഹീങ്ങളായ സുദ്ദീഖുമാർ ശുഹദാക്കന്മാരുടെയൊക്കെ കൂടെ ജീവിക്കാൻ സ്വർഗത്തിൽ ഒരുമിക്കുവാൻ അള്ളാഹു മഹാഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ ബഹുമാനനായ സുബൈർ സലഫി ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. സ്വന്തം ശരീരം മറന്നു പ്രവാചകനെ സ്നേഹിച്ചവർ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ നാം കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി നുറുങ്ങുകൾ.
3: കഴിഞ്ഞതെല്ലാം മറക്കുക.
1: ടി ചാണ്ടിയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയ നുറുങ്ങുകളിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്.
4: കഴിഞ്ഞതെല്ലാം മറക്കുക, ഒരു പുതിയ തുടക്കം കുറിക്കുക, ഇതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ചൈനയിലെ ഉന്നത നേതാക്കളുമായി ചർച്ചകൾ നടത്തിയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പ്രസ്താവിക്കുകയുണ്ടായി. ഇതൊരു ജീവിത തത്വശാസ്ത്രമായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നിരവധി കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവായ തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്യാഹിതം ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ സംബന്ധിച്ച വിലപ്പെട്ട രേഖകളും ഉപകരണങ്ങളും അഗ്നിക്കിരയായി. 20 ലക്ഷം ഡോളറിന്റെ നഷ്ടം വരുത്തിവെച്ച ആ ദുരന്തം കണ്ടുകൊണ്ട് എഡിസൺ നിശ്ചലനായി നോക്കി നിൽക്കുകയുണ്ടായി. ഈ സംഭവത്തെപ്പറ്റി കേട്ടോടിയെത്തിയ മകനോട് എഡിസൺ പറഞ്ഞു, മകനെ, ഓടിപ്പോയി നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവരൂ. ഇതുപോലെ ഒരു കാഴ്ച ജീവിതകാലത്ത് ഇനിയൊരിക്കലും കാണാൻ കഴിഞ്ഞെന്നു വരികയില്ല. പിറ്റേ ദിവസം രാവിലെ തന്റെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പൂർത്തീകരിക്കപ്പെടാത്ത ഗവേഷണ പഠനങ്ങൾ സംബന്ധിച്ച രേഖകളുടെയും ചാമ്പൽ കൂനകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ 67-കാരനായ എഡിസൺ ഇപ്രകാരം പറഞ്ഞു, ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വലിയ വിലയുണ്ട്. എല്ലാ പിശകുകളും തെറ്റായ ചിന്തകളും കത്തിപ്പോയി. ദൈവത്തിനു നന്ദി, ഇനി പുതുതായി എല്ലാം തുടങ്ങാമല്ലോ. പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നാം വില കൽപ്പിച്ചിരിക്കുന്ന പലതും വെന്തു വെണ്ണീറായി തീർന്നിരിക്കുന്നത് കാണാം. ദുരന്തങ്ങളുടെയും തകർന്ന സ്വപ്നങ്ങളുടെയും പരാജയങ്ങളുടെയും ചാമ്പൽ കൂനകളിൽ കാലുകുത്തി നിൽക്കുന്നവരായിരിക്കാം നമ്മിൽ പലരും. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനുള്ള അവസരങ്ങളായി നാം അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങളെ കണക്കാക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റും, പ്രതീക്ഷകൾ തകരും. തിരിഞ്ഞു നോക്കുമ്പോൾ പരാജയങ്ങളുടെ വെണ്ണീർ മാത്രമേ പലപ്പോഴും കാണുകയുള്ളൂ. എന്നാൽ ഇവയെല്ലാം ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനുള്ള ആഹ്വാനമായി സ്വീകരിക്കുന്നവർക്കു മാത്രമേ വിജയിക്കുവാൻ കഴിയൂ. നിനച്ചിരിക്കാത്ത വേളകളിൽ സംഭവിക്കുന്ന അത്യാഹിതങ്ങൾ ദൈവത്തിന്റെ വരദാനങ്ങളായി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. കഴിഞ്ഞതെല്ലാം മറക്കുക എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയതാണ് നാം ഇതുവരെ കേട്ടത്. ഇനി ഒരു ഗൗരവമായ വിഷയത്തിലേക്കാണ് പീസ് റേഡിയോ പ്രോഗ്രാം പ്രവേശിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന.
3: അസ്മാഉൽ ഹുസ്ന നമുക്ക് അവതരിപ്പിക്കുന്നത് ഷമീർ മദിനിയാണ്.
1: അതെ, അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ള ഒരു നാമമായ അൽ മുഅത്തി എന്ന നാമമാണ് ഇന്ന് ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുന്നത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും അറിയുന്നതിലൂടെയാണ് അവനെ ശരിയായ വിധത്തിൽ നമുക്കറിയുവാൻ സാധിക്കുക. അവനെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സ്നേഹിക്കുവാനും അനുസരിക്കുവാനും അതിലൂടെയാണ് നമുക്ക് സാധിക്കുക. അതിനുള്ള കരുത്തും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാനുള്ള ഊർജവും ഒക്കെ നമുക്ക് ആ തിരിച്ചറിവിലൂടെ കിട്ടുമെന്നത് നിസ്തർക്കമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ കൂടുതൽ കൂടുതൽ അറിയാനും പഠിക്കുവാനും നമ്മൾ മനസ്സുവെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന നാമം അൽ മുഅ്തി എന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വിശിഷ്ടമായ ഒരു നാമമാണ്. അഅ്ത്വാ യുഅ്തി എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ്. അൽ മുഅ്തി എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ, ധാരാളമായി നൽകുന്നവൻ. അല്ലദീ അഅ്ത്വാ കുല്ല ഷൈഇൻ ഖൽഖഹു, തൻ്റെ സൃഷ്ടികൾക്ക് ആവശ്യമായ എല്ലാം നൽകിയവനാണ് അല്ലാഹു. നമ്മൾ ആരും നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കെ നാം പിറന്നു വീഴാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് അറിയുന്നവരായിരുന്നില്ല. അവിടേക്ക് വന്നാൽ അവിടെയുള്ള എല്ലാം കാണണമെങ്കിൽ എനിക്ക് ജന്മം നൽകിയ, എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ മാതാവിൻ്റെ മുഖം ഒന്ന് കാണാൻ എനിക്ക് കണ്ണു വേണം അല്ലാ, അതുകൊണ്ട് എനിക്ക് കണ്ണ് നൽകണേ എന്ന് നമ്മൾ ആരും ചോദിച്ചിട്ടില്ല. ആ ഉമ്മയുടെ താരാട്ട് കേൾക്കാൻ, ഉമ്മയുടെ വിളി കേൾക്കാൻ, ആ ശബ്ദം ശ്രവിക്കണമെങ്കിൽ നമുക്ക് കാതു വേണം, അതുകൊണ്ട് കാതു തരണേ അല്ല എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോന്നും വഅതാകും മിൻകുല്ലി ഷൈ മിൻകുല്ലി മാ സഅൽതുമൂ, നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചോദിച്ചിട്ടെന്ന പോലെ ചോദിക്കാതെ തന്നെ നൽകിയവനാണ് അല്ലാഹു. അത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയ അനുഗ്രഹദാതാവാണ് അല്ലാഹു. വതവല്ല അമ്രഹു, ആ സൃഷ്ടിയുടെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും അവർക്ക് വേണ്ട എല്ലാം സൗകര്യപ്പെടുത്തി സംവിധാനിച്ചവനാണ് അല്ലാഹു. ഗർഭാശയത്തിലെ അവസ്ഥകൾ, അതിനുശേഷമുള്ള പ്രസവത്തോടനുബന്ധിച്ച്

ആ പ്രകൃതിദത്തമായ ബോധവും ജന്മവാസനയുമൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതിലൂടെ അവ ഓരോന്നും അവക്ക് വേണ്ടുന്ന ഉപജീവനങ്ങൾ തേടിപ്പിടിക്കുന്ന രീതി. അതേപോലെ തന്നെ പടച്ചിറപ്പ് പരലോകത്തും ധാരാളമായി നൽകുന്നവരാണ്. ദുനിയാവിലും ഈ ലോകത്തും അള്ളാഹു ധാരാളമായി നൽകിയിട്ടുണ്ട്, നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ധാരാളമായി നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ് അൽ മുഅത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൂതരിലൂടെ നമ്മെ അറിയിച്ചൊരു നാമമാണ്. അള്ളാഹു ധാരാളമായി നൽകുന്നവനാണ്. അപ്പോൾ നമുക്ക് എന്തില്ലെങ്കിലും, എന്ത് ആവശ്യമുണ്ടെങ്കിലും, എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ധാരാളമായി നൽകുന്ന ആ പടച്ചിറബിനോട് നമുക്ക് ചോദിക്കുവാൻ സാധിക്കണം. അൽ മുഅത്തി എന്നൊരു നാമം അള്ളാഹുവിൻ്റെ നാമമായി വിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവർക്ക് ദീനിൽ പരിജ്ഞാനം നൽകും, അറിവുള്ളവരാക്കും. എന്നിട്ട് പറഞ്ഞു, വല്ലാഹുൽ മുഅ്തീ വ അനൽ ഖാസിം, അള്ളാഹുവാണ് നൽകുന്നവൻ, ഞാൻ വീതം വെക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ആളുകൾക്ക് പല കാര്യങ്ങളും അറിയിച്ചു കൊടുക്കുന്നു, എത്തിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ആ നന്മകളൊക്കെ നൽകുന്നവൻ, ആ അറിവുകളൊക്കെ പ്രദാനം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. എല്ലാം നൽകിയത് അള്ളാഹുവാണ്. ആ നൽകിയതിലേറെ പ്രധാനപ്പെട്ടതാണ് ഇൽമ്, അറിവ് എന്നത്. അതാണ് ഹദീസിൽ പ്രത്യേകം പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നമ്മുടെ ജീവിതത്തിൽ ഏറെ ആവശ്യമുള്ള, എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ് അറിവ്. അതിൽ തന്നെ ദീനീ പരിജ്ഞാനം, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള അറിവ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ ദീനിയായ അറിവിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവനാണ്. ഒരാൾക്ക് അന്നപാനീയങ്ങൾ എത്ര കണ്ട് ആവശ്യമുണ്ടോ അതിനേക്കാളേറെ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയൽ അനിവാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഭക്ഷണ പാനീയങ്ങൾ ഒരാൾക്ക് ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ നാലോ നേരമൊക്കെ മതിയാകും. എന്നാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച്, ദീനിയായ അധ്യാപനങ്ങളെ സംബന്ധിച്ച് ഓരോ നിമിഷവും അയാൾക്ക് അറിവ് ആവശ്യമാണ്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ തിന്നണം, എങ്ങനെ കിടക്കണം എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, ഓരോ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു എന്താണോ പഠിപ്പിച്ചത്, നിർദ്ദേശിച്ചത് എന്നറിയണം. അപ്പോൾ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഇൽമ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കിട്ടാൻ അള്ളാഹുവിനോട് ചോദിച്ചത് വേറൊന്നുമായിരുന്നില്ല, റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ അറിവ് എനിക്ക് നീ അധികരിപ്പിച്ചു തരണേ. അള്ളാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, എല്ലാ ദിവസവും എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചിറബിനോട് ചോദിക്കാറുണ്ടായിരുന്ന ഒന്നാണ്. ഉപകാരപ്രദമായ അറിവ് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅമലൻ സ്വാലിഹ വരിസ്ഖൻ തയ്യിബ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, അതേപോലെ മാന്യമായ നല്ല ഉപജീവനം. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ദിവസവും ആവശ്യമുള്ള സംഗതിയാണ്. അള്ളാഹുവിനോട് ചോദിക്കണം. നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കാം. നമസ്കാര ശേഷം സലാം വീട്ടിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ മാത്രമാണ് ആരാധ്യൻ, ആരാധനക്കർഹനായിട്ടുള്ളവൻ. ലാ ശരീക ലഹു, അവന് യാതൊരുവിധ പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, സർവ ആധിപത്യവും അധികാരവും അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനുള്ളതാണ്. വലഹുൽ ഹംദ്,
എല്ലാവിധ സ്തുതികീർത്തി

0: പ്രാർത്ഥനകളും സ്തോത്രങ്ങളും അള്ളാഹുവിനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു. എന്നിട്ട് പറയുകയാണ്, അള്ളാഹുമ്മ ലാമാനി അലിമ അഅ്തൈത, അള്ളാഹുവേ നീ നൽകിയത് തടയുന്നവനായി ആരുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞത് വാങ്ങിത്തരാൻ കഴിവുള്ളവരുമായി ലോകത്താരുമില്ല. അവ തരേണ്ടവൻ നീയാണ്, തരുന്നവൻ നീയാണ്. ആരൊക്കെ തടഞ്ഞാലും അതിനപ്പുറത്ത് തരാൻ കഴിവുള്ളവൻ, ആരൊക്കെ തരാൻ തീരുമാനിച്ചാലും തടയാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. വലായൻ ഫഉദൽ ജദ് മിൻകൽ ജദ്, ഒരു അധ്വാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഉടമക്ക് അവരുടെ മഹത്വവും സ്ഥാനവും അധ്വാനവും ഒന്നും ഉപകരിക്കുകയില്ല പടച്ചറബിൻ്റെ നിശ്ചയവും അനുമതിയുമില്ലാതെ. സുബ്ഹാനല്ലാഹ്. ആ പടച്ചറബിനെ നമുക്കറിയാൻ സാധിക്കുകയാണെങ്കിൽ, ശരിയായ വിധത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മളൊരിക്കലും നിരാശരോ അതേപോലെ തന്നെ ആശയറ്റവരോ മറ്റാരുടെയെങ്കിലും മുമ്പിൽ മാറത്തടിച്ച് കരഞ്ഞ് ചോദിക്കുന്നവരോ ആവുകയില്ല. പടച്ചറബിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ ഏത് ആവശ്യങ്ങൾക്കും ഏത് ആഗ്രഹ സഫലീകരണത്തിനും ആ പടച്ചറബിനോട് തന്നെ ചോദിക്കാൻ, അവൻ്റെ മുമ്പിലേക്ക് കൈകളുയർത്തുവാൻ സാധിക്കും. അല്ലാഹു അൽ മുഅ്തി, ധാരാളമായി നൽകുന്നവനാണ്, നൽകാൻ ഒരുക്കമാണ്. മാനി അൽ മാനി എന്നൊരു നാമം അള്ളാഹുവിൻ്റെതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, നൽകുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ് എന്ന ആശയം പറയുമ്പോൾ അൽ മുഅ്തി എന്നത് അള്ളാഹുവിൻ്റെ നാമമായി നമ്മൾ കേട്ട ഹദീസുകളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അൽ മാനി, തടയുന്നവൻ എന്നൊരു നാമം അള്ളാഹുവിൻ്റെ നാമമായി സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അള്ളാഹു നൽകുന്നത് അൽ അത്വാഉ നൗആനി, അള്ളാഹുവിൻ്റെ പാരിതോഷികങ്ങൾ, അള്ളാഹു നൽകുന്ന കാര്യങ്ങൾ രണ്ട് തരത്തിലുണ്ട് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒന്ന് അൽ അത്വാഉൽ ആം, എല്ലാവർക്കും നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിജാലങ്ങൾക്കൊക്കെയും ഓരോന്നിനും അനുയോജ്യമായ സംഗതികളൊക്കെ നൽകിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ജീവനും ശക്തിയും ഭക്ഷണവും വായുവും വെള്ളവും എന്നുവേണ്ട അവക്ക് ആവശ്യമായ എല്ലാം അള്ളാഹു ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. അല്ലദീ ഖലഖ, അല്ലദീ അഅ്തവാ കുല്ല ഷൈഇൻ ഖൽഖഹു ഥുമ്മ ഹദ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതുപോലെ, അല്ലദീ അഅ്തവാ കുല്ല ഷൈഇൻ ഖൽഖഹു, ഓരോന്നിനും അതിൻ്റേതായ പ്രകൃതം, സൃഷ്ടി നൽകിയവൻ, എന്നിട്ട് അവക്ക് വേണ്ട മാർഗ നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് നൽകിയവൻ, ഓരോ ജീവിയുടെയും ജനിതക കോഡിൽ സംവിധാനിച്ചതുപോലെ അള്ളാഹു നൈസർഗികമായി ഓരോന്നിൻ്റെയും ജീവിതത്തിൽ നിർദ്ദേശിച്ചു കൊടുത്ത ആ കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകിയതാണ്. ഏതൊരു ജീവിയുടെയും കുഞ്ഞുങ്ങൾ അവയെവിടെയും പോയി പഠിച്ചിട്ടോ പരിചയിച്ചിട്ടോ അനുഭവിച്ചിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ ഒരു കുഞ്ഞിനെ അതേപോലെ താറാവിനെയും നമ്മൾ നോക്കിയാൽ, ആ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വെള്ളത്തിലൂടെ അമ്മയോടൊപ്പം നീന്തി തുടിക്കുന്നു. അതിനാരും പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ജനിച്ച് അത് അമ്മ ഇറങ്ങുന്ന ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ അതിന് തുഴയാൻ സാധിക്കാൻ. അതേപോലെ തന്നെ കണ്ടാമൃഗത്തിൻ്റെ നാവ് നല്ല സാൻഡ് പേപ്പറിനേക്കാൾ പരുപരത്തതായിരിക്കും. ആ കണ്ടാമൃഗത്തിൻ്റെ കുഞ്ഞ് പ്രസവിച്ച് വീഴുമ്പോൾ, ജനിച്ച് വീഴുന്ന സന്ദർഭത്തിൽ തള്ളയിൽ നിന്ന് ഓടിയകലുന്നു. ആരാണ് ആ നൈസർഗികമായ ബോധം നൽകിയത്? തൻ്റെ അമ്മ സ്നേഹത്തോടുകൂടി അതിനെ ഒന്ന് നക്കിയാൽ അതിൻ്റെ ചർമ്മം, അതിൻ്റെ ജീവൻ തന്നെയും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സാഹചര്യത്തിൽ ആ അമ്മയിൽ നിന്ന് ഓടി അകലുകയാണ്. ഏതൊരു ജീവിയും അമ്മയിലേക്ക്, തൻ്റെ മാതാവിലേക്ക് അടുത്തു വരുമ്പോൾ കണ്ടാമൃഗത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഓരോന്നും, ഓരോ സൃഷ്ടിക്കും ആവശ്യമായ എല്ലാവിധ ബോധവും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി നൽകിയവൻ, അതാണ് പൊതുവിലുള്ള അള്ളാഹുവിൻ്റെ ദാനം. അൽ അത്വാ അൽ ആം, പൊതുവായിട്ടുള്ള അള്ളാഹുവിൻ്റെ നൽകലുകൾ. എന്നാൽ ഖാസ് രണ്ടാമത്തെ ഒരു വിഭാഗം പ്രത്യേകമായി അള്ളാഹു നൽകുന്നതാണ്. അതാർക്കാണ്? ലിഹവാസുഹി, അവൻ്റെ പ്രത്യേകക്കാർക്കവൻ നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, നല്ല മനുഷ്യന്മാർ, പ്രവാചകന്മാർ, ഇവർക്കൊക്കെ അള്ളാഹു പ്രത്യേകമായി നൽകുന്ന പലതുമുണ്ട്. ഏതുപോലെ ഇസ്തിജാബത്തു ദുആ, അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുക എന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകുക എന്നത്, അറിവ് നൽകുക എന്നത്, ആ അറിവിനനുസരിച്ച് അമൽ ചെയ്യാൻ, പ്രവർത്തിക്കാൻ, അതിലൂടെ ധാരാളം ആളുകളിലേക്ക് നന്മകൾ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും ഉദവിയുമൊക്കെ നൽകുക എന്നത്. ഇങ്ങനെ രണ്ട് തരത്തിൽ അള്ളാഹു നൽകുന്നതുണ്ട്. എല്ലാവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ അള്ളാഹു നൽകുന്ന ഒരു നൽകലുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ട, അവനിലേക്ക് കൂടുതൽ അടുത്ത സജ്ജനങ്ങൾക്ക്, നല്ലവർക്ക് കൊടുക്കുന്നതുണ്ട്. അപ്പോൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്, ആ നൽകലുകൾക്ക്, കൊടുക്കലുകൾക്ക് അർഹരാകാൻ, യോഗ്യരാകാൻ നമ്മൾ ശ്രമിക്കണം. ധാരാളമായി നമുക്ക് നൽകുന്ന, നമ്മൾ അറിഞ്ഞും നമ്മൾ അറിയാതെയും നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമ്മൾ അറിയാത്തതായി നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അവൻ്റെ ദാനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള പടച്ചറബിനെ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ അവൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാനും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയപ്പെടുവാനുമൊക്കെ നമുക്കത് കരുത്ത് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ആ വിധത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. നമ്മളിപ്പോൾ കേട്ടത് ഷമീർ മദീനി അവതരിപ്പിച്ച അൽ മുഅ്തി എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ്. മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും.
2: ഇനി നാം പ്രവേശിക്കുന്നത് കുട്ടികളുടെ പ്രോഗ്രാമായ കഥ പറയാം എന്ന പ്രോഗ്രാമിലേക്കാണ്.
1: നമ്മുടെ കൂടെയുള്ളത് അബ്ദുസ്സലാം വീട്ടിയാണ്.
2: അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ 12-ാം ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. കേട്ടുവരാം.
3: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 12. കല്യാണ വീട്ടിലേക്ക്. കോഴിക്കൂടിൻ്റെ താങ്ങിനായി കുഴിച്ചിട്ട മുരിങ്ങാക്കൊമ്പുകൾ തെഴുത്തു വണ്ണം വെച്ചതും അതിൽ ഇളം പച്ച ഇലകൾ തളിർത്തതും അജ്മൽ സംതൃപ്തിയോടെ നോക്കി നിന്നു. വിചാരിച്ച പോലെ അതൊരു നല്ല കോഴിക്കൂടായി. 3 കോഴികളും ആരുടെയും സഹായമില്ലാതെ അതിൽ കയറി കിടന്നുകൊള്ളും. കഥകടച്ചില്ലെങ്കിലും കുറുക്കന്മാർക്ക് പിടിക്കാൻ കഴിയില്ല. വണ്ണം കുറഞ്ഞ 2 മട്ടൽ സമാന്തരമായി ചാരി നിർത്തി ചുള്ളിക്കമ്പുകൾ വിലങ്ങുവെച്ച് കെട്ടിയുണ്ടാക്കിയ കോണിയാണ് കോഴികൾക്ക് കയറാനുള്ള വഴി. അതിൽ കുറുക്കൻ കയറിയാൽ പൊട്ടിപ്പോകും. അടച്ച കൂട്ടിൽ നിന്ന് പുള്ളിച്ചയും ചെമ്പിയും കൊക്കി. സായിപ്പ് നന്നായൊന്നു കൂവി. സമയം 7 ആവുന്നേ ഉള്ളൂ. അവൻ കൂടു തുറന്നു. 3 കോഴികളും വലുതായിരിക്കുന്നു. പുള്ളിച്ചയും ചെമ്പിയും അടുത്ത് മുട്ടയിടും. എന്നും ഓരോ കോഴിമുട്ട തിന്നണം. ആരോഗ്യം കൂടിയാൽ കൂടുതൽ ഭാരമുള്ള ജോലി ചെയ്യാം. ഭാരമുള്ള ജോലി ചെയ്താൽ കൂടുതൽ കൂലി കിട്ടും. മോനെ, എന്താ ആലോചിച്ച് നിൽക്കണത്? വാ, ചായ കുടിക്കാൻ. അജ്മൽ അകത്തേക്ക് ചെന്നു. ചായയും ഒരു ബിസ്ക്കറ്റും തിന്ന് ഒന്നും പറയാതെ വരാന്തയിൽ വന്ന് കോഴിക്കൂട്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു. എന്താ ഇക്കാക്കൊരു ചിന്ത? സെൽവ അജ്മലിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു. ഇന്ന് സ്കൂളും മദ്രസയുമില്ലല്ലോ. നല്ലത് ചിന്തിക്കാനുള്ള സമയമാണിത്. അജ്മൽ തൻ്റെ ചിന്തകൾ അനിയത്തിക്ക് പറഞ്ഞുകൊടുത്തു. കോഴിക്കൂടിനടുത്തായി മറ്റൊരു കൂടിനു വേണ്ടി കാൽനാട്ടണം. ക്ഷീമക്കൊന്നയാണ് നല്ലത്. മുരിങ്ങമരത്തേക്കാൾ ഉറപ്പുണ്ടാകും അതിന്. അതിന്മേലൊരു ആട്ടിൻകൂടുണ്ടാക്കണം. കൂട് റെഡിയായാൽ ആട്ടിൻകുട്ടിയെ വാങ്ങും ഇൻഷാ അല്ലാ. അജ്മലിൻ്റെ വിശദീകരണം കേട്ട് സെൽവ ചോദിച്ചു, ഇനി എത്ര ഉറുപ്പ്യണ്ട് ഇക്കാക്കൻ്റേല്? എടി, ആകെ 20 ഉറുപ്പ്യുള്ളൂ. എല്ലാ പൈസയും ഡ്രസ്സ് വാങ്ങാൻ ചെലവായില്ലേ? സെൽവയുടെ ചോദ്യം അജ്മലിന് അല്പം ഭയമുണ്ടാക്കി. 3 കുടുംബത്തിൽ ചുരുങ്ങിയത് 200 കയ്യിരിപ്പുണ്ടായിരിക്കണം. പെട്ടെന്ന് ഒരസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കണ്ടേ? അതിന് പണം വേണമല്ലോ. കുറച്ചുനേരം ആലോചിച്ചിരുന്ന ശേഷം അജ്മൽ എഴുന്നേറ്റു. ഉച്ചവരെ ജോലിക്ക് പോയാലോ എന്ന് അഭിപ്രായം ചോദിക്കാൻ ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഉമ്മാ, പുട്ടും കടലയും ആയോ? എന്താ മോൻ ഇന്ന് ഇത്ര തിരക്ക്? ഇപ്പം ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടല്ലേ ഉള്ളൂ.
4: അത് ശരിയമ്മ, വേഗം ചായ കുടിച്ച് ഒന്ന് പുറത്തിറങ്ങിയാലോ ഒന്ന് ആലോചിക്കാം.
3: എന്തെങ്കിലും ചെറിയൊരു പണി കിട്ടുമെന്ന് നോക്കിയാലോ? ഞമ്മളേലി 20 രൂപ്യ മാത്രല്ലേ ഉള്ളൂ.
4: പെട്ടെന്നൊരു സൂക്കേട് വന്നാൽ അന്നേരം വായ്പയ്ക്ക് നടക്കണ്ടേ?
3: മകന്റെ ചോദ്യം ഷാഹിദയിൽ അത്ഭുതമാണുണ്ടാക്കിയത്. ഇത്ര ചെറുപ്പത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും കാര്യബോധവും എങ്ങനെയാണ് തന്റെ മകനുണ്ടായത്? കളിച്ചു നടക്കേണ്ട പ്രായമാ.
4: മാതാപിതാക്കളെ അനുസരിക്കുകയോ പാഠങ്ങൾ വായിക്കുകയോ ചെയ്യാതെ കളി മാത്രമായി നടക്കുന്ന എത്ര കുട്ടികളുണ്ട്.
3: ഷാഹിദ മകനോട് പറഞ്ഞു, മോൻ ഇന്ന് ഒരു പണിക്കും പോണ്ട. ഇന്ന് മൂത്തമ്മൻ്റെ കല്യാണത്തിനു പോണ ദിവസാ. 10:30 ഇറങ്ങണം. അതുവരെ എന്തെങ്കിലും വായിച്ചോ. ഞാൻ പുട്ടും കടലയും വേഗമാക്കിത്തരാം.
4: അതുതന്നെയാണ് നല്ലതെന്ന് അജ്മലിനും തോന്നി. അവൻ മദ്രസാ പുസ്തകങ്ങളുടെ സഞ്ചിയെടുത്തു. ആദ്യം കർമ്മപുസ്തകം മറിച്ചു. അതിലുള്ളതെല്ലാം നന്നായി പഠിച്ചതാണ്. ശേഷം വിശ്വാസ പാഠങ്ങളുടെ പുസ്തകം നിവർത്തി നോക്കി. അതിലും പഠിക്കാനൊന്നും ബാക്കിയില്ല. പിന്നെ സ്കൂൾ പുസ്തകങ്ങൾ എടുത്തു. അതിലുള്ളതും നന്നായി അറിയാം. അവയെല്ലാം മടക്കിവെച്ച് ഖുർആൻ നിവർത്തി കുറച്ചു നേരം ഓതി. ഖുർആനിൽ കുറച്ച് സൂറത്തുകളെ പഠിച്ചിട്ടുള്ളൂ. അതിനാൽ ഒരുപാട് ഓതാനുണ്ട്. അടുത്ത റമദാനാകുമ്പോഴേക്കും കുറേ കാണാതെ പഠിക്കണം. സലീം ഡോക്ടറെ പോലെ ഓതാൻ കഴിയണം. നല്ല തിരക്കുള്ള ഡോക്ടറായിരുന്നിട്ടും അദ്ദേഹത്തിന് ഖുർആൻ മുഴുവനും കാണാതെ അറിയാം. തറാവീഹിന് സലീം ഡോക്ടറാണ് ഇമാമത്ത് നിൽക്കാറ്.
3: വരീം മക്കളെ, ഉമ്മ പുട്ടും കടലക്കറിയും തിന്നാൻ വിളിച്ചു. ചായ കുടിയും കുളിയും കഴിഞ്ഞ് അജ്മലും സെൽവയും പുതിയ ഉടുപ്പുകളണിഞ്ഞു. സെൽവ ചോദിച്ചു,
5: ഇക്കാക്ക ഞാനെങ്ങനെയുണ്ട്?
6: അടിപൊളി. ചെരുപ്പും വളയും മാലയിട്ടപ്പോ ഈയൊരു സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്.
3: പാത്രങ്ങൾ കഴുകിയ ശേഷം ഷാഹിദയും വസ്ത്രമണിയാൻ തുടങ്ങി. അണിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ സംതൃപ്തി തോന്നി. തന്റെ മോന്റെ വകയാണ് ഈ വസ്ത്രങ്ങൾ. ഒരുങ്ങി വാതിൽ പൂട്ടി മുറ്റത്തേക്കിറങ്ങിയപ്പോൾ അജ്മൽ പറഞ്ഞു,
4: ഉമ്മ ഇപ്പം ഞങ്ങൾ ടീച്ചർമാതിരിയുണ്ട്.
3: മൂന്നുപേരും കല്യാണ വീട്ടിലേക്ക് നടന്നു.
1: മാഷാല്ലാ, ഇന്ന് നമ്മൾ നല്ലൊരു കഥ കേട്ടിരിക്കുകയാണ്. വീട്ടി അബ്ദുസലാം അവതരിപ്പിച്ച അജ്മലും കുഞ്ഞുപെങ്ങളും, അതിൻ്റെ 12-ാമത്തെ ഭാഗമാണ് നാം ഇന്ന് കേട്ടുകഴിഞ്ഞത്.
2: ഇനി നാം മറ്റു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ ദൃശ്യം. ഷെരീഫ് ഇബ്രാഹിമിൻ്റെ രചന, എന്റെ കപ്പൽ യാത്ര എന്ന ടൈറ്റിലിൽ മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് ഇന്നത്തെ ദൃശ്യത്തിൽ നാം കേൾക്കാൻ പോകുന്നത്.
7: എന്റെ കപ്പൽ യാത്ര, രചന ഷെരീഫ് ഇബ്രാഹിം. 1969 പത്തേമാരിയിൽ പേർഷ്യയിൽ പോയ ഞാൻ തിരിച്ചാദ്യമായി ഇന്ത്യയിലേക്ക് വന്നത് കപ്പലിലായിരുന്നു. അക്ബർ എന്നായിരുന്നു ആ കപ്പലിന്റെ പേര്. ഹജ്ജ് കാലത്തത് ഹജ്ജ് യാത്രക്കാരെ കൊണ്ടുപോകാനും അല്ലാത്ത സമയത്ത് പേർഷ്യൻ യാത്രക്കാരെ കൊണ്ടുപോകാനുമായി ഉപയോഗിക്കുന്ന ഒരു കപ്പലായിരുന്നു. ഗ്രേ മെക്കൻസി എന്ന കമ്പനിയായിരുന്നു ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരുന്നത്. ദുബൈയിൽ നിന്നും മുംബൈയിലേക്ക് 137 ദിർഹമായിരുന്നു ടിക്കറ്റ് ചാർജ്. 1972 ഒക്ടോബർ 17 ദുബായ് റഷീദ് പോർട്ടിൽ നിന്നും കപ്പൽ കയറി. എന്റെ കയ്യിൽ അലുമിനിയത്തിന്റെ വലിയൊരു ട്രങ്ക് പെട്ടി. അതിൽ നിറയെ പേർഷ്യൻ സാധനങ്ങൾ. ഒരു ഡാക്ക സാരി എടുക്കും. 25 വാരയോ മീറ്ററോ ആണളവ്. എന്നിട്ട് നാട്ടിൽ ചെന്ന് 4 സാരിയാക്കി മുറിക്കും. ഒരേ കളറിലുള്ള സാരിയാവുമ്പോൾ കസ്റ്റംസിൽ 4 പകരം 3 എന്ന് പറയാമല്ലോ. അല്ലാതെ വ്യത്യസ്തമായ കളറിൽ സാരി വാങ്ങിയാൽ ഡ്യൂട്ടി കൂടുതൽ കൊടുക്കേണ്ടി വരും. പിന്നെ അനിയന്മാർക്ക് കുറച്ച് പേനകൾ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് തുടങ്ങിയ സ്കൂൾ ഐറ്റംസ്. പിന്നെ ഉപ്പാക്ക് ഷർട്ടിനുള്ള തുണി. ഉപ്പാക്ക് മറ്റെന്തെങ്കിലും വേണോ എന്ന് അന്നത്തെ കാലത്ത് ഞാൻ എഴുതി ചോദിച്ചാൽ ഒന്നും വേണ്ട എന്നേ എൻ്റെ പൊന്നുപ്പ പറയാറുണ്ടായിരുന്നുള്ളൂ. ഇന്നെൻ്റെ മക്കളോട് ഞാൻ പറയുന്ന പോലെ, കപ്പലിൻ്റെ തുടക്കം ഇറാഖിലെ ബസ്രയിൽ നിന്നാണ്. പിന്നെ കുവൈറ്റ്, ദമാം, ബഹ്റൈൻ, ദോഹ, അത് കഴിഞ്ഞാൽ ദുബൈ. ദുബൈയിൽ നിന്ന് മുംബൈക്ക് പോകുന്നതിനിടയിൽ മസ്കറ്റിൽ സ്റ്റോപ്പുണ്ട്. ദുബൈ മുംബൈ 4 ദിവസത്തെ യാത്രയാണ്. റഷീദ് പോർട്ടിൽ നിന്നും കപ്പലിലേക്ക് കയറാൻ കോണിയുണ്ട്. കപ്പലിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയും വെടിപ്പുമുണ്ട്. എല്ലാ റൂമുകളിലും 2-3 ടയർ കട്ടിലുകളാണ്. ഞാനും അതിലൊരു അന്തേവാസിയായി. എനിക്കന്ന് 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇടയ്ക്കിടെ കപ്പലിൻ്റെ മുകൾ തട്ടിൽ ചെന്ന് കടലിലേക്ക് നോക്കിയിരിക്കും. പത്തേമാരിയിൽ പോയ എനിക്ക് ഈ കപ്പൽ യാത്ര സ്വർഗ്ഗതുല്യമായിരുന്നു. അതുമാത്രമല്ല, എന്റെ പൊന്നുപ്പായെയും ഉമ്മയെയും അനിയന്മാരെയും മറ്റും കാണാമല്ലോ. അനിയന്മാർക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനം കിട്ടുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം ആലോചിക്കുമ്പോൾ എന്റെ മനസ്സ് ഇതിനകം നാട്ടിലെത്തിക്കഴിഞ്ഞു. 4 ദിവസത്തെ കടൽ യാത്രയ്ക്കു ശേഷം 5-ാം ദിവസം കപ്പൽ മുംബൈ തീരത്തടുത്തു. സമയം 8:00. എന്റെ പെറ്റമ്മയായ ഭാരതത്തിൻ്റെ മണം നാസികയിലൂടെ വന്നപ്പോൾ ഞാനേറെ സന്തോഷിച്ചു. പോറ്റമ്മയായ പേർഷ്യ എനിക്കെന്തൊക്കെ തന്നാലും എന്റെ പെറ്റമ്മയെ മറക്കാൻ കഴിയുമോ? കപ്പൽ പോർട്ടിലടുക്കാൻ കുറച്ചുനേരം വേണം. പുറം കടലിലാണ് നങ്കൂരമിട്ടത്. അകലെ നിന്ന് മുംബൈയുടെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ കാണാം. മീൻ പിടിക്കാൻ പോകുന്ന കോളികളുടെ വഞ്ചികളും ബോട്ടുകളും മറ്റൊരു വശത്തുണ്ട്. 2:00 പോർട്ടിൽ കപ്പലടുത്തു. കപ്പലിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരു വിശപ്പും തോന്നുന്നില്ല. വിശപ്പില്ലാഞ്ഞല്ല, മറിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ എന്റെ പൊന്നുപ്പയുടെ പുറത്തു കാണിക്കാത്ത ഉള്ളിൽ വെച്ചുള്ള ലാളന, അനിയന്മാരുടെ കുസൃതികൾ എല്ലാം ആലോചിച്ചപ്പോൾ വിശപ്പില്ലാതായി. ഇതായിരുന്നു സത്യം. ഗൃഹാതുരത്വം അനുഭവിച്ചറിയുക തന്നെ വേണം. കപ്പലിൽ നിന്നും പെട്ടികൾ ഇറക്കാൻ പോർട്ടിലെ പോർട്ടർമാരുണ്ട്. മാന്യമായ കൂലി മാത്രമേ അവർ വാങ്ങാറുള്ളൂ. കത്തിവെക്കില്ല, നോക്കുകൂലിയുമില്ല. പോർട്ടിൽ തന്നെ ഒരു വശം കടലായ ഭാഗത്ത് മേശ കൊണ്ടുവന്നിട്ടു. അതാണ് കസ്റ്റംസ്. എന്റെ ഊഴം വന്നു. പെട്ടി ഞാൻ മെല്ലെ എടുത്തു മേശപ്പുറത്തു വെച്ചു. അന്ന് ചൈനയുമായി പ്രശ്നമുള്ള സമയമായിരുന്നു. പലചരക്ക് കടയിൽ കണക്കുകൂട്ടാൻ ഉപയോഗിക്കുന്ന കടലാസിൽ ഓരോ സാധനങ്ങളുടെയും പേരും ഇന്ത്യയിലെ വിലയും എഴുതുന്നു. അപ്പോഴാണ് എന്റെ പെട്ടിയിലുള്ള ആ ബോംബ് കസ്റ്റംസ് ഓഫീസറുടെ കണ്ണിൽപ്പെട്ടത്. അദ്ദേഹം എന്നോട് ആക്രോശിച്ചു. ഏ ക്യാ ചൈനക്കാ മാൽ ലാത്താ ഹേ? എന്താണിത്? ചൈനയുടെ സാധനം കൊണ്ടുവരികയോ? അന്നും ഇന്നും ഹിന്ദിയിൽ ഞാൻ ഹം ഹും ഹോ ആണ്. ഞാൻ കരഞ്ഞു. കരച്ചിലിനു ഭാഷയില്ലല്ലോ. മഷി ഒഴിച്ചെഴുതുന്ന ഹീറോ പേനയായിരുന്നു എന്റെ കയ്യിൽ. കസ്റ്റംസുകാർ കണ്ടുപിടിച്ച ബോംബ്. ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നോക്കി. അദ്ദേഹം എഴുതുന്നതും ഹീറോ പേന കൊണ്ടായിരുന്നു. അങ്ങനെ കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറേക്കരയിലുള്ള മുംബൈയിൽ നിന്നും പടിഞ്ഞാറേക്കരയിലുള്ള കേരളത്തിലേക്ക് പോകുന്ന ട്രെയിൻ പടിഞ്ഞാറ് നിന്ന് ഏകദേശം കിഴക്കേ കരയോളം പോയിട്ടാണ് വീണ്ടും പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോകുന്നത്. അതായത് ദാദറിൽ നിന്നും മദ്രാസിനടുത്തുള്ള ആർക്കോണം വഴിയാണ് ട്രെയിൻ. 40 മണിക്കൂർ യാത്ര. ഒരുപാട് വിദേശയാത്രകൾ, പലതരം ഫ്ലൈറ്റുകളിൽ പലതരം വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും എന്നും എനിക്ക് യാത്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാഹനം ഫ്ലൈറ്റോ കാറോ അല്ല, മറിച്ച് ബോട്ടും ട്രെയിനുമാണ്. അങ്ങനെ 2-ാം ദിവസം പുലർച്ചെ 4 മണിക്ക് മുംബൈ തൃശൂർ അഥവാ തൃശിവപേരൂരിൽ എത്തി. അന്നത്തെ കാലത്തും നഗരമായിട്ടും തൃശൂർ നഗരം ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും ഉണർന്നിട്ടില്ല. ദെന്തുട്ടാ ഈ കന്നാലിക്ക് എണീക്കാറായില്ലേ? ഈ ഷറഫ് വന്നത് അറിഞ്ഞില്ലേ എന്ന് മനസ്സിലാദ്യം കരുതി. പിന്നെ തോന്നി, പാവം ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാവും. കിടാവ് കുറച്ചുനേരം കൂടി ഉറങ്ങിക്കോട്ടെ. തൃശൂർ റൗണ്ടിലുള്ള പത്തൻസ് ഹോട്ടലിൽ നിന്നും റേഡിയോവിലൂടെ സുപ്രഭാത ഗീതം അത് കേട്ടപ്പോൾ യാത്രാക്ഷീണം എല്ലാം മാറി. അവിടെയുള്ള ബിസ്മില്ല ഹോട്ടലിൽ ചെന്ന് കുളി നടത്തി. ഒരു അംബാസിഡർ കാർ വാടകക്കെടുത്ത് യാത്ര തുടർന്നു. എന്റെ വീട്ടിലേക്ക്, കാട്ടൂരിലേക്ക്. ചേർപ്പ് കഴിഞ്ഞ് പടിഞ്ഞാറ്റുമുറി എന്ന സ്ഥലത്തെത്തിയപ്പോൾ സൈക്കിൾ യജ്ഞക്കാർ സൈക്കിൾ ചാരി വെച്ച് സുഖമായി ഉറങ്ങുന്നു. ചിറക്കൽ ഇഞ്ചമുടി കനാലിനടുത്ത് വിജനമായ പാടത്ത് കാർ നിർത്തി. ഞാനാകെ ഭയപ്പെട്ടു. ഡ്രൈവർ ഇറങ്ങി, ഡിക്കി തുറന്നു. എന്റെ സപ്തനാടികളും തളർന്നു. എന്നെ ഡ്രൈവർ കൊല്ലും. കാറിൻ്റെ ജാക്കിയുടെ ലിവർ എടുക്കാനാവും കാർ നിർത്തിയത്. എന്റെ കയ്യിലുള്ള പേർഷ്യൻ സാധനങ്ങളും എല്ലാം അവർ എടുക്കും. കൂടാതെ അന്നത്തെ എന്റെ സമ്പാദ്യമായ 900 രൂപയും. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഡിക്കിയിൽ നിന്നും ഒരു ക്യാനിലുണ്ടായിരുന്ന കുറച്ച് ഡീസൽ എടുത്ത് കാറിൻ്റെ ടാങ്കിൽ ഒഴിച്ച് യാത്ര തുടർന്നു. കരാഞ്ചിറ കഴിഞ്ഞു. എന്റെ വീടായ മുനയം ഭാഗത്തേക്കുള്ള നാടാകെ മാറിയിരിക്കുന്നു. കണ്ണെത്താ ദൂരത്ത് നിലമായി കിടന്ന സ്ഥലത്ത് ഒരുപാട് വീടുകൾ. വീട്ടിലെത്തി ബെല്ലടിച്ചു. എന്റെ പൊന്നുപ്പ വന്നു. കെട്ടിപ്പിടിച്ചപ്പോൾ ഉപ്പായുടെ കണ്ണിൽ നിന്നും ഒരു നനവ്. ഉപ്പ കരയുകയോ? ആലോചിക്കാൻ വയ്യ. ഉപ്പ, ഉപ്പാടെ മോൻ 2 വർഷം പേർഷ്യയിൽ നിന്നിട്ടും ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഗദ്ഗദകണ്ഠനായി പറഞ്ഞു. അത് സാരമില്ല, ലാഞ്ചിയിൽ പോയെന്നീ ഒരു വിസ സമ്പാദിച്ചില്ലേ? 2 വർഷം പോയെന്നല്ലേയുള്ളൂ, കാലമിനിയുമില്ലേ. അതാണ് എൻ്റെ പൊന്നുപ്പ. ഞാൻ തിരിച്ച് ദുബായിലോട്ട് മുംബൈയിൽ നിന്ന് വന്നതും കപ്പലിലായിരുന്നു. എന്റെ പൊന്നുപ്പ മരിച്ചിട്ട് 44 വർഷം കഴിഞ്ഞു. ഉപ്പായുടെ വാക്കുകൾ ശരിയായിരുന്നു. അത് പിന്നീട് കാലം തെളിയിച്ചു. വീണ്ടും ഒരുപാട് വർഷം ഗൾഫിൽ തന്നെ. ആ എൻ്റെ ഉപ്പായുടെ ഗുരുത്വം കൊണ്ടാണ് ഇന്ന് ഞാൻ പട്ടിണി കൂടാതെ ജീവിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുന്നു. നാട്ടുവിശേഷങ്ങൾ പറയാൻ എൻ്റെ അടുത്ത് വന്ന എൻ്റെ അനുജൻ മജീദ് അവനും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹുവേ, അവർക്കെല്ലാം ഖബറിലും പരലോകത്തും നല്ലത് മാത്രം കൊടുക്കണേ.
1: വളരെ മനോഹരമായ ഒരു ദൃശ്യം നമ്മൾ ഇന്ന് കേട്ടുകഴിഞ്ഞിരിക്കുകയാണ്. ഷെരീഫ് ഇബ്രാഹിമിൻ്റെ എൻ്റെ കപ്പൽ യാത്ര എന്ന രചനക്ക് ശബ്ദം നൽകിയിട്ടുള്ളത് മൻസൂർ മണ്ണാർക്കാട്.
2: നാം ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: അല്ലുസൂൽ.
2: ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു.
1: സഹീഫത്തു സ്വാദിഖ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഇന്ന് നമ്മോട് സംസാരിക്കുന്നു അബ്ദുൽ മാലിക് സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ഹദീസുകൾ എഴുതി സൂക്ഷിക്കുന്ന പ്രക്രിയകൾക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ പലവരും സൂചിപ്പിച്ചതാണ്. നിരവധി തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവിനെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസുകളുടെ എഴുത്ത് അതല്ലെങ്കിൽ ക്രോഡീകരണം സംഭവിച്ചിരുന്നു എന്നുള്ളതിനെ വളരെ ശക്തമായി നിഷേധിക്കുന്നവരാണ് ഹദീസ് വിരോധികൾ. രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രവാചക വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് എന്നും അതിനു മുമ്പ് ഹദീസുകൾ എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുമൊക്കെയുള്ള അബദ്ധ ജടിലമായ വാർത്തകൾ അത്തരം ആളുകൾ വ്യാപകമായി പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസുകളുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെ മുന്നിലും തെളിഞ്ഞുവരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത്തരം യാഥാർത്ഥ്യങ്ങളിൽ ഏറ്റവും മൂല്യമേറിയ ഒരു ചരിത്ര ഗ്രന്ഥമാണ് ഇന്ന് നമ്മുടെ സംസാര വിഷയം. അത് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസദസ്സിലിരുന്ന് അവിടുത്തെ തിരുനാവിലൂടെ ഉതിർന്നു വീഴുന്ന മൊഴിമുത്തുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ഹദീസ് ഗ്രന്ഥമാണ്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, അതിൽ തർക്കമില്ല. ഈ മഹാനായ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ എഴുതി വെക്കാൻ പ്രത്യേകമായ അനുമതിയും നൽകിയിരുന്നു. അതുപ്രകാരം തന്നെ അദ്ദേഹം ധാരാളം ഹദീസുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു. മാത്രവുമല്ല, നല്ല കൈപ്പടയിൽ എഴുതുകയും നന്നായി എഴുതുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥം അസ്സഹീഫ അസ്സാദിഖ എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഒരു ഇടയാളൻ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെയും പ്രവാചകൻ്റെയും ഇടയിൽ ഒരു റാവി റിപ്പോർട്ടർ പോലും ഇല്ലാതെ ഏറ്റവും സത്യസന്ധമായി പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അസ്സാദിഖ ഏറ്റവും സത്യസന്ധവും എല്ലാത്തിനെയും സത്യപ്പെടുത്തുന്നതും എന്ന അർത്ഥത്തിലുള്ള നാമം തന്നെ അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിന് നൽകുവാനുള്ള കാരണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സുഹൈഫയെ സംബന്ധിച്ച് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാദിഹി സാദിഖ فيها ما سمعته عن رسول الله صلى الله عليه وسلم وليس بيني وبينه فيها احد. ഈ സുഹീഫയിലുള്ള ഈ സുഹീഫത്തു സാദിഖയിലുള്ളത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ടു കേട്ടതാണ്. എൻ്റെയും പ്രവാചകൻ്റെയും ഇടയിൽ ഒരു വ്യക്തി പോലും ഇല്ലാതെ അവിടുത്തെ തിരുനാവ് കൊണ്ട് പറയുന്നത് അംറുബിൽ ആസ് അബ്ദുല്ലാഹിബിൻ അംറുബിൽ ആസ് തൻ്റെ കാതുകൾ കൊണ്ട് സാഗൂദം ശ്രദ്ധിച്ചു കേട്ടതാണിത്. ഈ സഹീഫയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ തൽപരനായിരുന്നു, വളരെ ആവേശവും വളരെ ഇഷ്ടവുമുള്ള ഒരു വസ്തുവായിരുന്നു അദ്ദേഹത്തിന് ഈ സുഹൈഫ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതായി ഇമാം ദാർമി തൻ്റെ സുനനിൽ ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ഒരു അസറിൽ കാണാം, മാ യർഗബുനി ഫിൽ ഹയാത്ത് ഇല്ല സ്വാദിഖ വൽ വഹ്ദ്. സദഖയായി കൊടുത്തിട്ടുള്ള ഒരു ഭൂമിയും ഈ സുഹൈഫയും ആണ് എന്നെ ജീവിതത്തിൽ പ്രേരിപ്പിക്കുന്നത്, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം റുബ്ബമാക്കാൻ യഹ്ഫുൽഹാഫി സുന്ദൂഖിൻ ഒരു പെട്ടിയിലൊക്കെ ഇട്ട് എഴുതി വച്ച ഇന്നത്തെ പോലെയുള്ള ഗ്രന്ഥ രൂപങ്ങളൊന്നുമല്ലല്ലോ അന്നുണ്ടാവുക. അത് എല്ലുകളിലോ അതല്ലെങ്കിൽ തോലുകളിലോ അതുപോലെ മരക്കഷ്ണങ്ങളിലോ ഒക്കെ ആയിരിക്കും എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ചിരുന്നു അദ്ദേഹം. അത്രമാത്രം അതിന് പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നു എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അത് സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പൗത്രനായിട്ടുള്ള അംറു ബിൻ ശുഐബ് അതിൽ നിന്ന് റിവായത്തുകൾ ചെയ്യാറുണ്ടായിരുന്നു. ഏകദേശം 1000 ഹദീസുകൾ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസിൻ്റെ സുഹൈഫയിൽ ഉണ്ടായിരുന്നു എന്ന് ഇബ്നുൽ അസീർ പറയുന്നുണ്ട്. തൻ്റെ ഈ ഉസ്തുൽ അഖാബയിൽ അത് കാണാൻ കഴിയും. എന്നാൽ അംറു ബിൻ ശുഐബ് അൻ നബീഹി അൻ ജദ്ദിഹി എന്ന് പറയുന്ന ഹദീസ് ഏകദേശം 500 ഹദീസുകൾ ഉണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഇതിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇമാം അൽ ഉസ്താദ് അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഹ്ഖീഖോടുകൂടിയുള്ള അഹമ്മദ് ബിൻ ഹംബലിൻ്റെ കോപ്പിയിൽ 10 ജുസ്ഇൽ ഏകദേശം ഈ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രാധാന്യമുള്ള ഒരു സുഹൈഫയാണ് അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ അസ്സുഹൈഫത്തു സ്വാദിഖ എന്ന് പറയുന്നത്. കാരണം അതൊരു വസീഖത്തുൻ ഇൽമിയ താരിഖിയ, ഒരു ചരിത്രപരമായ ഒരു ഇൽമിയായിട്ടുള്ള ഒരു അസറാണ്, തെളിവാണത്, ഏറ്റവും ശക്തമായ തെളിവ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിൽ വച്ചുകൊണ്ട് തന്നെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നും പ്രവാചകൻ അത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനുമൊക്കെയുള്ള ഏറ്റവും ശക്തമായ ചരിത്രപരമായ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ അസ്സുഹൈഫത്തു സ്വാദിഖ. ഈ സ്വഹീഫയുടെ അസ്തിത്വം യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധികളുടെ വാദത്തെ ശക്തമായി ഗണ്ണിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നതൊരു വാസ്തവമാണ്. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഈ ഇതിലുള്ള ഹദീസുകൾ ഒരുപാട് റിവായത്ത് ചെയ്യുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ. വിമർശകന്മാർ ഇതിനെതിരെ പല വിമർശനങ്ങളും ഉന്നയിച്ചു വിട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ബിഷിർ അൽ മിരീസി എന്ന് പറയുന്ന ഒരു പിഴച്ച കക്ഷിയുടെ നേതാവ്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ല അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. പലപ്പോഴും യർമൂക്ക് യുദ്ധത്തിലുമൊക്കെ വിജയിച്ചടക്കിയപ്പോൾ അഹ്ലു കിതാബിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം തന്നെ വിശ്വാസയോഗ്യമല്ല എന്നുള്ളത് ചില സംശയത്തിൻ്റെ പുകമറകൾ ഹദീസുകളുടെ മുകളിൽ വിതറുന്ന അതിനാഗ്രഹിക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് സത്യമായൊരു കാര്യമല്ല. പണ്ഡിതന്മാർ അതിന് കൃത്യമായ മറുപടികൾ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്നെ നേരിട്ട് അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അത് റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, പ്രവാചകൻ്റെ സന്തോഷവേളകളിലും പ്രവാചകൻ്റെ സന്താപ വേളകളിലുമൊക്കെ തന്നെയും അത് ദേഷ്യം പിടിച്ച അവസ്ഥയാണെങ്കിലും അല്ലാത്ത അവസ്ഥയാണെങ്കിലുമൊക്കെ തന്നെയും അദ്ദേഹത്തിന് പ്രവാചകൻ്റെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. അത് ഒരു ഫഖറായി, ഒരു അഭിമാനബോധത്തോടുകൂടി തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചക കാലഘട്ടത്തിൽ എഴുതി എന്നുള്ളതിൻ്റെ ഏറ്റവും അതിശക്തമായ തെളിവാണ് അസ്സഹീഫത്തു സ്വാദിഖ എന്ന് പറയുന്നത്. അതിനെ നിഷേധിക്കാൻ, ഈ ഒരു ചരിത്ര വസ്തുതയെ തമസ്കരിക്കാൻ ഒരു ഹദീസ് നിഷേധിക്കും സാധ്യമല്ല, ഹദീസ് വിമർശകന്മാർക്കും സാധ്യമല്ല. അതുകൊണ്ടുതന്നെ പ്രവാചകൻ്റെ ഹദീസുകൾ പിൽക്കാലഘട്ടത്തിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട വ്യാജനിർമ്മിതികളാണ് എന്ന ദുരാരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ അത് രൂപം പ്രാപിച്ചിട്ടുണ്ട്, അത് എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതിനുള്ള നല്ലതും തീയതും വേർതിരിക്കപ്പെട്ട് പ്രവാചകൻ്റെ സ്വഹാബത്തിൽ നിന്ന് മതം പഠിച്ചവർ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഹദീസിൻ്റെ ചരിത്രങ്ങളുള്ളത്. ഇന്ന് ഒരു സഹീഫയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സഹീഫയാണ് അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ സഹീഫ. ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള എപ്പിസോഡുകളിൽ രണ്ട് മൂന്ന് സഹീഫകളെ കൂടി പ്രസിദ്ധമായതിൽ നമുക്ക് പരിചയപ്പെടാം ഇൻഷാ അള്ളാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാ അല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. സഹീഫത്തു സ്വാദിഖ എന്ന ഹദീസ് ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ പഠനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇനി ഒരു ഇടവേളയിലേക്ക്.
9: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
10: നമ്മുടെ ഈ പ്രളയകാലത്ത് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ വീട്, പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് അങ്ങനെ അങ്ങോട്ട് നിലംപൊത്തി. അവരൊരു വളരെ പ്രതിസന്ധിയുള്ള കൂട്ടുകുടുംബ സംവിധാനത്തിൻ്റെ ഉള്ളിലിങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു ടീമാണ്. ഒരു കൂട്ടുകുടുംബം ഇപ്പോൾ എന്തെല്ലാം എങ്ങനെയൊക്കെയാണെങ്കിലും കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ അംഗസംഖ്യ കൂടിയ കുട്ടികളും മക്കളൊക്കെ ധാരാളമുള്ള ഒരു കൂട്ടുകുടുംബം എന്നുള്ളത് ഉണ്ടാകുന്ന കുറേയധികം സമ്മർദ്ദങ്ങളുണ്ട്. നമ്മളതിനെ എന്തെല്ലാം മനോഹാരിതത്തിലുണ്ടെങ്കിലും അവിടെ മിസ്സാകുന്ന കുറേ കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്ത്രീകൾ, അതും ആ സ്ത്രീയുടെ ഭർത്താവ്, ഈ പ്രവർത്തകൻ അദ്ദേഹം പ്രവാസിയാണ്. അദ്ദേഹം വർഷത്തിൽ രണ്ട് വർഷത്തിലൊക്കെ ചെറിയ ദിവസങ്ങൾ മാത്രം വരുന്ന ഒരു പ്രവാസിയാണ്. അപ്പോൾ അയാൾ പോലും അയാളുടെ ദാമ്പത്യമൊക്കെ എന്താ പറയുക, അവഗണിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, അതായിരിക്കും നല്ല വേർഡ്, സഹിച്ചുകൊണ്ട് ഈ സ്ത്രീ ഓരോ ദിവസത്തെയും തോരാത്ത കണ്ണീര് തുടച്ചുകൊണ്ട് ഇങ്ങനെ കഴിയുന്നത്, ഈ ബെഡ്റൂമിൽ നിന്നിങ്ങനെ നോക്കിയാൽ ആ ഉയർന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ്, ഒരു 3-4 വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീട്, അതാണ് അവരുടെ ഉള്ളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ പെരുമഴയത്ത് അതിൽ നിന്നൊരു റൂം പോലും എടുക്കാനില്ലാതെ ആ ടെറസ് അതേപോലെ കൊണ്ട് നിലത്തോട്ട് ഇരുന്നിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാനില്ല, അങ്ങനെയാണ് ഫ്ലാറ്റായി കിടക്കുകയാണ്. അപ്പോൾ ഈ വിവരറിഞ്ഞപ്പം ഒരു നമ്മളൊരു സുഹൃത്ത് വിളിച്ചു, ആ പ്രദേശത്തെ ഒരു സഹപ്രവർത്തകൻ ഇങ്ങനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പോൾ നമ്മൾ മൂപ്പരൊന്ന് വിളിക്കണത് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ മൂപ്പര് അൽഹംദുലില്ലാഹ് ഒക്കെ പറഞ്ഞു. ചെറിയൊരു ഇടർച്ചുണ്ട് മൂപ്പരെ ശബ്ദത്തിന്. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കുറേയധികം കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കണ 10 കാര്യങ്ങൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ നീയത്ത് ശരിയായാൽ കിട്ടണം 10 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് 10 പോയിൻറ്റ്സ്, അത് നേരത്തെ അങ്ങനെ 10 പോയിൻ്റ് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞതൊന്നുമല്ല, അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മൂപ്പരെ ഒരു സാഹചര്യത്തിൽ നിന്ന് അത് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ലാസ്റ്റ് മൂപ്പര് എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വൈഫിനും കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം, എനിക്കല്ല പ്രശ്നം, അവൾക്കായിരിക്കും. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു മൂപ്പര്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വല്ലാത്ത അവസ്ഥയാണ് വീട്. അപ്പോൾ അതിലിങ്ങനെ അവൾ ഈ ഒരു ഇതിലിങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചാണ് എന്ത് ചെയ്യണത്, ശരിക്കും അവിടെ ജീവിച്ച് പോകണത്. അവൾ അവളെ വീട്ടിൽ പോയി എന്നോ നിൽക്കേണ്ട, മതപരമായ ചിന്തിക്കുമ്പോൾ അവളെ ഞാൻ ആ വീട്ടിൽ നിർത്താൻ പറ്റാത്തത്ര വലിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമ്മളൊരു വീട്ടിലേക്ക് മാറുക, അങ്ങനെ മതി, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത് അവൾ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവരോട് ഞാൻ സലാം പറഞ്ഞത്. തൻസിലയാണ് ഞങ്ങനെ മൂപ്പര വിളിച്ചിരുന്നു, അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അൽഹംദുലില്ലാ ഉസ്താദെ, അൽഹംദുലില്ലാ, ഒരു 3-4 ഈ സ്ത്രീയാണ്ട് അൽഹംദുലില്ലാ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ എത്ര ഉഷാറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അൽഹംദുലില്ലാ പറയാൻ പറ്റണമെന്ന് ചോദിച്ചാണ്. കാരണം മൂപ്പര് ഞാൻ കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് അൽഹംദുലില്ലാക്ക് പറഞ്ഞത്, അതുവരെ മൂപ്പര് അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മളെ ക്ഷമിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടൂലേ, നമ്മളിപ്പോൾ ആ വീട്ടിൽ താമസിച്ചാലും എത്ര കാലം താമസിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി അവരെ നിങ്ങളെ ആ വീടിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ പറയണ്ടായി. ആ അത് നല്ല വിഷമമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഹയറാകാൻ ഉസ്താദ് പ്രാർത്ഥിച്ചാൽ മതി. വീടുണ്ടാകണേലേറെ വലിയ കാര്യം, ആ വീട് നഷ്ടപ്പെട്ടത് സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി സ്വബറോടെ നിൽക്കാനും എല്ലാവരെയും പെരുമാറ്റങ്ങളൊക്കെ ഒന്ന് ശരിയാവാനും പ്രായമായ ഉമ്മാൻ്റെ ഒക്കെ ഇതൊക്കെ ഒന്ന് ശരിയായി വരാനൊക്കെ കൂടി വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ആ ഒരു സ്ത്രീൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റണില്ല, ഞാൻ പേഴ്സണലി ഞാൻ വളരെ ഇമോഷണലായി. അപ്പോൾ ഞാൻ അവരോട് സലാം പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് 10 പോയിൻ്റ് ആവശ്യമില്ല, ഞാൻ മൂപ്പർക്ക് ഇതേപോലെ കാര്യം ഒരു വോയിസ് ഇട്ടു, ഞാൻ മൂപ്പർക്ക് ഒരു വോയിസ് ഇട്ടു വളരെ ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾ പഠിച്ചവനെ സ്തുതിക്കേണ്ട കാര്യമുണ്ട്, കാരണം നിങ്ങൾക്ക് നിങ്ങളെ വീട് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ഭാര്യയുണ്ട് എന്നുള്ളത് പഠിച്ചവൻ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ വീട് ഇങ്ങനെ ആയത്. അതുകൊണ്ട് ഇനി അടുത്തൊരു വീടുണ്ടാകണ അത്ര കാലം നിങ്ങൾ പ്രവാസിയാകേണ്ട കാര്യമില്ല. നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഒരു അവർക്ക് അവരുടെ ഒരു വീടിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് അവരൊരു വാടക വീടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് അവർക്ക് മാറാവുന്നൊരു ചർച്ച കൊണ്ടുവന്ന് അവർ നമ്മൾ അങ്ങനെ ഒരു ചർച്ച കൊണ്ടുവന്നപ്പോഴും കുടുംബം മാറി ഒരു ഒരു ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം വേറൊരു ചർച്ച സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറയേണ്ടതല്ല, പറഞ്ഞ ചിലതൊക്കെ ഒരു പരിസരത്തൊക്കെ ജീവിക്കുന്നവർക്ക് കിട്ടണ്ട വിചാരിച്ചിട്ടാണ് ചില കാര്യം ഞാൻ ട്വിസ്റ്റ് ചെയ്ത് ചെറിയ ട്വിസ്റ്റ് വരുത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇവിടെ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇതാണ്, ആ വീടൻ പൊളിഞ്ഞു ചാടുമ്പോഴും ആ സ്ത്രീ അതിലേറെ നല്ലൊരു വീട് മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതിലേറെ റൂമുള്ള അതിലേറെ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട് കിട്ടാനായിരിക്കും എന്നല്ല, മറിച്ച് ഈ വീട് പൊളിഞ്ഞു വീണത് ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു വീട് കിട്ടണം എന്നാണ് എന്ത് ചെയ്യണത് അവരവിടെ ആഗ്രഹിക്കുന്നത്. അതിലെനിക്ക് ഹയറുണ്ട്, കാരണം അത് ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് സ്വർഗത്തിലൊരു സ്വർഗം കിട്ടും, സ്വർഗത്തിലൊരു വീട് പഠിച്ചവനോട് ചോദിക്കാനുള്ളൊരു ചാൻസാണത്. ആ അത് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു.

രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

0: പ്രിയശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നു പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക്. ഇന്നത്തെ സ്നേഹക്കൂടിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതോടൊപ്പം അബ്ദുറഹ്മാൻ ചുങ്കത്ര നമ്മോടൊപ്പം ചേരുന്നു. വികൃതി കുട്ടികൾ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബാദ്. വികൃതി കുട്ടികൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മൾ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. സാധാരണ മൊഴി നമ്മുടെ ആളുകളെല്ലാവരും പലരും പറയുന്നൊരു വാക്കാണ് കുട്ടി വലിയ വികൃതിയാണ് എന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ വിഷയത്തിലും വികൃതി കുട്ടികൾ എന്നാണ് നമ്മളും വിഷയത്തിൽ വെച്ചിട്ടുള്ളത്. അത് കുട്ടികളുടെ ഒരു സ്വാഭാവികതയാണോ ഈ വികൃതി കുസൃതി എന്നൊക്കെ പറയുന്നത്? അതല്ല, കുട്ടിയെ ഒരു വികൃതിയായി ഒരു പ്രശ്നമായി കാണേണ്ടതുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമാണ്.
2: അതെ അതെ, നമ്മൾ മിക്കവാറും ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളുടെയും അഭിപ്രായം എൻ്റെ കുട്ടി വികൃതി കുട്ടിയാണെന്നാണ്, എൻ്റെ കുട്ടി കുറച്ച് വികൃതി കൂടുതലാണ് എന്നാണ് പറയണത്. നമ്മൾ നമ്മുടെ കുട്ടികളെ വികൃതി മാത്രമേ കാണുന്നുള്ളൂ, മറ്റുള്ളവരുടെ കുട്ടിയുടെ വികൃതി കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ വികൃതിയാണ് ഏറ്റവും അധികമുള്ളതെന്ന് നമ്മൾക്ക് എന്തെയും തോന്നും. അപ്പോൾ ഇവിടെ തോന്നുന്നൊരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ വികൃതി എന്നുള്ള സംഭവം എന്താണ്, ഈ വികൃതി കൊണ്ടുള്ള പ്രശ്നം എന്ന് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഇവൻ്റെ വികൃതി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ അയൽപക്കക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യണത്, സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ അവരുണ്ടാക്കുന്ന വികൃതികൾ അവരിൽ തന്നെ ഒതുങ്ങുന്നു, അവരതിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ അതിനെപ്പറ്റി വല്ലാതെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല ചോദ്യങ്ങളും നമ്മൾ വായിച്ച് നോക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത്, ഒരു സാധാരണഗതിയിൽ നമുക്കവരെ അല്പം പ്രയാസമായി തോന്നുന്നത് കൊണ്ട് പറയാന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഭാരമുള്ള ജോലി ഏതാന്ന് വെച്ചാൽ കുട്ടികളെ നോക്കലാണ്. അതിപ്പോൾ ഒന്നും രണ്ടും മൂന്നും കുട്ടികൾ ചെറിയ പ്രായ വ്യത്യാസത്തിലൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മമാരനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേദന. ശരിക്കും ഇത്രമാത്രം ഒരു ഭാരമേറിയ ഒരു പ്രവൃത്തി കുറച്ചൊരു വികൃതിയും കൂടി ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യും, അവർക്ക് ഭയങ്കരമായൊരു വിഷമമായിട്ട് വരും. വെറൊരു കുട്ടികളെ നോക്കിയാൽ പോരല്ലോ ഒരു ഉമ്മനെ സംബന്ധിച്ചിടത്തോളം. എന്തുണ്ടാകണം, വീട്ടിലെ ജോലികളുണ്ടാവും, അവർക്ക് തന്നെ ജോലികളിലെ ആൾക്കാരുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും ഈ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരുമ്പോൾ ഇവരെന്തായിരിക്കും, എപ്പോഴും ഒരു അസ്വസ്ഥരായിരിക്കും. ഈ അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കുന്നതും ആരോടനെയാണ്, കുട്ടികളോട്. അപ്പം എന്ത് ചെയ്യും, ആ കുട്ടികളുടെ വികൃതികളും അവർക്കുള്ള ബുദ്ധിമുട്ടുകളും കുറച്ചും കൂടി കൂടും. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇത്രയും ചിന്തിക്കേണ്ടുള്ളൂ, ചെറിയൊരു പ്രായത്തിൽ കുറച്ച് വികൃതികൾ ഉണ്ടാകും, അത് ആ പ്രായം കഴിയുമ്പോൾ എന്ത് ചെയ്യും, തീരും. അപ്പം ആ വികൃതികൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു, ആ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ അതിൻ്റെ ചികിത്സകളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിതിൻ്റെ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ വികൃതികളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അതാണ് നമ്മൾ അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം. കുട്ടികൾക്ക് വികൃതി ഉണ്ടാകും, അത് സ്വാഭാവികമായി അപകടകരമായൊരവസ്ഥയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് പിന്നെ തലച്ചോറിൻ്റെ ഡിസോർഡർ കൊണ്ടോ അല്ലെങ്കിൽ നാഡീവ്യൂഹങ്ങളുടെ വളർച്ചയിൽ വരുന്ന വ്യത്യാസം കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന മാനസികം ഒരു സൈക്യാട്രിക്കായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മളിതിൽ നിന്ന് തികച്ചും എന്ത് ചെയ്യണം, മാറ്റി നിർത്തി ചിന്തിക്കണം. അതെന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ഉണ്ടാവണം എന്താ വെച്ചാൽ, ഈ പിന്നെ സഡൻ ആക്ഷൻ, എന്താണ് ചെയ്യണമെന്ന് ഒരാലോചന ഇല്ലാതെ എന്ത് ചെയ്യും, ചെയ്യുക. അപ്പോൾ ഒരു ഉയരത്തു നിന്ന് എന്ത് ചെയ്യുക, താഴത്തേക്കാണ് ചാടുക. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത പ്രവർത്തനങ്ങളാണ്. മറ്റിപ്പോൾ കുട്ടികളാണെങ്കിലും ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ ഒരു കാവലുണ്ടാവുമല്ലോ, ഇതൊരു കാവലുണ്ടാവില്ല, അങ്ങനത്തെ പ്രവർത്തനങ്ങളായിരിക്കും. ആ രൂപത്തിൽ ഒരു ഒരു അല്പസമയം പോലും ഒരു സ്ഥലത്ത് എന്താവില്ല, സ്വസ്ഥമായി നിൽക്കൂല. ഇങ്ങനത്തേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചികിത്സകൾ പൂർണ്ണമല്ലെങ്കിലും ചികിത്സകളെ കൊണ്ട് കുറേയൊക്കെ നിയന്ത്രണങ്ങൾ വരുത്താനും അതേപോലെ തന്നെ ചില തെറാപ്പികളെ കൊണ്ടും ചില ട്രിക്കുകളെ കൊണ്ടൊക്കെ നമുക്ക് കുട്ടികളെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലാത്ത കുട്ടികളുടെ വികൃതികളെക്കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കഴിയുന്ന പ്രതിവിധികൾ നിർദ്ദേശിക്കാൻ പറ്റും.
1: ഇതിൽ കുട്ടികൾ തമ്മിൽ ഉള്ള അടിപിടിയെപ്പറ്റി രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്. എനിക്ക് മൂന്ന് കുട്ടികളാണ്. അതിൽ രണ്ട് ആൺകുട്ടികൾ അവർ എപ്പോഴും തമ്മിൽ അടിപിടിയാണ്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണത്താൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. അവർ വലുതാകുമ്പോൾ അത് നിർത്തുകയില്ലേ, കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ എന്നാണ് ചോദ്യം. സമാനമായി സിബ്ലിങ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എന്തു ചെയ്യാൻ പറ്റും എന്ന് വേറെയും ചോദ്യങ്ങളുണ്ട്.
2: ഇവിടെ പിന്നെ രണ്ട് തരത്തിലുള്ള പെരുമാറ്റ രീതികൾ ബ്രദേഴ്സ് തമ്മിൽ നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഓ അനുജൻ നിള്ളൽക്ക് അല്ലെങ്കിൽ അനുജത്തി നിള്ളൽക്ക് കൈ പിടിച്ച് ഉമ്മയൊക്കെ പരിചരിക്കണ പോലെ തന്നെ താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യാണ്, സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടത് ചെയ്യും, അവരെ സ്കൂളിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും, എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം അവർക്ക് കൊടുക്കും. അങ്ങനത്തെ ഒരു സമീപനം സ്വീകരിക്കുന്ന കുട്ടികൾ അവരങ്ങനെ തന്നെ ആയിരിക്കും. അവരിന്ന് നമുക്ക് ഈ രൂപത്തിലുള്ള ബഹളങ്ങളോ തല്ലോ പിടിയൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ വേറെ ചില കുട്ടികൾ എന്താന്ന് വിചാരിച്ചാൽ, എപ്പോഴും കൂടെ നടക്കുന്ന ആളെ ഒന്ന് വേദനിപ്പിച്ച് പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ അവൻ്റെത് തട്ടിപ്പറിച്ച് അവന് കൊടുക്കാതിരുന്ന് അങ്ങനെ എന്ത് ചെയ്യുക, നിരന്തരമായി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അതൊരു രസമാണ് അവർക്ക്, അതവിടെ ഒരു കളീൻ്റെ രൂപമാണ്. അപ്പം അങ്ങനെ ഇങ്ങനെ ഇടക്കിടക്കിടക്ക് എന്ത് ചെയ്യുക, ഓരോ ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് അവൾ പെട്ടെന്ന് താഴെയുള്ള ആളൊന്ന് കരയണം, ഒന്ന് ഉമ്മാൻ്റെ അടുത്ത് കോടണം, അതിലൊക്കെയാണ് അവരുടെ ആ ഹരമുള്ളത്. അങ്ങനെ ഒരു ഹരമായി കണ്ടിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും ഇത് അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും, എപ്പോഴും ചില പ്രകോപനം അങ്ങനെ പോകുമ്പോൾ നമ്മൾ തോണ്ടിപ്പോകും, അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പ്രകോപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെന്താണെന്ന് വിചാരിച്ചാൽ, ചെറുപ്പം മുതൽ തന്നെ എന്ത് ചെയ്യണം, ഇവർ രണ്ട് പേരും എന്താണ് മൂത്ത ആളെ ബഹുമാനിച്ചും താഴെയുള്ള ആളോടൊരു സ്നേഹം കാണിച്ചും പോകുന്ന ഒരു ശൈലിയിലേക്ക് എന്ത് ചെയ്യണം, അവർ രണ്ടുപേരെയും കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ് രണ്ടാൾക്കും ഇൻഡിവിജ്വലായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നല്ലാതെ ഇവർ രണ്ടുപേരും എങ്ങനെ ഒരു വീട്ടിൽ ഒന്നിച്ചു പോകും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഈ വികൃതികളെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒറ്റ കുട്ടിയുള്ള വീടുണ്ടാവും, ആ കുട്ടീൻ്റെ ഒരു ഏകാന്തത, കൂടെ ആളില്ലാത്ത അവസ്ഥ, കളിക്കാൻ ആളില്ല. ശരിക്കും അങ്ങനെ ഒറ്റയ്ക്ക് വളരുന്ന കുട്ടികൾ മാനസികമായി തന്നെ വലിയ പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടും. അപ്പോഴാണ് എന്താണ് ആ കുട്ടിയുടെ വാപ്പിയും ചിന്തിക്കും, ഇവനൊരു തുണ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നമുക്ക് എത്രയോ ആശ്വാസമായിരുന്നു, എത്രയോ ഭാരം കുറഞ്ഞിരുന്നു. ആ കുട്ടി എത്ര ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എനിക്കൊരു ജ്യേഷ്ഠനുണ്ടെങ്കിൽ, ഒരു അനുജനുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും അനിവാര്യമാണെന്ന് ആ ബന്ധം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ബന്ധങ്ങളിൽ താഴെ മേലൊക്കെ കുട്ടികളുണ്ട് അറിയുമ്പോൾ അത് വീട്ടിലൊരു ഹരമാണ്, ഒരു രസമാണ്. പക്ഷേ എങ്ങനെ അവർ ഡീൽ ചെയ്ത് പോകണം എന്നതിനുള്ള ചില കോച്ചിങ് ചില പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ ഈ പരസ്പരം എന്തെങ്കിലുമൊക്കെ താഴത്തെ കുട്ടിക്ക് വിഷമം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, അത് ഈ കുട്ടീനെ കൊണ്ട് അവൻ കരയിലുണ്ട് ഒന്ന് പോയി നോക്കാം, ഓനൊന്ന് പിടിച്ച് ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ആ കരയിണ കുട്ടീനെ എന്ത് ചെയ്യും, ഇവൻ കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ നടുവിലെ കുട്ടി താഴത്തെ കുട്ടീനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സ്വാഭാവികമായി മൂത്ത കുട്ടീനെ ഉപയോഗിച്ചിട്ട് അവനെ നോക്ക്, ഒന്ന് ശരിയാക്കുക, ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ശരിയാക്കുക. അങ്ങനെ താഴെയുള്ള ആളുകളെ പരിചരിക്കുകയും മുകളിലുള്ള ആളുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഒരു ഒരു ഒരു ഒരു പെരുമാറ്റ രൂപം അവരെ ശീലിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് മരണം വരെ നിലനിൽക്കേണ്ടൊരു കാര്യമാണ്. നമ്മളൊക്കെ മരിച്ചു പോയാലും നമ്മുടെ കുട്ടികൾ ആ സൗഹൃദവും സ്നേഹവും ബന്ധവും ഒക്കെ അവർ കാത്തു സൂക്ഷിക്കും. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു രൂപം അവരിലൂടെ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റിയ കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു

0: ഉണ്ട്. ഇന്നത്തെ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത, കുറേ കുറേ കാര്യങ്ങളിൽ സമാനതകളുണ്ട്. പിന്നെ ഒരു വിഷയമല്ല, പല പ്രശ്നങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ചെറിയ മകൻ, 3.5 വയസ്സുള്ള ചെറിയ കുട്ടി, ഭയങ്കര വാശിയും ദേഷ്യവുമാണ്. അവൻ ഇഷ്ടമില്ലാത്തത് ചെയ്താൽ അവൻ എല്ലാവരെയും ഉപദ്രവിക്കും. കയ്യിൽ എന്താണോ കിട്ടിയത് അത് എറിഞ്ഞു പൊട്ടിക്കും. അടുത്താണോ ഉള്ളത് അവരെ ഉപദ്രവിക്കും. ഇങ്ങനെയുള്ളൊരു സ്വഭാവമാണ്. അവൻ്റെ ഈ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം സാഹചര്യങ്ങളോട് അവനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ തുറന്നു നോക്കുക. ഇപ്പോൾ കൊതുകിൻ്റെ ബാറ്റ്, കൊതുകിനെ അടിക്കുന്ന ബാറ്റ് അത് തുറന്നു നോക്കുക, ബാറ്ററി തുറന്നു നോക്കുക, അങ്ങനെ എല്ലാം റിപ്പയർ ചെയ്യുന്ന സ്വഭാവമുള്ള വേറൊരു കുട്ടിയെ പറ്റി, എല്ലാം നശിപ്പിക്കുക, ചാർജർ നശിപ്പിക്കുക, അങ്ങനെ പ്രശ്നമുള്ള വേറെ കുട്ടിയെ പറ്റിയും ചോദ്യമുണ്ട്.
1: ADHD ലക്ഷണങ്ങൾ പറയുമ്പോൾ, ഹൈപ്പർ ആക്ടിവിറ്റി, അതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈ വസ്തുക്കൾ, ഇലക്ട്രിക് ഉപയോഗ വസ്തുക്കൾ, പ്ലഗിൽ പോയിട്ട് കൈയിടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇതൊന്നും അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടാ, ഇതെല്ലാ കുട്ടികളിലും കാണുന്ന സ്വഭാവങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ എന്താ വെച്ചാൽ അവർക്ക് ചില കഴിവ് കുറവുകളുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് എല്ലാ കാര്യം, ഒരു ജനിച്ചു വീഴുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഭക്ഷണം കൊടുത്തില്ല, കുട്ടി മരിച്ചു പോകില്ലേ? അപ്പോൾ കുട്ടികൾക്ക് അത്രയും എന്ത് ചെയ്യണം, മുതിർന്നവരുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കുറച്ചൊരു പക്വതക്കുറവും ബുദ്ധിക്കുറവും ഒക്കെ ഉണ്ട്, അതവരെ പെരുമാറ്റങ്ങളിലും ദൃശ്യമാവും അല്ലേ. അവർക്കുണ്ടാവുന്ന ആ ഒരു കുറവ് അവരുടെ പെരുമാറ്റങ്ങൾ ദൃശ്യമാവൂലേ. അപ്പോൾ ചില അബദ്ധങ്ങളും ഇതേപോലുള്ള ചില അപകടങ്ങളൊക്കെ അവർ ചെയ്യും, അവർക്ക് അറിയില്ല അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ കാണണം. അപ്പോൾ ഈ കുട്ടികൾ പൊതുവേ ഉള്ളൊരു പ്രധാന, ഇങ്ങനത്തെ പിന്നെ കുട്ടികളെങ്ങനെ നമുക്കൊന്ന് മെരുക്കിയെടുക്കാം, ഒതുക്കിയെടുക്കാം എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾക്ക് എന്താ ജോലി? ഉമ്മാക്ക് അടുക്കള പണിയുണ്ട്, പാപ്പ രാവിലെ ജോലിക്ക് പോകും. ഈ മക്കൾക്ക് എന്താണ് ജോലി? അവർക്ക് സ്കൂൾ പോയി തിരിച്ചു വരിക, നിങ്ങൾ സ്കൂൾ പോകാൻ പ്രായമാവാത്തൊരു കുട്ടി, ആ കുട്ടിക്ക് വേണ്ടി സമയം പോവുക, അവൻ എന്താ ചെയ്യുക? ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ക്രിയാത്മകമായും കാര്യക്ഷമമായും അവനൊന്നും ചെയ്യാനില്ല.
0: ഇല്ല,
1: വീട്ടിൽ എന്തെങ്കിലും ചെയ്യാണ്, ഒന്നും ചെയ്യാനില്ല. അവൻ അവിടെ ചെടിക്ക് നനയ്ക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ അതും അവന് ചെയ്യണം. അപ്പോൾ അവൻ എന്ത് ചെയ്യണം എന്ന് അവൻ തീരുമാനിക്കണോ രക്ഷിതാക്കൾ തീരുമാനിക്കണോ? ഇവിടെയാണ് അടിസ്ഥാന പ്രശ്നം. അവൻ തീരുമാനിക്കുമ്പോൾ എന്താ തീരുമാനിക്കുക?
0: ഇങ്ങനത്തെ
1: അവൻ്റെ മുന്നിൽ ലഭ്യമാകുന്ന സംഗതികൾ വെച്ചിട്ടാണ് അവൻ എന്ത് ചെയ്യുക, ചെയ്യുക. മനസ്സിലായി? അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് നമ്മൾ 4 ചക്രമുള്ള ഒരു വണ്ടി വാങ്ങിക്കൊടുത്തു വിചാരിച്ചു, അവൻ അത് ഉരുട്ടി നടക്കും, അല്ലെങ്കിൽ അവൻ മേശ വലിക്കും, അല്ലെങ്കിൽ കസേര വലിച്ച് നടക്കും, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ മിക്സി എടുത്ത് നടക്കും. അപ്പോൾ അവനെന്താ നടക്കാൻ കാരണം? അവന് എന്താണ്, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് ഒരു ബോധം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അവരെ എൻഗേജ്ഡ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എങ്ങനെയെങ്കിലും അവരെ എൻഗേജ്ഡ് ആക്കിയാൽ അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് രക്ഷിതാക്കൾക്ക് അറിയാം. എന്തുകൊണ്ട്? മൊബൈലുള്ളതുകൊണ്ട്. മൊബൈൽ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, കുട്ടികളെ അച്ചടക്കത്തിരുത്തുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ യൂട്യൂബ് ഓപ്പൺ ഒക്കെ ഇട്ടുകൊടുത്താൽ ഒരു കുട്ടി എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ എവിടെ പോയി കുട്ടീൻ്റെ വികൃതികളൊക്കെ? അവിടെ പോയി അവൻ്റെ പ്രശ്നങ്ങളൊക്കെ? ഇതുവരെ പറഞ്ഞ പരാതികളൊക്കെ എവിടെ പോയി? അവൻ്റെ വാശി എവിടെ പോയി? അപ്പോൾ എൻഗേജ്ഡ് ആക്കി കഴിഞ്ഞാൽ, ഒരു പണി കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം. അപ്പോൾ നമുക്ക് പണി കൊടുക്കണം. അപ്പോൾ എന്ത് പണി കൊടുക്കും? അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമുക്കെന്നറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളൊരു പിന്നെ ടോയ്സിൻ്റെ ഷോപ്പിന്ന് ഒരു പസിലിൻ്റെ കുട്ടികളിങ്ങനെ പല കട്ടകളോ അല്ലെങ്കിൽ പല ചിത്രങ്ങളോ ഒക്കെ ചേർത്ത് വെച്ചിട്ട്, ഇപ്പോൾ ഒരു ഇന്ത്യൻ്റെ മാപ്പ് അത് പല കഷ്ണങ്ങളായിട്ട് അത് ചേർത്ത് യോജിപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ രൂപം, അല്ലെങ്കിൽ ഒരു ചെടിൻ്റെ രൂപം, ആ ചെടിൻ്റെ രൂപം എന്ത് ചെയ്യുകയാണ്, ആ പൂവിൻ്റെ പല കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിട്ട് അവസാനം പൂവാകും. അപ്പോൾ അതുണ്ടാക്കി തീർക്കുമ്പോഴേക്കും അവനൊരു ഒരു എന്തോ സംഗതി ചെയ്ത പോലുള്ളൊരു ചാരിതാർത്ഥ്യം അവന് കിട്ടും. അപ്പോൾ അവ നമ്മൾ ഏജ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് 2 വയസ്സ് മുതൽ 3 വയസ്സുള്ള കുട്ടിക്കാണ് അല്ലേ, 4 വയസ്സ് മുതൽ 5 വയസ്സുള്ള കുട്ടിക്കാണ് എന്ന് പറഞ്ഞ് ഏജ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഓരോ പ്രായത്തിലും ഓരോ കുട്ടിക്ക് സന്തോഷം കിട്ടുന്ന, അവൻ്റെ ബുദ്ധി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. അത് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഇങ്ങനെ ഒരു പസിൽ ഉണ്ടെന്നൊരു കുട്ടിക്ക് അറിയൂ, മനസ്സിലെ, അല്ലേ? അവർ ബലൂണാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പന്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈക്കിളാണെങ്കിൽ,
0: സ്വാഭാവികമായിട്ടും വിശാലമായൊരു മുറ്റുണ്ടെങ്കിൽ സൈക്കോ

0: ഒന്നൊരിക്കലും മടുക്കാത്തതാണ്. അതൊക്കെ എപ്പോഴും വേണമെങ്കിലും അവർ ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ എന്താണ് എൻ്റെ കുട്ടി ചെയ്യേണ്ടത് എന്ന് ഈ നമ്മളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന എത്ര രക്ഷിതാക്കൾ, വെറുതെ വീട്ടിലിരിക്കുന്ന നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു കുട്ടിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തു. പണ്ടൊക്കെ ഒരു ബാലമാസിക വന്നാൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ അതുമോ പോയിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ പോകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ഒരു ബാലമാസിക കിട്ടിയാൽ ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ അതിലെ കഥ പറഞ്ഞ് തീർക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫോണല്ലാത്ത മറ്റൊരു പരിഹാര മാർഗമില്ല. ഞാൻ പറയണത് രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ മാളുകളിലൊക്കെ ചെന്നാൽ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ഒരു റൂം അറേഞ്ച് ചെയ്യും. അവിടെ എന്ത് ചെയ്യും, കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സാധനവും ഉണ്ടാവും. അപ്പോൾ രക്ഷിതാക്കൾക്ക് സുഖമായിട്ട് പർച്ചേസ് നടത്താം, ഇവരവിടെ നിൽക്കും. അല്ലെങ്കിൽ ഈ കുട്ടികളെ കൂട്ടി പോയാൽ എന്ത് ചെയ്യും, മാളിലെ സാധനങ്ങൾ വലിച്ചിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും ഇരിക്കും. അപ്പോൾ നമ്മളെ വീടുകളിലും എന്ത് വേണം, കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും സംവിധാനിച്ചൊരു സൗകര്യം വേണം. അത് നമ്മൾ ഒരു കുട്ടിക്ക് സംവിധാനിച്ചാൽ മതി, പിന്നെ രണ്ട് കുട്ടി മൂന്ന് കുട്ടിയൊക്കെ ആകുമ്പോൾ വരും. പിന്നെ കുറച്ചൊരു പ്രായം മുതിർന്ന് വന്ന് വരുമ്പോൾ ഒരു സീരിയസ് ആയ സംഗതിയിലേക്ക് പോവുക. വായിക്കാനുള്ളൊരു മനസ്സ്, എന്തെങ്കിലും കേൾക്കാനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ യൂട്യൂബ് ലിങ്ക് കൊടുക്കാൻ പറ്റും, നല്ല പാഠഭാഗങ്ങൾ, ഓരോ സ്കൂളിലെ വിഷയങ്ങൾ. അങ്ങനെ അവരെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം എന്നത്, ഇപ്പോൾ സാധാരണ നിങ്ങൾക്ക് അപ്പോൾ അധ്യാപകന്മാരാണല്ലോ. അപ്പോൾ അധ്യാപകന്മാരെന്ത് ചെയ്യും, ഒരു കൊല്ലം ജൂൺ മാസം വരുമ്പോഴേക്കും നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കും. ഏ ടീച്ചേഴ്സ് ഏത് ക്ലാസ് വേണം, മാർക്ക് ചാർജ് വേണം. അതേമാതിരി നമ്മൾ ഓരോ കൊല്ലവും നമ്മുടെ കുട്ടികൾ വളർന്ന് വരുമ്പോൾ അടുത്ത കൊല്ലം നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും, മോൻ എന്ത് ചെയ്യും, മോൾ എന്ത് ചെയ്യും, മോളെ പ്രായം എത്രയായി, അപ്പം അവന് കുറച്ച് ഇഫിൾ പഠിക്കട്ടെ, കുറച്ച് തെജിവീത് പഠിക്കട്ടെ, അല്ലെങ്കിൽ ഇവനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുക, അവരതുകൊണ്ട് കളിക്കട്ടെ. ഇങ്ങനെയൊക്കെ വല്ല പ്ലാനിങ്ങും നമ്മളാരെങ്കിലും നടത്തുന്നുണ്ടോ? മൊബൈലല്ലാത്ത മറ്റൊന്നും നടക്കണില്ല. അപ്പോൾ കുട്ടികൾ വികൃതി കാണിക്കുന്നത് അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്, അവർക്ക് നല്ല സന്തോഷം വേണം, അവർക്ക് ആക്റ്റീവ് ആവണം. അതിന് ഒന്നും കാണാതിരിക്കുമ്പോൾ ലഭ്യമായത് ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, കളിക്കാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വികൃതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരെ എൻഗേജ് ആക്കാൻ ശ്രമിക്കുക. അതേമാതിരി നമ്മൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ആൺകുട്ടികൾക്ക് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് മനസ്സിലായത്.
1: ഈ നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിലെ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരു സാധനം, ഈ വണ്ടി തന്നെ എന്ത് ചെയ്യുക, ഊരിയെടുക്കുക, അവിടെ സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു അങ്ങനത്തെ സംഗതികൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ കുട്ടികൾക്ക്?
0: ഒരു പ്രശ്നമല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക വിരുദ്ധമല്ല. അതേപോലെ ടോയ്സ് വരെ എന്താണെന്ന് വിചാരിച്ചാൽ, സാധാരണ ഇപ്പോൾ ചിത്രങ്ങളൊക്കെ ഇസ്ലാമിൽ എത്ര നിഷിദ്ധമായ കാര്യമാണ്, എന്നാൽ തവളൻ്റെ രൂപം അങ്ങനത്തെ രൂപങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ, ആ കുട്ടികളുടെ ടോയ്സ് എന്നുള്ള നിലക്ക് അതിനെ അനുവദിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ അലച്ചുക്കും നിങ്ങൾ. എത്ര സാധാരണ നമുക്ക് എന്താ പറയുക, ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ ശീലിപ്പിച്ചാൽ പോലെ അതിനോടൊക്കെ താല്പര്യം വരൂലേ, ചെറുപ്പത്തിലല്ലേ ഇതൊക്കെ നിരോധിക്കേണ്ടതെന്നൊക്കെ അല്ലേ ശരിക്കും നമ്മുടെ ഒരു ലോജിക്ക്. പക്ഷെ അത് അനുവദിച്ചു കൊടുക്കുന്നത് എന്താണ്, ഒരു കുട്ടീനെ നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ നോമ്പിന് വിഷം എന്ന് പറയുന്ന കുട്ടി നമ്മളെന്താ ചെയ്യുക, ആ വിശപ്പ് അവൻ അറിയാതിരിക്കാൻ അവൻ എന്തെങ്കിലും കളിതമാശകൾ കൊടുക്കുകയാണ് ചെയ്യുക. അത് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റിയത്, ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരിഹാരം ആയതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ കോമൺ ആയിട്ട് പറയണത്. ഈ ചോദിച്ചവർക്കൊക്കെ നമ്മുടെ ഈ മറുപടി ഉണ്ട്. വേറൊന്ന് ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കുട്ടി ഏറ്റവും അധികം അറ്റൻഷനിൽ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി കുട്ടിയെപ്പോഴാണ് ഇരിക്കാറിയോ, കഥ പറഞ്ഞു
1: കൊടുക്കുമ്പോഴേ.
0: അതുകൊണ്ടാണ് ഈ ബാലകഥകൾ, വലിയ വലിയ ചരിത്രം നോക്കുമ്പോൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ വെറുതെ എന്ത് ചെയ്യാം, ഒരു ഒരു ചിത് ഒരു ഒരു ഒരു പേജ്, ആ പേജിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു സാധനം, ഒരു ഒരു പൂവാവട്ടെ, അല്ലെങ്കിൽ ഒരു കാടിന് ദൃശ്യമാകട്ടെ, അല്ലെങ്കിൽ ഒരു സൂര്യനാവട്ടെ, ഒരു ചന്ദ്രനാവട്ടെ, ഒന്ന് അത് വെച്ചിട്ട് നിങ്ങൾ എത്ര നേരം സംസാരിച്ചാലും ആ കുട്ടി കേട്ടിരിക്കും. ഒരു പക്ഷേ ഞാൻ പറയണത്, ഈ സമയത്തുള്ള ഈ ഒരു ശ്രദ്ധയും ഈ ഒരു ശുദ്ധമായ മനസ്സും ഒരു പക്ഷേ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ അവനിൽ നമുക്ക് നല്ല ആശയങ്ങളെ, നല്ല വിശ്വാസപരമായ കാര്യങ്ങളെ, മതപരമായ അടിസ്ഥാനങ്ങളെ, നല്ല സ്വഭാവ കാര്യങ്ങളെ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ സമയത്ത് പറ്റും. പക്ഷെ നമ്മൾ ഉമ്മാർ സമയം കാണണം, വാപ്പാർ സമയം കാണണം, എൻ്റെ എൻഗേജ് ചെയ്യിപ്പിക്കണം. നടക്കൊരു കഥ അറിഞ്ഞു തരാം, വരും, വന്നിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ അവരോട് പറയാം, അതൊക്കെ ശ്രദ്ധയോടെ കേൾക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്തൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, ഒരു പൊട്ടിച്ചെതിരിക്കിടക്കുന്ന ഒരു പൂച്ചട്ടി, അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കരഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി, ഇപ്പം ഇതെന്താ, ഇവര് വീട്ടിലേക്ക് വിരുന്ന് പോയതാണ്. അപ്പൊ ആ വീട്ടിലെന്താണ്, വളരെ മനോഹരമായി ചുമരും ഒരു വരല്ല, ഒന്നുമില്ല, ഒക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്താണ്, അവിടേക്ക് ഇവരൊരു വിസിറ്റേഴ്സായി ചെന്നു. ഈ കുട്ടി എന്ത് ചെയ്തു, അതിനോട് തൂർ പൊട്ടിച്ചു. ആ ഉമ്മൻ്റെ അവസ്ഥ എന്തേക്കാൻ, അവരുടെ അപമാനം എത്രയാണ്, എന്തേനി അവരോട് പറയാ, അതിനി വാങ്ങിക്കൊടുക്കാൻ പറ്റൂ, ഇനി എന്താ ചെയ്യുക, മോനെ ഇങ്ങനെയൊക്കെ ഒരു കുട്ടി ചെയ്താൽ എന്താ ചെയ്യാന്ന് നമ്മളെ കുട്ടിനോട് ചോദിച്ചാൽ അതൊരു ഭീകരമായ രംഗമയവൻ്റെ മനസ്സിലുണ്ടാവും. ഓനൊരു വീട്ടിൽ പോയാൽ വിലപിടിപ്പുള്ളൊരു വസ്തുമത്തോടോ, നമ്മളെന്താ ചെയ്യുക, അവനങ്ങനെ സംഭവിച്ചാൽ അവിടെ ഇട്ട് അവനെ അപമാനിക്കും, ഏയ് അവനെ ചീത്ത പറയും, അവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അക്രമിയായിട്ടന്ന് വിലയിരുത്തപ്പെടും, അത് കുടുംബത്തിൽ ചർച്ചയാകും, വീട്ടിൽ തിരിച്ചു വന്നാലും അവനെപ്പറ്റി പരാതിയാകും. ഞാൻ പറഞ്ഞു, ഇതൊക്കെ അഡ്വാൻസ് ചെയ്ത് ഉപദേശിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ അവസരങ്ങൾ വിനിയോഗിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ മര്യാദ ഉള്ളവരാകും.
1: നേരത്തെ നിങ്ങൾ പറഞ്ഞവുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കുകയാണ് പതിവ്, ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂല, അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യമുള്ളത്. രണ്ടാമതൊരു സഹോദരിയുടെ ചോദ്യമുള്ളത്, അവർ തീരെ മൊബൈൽ ഫോൺ കുട്ടിക്ക് കൊടുക്കാറില്ല, പക്ഷേ അവരുടെ ഉമ്മ, അത് ഭർത്താവിൻ്റെ ഉമ്മയാണോ സ്വന്തം ഉമ്മയാണോ എന്ന് പറഞ്ഞിട്ടില്ല, അവർ മൊബൈൽ കൊടുക്കുകയാണ്, കൊടുക്ക ഇല്ലാത്ത സമയം നോക്കി കൊടുക്കുക, അത് കുട്ടിയെ കൂടുതൽ ഇഷ്ടമുണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണത് കൊടുക്കുന്നത്. എത്ര തവണ ഉമ്മയോട് പറഞ്ഞിട്ടും ഉമ്മ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് നിർത്തുന്നില്ല എന്നൊരു പരാതിയും.
0: ചിലർ പറയണത് 3.5 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് വരെ കുട്ടികളെ യാതൊരു സ്ക്രീനുകളും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളിൽ പറയണത്. കാരണം അവർക്ക് ആ സമയത്ത് സ്ക്രീൻ കാണിച്ചു കൊടുത്താൽ അവർ സ്ക്രീനിൽ അഡിക്റ്റ് ആകും. കാരണം സ്ക്രീനിന് അത്രമാത്രം എന്തുണ്ട്, സ്വാധീന ശേഷിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ക്രീനുകൾ പണ്ട് ഒരു 10-30 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ എന്താണ് വ്യാപകമായി കുട്ടികൾ സിനിമക്കാണ് പോയിരുന്നത്. സ്കൂളിലൊക്കെ പറഞ്ഞാൽ ചില അവിടുന്ന് കാണാതെ പോകും, എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കി പോകും. അന്നൊക്കെ കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സിനിമ കാണാൻ പോവുക, ഏതെങ്കിലും തിയേറ്ററുകളിൽ ഒളിഞ്ഞു മറിഞ്ഞ് വാപ്പാനെ കാണാതെ ഉമ്മാനെ കാണാതെ പോവുക. സ്ക്രീനിനോടുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തും ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ഈ ചെറുപ്രായങ്ങളിലൊക്കെ നമ്മൾ ശീലിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറും. ഒരിക്കലും നമ്മുടെ കുട്ടികളിലേക്ക് വരുത്താൻ പറ്റാത്ത കാര്യമാണെന്ത് സ്ക്രീനുകൾ എന്നുള്ളത്. അപ്പോൾ ഇത് തൽക്കാലം രക്ഷിതാക്കൾ കൊടുക്കുന്നത് എന്തിനാണ്, ഈ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ച് ശല്യം കുറക്കാനാണ്. നമ്മൾ എന്തൊരു വസ്തു കുട്ടിക്ക് കൊടുക്കുമ്പോൾ അതും എന്തിനെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കാണണം. എന്തിനാണ് കൊടുക്കുന്നത്, ഒരു കത്തി എന്തിനാ, അതിനൊരു ഉപയോഗമുണ്ടോ, അതേമാതിരി മൊബൈൽ എന്തിനാ. അപ്പോൾ മൊബൈൽ എന്തിനാണെന്ന ചോദ്യത്തിന് ഉമ്മമാരുടെ പലരുടെയും ഉത്തരം എന്താണ്, കുട്ടീനെ അടക്കിയിരുത്താൻ എന്നാണ്. അപ്പോൾ അടക്കിയിരുത്താൻ വേണ്ടി മൊബൈൽ കൊടുക്കുമ്പോൾ അട്രാക്റ്റീവായി അവനിഷ്ടമുള്ള കാര്യങ്ങൾ കണ്ട് അവൻ മൊബൈൽ അനുഭവിക്കട്ടെ, നമുക്ക് അവനൊരു ഭാഗത്ത് ഇരുന്ന് കിട്ടിയാൽ മതി, ഇതാണ്, അതാണ് മൊബൈൽ. അതാണ് മൊബൈലിൻ്റെ ലക്ഷ്യം. മൊബൈൽ എന്തിനാണ്, അപ്പോൾ മൊബൈൽ എന്താണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ആവശ്യമുണ്ടാവും, ഞാൻ ഉപയോഗിക്കുന്ന ആവശ്യമുണ്ടാവും, മനസ്സിലേ, ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന അയാളുടെ ആവശ്യമുണ്ടാവും, ഓരോരുത്തരും വിവിധ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 5 വയസ്സോ അല്ലെങ്കിൽ 3 വയസ്സോ 4 വയസ്സോ 8 വയസ്സോ ഒക്കെ ഉള്ളൊരു കുട്ടിക്ക് മൊബൈലിൽ എന്താണ് അവൻ ചെയ്യേണ്ടത് അവിടെയാണ് തീരുമാനമാക്കേണ്ടത്. അത് എത്ര സമയം വേണം, എപ്പോൾ ഇതൊന്നും നിർണയിക്കാതെ മൊബൈൽ കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ കുട്ടികളെ നശിപ്പിക്കലാണ്. അപ്പോൾ നമ്മൾ എന്ത് കാണണം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കുട്ടികൾക്ക് കാണാവുന്ന, അവരുടെ പ്രായത്തിൽ കാണാവുന്ന ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നല്ല വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടോക്കുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ചിത്രങ്ങളോ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സേവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഫോണിൽ കയറ്റണം. എന്നിട്ട് അവർക്ക് കാണേണ്ടത് ഇത് നിനക്കുള്ളതാണ്, ഇതാണ് നീ കാണേണ്ടതെന്ന് പറഞ്ഞ് അസൈൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഖുർആൻ ഓതി പഠിക്കണതോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ വായിക്കണതോ പഠിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഷകൾ സംസാരിച്ച് പഠിക്കാനുള്ളതോ ഒക്കെ ആയിട്ടുള്ള വിവിധങ്ങളായ സംഗതികൾ, അതിന് ഒരു ടൈമുണ്ട്. അവർക്ക് സ്കൂളിൽ പോകാൻ ടൈമില്ലേ, ബാത്റൂമിൽ പോകാൻ ടൈമില്ലേ, ഭക്ഷണം കഴിക്കാൻ ടൈമില്ലേ, അതേപോലെ ടൈം അതിന് വേണം മൊബൈലോ. അത് എപ്പോഴാണ് കൊടുക്കുന്നത്, നീ സ്കൂളിട്ട് വന്നാൽ എന്ത് ചെയ്യാണ്, 5 മണി മുതൽ 6 മണി വരെ നിനക്ക് മൊബൈൽ നോക്കാം. ആ സമയത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും നോക്കണ്ട എന്ന് പറയുകയും ചെയ്യും, 24 മണിക്കൂർ ഫോൺ കാണുകയും ചെയ്യും. എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്, ഫോൺ നോക്കാൻ പറ്റില്ല, ഫോൺ കാണാൻ പറ്റില്ല എന്ന് പറയാ, എല്ലാ സമയത്തും ഫോൺ കൊടുക്കുക. അതിലൊരു നല്ല എന്താണ്, ഫോണിൽ നല്ല കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ നോക്കില്ലേ, വാപ്പ നോക്കല്ലേ, നമ്മളൊക്കെ നോക്കല്ലേ, നിനക്കും നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ഞായറാഴ്ച രാവിലെ ഒരു 9 to 8 മുതൽ ഒരു 10 വരെ നീ നോക്കിക്കോ. അതോട് തൃപ്തിപ്പെടുമെങ്കിൽ 2 ക്ലോസായി. ഇനി അതല്ല ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ എന്തുള്ളൂ, വൈകുന്നേരം സ്കൂൾ വിട്ടൊക്കെ വന്നിട്ട് ഒരു 5 മുതൽ ഒരു 5:30 വരെ അത് നമ്മൾ അലാറം വെച്ചിട്ട് കൊടുക്കണു. 5:30 ഫോൺ അവൻ സ്വയം കൊടുന്നു തരുന്നത്. അപ്പോൾ അവൻ നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നു. അത് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ, ഫോൺ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ ഒരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ കാലത്ത് എന്താണ് ഏറ്റവും വലിയ ടീച്ചിങ് അല്ലേ അത്, അല്ലേ? ഫോൺ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ ഒരു കുട്ടിയെ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ പരിശീലനം അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ എന്താവണം, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മളൊരു പ്രീ പ്ലാൻഡ് അല്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മൾ വീടുണ്ടാക്കിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത ഒന്നാണ് എന്താണ്, വീട്ടിലിരിക്കുന്ന മുഴുവൻ സമയവും വെറുതെ ഇരിക്കുന്ന നല്ല ക്രിയേറ്റിവിറ്റിയുള്ള നല്ല ബ്രൈറ്റായ ഈ കുട്ടിനെ നമ്മൾ എന്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കും എന്നതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ സ്വയം കണ്ടെത്തുന്ന എൻഗേജ്മെൻറ്റ്സ് ആണെന്ത് ഈ വികൃതികളും ബഹളങ്ങളും എന്നൊരു പരിധിവരെ നമുക്ക് പറയാൻ പറ്റും.
1: ഇപ്പോൾ പീസ് റേഡിയോ കുടുംബാംഗങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ജമീൽ ആപ്ലിക്കേഷനിൽ കിഡ്സ് ഗാലറി എന്നൊരു ഭാഗമുണ്ട്. അതിൽ കുട്ടികളുടെ കുറേ ആക്ടിവിറ്റികൾ അവർ തന്നെ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കുട്ടികളെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ച് ജമീലിലേക്ക് അയച്ചു കൊടുത്തത് അതിൽ പബ്ലിഷ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ ഈ മദ്രസ കോഴ്സ്, അതിൽ കുട്ടികൾക്ക് ക്ലാസ് കേൾക്കാം എന്നതിനപ്പുറത്ത് കുറച്ച് ആക്ടിവിറ്റികൾ ചെയ്യാനും അത് അയച്ചു കൊടുക്കാനും, അങ്ങനെ ഫോൺ ഉപയോഗിക്കുന്ന സമയം ഇത്തരം നന്മകൾ കൂടി ലഭിക്കുന്ന അവസരം കൂടി അതിലുണ്ടാക്കാൻ പറ്റും. മറ്റൊരു തരത്തിലുള്ള സംശയമുള്ളത്, കുട്ടിക്ക് ആഗ്രഹങ്ങൾ വളരെ കൂടുതലാണ് എന്നതാണ് പ്രശ്നം. കുറേ സൗഭാഗ്യങ്ങൾ അവൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു, ജീവിതത്തിലെ പ്രയാസങ്ങൾ നേരിടുവാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നു, ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ മരണത്തെ വല്ലാതെ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. ചെറിയ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണം ആഗ്രഹിക്കുന്നത്? ഇതുപോലെ തന്നെ മറ്റൊരുമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കാകുന്ന വിധം നബിമാരുടെയും സഹാബിമാരുടെയും കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണെന്നും ക്ഷമിച്ചാൽ സ്വർഗമുണ്ടെന്നുമൊക്കെ, എന്നിട്ടും അവൻ വീണ്ടും വീണ്ടും മരണത്തെ ആഗ്രഹിക്കുന്നു. എന്തിനു മുതിർന്നവരെ അനുസരിക്കണമെന്നൊക്കെ അവൻ ചോദിക്കുന്നു, നല്ലൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു.
0: നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഈ ടെൻഷൻ അല്ലെങ്കിൽ ഈ വിഷാദം അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ ഈ മുതിർന്ന ആളുകൾക്ക് മാത്രമുള്ളൂ എന്ന് വിചാരിക്കുക. ശരിക്കും ഈ കുട്ടികൾക്ക് അത് നന്നായിട്ടുണ്ട്, നമ്മളെക്കാളും ഉണ്ടാവും. എന്തുകൊണ്ടാ വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു അപകടത്തെക്കുറിച്ച് കേട്ടാൽ നമുക്ക് ധൈര്യം നൽകുന്ന പല ചിന്തകളും നമ്മുടെ മനസ്സിൽ കടന്നു വരും, പക്ഷെ കുട്ടികൾക്കത് കടന്നു വരില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു കുട്ടിയെ പുലി പിടിച്ചൊരു വാർത്ത കണ്ടല്ലോ. കുട്ടീനെ പുലി പിടിച്ച് കുട്ടി മരിച്ചു. അപ്പോൾ ആ കുട്ടീനെ തോളിലിട്ട് കൊണ്ടുവരുന്ന ചിത്രങ്ങൾ കണ്ടിരുന്നു, പത്രത്തിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ പ്രായത്തിലെ ഒട്ടനവധി കുട്ടികൾ എന്ത് ചെയ്തു, ഈ വാർത്ത കണ്ടു. 3 കുട്ടികൾ മാനസികമായി പ്രശ്നമായത് എൻ്റെ അടുത്ത് തന്നെ കേസ് വന്നു. അപ്പോൾ എത്ര കുട്ടികളുണ്ടാവും? അപ്പോൾ ഈ ഒരു ഒറ്റപ്പെട്ടൊരു വാർത്ത ആ പ്രായത്തിലുള്ള അനവധി നിരവധി കുട്ടികളെ മാനസികമായി തകർത്ത് കളയാണ്. അപ്പോൾ അത് വളരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. ചില കുട്ടികൾ പേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യൂല, ഒന്നും മൂത്രം ഒഴിക്കാൻ പോലും കഴിയൂല. ചില കുട്ടികളെ മൂത്രം വരെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന്, ഭയം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കുട്ടികളെ നമ്മൾ തടയണം. അപ്പോൾ എന്തും ഫോണിൽ കാണുക, അവർക്ക് പേടിയുണ്ടാവും. എപ്പോഴും ആംബുലൻസ്, ICU അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ മോഡൽസൊക്കെ ഇതിൽ വരും. ശരിക്കുള്ള സർജറീൻ്റെ ലൈവ് വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾക്ക് ഏതെങ്കിലും അങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നതോടുകൂടെ എന്ത് ചെയ്യും, കുട്ടിയുടെ മാനസിക നില തെറ്റും. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളുടെ ആ പിഞ്ചു മനസ്സുകളിൽ ഭയമുണ്ടാക്കുന്ന അവസ്ഥകളെ നമ്മൾ എന്ത് ചെയ്യണം, ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയും അങ്ങനെ വല്ലതും സംഭവിച്ചാൽ തന്നെ നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യുക, ധൈര്യം നൽകാവുന്ന രൂപത്തിലുള്ള ചില ചിന്തകളെ മനസ്സിലേക്ക് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ്, ബിസ്മില്ലാഹില്ലാസ്മിസ്മലീം എന്നൊരാൾ 3 പ്രാവശ്യം രാവിലെ പറയുകയാണെങ്കിൽ എന്തില്ല, അയാൾക്ക് അന്നൊരു ഉപദ്രവവും വരൂല. അപ്പോൾ ആ കുട്ടി അങ്ങനെ വിശ്വസിക്കും, അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റുമോ, എന്നെ പുലി പിടിക്കോ, ആന പിടിക്കോ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്ന കുട്ടിയെ നമ്മൾ പറയുകയാണ്, രാവിലെ ഇത് ചെല്ലിയ മോനെ അന്നൊന്നും സംഭവിക്കൂല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു വിവരമാണ്. അതവൻ രാവിലെ ചൊല്ലും, മനസ്സിലായില്ലേ? പിന്നെ അവനും പിന്നെ അവന് പേടിണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവർക്ക് ധൈര്യം നൽകാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അള്ളാഹു നമുക്കെല്ലാം കാവലാണ്, അള്ള വിചാരിച്ച് നടക്കുള്ളൂ, നമുക്ക് ആരെന്ത് ഉപദ്രവം വിചാരിച്ചാലും അള്ള തന്നാലേ നമുക്കത് വരുള്ളൂ എന്ന വിധിവിശ്വാസത്തിൻ്റെ അവർക്കറിയുന്ന ഭാഷയിലുള്ള വിവരങ്ങൾ, ഇങ്ങനത്തതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്താൽ അങ്ങനത്തെ രംഗങ്ങളിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഭയം തോന്നുന്ന കുട്ടികൾ നമ്മൾ ചേർത്ത് പിടിക്കണം. അതായത് വാപ്പിയമ്മയൊക്കെ എന്ത് ചെയ്യുക, ഞങ്ങളെപ്പോഴും കൂടെ ഉണ്ട്, നീ ഒന്നും പേടിക്കണ്ട, ഒന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവരെ കൂടെ നിന്നിട്ട് നമുക്ക് ധൈര്യം നൽകാൻ പറ്റും. അതേപോലെ തന്നെ നല്ല കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ നല്ല ധൈര്യവും ബോധം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഗതികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ മാനസികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടും മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇത്തരം ചില കുട്ടികളൊക്കെ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ, ഈ വീട്ടിൽ ഈ വാപ്പയുമ്മയും ഫൈറ്റിലാവുന്ന വീടുകളുണ്ടാവുമല്ലോ, ഭയങ്കരമായ എപ്പോഴും കച്ചറ, എൻ്റെ ഉമ്മ കരയുക, വാപ്പ ഭയങ്കര ക്ഷോഭിച്ചു വരിക, ചിലപ്പോൾ ഉമ്മനെ മുടി പിടിച്ച് വലിക്കുക, ഭയങ്കര സീനുകൾ സൃഷ്ടിക്കുക, ഇതൊക്കെ കണ്ടാൽ ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് ചികിത്സിച്ചാൽ പോലും അവരെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഒന്ന്, ഈ അക്രമാസക്തമാകുന്ന ആളെ കുറിച്ചുള്ളൊരു ഭയം കുട്ടികളുടെ മനസ്സിലുണ്ടായിരിക്കും. പിന്നെ അവരേറ്റവും സ്നേഹിക്കുന്ന ഉമ്മയ്ക്ക് നേരെയാണിത് നടക്കുന്നത്, മനസ്സിലേ. പിന്നെ രണ്ടിലും ബഹളം വരുമ്പോൾ വീട്ടിലെ ആ സമാധാന അന്തരീക്ഷം പോകുന്നു. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ വളർന്ന കുട്ടികളിലും നമ്മൾ എന്ത് ചെയ്യും, അസാധാരണമായ അബ്നോർമലായിട്ടുള്ള പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ, ഭയങ്ങൾ കാണും. ഇപ്പം ഈ കുട്ടിയിലൊരു മരണത്തിൻ്റെ ചിന്ത എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനത്തെ ഒരു അസ്വസ്ഥമായ മനസ്സുകളിൽ നിന്ന് വരുന്ന കാര്യമാണ്. അത് ഒന്ന് പേടിയിൽ നിന്ന് മരണചിന്ത വരാൻ കാരണം, എനിക്ക് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ കാര്യത്തെ ഭയപ്പെടുമ്പോൾ അതെനിക്ക് വരാതിരിക്കാനുള്ള മാർഗം എന്താ, ഞാനില്ലാതാവുക. എപ്പോഴും വിഷമങ്ങൾ വരുന്ന ആൾക്കാർ ചിന്തിക്കണാണ്, വിഷമം വന്നാൽ ഞാൻ മരിച്ചു പോയാൽ മതിയല്ലോ. യാലിത്തനി മിത്തു കബുലഹാദ വകുന്തു നസിയ മനസിയ, ഞാൻ മരിച്ചു പോയാൽ എനിക്കിതൊന്നും അറിയണ്ടല്ലോ. അപ്പം എന്ത് ചെയ്യും, മരണത്തിലൂടെ എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ. അതേപോലെ തന്നെ മരണഭയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, മരിക്കോ എന്നുള്ള പേടി അവരുടെ മനസ്സിൽ വരും. അപ്പോൾ കുട്ടികളുടെ മനസ്സിന് ആ നിർമ്മലമായിട്ടുള്ള ആ പിഞ്ചു മനസ്സുകളിൽ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചകളെയും സാഹചര്യങ്ങളിൽ നിന്നും അവരെന്ത് ചെയ്യുക, വിട്ടു നിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, അതാണ്. പിന്നെ അവർക്ക് ആത്മധൈര്യം നൽകുന്ന ആശയങ്ങളും കഥകളുമൊക്കെ അവർക്ക് നൽകുക, അവരെ നമ്മൾ നന്നായിട്ട് ചേർത്ത് പിടിക്കുക. നമ്മളാണ് അവരുടെ ധൈര്യം, ഉപ്പണ്ടല്ലോ അടുത്ത്, ഉമ്മണ്ടല്ലോ അടുത്ത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ധൈര്യം നൽകുക. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ കുട്ടികളുടെ മാനസിക സ്ഥിതിയെ വീണ്ടെടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു.
1: മക്കൾ എന്ത് വെറുതെ കാണിച്ചാലും ഞാൻ അവരെ അടിക്കാറില്ല, ഒരു ഉമ്മയാണ് സംസാരിക്കുന്നത്, പക്ഷേ വഴക്കു പറയാറുണ്ട്. പക്ഷേ മക്കളെ അടിക്കാത്ത ഒരു സ്വഭാവത്തിൽ മാതാപിതാക്കൾക്ക് പ്രശ്നമുണ്ട്, അത് സ്വാഭാവികമായിരിക്കും. അവരുടെ അടിക്കാത്തതിന് എന്ത് ചെയ്യുന്നു, ഈ ഉമ്മയെ ചീത്ത പറയുന്ന, അടികിട്ടാത്ത കുഴപ്പമാണെന്ന് കുട്ടികളുടെ മുമ്പിൽ തന്നെ പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ ഇത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അത് ഞാൻ വീണ്ടും അവരെ അടിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമുണ്ട്. ഒരു വലിയ വലിയ വെറുതിയൊന്നുമില്ല, കുട്ടികൾ തമ്മിൽ നല്ല സ്നേഹമൊക്കെയാണ്, പക്ഷേ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന സാധാരണ വെറുതികൾ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, മാർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ തന്നെ വന്ന് സ്നേഹത്തിൽ പരിചരിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല കുട്ടികളാണ്. പക്ഷേ ഈ പ്രശ്നം കാരണത്താൽ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. കുട്ടികളെ അടിക്കുന്നതിൻ്റെ ഒരു പ്രായം ശരിക്ക് 10 വയസ്സല്ലേ, അതിൻ്റെ മുമ്പ് ഉള്ള കുട്ടികളെ അടിക്കേണ്ട സാഹചര്യം ഉണ്ടോ? കുട്ടികളെ അതിൻ്റെ താഴെയുള്ള വയസ്സുള്ള കുട്ടികളായിരിക്കും എന്നാണ് തോന്നുന്നത്.
0: നമ്മളിപ്പോൾ ഈ കുട്ടികളെ അടിക്കണത് മാത്രമല്ല, പൊതുവായിട്ടിരിക്കുക, ഇന്ന ദിമാക്കും വാമ്പാലക്കും വാറാലക്കും നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ശരീരം, അതൊക്കെ ഏറെ പരിശുദ്ധമാണ്, പവിത്രമാണ് എന്ന് നബിസ്വാസം പറയുന്നുണ്ടല്ലോ. അതിനർത്ഥം നമുക്കൊരാളെ ദ്രോഹിക്കാനോ ചീത്ത പറയാനോ, ആരാവട്ടെ, മകനോ മകളോ അയൽവാസിയോ ആരാവട്ടെ, ആർക്കും ആരെയും ഉപദ്രവിക്കാനും ദ്രോഹിക്കുവാനുമുള്ള യാതൊരു നിലക്കും അവകാശമില്ല. ഒരു കുട്ടിക്കൊരു അടി കിട്ടുമ്പോൾ അവൻ്റെ മനസ്സും വേദനിക്കും, ശരീരവും വേദനിക്കും, കാരണം അവൻ അപമാനിതനാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളെ അടിക്കാനൊന്നും ഒരു വകുപ്പില്ല. പിന്നെ ഈ 10 വയസ്സായ കുട്ടികളെ നിസ്കരിക്കണില്ലെങ്കിൽ അടിക്കാമെന്ന് പറയണ്ടല്ലോ, അത് നമസ്കാരത്തിൻ്റെ ഒരു ഗൗരവത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം നമസ്കാരമെന്ന ഒരു ശ്രേഷ്ഠമായ ഒരു കർമ്മം 10 വയസ്സായിട്ടും ശീലമാകണില്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആവട്ടെ എന്ന് പറയണുള്ളൂ. ഇന്ന് ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ഫിക്കുകളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കുട്ടിനെ നമ്മൾ അടിക്കുകയാണെങ്കിൽ അടിക്ക് ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ഹദീസ് തന്നെ വന്നിട്ടുണ്ട്, നമുക്ക് എത്ര പ്രാവശ്യം അടിക്കാം അതിൻ്റെ എണ്ണം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ദേഷ്യം ഉണ്ടാകുമ്പോൾ അടിക്കാൻ പറ്റില്ല, ഈ അടിയൊക്കെ എപ്പോഴാണ് നടക്കുന്നത്?
1: ദേഷ്യം
0: ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് അടിക്കാൻ പറ്റില്ല, അതേപോലെ മുഖത്തടിക്കാൻ പറ്റില്ല. ഏറ്റവും അധികം കുട്ടികൾക്ക് വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന മർമ്മസ്ഥാനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
1: അടിക്കാൻ
0: പറ്റില്ല. അപ്പോൾ ഈ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
1: അടിക്കാൻ പാടും,
0: അടിക്കണമെങ്കിൽ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് നമ്മളൊരു ശിക്ഷയാണ് നൽകുന്നതെങ്കിൽ അയാളെ നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടാൻ നീ അർഹനാണ് എന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോളേ എന്ത് ചെയ്യുള്ളൂ, അത് ശിക്ഷയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു നിരപരാധിയായ ഞാൻ ആക്രമിക്കപ്പെട്ടു എന്നല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കുട്ടികളെ അടിക്കുക എന്നുള്ളത് ഒരു പരിഹാരമേ അല്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഒരു അടി വീണു, അടി കിട്ടും എന്നുള്ളൊരു പേടി കുട്ടിയിൽ നിലനിൽക്കുന്നതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് എപ്പോഴെപ്പോഴും അടിക്കുമ്പോൾ എന്തില്ല, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാവില്ല. ഇതിപ്പോൾ എന്തായാലും അടി കിട്ടും എന്ന നിലക്ക് എന്ത് ചെയ്യും, അടി ഒരു വിഷയമല്ലാതായി മാറും. അപ്പോൾ നമ്മൾ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെങ്ങനെ കുട്ടികളെ, നമ്മളിപ്പോൾ ഒരു അനുസരണം ഉണ്ടാക്കാനല്ല ഇപ്പോൾ ഈ അടിക്കണത്, എങ്ങനെ അനുസരണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അനുസരണം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും നമ്മൾ തമ്മിലുള്ളൊരു സ്നേഹം, അതിന് ഭയങ്കര ശക്തിയുണ്ട്. മനസ്സിലേ, നമ്മൾ നമ്മളുടെ ഒരു സുഹൃത്തിനെ കാത്തു നിൽക്കുന്നു, അയാൾ ബാത്റൂമിൽ കയറി ഇറങ്ങുന്നത് വരെ കാത്തു നിൽക്കുന്നു, സ്കൂളിലേക്ക് പോകാൻ നമ്മളെ ബസ് നഷ്ടപ്പെട്ടിട്ടും നമ്മുടെ സമയം തെറ്റിയിട്ട് നമ്മൾ സുഹൃത്തിനെ കാത്തു നിൽക്കുന്നു, അതിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്താണ്, ഒരു സ്നേഹമാണ്. സ്നേഹത്തിന് ഭയങ്കരമായ ഇതാണ് വിലയാണ്. അപ്പോൾ ഉമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം, അത് ഉമ്മക്ക് അതിഷ്ടമല്ല, ഉമ്മക്ക് വിഷമാവും എന്നുള്ളതിനേക്കാളും വലിയൊരു ഭയമല്ല അടി കിട്ടുമെന്നുള്ള ഒരു പേടി. അപ്പോൾ ഉമ്മനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ എന്ത് ചെയ്യണം, നിന്നിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് നമുക്കിഷ്ടമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എല്ലാ ആളുകളെയും നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കണമെങ്കിൽ രണ്ട് വികാരം കൊണ്ടേ പറ്റുള്ളൂ, ഒന്ന് ഭയം, മറ്റൊന്ന് ആഗ്രഹം. അപ്പോൾ നമ്മൾ അവാർഡുകൾ പറയണം, മനസ്സിലായി, ഇന്ന സംഗതികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നു, സമ്മാനങ്ങൾ പറയണം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റ് കുറ്റങ്ങളെ കൊണ്ട് അവർക്ക് ഇന്നിന്ന നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. മനസ്സിലായി, നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇപ്പോൾ ഉദാഹരണം പറയാണ്, നമ്മൾ ഇൻഷാല്ല ക്രിസ്മസ് വെക്കേഷൻസ് വരുമ്പോൾ നമ്മളൊരു 3 ദിവസത്തെ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല കുട്ടികളാകും. എന്തെങ്കിലും ഗുരുതരമായ കേസുകൾ നിങ്ങൾ മൂന്നാളിൽ നിന്ന് ആരെന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ടൂർ ക്യാൻസലാകും. മനസ്സിലായി, നമ്മളൊരു ഓഫർ പറയാണ്, ആ ഓഫർ നേടാം. അതേമാതിരി നിനക്കൊരു ഇൻഷാല്ല ഈ 8-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ നിനക്കൊരു സൈക്കിൾ ഞാൻ വാങ്ങിത്തരും, 8-ാം ക്ലാസ്സിലൊരു വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് വാങ്ങാം. പക്ഷെ എന്തു വേണം, വളരെ കറക്റ്റായിട്ട് സുബൈ മിസ്സാവരുത്, സുബൈക്ക് നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം, സമയത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ നീ പള്ളിയിൽ പോകണം, ഒരു ടാർജറ്റ് പറയുന്നു. അതിനു വേണ്ടിയല്ല, അപ്പോൾ നമ്മളൊരു അവാർഡുകൾ പറയുമ്പോൾ എന്തു ചെയ്യും, അവരതിനു വേണ്ടി ചെയ്യും. അപ്പോൾ അവരെ നമ്മളെ ശീലിപ്പിക്കാൻ പറ്റും. ഇങ്ങനെയൊന്നും അല്ലാതെ ഓരോ കുട്ടിനെ കൂടെ നമ്മൾ ഇന്ന് ജോലികൾ ചെയ്യിപ്പിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടി വീട്ടിലെ ജോലി ചെയ്യുന്നതിനാണ്, നിർബന്ധത്തിന് വഴങ്ങിയിട്ട്. ഒരാൺകുട്ടി കടയിലേക്ക് ഓടുന്നത് എന്തിനാണ്, നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്. ഈ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു കുട്ടി അതിൻ്റെ ഗുണമോ ദോഷമോ മനസ്സിലാക്കി ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം, ഒരു മനുഷ്യ പേക്ക് പപ്പടം വാങ്ങിക്കൊണ്ട് പോവാ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഈ പീടിയിൽ പോകാനേ നേരമുള്ളൂ എന്നല്ലേ പറയാം. അപ്പോൾ നീ എന്നാ ഇതിൽ 12 രൂപ ഉണ്ട്, 10 രൂപക്ക് ഒരു പേക്ക് പപ്പടം വാങ്ങ്, 2 രൂപക്ക് ഒരു മിഠായി വാങ്ങിക്കോ എന്ന് പറഞ്ഞാലോ, ആ പോക്കിൻ്റെ സ്പീഡൊക്കെ നിങ്ങൾ രണ്ടും പപ്പടം വാങ്ങാൻ വേണ്ടി പോവാണ്. പക്ഷേ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമല്ലേ. ഒന്ന്, അവൻ അവൻ്റെ ആവശ്യകത മനസ്സിലാക്കി പോവല്ല, ഉമ്മ പറഞ്ഞതിന് നിർബന്ധിതമായി പോവുകയാണ്. മറ്റതെന്താണ്, ഒരു മിഠായി കിട്ടുമെന്നുള്ള സങ്കല്പത്തിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യും, ആക്റ്റീവായിരിക്കും, താല്പര്യം ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യണം, നമ്മൾ ഈ രൂപത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാക്കി അവരെ നമ്മൾ ശീലിപ്പിച്ചു കൊണ്ടുവരണം. നിനക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും, ഇന്ന തരും, ഇന്ന സമ്മാനം തരും എന്ന് പറയുക. എനിക്ക് കാണിച്ചിട്ടോ പരീക്ഷയ്ക്ക് ഞാൻ മാർക്ക് കുറഞ്ഞുകൊണ്ട് വാ, ആ പേപ്പറായിട്ട് നീണ്ട് വരുമുണ്ടു എന്ന് പറയുന്നതിനേക്കാളും എത്ര നന്നാവും. എന്താണ്, ഒരു പേടിയിലല്ലേ അത് ചെയ്യണത്. ആ സമയത്ത് എന്ത് ചെയ്യും, നല്ല മാർക്ക് കിട്ടിയാൽ ഉമ്മ എനിക്ക് സമ്മാനം തരും എന്ന് വിചാരിക്കണവും തമ്മിൽ എന്തുണ്ട്, എന്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒന്ന് ചിന്തിച്ചും ആലോചിച്ചും പെരുമാറിയാൽ സ്വാഭാവികമായി കുട്ടികളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
1: നമ്മുടെ ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മിൽ നിന്നൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു വതാല നല്ല വഴിക്ക് നടത്തുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ അദാബന്നാർ വ സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.
2: മാഷാല്ലാ, ധാരാളം കാര്യങ്ങൾ ഇന്ന് നമ്മൾ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് കുടുംബ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സ്നേഹക്കുട്ടിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO ഹാരിസ് മലവി, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
3: ഇന്നത്തെ വൈബ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ബാസിൽ കുന്നംപൊളിയോടൊപ്പം ഞാൻ ഹനീഫ കണ്ടൂർ. ഇൻഷാല്ലാ മറ്റൊരു ദിവസം വീണ്ടും നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ഫാദറും മദറും കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അങ്ങനെ ഇവരുടെ കൂടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു, അവൾ അത് ചെയ്തു ഇത് ചെയ്തു, അവൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാണ്ടിരുന്നു. ഇങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ കുറച്ച് അപ്പുറത്തെ മുറിയിലിരുന്നു. ഇവര് രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണം എന്ന് ചോദിച്ചു.
1: കുട്ടിന്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്,
2: ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ശരിക്കും. അതിന്റെ ഉത്തരം അവര് കല്യാണം കഴിച്ചത് മുതൽ ആ ഉത്തരം പറയേണ്ടിയിരുന്നു. അന്നു മുതൽ സൽസ്വഭാവികളായി മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല കുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം, ഇത് ആ കുട്ടിയുടെ ഒരു കാരണമാണ്. അങ്ങനെയാണുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഷണ്ട കൂടൽ, പിന്നെ ഉപ്പയും ഉമ്മയും ഷണ്ട കൂടൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും എന്ത് ചെയ്യും, പ്രതികൂലമായി ബാധിക്കും. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പിന്നെ പല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും.
1: അതെ. ഈ ഇപ്പോൾ അത് മാത്രമല്ല, ഉപ്പയെക്കുറിച്ച് ഉമ്മയുടെ സംസാരം, ഉമ്മയെക്കുറിച്ച് ഉപ്പയുടെ സംസാരം, അത് ചീത്ത പറയുക അല്ലെങ്കിൽ കലഹം കൂടുക എന്നതിനപ്പുറത്ത്, ഇപ്പോൾ ചില ഉമ്മമാരെങ്കിലും ശ്രദ്ധിക്കാത്ത ഒരു പോയിന്റ്, ഉപ്പയുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയാം. ഇപ്പോൾ ചില ആളുകളുടെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാനൊക്കെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്തെ എൻ്റെ തറവാടൊക്കെ നരകയായിരുന്നു, നമ്മളെ തറവാട് നരകയായിരുന്നു. പിന്നെ ഉപ്പയുടെ സഹോദരിമാരെക്കുറിച്ച്, കാരണം ഉമ്മയുടെ നാത്തൂന്മാരാണല്ലോ അവർ, അവരെ പറ്റി പറയും. ഓലൊക്കെ പിന്നെ ഓലൊക്കെ ഇപ്പോഴല്ല എങ്ങനെ ആയത്, പണ്ട് എന്തായിരുന്നു ഓല്, ഇങ്ങോട്ട് ഓലെ പറ്റി മോശമായൊരു വാക്ക്, നമ്മൾ ഇങ്ങനെ കുറേ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകൾ പോലും ഉപയോഗിച്ച് നാത്തൂനെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് മകളുടെ മനസ്സിലെന്താ മനസ്സിലാവുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ നരകായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ ഒരു പെങ്ങളുണ്ടാവും, ഓള് ഇന്നതായിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്.
2: ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഉമ്മ ഉപ്പയെയും ഉപ്പയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറയുകയും ഉപ്പ ഉമ്മയുടെ കുടുംബക്കാരെയും ഉമ്മയെയും പുകഴ്ത്തി പറയുക എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ത്യാഗത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയുമ്പോൾ അവർ അംഗീകരിക്കില്ല. അതപ്പോൾ എന്താ ചെയ്തത് എടുത്തു പറയാം. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ത്യാഗിയാണ് എന്നുള്ളിടത്തേക്ക് എന്ത് ചെയ്യും എത്തും. ഈ ത്യാഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ കുട്ടികൾക്കത് ബോധ്യപ്പെടും. പണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മാനസികാവസ്ഥ അത് വേറെ ലെവലായിരിക്കും.
1: ഇപ്പോൾ ഉപ്പക്കും ഉമ്മക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. ഒരു കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ സൂക്ഷിച്ചെടുത്തു അങ്ങനെയല്ല, അത് പറയാം. പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല പറയേണ്ടത്, അത് പിന്നെ സ്വകാര്യമായി റൂമിൽ ഒറ്റക്കാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുകയാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, കുട്ടികളില്ല, അപ്പോൾ ആ സമയത്ത് പറയാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അതിനുവേണ്ടി മാത്രമായി ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കേട്ടു, ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന ഉടനെ അത് പറയണമെന്ന് നിർബന്ധമല്ല. അതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ പറയണത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിൽ ഒരു മിസ്റ്റേക്കാണ് പറയണത്. ഒരാളെ ഇപ്പോൾ നമ്മളെ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഒരാൾ തിരുത്തി, അതേ മിസ്റ്റേക്ക് തന്നെ അയാൾ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളോട് സ്വകാര്യമായി തിരുത്തി, നമുക്കത് തിരുത്തണമെന്ന് തോന്നുക എപ്പോഴാണ്?
2: സ്വകാര്യമായി
1: മറ്റേ നമുക്കത് ന്യായീകരിക്കണം എന്നാണ് തോന്നുക, അതങ്ങനെയല്ല ഇതിങ്ങനെയാണ്, അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ട.
2: തെറ്റ് പരസ്യമായി പറയുമ്പോൾ അപമാനിക്കുകയും തെറ്റ് രഹസ്യമായി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ആദരവ് എന്നുള്ളത് നമ്മൾ പകുത്തെടുത്താൽ മതി. ചില ആളുകൾ കലാകാലം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോകുന്നതിന് കാരണം എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതാണ് എനിക്ക് പ്രശ്നം. പറഞ്ഞത് കാര്യമാണ്, ഞാൻ തിരുത്തേണ്ടതാണ്. പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ശരിയായില്ല.
1: ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിവാഹത്തോട് എതിർപ്പുണ്ടാകും, താല്പര്യക്കുറവുണ്ടാകും എന്നത് മാത്രമല്ല ശരിക്ക് പ്രശ്നം. ഇത്തരം കുട്ടികളെ ഇപ്പോൾ നമ്മളൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യണം, ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യണം, അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഡള്ളാവുന്ന, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഡിപ്രഷൻ വരുന്ന, മാനസികമായൊരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്ന, ഒരു പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അങ്ങനെ പലതും, അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്ന, ഒരു സാധാരണ നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇനി അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഒരു ഒരു പ്രണയത്തിലേക്കോ ഒക്കെ പോകുന്ന കുട്ടികൾ, അവരും തന്നെ ഒരു പക്ഷേ വീട്ടിൽ ഇത് പറയാനും കേൾക്കാനും ആളുകളില്ല, അപ്പോൾ പിന്നെ പറയാനും കേൾക്കാനൊക്കെ പറ്റിയ ആളുകളുടെ അടുത്തേക്ക് വേറെ പോകുക എന്ന കണ്ടീഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈയൊരു പോയിൻ്റ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതിൻ്റെ കാരണം ബാപ്പിയമ്മയാണ് എന്ന പോയിന്റിൽ മാത്രം ഒതുങ്ങണില്ല, കുട്ടികളുടെ മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും ഈയൊരു വീട്ടിലുള്ള കലഹങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ധാരാളം കാരണങ്ങൾ, ഇതിലെ ഒരു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹമൊന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു തലമുറ കുറേ അധികം ആളുകൾ ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഇപ്പം ഉണ്ട്. അവർക്ക് വിവാഹത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല.
2: വിവാഹം വൈകുക എന്നുള്ളതിൽ സാങ്കത്യമുണ്ടോ എന്നൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, വൈകുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തും കുട്ടികൾ പഠിക്കായിരിക്കും, നേരത്തെ ആവുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോഴേക്കിനും ഒന്നോ രണ്ടോ കുട്ടികൾ വരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. അതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി. ഇപ്പോൾ വിവാഹം വൈകുന്നത് ഇപ്പോഴറിയില്ല, മറിച്ച് ഇവരെ റിട്ടയർഡ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവരെ കുട്ടികളെ സ്കൂൾ ബാഗും തൂക്കി പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, എത്തും. ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ആളുകൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായി ആ ഒക്കേഷനിൽ എന്താ പരിഹാരം എന്ന് വെച്ചാൽ അതിലേക്ക് പോകാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണില്ല, ആളുകളെ ചിന്തിക്കണില്ല.
1: അതെ, ഇപ്പോൾ അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി നോക്കുമ്പോൾ വിവാഹം നേരത്തെ ആവണമാണ് നല്ലത്. അതിപ്പോൾ അതാണല്ലോ പൈലെ പോയിന്റ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് പേരക്കുട്ടികളെ കൽപ്പിച്ചിരുന്നാൽ മതി, വരുമാനമൊക്കെ മക്കൾ കൊണ്ടുവന്നോളൂ എന്നുള്ള ആ ഒരു ഗുണയിലുണ്ട്. ഇനി പിന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിലും അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അത് നേരത്തെയാണ്, വളരെ വൈകിയല്ല. ആദ്യ സമയത്തൊക്കെ അത്തരം ശാരീരികമായ താല്പര്യങ്ങളൊക്കെ അടക്കി വെക്കേണ്ട പ്രയാസമുള്ള സമയത്ത് അത് വിവാഹത്തിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതന്നെ സാമൂഹികമായി നോക്കുമ്പോഴും വിവാഹം നേരത്തെ ആവണം.
2: പഠനത്തിന്റെ കാര്യത്തിലും ഈ ജോലിയിൽ ഈ പ്രസവ ലീവ് കിട്ടുന്നത് പോലെ എന്ത് ചെയ്യും, പഠനത്തിന്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ട്. പ്രൈവറ്റായി പഠിക്കുക, പഠനം കഴിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ പഠിക്കലും വൈവാഹിക ജീവിതം ഒപ്പം കൊണ്ടുപോകുക എന്നുള്ളാലേ അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടാവും. ഇത് ആലോചിക്കാതെ നേരെ എന്താണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഈ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ ഭാര്യ ഒരു ഭർത്താവ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ എന്ത് ചെയ്യുക, നേരത്തെ വിവാഹം കഴിക്കുക, വയസ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞതാവാൻ, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആവാൻ സാധ്യതയില്ല. അപ്പോൾ അതിന് ടൈമിംഗ് ക്ലിയർ ആകുമ്പോൾ എല്ലാ കാര്യവും റെഡിയാവുമല്ലോ. ഏത് കാര്യത്തിനും ടൈമിംഗ് ക്ലിയർ ആകണമെന്നില്ല, ആ ടൈം കടന്നു പോയാൽ പിന്നെ ആ കാര്യം ബുദ്ധിമുട്ടായി മാറാൻ സാധ്യത ഉണ്ട്.
1: അതെ, ഇന്നിപ്പോൾ ക്യാമ്പസിലെ പ്രശ്നങ്ങളെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യുന്നു, സമൂഹത്തിലുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഒരു ഒരു യഥാർത്ഥ സൊല്യൂഷൻ എല്ലാവരും സമയത്തിന് നേരത്തെ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെ മാത്രം ഇത്തരം ലൈംഗികമായ താല്പര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു നിർദ്ദേശം, അത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഒരു പരിധി വരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് ഒട്ടി നിൽക്കാനുള്ള ഒരവസരം അവിടെ ഉണ്ട്.
2: ഈ മാതാപിതാക്കളെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അവര് കുട്ടിക്കായിട്ടില്ല, പക്വത ആയിട്ടില്ല, അവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കും, അവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും, അവൻ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രീമെരിറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി ആ സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷനിലേക്ക് വരാതെ വീണ്ടും എന്താണ് ആയിട്ടില്ല, എപ്പോഴാകും, ഇങ്ങനെ കാത്തിരുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും, അവനെ പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോഴും അവന് ആ പക്വത എന്തിയിട്ടുണ്ടാവില്ല, അവൾക്ക് ആ പക്വത മാറിയിട്ടുണ്ടാവില്ല. പക്വത വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഒരു പിന്നെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം, അപ്പോഴാണ് ആ കാര്യത്തിൽ പക്വത വരിക. അതിലേക്ക് എത്തിപ്പെടാതെ പക്വത വരണമെന്ന് ആഗ്രഹിക്കണത് നാദിനു വേണ്ടി എന്തെങ്കിലും ചെയ്യോ അതോട്ടില്ലേനു, അങ്ങനത്തെ ഒരവസ്ഥയിൽ പ്രതിസന്ധിയിൽ പോകുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യുവാക്കളിലുണ്ട്. അതുകൂടി മാതാപിതാക്കൾ തിരിച്ചറിയണം.
1: യെസ്, ഇന്നത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനം, മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി, മാതൃകാ ദമ്പതികളായി കാണിച്ചു കൊടുക്കാനാണ്. ഇനി അവർക്ക് വലിയ മാതൃകകളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു പ്രശ്നമാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം ഒരിക്കലും തന്നെ മക്കൾ, ഇനിയിപ്പോൾ ഉമ്മി വാപ്പയൊക്കെ കച്ചറയാണ്, എൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിക്കാരം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊന്നും ഇതിൽ അർത്ഥമല്ല, അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിതം പോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല.
2: അതല്ല ജീവിതം എന്ന് കാണിച്ചു കൊടുക്കുമാണ്. കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്, നിങ്ങളിങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പെൺകുട്ടികളും ആൺകുട്ടികളും,
1: യെസ്, കുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം അതിന് പിന്നെ പഠനമാണ് ജോലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ സമ്മതിക്കൂല. അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ ഒരു കാരണം, നിങ്ങളമ്മിൽ കച്ചറയല്ലേ എന്നതൊരു കാരണമായി പറയുന്നതും ആവാം. അത് പിന്നെ ഈ കുട്ടി പറഞ്ഞതിനെ പറ്റി ഞാൻ പറയല്ല, പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മുടെ വിവാഹം വൈകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. വിവാഹം എപ്പോഴും നേരത്തെ ആവലാണ് നല്ലത്. എന്നാൽ ഏതൊരു ദമ്പതികളും, അതിപ്പോൾ ഉപ്പിമീന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ദമ്പതികളാണെങ്കിലും അവരൊരിക്കലും വിവാഹം എന്നതൊരു പ്രയാസകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരു അവിവാഹിതർക്കും നൽകാതിരിക്കാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ നിരന്തരമായി ഡെയിലി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 100 കണക്കിന് റീലുകൾ ഈ വിഷയത്തിലുള്ളത് കുട്ടികൾ കാണുകയാണ്. എന്താ, കല്യാണം കഴിച്ചാൽ പ്രശ്നമാണ്, ഭർത്തൃ വീട്ടിൽ പ്രയാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടങ്ങൾ നടക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്, ഇങ്ങനെ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിഞ്ഞവരും തന്നെ അതിൻ്റെ പോസിറ്റീവായ നന്മയുടെ നല്ല വശങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്തൊരു പരിധിയുണ്ട്. അത് വ്യക്തി ജീവിതവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലെ സ്വകാര്യതകൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് പ്രശ്നമുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാവുന്ന നല്ല ഭാഗങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
3: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജർ 36 മുതൽ 38 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ൽ ഖുർആൻ സൂറ അൽ ഹിജറിലെ 32 വരെയുള്ള ആയത്തുകളാണ് നാം മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇൻഷാല്ലാ 33, 34, 35 രണ്ട് മൂന്ന് ചെറിയ ആയത്തുകളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ശ്രോതാക്കൾ കൂടെ പാരായണം ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ഭാഗം എടുക്കാം.

0: ഇൻഷാല്ല സൂറത്തുൽ ഹിജ്റിലെ 35 വരെയുള്ള ആയത്തുകൾ നാം ഇതുവരെ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇന്ന് 33, 34, 35 ചെറിയ 2-3 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയത്. അള്ളാഹു നമ്മിൽ നിന്നും നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ ഹർഫിനും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 36 മുതൽ 38 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ഫാഷൻ ഡിസൈനിംഗ് പഠിക്കാം, അപേക്ഷ 12 വൈകിട്ട് 5 വരെ. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ സ്ഥാപനങ്ങളിലെ 2 വർഷത്തെ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി പ്രോഗ്രാമിന് അപേക്ഷിക്കാവുന്നതാണ്. 10-ാം ക്ലാസ് വിജയമാണ് യോഗ്യത. പ്രായപരിധിയില്ല. 10-ാം ക്ലാസ്സിൽ വിവിധ വിഷയങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് പോയിന്റുകൾ പരിഗണിച്ചാണ് പ്രവേശനം നൽകുന്നത്. polyadmission.org എന്ന വെബ്സൈറ്റ് വഴി 12 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാവുന്നതാണ്. 13 കരട് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. 17 അന്തിമ റാങ്ക് പട്ടികയും അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 18 മുതൽ 22 വരെ പ്രവേശനം നേടണം. 31 ക്ലാസ് ആരംഭിക്കും. സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് സ്പോട്ട് അഡ്മിഷൻ. സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും അപേക്ഷിക്കാൻ വെബ്സൈറ്റിൽ പ്രത്യേകം ലിങ്കുകളുണ്ട്. ഒന്നിലധികം സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ, പ്രസവാനന്തര മാനസികാരോഗ്യം. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ സജ്ന പെരിന്തൽമണ്ണ. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: പ്രസവാനന്തര മാനസികാരോഗ്യം, എഴുത്ത് ഡോക്ടർ സജ്ന പെരിന്തൽമണ്ണ. ഒരു കുഞ്ഞിന്റെ ജനനം ഒരു കുടുംബത്തിന് സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും പുതിയ തുടക്കമാണ്. എന്നാൽ ഈ സന്തോഷത്തിനിടയിലും പല സ്ത്രീകളും പറയാൻ മടിക്കുന്ന മാനസിക പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്, അത് നിനക്ക് ക്ഷീണം കൊണ്ട് തോന്നുന്നതാകാം എന്നൊക്കെ പറഞ്ഞ് അതിനെ വീട്ടുകാർ അവഗണിക്കുന്നതായും കാണാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ഇത് ചികിത്സ ആവശ്യമായ ഒരു മാനസിക പ്രശ്നമാകാം. പ്രസവാനന്തര മാനസികാരോഗ്യം എന്താണ്, അതിലുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സാരീതികൾ എന്നിവ നമുക്ക് മനസ്സിലാക്കാം. പ്രസവാനന്തര മാനസികാരോഗ്യം. ഗർഭകാലത്തും പ്രസവശേഷവും സ്ത്രീയുടെ ശരീരത്തിലും മനസ്സിലും വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. ഹോർമോണുകളുടെ വ്യതിയാനം, ഉറക്കക്കുറവ്, കുഞ്ഞിന്റെ പരിചരണത്തിന്റെ ഉത്തരവാദിത്വം, പുതിയ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള അവളുടെ ബുദ്ധിമുട്ട് എന്നിവയെല്ലാം മാനസികാരോഗ്യത്തെ സ്വാധീനിക്കുന്നു. എല്ലാ മാനസിക മാറ്റങ്ങളും രോഗമല്ല, എന്നാൽ അവ ദൈനംദിന ജീവിതത്തെയും കുഞ്ഞിന്റെ പരിചരണത്തെയും കുടുംബജീവിതത്തെയും ബാധിക്കുന്ന രീതിയിൽ തുടരുകയാണെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. പ്രസവാനന്തര മാനസികാവസ്ഥയുടെ 3 ഘട്ടങ്ങൾ. പ്രസവാനന്തര മനോവിഷമം, പോസ്റ്റ് പാർട്ടം ബ്ലൂസ്, ഏറ്റവും സാധാരണയായി കാണുന്ന അവസ്ഥ. ഏകദേശം 70-80% സ്ത്രീകൾക്കും ഇതനുഭവപ്പെടാം. പ്രസവശേഷം 2-3 ദിവസത്തിനുള്ളിൽ ആരംഭിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ മാറും. ലക്ഷണങ്ങൾ: ചെറിയ കാര്യങ്ങൾക്ക് കരച്ചിൽ, മാനസിക ചാഞ്ചാട്ടം, ഉത്കണ്ഠ, ക്ഷീണം, ഉറക്കക്കുറവ്, ഒന്നിലും ഒരു താൽപ്പര്യമില്ലായ്മ. ഈ അവസ്ഥയിൽ സാധാരണ പ്രത്യേക ചികിത്സ ആവശ്യമില്ല. ഇത് ലഘുവായതും താൽക്കാലികമായതും മാത്രമുണ്ടാകുന്നതുമാണ്. സ്വയം തരണം ചെയ്തും മാറ്റിയെടുക്കാം. കുടുംബത്തിന്റെ പിന്തുണയും വിശ്രമവും മതിയാകും. പ്രസവാനന്തര മാനസിക വിഭ്രാന്തി, പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്, ഇത് വളരെ അപൂർവമാണെങ്കിലും അടിയന്തര ചികിത്സ ആവശ്യമായ അവസ്ഥയാണ്. ലക്ഷണങ്ങൾ: യഥാർത്ഥ ബോധം നഷ്ടപ്പെടുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയോ കാര്യങ്ങൾ കാണുകയോ ചെയ്യുക, തെറ്റായ പല വിശ്വാസങ്ങൾ, കടുത്ത ആശയക്കുഴപ്പം, അസാധാരണമായ പെരുമാറ്റം, സ്വന്തത്തിനും കുഞ്ഞിനും അപകടം വരുത്താനുള്ള സാധ്യത. ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായ ലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തര ചികിത്സ ആവശ്യമാണ്. പ്രസവാനന്തര വിഷാദം, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവശേഷം ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം ഇത് തുടങ്ങാം. ചികിത്സ ആവശ്യമായ ഒരു അവസ്ഥയാണിത്. ലക്ഷണങ്ങൾ: 2 ആഴ്ചയിലധികം നീണ്ടുനിൽക്കുന്ന വിഷാദം, ഒന്നിലും സന്തോഷം തോന്നാതിരിക്കുക, ആത്മവിശ്വാസക്കുറവ്, വിശപ്പിലും ഉറക്കത്തിലും മാറ്റം, മുമ്പ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ താൽപ്പര്യം നഷ്ടപ്പെടുക, ഞാൻ നല്ല ഉമ്മയല്ല എന്നൊരു കുറ്റബോധം, കുഞ്ഞിനോട് അടുപ്പം തോന്നാതിരിക്കുക, ശ്രദ്ധക്കുറവ്,

0: അമിതമായ ഉത്കണ്ഠ. ഇത് ചികിത്സ ആവശ്യമായ അവസ്ഥയായതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ ഉറപ്പായും തേടണം. പ്രസവാനന്തര വിഷാദ കാരണങ്ങൾ. പ്രസവശേഷം ശരീരത്തിലെ ചില ഹോർമോണുകളുടെ പെട്ടെന്നുള്ള വ്യതിയാനം, ഉറക്കക്കുറവും അമിതമായ ക്ഷീണവും, ആദ്യമായി ഉമ്മയാകുന്നതിൻ്റെ മാനസിക സമ്മർദ്ദം, സാമ്പത്തികമോ ദാമ്പത്യ ബന്ധത്തിലുള്ളതോ ആയ പ്രശ്നങ്ങൾ, കുടുംബ പിന്തുണയുടെ അഭാവം, മുമ്പ് വിഷാദരോഗമോ ഉത്കണ്ഠയോ ഉണ്ടായിരുന്നവർ, ഗർഭകാലത്തെ സങ്കീർണതകൾ, കഠിനമായ പ്രസവം അല്ലെങ്കിൽ ആഘാതകരമായ പ്രസവാനുഭവം തുടങ്ങിയവ വൈകാരികവും ശാരീരികവുമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. മാസം തികയാതെയുള്ള പ്രസവം അല്ലെങ്കിൽ മെഡിക്കൽ അവസ്ഥകൾ പോലുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യപ്രശ്നങ്ങളും പ്രസവാനന്തര കാലഘട്ടത്തിൽ ഉത്കണ്ഠയും വൈകാരിക സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നു. പ്രതിരോധ മാർഗങ്ങളും ചികിത്സാരീതികളും. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് ഓരോ 7 മുതൽ 10 വരെ സ്ത്രീകളിൽ ഒരാൾക്ക് പ്രസവാനന്തര വിഷാദം അനുഭവപ്പെടുന്നു. ഇന്ത്യയിലെ വിവിധ പഠനങ്ങൾ പ്രകാരം ഏകദേശം 15 മുതൽ 22% വരെ സ്ത്രീകൾ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. എന്നാൽ സമയബന്ധിതമായ തിരിച്ചറിവും ചികിത്സയും ലഭിച്ചാൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും പൂർണ്ണമായും സുഖം പ്രാപിക്കാനാകും. പ്രതിരോധ മാർഗങ്ങൾ. വിഷാദം എല്ലാ സാഹചര്യങ്ങളിലും പൂർണ്ണമായും തടയാൻ കഴിയണമെന്നില്ല. എന്നാൽ അതിൻ്റെ സാധ്യത കുറയ്ക്കാൻ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഗർഭകാലം മുതൽ തന്നെ അവളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകണം. ഗർഭിണിയാകുമ്പോൾ അനാവശ്യമായ തർക്കങ്ങളിലും സംസാരങ്ങളിലും ഇടപെടാതിരിക്കുക. കുടുംബാംഗങ്ങളുടെയും ഭർത്താവിൻ്റെയും പിന്തുണ അവൾക്ക് ആത്മവിശ്വാസവും മാനസിക സുരക്ഷിതത്വവും നൽകുന്നു. ആവശ്യത്തിന് ഉറക്കവും വിശ്രമവും ഉറപ്പാക്കണം. പോഷകസമൃദ്ധമായ സമീകൃതാഹാരം, ആവശ്യത്തിന് വെള്ളം കുടിക്കൽ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലഘുവായ വ്യായാമം, നടത്തം എന്നിവ ശീലമാക്കുന്നത് ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്താൻ ഏറെ സഹായിക്കും. മനസ്സിലെ വിഷമങ്ങൾ തുറന്നു പറയാൻ മടിക്കാതിരിക്കുക. സ്വന്തം വികാരങ്ങളും ആശങ്കകളും വിശ്വസിക്കുന്നവരുമായി തുറന്നു പങ്കുവയ്ക്കാം. പ്രസവാനന്തര വിഷാദം ഒരു സ്ത്രീയുടെ ബലഹീനതയല്ല, ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യപ്രശ്നം തന്നെയാണ്. നേരത്തെ ചികിത്സ ആരംഭിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. ലഘുവായ വിഷാദത്തിൽ കൗൺസിലിംഗും കുടുംബത്തിൻ്റെ പിന്തുണയും മതിയാകും. ചികിത്സയിൽ ഓരോ വ്യക്തിയുടെയും വിഷാദരോഗത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് മാറ്റം വരാം. ചില പ്രത്യേക തെറാപ്പികളും മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കുകയുമാവാം. പ്രസവാനന്തര കാലഘട്ടത്തിൽ മാനസികാരോഗ്യത്തിന് വലിയ പങ്കുണ്ട്. ശരിയായ ജീവിതശൈലി, സമയബന്ധിതമായ ചികിത്സ, ആവശ്യമായ വൈദ്യപരിചരണം, കുടുംബത്തിൻ്റെ പിന്തുണ എന്നിവയിലൂടെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. ആവശ്യഘട്ടങ്ങളിൽ ചികിത്സ സ്വീകരിക്കുന്നതോടൊപ്പം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണവുമായി മനസ്സിനെ ശാന്തമാക്കാനും ശ്രമിക്കണം. എല്ലാ പ്രയാസങ്ങളും താൽക്കാലികമാണെന്നും ക്ഷമയോടെ അവയെ നേരിടണമെന്നും എല്ലാ പ്രയാസങ്ങൾക്കും ശേഷം ആശ്വാസമുണ്ടാകുമെന്നും ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ശ്രദ്ധിക്കുക, അള്ളാഹുവെപ്പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായിത്തീരുന്നത്. വിശുദ്ധ ഖുർആൻ അധ്യായം 13:28. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. വിശുദ്ധ ഖുർആൻ അധ്യായം 94:5-6. ഓരോ പുതിയ മാതാവിനും കരുതലും കരുണയും പിന്തുണയും നമുക്ക് നൽകാം. ആരോഗ്യമുള്ള മാതാവാണ് ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെയും സന്തുഷ്ട കുടുംബത്തിൻ്റെയും അടിത്തറ.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, പ്രസവാനന്തര മാനസികാരോഗ്യം. രചന നിർവഹിച്ചത് ഡോക്ടർ സജന പെരിന്തൽമണ്ണ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ. ഈ ശീർഷകവുമായി ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബൂബക്കർ സലഫി.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന വിഷയത്തിൽ നമ്മൾ അവസാനമായി പറഞ്ഞത് സൂഫികളെപ്പറ്റിയായിരുന്നു. അഥവാ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഹദീസിലുള്ളത്. അദ്ദേഹത്തിന് ശേഷമാണ് ഫിത്ന വരിക. അപ്പോൾ ഈ ഫിത്നകൾ പല രൂപത്തിലുണ്ട്. അതിലൊന്നാണ് ശുബഹാത്തിൻ്റെ ഫിത്നകൾ. അപ്പോൾ ഒരുപാട് കക്ഷികൾ രംഗത്ത് വരും, ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന, അങ്ങനെ നരകത്തിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒട്ടേറെ കക്ഷികളുണ്ടാകും. അത് നബി തിരുമേനിയുടെ കാലത്തോ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്തോ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തോ ഉണ്ടാവുകയില്ല. പിന്നെ അബദ്ധ ആദർശങ്ങളും കക്ഷികളൊക്കെ പിന്നെ ശേഷമാണ് ഉടലെടുക്കുക. അതാണ് ആ ഹദീസിൽ വന്നത്. അനേകം രേഖകളിലുള്ളതുപോലെ ഹുദൈഫയുടെ ഈ ഹദീസിലും അടങ്ങിയത് ആ കാര്യം തന്നെയാണ്. അപ്പോൾ ചില കക്ഷികളെപ്പറ്റി വളരെ ചുരുക്കി പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഷിയാക്കളെപ്പറ്റി പറഞ്ഞു, അതുപോലെ സൂഫികളെപ്പറ്റി അല്പവും. എന്നാൽ ഇന്ന് ഉള്ള സൂഫികൾ പറയാറുണ്ട് പൂർവികരുടെ കാലഘട്ടത്തിൽ അവരുണ്ടായിരുന്നു, ഞങ്ങൾ ആ വഴിയാണ് പിന്തുടരുന്നത്. വാസ്തവത്തിൽ വലിയ അപരാധമാണ് അവർ പറയുന്നത്. ഇന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന ആ സൂഫിയത്ത് അത് പഴയ കാലത്തുണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയുണ്ടെങ്കിൽ സഹാബികളൊക്കെ സൂഫികൾ എന്നാൽ അറിയപ്പെടുമല്ലോ. അപ്പം അത് ഉണ്ടായിട്ടില്ല, അത് ശേഷം. പിന്നെ അവർ പറയാറുള്ളത് നാല് മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ അവരെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്, അതും കളവാണ്. ഇമാം മാലിക്കിൻ്റെ വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അദ്ദേഹം അവരെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അതുപോലെ ഇമാം ഷാഫി അദ്ദേഹവും അവരെപ്പറ്റി വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, നന്നാക്കിയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഇമാം ഷാഫിൻ്റെ ഒരു വാചകം കൂടി, അദ്ദേഹം പറഞ്ഞു, സുഹൈബ്തു സൂഫിയ ഫമൻ തഫഅതു മിൻഹും ഇല്ലാവി കലിമത്തൈൻ. ഞാൻ സൂഫികളെ കൂടെ കൂടി, പക്ഷെ അവരടുത്തുനിന്ന് എനിക്കൊരു ഉപകാരവും കിട്ടിയിട്ടില്ല. ആകെ രണ്ട് കലിമത്ത് മാത്രമേ എനിക്കൊരു എടുത്തു പറയാവുന്നുള്ളൂ അവരടുത്ത്. അതെന്താണ്? സമയത്തും യക്കൂലുനാൽ വക്തു സൈഫുൻ. അവർ പറയുന്നത് ഞാൻ കേട്ടു, സമയം അത് വാളാണ്. ഫൈൻ കഥാഴ്ത്തഹു, നീ അതിനെ കൊന്നുകളഞ്ഞാൽ, മുറിച്ചു കളഞ്ഞാൽ, ഇനി ഇല്ല അല്ലെങ്കിൽ കത്താക്കാതെ നിന്നെ മുറിച്ചു കളയും എന്നവർ സമയത്തെപ്പറ്റി, സമയം ഉപയോഗിക്കുന്നതിനെപ്പറ്റിയൊക്കെ പറയാറുണ്ട്. അപ്പം അത് നല്ല നിലക്ക് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആ സമയം നമ്മളെ കൊന്നുകളയും എന്ന രൂപത്തിൽ. വ നഫ്സുക ഇല്ലം തഷ്ഗൽഹ ബിൽ ഹഖി. അതുപോലെ നിന്റെ മനസ്സ് അല്ലെങ്കിൽ നിന്റെ ഹൃദയം, ശരീരം, അത് നീ സത്യത്തിൽ അതിനെ വ്യാപൃതമാക്കിയിട്ടില്ലെങ്കിൽ, സത്യവുമായുള്ള ജോലിയിൽ അതിനെ നീ പിന്നെ വ്യാപൃതനാക്കിയിട്ടില്ല എങ്കിൽ, വൈല്ലാ ശാലക്ക ബിൽ ബാത്തിൽ, അല്ലെങ്കിൽ പിന്നെ നിന്റെ നഫ്സ്, നിന്റെ മനസ്സ്, നിന്റെ ഹൃദയമൊക്കെ എന്തു ചെയ്യും? അത് നിന്നെ ബാത്തിലിൽ ഉറപ്പിച്ചു നിർത്തും, അല്ലെ ബാത്തിലിൽ ശൂലാക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആശയപരമായി എതിർക്കേണ്ട ഒരു വിഷയം അതിലില്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞത്. കാരണം നമ്മൾ നമ്മുടെ മനസ്സിനെ സത്യത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ അതിന് കീഴ്പ്പെട്ടങ്ങനെ പോവും. നേരെ മറിച്ച് ആ സത്യം ഒഴിവാക്കി നമ്മുടെ മനസ്സിനെ വിഹരിക്കാൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അത് നമ്മയുമായി ബാത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ കൂടെ കൂടിയിട്ട് ആകെ എനിക്കൊരു ഗുണകരം, കുഴപ്പമില്ലാത്തത് എന്ന് പറയാവുന്നത് ഈ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ബാത്തിലാണെന്നാണ് ഇവിടെ ഇമാം ഷാഫി പറയുന്നത്. അപ്പം മാലിക്, ഇമാം മാലിക് റഹിമഹുള്ള, ഇമാം ഷാഫി റഹിമഹുള്ള ഇവരെ പറ്റി ഗുണമല്ല പറയുന്നത്, ഒക്കെ മോശമായിട്ടാണ് പറയണം. അതും ആ കാലഘട്ടത്തിലുള്ള സൂഫികളാണ്. അന്നൊക്കെ ദുനിയാവിൻ്റെ വിരക്തിയുമായി ബന്ധപ്പെട്ട അനേകം വിഷയങ്ങൾ, അതിലവർ അല്പം അതിര് കടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പിൽക്കാലത്ത് ഞങ്ങൾ സൂഫികളാണെന്ന് പറയുന്നവർ ഈ വഴിയിലൂടെയല്ല സഞ്ചരിക്കുന്നത്. ഒരുപാട് ഹക്കിൽ നിന്ന്, അന്നത്തെ സൂഫികളിൽ നിന്ന് തന്നെ ഒരുപാട് അകലം സഞ്ചരിച്ചിട്ടാണ്, തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് ആ പൂർവികരുടെ ആ കാലഘട്ടത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഈ നാല് മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ, അവരെ പറ്റിയാണവർ പറയണത്, അവരെ പറ്റി ഗുണം പറഞ്ഞു എന്ന്. പക്ഷെ അവരെന്നെ അത്ര വലിയ കുഴപ്പമെന്ന് പറയാൻ ഇല്ലാഞ്ഞിട്ട് പോലും സൂഫികൾ ശരിയില്ല എന്ന് പറഞ്ഞതാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതുപോലെ ഇമാം അഹ്മദ് റഹിമഹുള്ള, അദ്ദേഹവും ഇവരുടെ ഈ വഴിയോട് ശക്തമായ എതിർപ്പുള്ള ആളായിരുന്നു. അദ്ദേഹം സൂഫികളുടെ ഒരു വലിയ നേതാവ്, സുരി അസ്സഖത്തി എന്ന അവരുടെ ഒരു നേതാവ്. അദ്ദേഹത്തെപ്പറ്റി അഹ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ കേട്ടു. അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ അസ്സവജൽ ലമ്മ ഖലഖൽ ഹുറൂഫ് സജദത്തിൽ ബാ, അള്ളാഹു അക്ഷരങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ബാ എന്ന അക്ഷരം സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞു. ഇത് വെറുതെ പറയാണ്, രേഖകളൊന്നുമില്ല. അങ്ങനെ സൂഫി നേതാവ് അങ്ങനെ പറഞ്ഞു. ഈ വിവരം അഹ്മദ് ബിൻ ഹംബൽ കേട്ടപ്പോൾ അദ്ദേഹം നഫ്യുറുനാസനു, അദ്ദേഹത്തിൽ നിന്ന് ജനങ്ങളെ മുഴുവനും നിങ്ങൾ അകറ്റുക, ഓട്ടുക എന്നാണ്. അയാളെ അടുത്തേക്ക് അടുത്തു പോകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സൂഫി നേതാവിനെ പറ്റി അഹ്മദ് ബിൻ ഹംബലിൻ്റെ നിലപാടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കരുത്, അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കരുത്. പക്ഷേ ഈ സുരി അസ്സഖത്തി എന്ന വ്യക്തി, കാന മാറൂഫൻ ബി സുഹുദി വസ്സല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സുഹുദ് കൊണ്ട് അറിയപ്പെട്ട ആളാണ്, അതൊരു നല്ല കാര്യമാണല്ലോ. അതുപോലെ സ്വല, നല്ലൊരു മനുഷ്യൻ എന്ന നിലക്കൊക്കെ അറിയപ്പെട്ടിട്ട് പോലും ഈ സൂഫിയത്തിലേക്കുള്ള ഈ ചായ്വ്, അതുകൊണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയാണ്. ഇതുപോലെ അവരുടെ മറ്റൊരു നേതാവിൻ്റെ വിഷയം, അദ്ദേഹത്തിൻ്റെ പേര് അൽ ഹാരിസ് അൽ മുഹാസിബി എന്നാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൽ നിന്നും ജനങ്ങളെ താക്കീത് ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം പറയും, ഹസ്സി റൂമിൻ അൽ ഹാരിസ്, നിങ്ങളെല്ലാം ഹാരിസിനെ കരുതിയിരിക്കണം, ശ്രദ്ധിക്കണം, അയാൾ പറയുന്നത് കേൾക്കരുത്, അപകടമാണ്. ഇനി ഇമാം അബൂ ഹനീഫയുടെ വാക്ക് നമുക്കിങ്ങനെ ലഭിക്കുകയില്ല. എന്തുകൊണ്ട്? പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇമാം അബൂ ഹനീഫയുടെ കാലത്തിന് ശേഷമാണ് ഈ ഒരു ബിദ്അത്ത് പ്രകടമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് ശ്രദ്ധേയമായ ഒന്ന് അല്ലാത്തത് കൊണ്ട് അവരെ പറ്റിയൊരു വാചകം അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കുകയുമില്ല. അതുകൊണ്ടാണ് അബൂ ഹനീഫ അദ്ദേഹം സൂഫികൾക്കെതിരെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയാത്തത്. അപ്പോൾ ഏതായാലും ശരി, ഈ രൂപത്തിൽ അനേകം കക്ഷികൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഖവാരിജികൾ, മുർജിയ, മുഅ്തസില, അങ്ങനെ തുടങ്ങി അനേകം കക്ഷികൾ. ഇതുപോലെ മറ്റൊരു ഫിത്നയാണ് ഷഹവാത്തിൻ്റെ ഫിത്ന. അതും മുമ്പൊന്നും ഇല്ലാത്ത അത്ര വളരെ വ്യാപകമായി പിൽക്കാലത്ത് ഉണ്ടാകും. അത് ഈ കാലഘട്ടത്തിലൊക്കെ എത്രയേറെ കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല, അത്ര വ്യാപകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരി വ ഹുഫത്തിൻ നാറു ബി ഷഹവാത്ത്, വെറുക്കപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് സ്വർഗം വലയം ചെയ്യപ്പെട്ടതെങ്കിൽ, തന്നിഷ്ടങ്ങൾ കൊണ്ട്, ദേഹച്ചകൾ കൊണ്ടാണ് നരകം വലയം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത് ദേഹച്ച, തന്നിഷ്ടം, അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്, തെറ്റിലേക്ക് ചായുക എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മനസ്സിനെ വിട്ടാൽ മനുഷ്യൻ നരകത്തിലെത്തും എന്നതിന് ഒരു സംശയമില്ല. അതുകൊണ്ടാണ് തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോയ നരകത്തിലെത്തും, തന്നിഷ്ടങ്ങൾ കൊണ്ടാണ് നരകം വലയം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇന്ന് മുമ്പൊന്നും ഇല്ലാത്ത രൂപത്തിൽ തിന്മകൾ ചെയ്യാനുള്ള അവസരം മനുഷ്യരുടെ മുമ്പിൽ ഇന്നുണ്ട്. മുമ്പ് റസൂൽ തിരുമേനിയുടെ കാലത്തോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്. ഇവരുടെ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്നുവെന്ന് ചോദിച്ചാൽ ഇല്ല, അത്ര നല്ല ഒരു വിഭാഗമായിരുന്നല്ല സഹാബത്ത്. മാത്രമല്ല സാഹചര്യങ്ങളും അന്ന് കുറവായിരുന്നു, തെറ്റിലേക്ക് നീങ്ങാനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഒരുപാട് സാഹചര്യങ്ങൾ, അതുകൊണ്ട് നല്ല ജാഗ്രത ഇല്ലെങ്കിൽ തെറ്റിൽ പെട്ടുപോകും. പഴയകാലത്ത് വ്യഭിചാരശാലകൾ ഉണ്ടായിരുന്നു, ഈ കാലഘട്ടത്തിൽ വ്യാപകമായുള്ളതുപോലെ. പക്ഷെ ഇതൊക്കെ ഇന്ന് ഒരു പരിഷ്കൃത സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന രൂപത്തിലാണ് ഇന്ന് സമൂഹം കാണുന്നത്. അതുപോലെ ഓരോ വളവിലും മദ്യഷാപ്പുകൾ, അതൊക്കെ ഉപയോഗിക്കുക എന്നത് അതൊക്കെ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗത്ത് ചിത്രീകരിക്കപ്പെടുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, അതുപോലെ മൊബൈലുകൾ, ഇത് മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വച്ച തിന്മകളുടെ കവാടങ്ങൾ എത്രയാണ്, അത് എങ്ങനെയാണ് അടക്കപ്പെടുക? അപ്പം അത്ര അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് മനുഷ്യന്മാർ കടന്നു പോകുന്നത്. പലർക്കും ഇന്ന് തിന്മകൾ നിസ്സാരമാണ്. ഈ കാലഘട്ടത്തിൽ അതൊക്കെ നോക്കിയാൽ നടക്കുമോ? കാലം മാറിയില്ലേ? ഏത് തിന്മയും നിസ്സാരമാക്കുന്ന സംസാരങ്ങൾ പല ഭാഗത്തു നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇവിടെ തിന്മകൾ നമ്മളെ മടി വിളിച്ചാലും അതിലേക്ക് പോകാതെ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നത്, അതാണ് അള്ളാഹു സത്യവിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ തെറ്റിൽ ശടിച്ചു നിൽക്കാനോ അതിന് ന്യായീകരിക്കാനോ പോകാൻ പാടില്ല, അത് വലിയ അപകടം വരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം, ഇവിടുന്ന് പറഞ്ഞു, ഇദാ ദഖല അഹദുക്കും അലാ അഹ്ലിഹി വജദമാ യുരീബുഹു അശ്ഹദ അർബഅ, നിങ്ങളിൽ ഒരുത്തൻ തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ ഭാര്യയുടെ കൂടെ ഒരു അന്യനെ കണ്ടു, അങ്ങനെ തെറ്റ് ചെയ്യുന്നത് കണ്ടു എങ്കിൽ നാല് പേരെ സാക്ഷികളാക്കണം. നാലു പേരെയും കൂടി കണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു ആരോപണം പറയാൻ, പുറത്ത് പറയാൻ പാടുള്ളൂ. വ്യഭിചാര ആരോപണം, അത് നാല് സാക്ഷികൾ വേണം. ഇത് കേട്ടപ്പോൾ സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു നബി തിരുമേനിയോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാ അദ്ഖുലു അലാ അഹ്ലി ഫഅജിദു മാ യുരീബുനി അൻതളിർ ഹത്താ ഉശീദ അർബഅ, ഞാൻ എൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ കൂടെ ഒരു അന്യപുരുഷനെ കാണുന്നു, അവർ തിന്മ ചെയ്യുന്നത് കാണുന്നു, അപ്പോൾ ഞാൻ നാലാൾക്കാർ വരുന്നത് വരെ കാത്തു നിൽക്കുകയാണോ വേണ്ടത്? ലാ, ഇല്ല. വല്ലതി ബാസക ബിൽ ഹഖ്, അള്ളാഹുവാണ് സത്യം. ഇൻ റഅയ്തുല ഉതീഹൻ ബിർ റഅ്സ്, ഞാൻ കണ്ട അവൻ്റെ തല അവൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ വേർപ്പെടുത്തും. എൻ്റെ ഭാര്യയുമായി അങ്ങനെ തിന്മ വേർത്തും ചെയ്യുന്നത് കണ്ടാൽ അവനെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറയുന്നു, അതഅജബൂന മിൻ വയറത്തി സഅദ്, സഅദിൻ്റെ കോപം, ദേഷ്യം നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ അതിൽ? വല്ലാഹി ലാ അന അഗയറു മിൻഹു, അള്ളാഹുവാണ് തിന്മയോട് അദ്ദേഹത്തെക്കാൾ ഉറപ്പുള്ള ആളാണ് ഞാൻ. വല്ലാഹു അഗയറു മിന്നി, തിന്മയോട് എന്നേക്കാൾ ഉറപ്പുള്ളവനാണ് അള്ളാഹു. അപ്പോൾ ഏത് തിന്മയുള്ളൂ? അത് പ്രശ്നമില്ല, പ്രശ്നമില്ല എന്ന് വിചാരിക്കാൻ പാടില്ല, ഒക്കെ അപകടമാണ്. കാരണം അള്ളാഹ് വിലക്കിയ തിന്മകൾ റബ്ബിന് അങ്ങേയറ്റം ഉറപ്പുള്ളത് കൊണ്ടാണ് വിലക്കിയിട്ടുള്ളത്. അത് പിന്നെ നമുക്ക് നിസ്സാരമാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ പാടില്ല. അപ്പോൾ തിന്മക്ക് എത്ര കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടാലും അതിലേക്ക് പോകാതെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നതാണ് മനുഷ്യൻ്റെ ബാധ്യത, പ്രത്യേകിച്ച് മുഅ്മിനുകളുടെ ബാധ്യത. അത് തന്നെ ഏറ്റവും വലിയൊരു ജിഹാദാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, അഫ്ളുൽ ജിഹാദ് മുജാഹദത്തുൽ അബ്ദി നഫ്സുഹു, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് ഒരടിമ തൻ്റെ മനസ്സിനോട് നടത്തുന്ന ജിഹാദാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആയുധം കൊണ്ടുള്ള ജിഹാദില്ല, ഹിജറയില്ല, അതൊക്കെ ഒരു തരം ജിഹാദുകളാണല്ലോ. പക്ഷേ നമുക്കൊരു പക്ഷേ അതിനേക്കാൾ വലിയ ജിഹാദ് നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. അതിനേക്കാൾ വലിയൊരു ഹിജ്റ നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. എന്താണ് ആ ഹിജ്റ? നബി തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്, അൽ മുസ്ലിം മൻസലിം അൽ മുസ്ലിമൂന മിൻ ലിസാനി വയദി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുസ്ലിങ്ങൾ ഇവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്. വൽ മുഹാജർ, ഇനി മുഹാജർ ആരാണ്? ഹിജ്റ പോയവൻ. മൻ ഹജറമാൻ അഹല്ലാഹു അൻഹു, അല്ല വിലക്കിയത് ഒഴിവാക്കുന്നവനാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ഹിജ്റ നടത്തേണ്ടവരാണ് നമ്മൾ. അഥവാ തിന്മകളുടെ അവസരങ്ങൾ ധാരാളം നമ്മുടെ മുമ്പ് മലക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു. അതിന് പിടികൊടുക്കാതെ അതിൽ നിന്നുള്ള ഹിജ്റയാണ് ഈ പറയുന്നത്. ഇതുപോലെ ജിഹാദ്, പല രൂപത്തിലുള്ള ജിഹാദ് ഉണ്ട്. ആയുധങ്ങൾ കൊണ്ടുള്ള ജിഹാദുണ്ട്, ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടുള്ള ജിഹാദുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇല്ലെങ്കിൽ അതിലും വലിയ ജിഹാദാണ് നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിനെതിരെ നിർവഹിക്കേണ്ട ജിഹാദ്. അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത് പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ജിഹാദ് തന്നെ വേണം. ഒരുവിധ ആൾക്കാർക്കൊന്നും അത് കഴിയില്ല. അത്രയേറെ തിന്മകൾ, ഒരു തിന്മ അവിടെ ഉണ്ട്, അത് നമുക്ക് താല്പര്യമില്ലാത്ത തിന്മയാണ്. നമുക്ക് താല്പര്യമുള്ള തിന്മകളുടെ കവാടങ്ങളൊക്കെ അവിടെ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ അങ്ങോട്ടൊന്നും തിരിയാതെ മനസ്സിനെ നേർ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് നല്ല ശ്രമകരമായ പണിയാണ്. പക്ഷെ ആ പണിയെടുത്താൽ, അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ, അവരെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞത് ഇന്നമിൻ വറാഇക്കും അയ്യാമ സ്വബുർ അസ്വബുർ ഫീന കഖബുലിൻ അല ജംറ ലിൽ ആമിലി ഫിഹ അജറു ഹംസീന ഷഹീദ ഖാലു മിൻഹും ഖാല മിൻകും. നിങ്ങൾക്ക് ശേഷം ക്ഷമയുടെ കാലം വരാനിരിക്കുന്നു. ഒരുപാട് വളരെയേറെ ക്ഷമ ആവശ്യമുള്ള ദിവസങ്ങളാണ് വരാനുള്ളത്. അപ്പോൾ സഹാബികൾ ഒരുപാട് സഹിച്ചവരാണ്, ക്ഷമിച്ചവരാണ്. പക്ഷേ അവരോടാ റസൂൽ തിരുമേനി പറയുന്നത്, ഇതിനേക്കാൾ സഹിക്കേണ്ടതായ കാലഘട്ടം ഇനി വരാനിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ സഹനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കൽ, മറ്റുള്ള തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ മനസ്സിനെ, മനുഷ്യൻ്റെ മനസ്സിനെ ക്ഷമിപ്പിച്ചു നിർത്തുക. അപ്പം അങ്ങനെയുള്ള ഫിത്നകളുടെ കാലഘട്ടത്തിൽ അതിൽപ്പെടാതെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നവരെ, അത് കഖബുലിൻ അല ജംറ, അതൊരു തീക്കനൽ പിടിച്ചു നിൽക്കുന്നത് പോലെയാണ്. അത്ര പ്രതിസന്ധി ഉണ്ടാവും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കും. എന്നാൽ ലിൽ ആമിലി ഫി അജ്റു ഹംസീന ഷഹീദ, ആ സമയത്ത് ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് 50 രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, മിൻഹും, അവരുടെ കൂട്ടത്തിലെ രക്തസാക്ഷികളല്ലേ? അല്ല, മിൻഖും, നിങ്ങളുടെ കൂട്ടത്തിൽ 50 രക്തസാക്ഷികളുടെ പ്രതിഫലത്തേക്കാൾ പ്രതിഫലം ആ കാലത്ത് കിട്ടും. അത്ര വലിയ ഫിത്നകളുടെ കാലമാണ്. അതൊക്കെ വന്നു കഴിഞ്ഞ് യാതൊരു സംശയം നമുക്കില്ല, തിന്മകളുടെ വാതിലുകൾ മലർക്കെ തുറന്നു കിടക്കുകയാണ്. പക്ഷെ അതിൽ വിധേയനാവാതെ, അതിൽ പെട്ടുപോകാതെ മനസ്സിനെ നിർത്തണം, നിയന്ത്രിച്ച് നിർത്തണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
4: ജസാകുമുല്ലാഹു ഖൈറ. സലഫി ദുറൂസ് പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന ശീർഷകവുമായാണ് ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാം ശ്രോതാക്കളിലേക്ക് എത്തിയത്. അവതരിപ്പിച്ചത് അബൂബക്കർ സലഫി.
6: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി 4 വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്കു മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ.
7: ജീവിതവഴിയിൽ നാം ശീലമാക്കേണ്ടുന്ന ഓരോ കാര്യങ്ങളിലൂടെയുള്ള ഉപദേശങ്ങളാണ് ജീവിത പാഠങ്ങളിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശിർക്കിനെ സൂക്ഷിക്കുക എന്ന വിഷയത്തിലാണ് ഇപ്പോൾ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമിൽ സമീർ മുണ്ടേരി നമ്മോട് സംസാരിക്കുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന പാഠങ്ങളാണല്ലോ ഈ പ്രോഗ്രാമിലൂടെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇഹലോക ജീവിതത്തിലും ഒരിക്കലും നശിച്ചു പോകാത്ത പരലോക ജീവിതത്തിലും നമ്മെ ഏറ്റവും വലിയ നഷ്ടകാരികളാക്കുന്ന ഒരു തിന്മയെക്കുറിച്ചാണ്. ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമായിക്കൊണ്ടാണ് ആ തിന്മയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ മുസ്ലിങ്ങൾ പല ആളുകളും ഇത് ഗൗരവത്തോടെ കാണുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും വലിയ പാപം? യാതൊരു സംശയവുമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക, ഷിർക്ക് ചെയ്യുക എന്നതാണ്. ഷിർക്ക് ചെയ്യുന്നത് വലിയ ഒരു തെറ്റായി പല ആളുകളും കാണാതിരിക്കുകയും എന്നാൽ കൊലപാതകവും വ്യഭിചാരവും പലിശയുമൊക്കെ ഏറ്റവും വലിയ തിന്മയായി തെറ്റായി കാണുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം വ്യഭിചാരവും കൊലപാതകവും പലിശയുമൊക്കെ തിന്മയല്ല എന്നല്ല, മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാപം, അവൻ്റെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ അവൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം പൊളിഞ്ഞുപോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ പാപം അത് ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. വിശ്വാസികൾ ഒഴിവാക്കേണ്ട വൻ പാപങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചപ്പോൾ ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഷിർക്കിനെ കുറിച്ചാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇജ്തനിബു സബ് അൽ മുബിഖാത്ത്, നിങ്ങൾ ഏഴ് വൻ പാപങ്ങൾ വെടിയണം, ഒഴിവാക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂൽ അല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വമാ ഹുന്ന, ഏതാണ് ആ വൻ പാപങ്ങൾ? വിശ്വാസികളായ ആളുകൾ ഒഴിവാക്കേണ്ട വെടിയേണ്ട തിന്മകൾ ഏതൊക്കെയാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തെറ്റുകൾ എണ്ണി പഠിപ്പിക്കുകയാണ്. അതിലൊന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അശ്ശിർക്കു ബില്ലാ, അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നതാണ്. നോക്കൂ, നിങ്ങൾ വിശ്വാസികളായ ആളുകൾ അവരൊഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാപം അത് ഷിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഔസാനി ഖലീലി, എനിക്കെൻ്റെ കൂട്ടുകാരൻ വസീയത്ത് നൽകി, ഉപദേശം നൽകി. എന്താണ് ഉപദേശം നൽകിയത്? അല്ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, നീ അല്ലാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല. നിന്നെ ചുട്ടുകരിച്ചാലും ശരി, നിന്നെ കഷ്ണങ്ങളാക്കിയാലും ശരി, നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത് എന്ന് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വസീയത്ത് നൽകിയെന്ന് മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൻ പാപമായി പഠിപ്പിച്ച ഷിർക്ക് എന്താണ്? ചില ആളുകൾ അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവിന് തുല്യനായി ഒരാളെ നിശ്ചയിക്കുന്നതാണ് ഷിർക്ക് എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. അല്ലാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ അവന് പങ്കാളിയെ നിശ്ചയിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഷിർക്ക്. അല്ലാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അത് മൂന്നെണ്ണമാണ്. ഒന്ന്, തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഉ വസ്സിഫാത്ത്,
9: ഇത് തൗഹീദിൻ്റെ മൂന്ന് ഇനങ്ങളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ അവൻ ഷിർക്ക് ചെയ്യുന്നവനായി മാറുകയാണ്. നോക്കൂ, നിങ്ങൾ ഷിർക്കിൻ്റെ ആരംഭത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തൗഹീദുർ റുബൂബിയത്ത് നമുക്കറിയാം, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ അവൻ അള്ളാഹുവാണ്. അതേപോലെ തന്നെ ഉലൂഹിയത്ത്, അള്ളാഹുവിൻ്റെ ഏകത്വം, അവൻ മാത്രമാണ് ആരാധന കർഹനായിക്കൊണ്ടുള്ളത്, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക. അതേപോലെ തന്നെ അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളുമുണ്ട്, അവയിൽ പങ്കു ചേർക്കാതിരിക്കുക. അതൊക്കെ വിശാലമായി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് ഈ മൂന്ന് വിഭാഗങ്ങളിൽ, ഈ മൂന്ന് കാര്യങ്ങളിൽ എങ്ങനെയാണ് സമൂഹത്തിൽ ഷിർക്ക് വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ നബി ആദൻ നബി അലൈഹി സ്വലാമയാണ്. ആദൻ നബി അലൈഹി സ്വലാമക്ക് ശേഷം 10 തലമുറ അവർ തൗഹീദിലായിരുന്നു, അവർ ഷിർക്ക് ചെയ്യാത്തവരായിരുന്നു. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നാൽ ആദൻ നബി അലൈഹി സ്വലാമക്ക് ശേഷമുള്ള 10 തലമുറകൾ കഴിഞ്ഞപ്പോൾ ഷിർക്ക് സമൂഹങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് ആദ്യമായി കടന്നു വരികയാണ്. എങ്ങനെയാണ് ഷിർക്ക് കടന്നു വന്നത്? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരായിരുന്ന 5 ആളുകളെ കൊണ്ടാണ് പിശാജ് ഷിർക്കിലേക്ക് ആളുകളെ നയിച്ചത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ ആളുകൾക്ക് സംശയം ദൂരീകരിച്ചു കൊടുത്തിരുന്ന, എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന, എല്ലാവരും ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന വ്യക്തികളായിരുന്നു. അവർ അള്ളാഹുവോട് മാത്രം ദുആ ചെയ്താൽ, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന ആളുകളുമായിരുന്നു. അവരുടെ ദുആകൾക്ക് അള്ളാഹു ഉത്തരം നൽകിയിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഈ 5 ആളുകളുടെ പേരുകൾ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന ബദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസറ. ഈ 5 ആളുകൾ വദ്ദിനെക്കുറിച്ച്, സുവാഇനെക്കുറിച്ച്, യഗൂസിനെക്കുറിച്ച്, യഊഖിനെക്കുറിച്ച്, നസറിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നല്ല കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്, ഇവരെല്ലാം നൂഹ് നബി അലൈഹിസ്സലാമയുടെ സമുദായത്തിൽ ജീവിച്ചിരുന്ന നല്ല മനുഷ്യന്മാരായിരുന്നു. വദ്ദും സുവാഉം യഗൂസും യഊഖും നസറും ഒക്കെ നല്ല ആളുകളായിരുന്നു. അവർ മരണപ്പെട്ടപ്പോൾ പിശാജ് ആ ജനതക്ക് ദുർബോധനം നൽകി. ആ പുണ്യപുരുഷന്മാർ ഇരിക്കാറുണ്ടായിരുന്ന ഇരിപ്പിടങ്ങളിൽ അവരുടെ പേര് നൽകിക്കൊണ്ട് ചില പ്രതിഷ്ഠകൾ, ചില രൂപങ്ങൾ സ്ഥാപിക്കണമെന്ന് പിശാജ് മന്ത്രിച്ചു. അവർ അപ്രകാരം ചെയ്തു. അവർ ആദ്യം അവരെ ആരാധിച്ചിരുന്നില്ല. ആ തലമുറ മരണപ്പെട്ടുപോയി. അത് സംബന്ധിച്ചുള്ള അറിവില്ലാതാവുകയും ആളുകൾക്ക് അവരെക്കുറിച്ചുള്ള അറിവില്ലാതെയാവുകയും തുടർന്നു വരുന്ന, പിന്നീട് വന്ന സമൂഹങ്ങൾ അവരെ ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ടായി എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഷിർക്ക് വന്ന രൂപം, പുണ്യാളന്മാരായിരുന്ന, നല്ലവരായിരുന്ന, സ്വാത്വികന്മാരായിരുന്ന മനുഷ്യർ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന ആളുകൾ, അവർ മരണപ്പെട്ടപ്പോൾ അവരെ ഓർക്കാൻ വേണ്ടി, അവരെ സ്മരിക്കാൻ വേണ്ടി പിശാജ് മന്ത്രിച്ചു കൊടുത്ത മന്ത്രം കേട്ട് പ്രതിഷ്ഠകൾ ഉണ്ടാക്കി, രൂപങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ആ രൂപങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ അവരവരെ ആരാധിച്ചിരുന്നില്ല, അവരെ ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവരുടെ കാലശേഷം, അവരുടെ പിൻതലമുറ, ഇവരെക്കുറിച്ചറിയാത്ത, ഇവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ മഹാന്മാരെ വിളിച്ച് ആരാധിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ഷിർക്ക് കടന്നു വന്നത് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഷിർക്കിനെ ഗൗരവമായി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷിർക്ക് വരുന്ന വഴികൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സഫക്ക് മുകളിൽ ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമാണ് എൻ്റെ ഉമ്മത്തിൽ ഷിർക്ക് സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഉറുമ്പരിക്കുക എന്നുള്ളത് വളരെ നിസാരമായ കാര്യമാണ്. ഒരു കറുത്ത രാത്രിയിൽ, കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത പാറയിലൂടെ ഉറുമ്പരിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യമല്ല. അതേപോലെ ഈ സമൂഹത്തിലേക്ക്, സമുദായത്തിലേക്ക് ഷിർക്ക് കടന്നു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയത് നമ്മൾ ഗൗരവമായി കാണണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഷിർക്കില്ലാത്തതാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റണം. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെയാണ് നമ്മുടെ ജീവിതമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. എന്തുകൊണ്ട്? ഷിർക്ക് സംഭവിച്ചാൽ പരലോകത്ത് നമുക്ക് നഷ്ടമാണ്, നമ്മൾ നരകത്തിലാണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റുള്ള കർമ്മങ്ങളൊന്നും അവനിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കിനെയും ശിർക്ക് വരുന്ന വഴികളെയും കൃത്യമായി നമ്മൾ സൂക്ഷിക്കണം. പലപ്പോഴും ഷിർക്ക് കടന്നു വരുന്ന വഴിയാണ് കെട്ടി ഉയർത്തപ്പെട്ട മഖ്ബറകൾ. ഖബർ സിയാറത്ത് ഇസ്ലാമിൽ അനുവദനീയമാണ്. വിശ്വാസികളായ ആളുകൾ അവരവരുടെ ജീവിതത്തിൽ ഖബറുകൾ സന്ദർശിക്കണം. അത് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കും, പരലോകത്തെക്കുറിച്ച് ചിന്തയുണ്ടാക്കും. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പരലോക ചിന്തയുണ്ടാക്കാതെ, മരണത്തെക്കുറിച്ച് ഓർക്കാതെ ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി പല ആളുകളും ഖബറുകൾ സന്ദർശിക്കാറുണ്ട്. പ്രധാനമായും മൂന്ന് തരം ആളുകളാണ് ഖബറുകൾ സന്ദർശിക്കുന്നത്. ഒന്ന്, ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ. രണ്ടാമതായി, തങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയണമേ എന്ന് ഖബറാളിയോട് പറയാൻ വേണ്ടിയാണ്. മൂന്നാമതായി, അള്ളാഹുവിൻ്റെ അടുപ്പം ലഭിക്കാനാണ്, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ. അള്ളാഹുവിൻ്റെ അടുപ്പം ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്. നമ്മളും മരിക്കാൻ പോവുകയാണ്, നമ്മളും ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്ത, ആ ചിന്ത നല്ലതാണ്, സംശയമില്ല. എന്നാൽ ഖബറാളിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയ ശിർക്കാണ്. ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രം വിളിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെ തന്നെ തങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയണമെന്ന് ഖബറാളിയോട് പറയുന്നതും വലിയ അബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത, നമ്മളെ ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖബർ സന്ദർശനത്തിൻ്റെ മേഖലയിൽ ശിർക്ക് കടന്നു വരുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പു വരുത്തണം. ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാൻ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. മക്കളില്ലാത്തവർ മക്കളെ ലഭിക്കാൻ ഇബ്രാഹിം നബിയുടെ പാത സ്വീകരിച്ച് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഖബറാളിക്ക് നേർച്ച നേരുകയല്ല, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതാണ് ഇസ്ലാമിൻ്റെ ചര്യ, പ്രവാചകന്റെ മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ ഷിർക്ക് കടന്നു വരുന്ന മറ്റൊരു മേഖലയാണ് മഹാന്മാരോടുള്ള സഹായതേട്ടം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ബദരീങ്ങളെയും മുഹയുദ്ദീൻ ഷേഖിനെയും വിളിച്ച് സഹായം തേടുന്ന ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്തരം സഹായതേട്ടം പ്രാർത്ഥനയാണ്. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇത്തരം വിളികൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക വഴി ഷിർക്കാണ് സംഭവിക്കുന്നത്. പല ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. മഹാന്മാരായ ആളുകളെ വിളിച്ച് സഹായം തേടുന്ന ആളുകൾ പല ന്യായീകരണങ്ങളും പറയാറുണ്ട്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഞങ്ങളവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ് അവർ പറയുന്ന ന്യായം? അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന ന്യായമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആര്, മഹാന്മാരായ ആളുകളെ ചില ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ഇത് ഷിർക്കിലേക്ക് നമ്മളെ എത്തിക്കുന്ന കാര്യമാണ്, ഷിർക്ക് തന്നെയായ കാര്യമാണ്. അതുകൊണ്ട് ഗൗരവമായി കാണണം. മഹാന്മാരോടുള്ള സഹായത്തേട്ടം സഹോദരങ്ങളെ, മരിച്ചുപോയ ആളുകളെ വിളിച്ച് സഹായം തേടുന്നത് വലിയ പാപമായി കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ മൂന്നാമതായി, ഷിർക്ക് വരുന്ന വഴി ബലികർമ്മമാണ്. നമ്മൾ ബലിയെറുക്കേണ്ടത് അള്ളാഹുവിനാണ്. ഫസല്ലി റബ്ബിക വൻഹർ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കണം. അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും അവന് വേണ്ടി ബലിയെറുക്കുകയും വേണമെന്ന് സൂറത്തുൽ കൗസറിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പല ആളുകളും മരിച്ചുപോയ ആളുകളുടെ പേരിൽ ബലിയെറുക്കുന്നത് കാണാൻ പറ്റും. അത് ഷിർക്കായ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുകയാണ് എങ്കിൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന ഹദീസിനെ ഗൗരവമായി കൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. അതേപോലെ തന്നെ ഷിർക്ക് വരുന്ന മറ്റൊരു മേഖലയാണ് അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ഇബാദത്താണ് നേർച്ച. അത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ, അത് വലിയ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ കാര്യമാണ്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട പുണ്യവാളന്മാരുടെ ഗുണമായി അള്ളാഹു എടുത്തു പറഞ്ഞത് അവർ അള്ളാഹുവിനോടുള്ള നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാണ് എന്നാണ്. യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. അവർ നേർച്ചകൾ അള്ളാഹുവിന് വേണ്ടി നോറ്റ നേർച്ചകൾ അത് നിർവഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും നേർച്ച നേർന്നാൽ അത് നമ്മളെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അനിസ്ലാമികമായ മന്ത്രങ്ങളുണ്ട്, അതേപോലെ തന്നെ നൂലും ഏലസുകളുമുണ്ട്, കാബയെ പിടിച്ച് സത്യം ചെയ്യുന്ന ആളുകളുണ്ട്, അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ഷിർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ കൃത്യമായി പരിശോധിക്കുക. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കേൾക്കുന്നവൻ അള്ളാഹുവാണ്. ഞാൻ ഷിർക്ക് ചെയ്യുന്നില്ല, അല്ലാഹുവല്ലാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യവും ചോദിക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റണം. ഷിർക്കിൽ നിന്ന് മുക്തമായ തൗഹീദ് ഉൾക്കൊണ്ട ജീവിതമായിരിക്കണം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നയിക്കേണ്ടത്. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട സുപ്രധാനമായ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ഷിർക്ക്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ഷിർക്ക്. ബാക്കിയുള്ള പാപങ്ങളൊക്കെ അള്ളാഹു പൊറുത്തു തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്കില്ല എന്ന്, നമ്മുടെ ജീവിതം തൗഹീദ് ഉൾക്കൊണ്ടതാണ് എന്ന്, തൗഹീദിൽ അടിയുറച്ചതാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഷിർക്ക് എന്ന് പറയുന്ന മഹാപാപത്തിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ജീവിത പാഠങ്ങൾ, ശിർക്കിനെ സൂക്ഷിക്കുക. സംസാരിച്ചത് സമീർ മുണ്ടേരി.
10: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാൻ്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്യൂസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
3: Peace Radio. Tune to reality.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം, സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അതെ.
1: അബൂബക്കർ ശാത്തരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിലെ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്തരി ഹഫിള്ളഹുള്ള.
2: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക, അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെയോ, ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ, വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
1: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
3: പിശ്രീ ശ്രോതാക്കൾ, അടുത്തതായി കേൾക്കുന്നു കൂടിക്കാഴ്ച. ഇസ്ലാം പേടി ഞാൻ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് ഓരോ വ്യക്തിയും നിരന്തരം പരിശോധിക്കണമെന്ന വിഷയത്തെ ആസ്പദമാക്കി താജുദ്ദീൻ സ്വലാഹി വി ആർ അനൂപുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ മൂന്നാമത്തെ ഭാഗമാണ് അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത്.
4: പറഞ്ഞപ്പോൾ തോന്നിയത്, ഈ ഈ പറയുന്ന ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പരാമർശിച്ച വിഷലിപ്തമായ വാചകങ്ങൾ പറയുന്ന സമുദായ നേതാക്കൾ, അവരുടെ പ്രചോദനം എന്തായിരിക്കും? അതൊരു പ്രായത്തിൻ്റെ ചന്നി വർത്തമാനമാണോ അതല്ല അതൊരു പ്ലാനഡ് ഡയലോഗാണോ?
0: ഒന്ന്, അതിന് ഇവിടുത്തെ സർക്കാർ സംവിധാനം പോലീസിങ് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. നിരന്തരം ഇങ്ങനെ വിഷലിപ്തമായ വായു ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിനകത്തൊന്നും സംഭവിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധം ഉണ്ടെന്ന് മാത്രമല്ല അവർക്ക് വലിയ പ്രോത്സാഹനമാണ്. ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ പോലൊരു മനുഷ്യൻ, അദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കണിച്ചുകുളങ്ങര വസതി കണിച്ചുകുളങ്ങരയിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നടക്കുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കുന്നത് 4 മന്ത്രിമാരാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ. അപ്പോൾ ഇത് നിരന്തരം ഈ പറയുന്ന നിരന്തരം വർഗീയത പ്രചരിപ്പിക്കുന്ന വെറുപ്പ് പടർത്തുന്ന ആളുകൾക്ക് അത് സാമൂഹികമായി അവർ ബഹിഷ്കരിക്കപ്പെടുന്നു മാത്രമല്ല ഓരോ വർഗീയ പരാമർശത്തിന് ശേഷവും കൂടുതൽ കൂടുതൽ സാമൂഹികമായ സ്വീകാര്യത ലഭിക്കുന്നുവെന്ന് വരുമ്പോൾ അവരെന്തിനത് പറയാതിരിക്കണമെന്ന് അവർക്ക് ചിന്തിക്കാമല്ലോ. തീർച്ചയായും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പൊതുബോധം ആ രീതിയിലേക്ക് പരിണമിക്കുകയും ഇത് പറയുന്ന ഒരു 30 വർഷം മുമ്പ് വേണ്ട ഒരു 10 വർഷം മുമ്പ് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം SNDP എന്ന് പറയുന്ന ഒരു സംഘടനയുടെ വലിയ ചരിത്രമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ബാബറി മസ്ജിദ് പ്രശ്നമൊക്കെ സങ്കീർണമായ സമയത്ത് ബാബറി മസ്ജിദ് മുസ്ലിങ്ങളുടേതാണെന്ന് ഇന്ത്യയിൽ ആദ്യമായി പറഞ്ഞൊരു സമുദായ സംഘടനയുടെ പേരാണ് SNDP എന്ന് പറയുന്നത്. ഈ ശിവഗിരി മഠം അന്നത്തെ ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡൻ്റായ ശാശ്വതീകാനന്ദ സ്വാമിയുടെ അടുത്ത് അയോധ്യയിൽ അമ്പലം പണിയാൻ ഇവിടെ ഒരു ശിലാന്യാസം പൂജിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഈ മഠത്തിൽ നടക്കില്ല, അതൊരു വിദ്വേഷത്തിൻ്റെ ഇടമാകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവരോട് നോ പറഞ്ഞൊരു ഒരു സ്പിരിച്വലായ ആധ്യാത്മികമായ പാരമ്പര്യമുള്ള ഒരു സമൂഹത്തെ സമുദായത്തെ ഇങ്ങനെ പരിവർത്തനപ്പെടുത്തുക എന്ന് പറയുന്നത് അവർ നിഷേധിക്കുന്നത് അവരുടെ തന്നെ ചരിത്രതയാണ്.
4: ഇതിൽ ഇപ്പം ഈ ഇത്തരമൊരു പ്രോത്സാഹനം ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം നൽകുന്നവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓൾറെഡി ഇത് കേരളത്തിന് നഷ്ടമെന്നുള്ളതിൽ സംശയമല്ല. സത്യത്തിൽ ഇത്തരം പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകൾക്ക് ഇതൊരു വോട്ട് കൺസോൾട്ടേഷനായി അവർ വിചാരിക്കുന്നുണ്ടാകാം, അതുപോലും കിട്ടുമോ? കാരണം SNDP സമൂഹത്തെ ഇത്തരമൊരു മനോഗതത്തിലേക്ക് വളർത്തിയാൽ അത്തരമൊരു മനോഗതത്തെ ഏറ്റവും ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയുക ഇവിടുത്തെ BJP പ്ലാറ്റ്ഫോമുകളിലാണല്ലോ, CPM പ്ലാറ്റ്ഫോമുകളിലല്ല. അപ്പോൾ വളർന്നു വരുന്ന സ്വന്തം സമൂഹത്തെ ഇത്തരം ഒരു വർഗീയമായ വിഷലിപ്തമായ ഒരന്തരീക്ഷത്തിലേക്ക് ഈ പറയുന്ന അവരുടെ നേതൃത്വം കൊണ്ടുവരുമ്പോൾ വളരെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഒരു സ്റ്റെപ്പാണിത് എന്ന് നമുക്ക് പറഞ്ഞൂടെ?
0: ഒരു സംശയമില്ല. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇവർക്ക് തന്നെയാണ്. നമ്മൾ ലഹരിയെക്കുറിച്ച് പറയും, ചെറിയ ലഹരി ശീലിച്ചു തുടങ്ങിയ ആളുകൾ അവസാനം വലിയ ലഹരികളിലേക്ക് എത്തുമെന്ന് പറയുന്നത് ലഹരിയുടെ ഒരു മനഃശാസ്ത്രമാണ്. അതുപോലെ തന്നെ ചെറിയ അളവിൽ ഇഞ്ചക്ട് ചെയ്ത് വർഗീയത ഇഞ്ചക്ട് ചെയ്ത് അത് മതിയാകാതെ വരുമ്പോൾ ഇവർ ആത്യന്തികമായി പോകാൻ പോകുന്നത് സംഘപരിവാറിൻ്റെ കൂടാരത്തിലേക്ക് തന്നെയാണ്. കാരണം ഒരു കേരളത്തിൽ തന്നെ പലപ്പോഴും ഇവിടെ UDF ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ആയിരുന്നപ്പോൾ അബ്ദുറഹ്മാൻ്റെ സമയത്ത് പച്ച ബ്ലൗസ്, പച്ച ബോർഡ് തുടങ്ങിയ വിവാദങ്ങളിലൂടെ തീർത്തും അർത്ഥമായത് പച്ച എന്ന് പറയുന്നൊരു നയനസുഖമുള്ള ഇപ്പോൾ ഇവിടെ പച്ചയാണ്. അത് ഈ പച്ച എന്ന് പറയുന്നത് പലപ്പോഴും ഈ തരംഗ ദൈർഘ്യം ചുവപ്പും പച്ച തമ്മിൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിയാലോ. അങ്ങനെ ഉള്ള ഒരു ബോർഡ് ഉപയോഗിക്കുന്നത് അതിനെ ഈ പറയുന്ന മതവൽക്കരിക്കാനുള്ള വ്യാപകമായ പ്രചരണങ്ങൾ ഇതിൻ്റെ ആത്യന്തികമായി ബെനിഫിഷ്യറി ആവുന്നതാരാ? RSS ആണ്, സംഘപരിവാറാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ സമൂഹത്തിൻ്റെ കാര്യം, കേരളത്തിന് ഒരു വലിയ അളവിൽ കേരളത്തെ മതേതരമായി നിലനിർത്തിയത് ശ്രീനാരായണ മൂവ്മെൻ്റാണ്. ഇപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ മൂല്യബോധമാണ്. ഇപ്പോൾ ഒരു ശ്രീനാരായണ ഇപ്പോൾ മറ്റു മതങ്ങളോട് സഹിഷ്ണുത സാഹോദര്യം എന്നത് ഇപ്പോൾ എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ ഒരു മാതൃകയാകുന്ന ശ്രീനാരായണ മൂല്യബോധമാണ്. പക്ഷേ ഈ ശ്രീനാരായണ മൂല്യബോധത്തെ തന്നെ കുഴിച്ചു മുടുന്ന തരത്തിലേക്ക് അത് അതിൻ്റെ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറുമ്പോൾ അതിൽ അതിനെതിരെ പ്രതികരിക്കേണ്ട പ്രതിഷേധിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ സമ്പൂർണ്ണമായ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ തന്നെ നാശമാണെന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് ഈ മനുഷ്യനാണ്.
4: അതെ,
0: കേരളത്തിൽ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ കേരള ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ വെച്ചിട്ടുള്ള നവോത്ഥാന സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കേരളത്തെ നവോത്ഥാനത്തിൽ നിന്ന് പിന്നടത്താൻ ശ്രമിക്കുന്ന ഈ വർഗീയമായ വിഷലിപ്തമായ പ്രചരണങ്ങളുമായി

0: അതാണ് അതിൽ അനുകരണീയമായ മാതൃക. ആ മാതൃകയാണ് എല്ലാവരും സ്വീകരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് സംശയമില്ല. അത് തന്നെയാണ് ഇതിനകത്ത് കേരളത്തെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണ്. ഞങ്ങളുടെ സംഘടനാപരമായ നിലപാടതാണ്. അത് ആരതിനെതിരെ നിന്നാലും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ബോധ്യം എന്ന് ആവർത്തിച്ച് ഈ സന്ദർഭത്തിൽ പ്ലാറ്റ്ഫോം പറയാൻ ആഗ്രഹിക്കുന്നു.
1: തീർച്ചയായും ഇതിൽ പലപ്പോഴും ഒരു വരുന്നൊരു വിഷയം മലബാറിന് കിട്ടിയ എന്തൊക്കെയോ വലിയ അവകാശങ്ങളും കാര്യങ്ങളൊക്കെയാണ്. മലബാർ ഇങ്ങനത്തെ ഒരു പരാമർശങ്ങളിൽ നിൽക്കാനുള്ള കാരണം ആയിട്ട് എന്താണ് തോന്നുന്നത്?
0: അത് ഡാറ്റയുമായി ഒരു ബന്ധമില്ല എന്ന് നമുക്കറിയാലോ. ഇപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞു കേട്ട തമാശ, മുൻബെഞ്ചോ പിൻബെഞ്ചോ വേണമെന്നൊരു ചർച്ച നടക്കുമ്പോൾ മലപ്പുറത്തെ കുട്ടികൾക്ക് ഇപ്പോഴും അവർക്ക് ഇരിക്കാനുള്ള ബെഞ്ച് ഇല്ലാത്ത, ഈ സീറ്റ് ഇല്ലാത്ത വലിയൊരു സാഹചര്യം നിലക്കെയാണ്. ഇപ്പോഴും ഡാറ്റ വെച്ച് പരിശോധിക്കുമ്പോൾ പ്ലസ് ടു സീറ്റുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അർഹതപ്പെട്ട വിഹിതം ഇപ്പോഴും ലഭിക്കാതിരുന്ന ഒരു പ്രദേശം, ഒരു ജനവിഭാഗത്തെ നിങ്ങളെന്തോ അമിതമായി നേടി. ഇപ്പോൾ വികസനത്തിന് തന്നെ കാര്യം പരിശോധിച്ചാൽ, വികസനം മറ്റു ജില്ലകളിലുള്ള പോലെ മലബാർ പ്രദേശങ്ങളിലുണ്ടോ? പലപ്പോഴും ഇവിടെ വികസനം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആളുകൾ തന്നെ സംഭാവന കൊടുത്ത് ആശുപത്രി ബ്ലോക്ക് ഉണ്ടാക്കി, കെട്ടിടം ഉണ്ടാക്കി. സർക്കാർ വികസനം, അർഹതപ്പെട്ട വികസനം അതിൻ്റെ ആനുപാതികമായ അളവിലെത്താത്തൊരു ഭൂപ്രദേശത്തെ, ഒരു സമൂഹത്തെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് ഒന്നുകിൽ അജ്ഞത മൂലമാണ് അല്ലെങ്കിൽ ആസൂത്രിതമായ അജണ്ട കൊണ്ടാണ്.
1: ഓക്കെ, ഇനി കുറച്ചുകൂടി ദേശീയതലം. ഇപ്പോൾ നമുക്ക് സംഘപരിവാരത്തെ നേരിടുന്നതിൽ നല്ല ഒരു സ്റ്റെപ്പായി എടുക്കാൻ പറ്റുന്നത് ദളിതരും മറ്റ് ന്യൂനപക്ഷങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ഒത്തൊരുമയാണ്. ദളിത് സമൂഹം അങ്ങനെ ഒരു ഒത്തുചേർന്ന് വരുന്ന ഒരു ഒരു സാധ്യത കുറച്ചും കൂടി ഇപ്പോൾ ഉള്ളത് വളരെ, അവരും എപ്പോഴും അവരുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വികസനത്തിൻ്റെയൊക്കെ കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്ന പോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലും അവരെ നയിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ നയിക്കുകയോ ചെയ്യാത്തൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ ഇതെങ്ങനെ കൊളാബറേറ്റ് ചെയ്യാൻ കഴിയും?
0: ദളിത് ലീഡർഷിപ്പ് ഈ രാജ്യത്തെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ഉയർന്നു വരുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ പ്രത്യേകിച്ച് ചന്ദ്രശേഖർ ആസാദ് ഈ കഴിഞ്ഞ പൗരത്വ സമരകാലത്ത് ദളിത് മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായി അദ്ദേഹം മാറി. ഒരു ഡൽഹി ജുമാ മസ്ജിദിൽ ജുമാ നമസ്കാരം കഴിഞ്ഞ് വരുന്ന വിശ്വാസികളുടെ മുന്നിലേക്ക് യു പിയിൽ നിന്നൊരു മനുഷ്യൻ കയറി വരികയാണ്. അന്നേരം അദ്ദേഹം പറയുകയാണ് ഈ പറയുന്ന ഈ ബാബാ സാഹിബ് അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടന യുടെ ഇതിനെക്കുറിച്ച് പറയുകയും അവിടുത്തെ തുല്യനീതിയെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ അത്തരം പുതിയ ഈ പറയുന്ന പുതിയ മൈത്രിയുടെ സാധ്യതകൾ, പുതിയ സാമൂഹിക സഖ്യങ്ങൾ, സോഷ്യൽ അലയൻസ് ഉയർന്നു വരുന്നൊരു സാഹചര്യം ഇന്ത്യയിലുടനീളം ഉയർന്നു വരുന്നുണ്ട്. പിന്നെ ജാതി സെൻസസ്, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ജാതി സെൻസസിൻ്റെ തന്നെ അധികാരം എന്ന് പറയുന്നത് വിഭവത്തിൽ എത്രമാത്രമാണ്, ഇവിടെ വിഭവാധികാരം എത്ര ജനവിഭാഗങ്ങൾക്ക് എത്രയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഡയഗ്നോസിസ് ആണത്. നിങ്ങൾ അവകാശത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഇത്ര കിട്ടിയില്ല മനസ്സിലാക്കണം, എത്ര കിട്ടിയെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിലേക്കുള്ള പ്രാഥമികമായ പടിയാണ് ജാതി സെൻസസ്. ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളെ നടപ്പിലാക്കി തുടങ്ങി. അതൊരു വലിയ, എനിക്ക് തോന്നുന്നൊരു കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയാവുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതാണ് ഇന്ത്യയുടെ. അതൊരു ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം തന്നെ നമ്മൾ മാറ്റണം. മുദ്രാവാക്യത്തിൽ വളരെ ഘടനാപരമായൊരു മാറ്റം, ജയ് ബാപ്പു എന്ന് പറയുന്നതിനോടൊപ്പം ജയ് ഭീം എന്ന് അംബേദ്കറെ കൂടി, അംബേദ്കർ രാഷ്ട്രീയത്തെ കൂടി ആഗിരണം ചെയ്യുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടുന്ന നേതൃത്വത്തിനെ വികസിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് തീർച്ചയായും ഈ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായി. മോസ്റ്റ് എന്നാണ് അതിൻ്റെ, മൈനോറിറ്റി, OBC, ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ് എന്ന് പറയുന്ന മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്നൊരു ജനതയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിന് സ്വാഭാവികമായി ഇന്നത്തെ സമകാലിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധികളുണ്ടാകും, പരിമിതികളുണ്ടാകും. പക്ഷേ ഈ പരിമിതികൾക്കും പ്രതിസന്ധികൾക്കിടയിൽ ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ധീരമായ രാഷ്ട്രീയ നിലപാട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്.
1: നമ്മൾ നോക്കുമ്പം പ്രതീക്ഷ നിർഭരമാണ് നമ്മുടെ സാധ്യതകൾ എന്ന് തന്നെയാണോ?
0: അല്ല, ഇതിനകത്ത് പ്രതിസന്ധികളിൽ ഉള്ളപ്പോഴും പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും മനുഷ്യ സഹജമായ ഒന്നാണ്. ഇപ്പോൾ നാസി തടവറയിലിരുന്ന മനുഷ്യരും അതിനകത്ത് കവിത എഴുതുകയും ചിത്രം വരയ്ക്കുകയും ചെയ്ത തടങ്കൽപ്പാളയങ്ങളിലുള്ള അതിജീവനത്തിൻ്റെ, മനുഷ്യൻ തടങ്കൽപ്പാളയങ്ങളിൽ തടവിലാക്കപ്പെടുമ്പോഴും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കിനാവ് കാണാൻ കഴിയുന്ന ഒരു ജന്തു വിഭാഗമാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മാനസ പൊളിറ്റിക്കൽ അനിമൽ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എല്ലാ പ്രതീക്ഷകളും പോകുന്ന സമയത്തും നമ്മളൊരു പ്രത്യാശയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അത്തരം രാഷ്ട്രീയം ഇന്ത്യയിൽ ഇപ്പോൾ ഈ പറയുന്ന ഈ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ, ഇന്ത്യയിലെ നീതിയുക്തമായ തെരഞ്ഞെടുപ്പിനകത്ത് ഇന്ത്യൻ ഭരണഘടന പൗരന് കൊടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. അപ്പോൾ പ്രതിഷേധങ്ങൾ, ചരിത്രം അങ്ങനെയാണ്, എല്ലാ സന്ദർഭങ്ങളും പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. എല്ലാ ഏകാധിപതികൾക്കും തിരിച്ചടികൾ നേരിടേണ്ടത്

0: വരും. അത് ചരിത്രത്തിന്റെ ജൈവികമായൊരു നിയമമാണ്. അതിവിടെ സംഭവിക്കും.
1: ഈ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഒരു നമ്പർ വൺ പ്രസ് കോൺഫറൻസ് ആയിരുന്നു എന്ന് എല്ലാവരും പൊതുവെ കമന്റ് ചെയ്തൊരു കാര്യം അതാണ്. മാധ്യമ പ്രവർത്തകരൊക്കെ മൊത്തം ഇംഗ്ലീഷിലും ഹിന്ദിയിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാഹുലിൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ ചോദ്യങ്ങളില്ലാതായി എന്നാണ് പൊതുവെ ഞാൻ പലയിടത്തും നോട്ട് ചെയ്തൊരു പരാമർശം. അതാണ് ഇത് ഈ ഒരു ആറ്റം ബോംബ് അല്ലെങ്കിൽ അണുബോംബ് ഇത് എത്രത്തോളം പ്രതിഫലിക്കുന്നതാണ് അങ്ങയുടെ ഒരു പ്രതീക്ഷ?
0: അതെ, ഒരു പ്രസ് കോൺഫറൻസ് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൃത്യമായി അതിൻ്റെ ഒരു വളരെ കൃത്യമായ അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ പ്രസ് കോൺഫറൻസ് ദേശീയ ഗാനത്തോടു കൂടി അവസാനിച്ചിട്ടില്ല. അതൊരു പുതിയ ഒരു സമരമാണ്, ഇന്ത്യയുടെ ഒരു ദേശീയതയെ തിരിച്ചു പിടിക്കാൻ, ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള വലിയ പോരാട്ടത്തിൻ്റെ പ്രതീകാത്മകമായി തുടക്കമാണ്. പലപ്പോഴും പ്രതീകങ്ങളിലൂടെയാണ് നാഷണൽ മൂവ്മെൻ്റ് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ളത്. ഉപ്പ് എന്ന് പറയുന്നത് ഒരു ആഹാര സാധനം എന്നതിനേക്കാൾ ഉപരി ഒരു നാഷണൽ പ്രൈഡിൻ്റെ ചിഹ്നമായി ഗാന്ധി പരിവർത്തിച്ചെങ്കിൽ, ഇവിടെ ദേശീയ ഗാനത്തോടു കൂടി പത്രസമ്മേളനത്തോടു കൂടി ഒരു പുതിയ സമരത്തിന് രാഹുൽ ഗാന്ധി തുടക്കമിടുകയാണ്. അതൊരു സമരപ്രഖ്യാപനമാണ് ഇന്ന് കർണാടകത്തിൽ അത് കണ്ടു. വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, നഗരങ്ങളിലേക്ക്, നഗരാന്തരങ്ങളിലേക്ക്, ഗ്രാമാന്തരങ്ങളിലേക്ക് വ്യാപിക്കുന്ന തരത്തിൽ ഒരു വലിയ സമരം. അത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പരിപാടി എന്നതിനേക്കാൾ ഉപരിയായി ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കോൺഗ്രസിനോട് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം പക്ഷേ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഈ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള അനുരണനങ്ങൾ രാജ്യത്ത് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നാളുകളിൽ വികസിപ്പിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല.
1: ഈ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പൊതുബോധമുണ്ട്, ഹോംവർക്കില്ല, ഹാർഡ് വർക്കില്ല, പ്ലാനഡ് വർക്കില്ല. ഇതൊരു പൊതുബോധമാണ്. അത് ആ പൊതുബോധം പൂർണ്ണമായി ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അത്തരം എല്ലാ പൊതുബോധങ്ങളെയും പൊളിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും നടന്നത്. ഈ ഏഴടി ഉയരത്തിലുള്ള പേപ്പർ കെട്ടിൽ നിന്ന് ഈ ഡാറ്റ പുറത്തെടുത്ത് അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു വലിയ സംഭവമാണ്. കൂട്ടത്തിൽ താങ്കൾ പൊതുവെ അറിയപ്പെടുന്നത് പിന്നെ കൃത്യമായ ഇടവേളയിൽ കേസുകളിലൂടെ വിഷയത്തെ ഉയർത്തുന്ന ആൾ എന്നുള്ളതാണ്. കേസ് അനുഭവങ്ങൾ കൂടി പറഞ്ഞ സന്തോഷമായി.
0: അത് തീർച്ചയായും. ഇപ്പോൾ പല ആളുകളും ഈ കേസൊക്കെ നമ്മൾ ആദ്യം കൊടുക്കുന്ന സമയത്ത് ഇതിലൊന്നും കാര്യമില്ല എന്ന് പറയും, ഒരു പരിധിവരെ പരിഹസിക്കുകയും ചെയ്ത ആളുകളുണ്ട്. നിരന്തരം നമ്മൾ കേസ് കൊടുക്കുന്നു, എന്ത് കാര്യം? പക്ഷേ ഇതിപ്പോൾ അത് ഈ കേസ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കേസ് കൊടുത്തിരുന്ന ഞാൻ മാത്രമായിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു പലപ്പോഴും ഇത്തരമൊരു പ്രസ്താവന ഉണ്ടാകുമ്പോൾ ആദ്യം കേസ് കൊടുക്കാൻ സംഘടനകളും വ്യക്തികളൊക്കെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം, ആ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പലപ്പോഴും നമ്മൾ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ, നമ്മളെ സംബന്ധിച്ച് ഒരു ശരാശരി പൗരനെ സംബന്ധിച്ച് നമ്മൾ മുന്നിലുള്ള ഫസ്റ്റ് സൊല്യൂഷൻ കേസ് കൊടുക്കുകയല്ലാതെ എന്താ? നിങ്ങളെക്കുറിച്ച് അത്യന്തം മോശകരമായ, അത്യന്തം അധിക്ഷേപകരമായ കാര്യം നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായൊരു മനുഷ്യൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അയാളെ തെരുവിൽ കൈകാര്യം ചെയ്യുകയല്ലോ ചെയ്യേണ്ടത്. നമ്മുടെ പൗരബോധം നമ്മൾ പ്രേരിപ്പിക്കുന്നത് എന്താ? ഈ പറയുന്ന മനുഷ്യൻ ഈ നിയമവ്യവസ്ഥയ്ക്ക് കീഴടങ്ങാൻ, നിയമവ്യവസ്ഥയുടെ മുന്നിൽ നിൽക്കേണ്ടതുണ്ട്, ഇയാളും അത് അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന അയാളൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല, ഇവിടെ കേസുണ്ട്, ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്. അങ്ങനെ പല കേസുകളിലും കൊടുത്തിട്ട്, ചില കേസുകളിലും നടപടി ഉണ്ടായിട്ടില്ല പക്ഷെ അവർക്ക് നടക്കേണ്ടി വരുന്നുണ്ട്. ചില കേസുകളിൽ ഈ പറയുന്ന വിദ്വേഷ പരാമർശം നടത്തിയ ആളുകൾ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കുന്ന ഒരു ബോധ്യപ്പെടുത്തലാണ്, നിങ്ങളിങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങളിതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പോൾ പോലും വഖഫ് എന്ന് പറയുന്നത് കിരാതമാണെന്നും ശബരിമലയിലെ വഖഫ് ഭൂമി ആക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ രണ്ട് പേർ, സുരേഷ് ഗോപിയും ഈ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെതിരെ, ഞാൻ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, നടപടി ഉണ്ടായില്ല. വയനാട് ഇപ്പോൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് വലിയൊരു പ്രയത്നമുണ്ട്, നമ്മളതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷെ അതിന് ചില റിസൾട്ടുകൾ ഈ പറയുന്ന പെട്ടെന്നുണ്ടായില്ലെങ്കിൽ കൂടി രണ്ട് തരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈ നിയമപരമായ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു. പിന്നെ കൂടുതൽ ഇതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടായി ഞാൻ കാണുന്നത് കൂടുതൽ ആളുകൾ ഇങ്ങനെ കേസ് കൊടുക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ്.
1: ഇതിൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. മതപരിവർത്തനം എന്നത് ഒരു അശ്ലീലമാണോ?
0: ഒരിക്കലുമല്ല. കാരണം ലോകത്ത് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ഒന്ന്, ലോകത്ത് ഒരുപാട് ഭരണഘടന ഉണ്ടായിട്ടുണ്ട്, ഭരണഘടന എഴുതിയ ആളുകളുണ്ട്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ മതപരിവർത്തനം എഴുതി ചേർത്ത അംബേദ്കർ തന്നെ മതപരിവർത്തനം ചെയ്ത
1: രാജ്യമാണ്
0: ഇന്ത്യൻ. അത് ഈ പറയുന്ന ലോകത്തെ ഏറ്റവും ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ സംഘടിതമായി മതപരിവർത്തനം നടത്തിയത് അംബേദ്കറുടെ കാർമ്മികത്വത്തിലാണ്, ബുദ്ധമതത്തിലേക്ക്. അപ്പം മതപരിവർത്തന വിഷയത്തിൽ ഇത് ഇപ്പോൾ സത്യത്തിൽ ഇവിടെ മതപരിവർത്തനം ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറയാൻ മത്സരിക്കേണ്ട സാഹചര്യത്തിലേക്ക്, അപ്പോളജറ്റിക്കലായിട്ട് ആളുകൾ സംസാരിക്കേണ്ട സാഹചര്യത്തിലേക്ക്. മതപരിവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകൾ രാഷ്ട്രീയ പാർട്ടി മാറുന്നില്ലേ, വിശ്വാസം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നതിന് കാരണം ശ്രീനാരായണ ഗുരു പറഞ്ഞ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന വാചകം പോലും ഒരു മതപരിവർത്തന കോണ്ടക്സ്റ്റിൽ നിന്ന് വരുന്ന ഇപ്പം കേരളത്തിൽ ഈ മതപരിവർത്തനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് മതപരിവർത്തനത്തെ എതിർക്കരുതെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒന്നെന്ന് പറയുന്നത് എൻ്റെ ശ്രീനാരായണ ബോധ്യമാണ്. ഒരു ശ്രീനാരായണൻ എന്നല്ലേ പറയാൻ കഴിയും. കാരണം ഈ മതപരിവർത്തനം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന അത് കമുകിൻ കോട്ടെ കുറെ ഈഴവർ ക്രിസ്ത്യാനികളായി. അപ്പോൾ അവിടുത്തെ ഈഴവ പ്രമാണിമാരായ ആളുകൾ ശ്രീനാരായണ ഗുരുവിനെ സമീപിക്കുകയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു അവർ ക്രിസ്ത്യാനികളാവുകയാണ്, ഗുരു വന്നവർ പിന്തിരിപ്പിക്കണം. ശ്രീനാരായണ ഗുരു അവിടേക്ക് ചെന്നു അവരോട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഗുരു പറയുന്നത് അവരുടെ വിശ്വാസം ഉറച്ചതാണ്, വിശ്വാസം ഉറച്ചതാണെങ്കിൽ ആ വിശ്വാസത്തിൽ നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് സത്യത്തിൽ ഇപ്പോഴും അവിടെ ലാറ്റിൻ കത്തോലിക്ക സഭയുടെ കീഴിൽ ഈഴവരിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ, ഈഴവ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിനെ ബഹുമാനിക്കുന്ന അതേസമയം വിശ്വാസം കൊണ്ട് ക്രിസ്ത്യാനികളായ ഒരു ജനവിഭാഗം അവിടെയുണ്ട്. ആ കോണ്ടക്സ്റ്റാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് മതമേതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കേരളത്തിൽ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യയിൽ ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് മതമാറ്റം ചെയ്യപ്പെട്ട ഈഴവരാണ്. കേരളത്തിലെ അതുപോലെ ദളിതരാണ്, പിന്നോക്കക്കാരാണ്. അത് അവരുടെ വിമോചനത്തിനുള്ള ഉപാധിയായി അത് തെരഞ്ഞെടുത്തതാണ്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് അത്ര കാരണം ഇവിടുത്തെ ഇസ്ലാമികമായ നവോത്ഥാന മുന്നേറ്റം കൂടിയാണ്. മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന മനുഷ്യനാണ് കാക്കിനിടയിലെ കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പോൾ ആ മൗലാന മുഹമ്മദ് അലിയാണ് അവിടെ അന്ന് അധ്യക്ഷൻ, അന്ന് കോൺഗ്രസിൻ്റെ നേതാവും എസ് എൻ ഡി പിയുടെ സെക്രട്ടറിയും. എസ് എൻ ഡി പിയുടെ ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞു. എസ് എൻ ഡി പിയുടെ സെക്രട്ടറിമാരായിരുന്ന ആളുകൾ ഒരേ സമയം എസ് എൻ ഡി പിയുടെ സെക്രട്ടറിയും മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും സ്വീകാര്യരായ ആളുകളാണ്. ടി കെ മാധവനായാലും സി കേശവനായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ എത്തിയ ആളുകളാണ്. അപ്പോൾ ഈ ടി കെ മാധവൻ അന്ന് കാക്കിനിടയിലുള്ള കോൺഗ്രസ് സമ്മേളനത്തിൽ ഇവിടെ വൈക്കം സത്യാഗ്രഹം ഒരു പ്രത്യേക വിഷയമാക്കണം. വൈക്കം ക്ഷേത്രത്തിന് മുന്നിലൂടെ നടക്കുന്ന റോഡുകളിൽ, അതാണ് ക്ഷേത്രപ്രവേശനം പോലും അല്ല പ്രാഥമികമായ വിഷയം എന്ന് പറയുന്നത്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുള്ള ഒരാവശ്യവുമായി കാക്കിനിടയിലുള്ള കോൺഗ്രസ് സമ്മേളനത്തേക്ക് വരുമ്പോൾ ആ കോൺഗ്രസിൻ്റെ പ്രസീഡിയത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി അവതരണാനുമതി കൊടുത്തുകൊണ്ട് മാത്രമാണ് അത് അവതരിപ്പിക്കാൻ പറ്റിയത്. അങ്ങനെ ആ സമ്മേളനത്തിന് അംഗീകാരം അത് കിട്ടുന്നത്. അങ്ങനെ ടി കെ മാധവൻ ആ അവതരണാനുമതിയുടെ ബലത്തിൽ അത് അവതരിപ്പിക്കുകയും അതവിടെ വിജയിക്കുകയും ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ടി കെ മാധവന് അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തുമ്പോൾ കാണുന്ന സന്തോഷ വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ മകന് പേരിടുന്നത് മുഹമ്മദ് അലി എന്നാണ്. അതാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ, ക്ഷേത്രപ്രവേശന ചരിത്രത്തിൽ പോലും മൗലാന മുഹമ്മദ് അലിയുടെ കയ്യൊപ്പുണ്ട് എന്ന് പറയുന്നത്. ഇതൊന്നും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്വാധീനിച്ച സഹോദരത്വത്തിൻ്റെ സഹോദരത്തിൻ്റെ വലിയ മാതൃകകളുണ്ട്. ഞാനത് എപ്പോഴും ഈ വെള്ളപ്പള്ളി നടേശൻ്റെ കാര്യത്തിലുള്ള നിരാശ എന്ന് പറയുന്നത് ഇത്ര വലിയ ചരിത്രാനുഭവമുള്ള ഇത്ര വലിയ സഹിഷ്ണുതയുടെ സഹോദരത്വത്തിൻ്റെ സഹോദരത്വത്തിൻ്റെ മാതൃകയുള്ള ഒരിടത്ത് നിന്ന് ആണ് ഇത്തരം തീർത്തും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യേണ്ട ബാധ്യത കൊടുത്ത് സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടെന്നു.
1: തീർച്ചയായും. ഓക്കെ, ഏതായാലും അനുഭവമായിട്ടുള്ള സംഭാഷണം വളരെ മനോഹരമായിരുന്നു. അദ്ദേഹം ഒരു വലിയ വിജ്ഞാന ലോകമാണ്. ഒരുപാട് വായനയും ഒരുപാട് വ്യക്തിത്വങ്ങളുമായുള്ള നിരന്തര സംഭാഷണങ്ങളും നിയമ പോരാട്ടങ്ങളും ഒക്കെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. പീസ് റേഡിയോ അദ്ദേഹത്തിന് ഒരു ബിഗ് സലൂട്ട് നൽകുന്നു. മറ്റൊരു അതിഥിയുമായി അടുത്ത ദിവസം വീണ്ടും വരാം.
2: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് കൂടിക്കാഴ്ച. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വി ആർ അനൂപുമായി താജുദ്ദീൻ സൊലഹി നടത്തിയ കൂടിക്കാഴ്ചയുടെ മൂന്നാമത്തെ ഭാഗമാണ് സംപ്രേഷണം ചെയ്യപ്പെട്ടത്.
3: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈറിനോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ എങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റെഡിയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം. രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ. സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. KSRTC സംസ്ഥാനാന്തര അധിക സർവീസുകൾ 18 മുതൽ. KSRTC 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും അധിക സർവീസുകൾ നടത്തും. www.keralartc.com എന്ന മൊബൈൽ ആപ്പിലൂടെയും കൗണ്ടർ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം.

0: ഒരു വികൃതി കാണിച്ചൊരു കുട്ടി. അവൻ്റെ വികൃതി റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു റോട്ടിൽ ആണി തറച്ച് വെക്കുക. അപ്പോൾ ആണി തറച്ച് വണ്ടി പഞ്ചറായി. അവർ പ്രയാസപ്പെടുന്നതിൽ അവനൊരു ഒരു കുസൃതി. ഒരു തവണ ഇതുപോലെ ആ റോഡിൽ ഇങ്ങനെ ഒരു ആണി തറച്ച് വെച്ച് അടുത്ത വണ്ടി വരുന്നത് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ചീറിപ്പാഞ്ഞ് ഒരു കാറ് വന്നു. കാറ് അവിടെ നിന്ന് തന്നെ പഞ്ചറായി. അവിടെ വെയിറ്റ് ചെയ്യുന്നു, അടുത്ത വണ്ടിക്ക് കാത്തിരിക്കുന്നു. അപ്പോൾ കാറിൻ്റെ അകത്ത് ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയാണ്, ഭർത്താവുമുണ്ട്. അപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ളത്. ആ കാറിൽ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉടനെ തന്നെ ആ കുട്ടി അറിയുകയും അവന് വിഷമം തോന്നുകയും ആ കാറ് ഹോസ്പിറ്റലിൽ എത്താൻ താമസിച്ചത് കാരണം അവിടെ എത്തുന്നതിൻ്റെ മുമ്പായി തന്നെ ആ സ്ത്രീ, സാധാരണഗതിയിൽ ആ സ്ത്രീ മരണപ്പെട്ടു എന്ന വിവരം അറിയുകയും അതിൻ്റെ പേരിൽ വലിയ ദുഃഖവും വിഷമവും ആ കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഭയങ്കര വിഷമം, ഭയങ്കര ദുഃഖം ഉണ്ടായി. അപ്പം അവരെ പോയി കാണണം, മാപ്പ് പറയണം. അങ്ങനെ തീവ്രമായ ദുഃഖവും വിഷമമായിട്ട് അവരെ കണ്ടെത്തി അവസാനം അവരോട് പോയിട്ട് കരഞ്ഞു മാപ്പ് പറയണം. എൻ്റെ കാരണത്താൽ മരണപ്പെട്ടല്ലോ, ഞാൻ കാണിച്ച ഈ ഒരു മോശത്തരം കൊണ്ട് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന്. അപ്പോൾ അതിതീവ്ര ദുഃഖത്തിലുള്ള ആ കുട്ടിയെ കണ്ട് അവിടെ നിന്ന് മരണപ്പെട്ട ആ സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, അവർ മരണപ്പെട്ടത് അങ്ങനെ പഞ്ചറായതുകൊണ്ടോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ടൊന്നുമല്ല, നേരത്തെ എന്തായിരുന്നു അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. അപ്പോഴാണ് ആ കുട്ടിക്ക് ഞാൻ ചെയ്ത തെറ്റിനല്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തോടുകൂടി തിരിച്ചുപോയി. സത്യത്തിൽ അയാൾ അവിടെ കള്ളം പറഞ്ഞതായിരുന്നു, കാരണം ഇനി അത് ആലോചിച്ചുകൊണ്ട് ആ കുട്ടി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു കഥ വായിക്കുകയുണ്ടായി. അത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്, പലപ്പോഴും ഒന്ന് അവനവൻ ചെയ്ത തെറ്റിലുള്ള പശ്ചാത്താപം, ചിലതോരോ അവസരങ്ങളായിരിക്കാം. എന്തെങ്കിലും അനാശാസ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാവേശത്തിൽ എന്തെങ്കിലും ചെയ്തു വെക്കും, ചില കുസൃതികളോ ബാക്കികളോ, കുട്ടികളാവട്ടെ വലിയവരാവട്ടെ ആരാവട്ടെ. പക്ഷെ അതൊരു വലിയ അപകടമായി, വലിയൊരു അപരാധമായി എന്ന് ബോധ്യപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന മനസ്താപം, പശ്ചാത്താപത്തിൻ്റെ മനസ്സ്. അപ്പോൾ ഒരു സൃഷ്ടികളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകൾ വ്യക്തികളോട് ചെയ്ത അപരാധങ്ങൾക്ക് അവരോട് മാപ്പ് പറയാനുള്ള ആ ഒരു മനസ്ഥിതി, അപ്പം അവരോട് പോയി പറഞ്ഞപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുകയും ചെയ്ത ഒരു രീതി ആ കഥയിൽ നിന്ന് കിട്ടുകയുണ്ടായി.
1: പുറത്തു കൊടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ആ ഒരു അവസ്ഥയിൽ പ്രിയതമ മരിച്ചു കിടക്കുമ്പോൾ ആ ഒരു സമയത്ത് പുറത്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു മനസ്സിൻ്റെ വിശാലതയാണ്. പലപ്പോഴും പലർക്കും കഴിയാത്തൊരു കാര്യവുമാണത്. പക്ഷെ അതേ ഒരു ആംഗിളിൽ അല്ലെ, അതേ ഒരു അവസ്ഥയിൽ ഞാനും നാളെ പിറ്റേന്ന് വരാമെന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ടാവാറില്ല, ആലോചിക്കാറില്ല. പ്രഷർ പോയിന്റിൽ ഉള്ളതുകൊണ്ടാവാം, അതല്ലെങ്കിൽ അപ്പോൾ ഉള്ള ദേഷ്യമാകാം, എന്തുമാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പുറത്തു കൊടുക്കുക, നാളെ നമ്മളായിരിക്കും അതേ അവസ്ഥയിൽ മറ്റൊരാളുടെ മുന്നിൽ നിൽക്കേണ്ടി വരിക. അപ്പോൾ വിശാല മനസ്കതയോടു കൂടി മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ള ഒരു വിശാല മനസ്കത നമ്മളെല്ലാവരും കാണിക്കേണ്ടതുണ്ട് എന്നുള്ള കഥ കേട്ടപ്പോൾ തോന്നി.
2: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഹഫ്ലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തുൽ ഫത്തഹിലെ 15-ാം വചനം ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ കേൾവിക്കും മനഃപ്പാഠത്തിനുമായി കാതോർത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിലെ 15-ാമത്തായത്തായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാ അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ശബ്ദം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ 16-ാമത്തെ ആയത്തുമായി അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ ഫാത്തഹിലെ 15-ാം വചനമാണ് നാം പഠിച്ചത്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വ്യഭിചാരത്തിലേക്കുള്ള 4 വഴികൾ, ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് ബാസിൽ കുന്നപ്പള്ളി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുയായികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഉപദേശിച്ചിരുന്ന ഒരു വിഷയമാണ് സിനയുമായി ബന്ധപ്പെട്ട, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിൽ നിങ്ങൾ ഒരിക്കലും അടുത്തുപോകരുത്. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊരു തിന്മയെ തൊട്ടും നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുമ്പോഴും, വ്യഭിചാരത്തെ തൊട്ട് വല തഖ്റബു, നിങ്ങളത് ചെയ്യരുത് എന്നതിന് പകരം അതിനോട് നിങ്ങൾ അടുത്തുപോകരുത് എന്ന ഒരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത്. അതതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ ആദ്യത്തെ 10 വചനങ്ങളിൽ ഒരു വിശ്വാസി അയാളെങ്ങനെയായിരിക്കണം എന്നുള്ള അയാളുടെ ഗുണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് എല്ലാ ആയത്തുകളിലും ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ വ്യഭിചാരത്തെ തൊട്ട് സൂചിപ്പിക്കാൻ അവിടെ 3 ആയത്തെടുത്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ വിഷയം ചർച്ച ചെയ്യുന്നത് എന്നതെല്ലാം ആ ഒരു വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ട ജാഗ്രതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരാൾ വ്യഭിചാരത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ എന്നതിനെ പറ്റിക്കൊണ്ട് 4 കാര്യങ്ങളെ പണ്ഡിതന്മാർ പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. 1-ാമത്തേത് അല്ലഹ്ലാദ്, ഒരന്യ ആണും ഒരന്യ പെണ്ണും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ, അത് പിന്നീട് വ്യഭിചാരത്തിലേക്കെത്താൻ ഏറ്റവും കൂടുതൽ കാരണമാകും. 2-ാമത്തേത് അൽഖത്റാത്ത്, ആളുകൾക്കുള്ള അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവുക. വ്യഭിചാരത്തിലേക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ അത് പിന്നീട് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. 3-ാമത്തേത് അല്ലഫ്ലാത്ത്, സംസാരങ്ങൾ, സംസാരത്തിന്റെ ഇത്തരത്തിൽ ലൈംഗിക ചുവയുള്ള അതല്ലെങ്കിൽ ഒരു ഇണക്കമുള്ള സംസാരങ്ങൾ ഒരന്യ ആണിനും പെണ്ണിനുമിടയിൽ ഉണ്ടായാൽ അത് പിന്നീട് വ്യഭിചാരത്തിലേക്ക് എത്തിക്കുമെന്നാണ്. 4-ാമത്തേത് അൽഖുത്വാത്ത്, അതിലേക്കുള്ള ചുവടുകൾ, അത് പിന്നീട് ആ ചുവടുകൾ ഒരു പക്ഷേ വ്യഭിചാരത്തിലേക്ക് എത്താം കാരണമാകുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങളും കൃത്യമായിക്കൊണ്ട് നമ്മൾ പരിശോധിച്ച് കൃത്യമായിക്കൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 1-ാമത്തേത് അല്ലഹ്ലാത്ത്, ഒരുമിച്ചുള്ള നിമിഷങ്ങൾ, അന്യ ആൺ പെൺ ബന്ധങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലേക്കൊരു അനർത്ഥങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിക്കൊണ്ട് അതിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരാണും ഒരു പെണ്ണും അവർ അന്യരാണെങ്കിൽ അവർ ഒരുമിച്ചുണ്ടാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അത് ഒരു വീട്ടിലാണെങ്കിലും ഒരു നാട്ടിലാണെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഇവരൊന്നിച്ചാണെങ്കിലും അത് തൻ്റെ കടയിലാണ് എങ്കിൽ പോലും, അത് മാത്രമല്ല പണ്ഡിതന്മാർ സൂചിപ്പിച്ചു തൻ്റെ ഒരു മൊബൈൽ ഫോണിലാണെങ്കിൽ പോലും, സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഒരുമിച്ചുണ്ടാകുക എന്നുള്ളത് അത് പിന്നീട് വളരെ വലിയ തെറ്റുകളിലേക്ക്, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുവരാൻ അത് കാരണമാകുമെന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാമയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആ ഒരു വ്യഭിചാരത്തിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂക്ഷിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പോലും അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചത് സൂറത്തു യൂസുഫിന്റെ 24-ാമത്തെ ആയത്തിൽ കാണാം. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ, അവൾക്ക് അവനിലൊരാഗ്രഹമുണ്ടായി, എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന് അവളിലും ഒരാഗ്രഹമുണ്ടായേനെ, ലൗലാ അർആ ബുർഹാന റബ്ബിഹി, അള്ളാഹുവിന്റെ പ്രമാണം അത് കണ്ടറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹവും ആ ഒരു വിഷയത്തിൽ വീണുപോയേനെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഇതേതൊരു ആണിന്റെയും പെണ്ണിന്റെയും, ഒരു പുരുഷ സ്ത്രീ അവരുടെ മനസ്സുകളിൽ ഊട്ടപ്പെട്ട കാര്യമാണ്. രണ്ടാളുകൾ ഒരുമിച്ചുണ്ടായാൽ അത് പിന്നീട് ഒരു മറ്റൊരു അനർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് അത് ഏതൊരു ആളും സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപരിചിതമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തേത്, അനുകൂല സാഹചര്യങ്ങൾ, അൽ ഖത്റാത്. ആ ഒരു ഒറ്റക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ വ്യഭിചാരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഒഴിവാക്കണം. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും ഇസ്ലാമിൽ ഒരു സ്ത്രീക്കും പുരുഷനും നിഷിദ്ധമാക്കിയതായി കാണാൻ സാധിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹ്റമില്ലാതെ ഒരു ദൂരയാത്ര നടത്തുക, വിദൂരമായ പല യാത്രകളും അത് തനിയെ നടത്തുക എന്നുള്ളത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ, അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന ഏതൊരു സ്ത്രീക്കും, ലാ യഹില്ലു, അവർക്ക് ഹലാലല്ല, തുസാഫിറു മൈസറത യൗമി വലൈലത്തിൻ, ഒരു ദിന രാത്രത്തെ, അത്രയും സുദീർഘമായ ഒരു ദിവസത്തെ യാത്രയുള്ള അത്തരത്തിലുള്ള യാത്രകൾ അവർക്ക് ഹലാലാകുകയില്ല. ഇല്ല മഅദി മഹ്റമിൻ അലൈഹ, അവളുടെ കൂടെ ഒരു മഹ്റമായ ആള് ഉണ്ടായിരിക്കയല്ലാതെ അവൾക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വസമ വിലക്കിയത്, അത് ഇതിനുള്ള ഒറ്റപ്പെടാനും വ്യഭിചാരത്തിലേക്കുള്ള വഴികളെല്ലാം അത് അനുകൂല സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഹറാമാക്കിയത്. മാത്രമല്ല, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ഒരു സഹാബി, അദ്ദേഹത്തിന്റെ ഭാര്യ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇൻ ത്വലഖ് ഫഹുജ്ജ മഅ ഇംറഅതിക്, നിന്റെ ഭാര്യയുടെ കൂടെ നീ ഹജ്ജിന് പോയിക്കോളൂ, നീ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് മറുപടി കൊടുത്തത്. ഇതെല്ലാം ഒരു സ്ത്രീ ദൂരയാത്രയ്ക്ക് വേണ്ടി ഭർത്താവില്ലാതെ, അതല്ലെങ്കിൽ അതുപോലെയുള്ള അവരുടെ ഏറ്റവും അടുത്ത മഹ്റമുകൾ കൂടെയില്ലാതെ യാത്ര നടത്താൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഇവിടെ പറയപ്പെടാൻ കാരണം, ലാ യഖലു അന്ന റജുലുൻ ബി ഇംറഅത്തിൻ ഫഇന്ന ശൈത്താന സാലിസഹുമാ. അബ്ദുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും, രണ്ട് ഒരാണും ഒരന്യ പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടുകയില്ല, കാരണം അവിടെ മൂന്നാമനായിക്കൊണ്ട് പിശാജുണ്ടായിരിക്കും എന്ന് അമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരത്തിലുള്ള അതിനേക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തേത്, അല്ലഫ്ലാത്ത്, സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അന്യരായ ഒരാണും പെണ്ണും തമ്മിലുള്ള സംസാരങ്ങൾ അതെങ്ങനെയായിരിക്കണം? വിശുദ്ധ ഖുർആനിൽ സൂറത്തു അഹ്സാബിന്റെ 32-ാമത്തെ വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ നിസാ അൻ നബിയ്യി ലസ്തുന്ന കഅഹദി മിനൻ നിസാഇ ഇനിത്തഖൈതു, നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല, ഏ പ്രവാചക പത്നിമാരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല എങ്ങനെ സംസാരിക്കണമെന്ന് പറയുകയാണ്. ഫലാ തഖ്ദഅന ബിൽ ഖൗലി ഫയതുമഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ, നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്ന തഖ്വയുള്ള സ്ത്രീകളാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരോട് അനുനയമായ ഒരു ആളുകളുടെ മനസ്സിലൊരു ഏറ്റവും നല്ല ഒരു അനുനയ സ്വരത്തിൽ സംസാരിക്കരുത്, കാരണം ഒരു പക്ഷേ അത് രോഗമുള്ള ഹൃദയമാണെങ്കിൽ, മോശമായ ഹൃദയത്തിൻ്റെ ആളുകളാണ് എങ്കിൽ അവർക്കതൊരു മോഹത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്നാൽ വഖുൽന ഖൗല മഅറൂഫ, ന്യായമായ വാക്കുകൾ നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാവുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ, സംസാരം അത് ഏറ്റവും ആളുകൾക്ക് എന്തെങ്കിലും ഒരു അതിനുള്ള വ്യഭിചാരത്തിലേക്കുള്ള വഴികൾ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ, ആളുകളുടെ മനസ്സിലൊരു പ്രത്യേകമായ താല്പര്യമുണ്ടാക്കുന്ന വാക്കുകൾ, അത്തരം സംസാരങ്ങൾ ഒരിക്കലും സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് സംസാരിക്കുമ്പോൾ നോട്ടം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു നൂറിന്റെ 31-ാമത്തെ വചനത്തിൽ, വഖുല്ലിൽ മുഅ്മിനാത്തി يعضضن من أبصارهن ويحفظن فروجهن ولا تبدين زينتهن إلا ما ظهر منها. സത്യവിശ്വാസികളോടും സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക നബിയെ എന്ന് ആ നൂറിന്റെ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു സംസാരത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തേത് ചുവടുകളാണ്, അൽ ഖത്വാത്. ആ ചുവടുകൾ വ്യഭിചാരത്തിലേക്കുള്ള അതിൻ്റെ മോശപ്പെട്ട സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിലേക്കുള്ള ചുവടുവെപ്പുകൾ ഒരുപക്ഷെ അത് വ്യഭിചാരത്തിലേക്ക് നയിച്ചേക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വ്യഭിചാരം അത് ആളുകളിൽ മിക്കവാറും ആളുകളിലെല്ലാം എത്തിയിട്ടുണ്ട്. അത് കണ്ണുകളിലൂടെ, കാതുകളിലൂടെ, അവരുടെ കൈകളിലൂടെ. പ്രവാചകൻ പറഞ്ഞു, വറിജിലു തസ്നി, കാലുകൾ വ്യഭിചരിക്കും. എങ്ങനെയാണ്? വസിനാഹ അൽ മഷ്യ, അതിൻ്റെ ആ വ്യഭിചാരം എന്ന് പറയുന്നത് അത് നടത്തമാണ്, അതിലേക്കുള്ള നടത്തമാണ്. അത് നമുക്കറിയാം, ഇന്ന ഭാഗത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവിടെ ഇന്ന മോശപ്പെട്ട സ്ഥലങ്ങളാണ് എന്നെല്ലാം അറിയപ്പെട്ടാൽ അവിടേക്കുള്ള നടത്തം അത് ഹറാമാണ്, അത് ആ വ്യഭിചാരത്തിലേക്ക് എത്തും എന്ന് ഉള്ളതിനാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നാല് വിഷയങ്ങൾ, അതിൻ്റെ അതുമായി ഒരുമിച്ചുള്ള അന്യ പുരുഷൻ സ്ത്രീ അവരൊരുമിച്ചുള്ള സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ അതിനുള്ള ഒന്നിച്ചാകാനും വ്യഭിചാരത്തിനുള്ള അനുകൂല സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള മനസ്സിൽ മോഹമുണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ അതിലേക്കുള്ള ചുവടുകൾ, ഇതെല്ലാം കൃത്യമായി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരം വിഷയങ്ങളെ തൊട്ട് നമുക്ക് ഏവർക്കും ഒരു സുരക്ഷ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൗലു ഖൗലു ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, കർബലയുടെ ചരിത്രം. ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറം. മുഹറമിനൊരു കഥനകഥ പറയുവാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ടതാണ് ആ ചരിത്രം. കർബല എന്ന നാടുമായി ബന്ധപ്പെട്ടതാണ് ആ ചരിത്രം. ഇസ്ലാമിക ചരിത്രങ്ങളിൽ പലയിടങ്ങളിലായി വ്യത്യസ്ത പേരുകളിലായി നമുക്ക് കേട്ട് പരിചയമുള്ള നാമമാണ് കർബല. മുമ്പ് നീനവ എന്ന പേരിലറിയപ്പെട്ടിരുന്ന ചെറിയ ഈത്തപ്പന മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു നാടാണ്, ഒരു പട്ടണമാണ് കർബല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് കർബലയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഹുസൈനു ബിനു അലി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. തുക്കബുദീ, എൻ്റെ കരളിൻ്റെ കഷ്ണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവാചകൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകനാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹിജറ രണ്ടിൽ ബദർ യുദ്ധത്തിന് ശേഷമാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും വിവാഹം കഴിയുന്നത്. ഹിജറ മൂന്നിൽ അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ ഹർബ് എന്ന് പേര് വെക്കുവാൻ അലി റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ എന്ന കുഞ്ഞിന് പേര് വെച്ചു. ഹിജറ നാലിൽ അവർക്ക് മറ്റൊരാൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനും ഹർബ് എന്ന് പേര് വെക്കുവാൻ അലി റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. എന്നാൽ പ്രവാചകൻ ഹുസൈൻ എന്ന് ആ കുഞ്ഞിന് പേര് വെച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീഖ നിർവഹിച്ച കുട്ടിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഹുമാറൈഹാനത്തായ ഫിദ്ദുനിയ, ദുനിയാവിലെ എൻ്റെ രണ്ട് പുഷ്പങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് സുഗന്ധങ്ങളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, അൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും. അപ്പോൾ പ്രവാചകൻ്റെ ചുണ്ടിലൂടെ സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്ത അറിഞ്ഞ വ്യക്തി കൂടിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെയും ചേർത്ത് അവരഞ്ചു പേരും ചേർന്ന് ഒരു പുതപ്പിനുള്ളിൽ പ്രവേശിച്ചു. എന്നൊരു പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹാ ഉലാ ഇ അഹ്ലു ബൈത്തി, അല്ലാഹുവെ, ഇവരെല്ലാം എന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഫഅദ്ഹിബ് അൻഹുമുർ റിജ്സ, അതുകൊണ്ട് അവരിൽ നിന്ന് നീ മ്ലേച്ഛതയെ നീക്കം ചെയ്യണമേ. വത്വഹിർഹും തത്വഹീറ, അവരെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അപ്പോൾ പ്രവാചകന്റെ പ്രത്യേക പ്രാർത്ഥന കൂടി ലഭിച്ച വ്യക്തിയാണ് ഹുസൈൻ റളിയല്ലാഹുഅൻഹു എന്നർത്ഥം. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഹുസൈനും മിന്നി വ അനമിൻ ഹുസൈൻ, ഹുസൈൻ എന്നിൽപ്പെട്ടവനാണ്, ഞാൻ ഹുസൈനിൽപ്പെട്ടവനാണ്. അഹബ്ബല്ലാഹുമൻ അഹബ്ബ ഹുസൈന, ഹുസൈനിനെ ആരിഷ്ടപ്പെടുന്നുവോ അവനെ അല്ലാഹു ഇഷ്ടപ്പെടും. ഹുസൈനുൻ സിബുത്തും മിനൽ അസ്ബാത്ത്, ധാരാളം നന്മകൾ ഒത്തുചേർന്ന ഒരു വ്യക്തിയാണ് ഹുസൈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ചുണ്ടിലൂടെ ധാരാളം ചുംബനങ്ങൾ ലഭിച്ച വ്യക്തി കൂടിയാണ് ഹുസൈൻ റളിയല്ലാഹുഅൻഹു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിനെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അഹ്ലുബൈത്തിൽപ്പെട്ടവരെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. എന്നാൽ അദ്ദേഹം ഷഹീദാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹുഅൻഹയുടെ വീട്ടിൽ പ്രവാചകൻ ഇരിക്കുമ്പോൾ മഴയുടെ മലക്ക് അല്ലാഹുവിനോട് സമ്മതം ചോദിച്ച് വരികയും പ്രവാചകന്റെ അരികിലേക്ക് എത്തുകയും ചെയ്തു. പ്രവാചകൻ പറഞ്ഞു, ഉമ്മു സലമ വാതിലുകൾ അടക്കണം, ലാ യദുഖുലു അലൈന അഹദുൻ, ഈ സമയത്ത് ഞങ്ങളിലേക്ക് ഒരാളെയും പ്രവേശിപ്പിക്കരുത്. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹുഅൻഹു കുട്ടിയാണ്. അദ്ദേഹം വാതിൽ പഴുതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് പ്രവാചകന്റെ മടിയിൽ വന്നിരുന്നു. മഴയുടെ മലക്ക് ചോദിച്ചു, അത്വഹിബ്ബുഹു, പ്രവാചകരെ, താങ്കൾ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പ്രവാചകൻ അതേ എന്ന് പറഞ്ഞപ്പോൾ മലക്ക് പറഞ്ഞു, അമാ ഇന്ന ഉമ്മത്തക്ക സതഖ്തുലു, താങ്കളുടെ സമൂഹം, താങ്കളുടെ ഉമ്മത്ത് ഈ കുട്ടിയെ വധിച്ചു കളയും. താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ കുട്ടി മരണപ്പെട്ടു വീഴുന്ന നാട്ടിലെ മണ്ണ് ഞാൻ താങ്കൾക്ക് കൊണ്ടുവന്നു തരാം. അങ്ങനെ മലക്ക് മണ്ണ് കൊണ്ടുവന്നു തരികയും ഉമ്മു സലമ റളിയല്ലാഹുഅൻഹ അത് തൻ്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വെക്കുകയും ചെയ്തു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിലെ റാവി പറയുകയാണ്, ആ മണ്ണ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കർബലയിലെ മണ്ണാണ്. ഒരൽപ്പം വിശാലമായ ചരിത്രമാണ് യഥാർത്ഥത്തിൽ കർബല. നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമാണ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖിലാഫത്തു ബഅദി സലാസൂന ആമ, എനിക്ക് ശേഷം ഖിലാഫത്ത് 30 വർഷമായിരിക്കും. അഥവാ 30 വർഷത്തിന് ശേഷം പിന്നീട് മുലൂക്കിയത്ത്, കുടുംബ പരമ്പരയായി വരുന്ന രാജ്യഭരണമായിരിക്കും. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. അതുകൊണ്ട് തന്നെ മുലൂക്കിയത്ത് ഭരണത്തിന് തുടക്കം കുറിച്ച മുആവിയ റളിയല്ലാഹുഅൻഹുവിനെ പോലെയുള്ള സ്വഹാബാക്കളെ ചീത്ത പറയുവാനോ വിമർശിക്കുവാനോ ഒരിക്കലും ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. 29 വർഷവും 6 മാസവും കഴിഞ്ഞതോടെ അലി റളിയല്ലാഹുഅൻഹു വഫാത്തായി. പിന്നീടുള്ള 6 മാസം രാജ്യം ഭരിച്ചത് ഹസൻ റളിയല്ലാഹുഅൻഹുവാണ്. ഹിജ്റ 40 റബീഉൽ അവ്വൽ 12 ഹസൻ റളിയല്ലാഹുഅൻഹു മുആവിയ റളിയല്ലാഹുഅൻഹുവിന് ഭരണം കൈമാറി. ഹിജ്റ 60 മുആവിയ റളിയല്ലാഹുഅൻഹു തൻ്റെ അവസാന സമയത്ത് തൻ്റെ മകനായ യസീദിന് ഭരണം കൈമാറി. അതിന് മുആവിയ റളിയല്ലാഹുഅൻഹുവിന് ചില കാരണങ്ങളുണ്ട്. സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അമവികളെ അംഗീകരിക്കുന്നവരാണ് സിറിയക്കാർ. ഭരണം മറിക്കാൻ മാത്രം ശക്തമായ ആൾക്കൂട്ടം അവരിൽ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകണം. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ രക്തം ചിന്തുന്ന, ഇസ്ലാമിക ലോകത്തു നിന്ന് തന്നെ ഭരണം ഇല്ലാതായി പോകുന്ന ഒരു ഫിത്നയെ മുആവിയ റളിയല്ലാഹുഅൻഹു ഭയപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം മകൻ യസീദിന് ഭരണം കൈമാറി. എന്നാൽ ഹുസൈൻ റളിയല്ലാഹുഅൻഹു ഈ ഖിലാഫത്ത് അംഗീകരിച്ചില്ല. അതിന് അദ്ദേഹത്തിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഹസൻ റളിയല്ലാഹുഅൻഹു മുആവിയ റളിയല്ലാഹുഅൻഹുവിന് ഭരണം കൈമാറുമ്പോൾ അന്ന് വച്ച കരാറാണ് അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കേണ്ടത് ജനങ്ങളാണ്. ആ കരാർ ഇവിടെ ലംഘിക്കപ്പെട്ടു. 2, അബ്ദുല്ലാഹിബിന് അബ്ബാസ്, ജാബിർബിൻ അബ്ദില്ല, അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹുഅൻഹു മജ്മഈൻ, ഈ സ്വഹാബാക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. തലയെടുപ്പുള്ള സ്വഹാബാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും യസീദിനല്ല ഭരണം ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹുഅൻഹു ഇത് അംഗീകരിച്ചില്ല. ആ സമയത്താണ് ഇറാഖിൽ നിന്നും 1000 കത്തുകൾ ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിന് ലഭിക്കുന്നത്. ഹുസൈൻ, താങ്കൾ ഇറാഖിലേക്ക് വരണം. താങ്കൾ ഇവിടെ വന്നാൽ താങ്കൾക്ക് ഞങ്ങൾ ബൈഅത്ത് ചെയ്യാം, താങ്കളെ ഞങ്ങൾ നേതാവാക്കാം, ഇസ്ലാമിക രീതിയിലുള്ള ഭരണം താങ്കൾക്കിവിടെ കാഴ്ചവെക്കാം. 10,000-ക്കണക്കിനാളുകൾ ഹുസൈൻ റളിയല്ലാഹുനഹുവിനെ വിളിച്ചു. കൂഫ, ഇറാഖ് എന്നൊക്കെ പറഞ്ഞാൽ കൊടിയ ചതിയുടെ ചരിത്രം മാത്രം പറയാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹുനഹു വരില്ല എന്ന് പറഞ്ഞു. വരില്ല എന്ന് പറഞ്ഞപ്പോൾ 1,000-ക്കണക്കിന് കത്തുകൾ അവർ അയച്ചു. അവസാനം ഹുസൈൻ റളിയല്ലാഹുനഹു മുസ്ലിം എന്നു പേരുള്ള ഒരു വ്യക്തിയെ ഇറാഖിലേക്ക് അയച്ചു. തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മുസ്ലിം. അവിടെ എത്തി ഇറാഖിലെ സാഹചര്യം പഠിച്ച് മനസ്സിലാക്കി ഹുസൈൻ റളിയല്ലാഹുനഹുവിന് കത്തയച്ചു. ഹുസൈൻ, താങ്കൾ ഇറാഖിലേക്ക് വരണം. താങ്കളെ സ്വീകരിക്കാൻ ഇറാഖുകാർ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ എന്തിനും പോന്ന കളമൊരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ഹുസൈൻ, താങ്കൾ ഇറാഖിലേക്ക് യാത്ര തിരിക്കുക. അങ്ങനെ ഹിജ്റ 60 ദുൽഹിജ്ജ 8 ഹുസൈൻ റളിയല്ലാഹുനഹു യാത്ര പുറപ്പെടാൻ നിൽക്കുന്നു. ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹുനഹുമ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യബ്ന ബിൻതി റസൂലില്ലാ ഇന്നഹും ലയ്യൻസുറുക്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മകളുടെ മകനെ, അവർ താങ്കളെ സഹായിക്കുകയില്ല, താങ്കൾ യാത്ര പോകരുത്. ചരിത്രത്തിൽ കാണാം, കരഞ്ഞുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹുനഹു മദീനയുടെ അതിർത്തി വരെ പിന്തുടർന്നു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുനഹുമ ആ യാത്രയെ തടഞ്ഞു. ജാബിർബിൻ അബ്ദുല്ല റളിയല്ലാഹുനഹുമ ആ യാത്രയെ തടഞ്ഞു. ആ സമയത്താണ് അമ്ര ബിൻത് അബ്ദുറഹ്മാൻ എന്ന ഒരു സ്വഹാബ വനിതയുടെ കത്ത് ഹുസൈൻ റളിയല്ലാഹുനഹുവിന് ലഭിക്കുന്നത്. ആ കത്തിലുള്ളത്, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബാബിൽ എന്ന നാട്ടിൽ വെച്ചാണ് ഹുസൈൻ താങ്കൾ ഷഹീദാവുക. ബാബിൽ എന്ന് പറഞ്ഞാൽ ബാബിലോണിയ, അത് ഇറാഖിനടുത്തുള്ള സ്ഥലമാണ്. കത്ത് വായിച്ച ഉടനെ ഹുസൈൻ റളിയല്ലാഹുനഹു പറഞ്ഞു, ഞാൻ ഇറാഖിൻ്റെ മണ്ണിൽ വെച്ച് ഷഹീദാകുമെന്ന് എൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ആ ഷഹാദത്ത് കൊതിച്ചുകൊണ്ട് ഞാൻ യാത്ര തിരിക്കുകയാണ്. ആ യാത്രയെ ഒരിക്കലും നമുക്ക്

എല്ലാവരും കാലുമാറി അവരുടെ ചതിയുടെ ചരിത്രം ആവർത്തിച്ചു. യാത്രാമധ്യേ ഹുസൈൻ റളിയല്ലാഹുഅൻഹു വിവരമറിഞ്ഞു. അദ്ദേഹം തിരിച്ചു മടങ്ങാൻ ആഗ്രഹിച്ചു. എന്നാൽ കൂടെയുള്ളവർ പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് അവർ യാത്ര തുടരാൻ പറഞ്ഞു. യാത്രാമധ്യേ ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ ചോദ്യം, ഇതേതാണ് നാട്? നമ്മൾ എത്തി നിൽക്കുന്ന ഈ നാടേതാണ്? മറുപടി ലഭിച്ചു, ഇത് കർബലയാണ്. ഹുസൈൻ റളിയല്ലാഹുഅൻഹു പറഞ്ഞു, ഇത് കർബലയാണെങ്കിൽ ഇനിയുള്ള യാത്ര കർബുൻ വബലാ, പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞതായിരിക്കും. ആ സമയത്ത് യസീദിൻ്റെ ഗവർണർ അവിടേക്ക് എത്തുകയും ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിനെ തടയുകയും ചെയ്തു. ഹുസൈൻ റളിയല്ലാഹുഅൻഹു മൂന്ന് കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു. ഒന്ന്, നിങ്ങൾ എന്നെ മദീനയിലേക്ക് തിരിച്ചയക്കണം, അല്ലെങ്കിൽ നിങ്ങളെനിക്ക് യസീദിനെ കാണിച്ചു തരണം, ഞാൻ അയാൾക്ക് ബൈഅത്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ യൂഫ്രട്ടീസിൻ്റെ നദീതീരത്തേക്ക് അയക്കണം, ഞാനതിൻ്റെ കാവൽക്കാരനായി ഇനിയുള്ള കാലം കഴിഞ്ഞുകൂടാം. എന്നാൽ മൂന്നാവശ്യങ്ങളും യസീദിൻ്റെ ഗവർണർ അംഗീകരിച്ചില്ല. അയാളുടെ ആവശ്യം, ഹുസൈൻ റളിയല്ലാഹുഅൻഹു അടിമയായി കീഴൊതുങ്ങണം. പ്രവാചകൻ്റെ പേരക്കുട്ടി അടിമയായി കീഴൊതുങ്ങുകയോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ശക്തമായ പോരാട്ടം നടക്കുകയും ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ തല അവർ വെട്ടിമാറ്റുകയും ചെയ്തു. ഒരിക്കലും യസീദിൻ്റെ കൽപ്പനയായിരുന്നില്ല ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിനെ വധിക്കണമെന്നത്. ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ മക്കൾ അലിയുൽ അക്ബർ അതുപോലെ അബ്ദുള്ള രണ്ടുപേരെയും കർബലയുടെ മണ്ണിൽ അവർ കൊന്നുകളഞ്ഞു. അലിയുൽ അസ്ഗർ, സൈനുൽ ആബിദീൻ എന്ന ഒരു കുട്ടി മാത്രമാണ് പിന്നീട് ബാക്കിയായത്. അലി റളിയല്ലാഹുഅൻഹുവിൻ്റെ മക്കൾ അബൂബക്കർ, ഉസ്മാൻ, മുഹമ്മദ് മൂന്ന് പേരെയും കർബലയുടെ മണ്ണിൽ അവർ വകവരുത്തി. ഹസൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ കുട്ടികൾ ഔൻ, അബ്ദുള്ള രണ്ടുപേരെയും കർബലയുടെ മണ്ണിൽ അവർ വകവരുത്തി. അഹ്ലുബൈത്തിൽപ്പെട്ട 72 ആളുകളെ കർബലയുടെ മണ്ണിൽ അവർ വകവരുത്തി. പിന്നീട് വെട്ടിമാറ്റിയ ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ തലയുമായി യസീദിൻ്റെ ഗവർണർ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ, പ്രവാചകൻ്റെ ഒരുപാട് ചുംബനങ്ങൾ ലഭിച്ച തലകളാണല്ലോ നിങ്ങൾ വെട്ടിമാറ്റിയത് എന്ന് പറഞ്ഞ് കരയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതന്മാരെ നമുക്ക് ആ കൊട്ടാരത്തിൽ കാണാൻ സാധിക്കും. ആ വധത്തിന് ആരെല്ലാം ചുക്കാൻ പിടിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. യസീദിൻ്റെ ഗവർണർ ഉബൈദ് ഇബ്നു സിയാദ് ഹിജ്റ 67 മുഹറം 10 എങ്ങനെയാണോ ഹുസൈൻ റളിയല്ലാഹുഅൻഹു മരണപ്പെട്ടത്, അതുപോലെ അയാളും കൊല്ലപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ചരിത്രമാണ് കർബല. മുസ്ലിം ഉമ്മത്തിനേറ്റ ഒരു വലിയ മുസീബത്താണ് കർബല. എന്നാൽ വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതിന് പകരം വഴിമാറി സഞ്ചരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് എത്തി നിൽക്കുന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യേശു ക്രിസ്തു അദ്ദേഹത്തെ കുരിശിലേറ്റിയെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ ആ കുരിശിനെ ആരാധിക്കുന്ന, അതിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു പിഴച്ച വിശ്വാസത്തിലേക്കാണ് അവരെത്തിച്ചേർന്നത്. അതുപോലെ ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഹുസൈൻ റളിയല്ലാഹുഅൻഹു ഷഹീദായി വീണ ആ കർബലയുടെ മണ്ണിന് ഒരു പവിത്രത കാണുന്നു. ആ മണ്ണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. രോഗം ശിഫയാകുന്നതിനു വേണ്ടി, ബർക്കത്തിനു വേണ്ടി ആ മണ്ണ് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നു. അത്രയും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. കേരളത്തിൽ നിന്ന് സിയാറത്ത് ടൂറുകൾ പോലും കർബലയിലേക്ക് സംഘടിപ്പിക്കുന്നു. എന്തിനാണ് യാത്ര? ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ ഖബർ കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ അറിയപ്പെട്ട ചരിത്രപ്രകാരം ഹുസൈൻ റളിയല്ലാഹുഅൻഹുവിൻ്റെ തല ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് അത് മദീനയിലേക്ക് കൊണ്ടുവന്ന് ഫാത്തിമ റളിയല്ലാഹുഅൻഹയുടെ അരികിൽ മറമാടി എന്നുള്ളതാണ്. ഇനി എന്തിനാണ് മുഹറം 10 ബോംബെ തെരുവുകളിലും ഇറാഖുകളിലും കറുത്ത വസ്ത്രം ധരിച്ച് വലിയ വാളുകളുമായി ആയുധങ്ങളുമായി ശരീരത്തിലേക്ക് വെട്ടി ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നത്? അതിനവർക്ക് പറയാനുള്ള ന്യായം, 12 ഇമാമുമാരിലാണ് ഷിയാക്കളുടെ വിശ്വാസം. അതിൽ മൂന്നാമത്തെ ഇമാമാണ് ഹുസൈൻ റളിയല്ലാഹുഅൻഹു. അദ്ദേഹത്തിൻ്റെ വധത്തിൽ അവർ സങ്കടം പ്രകടിപ്പിക്കുകയാണ് പോലും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. ആ ദിവസം പായസം കൊടുത്തും ഹലുവ കൊടുത്തും പാട്ടുപാടിയും മുസ്ലിം ഉമ്മത്ത് ആഘോഷിക്കുന്നു. മുഹറം 10 അന്ന് ഹുസൈൻ റളിയല്ലാഹുഅൻഹു വഫാത്തായതാണ് എന്ന് പറഞ്ഞ് അന്ന് സങ്കടം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇതിന് ഇസ്ലാം ദീനുമായി യാതൊരു ബന്ധവുമില്ല. നഖം വെട്ടണം,

0: പ്രകൃതിയിൽ പെട്ടതാണ്. എന്തിനാണത്? ഇബ്നു സൈമീൻ റഹ്മഹുള്ള പറഞ്ഞ ഒരു ഹിക്മത്ത്, സ്വന്തം നഖം സ്വന്തം ശരീരത്തിൽ തട്ടി മുറിവാകരുത് എന്നതുകൊണ്ടാണ്. നമ്മുടെ നഖം നമ്മുടെ ശരീരത്തിൽ തട്ടി മുറിവാക്കാൻ പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല എങ്കിൽ എങ്ങനെ വലിയ വാളുകളും ആയുധങ്ങളും എടുത്ത് ശരീരത്തിലേക്ക് കുത്താൻ ഇസ്ലാം അനുവദിക്കും? പ്രിയമുള്ളവരെ, ഇതിന് ഇസ്ലാം ദീനുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് കർബലയുടെ ചരിത്രം യഥാർത്ഥ രൂപത്തിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക, അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, കർബലയുടെ ചരിത്രം. വിഷയം അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ. Tune to reality.
3: പീസ് റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി ഖുർആൻ പാഠങ്ങൾ. പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുന്നവർ. വിഷയം അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിശാജ് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന് നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിശാജിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ് എന്നതും നാം അറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പിശാജിൻ്റെ കെണിയിൽ അകപ്പെട്ടാൽ അതൊരു തീരാ നഷ്ടമായിരിക്കും എന്നതും നാം മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ്. എന്തുകൊണ്ടാണ് നാം ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും പിശാജിൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകുന്നത്? ഇത് വളരെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു വിഷയം പരിശുദ്ധ ഖുർആനിൻ്റെ പാഠങ്ങളിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്, പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുന്നത് ഇഖ്ലാസിൻ്റെ, ആത്മാർത്ഥതയുടെ കുറവുകൊണ്ടാണ് എന്ന കാര്യം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജറിലെ 39 മുതൽക്കുള്ള വചനങ്ങളിൽ പിശാജ് തന്നെ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പിശാജിനോട് ആവശ്യപ്പെടുന്നു, മലക്കുകളോടെല്ലാം ആവശ്യപ്പെട്ടതുപോലെ തന്നെ. എന്നാൽ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, പിശാജ് സുജൂദ് ചെയ്തില്ല, അഥവാ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അവൻ അവൻ്റേതായ ന്യായങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആട്ടിയകറ്റപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ആ സന്ദർഭത്തിൽ പിശാജ് പറയുന്ന വാചകം നമുക്ക് സൂറത്തുൽ ഹിജ്റിലെ 39 ആയത്തിൽ കാണാം. ഖാല റബ്ബി ബിമാ അഗ്വൈതനി, അല്ലാഹുവേ നീ എന്നെ വഴികേടിലാക്കിയതിനാൽ, ലഉസയ്യിനന്ന ലഹും ഫില്ലർദി, ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അവൻ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. മനുഷ്യർക്ക് വല ഉഗ്വിയന്നഹും മജ്മഈൻ, മനുഷ്യരിൽ മുഴുവൻ ആളുകളെയും അവൻ വഴിതെറ്റിക്കുകയും ചെയ്യും. അപ്പോൾ ദുനിയാവിൻ്റെ താൽപ്പര്യമുള്ള ആളുകളാക്കി മനുഷ്യരെ പിശാജു മാറ്റുമെന്നത് പിശാജിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. മുഴുവൻ ആളുകളെയും, വല ഉഗ്വിയന്നഹും അജ്മഈൻ. എന്നിട്ട് ഒരു കാര്യം പിശാജ് അവിടെ തുറന്നു പറയുന്നത് ശ്രദ്ധിക്കുക, 40 ആയത്തിൽ. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, എന്നാൽ ഇഖ്ലാസുള്ള നിന്റെ അടിമകളെ ഒഴികെ അവരെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല. ദുനിയാവ് കാണിച്ചുകൊണ്ട് അവരെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല. ദുനിയാവ് അലങ്കാരമാക്കി അവരെ വഴിതെറ്റിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പിശാജ് തുറന്നു പറയുകയാണ്. അപ്പോൾ പിശാജ് അള്ളാഹുവിനോട് പറയുന്നത്, ദുനിയാവിലുള്ളത് മുഴുവൻ ഞാൻ അവർക്ക് അലങ്കൃതമാക്കി തോന്നിപ്പിക്കുകയും അതേപോലെ തന്നെ എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുകയും ചെയ്യും. പക്ഷേ നിന്റെ ഇഖ്ലാസുള്ള അടിമകളെ എനിക്ക് വഴിതെറ്റിക്കാനോ ദുനിയാവിലേക്ക് അവരെ കൊണ്ടുപോകുവാനോ എനിക്ക് സാധ്യമല്ല എന്ന് പിശാജ് തുറന്നു പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഖാല ഹാദാ സിറാത്തുന അലയ്യ മുസ്തഖീം, ഇതാകുന്നു എന്നിലേക്കുള്ള സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം, അഥവാ ഇഖ്ലാസിൻ്റെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ, എൻ്റെ അടിമകളുടെ മേൽ യാതൊരു സുൽത്താനും നിനക്കുണ്ടാവുകയില്ല, യാതൊരു അധികാരവും നിനക്കുണ്ടാവുകയില്ല. ഇല്ല മനിത്തബഅക മിനൽ ഗാവീൻ, അതിക്രമകാരികളിൽ നിന്ന് നിന്നെ പിൻപറ്റിയവർക്കൊഴികെ. അപ്പോൾ അതിക്രമകാരികളിൽ നിന്ന് പിശാചിനെ പിൻപറ്റിയവരൊഴികെയുള്ള ബാക്കി എല്ലാ അടിമകളും അവർ സുരക്ഷിതരായിരിക്കും പിശാചിൻ്റെ കെണിയിൽ നിന്ന് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്നത്, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്, പിശാജ് തന്നെ മനസ്സിലാക്കിയ ആ മഹായാഥാർത്ഥ്യം അതെന്താണ്? ഇഖ്ലാസുള്ള ആളുകളെ വഴിതെറ്റിക്കാൻ സാധ്യമല്ല എന്നാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത, കറകളഞ്ഞ വിശ്വാസം, യഖീനുള്ള ഈമാനുണ്ടാവുക. ആ ഈമാൻ യഖീനുള്ളതാണെങ്കിൽ പിന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുവാനും അധ്വാനിക്കുവാനും മനുഷ്യൻ തയ്യാറാകും. പരിശുദ്ധ ഖുർആനിലെ 34 അധ്യായം സൂറത്തു സബയിലെ 20-21 വാചകങ്ങൾ കൂടി ശ്രദ്ധിക്കുക. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്? വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ലന്നഹു ഫത്തബഊഹു ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ. ഇബ്ലീസിന് മനുഷ്യനെ സംബന്ധിച്ചുള്ള ധാരണ ശരിയായി ഭവിച്ചു. എന്താണ് ഇബ്ലീസിൻ്റെ ധാരണ ഉണ്ടായിരുന്നത്? മനുഷ്യരെ മുഴുവൻ വഴിതെറ്റിക്കാൻ സാധിക്കും എന്നുള്ള ഇബ്ലീസിൻ്റെ ആ ഒരു ധാരണ ശരിയായി. ഫത്തബഊഹു, അങ്ങനെ ഭൂരിപക്ഷവും അവനെ പിൻപറ്റി. ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽപ്പെട്ട ഒരു ന്യൂനപക്ഷം. അപ്പോൾ മുഅ്മിനുകളിൽപ്പെട്ട ഈമാനുള്ള ഒരു ന്യൂനപക്ഷമൊഴികെ ബാക്കി എല്ലാവരും പിശാചിൻ്റെ ആളുകളായി മാറി. ഇതാണ് നേരത്തെ പറഞ്ഞ ഇബ്ലീസ് തന്നെ പ്രഖ്യാപിച്ച ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള നിന്റെ അടിമകളെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഇഖ്ലാസുള്ളവർ ആരാണ്? അതാണ് ഇവിടെ പറയുന്നത്, ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ, മുഅ്മിനുകളിൽപ്പെട്ട ആ ഒരു ന്യൂനപക്ഷം. എന്ന് പറഞ്ഞാൽ ശരിയായ ഈമാനുള്ള, ശരിയായ തൗഹീദുള്ള, വിശ്വാസകാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച, ആത്മാർത്ഥമായി തന്നെ അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയും ആത്മാർത്ഥമായി തന്നെ അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ ഒരിക്കലും പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുകയില്ല. അഥവാ പിശാചിൽ നിന്ന് വല്ല ദുർബോധനവും അവർക്കുണ്ടാവുകയും അതേപോലെ തന്നെ വല്ല അബദ്ധങ്ങളും അവരിൽ നിന്ന് സംഭവിക്കുകയും ചെയ്താൽ പോലും അവർ തികഞ്ഞ ഉൾക്കാഴ്ചയുള്ള ആളുകളായി മാറുകയും ആ തിന്മയിൽ നിന്ന് വേഗം തന്നെ പിറകോട്ടടിക്കുകയും സംഭവിച്ചു പോയ അബദ്ധത്തെ സംബന്ധിച്ച് അള്ളാഹുവിലേക്ക് അവർ ഖേദിച്ചു മടങ്ങുകയും തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും പിന്നീട് നിലപാടുകൾ നന്നാക്കി തീർത്തുകൊണ്ട് ധാരാളം ധാരാളമായി അവർ നന്മകളിൽ മുന്നേറുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സബയിലെ 21 ആയത്തിൽ പറഞ്ഞു, വമാ കാന ലഹു അലൈഹിം മിൻ സുൽത്താനിൻ ഇല്ലാ ലിനഅലമ മൻ യുഅ്മിനു ബില്ലാഖിറതി മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക് വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. പിശാചിന് അവരുടെ മേൽ യാതൊരു സുൽത്താനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അധികാരം പ്രയോഗിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള ഒരു കഴിവൊന്നും പിശാചിനില്ല. പിന്നെയോ, ഇല്ലാലിന അലമ മൻ യുഅ്മിനു ബില്ലാഖിറതി മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക്. മറിച്ച് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആരാണ് പരലോകത്തിൽ ശരിക്കും വിശ്വസിക്കുന്നത്, അതേപോലെ തന്നെ പരലോകത്തെ സംബന്ധിച്ച് സംശയത്തിലുള്ള ആളുകൾ ആരാണ്, ഈ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ശരിയായ മുസ്ലിമീങ്ങളെയും ശരിയായ ഈമാനുള്ളവരെയും, എന്നാൽ ഒരു സംശയത്തോടുകൂടി, അത്രയൊന്നും ശക്തമല്ലാത്ത വിശ്വാസത്തോടുകൂടി വിശ്വസിക്കുന്നവരെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ മാർഗം, നാം ശരിയായ ഈമാനുള്ള, പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിക്കുകയും ഇഖ്ലാസ് വെച്ചു പുലർത്തുന്ന ആത്മാർത്ഥതയുള്ള ആളുകളായി മാറുകയും ചെയ്യുക. അവരെ പിശാചിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന ഖുർആനിൻ്റെ പാഠം നാം ഉൾക്കൊള്ളുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖുർആൻ പാഠങ്ങൾ, അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. വിഷയം: പിശാചിന്റെ കെണിയിൽ അകപ്പെടുന്നവർ.
5: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 9020840840. www.peaceradio.com.
6: അല്ലാഹു അല്ലാഹു അല്ലാഹു.
7: വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കുകയാണ്, എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എൻ്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായൊരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിലുണ്ടാകും. പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത്. അച്ഛൻ്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ അങ്ങോട്ട് ചതൽ കയറി ഈ കറൻസി മുഴുവൻ ചതൽ പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കുണ്ടാകും, നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നൊരു കാര്യം അത് ആവശ്യമുള്ളൊരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഇന്ന റജുലല യുസല്ലി സിത്തീന സന, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും. വമാ തുഖ്ബലു ലഹു സ്വലാത്തുൻ, പക്ഷെ അവൻ്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകില്ല. അവൻ വിചാരിക്കുക അവൻ്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിൻ്റെ കുറവാണോ? അല്ല. ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ, ചിലപ്പോൾ റുകൂഉം സുജൂദും ഒന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിൻ്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിൻ്റെ ലൈഫ് കോഴ്സ് വഴി സമൂഹത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ടു പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും, അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും.
5: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മകൻ തൻ്റെ വാഹനത്തിൽ ഒരു ബൈക്കിൽ കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് തൻ്റെ ഉമ്മയെയും അച്ഛനെയും അമ്മയെയും ഇറക്കുകയാണ്. നമ്മളിങ്ങനെ ഇറക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവിടെ ഇറക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ ഇറക്കിയതാവും എന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ സെഞ്ചിയും ബാഗും ഒക്കെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ഈ ഫ്ലോറിൽ നിന്ന് പലരുടെയും സംസാരങ്ങളും അനുഭവങ്ങളും ചിന്തകളും ഒക്കെ നമ്മൾ കേട്ടവരാണ്. എന്നിരുന്നാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നമുക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മൾ അധികം ചെയ്യാറില്ല, ഇത്ര സംഭവങ്ങൾ അവിടെ നടന്നു ഇവിടെ നടന്നു. ചില കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം, അതൊരു റീൽസിന് വേണ്ടി ആര് ചെയ്തതൊന്നുമല്ല, റിയലി അത് നമുക്കങ്ങനെ അതിന് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു വിഷയം നമ്മളൊക്കെ പിന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്.
1: അല്ല, ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈയൊരു സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയൊരു വലിയൊരു പ്രൊജക്റ്റാണ് വയോജനങ്ങൾക്കുള്ള പുതിയൊരു ഡിപ്പാർട്ട്മെൻ്റ് വകുപ്പ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയും. പലരും വളരെയധികം പ്രതീക്ഷയിലാണ് അത് കണ്ടത്. പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു ആശങ്കയിൽ കൂടിയാണ് കാണുന്നത്. എന്താച്ചാൽ വയോജനങ്ങൾക്ക് എത്ര വകുപ്പ് ഉണ്ടായെന്നൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഒരു ഉപ്പയെയും ഒരു ഉമ്മയെയും ഒരു അച്ഛനെയും ഒരു അമ്മയെയും മകൻ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നതാണ്. എന്നാൽ പുതിയ കാലഘട്ടത്തിലെ കേരളത്തിലെ വീടുകൾ വൃദ്ധസദനങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം പുതിയ കാലഘട്ടത്തിൽ യൂറോപ്പിലേക്കും അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ കൺട്രീസിലേക്കുള്ള കുത്തൊഴുക്ക് കൂടുതലായിട്ട് വരുന്നൊരു സമയം നമുക്കറിയാം. കാരണം ട്രെൻഡ് മാറി. കാരണം അവിടെ പോവുക, അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ പഠിക്കാൻ പോവുക, പിന്നെ അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ ജോലിയാവുക, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും പോയ പോലെയല്ല. കാരണം പണ്ട് കാലത്ത് ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ആളുകൾ പോയിരുന്നില്ല. പിന്നെ ഇപ്പം എന്താ യൂറോപ്പിലേക്കും ജർമ്മനിയിലേക്കും പോകുന്നത് കൊണ്ട് എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. യൂറോപ്പിനും ജർമ്മനിയും എടുത്തു പറയുന്നില്ല, പൊതുവെ അത്തരം വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പം അതുപോലെയല്ല എന്ത് ഇത്. ആ രാജ്യത്തിൻ്റെ ഒരു നിയമം വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന റെമിറ്റൻസിൻ്റെ, അവിടെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. ബാക്കി പണം അവിടെ ചെലവഴിക്കണം എന്നുള്ളതാണ് എന്ത്, ആ നാട്ടിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള നിയമം. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ ഉപ്പ ഗൾഫുകാരനായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ഉപ്പ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന പണം ഇനിയിപ്പോൾ ഒരു രൂപ പോലും നമുക്ക് എടുത്തു വെക്കാതെ നാട്ടിലേക്ക് അയക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പ്രവാസികളെന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോയ ആളുകൾ എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ട് വരുമായിരുന്നു. അവിടെ സെറ്റിൽഡ് ആകുന്ന അവസ്ഥ ന്യൂനാലൂലപക്ഷം ആയിരുന്നു അന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാരണം ഇത്രയും ഉണ്ടാക്കിയ പണത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് മാത്രം നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നതോടുകൂടി ബാക്കി പണം അവിടെ ചിലവഴിക്കണം എന്ന് പറയുമ്പോൾ അവരവിടെ വീട് വാങ്ങുകയാണ്, അവിടെ കാറ് വാങ്ങുകയാണ്, അവിടെ സെറ്റിൽഡ് ആവുകയാണ്, അവിടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരവിടുത്തെ റെസിഡൻസായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു വൃദ്ധന്മാരായി നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ അച്ഛൻ ഉപ്പാനി ഉമ്മാനി ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വീട് നമ്മളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ സമകാലീന സാഹചര്യത്തിലെ വൃദ്ധസദനങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരമൊരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ പ്രതീക്ഷയോടൊപ്പം തന്നെ എന്ത് വന്നു, ആശങ്കയും വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം.
0: ഈ വകുപ്പിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല.
1: തീർച്ചയായും.
0: കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പ്രായം ചെന്ന ആളുകൾ, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിഷയം തന്നെ, ഈ വിദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കെതിരെയുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും എത്രത്തോളം വെച്ചാൽ, പ്രായം ചെല്ലുന്ന അമ്മമാരെ അടുക്കൽ പോലും പോയിട്ട് ലൈംഗികമായിട്ടുള്ള അക്രമങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഏതായാലും ഇവർ ഒറ്റപ്പെട്ട് ഇരിക്കുമ്പോൾ അവരെ പരിചരിക്കാൻ കൂടുതലൊരു കെയർ നൽകുക എന്നതാണ് ഈ ഒരു വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവർക്കെതിരെയുള്ള പീഡനങ്ങളും അക്രമങ്ങളും അവർക്ക് ജീവിക്കേണ്ട ജീവിത സാഹചര്യങ്ങളും കൃത്യമായൊരു വകുപ്പ് കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. പിന്നെ അവരുടെ മാതാപിതാക്കളെ നോക്കാത്ത മക്കളുടെ സ്വത്ത് വരെ ഇവർക്ക് കണ്ട് കെട്ടിക്കൊടുക്കും എന്ന് പറയുന്ന ചില നിലപാടുകളൊക്കെ ഈ ഒരു വകുപ്പ്
1: രൂപീകരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്.
0: അതെ, അവ നിർബന്ധമായിട്ടും ഇത് ഓരോ പൗരൻ്റെയും ബോധ്യവും ബാധ്യതയുമാണ് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി കൂടി ഒരു വകുപ്പ് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം.
1: അല്ല, ഞാൻ പറഞ്ഞു വെച്ചാലേ പ്രതീക്ഷയുണ്ട്, പക്ഷേ ഇത്തരമൊരവസരത്തിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും എത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു ആശങ്കയാണ് ഞാൻ വ്യക്തിപരമായിട്ട് പങ്കുവച്ചത്.
0: അതിൽ വിശ്വാസികളായ അല്ലെങ്കിൽ ഒരു മുസ്ലിമായി ജീവിക്കുന്ന നമ്മൾ ആ വിഷയത്തിൽ മറ്റുള്ളവരെക്കാളും ഏറെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമുണ്ട്. കാരണം നമുക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന് മാത്രമല്ല, അതുമായി നമുക്ക് വലിയ ഒരു ബന്ധം, നമ്മുടെ സ്വർഗം പോലും അല്ലെങ്കിൽ പാരത്രികമായൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് അവിടെ നമുക്ക് തീർച്ചയായും രക്ഷ ശിക്ഷ വരാനുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം തീർച്ചയായും അത് നമ്മെ മരണാനന്തര ജീവിതത്തെ കൂടി ബാധിക്കുന്നൊരു വിഷയമാണെന്ന ഗൗരവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്.
1: നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപ്പയും ഉമ്മയും എങ്ങനെ നോക്കിക്കാണണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കണമെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഒരു കാരണവശാലും അത്തരം ഒരു അവസ്ഥ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെന്ത് ചെയ്യരുത്, വരുത്തരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ സൂക്ഷിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ എന്താ ഉപ്പയുമായി ബന്ധപ്പെട്ട ചില അധ്യാപനങ്ങൾ ഇസ്ലാം പറയുമ്പോൾ പോലും എന്താ വെച്ചാൽ സ്വന്തം മകൻ്റെ പോക്കറ്റിൽ നിന്ന് ചോദിക്കാതെ പണം എടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഉപ്പാക്കുണ്ട് അല്ലേ? അവന് എത്ര കോടികൾ സമ്പാദിച്ചാലും അത് ചോദിക്കാടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ പുതിയ കാലഘട്ടത്തിൽ മക്കൾ വലുതാവുമ്പോൾ എന്താ ചോദിച്ചാൽ അതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്ത്
0: വെറും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ചുരുങ്ങും
1: ചുരുങ്ങും. പക്ഷെ അതിനോട് തിരിച്ചറിയണം വെച്ചാൽ ഇന്ന് ഞാനൊരു കഥ കേട്ടൊരു ഓർമ്മയുണ്ട്. വീട്ടിലെ വല്യപ്പ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ഉപ്പാക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പ്ലേറ്റ് മകനെടുത്ത് വലിച്ചെറിയാണ്. അപ്പോൾ ആ മകൻ്റെ കൊച്ചുമകൻ ആ തൊടുവിൽ പോയിട്ട് ആ പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഈ കുട്ടിയുടെ ഉപ്പ ചോദിക്കുകയാണ്, എന്തേ എടുത്തു കൊണ്ടുവന്നിക്കണമെന്ന്. അപ്പോൾ മകൻ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഉപ്പാക്ക് കൊടുത്ത ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിച്ച പ്ലേറ്റാണിത്, ഇത് ഞാൻ എടുത്തു വെക്കുന്നത് നിങ്ങൾ വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പ്ലേറ്റ് വേണ്ടേ? നിഷ്കളങ്കമായ ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും നമ്മൾ പെരുമാറുന്നത് കാണുന്നത്, അതായിരിക്കും അവർക്ക് എന്ത് ചെയ്യുക,
0: തിരിച്ചും തരിക
1: എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും.

0: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. ആദർശജ്ഞാനവും പ്രവാചകന്മാരും. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലിൽളാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന വളരെ ധാരാളം ഫായിദകൾ ഉൾക്കൊള്ളുകയും പ്രാപഞ്ചികമായ പല അത്ഭുതങ്ങളും പ്രകടമായ ഒരു ഹദീസാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അഥവാ യൂഷാ ബിൻ നൂൻ എന്ന പ്രവാചകൻ്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ട ആളുകൾക്കിടയിലുണ്ടായ അത്ഭുതകരമായ ചില സംഭവങ്ങൾ. ആ ഹദീസിൻ്റെ ഫവായിദുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി കാണാം. മൂന്ന് വിഭാഗം ആളുകളെ തൻ്റെ കൂടെ യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ പ്രവാചകൻ വിലക്കാനുള്ള കാരണം, യുദ്ധമെന്ന് പറയുന്നത് വളരെ ശ്രദ്ധയും ജാഗ്രതയുമൊക്കെ വേണ്ടുന്ന കാര്യമാണല്ലോ. പൂർണ്ണമായും മനസ്സ് അതിൽ കേന്ദ്രീകരിക്കുകയും ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കുകയും ചെയ്തില്ല എങ്കിൽ വേറെ വഴി അവരുടെ മനസ്സ് ചിതറിപ്പോകുകയോ മറ്റോ ചെയ്താൽ ഇക്കാര്യം ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കില്ലെന്നും പുണ്യം അവർക്ക് നേടുവാൻ കഴിയില്ലെന്നും മാത്രമല്ല ജിഹാദിനോടുള്ള ഒരു അതൃപ്തി വരെ മനസ്സിൽ കടന്നു വരാൻ ഇതുവഴി കാരണമാകും എന്നതുകൊണ്ടൊക്കെയാണ് ആ പ്രവാചകൻ അവരെ തൻ്റെ കൂടെ യുദ്ധത്തിന് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് വിലക്കിയത് എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ല വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഖുർത്തുബി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്ന തഫ്സീർ എഴുതിയിട്ടുള്ള ഖുർത്തുബി അല്ല. ഇമാം മുസ്ലിമിന് സ്വഹീഹ മുസ്ലിമിന് ഷറഹ് എഴുതിയിട്ടുള്ള ഒരു ഖുർത്തുബിയുണ്ട്. അൽ മുഫഹീം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ആ ഗ്രന്ഥകർത്താവും അറിയപ്പെടുന്നത് ഖുർത്തുബി എന്ന പേരിലാണ്. അത് രണ്ടും രണ്ടു പേരാണ്. അദ്ദേഹം ഈ ഹദീസിൻ്റെ ഫായിദ പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ ഇവിടെ പറഞ്ഞ ഈ രീതിയിലാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഹദീസിലുള്ള മറ്റൊരു പാഠം, പൂർവകാല സമൂഹങ്ങൾക്കിടയിലും യുദ്ധവും ജിഹാദുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന കാര്യമാണ്. അവർക്കിടയിൽ യുദ്ധമുണ്ടായിരുന്നുവെങ്കിലും യുദ്ധാർജിത ധനം അത് എടുക്കാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല, അതവർക്ക് ഹലാലായിരുന്നില്ല. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രം അള്ളാഹു താല അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. യുദ്ധം അവർക്കിടയിലുണ്ടായിരുന്നു എന്നുള്ളത് സൂറത്തു ആലു ഇമ്രാനിലെ 146-ാമത്തെ വചനം, അതേപോലെ സൂറ അൽ ബഖറയിലെ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയൊക്കെ ചരിത്രം പറയുന്നിടത്തുമൊക്കെ അത് നമുക്ക് കാണാം. എന്നാൽ അവർക്ക് യുദ്ധത്തിലൂടെ ലഭിക്കുന്ന ധനം അതുപയോഗിക്കാൻ പാടില്ല, അതെന്താണ് ചെയ്തിരുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ഫായിദയുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ കഴിവിനെയും അവൻ്റെ നിയന്ത്രണത്തെയും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവാകുന്നു പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ. സകല കാര്യങ്ങളുടെയും നിയന്താവ് അള്ളാഹു തആലയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം. കാരണം ആ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സൂര്യനെ അല്പനേരം കൂടെ പിടിച്ചു നിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ അള്ളാഹു താല പിടിച്ചു നിർത്തുകയും അതിൻ്റെ സഞ്ചാരം തൽക്കാലം അള്ളാഹു താല പിടിച്ചു നിർത്തിയതിൽ നിന്ന് ഇതിനൊരു നിയന്താവ്, ഈ പ്രപഞ്ചത്തിന് കൗനിന് ഒരു മുദബ്ബിർ, ഒരു നിയന്താവുണ്ട് എന്ന കാര്യം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദൂതനെ സംരക്ഷിക്കാൻ അഥവാ ദീനിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വരാനിരിക്കുന്ന അവർക്കുള്ള ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തിന്മയെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ ഗുണത്തിനാവശ്യമായ മസ്ലഹത്തിനാവശ്യമായ വിധത്തിൽ പ്രാപഞ്ചിക നിയമങ്ങളിൽ വരെ അവൻ മാറ്റം വരുത്തും എന്നൊക്കെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്ത സംഭവം പ്രസിദ്ധമാണല്ലോ. ആ രീതിയിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ സഹായിക്കുക, ഷെറിനെ പ്രതിരോധിക്കുക, ഇസ്ലാമിൻ്റെ മസ്ലഹത്തിന് വേണ്ടി ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നതെല്ലാം അതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല. പ്രവാചകൻ്റെ ജീവിതത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു ഫായിദയുള്ളത്, പ്രവാചകന്മാർ പ്രവാചകന്മാർക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്നതാണ് ഈ ഹദീസിലെ മറ്റൊരു പാഠം. കാരണം ആ പ്രവാചകൻ അനുയായികളിൽ യുദ്ധത്തിന് പോകുന്നവരിൽ ഒന്ന് രണ്ടാളുകൾ യുദ്ധാർജിത ധനത്തിൽ നിന്ന് അപഹരിച്ചെടുത്തു. അതാരാണെന്ന് പ്രവാചകന് അറിയാൻ കഴിഞ്ഞില്ല. ആരാണ് ആ യുദ്ധത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഗനീമത്ത് സ്വത്ത് മോഷ്ടിച്ചത് എന്ന് പ്രവാചകൻ അറിയാൻ സാധിച്ചില്ല. ആ മോഷ്ടാവിനെ കണ്ടെത്താൻ വേണ്ടിയാണ് അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ രീതി അദ്ദേഹം സ്വീകരിച്ചത്. അഥവാ ഒരു കബീലയിൽപ്പെട്ട ഒരു കബീലയെ പ്രതിനിധീകരിച്ചു കൊണ്ട് ഒരാൾ ഈ പ്രവാചകൻ്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യണം. അങ്ങനെ ഓരോ കബീലയെയും പ്രതിനിധീകരിച്ച് ഓരോരുത്തർ വന്ന് പ്രവാചകൻ്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുന്നു. അതിൽ ഒരാളുടെ കൈ പ്രവാചകൻ്റെ കൈയുമായി ഒട്ടിപ്പിടിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട, നിങ്ങളുടെ കബീലയിൽപ്പെട്ട ആളുകളാണ് മോഷണം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ആ കബീല മൊത്തം പ്രവാചകൻ്റെ കൈപിടിച്ചു. അവരിൽ ഒന്നോ രണ്ടോ ആളുകളുടെ കൈകൾ പ്രവാചകൻ്റെ കൈയുമായി ഒട്ടിച്ചേർന്നു നിന്നു. ആ കബീലയിലായിരുന്നു മോഷ്ടാക്കൾ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഈ മോഷ്ടാക്കളെ കണ്ടെത്താൻ, ധനം അപഹരിച്ചെടുത്ത വഞ്ചിച്ചെടുത്ത ഈ ആളുകളെ കണ്ടെത്താൻ ഈ പ്രവാചകൻ ഈ രീതി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്, അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? അതിന് പല പാഠങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പ്രവാചകന്മാർക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്നതാണ്. കാരണം അറിയുമായിരുന്നുവെങ്കിൽ ഈ രീതി സ്വീകരിക്കേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതും ആ ഹദീസിലെ പ്രധാനപ്പെട്ട ഒരു പാഠമായി ഇതിൻ്റെ ഫവായിദുകൾ പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതത്തിൽ ഗൈബറിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം കൂടെ വിശദമായി ഇവിടെ പറയേണ്ടതില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുടെ മാന നഷ്ടപ്പെട്ട സംഭവം, അതേപോലെ പ്രവാചകൻ ഉഹദ് യുദ്ധത്തിൽ ചതിക്കുഴിയിൽ വീണത്, അതേപോലെ ഭക്ഷണത്തിൽ വിഷം പുരട്ടി പ്രവാചകന് നൽകിയപ്പോൾ പ്രവാചകനത് ആഹരിച്ചത്, പക്ഷെ അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തി. കൂടെയുണ്ടായിരുന്ന സ്വഹാബി ആ ഭക്ഷണം കഴിച്ച ഉടനെ മരണപ്പെട്ട സംഭവം എന്നു തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ കാണാം. പ്രവാചകൻ ത്വായിഫിലേക്ക് പലായനം നടത്തിയത് കാരണം മക്കക്കാരുടെ ഉപദ്രവങ്ങൾ അസഹ്യമായപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പലായനം ചെയ്തത്. അപ്പോൾ ത്വായിഫുകാരെ തന്നെ സഹായിക്കും, അവർ തന്നെ സംരക്ഷിച്ചു കൊള്ളും എന്ന വിശ്വാസത്തിലാണല്ലോ റസൂലുള്ള ത്വായിഫിലേക്ക് പോകുന്നത്. സംഭവിച്ചതെന്താൻ? മക്കാരെ പിന്നിലാക്കുന്ന വിധത്തിലുള്ള മർദ്ദനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. മക്കാരെക്കാൾ തന്നെ ഇവർ ഉപദ്രവിക്കും എന്ന് പ്രവാചകന് അറിയാമായിരുന്നുവെങ്കിൽ പിന്നെ പ്രവാചകൻ ത്വായിഫിലേക്ക് പോകില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, അത് പ്രവാചകന്മാർക്ക് ഗൈബ് അദൃശ്യകാര്യങ്ങൾ അറിയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ്. മുൻകാല പ്രവാചകന്മാർക്കും അറിയില്ല, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമ പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അദൃശ്യങ്ങൾ അറിയില്ല. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഹദീസുകളിൽ അതിന് യഥേഷ്ടം ഉദാഹരണങ്ങളും സംഭവങ്ങളും പ്രവാചകന്റെ വാക്കുകളുമൊക്കെ നമുക്ക് കാണാം. ആ ഇനത്തിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത്. ഇങ്ങനെ പല ഫവായിദുകളും പാഠങ്ങളും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ധാവിധി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ, അദൃശ്യജ്ഞാനവും പ്രവാചകന്മാരും. ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ.

0: മാഷാല്ലാ. പല ഒരു നമ്മളൊക്കെ കേട്ട ഒരു ആയത്താണ്. എല്ലാ ദിവസവും നമ്മളൊക്കെ പാരായണത്തിൽ ഉൾപ്പെടുത്താറുമുള്ള ഒരു സൂറത്തിലെ ആദ്യ രണ്ട് വചനങ്ങളാണല്ലേ സൂറത്തുൽ മുൽക്ക്.
1: ശരിക്ക് ജീവിതവും മരണവും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ജീവിതവും മരണവും സൃഷ്ടിച്ച അള്ളാഹു അവൻ അനുഗ്രഹീതപൂർണനാണെന്നും പിന്നെ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നും, അല്ലാതെ ഖൽഖൽ മൗത്ത വൽ ഹയാത്താണ്, ജീവിതവും മരണവും സൃഷ്ടിച്ചവനായവൻ. അപ്പോൾ ശരിക്കും അല്ലാതെ ഖൽഖൽ മൗത്ത എന്നാണ് ആദ്യം പറഞ്ഞത്, വൽ ഹയാത്ത. സാധാരണഗതിയിലാണെങ്കിൽ എങ്ങനെയാണ്? തിരിച്ചാണ് പറയാം, ജീവിതം പിന്നെ മരണം. ശരിക്കും നമുക്കൊരു മരണം ആദ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമില്ലാത്തൊരവസ്ഥ നമ്മുടെ മരണമായിരുന്നു, പിന്നെ നമുക്ക് ജന്മം തന്നു, എന്നിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് വന്നു, ഇനി വീണ്ടും മരണം, മരണത്തിന് ശേഷം പിന്നെ ഹയാത്താണ്. ഹയാത്താണ് പിന്നെ ശരിക്കുള്ള ഹയാത്തിന് പിന്നെ എന്തില്ല, എൻഡില്ല, അത് പരലോകത്തിലാണ്. അപ്പോൾ അത് ഉള്ള കൃത്യമായിട്ടാണ് അവിടെ ആ കാര്യങ്ങൾ അതിനെ വിശദീകരിച്ചെടുത്ത് മുമ്പ് ഇങ്ങനെ തഫ്സീറിൽ വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന വെച്ചാൽ ഈ ലോകത്തുള്ള ഒരു ജീവിതം പിന്നെ മരണം പിന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്, ശരിക്കും ഹയാത്ത് അവസാനമാണ്. അപ്പോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തിയ വചനങ്ങളെയാണ്
0: നമുക്ക് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയും ഇത്ര ആയത്തുകൾ കേൾക്കുമ്പോൾ. അതെ, ഇതൊരു പരീക്ഷണാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ലല്ലോ. ഇപ്പോഴും നമ്മുടെ ഈ ഒരു പേസ് റേഡിയോ ഈ രാവിലെ സമയത്തും ഒരു പക്ഷേ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെ അങ്ങനെ നമ്മുടെ തൊട്ട് അടുത്തുള്ള റൂമിലുള്ള ആൾക്ക് മരുന്ന് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഈ ഒരു സമയത്ത്. അതല്ലെങ്കിൽ ഒരു രോഗിൻ്റെ കൂടെ നിന്ന് രാവിലെ അവരുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടാവും. ഇതൊന്നുമല്ലാതെ എന്താ പറയുക, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലകപ്പെട്ടുകൊണ്ട് ഞായറാഴ്ച പോലും ലീവ് എടുക്കാൻ കഴിയാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊരു പരീക്ഷണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ഇപ്പോൾ എല്ലാം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയുമല്ലോ. കാരണം ഇവിടെ ഇനിയിപ്പോൾ എങ്ങനെ പരീക്ഷണങ്ങൾ വന്നോട്ടെ പഠിച്ചവനെ, എനിക്ക് നല്ലൊരു ഈ ഒരു പരീക്ഷയിൽ വിജയം കിട്ടുക എന്നുള്ളതൊരു ആഗ്രഹിക്കാത്തവരാരായിട്ടാണുണ്ടാവുക.
1: അപ്പോൾ തീർച്ചയായിട്ടും റേഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കേൾവി എന്ന സുഖം, ഖുൽ ബിഫളില്ലാഹി വബിദാലിക ഫലിയഫ്രഹു, അതല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വിശ്വാസം, നമ്മുടെ ദീൻ, ആ ദീനിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ ഹാപ്പിനെസ്, സന്തോഷം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടതും സ്ഥായിയായ സന്തോഷത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതാണ് നമുക്ക് സമാധാനം നൽകുന്നത്. അതില്ലെങ്കിൽ പിന്നെ ഇതിനൊരു അർത്ഥവുമില്ല എന്നുള്ളതാണല്ലോ.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം? പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
3: പീസ് റേഡിയോ ശ്രോതാക്കളിൽ കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. കണ്ണിൽ ലേസർ ചെയ്താൽ കാഴ്ച പോകുമോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ.
4: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലി വസഹബി അജ്മൈൻ, അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ പറയാറുള്ള ഒരു പ്രസ്താവനയുണ്ട്, ലേസർ അടിച്ച് ഉള്ള കാഴ്ചയും പോയി എന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. ഒന്ന്, ഷുഗർ ഉള്ള രോഗികൾക്ക് കണ്ണിനുള്ളിൽ പുതിയ രക്തക്കുഴലുകൾ വരുന്നത് ഒരു പ്രതിഭാസമാണ്. അതുപോലെ കണ്ണിൻ്റെ രക്തക്കുഴലിൽ നിന്നും പുറത്തേക്ക് രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരുന്നതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഷുഗറുള്ള ആളുകൾക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട രണ്ട് വസ്തുതകൾ. അപ്പോൾ നമ്മൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കാഴ്ച നഷ്ടപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ ഒരു അവസാനത്തെ സ്റ്റേജിലാണ്. അതായത് നമ്മൾ പിന്നെ കണ്ണിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടാകും, പുതിയ രക്തക്കുഴലുണ്ടാകും, കണ്ണിൽ നീർക്കെട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും കാഴ്ചയെ ബാധിക്കണമെന്നില്ല. അപ്പോൾ ഒരു അസുഖത്തിൻ്റെ ഓരോരോ സ്റ്റെപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, യഥാർത്ഥത്തിൽ നമ്മളറിയുന്നില്ല. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ രക്തക്കുഴലുകൾ പൊട്ടും, അത് ബ്ലീഡിങ് ആയി മാറും. അപ്പോൾ ഇങ്ങനെ പ്രാണി പറക്കണ പോലെയുള്ള അല്ലെങ്കിൽ ചുവപ്പ് കളറുള്ള സാധനം നമ്മളെ കാഴ്ചയിൽ കാണാൻ തുടങ്ങും. അപ്പോഴാണ് പൊതുവെ ആളുകൾ ഡോക്ടറെ കാണിക്കാൻ പോകുക. അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ ഇത് ഒരു അസുഖത്തിൻ്റെ അവസാനത്തെ സ്റ്റേജാണ്. അവസാനത്തെ സ്റ്റേജ് ആണ് സമയത്ത് പുതിയ രക്തക്കുഴൽ വന്നിട്ടുണ്ടാകും, എല്ലായിടത്തും നിറഞ്ഞിട്ടുണ്ടാകും, അത് പൊട്ടിയിട്ടുണ്ടാകും, മർമ്മത്തിൽ എല്ലായിടത്തും ഉണ്ടാകും. പക്ഷേ ഞരമ്പിൻ്റെ പിന്നെ അറ്റുപോകുന്നതിൻ്റെ തുടക്കം ആൾറെഡി സംഭവിച്ചിട്ടുണ്ടാകും. ഈ അവസ്ഥയിലാണ് നമ്മൾ ഡോക്ടറടുത്തേക്ക് പോകുന്നത്. ഈ അവസ്ഥയിൽ ഡോക്ടർ കാണുന്നു, അപ്പോൾ പറയുന്നു നമുക്ക് ലേസർ ചെയ്യണം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മർമ്മത്തിലുള്ള ലേസറുള്ള സമയത്ത്, മർമ്മത്തിൽ രക്തക്കുഴൽ വന്ന സമയത്ത് ലേസർ അടിക്കാൻ കഴിയില്ല. ആ ഭാഗത്ത് നമ്മൾ ലേസർ ചെയ്യില്ല, ബാക്കിയുള്ള സ്ഥലത്തായിരിക്കും ലേസർ ചെയ്യണം. ബാക്കിയുള്ള സ്ഥലത്ത് തന്നെ ലേസർ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഇപ്പം എന്താ പ്രയാസത്തോടുകൂടിയാണ് ചിലപ്പോൾ ഇങ്ങനെ അഡ്വാൻസ് സ്റ്റേജിൽ നമുക്ക് ലേസർ ചെയ്യാൻ കഴിയുക. അപ്പം പിന്നെ പിന്നെയും ഒരു പക്ഷേ എന്ത് സംഭവിക്കും? ആ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം അങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ മർമ്മത്തിലെ രക്തക്കുഴലുകൾ വീണ്ടും ചിലപ്പോൾ പൊട്ടിയേക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലേസർ അടിച്ചതുകൊണ്ട് അല്ലല്ലോ അത് പൊട്ടുന്നത്, അത് ലേസർ അടിക്കാൻ വൈകിപ്പിച്ചതുകൊണ്ടാണല്ലോ അത് പൊട്ടിയത്. അപ്പോൾ അയാൾ തുടക്കത്തിൽ ഈ കണ്ണിനുള്ളിലെ രക്തക്കുഴലുകൾ പിന്നെ പുതിയതായിട്ട് വന്നു എന്ന് ഒരു സാധാരണ നേത്രരോഗത്തിലൂടെ കണ്ടുപിടിച്ച് അയാൾ തുടക്കത്തിൽ ചികിത്സിച്ചാൽ ഈ അവസാനത്തെ സ്റ്റേജ് എത്തുമായിരുന്നില്ലല്ലോ. അപ്പോൾ ഒരു വേറെ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് തലച്ചോറിൽ പഴുപ്പ് വന്നു, പനി വന്നു, ഛർദി വന്നു, ബാക്കിയുള്ള പ്രയാസങ്ങളൊക്കെ വന്നു, അവർ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ കൊണ്ടുപോയില്ല. അപ്പം കൊണ്ടുപോയില്ല, അങ്ങനെ ആശുപത്രിയിൽ എത്തിയപ്പോൾ പറഞ്ഞു അഡ്മിറ്റാക്കണം, ഇഞ്ചക്ഷൻ വെക്കണം പിന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റാക്കി ഇഞ്ചക്ഷൻ വെച്ചു, രോഗി പിറ്റേ ദിവസം മരിച്ചു. എന്നിട്ട് ഒരാൾ പറയുകയാണ് ആ ഇഞ്ചക്ഷൻ വെച്ചത് കൊണ്ടാണ് രോഗി മരിച്ചത്. അതല്ലല്ലോ, യഥാർത്ഥത്തിൽ ഇഞ്ചക്ഷൻ വെക്കാൻ വൈകിപ്പിച്ചത് കൊണ്ടാണല്ലോ രോഗി മരിച്ചത്, അല്ലാതെ അവിടെ അഡ്മിറ്റാക്കി ആ ഇഞ്ചക്ഷൻ വെച്ചതിൻ്റെ സൈഡ് എഫക്റ്റായിട്ടല്ലല്ലോ രോഗി മരിക്കുന്നത്. അതുപോലെ തന്നെ ലേസറിൻ്റെ സൈഡ് എഫക്റ്റായി അല്ലെങ്കിൽ ലേസർ ചെയ്തുകൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ അവസ്ഥയല്ല നമ്മൾ യഥാർത്ഥത്തിൽ നേരത്തെ കാണുന്ന ആ സംഭവത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ കണ്ടുപിടിച്ച് തുടക്കത്തിൽ തന്നെ ചികിത്സ ചെയ്യാത്തതിൻ്റെ കാരണമാണ് നമുക്ക് പിന്നെ ഈ അവസ്ഥ എത്തിയത്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളോട് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം, തുടക്കത്തിലെ ഷുഗർ കണ്ടുപിടിച്ച അന്ന് മുതലേ 6 മാസത്തിലോ വർഷത്തിലോ ഒരിക്കലോ പരിശോധന നടത്തുക. ചികിത്സ എന്തെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തത്സമയം തന്നെ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വാഹൃദാവന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. കണ്ണിൽ ലേസർ ചെയ്താൽ കാഴ്ച പോകുമോ? ഈ വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ.
5: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വാരിക, വരി ചേരുക, വായിക്കുക.
6: നമുക്ക് പീസ് ടൈമിൽ എന്താണ് ഒന്ന് നോക്കാം.
7: ഇത് പീസ് ടൈമിൽ നമ്മുടെ ശ്രോതാക്കളെ അയച്ച കമൻറ്റുകളിൽ നിന്ന് ഫീഡ്ബാക്കിൽ തിരഞ്ഞെടുത്തൊരു ഫീഡ്ബാക്കാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ പീസ് ടൈമിൽ നമുക്ക് ലഭിച്ച ഫീഡ്ബാക്ക്, അത് ഇന്നത്തെ കാലത്ത് അനാവശ്യ കാര്യങ്ങൾ കേൾക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. എന്നാൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ കേൾക്കാൻ പീസ് റേഡിയോ പോലുള്ള വേദികൾ വളരെ അപൂർവമാണ് എന്നുള്ളത് തന്നെയാണ്. വളരെ കാലിക പ്രസക്തവും എന്നാൽ വളരെയധികം പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് നമ്മൾ വായിച്ചത്. കാരണം ഇന്ന് ഒരാൾക്കൊരു ഒരു തിന്മ കേൾക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട, ജസ്റ്റ് യൂട്യൂബ് മതി.
6: അതെ
7: അല്ലേ? ആ യൂട്യൂബിൽ കയറി നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫീഡുകളും. നമ്മൾ യൂട്യൂബ് തുറന്നാൽ തന്നെ നമ്മുടെ അടുക്കലേക്ക് വരിക. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇപ്പോൾ ഒരു നല്ലൊരു പ്രസംഗം, നല്ലൊരു കാര്യങ്ങൾ, അതിങ്ങനെ ഒരു സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ ഫീഡിൽ അതേ വരുള്ളൂ. എന്നാൽ മോശപ്പെട്ടതാണ് കാണണമെങ്കിൽ നമ്മുടെ ഫീഡിൽ അതായിരിക്കും വരിക. അപ്പോൾ അല്ലാതെയും വരുന്നുണ്ട് കേട്ടോ, ഞാൻ വെച്ചാൽ സ്വാഭാവികമായിട്ടും ആഡുകളായിട്ടും റെക്കമെൻഡുകളൊക്കെ ആയിട്ടും വരുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരുപാട് അവസരങ്ങൾ എന്തുണ്ട്, മോശപ്പെട്ടത് കാണാൻ അവസരമുണ്ട്. പക്ഷേ നന്മകൾ കേൾക്കാൻ അപൂർവമാണ്, അപ്പോൾ തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതെല്ലാ നന്മകൾക്കും എല്ലാ നല്ല കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഈ നല്ലതിനൊക്കെ വളരെ അപൂർവമായിരിക്കുമല്ലോ, അത് തിരഞ്ഞെടുക്കുക തന്നെ വേണം. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് നടത്താനുള്ളൊരു തൗഫീക്ക് ലഭിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: മുട്ടുവേദനയുള്ളതിനാൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതുണ്ട്. നോമ്പുകാരനായിരിക്കും ഇഞ്ചക്ഷൻ എടുക്കാമോ എന്നാണ്.
4: നോമ്പ് നോറ്റുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒരുപക്ഷെ ഒരു ഗ്ലൂക്കോസ് രൂപത്തിൽ അല്ലെങ്കിൽ ശരീരത്തിന് പോഷണം ലഭിക്കുന്ന രൂപത്തിലുള്ള ഇഞ്ചക്ഷനാണ് എങ്കിൽ അത് മുഖേന നോമ്പ് മുറിയുന്നതാണ്. അഥവാ ഭക്ഷണ പാനീയത്തിന് തുല്യമായ രൂപത്തിലുള്ള എന്തെങ്കിലുമാണ്, ശരീരത്തിന് ഊർജ്ജം നൽകുന്ന രൂപത്തിലുള്ള വല്ലതുമാണ് ഇഞ്ചക്ഷൻ വഴി സ്വീകരിച്ചത് എങ്കിൽ അത് നോമ്പ് മുറിയുന്ന കാര്യമാണ്. അതല്ലാത്ത രൂപത്തിൽ മരുന്ന് ആണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നതെങ്കിൽ അത് നോമ്പ് മുറിയുന്ന കാര്യമല്ല എന്നാണ് ആധുനിക പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത്.
3: ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു തൻ്റെ അടിമയെ സ്നേഹിക്കുമ്പോൾ അവൻ അവനെ ഈ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും രോഗികളെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന്

0: പക്ഷേ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും ചികിത്സാ വിഷയങ്ങൾ പണ്ഡിതന്മാരല്ല അഭിപ്രായം പറയേണ്ടതെന്നും ദൗവാരംഗത്തൊക്കെ സജീവമായ ചില ഡോക്ടർമാർ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ശരിയാണോ എന്നാണ്.
1: ഇമാം തിർമിദി ഉഖബത ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുക്രിഹു മർളാകും അല ത്വആമി, നിങ്ങൾ നിങ്ങളുടെ രോഗികളെ ഭക്ഷണത്തിന് നിർബന്ധിപ്പിക്കരുത്. ഫഇന്നല്ലാഹ തബാറക വ തആല യുത്ഇമുഹും വയസ്ഖീം, അല്ലാഹു അവർക്ക് അന്നപാനീയങ്ങൾ നൽകുന്നു എന്നാണ്. നമ്മുടെ നാട്ടിൽ അറിവില്ലായ്മയുടെ ആധിക്യം മൂലമോ മറ്റോ പലപ്പോഴും രോഗിക്ക് കൊടുക്കാൻ പറ്റാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുത്ത് അധികമായി ഭക്ഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും പല രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിൽ തന്നെയും പല സ്ഥലങ്ങളിലും രോഗിക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഏത് എന്ന് ഡോക്ടർ നിശ്ചയിക്കുന്നു. നാം വിചാരിക്കുന്ന കടുകട്ടിയുള്ള ഭക്ഷണമായിരിക്കുകയില്ല ഒരു പക്ഷേ ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. ഒരു രോഗിക്ക് ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം, ഒരു രോഗി ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഒരു മെഡിക്കൽ വിങ്ങായി എന്ന് രൂപപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല രോഗിക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. നാം ആലോചിച്ച് നോക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിക്കപ്പെടുന്നുവെങ്കിൽ സ്വാഭാവികമായും മാനസികമായ ബുദ്ധിമുട്ട്, ശാരീരികമായ പ്രയാസം, ഛർദി, ഭക്ഷണത്തോടുള്ള ഒരു മടുപ്പ്, ഇതെല്ലാം ഉണ്ടാകും. രോഗികൾക്ക് പൊതുവെ ഭക്ഷണം കഴിക്കുവാൻ വലിയ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുടെ ഹിതത്തിനനുസരിച്ച് നേരിയ ഭക്ഷണപദാർത്ഥങ്ങൾ, അവരുടെ ഇഷ്ടത്തിനൊത്ത ഭക്ഷണപദാർത്ഥങ്ങൾ, ഇതാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതല്ല എങ്കിൽ അവരെ മാനസികമായി ബുദ്ധിമുട്ടിപ്പിക്കലാണ്, ശാരീരികമായി ബുദ്ധിമുട്ടിപ്പിക്കലാണ്. ഇനി ഒരു രോഗി ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ അത് മുഖേന രോഗി ഒരിക്കലും മരണപ്പെടുകയില്ല. സാധാരണ കുടിക്കുന്ന അളവിൻ്റെ അത്ര വെള്ളം ഒരു രോഗി കുടിച്ചിട്ടില്ല എങ്കിൽ അത് അയാളുടെ മരണത്തിലേക്ക് നയിക്കുകയില്ല. ഒരാൾക്ക് വേണ്ട ഭക്ഷണം എത്രയാണ് എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് അയാളാണ്, രോഗിയാണെങ്കിലും ആരോഗ്യവാനാണെങ്കിലും. നാം കണക്കാക്കുന്ന ക്വാണ്ടിറ്റി അതായിരിക്കില്ല പലപ്പോഴും ഒരാൾ ഭക്ഷണമായി കഴിക്കേണ്ടത്. അത് ഒരുപക്ഷെ വലിയ അളവായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. ശരീരത്തിൽ നിലനിൽക്കുന്ന കൊഴുപ്പ്, ധാരാളം ദിവസങ്ങൾ ഭക്ഷണം ലഭിച്ചിട്ടില്ല എങ്കിലും ആ കൊഴുപ്പ് ഭക്ഷണമായി ശരീരം സ്വീകരിക്കുന്നുണ്ട്. ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിലും ശരീരത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള അന്നജങ്ങൾ ഭക്ഷണമായി ശരീരം സ്വീകരിക്കുന്നു എന്നതൊക്കെ ഡോക്ടർമാർ പോലും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രോഗികളെ നിർബന്ധിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഭക്ഷണം കഴിക്കാതെ മരണത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രോഗം മൂർജിക്കുവാൻ സാധ്യതയുള്ള വേളയിലാണ് എങ്കിൽ, തീർച്ചയായും ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഒരു പക്ഷേ രോഗിക്ക് ബോധമുണ്ടായിക്കൊള്ളണമെന്നില്ല, ആ സന്ദർഭങ്ങളിലൊക്കെ ഈ രോഗിയെ മരണത്തിൽ രക്ഷിക്കാവുന്ന രൂപത്തിലുള്ള അന്നപാനീയങ്ങൾ കൊടുക്കൽ, ഭക്ഷണം നൽകൽ, അന്നജം നൽകൽ, അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വേണ്ടപ്പെട്ട ആളുകൾ ചെയ്യേണ്ടതുമാണ്. അല്ലാഹു തആല ആലം.
0: ഗൾഫിൽ മാർച്ച് 1 റമദാൻ ആരംഭിച്ചതിനാൽ എനിക്കന്ന് നോമ്പായിരുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിലായതിനാൽ ഗൾഫിലെ അവസ്ഥ വെച്ച് ഞാൻ 30 അവസാനിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ? അതല്ല, നാട്ടിലെ അവസ്ഥ വെച്ച് റമദാൻ ഇവിടെ നോമ്പുകാരനായിക്കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമോ? ഇതാണ് ഈ വിഷയത്തിൽ മറ്റൊരു ശ്രോതാവും കൂടി ചോദിച്ച ചോദ്യം. പറയാം, കഴിഞ്ഞ റമദാനിൽ ഞാൻ ഗൾഫിലായിരുന്നു. നോമ്പ് 25 നാട്ടിൽ വന്നു. ഗൾഫിൽ ഒരു ദിവസം നേരത്തെ ആയിരുന്നു നോമ്പ്. ഞാൻ യാത്രാ ദിവസം നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ 30 നോമ്പ് പൂർത്തിയാക്കിയത് കാരണം എനിക്ക് ഒരു നോമ്പ് ഒഴിവാക്കിയിട്ടും 30 നോമ്പ് കിട്ടുകയും നാട്ടിലെ പെരുന്നാളിൽ കൂടുകയും ചെയ്തു. ഒരു ഫർള് നോമ്പ് ഞാൻ ഇനി നോറ്റു വീട്ടണോ എന്നാണ്.
1: യാത്രക്കാർക്ക് റമദാനിലെ നോമ്പ്

0: ഒഴിവാക്കാവുന്നതാണ്. പിന്നീടത് നോറ്റ് വീട്ടിയാൽ മതി. യാത്രയിൽ നോമ്പിൻ്റെ സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന വേളയിൽ ഒരു പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട്. ഉദാഹരണമായി, ഗൾഫിൽ ജോലി ചെയ്യുന്ന വ്യക്തി, അദ്ദേഹം റമദാനിൽ ഗൾഫിലാണ്. നമ്മുടെ നാടിനേക്കാൾ ഒരു ദിവസം മുമ്പാണ് അവിടെ റമദാൻ നോമ്പ് ആരംഭിച്ചത്. അതേ മാസത്തിൽ തന്നെ നാട്ടിലേക്ക് വരികയും ചെയ്തു. അവിടെയാകട്ടെ ഇവിടെയുമൊക്കെ ലഭിച്ചത് 30 നോമ്പാണ് എങ്കിൽ, അയാൾക്ക് യാത്ര ചെയ്ത ദിവസത്തെ നോമ്പ് നഷ്ടപ്പെട്ടാലും ശരി, ഒരു ദിവസം വൈകി റമദാൻ ആരംഭിച്ച നാട്ടിലെത്തുമ്പോൾ 30 നോമ്പ് ലഭിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റമദാനിൻ്റെ അവസാന സമയം അദ്ദേഹം ഏത് നാട്ടിലാണോ അത് പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെ എത്തുമ്പോൾ യാത്രാ ദിനത്തിൽ നോമ്പ് ഒഴിവാക്കാതെ നോമ്പ് അനുഷ്ഠിച്ച വ്യക്തിയാണെങ്കിൽ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള വ്യക്തികൾക്ക് 30 നോമ്പ് ആകുമ്പോൾ അയാൾക്ക് ഒരുപക്ഷെ 31-ാമത്തെ നോമ്പായിരിക്കും. സത്യത്തിൽ 31-ാമത്തെ നോമ്പ് ഇല്ല, എങ്കിലും അയാൾ സ്വന്തമായി പെരുന്നാൾ ആഘോഷിക്കുവാൻ പാടില്ല, മറിച്ച് ഇവിടെ നാട്ടിൽ നോമ്പുകാരെപ്പോലെ നോമ്പ് അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ മറിച്ച് ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോഴും റമദാൻ നോമ്പ് ഒരിക്കലും 29-ൽ കുറയാൻ പാടില്ല എന്ന ബോധവും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ തൻ്റെ യാത്രയിൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു എന്നതിനാൽ അത് കല വീട്ടുകയാണ് ചെയ്യേണ്ടത്. ഒരു ദിവസം വൈകി അല്ലെങ്കിൽ ഒരു ദിവസം അധികമായി പരിഗണിച്ചാലും ശരി, അപ്രകാരമാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
1: തറാവി നിസ്കരിച്ചയാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുമോ എന്നാണ്
2: നമ്മൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു നമസ്കാരത്തിന് വ്യത്യസ്ത പേരുകളുണ്ടാകും. ഇപ്പോൾ ഇഷാ നമസ്കാരത്തിന് സ്വലാത്തുൽ അഅ്തമ എന്ന് പറയാറുണ്ട്. സുബ്ഹി നമസ്കാരത്തിന് സ്വലാത്തു സുബ്ഹ് എന്നതിൻ്റെ പുറമെ സ്വലാത്തുൽ ഫജ്ർ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പേരുകൾ ഒരു നമസ്കാരത്തിനുണ്ടായി എന്നതുകൊണ്ട് അതൊക്കെ വെവ്വേറെ നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ആ രൂപത്തിലുള്ള ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത പേരുകളാണ് സ്വലാത്തു തറാവീഹ്, ഖിയാമുല്ലൈൽ, ഖിയാമു റമദാൻ, തഹജ്ജുദ്, വിത്ർ എന്നതെല്ലാം. ഒരു നമസ്കാരം സാധാരണയായി രാത്രിയിൽ നമസ്കരിക്കുന്ന ഒരു നമസ്കാരം എന്ന നിലക്ക് ഖിയാമുല്ലൈൽ എന്നതിന് പേര് വന്നു. ആ നമസ്കാരം തന്നെ റമദാനിൽ പ്രത്യേകം ജമാഅത്തായിട്ടൊക്കെ നമസ്കരിക്കുമ്പോൾ ഓരോ 2 റക്കായത്തും കഴിയുമ്പോൾ ഒരല്പസമയം ഇരുന്ന് വിശ്രമിച്ച് നമസ്കരിക്കുന്നതുകൊണ്ട് അതിന് തറാവീഹ് എന്ന് പേര് വന്നു. അതിന് പിന്നീടുണ്ടായ പേരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരല്ല അത്. ഈ നമസ്കാരം തന്നെ രാത്രി ഒരൽപ്പം ഉറങ്ങിയതിന് ശേഷം പുലർച്ചയ്ക്ക് മുമ്പായി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ് എങ്കിൽ തഹജ്ജുദ് എന്ന് ആ നമസ്കാരത്തിൻ്റെ പേര് വരുന്നു. അവസാനത്തിൽ ഒറ്റയാക്കിയിട്ടാണല്ലോ ഈ നമസ്കാരമൊക്കെ നിർവഹിക്കേണ്ടത്. തറാവീഹാണെങ്കിലും ഖിയാമുല്ലൈലാണെങ്കിലും ഖിയാമു റമദാനാണ് എങ്കിലും ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ, ആ പേരുകളിലൊക്കെയുള്ള നമസ്കാരത്തിൻ്റെ രൂപം എന്താണ്? 2 റക്കായത്ത് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ 4 റക്കായത്ത് നമസ്കരിക്കുന്നു. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏറ്റവും പുണ്യം 2 റക്കായത്ത് നമസ്കരിച്ച് സലാം വീട്ടി പിന്നീട് അടുത്ത റക്കായത്ത് നമസ്കരിക്കുന്നതാണ്. അങ്ങനെ അവസാനമായി ഒറ്റയായിട്ടാണ് ഈ നമസ്കാരം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നമസ്കാരത്തിന് വിത്ർ എന്ന പേരും വരുന്നു. പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് അവസാനത്തിലുള്ള ആ ഒരു റക്കായത്ത് മാത്രമാണ് വിത്ർ എന്ന്. ആ നമസ്കാരത്തിൻ്റെ വിത്റാക്കുന്ന ഒരു സമയമാണത്. അതല്ലാതെ നമസ്കാരത്തിൻ്റെ അവസാനത്തെ ഒരു റക്കായത്തിൻ്റെ പേരല്ല വിത്ർ എന്ന് പറയുന്നത്, മൊത്തം നമസ്കാരത്തിൻ്റെ പേരാണ് വിത്ർ. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് 8 റക്കായത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് എഴുന്നേൽക്കുമ്പോൾ സ്വലാത്തുൽ വിത്ർ എന്ന് ഇമാമുമാർ വിളിച്ചു പറയും, അല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്ന ഒരാൾ വിളിച്ചു പറയും. അതിൻ്റെ ആവശ്യമില്ല. ഒരു നമസ്കാരം അതിങ്ങനെ ഈ രണ്ട് റക്അത്തുകളായിട്ട് നമുക്ക് നമസ്കരിക്കാനുള്ള അവസരം അനുവാദമുള്ളതുകൊണ്ട് നമ്മളങ്ങനെ നമസ്കരിക്കുന്നു. ഒറ്റ നമസ്കാരമാണിത്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ സഹോദരന് സ്ഥിരമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ തറാവീഹിൻ്റെ കൂടെ കൂടി നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് എന്തായാലും എഴുന്നേൽക്കുമല്ലോ അത്താഴത്തിനു വേണ്ടി. അപ്പോൾ ആ സമയത്ത് നമസ്കരിക്കാതിരുന്നാൽ ഒരു പൊറുതിയേട് പല ആളുകൾക്കും ഉണ്ടാകും. അതിന് യാതൊരു പ്രയാസമില്ല. ആ സമയത്ത് നമുക്ക് വുളു എടുത്തിട്ട് രണ്ട് റക്കായത്തോ നാല് റക്കായത്തോ ഒക്കെ നമസ്കരിക്കാവുന്നതാണ്. ഈ രണ്ട് റക്കായത്തുകളായിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് രാത്രിയിലും പകലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ് വിരോധിച്ച സമയമല്ലാത്ത ഏത് സമയത്തും നമസ്കരിക്കാവുന്നതാണ്. അപ്പോൾ രാത്രി അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് സമയമുണ്ട് എങ്കിൽ നമുക്ക് ഉളുവെടുത്ത് രണ്ട് റക്കായത്തോ അല്ലെങ്കിൽ നാല് റക്കായത്തോ അല്ലെങ്കിൽ ആറ് റക്കായത്തോ ഒറ്റയായിട്ടല്ലാതെ അവസാനിപ്പിക്കണം. കാരണം ഒരു രാത്രിയിൽ ഒന്നിലധികം വിത്തറുകൾ പാടില്ല. വിത്തർ നമ്മൾ നേരത്തെ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ആ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. നമുക്കെപ്പോൾ വേണമെങ്കിലും ഈ രണ്ട് റക്കായത്തുകൾ നമസ്കരിക്കാം. ആ നമസ്കരിക്കുന്നത് അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെ ആകാൻ പാടില്ല. അതേപോലെ തന്നെ അസ്തമയ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഉദയസമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഉദയം തുടങ്ങി സൂര്യൻ ശരിക്കും ഉദിച്ചുയരുന്നതുവരെ നമസ്കരിക്കാൻ പാടില്ല. സൂര്യൻ ആകാശമധ്യത്തിൽ നിൽക്കുമ്പോൾ അഥവാ ലുഹറിൻ്റെ തൊട്ടു മുമ്പുള്ള സമയം, ആ സമയത്ത് ഒരു 10-15 മിനിറ്റ് സമയം ലുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയം, ആ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഇതല്ലാത്ത ബാക്കി ഏത് സമയത്തും നമുക്ക് ഉളുവെടുത്ത് രണ്ട് റക്അത്ത് നമസ്കരിക്കാൻ തോന്നിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. ആ രൂപത്തിൽ നമുക്ക് അത്താഴത്തിൻ്റെ സമയത്തും നമസ്കരിക്കാവുന്നതാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
1: ഭർത്താവിന് മാന്യമായൊരു ജോലി ഉണ്ടായിരിക്കെ ഭാര്യ ജോലിക്ക് പോകുന്നതിൻ്റെ വിധി എന്താണെന്നാണ്?
0: ഭാര്യയുടെ ധനം ഭാര്യയ്ക്കുള്ളതാണ്. ഭർത്താവിൻ്റെ ധനം ഭർത്താവിനും അയാളുടെ കീഴിൽ ജീവിക്കുന്ന ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ എന്നിവർക്കും ഉള്ളതാണ്. അവരുടെ ചെലവിനും കൂടി ഉള്ളതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ജോലിക്ക് പോകൽ നിർബന്ധമില്ല. എന്നാൽ ജോലിക്ക് പോകൽ അനുവദിക്കപ്പെട്ട ഇസ്ലാമിക മര്യാദകൾ അനുസരിച്ചുകൊണ്ട് സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു ജോലിക്ക് ഒരു സ്ത്രീക്ക് പോകുന്നതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന പണം അത് അവൾക്ക് ഹലാലാണ്. ആ പണം ഭർത്താവിന് കൊടുക്കണം എന്ന നിർബന്ധവും ഇല്ല. തൻ്റെ പണമായി ധനമായി അവൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ കുടുംബത്തിലെ എല്ലാ ചെലവും ഭർത്താവ് വഹിക്കുന്നുണ്ട് എന്ന കാരണത്താൽ ഭാര്യ അനുവദിക്കപ്പെട്ട ജോലിക്ക് പോകുന്നത് നിർത്തണം എന്നില്ല. അതൊക്കെ ഭാര്യയും ഭർത്താവും കുടുംബവുമൊക്കെ ഇരുന്ന് ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇസ്ലാമികമായ തെറ്റില്ലാത്ത ഒരു ജോലിയാണ് എങ്കിൽ, അത് മുഖേന കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ, അവൾ ജോലിക്ക് പോകുന്നത് നിർത്തേണ്ട ഒരു ആവശ്യം ഇല്ല.
1: ഷവ്വാലിലെ 6 നോമ്പ് എടുത്തതിന് ശേഷം പിന്നീട് ഫർള് നോമ്പ് നോറ്റ് വീട്ടുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്?
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന ثم اتبعه ستا من ഷവ്വാൽ, ആരെങ്കിലും റമളാൻ നോമ്പ് എടുക്കുകയും ശേഷം ഷവ്വാലിലെ 6 നോമ്പ് എടുക്കുകയും ചെയ്താൽ ഫക്അന്നമ സ്വാമദ്ദഹറ കുല്ല, കാലം മുഴുവൻ നോമ്പ് എടുത്തവനെ പോലെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പരിഗണിക്കേണ്ടത് റമളാനിലെ നോമ്പാണ്. റമളാനിലെ നോമ്പ് ഖളാ ആയി പോയി എങ്കിൽ ആ പോയ നോമ്പ് എടുത്തതിന് ശേഷമാണ് പിന്നീട് ഷവ്വാലിലെ 6 നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. കാരണം സുമ്മ അത്ബാഹു ശേഷം എന്ന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി ഒരാൾക്ക് ഷവ്വാൽ മാസത്തിലും ആ റമദാനിലെ നോമ്പ് പരിപൂർണമായി ഖളാ വീട്ടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എപ്പോഴാണോ അദ്ദേഹത്തിന് സാധിക്കുക, അതിനുശേഷം ഈ ഒരു നിയ്യത്തോടുകൂടി ഷവ്വാലിലെ നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
1: ആമീൻ പറയുന്നതിന് വേണ്ടി കൈ ഉയർത്താൻ പാടില്ല എന്ന് മുമ്പ് എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്നാൽ വിത്രിലെ കുനൂത്തിൽ ഇമാം കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആമീൻ പറയുന്നതിനായി മാമൂം കൈ ഉയർത്തണം എന്ന് കേൾക്കുന്നു. ഇതൊന്ന് വിശദീകരിക്കാമോ എന്നാണ്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനെല്ലാം ആമീൻ സഹാബികൾ പറഞ്ഞിരുന്നു എന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്കറിയാം. മിമ്പറിൽ നിന്ന് തന്നെയാണ് കൈ ഉയർത്തി പ്രാർത്ഥിച്ചത്. ബദറിൻ്റെ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൻ്റെ രണാങ്കളത്തിൽ വെച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് നമുക്കറിയാം. പണ്ഡിതന്മാർ നൂറോളം സ്ഥലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി പ്രാർത്ഥിച്ചത് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. അതേസമയത്ത് അവിടെയൊക്കെ അത് കേട്ടയാളുകൾ ആമീൻ എന്ന് പറഞ്ഞതിന് രേഖകളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ദർസുകൾ കഴിയുന്ന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതിലും സഹാബിമാർ ആമീൻ എന്ന് പറഞ്ഞത് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ പ്രാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നബി കൈ ഉയർത്തി പ്രാർത്ഥിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൈ ഉയർത്താതെ പ്രാർത്ഥിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാർത്ഥനയുടെ അദബായിക്കൊണ്ട് കൈ ഉയർത്തുന്നതിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ ആ രൂപത്തിൽ എണ്ണിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം കൈകൾ ഉയർത്താതെ, കൈകൾ ഉയർത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പ്രാർത്ഥനകളെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏതു പ്രാർത്ഥനയുടെ സാഹചര്യത്തിലും നമുക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിച്ചിരുന്നു, അവിടെ കൈ ഉയർത്തിയതായിക്കൊണ്ട് ഒരു രേഖയുമില്ല. സുജൂദിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവിടെ കൈ ഉയർത്തിയിട്ടില്ല. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവിടെയൊന്നും കൈ ഉയർത്തിയിട്ടില്ല. കൈ ഉയർത്തിയത് സ്ഥിരപ്പെട്ട് വന്നത് ഇസ്തിസ്ഖായിനു വേണ്ടി മിമ്പറിൽ പ്രാർത്ഥിച്ചപ്പോൾ മാത്രമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാൽ കൈകൾ ഉയർത്തി എന്ന് സ്ഥിരപ്പെടാത്ത ഭാഗങ്ങൾ അങ്ങനെ തന്നെ പോവുകയും, അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തുവാൻ പഠിപ്പിച്ച രംഗങ്ങളിൽ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് അത് സുന്നത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മനസ്സിലാക്കുകയാണ് ആ രംഗത്ത് വേണ്ടത്. അല്ലാഹു അഅലം.
1: ഭർത്താവിൻ്റെയോ മക്കളുടെയോ സാന്നിധ്യം ഇല്ലാതെ പള്ളിയിൽ സ്ത്രീകൾക്ക് എത്തിക്കാഫിരിക്കാൻ പാടുണ്ടോ? അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന്?
2: തീർച്ചയായും മെഹ്റമില്ലാതെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ഇരിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. മെഹ്റം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് യാത്രക്കാണ്. ഒരിക്കലും യാത്ര പോകാൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മെഹ്റമില്ലാതെ പാടില്ല. എന്നാൽ പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കണമെങ്കിൽ അവർക്ക് മഹ്റമിൻ്റെ ആവശ്യമില്ല. തനിക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് തോന്നുന്ന പള്ളികളിൽ അവർക്ക് എഴുത്തിക്കാഫ് ഇരിക്കാവുന്നതാണ്. ഭർത്താവുള്ളവരാണെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം ചോദിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവർ ഇരിക്കുന്നത് എന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എഴുത്തിക്കാഫിരിക്കാൻ ഒരിക്കലും മെഹ്റമിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോഴും പ്രവാചകൻ്റെ മരണശേഷവും അവിടുത്തെ ഭാര്യമാരൊക്കെ പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വഹാബി വനിതകൾ പലരും എഴുത്തിക്കാഫിരുന്നിട്ടുണ്ട്. പണ്ഡിതന്മാരാരും എഴുത്തിക്കാഫിരിക്കുന്ന വിഷയത്തിൽ ഒരു പെണ്ണിൻ്റെ മഹ്റം അവരോടൊപ്പം ഉണ്ടായിരിക്കണം പള്ളിയിൽ എന്ന് ഒരു നിബന്ധന വെച്ചതായിട്ട് നമുക്ക് കാണാനും കഴിയുന്നില്ല. അതുകൊണ്ടൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ചോദ്യമുണ്ടായിട്ടുള്ളത്. ആ തെറ്റിദ്ധാരണ നമ്മൾ അകറ്റുക. വല്ലാഹു സുബ്ഹാനഹു വതആല ആലം.
1: ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ടോ എന്നാണ്?
3: സക്കാത്തിൻ്റെ വിഷയത്തിൽ ആൺ പെൺ വ്യത്യാസമില്ല എന്നതാണ് ഈ വിഷയത്തിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്. സ്വർണത്തിൻ്റെ സക്കാത്ത് ഒരാളുടെ കയ്യിൽ 85 ഗ്രാം സ്വർണമുണ്ടാവുകയും ഒരു വർഷം തികയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ 2.5% അയാൾ സക്കാത്തു നൽകേണ്ടതുണ്ട്. ഇനി 85 ഗ്രാമിനേക്കാൾ കൂടുതലാണുള്ളത് എങ്കിൽ എത്രയാണോ അയാളുടെ മൊത്തം സ്വർണത്തിൻ്റെ 2.5% അയാൾ സക്കാത്തു നൽകേണ്ടത്. 85 ഗ്രാമിന് താഴെ മാത്രമാണ് ഒരാളുടെ കയ്യിൽ സ്വർണമുള്ളത് എങ്കിൽ അത്തരം ആളുകൾ അതിന് സക്കാത്തു നൽകേണ്ടതുമില്ല എന്നതാണ് സ്വർണത്തിൻ്റെ സക്കാത്തുമായി നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഭർത്താവ് പലപ്പോഴായി കൊടുക്കുന്ന കാഷിൻ്റെ സക്കാത്ത് ഒരു ഭാര്യ നൽകേണ്ടത്, പലപ്പോഴായി കൊടുത്ത കാഷ് 595 ഗ്രാം വെള്ളിയുടെ മൂല്യമുള്ള കാഷായി തീരുകയും അതിനുശേഷം ആ മൂല്യത്തിൽ നിന്ന് കുറയാതെ ഒരു വർഷം ആ പണം കയ്യിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ എത്രയാണോ കയ്യിലുള്ള പണം ആ പണത്തിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടത്. മൂന്നാമത്, മാസശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ പുരുഷന്മാരും അവർ അവരുടെ വാർഷിക വരുമാനം കണക്കാക്കുകയും ആ വാർഷിക വരുമാനം ഒരു വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 595 ഗ്രാം വെള്ളി വാങ്ങുവാനാവശ്യമായ പണം എന്നാണോ തൻ്റെ വരുമാനമായി കൊണ്ട് ഉണ്ടായത് അന്ന് മുതൽക്ക് ഒരു വർഷം തികയുന്ന സമയം, ഒരു വർഷം തികയുന്ന സമയത്തിനിടയ്ക്ക് ആ 595 ഗ്രാം വെള്ളി വാങ്ങുവാൻ ആവശ്യമായ പണത്തിനേക്കാൾ കുറവ് വരാതെ ഒരു വർഷം തികയുകയാണ് എങ്കിൽ തികയുന്ന മുറക്ക് തൻ്റെ അക്കൗണ്ടിൽ എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടത്. ഈ രൂപത്തിൽ തന്നെയാണ് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും സക്കാത്ത് നൽകേണ്ടത്. പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേറെയായും സക്കാത്തിൻ്റെ വിധികളില്ല എന്നതാണ് ഒന്നുകൂടെ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
4: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഹംസ മദീനി, ഷബീബ് സലാഹി, സ്വാദിഖ് മദീനി എന്നിവർ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, അടുത്തതായി പ്രവേശിക്കുന്നത് സ്വരം എന്ന പ്രോഗ്രാമിലേക്കാണ്. നമുക്കൊപ്പം ചേരുന്നത് അൻഷി.

0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Peace Radio. Tune to reality.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റ്, എന്റെ ഗുരുനാഥൻ, ഈ വിഷയത്തിലുള്ള സ്റ്റാർ കോസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇൻഷാല്ലാഹ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നും അവരുടെ പ്രോഗ്രാമുകളുമായി നമ്മിലേക്ക് എത്തുന്ന മറ്റൊരു എപ്പിസോഡിൻ്റെ പിടിവാതിൽക്കൽ നിൽക്കുകയാണ്. നമ്മൾ, ഞാൻ നസ്റുള്ള, എന്നോടൊപ്പം അമീർ ഒറ്റപ്പാലം. കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡുകളിൽ എൻ്റെ ഗുരുനാഥൻ എന്ന ഈ ഒരു സ്റ്റാർ കോസ്റ്റിൻ്റെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ കുട്ടികളിൽ നിന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. ആദ്യമേ തന്നെ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ അധ്യാപകർ കുട്ടികളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സജ്ജരാക്കുന്നത് അവർ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുട്ടികളുടെ നല്ല ഭാവി ഉദ്ദേശിച്ചുകൊണ്ട് പീസ് റേഡിയോ വിഭാവനം ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് കുട്ടികളെ സജ്ജമാക്കുന്ന രക്ഷിതാക്കൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലെ സ്റ്റാർ ക്വസ്റ്റ് ഒന്നാമത്തെ പ്രോഗ്രാം ആരാണ് എന്ന് നമുക്ക് നോക്കാം. അമീർ മാഷെ ആരാണ്?
1: ആതിഫ് അഹമ്മദ്, ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നീലഗിരി മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന മിടുക്കനാണ്.
0: അതെ, തമിഴ്നാട്. തമിഴ്നാട്, മാഷാല്ലാ. തമിഴ്നാട് നിന്നും നീലഗിരി ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയാണ് ഒന്നാമതായിട്ട് ഈ എപ്പിസോഡിലേക്ക് നമുക്ക് എത്തുന്നത്. നമുക്ക് ക്ഷണിക്കാം ആതിഫിനെ. ഓക്കെ,
2: അസ്സലാമു അലൈക്കും. ആജ് മേമിയക്ക് കവിത ബതാന ജാ രഹാ ഹും. കവിത കാ നാം ഗുരു. ഗുരു കേ ബിനാ ഞാൻ നഹീ, ഞാൻ കേ ബിനാ കോയി മഹാൻ നഹീ. ഭടക് ജാതേ ഹേ ജബ് ഇൻസാൻ, തബ് ഗുരു ഹി ദേതാ ഹേ ജ്ഞാൻ. ഈശ്വർ കേ ബാദ് അഗർ കോയി ഹേ തോ വോ ഗുരു ഹേ. ദുനിയാ സേ വാക്കിഫ് ജോ കരാതാ ഹേ വോ ഗുരു ഹേ. ഹമേ അച്ഛാ ഇൻസാൻ ജോ ബനാതാ ഹേ വോ ഗുരു ഹേ. ബിനാ ഗുരു കേ ജിന്ദഗി ആസാൻ നഹീ. ഹമാരി കമിയോം കോ ജോ ബതാതാ ഹേ വോ ഗുരു ഹേ. ഹമേം ഇൻസാനിയത് ജോ സിഖാതാ ഹേ വോ ഗുരു ഹേ. ഹമേം ജോ ഹീരേ കി തരഹേ തരസ് ദേ വോ ഗുരു ഹേ. ഹമാരി അന്തർയേക്ക് വിശ്വാസ് ജഗാ ദേ വോ ഗുരു ഹേ. ജിസ്കേ പാസ് നഹീ ഹേ ഗുരു, സമച്ച് ലേനാ കി വോ ധൻവാൻ നഹീ. കൂട്ടുകാരെ, ഞാൻ ഈ പറഞ്ഞ കവിതയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഗുരുവിനെ കൂടാതെ അറിവ് നേടാനാവില്ല. അറിവില്ലാതെ ഒരാൾക്കും മഹാനാവാനും കഴിയില്ല. വഴിതെറ്റി പോകുമ്പോൾ നമ്മളെ മനുഷ്യനായി തിരികെ കൊണ്ടുവരുന്നവരാണ് ഗുരു. ലോകത്തിലെ ഏറ്റവും അറിവുള്ളവനാണ് ഗുരു. നമ്മളിൽ മനുഷ്യത്വം പഠിപ്പിക്കുന്നവനാണ് ഗുരു. നമ്മളെ ഒരു വജ്രക്കല്ല് പോലെ രൂപകൽപ്പന ചെയ്യുന്നവൻ ഗുരുവാണ്. ആരുടെ അടുത്താണ് ഗുരുവില്ലാത്തത്? അവൻ ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവനാണ്. കൂട്ടുകാരെ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് പടച്ചവൻ നിയോഗിച്ച പ്രവാചകർ മുതൽ മാതാപിതാക്കൾ, അധ്യാപകർ, എല്ലാം നമ്മുടെ ഗുരുവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, ആതിഫ് അഹമ്മദിൻ്റെ ഒരു അർത്ഥസമ്പൂർണമായിരിക്കുന്ന ഒരു ഹിന്ദി കവിതയോടുകൂടെയാണ് അവൻ്റെ പ്രസംഗം ആരംഭിച്ചത്. ഇതൊരു പുതുമയുള്ള കാര്യം.
1: തീർച്ചയായിട്ടും ആദ്യം നമ്മൾ ഒരു കവിതയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ആ കവിത കഴിഞ്ഞപ്പോൾ വളരെ സമർത്ഥമായിക്കൊണ്ട് ആ കവിതയിലുള്ള കണ്ടന്റുകൾ കൃത്യമായിട്ട് ആതിഫ് ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി.
0: മാഷാല്ലാ. ഏതായാലും ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ മുതലാക്കണം. തീർച്ചയായിട്ടും ആതിഫ് വളരെ നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ്നാട് ജില്ല സ്റ്റേറ്റിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ
1: ഒരു കുട്ടി ഇങ്ങനെ പങ്കെടുക്കുന്നത്
0: അല്ലേ. ക്ഷമിച്ചുകൊണ്ട്,
1: വളരെ നല്ല രൂപത്തിൽ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. ഏത് കുട്ടിയാണ് അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്?
0: അടുത്ത ഒരു വിദ്യാർത്ഥി നമ്മളിലേക്ക് എത്തുന്നത് വേറിട്ട, അതായത് ഇതുവരെ നമുക്ക് കേൾക്കാത്ത അല്ലെങ്കിൽ മറ്റൊരു വ്യത്യസ്തത നിറഞ്ഞൊരു പ്രോഗ്രാമായിട്ടാണ്. പ്രോഗ്രാമിലല്ല വ്യത്യസ്തത, മറിച്ച് സ്വന്തം പിതാവ് വാപ്പ എഴുതിയ ഗുരു എന്ന വിഷയത്തിലൊരു കവിത അവതരിപ്പിക്കുകയാണ് അബ്ദുൽ വഹാബ്. അബ്ദുൽ വഹാബ് ബഷീർ. അബ്ദുൽ വഹാബ് മന്ദത്തുകാവ് യു പി സ്കൂൾ, പതിയാരക്കരയിലെ മന്ദത്തുകാവ് യു പി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥിയാണ്. ഇൻഷാല്ലാ നമുക്ക് വളരെ സന്തോഷപൂർവ്വം അബ്ദുൽ വഹാബിനെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് ക്ഷണിക്കാം.
3: അസ്സലാമു അലൈക്കും. എന്റെ പേര് അബ്ദുൽ വഹാബ് ബഷീർ. മന്ദത്തുകാവ് യു പി സ്കൂൾ, പതിയാരക്കര, വടകര. ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ എന്റെ ബാപ്പ എഴുതിയ ഒരു കവിതയാണ് പാടാൻ പോകുന്നത്.

0: മാഷാല്ലാ, വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കവിത തന്നെയാണ്
1: അത്. കവിത കവിത
0: അവതരിപ്പിച്ചത്.
1: അവതരിപ്പിക്കുന്ന അതേ ശൈലി തന്നെ അല്ലേ? അബ്ദുൽ വഹാബ് മാഷാല്ലാ
0: അതെ,
1: നല്ലൊരു ഭാവിയുള്ള മോനാണ് അബ്ദുൽ വഹാബ്.
0: 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മൾ
1: ഓക്കെ,
0: ഓർക്കണം.
1: അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അബ്ദുൽ വഹാബേ, നന്നായിട്ടുണ്ട്. കൂട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവുമല്ല. എന്തായാലും ക്ലാസ് ഗ്രൂപ്പിലൊക്കെ പീസ് റേഡിയോയിൽ വന്ന ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കണം. എൻ്റെ ഒരു കവിത ഉണ്ട് പീസ് റേഡിയോയിൽ, ഇന്ന ദിവസം നിങ്ങൾ കേൾക്കണം. ഇനി ഇന്ന് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നാളെയും 24 മണിക്കൂർ അല്ലേ മാഷേ, 24 മണിക്കൂർ പ്രോഗ്രാം കേൾക്കാനുള്ള അവസരമാണ്. റിവൈൻഡിലൂടെ കേൾക്കാമല്ലോ.
0: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ഒന്ന് ഉണർത്തേണ്ട ഒരു കാര്യം, ഒരുപാട് രക്ഷിതാക്കൾ ഇതുപോലെ കഴിവുകളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ മക്കളെ തന്നെ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള ഒരു ചുവടുവെപ്പ് നടത്തണം എന്നുള്ളത് കൂടി നമ്മൾ
1: ശരിക്കും അബ്ദുൽ വഹാബിനാണോ അഭിമാനിക്കേണ്ടത്,
0: പ്രത്യേകം അഭിനന്ദനങ്ങൾ.
1: രക്ഷിതാവിനാണോ അഭിമാനം? ശരിക്കും രക്ഷിതനെ സംബന്ധിച്ചിടത്തോളം നല്ല എഴുത്തുകൾ ഇനിയും അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നന്നായിട്ടുണ്ട് മാഷാല്ലാ,
0: ബാറക്കല്ലാഹു ഫീക്കും,
1: ബർക്കത്ത് നൽകുമാറാവട്ടെ ഇൻഷാല്ലാ. നമുക്ക് ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത പ്രോഗ്രാം ആരാണ് അവതരിപ്പിക്കുന്നത്, എന്താണ് പ്രോഗ്രാം എന്ന് നോക്കാം.
0: അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് അൽന സയ്യിദ എന്ന കൊച്ചുമിടുക്കയാണ്. നടുമ്പലം
1: അല്ല സയ്യിദ അവതരിപ്പിക്കുന്നതൊരു ചെറിയ ഗാനമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കേട്ടതിന് ശേഷം പറയാം. ഓക്കെ.
2: ഒന്നാം പാഠം നൽകി എടുക്കുന്നത്.

0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്ത് പറയുന്നു അമീർ സാറേ?
1: രണ്ട് വയസ്സുള്ളൊരു കുട്ടിയെ വളരെ
0: നന്നായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുന്നത് ഉമ്മ ഒരു ഗുരുനാഥയാണ് എന്നുള്ളതിന്റെ ഒരു
1: സത്യക്കാണ്
0: ആശയം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അത് നമ്മൾ വിഷയം നോക്കിയിട്ടല്ല, സത്യം പറഞ്ഞാൽ അത്തരം ഒരു കൊച്ചുകുട്ടിയെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ കാണിച്ച
1: ഓരോ വാക്കുകളൊന്നും വ്യക്തമാവില്ലെങ്കിൽ പോലും നമുക്കൊരു ആശയം കൃത്യമായിട്ട്.
0: അതെ അതെ അതെ, രക്ഷിതാക്കളുടെ താല്പര്യത്തെ എന്തായാലും നമ്മൾ മാനിച്ചേ പറ്റും.
1: ഓരോ രക്ഷിതാവും ഓരോ കുട്ടിയെ എങ്ങനെ സമീപിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ കുട്ടി പിന്നീട് വളർന്നത്.
0: അതെ അതെ അതെ അതെ. എന്തായാലും മോളു നന്നായിട്ടുണ്ട്, ഇനിയും ഇൻഷാല്ലാ അത്തരം പ്രോഗ്രാമായിട്ട് വരണം. നന്നായി പഠിച്ചിട്ട് നല്ല ഉഷാറായിട്ട് അവതരിപ്പിക്കണം. ഓക്കെ, ഇൻഷാല്ലാ അധികം താമസിയാതെ തന്നെ ഈ എപ്പിസോഡിൻ്റെ അടുത്ത പ്രതിനിധിയെ അല്ലെങ്കിൽ അടുത്ത വിദ്യാർത്ഥിയെ നമുക്ക് ക്ഷണിക്കാം. അമീർ മാഷ്,
1: അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് ജനത് രാജേഷ് എന്ന വിദ്യാർത്ഥിനിയാണ്, ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, ഗവൺമെൻറ് VHSS വൈക്കം വെസ്റ്റ്.
2: വാം വെൽക്കം ടു ഓൾ. Teachers play a very important role in shaping the future of their students, right from kindergarten to university. They are the ones who impart knowledge and teach us about everything important. Moreover, they also teach us about ethical values and imbibe in our moral values. Thus we can say that teachers shape our personality into something very strong and wonderful. A world without teachers would be definitely chaotic. There are only a few people in our lives who impact our world, and teachers are definitely one of them. They assume the role of an educator and caregiver for their students. Sometimes they also become our friends and help us with personal problems. A teacher is the one who will help you become a better person and an informed one. Moreover, they see the potential of their students when no one else can. Teachers also decide the fate of a nation as the youth is in their hands. When the youth is educated and informed, naturally the future of the country will be in safe hands. In fact, the faith of students is in the hands of their teachers. They push the students to achieve greater heights and become successful. Consequently, they turn out to be doctors, lawyers, pilots, scientists, and more, only with the help of a teacher. Thank you.
0: ഓക്കെ ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് ജനറ്റ്, വളരെ നന്നായി അവതരിപ്പിച്ചു. ഏഴാം തരം വിദ്യാർത്ഥി, GVHSS വൈക്കം വെസ്റ്റ് സ്കൂളിലെ നല്ല ഒരു
1: മിടുക്കിയായിട്ടുള്ള ഒരു
0: തീർച്ചയായിട്ടും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായും പീസ് റേഡിയോയിൽ ഇത്തരം ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചതിൽ രക്ഷിതാക്കളടക്കമുള്ള ആളുകൾക്ക് നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത പ്രോഗ്രാമിലേക്ക് നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. അമീർ മാഷെ, അടുത്തതായി ഇൻഷാല്ലാ നമ്മിലേക്ക് വരുന്നത് അമീഷ ഫിറോസ് പി, CHM സ്കൂൾ തളിപ്പറമ്പ, കണ്ണൂരിൽ നിന്ന് മറ്റൊരു വിദ്യാർത്ഥിനിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അമീഷ,
1: അതെ, അമീഷ ഫിറോസിന്റെ പ്രോഗ്രാം നമുക്ക് വീക്ഷിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Respected principal, teachers and my dear friends, a warm good morning to one and all. We all have gathered here today to celebrate Teachers Day. Today's day is special day for all of us, where we can pay a hearty tribute to our dear teachers, who take undying efforts to build our future. Teachers play a big role in building the character of students. They give us knowledge, believe in us, and help us achieve our dreams. They focus on improving the personality of the students and making them a good human being. They also prepare us to face the challenges in life. Teachers are undoubtedly the backbone of the society. On behalf of all students, I would like to thank all the teachers for the tireless efforts they take to give us knowledge and shape our personality. Thank you, teachers, for all your efforts and dedications. Thank you so much. Assalamualaikum warahmatullahi wabarakatuh.
1: Waalaikum assalam warahmatullahi wabarakatuh. നസറുദ്ദീൻ മാഷെ വളരെ
0: എനർജറ്റിക് സ്പീച്ചിലെ
1: ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ. ഇൻഷാല്ല ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനും അത്തരം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇൻഷാല്ല തൊട്ടടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കാൻ ആരാണ് കാത്തു നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
1: മറിയം ഫാത്തിമ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, ടി എം എം യു പി സ്കൂൾ, വെങ്ങല്ലൂർ, തൊടുപുഴ.
0: ഓക്കെ ഓക്കെ. തൊടുപുഴയിൽ നിന്ന് മറിയം ഫാത്തിമയെ നമുക്ക് പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിലേക്ക് ക്ഷണിക്കാം. മറിയം ഫാത്തിമ തുടങ്ങിക്കോളൂ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മറിയം ഫാത്തിമ, തൊടുപുഴ ടി എം എം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്റെ ഗുരുനാഥർ എനിക്കായി അറിവും ജീവിതവും പകരുന്നവർ എന്ന വിഷയത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ എനിക്ക് അവസരം തന്ന പീസ് റേഡിയോയ്ക്ക് ആദ്യം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. എന്റെ ഗുരുനാഥനെ പറ്റി പറയുമ്പോൾ എന്റെ മനസ്സിൽ ഒന്നാമതായി ഓടിയെത്തുന്നത് ലോകത്തിന് അഗമാനം ഗുരുനാഥനായ എന്റെ പുണ്യ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് നമുക്ക് ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, അത് എങ്ങനെയെന്ന് ജീവിച്ചു കാണിച്ചു തരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ 3 മിനിറ്റ് പോയിട്ട് ദിവസങ്ങൾ പറഞ്ഞാൽ പോലും തീരാത്ത ഒന്നാണ്. എങ്കിലും എന്റെ റസൂലിനെ സ്മരിക്കാതെ എനിക്ക് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാനാവില്ല. തന്റെ അനുചരൻ കളവിൻ ശിക്ഷിക്കപ്പെട്ട കുടുംബക്കാരിക്ക് വേണ്ടി ശുപാർശ ചെയ്തപ്പോൾ കട്ടത എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈവെട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് കുടുംബക്കാരിൽ പോലും നീതി നടപ്പാക്കാൻ ലോകത്തെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ. ഇങ്ങനെയായിരിക്കണം ഒരു യഥാർത്ഥ ഗുരു. പഠിപ്പിക്കുക മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കണം. അത് കണ്ടു വളരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യർ തന്നെയാണ് നാടിന് മുതൽക്കൂട്ട്. ഒരു നല്ല ഭരണാധികാരി, ഒരു നല്ല ന്യായാധിപൻ, ഒരു നല്ല കച്ചവടക്കാരൻ, ഒരു നല്ല അയൽക്കാരൻ, നല്ല മക്കൾ തുടങ്ങിയ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വിശുദ്ധി വരുത്താൻ ഒരു വ്യക്തിക്ക് പ്രേരണയും മാതൃകയുമാവണം ഒരു അധ്യാപകൻ. എൻ്റെ ഈ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് നേർവഴി കാണിച്ചു നൽകിയ എൻ്റെ എല്ലാ അധ്യാപകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ നല്ല ഒരു അവതരണമായിരുന്നു.
0: മറിയം ഫാത്തിമ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് മറിയം ഫാത്തിമ ലോക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ
1: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെ.
0: തീർച്ചയായിട്ടും പ്രവാചകനാണ്. ശരിക്കും പ്രവാചകനെ പഠിച്ചാൽ അതിനപ്പുറം മറ്റൊരു അധ്യാപകനില്ല എന്നുള്ളത് ലോകത്തിന് മനസ്സിലാകും. വലിയ ഒരു സന്ദേശമാണ് മറിയം ഫാത്തിമ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് കൈമാറിയിട്ടുള്ളത്. കൂട്ടുകാരെ, അടിപൊളിയായിട്ടില്ലേ മറിയം ഫാത്തിമയുടെ പ്രസംഗം? തീർച്ചയായും ഇതേപോലെ നമുക്കും പങ്കെടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആളിനെ ക്ഷണിക്കാം. ഈ ഒരു എപ്പിസോഡിന്റെ അവസാന പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആള്
1: അബ്ദുൽ ഹാദി, 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, എം പി ഇന്റർനാഷണൽ സ്കൂൾ, കാസർഗോഡ്.
5: റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐ ആം അബ്ദുൽ ഹാദി, സ്റ്റഡിയിംഗ് ഇൻ എം പി ഇന്റർനാഷണൽ സ്കൂൾ, 4th standard. Today, my topic is about importance of teachers. Teachers play a very important role in our life. They shape the future of their students. Teachers are our second mothers and mothers are our first teachers. Sometimes they also become our friends. The future of the students are in the hands of their teachers. To achieve greater heights and become successful, a student must need full support from their teacher. When the youth is educated and informed, the future of the world will be in safe hands. During this pandemic time, we all miss our teachers, but they are supportive and hard working for our online classes. Teachers are the ones who make the world a better place. Moreover, they also help us to develop our personality and become a better person. Teachers are like candles that light for others by sacrificing themselves. They spread knowledge, so it is hard to think a world without teachers. Teachers are our friends, our parents, our mentors. So we should respect our teachers. So I respect my teachers. Thank you. Jazakallahu khair.
1: ആമീൻ വയ്യാക്കും. മാഷാല്ലാ, വളരെ നല്ല നിലക്ക് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം എന്ന് ഞാൻ എൻ്റെ ടീച്ചറിനെ ബഹുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥി പ്രസംഗം അവസാനിച്ചത്.
0: അബ്ദുൽ ഹാദി അല്ലേ?
1: അതെ.
0: ഓക്കെ, നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാ. അബ്ദുൽ ഹാദി, ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എപ്പിസോഡിൻ്റെ അവസാന പ്രോഗ്രാമാണ് ഇൻഷാല്ലാ അടുത്തതെന്ന് തോന്നുന്നു. ഈ ഒരു പ്രോഗ്രാമോടുകൂടെ മിക്കവാറും ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ആളിനെ ക്ഷണിക്കാം.
1: റാഖിൻ, ആർമി സ്കൂൾ, കണ്ണൂർ.
6: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി ഇബാദില്ലാഹി സ്വാലിഹീൻ. ഡിയർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഓൾ, I'm Rakin. I'm studying in 7th standard. I'm here to speak a few words on the topic my teacher. I'm telling this topic because it is also mentioned in Islam. Because respecting our teachers involves something as respecting our own parents. Because the knowledge they give us are very important in our life. And also, the teachers that teach us Islamic lessons are those who really we really want to treat and respect well. May Allah subhanahu wa ta'ala give our teachers Jannah. Assalamu alaikum.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. റാഖിൻ പറഞ്ഞതുപോലെ ഓരോ അധ്യാപകർക്കും, പ്രത്യേകിച്ച് ഈ ധാർമ്മിക പഠനം അത് മൂല്യവത്തായി തൻ്റെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന അധ്യാപകർക്ക് അള്ളാഹു ജന്നത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന വിഷയത്തിലെ ഈ സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിവിധ പ്രോഗ്രാമുകൾ വ്യത്യസ്ത രൂപത്തിൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചിലതൊക്കെ അമീർ മാഷെ നമുക്ക് ബോധപൂർവം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൽ ഒന്നുകിൽ കണ്ടന്റ് തീരെ ഇല്ലാത്തൊരു വിഷയം, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാവണം.
1: അതുപോലെ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട, അതുപോലെ തന്നെ അധ്യാപകരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, എന്തെങ്കിലും ഒരു സംഗതി നമ്മുടെ കുട്ടികൾ അവതരിപ്പിക്കുക എന്നതിന് ഉപരിയായിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ആ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ സൗണ്ടിൻ്റെ മികവും ഒക്കെ അനുസരിച്ചുകൊണ്ടായിരിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഉണർത്താം.
0: തീർച്ചയായിട്ടും നമ്മൾ റേഡിയോയുടെ എല്ലാ പ്രോഗ്രാമുകളും, അത് കുട്ടികളുടെ മാത്രമല്ല ഏത് പ്രോഗ്രാമാണെങ്കിലും, റേഡിയോക്ക് നമുക്കൊരു രീതിശാസ്ത്രമുണ്ട്. അത് തീർച്ചയായിട്ടും അതിനെന്ത് ചെയ്യണം, റേഡിയോ സ്റ്റുഡിയോ റെക്കോർഡ് തന്നെ ആയിരിക്കണം എന്ന് നമ്മളൊരു രീതിശാസ്ത്രമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് മാനദണ്ഡവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല വോയിസുകൾ സ്വീകരിക്കാം എന്നൊരു നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ വാട്സാപ്പിലും ഫീഡ്ബാക്ക് സംവിധാനത്തിലൊക്കെ നല്ല വോയിസുകൾ വന്നിട്ടുണ്ട്.
1: നമ്മുടെ ഈ ഒരു വിഷയം എൻ്റെ അധ്യാപകർ എന്നുള്ള വളരെ മൂല്യവത്തായിട്ടുള്ളൊരു വിഷയത്തിൽ ഒരുപാട് കുട്ടികളുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്നും കൃത്യമായൊരു പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അധ്യാപകരെ ആദരിക്കാനും സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ളൊരു മനസ്സായിരിക്കണം വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നമുക്കുണ്ടാവേണ്ടത് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്.
0: പീസ് റേഡിയോ എൻ്റെ അധ്യാപകൻ സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സ്റ്റുഡിയോയിൽ നിന്നും മുഹമ്മദ് നസറുള്ള, കൂടെ അമീർ
1: ഒറ്റപ്പാലം.
0: ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാം വരെ വരയ്ക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: سبيل الدموع سبيل مريح.
10: ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ഒരു ചെറിയ ഒരു ബാലൻ, ആ ബാലൻ മോഷണം നടത്തി. അപ്പൊ ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ അവിടെയുള്ള ഗോത്രത്തിന്റെ നിയമം അനുസരിച്ച് ആരാണോ മോഷ്ടിച്ചത് അവരുടെ നെറ്റിയിൽ മോഷണമെന്നർത്ഥം വരുന്ന അല്ലെങ്കിൽ മോഷ്ടാവ് എന്ന് സൂചിപ്പിക്കാവുന്ന എസ് ടി എന്നുള്ള രണ്ട് ഒരു പദം അവിടെ കുത്തിവെക്കുന്ന കലാക എസ് ടി സ്റ്റീൽ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് മോഷണ ശ്രമം നടത്തി അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് സൂചിപ്പിക്കുന്നത്. അത് ആ ഗോത്രത്തിൻ്റെ ഒരു നിയമമാണ്. അപ്പം ഈ ബാലൻ കൂട്ടത്തിൽ അവിടെ നിന്ന് മോഷ്ടിച്ചത് ആടുകളെയാണ് മോഷ്ടിച്ചത്. അപ്പോൾ ഇവൻ്റെ തലയിൽ പറയും ആ പതിവ് പോലെ തന്നെ അവൻ്റെ നെറ്റിയിൽ ഇതിങ്ങനെയുള്ളത് ചാപ്പകുത്തി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, ഈ കുട്ടി വളർന്നു. പക്ഷെ അവൻ്റെ നെറ്റിയിൽ ആളുകളൊക്കെ അവൻ മോഷ്ടാവ് എന്നുള്ള മുദ്ര കുത്തി. എല്ലാവരും അവനെ മോഷ്ടാവ് എന്നുള്ള രൂപത്തിലേക്ക് വന്നു. പക്ഷെ കാലം കഴിയവേ ഈ കുട്ടിയിൽ മാനസികമായ പരിവർത്തനങ്ങളുണ്ടായി. കുറേ കഴിഞ്ഞപ്പം അവന് സ്വയം ചാർത്തപ്പെട്ടിരിക്കുന്ന ഈ മോഷ്ടാവ് എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ നിന്നും അതിനോടുള്ള കുറ്റബോധവും അത് മാറ്റാനുള്ള ശ്രമവും നടത്തി. അവൻ്റെ നെറ്റിയിലെ ചാപ്പയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ കുത്തിയിട്ട വാഹനെക്കുറിച്ചോ ഒന്നും അവൻ ആലോചിച്ചിട്ടില്ല. അവന് മാറ്റങ്ങൾ വന്നു. ആ സമൂഹത്തിലെ ഏറ്റവും കുറേ കാലം കഴിഞ്ഞും വർഷങ്ങൾ കഴിഞ്ഞ് ആ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ഈ കുട്ടി ചെയ്തു. കുട്ടിയല്ല, പിന്നെ മുതിർന്നല്ലോ. അങ്ങനെ പ്രായമേറെ ചെന്നു. പുതിയൊരു തലമുറകൾ ഒരുപാട് അല്ലേ, കുറേ ആ തലമുറ കഴിഞ്ഞു പോയി. പുതിയ തലമുറയിലേക്ക് അയാൾ വരുമ്പോൾ അദ്ദേഹത്തിന് അങ്ങേയറ്റം പ്രായമായിട്ടുണ്ട്. പക്ഷെ അയാളെ ആളുകൾ അങ്ങേയറ്റത്തെ ബഹുമാനത്തിലും ആദരവിലാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആദരവിലും ബഹുമാനത്തിലും കാണാനുള്ളതിൻ്റെ കാരണം അത്രയും ആ ഗോത്രത്തിന് ആ നാട്ടിലെ ആ ജനങ്ങൾക്ക് അത്രയും ഉപകാരപ്പെട്ടൊരു മനുഷ്യനായിട്ടയാൾ മാറി. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഉമ്മയോട് ചെറിയൊരു കുട്ടി ചോദിക്കുകയാണ്, നമ്മളാ ആ മനുഷ്യൻ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, എന്തിനാണ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ഒരു എസ് ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്ഷരം ഇങ്ങനെ കുത്തിവെച്ചിരിക്കുന്നത് എന്തിനാണ് അമ്മ എന്ന് ചോദിക്കുക. അപ്പോൾ അമ്മക്കറിയാം അതെന്താണെന്നുള്ളത്. പക്ഷെ അമ്മ അവിടെ പറഞ്ഞു കൊടുത്തു, കാരണം ആ പദം മുമ്പ് ഉണ്ടായിരുന്നതും തമ്മിലൊരു പൊരുത്തല്ല, അത്രയും അയാൾ മാറിയല്ലോ. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അത് സൈൻഡ് എന്ന അർത്ഥത്തിലുള്ള എസ് ടി ആണ്. അതായത് കുറച്ചുകൂടി ഒരു ആത്മീയമായിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഗുണം ചെയ്യുന്ന സൈൻഡ് എന്നുള്ള ഒരർത്ഥത്തിലുള്ള ഒരു പോസിറ്റീവായ വേർഡാണ്, അതാണ് അതിൻ്റെ ചുരുക്കപ്പേര് എന്ന് മോന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെയാണ് ആളുകൾ അതിനെ കാണുന്നത്.

0: ഇന്ന് പലപ്പോഴും ആളുകൾ അങ്ങനെ ചാപ്പ കുത്തുന്നതാണ് വലിയ പ്രശ്നം. നമ്മൾ കുട്ടികൾ മനുഷ്യരെല്ലാവർക്കും അബദ്ധങ്ങളും തെറ്റുകളും വരും, തീർച്ചയാണ്, ആരും അതിൽ നിന്ന് മുക്തരല്ല. അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നത്, എന്നെ ഒരിക്കലൊരു ടീച്ചർ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളറിഞ്ഞോ നമ്മുടെ പള്ളിയിൽ ഒരു കള്ളനെ പിടിച്ചു, കള്ളനെ പിടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ വലിയ കള്ളൻ എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് വരുന്ന ഒരു കുട്ടി എന്തോ ഒരു അബദ്ധം ഇതുപോലെ പറ്റിയതാണ്. പക്ഷെ ആ ടീച്ചറുടെ വാക്ക് ആ കുട്ടിയെക്കുറിച്ചാണ് അത് പറഞ്ഞത്, കള്ളൻ എന്ന് പറഞ്ഞത് എന്ന് കേട്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. അപ്പോൾ അത് ആ കുട്ടി കേൾക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അതുപോലെ ആ കുട്ടിയോട് പലരും പറയുകയാണെങ്കിൽ, ഇതുപോലൊരു ചാപ്പ കുത്തലാണ്. അത് നമ്മൾ നന്നായിട്ട് ശ്രോതാക്കളും ഈ പറയുന്ന നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് താങ്കളുടെ ആ കഥയിൽ നിന്ന് എനിക്ക് ആദ്യം ഒന്ന് കിട്ടിയത്. ചാപ്പ് കുത്തുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. തിരുത്താൻ അവസരങ്ങൾ, അത് നമ്മുടെ വീട്ടിലെ കുട്ടിക്കടക്കം. ഞാൻ ഈ അടുത്ത് ഇതുപോലെ ഒരു രസകരമായ ഒരു മിമിക്രി സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലൊരു കുട്ടി, പിന്നെ സബ് ജില്ലയിൽ ഫസ്റ്റൊക്കെ ആയ ഒരു കുട്ടിയുടെ മിമിക്രിയിൽ, ആ കുട്ടിയുടെ മിമിക്രിയിലെ ഒരു വാചകം എങ്ങനെയാണ്, പിന്നെ എന്നെ ആദ്യമായിട്ട് കള്ള എന്ന് വിളിച്ചത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എന്നെ എടുത്തുയർത്തിയിട്ട് എടാ കള്ള, നമ്മൾ കുട്ടിയെ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ ചില ചാപ്പക്കുത്തലുകൾ അത് പിന്നീട് അങ്ങനെ ആയി മാറും. അതിൽ നിന്ന് രക്ഷപ്പെട്ടൊരു വ്യക്തിയുടെ കഥയാണ് നിങ്ങൾ പറയുന്നത്. അപ്പം നമ്മളങ്ങനെ ആരെങ്കിലും ചാപ്പ കുത്തിയിട്ടുണ്ടെങ്കിലും നമ്മളതിൽ വീണ് പ്രയാസപ്പെട്ട് ഞാൻ അങ്ങനെയാണെന്ന് വിചാരിക്കരുത് എന്നുള്ള വലിയൊരു പോയിന്റും ഇതിലുണ്ട്. അതിലപ്പുറം ആ മാതാവിൻ്റെ പോസിറ്റീവായ കാര്യം, ഇടപെടൽ, അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കൾ, കുടുംബിനികൾ കൂടുതൽ കാണുന്ന, അതിൽ രക്ഷിതാക്കൾ കാണുന്ന ഈ പ്രോഗ്രാമിൽ പ്രത്യേകം നോട്ട് ചെയ്യണം, നമ്മുടെ മക്കളോട് നമ്മൾ പോസിറ്റീവായിട്ട്, പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ചിലപ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മയാകാം, അതല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മ, ആരെങ്കിലും ആയിരിക്കും, ചേഷ്ടനാകാം, അയൽവാസിയാകാം, അപ്പോൾ അവരാ ചെയ്ത തെറ്റിനെ ആ തെറ്റായി പറഞ്ഞു കൊടുക്കാതെ അതിൻ്റെ നന്മ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ആ തെറ്റിലേക്ക് പോകില്ല. വലിയ അർത്ഥങ്ങൾ നൽകിയ, അതേപോലെ തന്നെ അനുഭവങ്ങൾ നൽകിയ ഒരു കഥയായിരുന്നു. അള്ളാഹു തആല ഇതുപോലെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുമാറാകണം.
1: ആമീൻ. പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് പീസ് റേഡിയോ അൽ മിമ്പർ, തഹാറത്ത്, വിശുദ്ധിയുടെ വഴികൾ. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് സമീർ മുണ്ടേരി, തൊഴിയൂർ സലഫി മസ്ജിദ്.
2: പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ഖുതുബകളിലൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ദിനചര്യകളിൽ അവൻ പാലിക്കേണ്ട മത നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായ എല്ലാ ആളുകളും അവരുടെ ഓരോ ദിവസങ്ങളിൽ മതവുമായി എത്രമാത്രം ബന്ധപ്പെടണം, ബന്ധപ്പെട്ട് നിൽക്കണം, നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, അത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത, വിട്ടുപോകാൻ പാടില്ലാത്ത, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ, സഹോദരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു മനുഷ്യന് നൽകിയ വലിയൊരു നിഅമത്താണ് ഇസ്ലാം എന്നുള്ളത്. നമ്മുടെ ദീനിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ നിഅമത്ത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് ഖുർആനിലെ ഏതൊരു വചനമെടുത്ത് നാം ആ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അത്ഭുതങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ മതം പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിന് എത്രമാത്രം ആവശ്യമുണ്ട്, മനുഷ്യന് എത്രമാത്രം ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബുത്തവ്വാബീന വയുഹിബ്ബു

0: മുത്തത്വഹീരീൻ. സൂറത്തുൽ ബഖറയിലെ ഒരല്പം സുദീർഘമായ ആയത്തിൻ്റെ അവസാന വാചകങ്ങളാണത്. എന്താണ് അള്ളാഹു ഇതിൽ പറയുന്നത്? ഖുറാനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു ഇന്നയാളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ചില ആളുകളെ ഇഷ്ടപ്പെടുന്നു, ഇന്ന സ്വഭാവക്കാരെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ധാരാളം സ്ഥലങ്ങളുണ്ട്. അതിൽ അറബ് ലോകത്തൊരു പ്രസിദ്ധമായ ഗ്രന്ഥം തന്നെ വായിക്കാൻ സാധിക്കും. എന്താണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതേപോലെ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ എന്താണ്? വളരെ പ്രൗഢമായൊരു ഗ്രന്ഥമാണ്, അത് അറബിയിലുള്ള വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യങ്ങൾ, ഖുർആനിൽ അള്ളാഹു ഇഷ്ടമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇഷ്ടമാണ് എന്ന് പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. അത്തരം ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ആയത്താണിത്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തത്വഹീരീൻ. അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളെയും ശുദ്ധിയുള്ളവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള രണ്ട് സ്വഭാവ ഗുണങ്ങൾ, മനുഷ്യൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതിലൊന്നെന്താണ്? തൗബ ചെയ്യുന്നവരാണ്. നമ്മുടെ വിഷയം അതല്ല. അവസാനം പറയുന്ന വാചകം എന്താണ്? വ യുഹിബ്ബുൽ മുത്തത്വഹീരീൻ, ശുദ്ധി വരുത്തുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. നോക്കൂ, നിങ്ങൾ ശുദ്ധി വരുത്തുക എന്നുള്ളത് അതൊരു മതപരമായ നിയമത്തിൻ്റെ അപ്പുറം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ അവൻ കൊണ്ടു നടക്കേണ്ട ഒരു മര്യാദയാണ്, ശുദ്ധിയോടുകൂടെ നടക്കുക എന്നുള്ളത്. എന്നാൽ ഇസ്ലാം അതിനെ വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീത് സഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അത്തഹൂറു ഷത്തുറുൽ ഈമാൻ, അത്തഹൂറു ഷത്തുറുൽ ഈമാൻ, ശുദ്ധി ഈമാനിൻ്റെ പാതിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അപ്പൊ ശുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് നമ്മുടെ മതം. യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന നിലയിൽ ഈ ശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള അശുദ്ധിയുണ്ട്, രണ്ട് തരത്തിലുള്ള അശുദ്ധിയുണ്ട്. അതിലൊന്ന് ആത്മീയമായ അശുദ്ധിയാണ്, രണ്ട് ശാരീരികമായ അശുദ്ധിയാണ്. അപ്പൊ എന്താണ് ഈ ആത്മീയമായ അശുദ്ധി? വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രിക്കൂന നജസ്, സത്യവിശ്വാസികളെ തീർച്ചയായും മുശ്രിക്കുകളായ ആളുകൾ നജസ്സാണ്. നജസ് എന്ന് പറഞ്ഞാൽ എന്താ? മ്ലേച്ഛമാണ്, അശുദ്ധിയാണ്. നമുക്ക് നിങ്ങൾ ഒറ്റയടിക്ക് ആയത്തെടുത്താണ് നമ്മുടെ ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന, പിന്നെ നമ്മളിത് ഓതിയാൽ പെട്ടെന്ന് എന്താ മനസ്സിലാക്കുക? മുസ്ലിങ്ങളൊക്കെ നജസ്സാണ്, അവർ ശുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ശുദ്ധിയില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് അവരെ തൊടാൻ പാടില്ല എന്ന, അവരോട് മിണ്ടാൻ പാടില്ല എന്ന? അല്ല, അതാണ് ഇസ്ലാമിൽ രണ്ട് തരത്തിലുള്ള അശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞത്. ഇസ്ലാമിലെ ഒന്നാമത്തെ അശുദ്ധി എന്ന് പറഞ്ഞാൽ ആത്മീയമായ ശുദ്ധിയും അശുദ്ധിയുമാണ്. ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് മുശ്രിക്കുകളായ ആളുകൾ അവർ ആത്മീയമായ ശുദ്ധി ഇല്ലാത്ത ആൾക്കാരാണ്. എന്താണ് ഈ ആത്മീയമായ ശുദ്ധി? ഏതാണ്? അത് ഏകദൈവ വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളുകൾ ശുദ്ധ പ്രകൃതിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീത്തിൽ കാണാം, ഈ ലോകത്തേക്ക് എല്ലാ മനുഷ്യരും പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, തൗഹീദിലാണ്, ഒരു നല്ല മനസ്സോടുകൂടെയാണ്. പിന്നെ അവനെ യഹൂദിയാക്കുന്നത്, നസറാണിയാക്കുന്നത്, മതമില്ലാത്തവനാക്കുന്നത്, അതേപോലെ തന്നെ മജൂസിയാക്കുന്നതൊക്കെ അവൻ്റെ മാതാപിതാക്കളാണ്. അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലാണ് ഈ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചു പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ രണ്ട് തരത്തിലുള്ള അശുദ്ധിയുണ്ട്. ഒന്ന് ആത്മീയമായ ശുദ്ധിയാണ്, അത് തൗഹീദുള്ള ആളുകൾ. ഇപ്പം മഹാനായ പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നബി അദ്ദേഹത്തെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം നബിയുടെ മുമ്പിൽ വരാൻ മടിച്ചു, നബിയുടെ മുമ്പിൽ വരാൻ മടിച്ചു. പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ നബി ചോദിക്കുന്നുണ്ട്, അബു ഹുറൈറ, ഞാൻ നിന്നെ അന്വേഷിച്ചല്ലോ, നീ എന്തേ എൻ്റെ അടുക്കിലേക്ക് എന്തേ വരാഞ്ഞത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ ജനാബത്തുകാരനാണ്, ഞാൻ ശുദ്ധി ഉണ്ടായിരുന്നില്ല, ശുദ്ധിയില്ലാത്ത അവസ്ഥയായിരുന്നു, അതുകൊണ്ട് തന്നെ നബിയുടെ അടുക്കിലേക്ക് വരുന്നതിന് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഒരു വിശ്വാസി ഒരിക്കലും അശുദ്ധനാവുകയില്ല, ഒരിക്കലും അവൻ നജസാവുകയില്ല. അതിനർത്ഥം എന്താ? ഒരു വിശ്വാസി അശുദ്ധനല്ല എന്ന് പറഞ്ഞാൽ അവൻ ആത്മീയമായ ശുദ്ധിയുള്ളവനാണ്. അതാണ് ഒന്നാമത്തെ ശുദ്ധിയും അശുദ്ധി. ആത്മീയമായ ശുദ്ധിയുണ്ട്, ആത്മീയമായ അശുദ്ധിയുണ്ട്. രണ്ടാമത്തെ വിഷയം എന്താണ്? ശാരീരികമായ ശുദ്ധിയാണ് നമ്മുടെ വിഷയം. അതാണ് ശാരീരികമായ ശുദ്ധിയാണ്. എന്താണ് ഈ ശാരീരികമായ ശുദ്ധിയും അശുദ്ധിയും? എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഫിഖ്ഹിലെ വിഷയം തൊഹാറത്താണ്, ശുദ്ധീകരണമാണ്. നമ്മൾ തീരെ പഠിക്കാത്തതും നമ്മളിൽ പല ആളുകളും പരിശോധിക്കാത്തതുമായ വലിയൊരു മേഖലയാണ് ഏത്? ത്വഹാറത്തുമായ. ഇപ്പം ഫിഖ്ഹിൻ്റെ ഏത് ഗ്രന്ഥം എടുത്താലും അതിൽ കിതാബു ത്വഹാറ, ശുദ്ധീകരണത്തിൻ്റെ ബാബായിരിക്കും ആദ്യം ഉണ്ടാകുക. എല്ലാ പണ്ഡിതന്മാരും എല്ലാ ആളുകളും ആദ്യം പഠിപ്പിക്കേണ്ട ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കിതാബു ത്വഹാറ, ശുദ്ധീകരണം. അറബ് ലോകത്തെ പണ്ഡിതന്മാരൊക്കെ അവർ ഒരു ഒരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയില്ല, അവർ ആദ്യം തന്നെ ത്വഹാറത്തുമായി ബന്ധപ്പെട്ട കാര്യം അവർ വളരെ മൈന്യൂട്ടായ വളരെ ചെറിയ കാര്യങ്ങളെ പറയാം. കാരണം അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് വലിയ പേജുകൾ ഹൈദുമായി ബന്ധപ്പെട്ട, നിഫാസുമായി ബന്ധപ്പെട്ട, വുളൂവുമായി ബന്ധപ്പെട്ട, ജനാബത്തുമായി ബന്ധപ്പെട്ട, അങ്ങനെയുള്ള ധാരാളം അശുദ്ധികളുണ്ട് ഇസ്ലാമിൽ. ഇസ്ലാം പഠിപ്പിച്ച അശുദ്ധികളുണ്ട്. ഇപ്പം ഹൈദുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ കാലത്തെ സ്ത്രീകൾ പോലും അതിനെ പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരിൽ പല ആളുകളും ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. കാരണം അത് കിതാബുകളിലുണ്ട്, ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനതിന് ആഴങ്ങളിലേക്ക് പോകല്ല. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ശാരീരികമായ അശുദ്ധിയിലെ രണ്ട് അശുദ്ധികൾ പറഞ്ഞു തന്നു. ഒന്ന് കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ്, മറ്റൊന്ന് വുളു നിർബന്ധമാകുന്ന അവസ്ഥയാണ്. കുളി നിർബന്ധമാകുന്ന അവസ്ഥ എന്താ? ജനാബത്തുള്ള അവസ്ഥയാണ്. ഒരു പ്രായപൂർത്തിയെത്തിയ മനുഷ്യൻ, അവൻ ഒന്നുകിൽ ഭാര്യഭർത്തൃബന്ധത്തിലൂടെ അല്ലെങ്കിൽ സ്വപ്നസ്ഖലനത്തിലൂടെ സ്ഖലനം സംഭവിച്ചാൽ അവൻ എന്ത് ചെയ്യണം? അവൻ കുളിക്കൽ നിർബന്ധമാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ മനസ്സിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? സത്യസന്ധമായി നമ്മളൊരു പഠനം നടത്തിയാൽ പല ആളുകളും അതിൻ്റെ ശരിയായ രൂപം പഠിക്കാത്ത ആൾക്കാരാണ്. നമ്മൾ ആ ഒരു ജനാബത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കണം, അതിൽ മടിയോ അലമ്പാവോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തുകൾ പരിശോധിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ, ചില സ്ത്രീകൾ ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. പണ്ഡിതന്മാരെ എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട് സ്വഹാഭാവനിതകളുടെ ചോദ്യങ്ങൾ. അവർ മടി കൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനാബത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചോദിക്കുക നമുക്ക് കാണാൻ പറ്റും. അപ്പം ദീന് പഠിക്കുന്ന മേഖലയിൽ, പറയുന്ന മേഖലയിൽ മടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ദീനിൻ്റെ നിയമമാണ്. അപ്പം അതിൽ തന്നെ ഏറ്റവും വലിയ അശുദ്ധിയാണ് അഥവാ കുളി നിർബന്ധമാകുന്ന അവസ്ഥ. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് എന്താ? വുളു നിർബന്ധമാകുന്ന അവസ്ഥ, ചെറിയ അശുദ്ധി എന്ന് പറയാം. വുളു നിർബന്ധമാകുന്ന അവസ്ഥ. നമ്മൾ ഈ ദിനചര്യകളിലെ ദീൻ എന്ന് പറയുന്ന വിഷയത്തെ എടുക്കുമ്പോൾ അതിൽ നമ്മൾ വുളുവിനെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്താ? ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ അവൻ പലതവണ ഈ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തേണ്ടവനാണ്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തേണ്ട ആളുകളാണ്. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കണം, അതിൻ്റെ ശരിയായ രൂപം പഠിക്കണം. ഒരു ദിവസം പാപസുരക്ഷിതനാകാനും അതേപോലെ തന്നെ ആത്മീയമായ ഒരു ശുദ്ധി കൈവരിക്കാനും ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് വുളു ചെയ്യുക എന്നുള്ളത്. അതിനങ്ങനെ നമ്മൾ കാണില്ല. നിസ്കരിക്കാൻ വുളു ചെയ്യണം എന്ന ഒരു കേവലം നിയമത്തിൻ്റെ അപ്പുറം ആ വുളുവിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം വുളുവിൽ തന്നെ നിർബന്ധമായ ഘടകങ്ങളുണ്ട്. വുളു ചെയ്യുമ്പോൾ നിർബന്ധമായി ഒരാൾ ചെയ്യേണ്ട കാര്യം എന്താ? വിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിൽ അല്ലാഹു പറഞ്ഞു, അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും മിനസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും മിനൽ മറാഫിഖി വംസഹു ബിറുഊസികും വഅർജുലക്കും മിനൽ കഅബൈൻ. ഇതാണ് വുളുവുമായി ബന്ധപ്പെട്ട നിർബന്ധ ഘടകങ്ങൾ. ഇത്ര കാര്യങ്ങൾ ചെയ്താൽ ഒരാളുടെ വുളു ശരിയായതാണ്. ഇത് ശരിക്കും ചെയ്യണം. വുളുവിന്റെ പൂർത്തീകരണമല്ല ഇത്, വുളുവിലെ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ. അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും മിനസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിന്നാൽ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയാൽ എന്ത് ചെയ്യണം? ഫഹസിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ കഴുകണം. വഅയ്ദിയക്കും മിനൽ മറാഫിഖി, നിങ്ങളുടെ കൈകൾ മുട്ടുൾപ്പെടെ നിങ്ങൾ കഴുകണം. വംസഹു ബിറുഊസികും, നിങ്ങളുടെ തല നിങ്ങൾ തടവണം. വഅർജുലക്കും മിനൽ കഅബൈൻ, കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യണം? കഴുകണം. ഇതാണ് വുളുവിൻ്റെ നിർബന്ധമായ ഘടകങ്ങൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വുളുവിൻ്റെ പൂർണ്ണമായ രൂപം മഹാനായ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. നമ്മൾ പരിശോധിക്കേണ്ടതാണ്, നമ്മൾ വുളു ചെയ്യുന്നത് അത് ശരിയാണോ, പൂർണ്ണമായ വുളു ആണോ നമ്മൾ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ഓരോ വിശ്വാസിയും പരിശോധിക്കണം. നമ്മളൊരു പ്രശ്നം, നമ്മൾ ചെറിയ കുട്ടിക്കാലത്താണ് വുളുവൊക്കെ പഠിച്ചത്, നമ്മൾ മദ്രസ്സിന് പഠിച്ചതാണ്, പിന്നെ അത് അന്ന് പഠിച്ചത് അതേപോലെ ഇങ്ങനെ ആവർത്തിച്ച് വരികയാണ്. ഒരു പരിശോധന പലപ്പോഴും മതത്തിൻ്റെ മേഖലയിൽ നമ്മൾ പഠിച്ചത് ശരിയാണോ എന്ന് പോലും പലരും നോക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ അത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നല്ല. നമ്മൾ ഏറ്റവും നന്നായി പഠിച്ചുകൊണ്ടിരിക്കേണ്ട എല്ലാ ദിനങ്ങളിലും പരിശോധന നടത്തേണ്ട മേഖലയാണ് മതപരമായി നമ്മൾ നേടിയ അറിവുകൾ അത് ശരിയാണോ എന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഓരോ ദിവസവും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കണം. വ്യത്യസ്തമായ നമുക്കറിയാത്ത എത്രയോ അറിവുകൾ ലോകത്തുണ്ട്, മതപരമായ അറിവുകൾ. നമ്മുടെ ശ്രദ്ധയിൽ വരാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ താലിബുലയിൽ ആകണം. ഒരു ഒരു മതവിദ്യാർത്ഥി, പണ്ഡിതന്മാർ പറയും, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വല തകുൻ ഖാമിസൻ. ഇസ്ലാമിക യുഗത്തെ പണ്ഡിതന്മാർ പറഞ്ഞ വാചകം, കുൻ ആലിമൻ, ഒന്നുകിൽ നീ ഒരു പണ്ഡിതനാകണം, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാകണം. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ, നിനക്ക് പണ്ഡിതനാകാൻ പറ്റുന്നില്ലേ, വിദ്യാർത്ഥിയാകാൻ പറ്റുന്നില്ലേ, ഔ മുസ്തമിഅൻ, നീ നല്ലൊരു ശ്രോതാവാകണം, നല്ലൊരു പഠിതാവാകണം. എന്നിട്ട് അതിനും നിനക്ക് പറ്റുന്നില്ല, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ, അതിനും നിനക്ക് പറ്റുന്നില്ല എങ്കിൽ പണ്ഡിതന്മാരെ, അതേപോലെ തന്നെ പഠിക്കുന്നവരെ, അറിവ് കേൾക്കുന്നവരെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മുഹിബായിട്ടെങ്കിലും നീ മാറണം. വല തകുൻ ഖാമിസ, അഞ്ചാമതൊന്നും നീ ആകരുത്. അത്രമാത്രം പ്രാധാന്യം എന്തിനുണ്ട്? മതപഠനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന ആൾക്കാരാകണം നമ്മൾ. കേവലം ഒരു വെള്ളിയാഴ്ച ഖുത്ബ കേട്ട് പോകുന്നതിൻ്റെ അപ്പുറം എല്ലാ ദിവസങ്ങളിലും മതപരമായ അറിവുകൾ നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വുദു ചെയ്യുമ്പോൾ നമുക്കറിയാം നിയ്യത്ത് ഉണ്ടാകണം. നിയ്യത്തില്ലാതെ ഒരു കർമ്മവും സ്വീകാര്യമല്ല. വുദുവിന് നിയ്യത്തുണ്ട്. ആ വുദുവിൻ്റെ നിയ്യത്ത് ചൊല്ലി പറയേണ്ട ആവശ്യമില്ല. നാവ് കൊണ്ട് നിയ്യത്ത് ഉച്ചരിക്കേണ്ടത് രണ്ടേ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ്. രണ്ടേ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് നാവ് കൊണ്ട് നിയ്യത്ത് പറയേണ്ടത്. ശരിക്കും നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ല. നിയ്യത്ത് എന്താ? നവ എന്ന് പറഞ്ഞാൽ കരുതി എന്നാണ്. നവയിത്തു, ഞാൻ കരുതി എന്നാണ്. നോമ്പിൽ ചില ആൾക്കാർ നിയ്യത്ത് നവയിത്തു സൗമ ഖദിൻ, നവയിത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കരുതി. കരുതി എന്ന് തന്നെ വിളിച്ചു പറയണത്. ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് ബിദാത്താണെന്നാണ്. നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് ബിദാത്താണെന്നാണ്. അപ്പൊ നിയ്യത്ത് എന്താ? വുദൂന് നിയ്യത്തുണ്ട്. ഞാൻ വുദൂ ചെയ്യുകയാണ്, ശുദ്ധി വരുത്തുകയാണ് എന്ന് ഒരാൾ മനസ്സിൽ കരുതുന്നതിനാണ് എന്ത് പറയാ? നിയ്യത്ത് എന്ന് പറയാം. ഞാൻ നമസ്കരിക്കുകയാണ് എന്ന ആ കരുതലിനാണ് നിയ്യത്ത്. നിയ്യത്തുണ്ടാകണം. നിയ്യത്തില്ലാതെ ഒരു അമലും സ്വീകാര്യമല്ല. അപ്പം നിയ്യത്തോടുകൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? വുദൂ എടുക്കേണ്ടത്. അതേപോലെ തന്നെ വുദൂ എടുക്കുക, നമുക്കറിയാം, ദന്തശുദ്ധീകരണം വരുത്തണം, നമ്മുടെ മുൻകൈകൾ കഴുകണം. കൈകൾ കഴുകുമ്പോൾ വിരലിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം? വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്, കൈ കഴുകില്ല ആൾക്കാരും. മുൻകൈ കഴുകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വിരലും, അതേപോലെ തന്നെ നമ്മുടെ ഈ വിരലിൻ്റെ ഈ ഭാഗങ്ങളിലുള്ള മടക്കുകൾ, വിരലിൻ്റെ ഈ പിന്നെ എന്താ പറയുക, പൊട്ടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ മടക്കുകൾ, അവിടെയൊക്കെ വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതാണ് വുദുവിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ മുട്ടിൻ കൈ കഴുകുമ്പോൾ നമ്മൾ കൈ അങ്ങനെ കഴുകിപ്പോവും. നമ്മുടെ കൈ ശരിക്കും നേരെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് കുറേ മടക്കുകൾ ഉണ്ടാവും, അതിൽ പലതും വെള്ളത്തൂല. അപ്പോൾ വുദു ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കൈ നേരെ ഒന്ന് ഈ രീതിയിൽ പിടിച്ച് അവിടെ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധീകരണത്തെ പൂർണ്ണമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. വുദുവിൻ്റെ ശരിയായ രൂപം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ പല ആൾക്കാരും കാണിക്കുന്ന ഒരു അബദ്ധം തല തടവുന്നതാണ്. തല തടവുന്ന വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് എന്താ? മസ്ഹ ബി റസ്ഹി വ ഉദ്നിഹി മസ്ഹതൻ വാഹിദാന. മസ്ഹതൻ വാഹിദ എന്താ ഈ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തലയും ചെവിയും ഒരു തവണ തടവി എന്ന ഹദീസിലുള്ളത്. ഒരു തവണ തടവി എന്നുള്ള ഏത് കിതാബുകൾ പരിശു സ്വഹീഹായ ഹദീസ് അതാണ്. തലയും ചെവി ഒരു തവണ തടവി എന്ന, മൂന്ന് തവണ തടവി എന്ന് പറയുന്ന സ്വഹീഹായ ഒരു ഹദീസും ഇല്ല. നിങ്ങൾ പരിശോധിച്ചോളി. ഒരു പക്ഷേ മൂന്ന് തവണ തടവുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം, അങ്ങനെ പഠിച്ചു വെച്ച ആൾക്കാരുണ്ടാകാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സ്വഹീഹായ ഹദീസിൽ മൂന്ന് തവണ തടവി എന്ന് കാണാൻ പറ്റൂല, കാണാൻ പറ്റൂല, അത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉറപ്പ് വരുന്നത്? മിമ്പർമാണ് ഞാനിത് പറയുന്നത്. പരിശോധന നടത്തി, പഠനം നടത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് കയറി നിന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച കൊടുത്ത മഹത്വം, ഖുത്ബന്റെ മഹത്വം ഒക്കെ മനസ്സിലാക്കിയിട്ടത് പറയണത്. പ്രവാചകൻ പിന്നെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, മൂന്ന് തവണ പല ആൾക്കാർ ഇവിടെ ഞാൻ തോണ്ട ചെയ്യുക, തലൻ്റെ ഇവിടെ ഞാൻ തോണ്ടാണ്, അതന്നെ ശരിയല്ല. ശരിക്കും തല തടവ് പറഞ്ഞാൽ പൂർണ്ണമായി തടവണം എന്നാണ്. നമ്മുടെ തള്ള വിരലുകൾ ചെവിയിൽ വെച്ച് മുൻകൈ പിന്നെ ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി പിറകിലേട്ട് കൊണ്ടുപോയി അതേപോലെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ്. അതേ അതാണ് തല തടവുന്ന രൂപതാണ്. മഹാനായ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് സ്വഹാബികൾക്ക് നബി കാണിച്ച വുദുവിൻ്റെ പൂർണ്ണമായ രൂപം കാണിച്ചു കൊടുക്കുന്ന ഹദീസ് ഉണ്ട് വുദുവുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ ചെവി തടവുമ്പോൾ ചെവിയുടെ ഉള്ളും പുറവും തടവണമെന്നാണ്. ചെവിയുടെ ഉള്ളും തടവണം പുറവും തടവണം, അതാണ് അതിൻ്റെ ശരിയായ രീതി. ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. നമ്മൾ വായിൽ വെള്ളം കൊപ്പളിക്കും, മൂക്ക് ചീറ്റണം. വായിൽ വെള്ളം കൊപ്പളിക്കും, മൂക്ക് ചീറ്റണം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ എങ്ങനെ നമ്മൾ ചീറ്റ? എങ്ങനെ? സാധാരണ ആൾക്കാർ വെള്ളം എടുക്കും, വലത്തേ കൈ കൊണ്ട് തന്നെ ചീറ്റും. ഹദീസ് വെള്ളം എന്താ അറിയോ? വായിൽ വെള്ളം എടുത്ത് നമ്മൾ മൂക്ക് ചീറ്റേണ്ടത് ഇടത് കൈ കൊണ്ടാണ്. വെള്ളം എടുത്തിട്ട് മൂക്ക് ചീറ്റാൻ ഉപയോഗിക്കേണ്ടത് ഇടത് കൈയാണ്. നമ്മൾ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുക. വളരെ ചെറിയ കാര്യമാണ്. ഇനി ഒരാൾ വലത് കൈ കൊണ്ടുതന്നെ ചീറ്റി, അയാൾ ഭയങ്കര ഹറാമ് ചെയ്തു എന്നല്ലതിൻ്റെ അർത്ഥം. പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തത്. അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ വുദുവിൻ്റെ പൂർണ്ണമായ രൂപം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ഞാനതിൻ്റെ കൈഫിയത്ത് വിശദീകരിക്കാനല്ല, അതിൻ്റെ രൂപം എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം. ശരിയായ രൂപം നമ്മൾ പഠിക്കണം. ധാരാളം ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സഹോദരങ്ങളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ ഇദാ തവല്ലഅൽ അബ്ദുൽ മുസ്ലിമു ഫഗസല വജ്ഹു ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതിയത്തിൻ നദറ ഇലൈഹ ബിഐനൈഹി മഅൽ മാഅ. ഒരു വിശ്വാസി വുദു എടുക്കുമ്പോൾ, ഇത് ശരിക്കും പഠിച്ചു വെച്ചെന്നറിയോ, ഒരു വിശ്വാസി വുദു എടുക്കുമ്പോൾ അയാൾ കൈ കഴുകി, കൈ കഴുകിയിട്ട് ആ കൈയിൽ നിന്ന് അവൻ വുദു ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തിലെ അവസാനത്തെ ഉറ്റ് താഴേക്ക് വീഴുമ്പോൾ അവൻ്റെ കൈ കൊണ്ടവൻ ചെയ്ത എല്ലാ പാപങ്ങളും ഒലിച്ചു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അവൻ മുഖം കഴുകുമ്പോൾ ആ മുഖത്ത് നിന്ന് അവസാനത്തെ തുള്ളി വെള്ളം താഴേക്ക് ഉറ്റുന്നതോടുകൂടെ മുഖം കൊണ്ട് ചെയ്ത പാപങ്ങൾ അല്ലാഹു കഴുകിക്കളയും. അങ്ങനെ ഓരോ അവയവങ്ങളും വുദു ചെയ്താൽ കിട്ടുന്ന മഹത്ത് എത്ര. ഇത് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ വുദു ചെയ്യാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യം റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഉമ്മത്തി യുദ്ഊന യൗമൽ ഖിയാമ ഉറൻ മുഹജ്ജലീന മിൻ അസരിൽ വുദു. നാളെ പരലോകത്ത് എന്റെ ഉമ്മത്ത് അന്ത്യനാളിൽ വുദുവിന്റെ അടയാളവും പിന്നെ മുഖവും കൈകളും തിളങ്ങുന്നവരായി വിളിക്കപ്പെടുന്ന, അതാ മുഖവും കൈയൊക്കെ കഴുകുന്ന ആൾക്കാർ, ആ വുദുവിന്റെ അടയാളങ്ങളാൽ അവരെ പരലോകത്ത് വിളിക്കപ്പെടും. പരലോകത്ത് മനുഷ്യന്മാർ നഫ്സി നഫ്സി എന്നൊക്കെ പറഞ്ഞ് ഓടുന്ന രംഗത്ത് ഈ വുദുവിന്റെ അടയാളങ്ങളാൽ അവർ വിളിക്കപ്പെടുന്നു. വുദുവിന് പ്രാധാന്യമുണ്ട്, വുദുവിന് പ്രത്യേകത ഉണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ എന്ത് വേണം, വുദു പൂർണ്ണമായി പഠിക്കാനും അതിൻ്റെ ശരിയായ രീതിയിൽ വുദു എടുക്കാനും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വുദുവിന് സംഭവിക്കുന്ന ഒരൊറ്റ അബദ്ധം പറയുക, ധാരാളം അബദ്ധം. ഉദാഹരണത്തിന് പിന്നെ അവയവങ്ങൾ പൂർണ്ണമായി കഴുകാതിരിക്കുക, അബദ്ധമാണ്. നമ്മൾ പഠിക്കണം ഏതൊക്കെ കഴുകണം. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം അമിതമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പാഴാക്കാൻ പാടില്ല. അത് നല്ലോണം പഠിക്കണം നമ്മൾ. ഞാൻ ഈ ഹുത്തുബക്ക് വേണ്ടി ചെറിയൊരു പഠനം നടത്തി നോക്കി, കാരണം നമ്മളൊക്കെ പള്ളികളിൽ നിന്നാണ് ഇപ്പോൾ വുദു എടുക്കാറുള്ളത്. പല ആൾക്കാർ പള്ളിയിൽ നിന്നാണ് വുദു എടുക്കുക. ഈ പള്ളിയിൽ നിന്ന് വുദു എടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എത്ര വെള്ളം കളയും എന്ന ഒരു പഠനം ഈ കഴിഞ്ഞ ഹുത്തുബ കഴിഞ്ഞ് ഈ ഹുത്തുബക്ക് വേണ്ടി റെഡിയാകുമ്പോൾ ഒന്ന് പല മേഖലകളിലൂടെ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി നോക്കിയപ്പോൾ ആ പഠനത്തിൻ്റെ ഫലമായി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുദ്ദ് വെള്ളം കൊണ്ടാണ് വുദു എടുത്തത്. ശരിക്കും പഠിച്ചോളിങ്ങൾ, ഒരു മുദ്ദ് വെള്ളം കൊണ്ടാണ്, ഒരു മുദ്ദ് അങ്ങനെ ഒരു കൈ കൊണ്ടുള്ള ഒരു കോരല്, ഏകദേശം 650 അല്ലെങ്കിൽ 750 മില്ലി വെള്ളം ഉണ്ടാകും. അള്ളാഹിൻ്റെ റസൂല് വുദു എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവാണത്, മനസ്സിലായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണയായി ഒരാൾ ടാപ്പ് അടക്കാതെ, നമ്മൾ പൈപ്പ് തുറന്ന് ടാപ്പ് അടക്കാതെ തുടർച്ചയായി നമ്മൾ വുദു പൂർത്തിയാക്കാൻ ഏകദേശം 1.5 ഒരു 1.5 മിനിറ്റ് സമയം അല്ലെങ്കിൽ 2 മിനിറ്റ് സമയമാണ് എടുക്കുക. ഈ 2 മിനിറ്റ് സമയം കൊണ്ട് ഒരു പൈപ്പിൽ നിന്ന് പോകുന്ന വെള്ളത്രയോ, നമ്മുടെ സാധാരണ പള്ളിയിലെ അതേപോലെ വാഷ് ബേസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ 6 മുതൽ 12 ലിറ്റർ വെള്ളം വരെ എന്ത് ചെയ്യും, ആ സമയം കൊണ്ട് പുറത്തേക്ക് പോകുന്നതാണ്. 6 മുതൽ 12 വരെ ലിറ്റർ വെള്ളം. അള്ളാഹിൻ്റെ റസൂൽ 650 അല്ലെങ്കിൽ 750 മില്ലി വെള്ളം കൊണ്ട് വുദു ചെയ്തു. നമ്മൾ 6 മുതൽ 12 ലിറ്റർ വരെ, മനസ്സിലായില്ലേ, വെള്ളം ഉപയോഗിക്കുകയാണ്. ഇത് പഠിച്ച ആൾക്കാർ പറയുന്നത് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 650 മുതൽ 750 മില്ലിയാണ് എങ്കിൽ നമ്മൾ 6 മുതൽ 12 അല്ലെങ്കിൽ 15 പറഞ്ഞ ആൾക്കാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1 ലിറ്ററിൽ താഴെ വെള്ളം കൊണ്ട് വുദു ചെയ്തപ്പോൾ അതിൻ്റെ 15 ഇരട്ടിയോളം വെള്ളമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നത്. നമ്മളെ പള്ളിയിൽ ഏകദേശം 200 ആൾ ജുമാക്ക് വരുന്നത് കുട്ടിയൊക്കെ, ഞങ്ങൾ 200 ആൾ ജുമാക്ക് വരുന്നുണ്ടെങ്കിൽ ആ 200 ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് എത്രയ്ക്കാറ്, എത്ര ലിറ്റർ ഉണ്ടാകും, എത്ര വെള്ളം നമ്മൾ അനാവശ്യമായി കളയുന്നുണ്ടാകും. ഇത് വധുവിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, സ്ത്രീകൾ പാത്രം കഴുകുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാ സമിതത്തെ എല്ലാ സ്ഥലത്തും വേണം. വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ലോകത്തുള്ള ഏത് രാജ്യവും അവരുടെ സമ്പത്തിൻ്റെ വലിയ ഒരു സമ്പത്ത് ഇനി മാറ്റിവെക്കാൻ പോകണതിനറിയോ, ഇന്ന് പ്രതിരോധ വകുപ്പാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം മാറ്റിവെക്കുന്നതിനാണ്, പ്രതിരോധത്തിനാണ്, രാജ്യത്തെ പ്രതിരോധിക്കാനാണ്, രാജ്യത്തിന് നേരെ വരുന്ന അക്രമികളെ പ്രതിരോധിക്കാനാണ്, യുദ്ധത്തിന് വിമാനം വാങ്ങാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എല്ലാ രാജ്യങ്ങളും. എന്നാൽ വരും കാലഘട്ടങ്ങളിൽ ഓരോ രാജ്യവും അവരുടെ സമ്പത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് മാറ്റിവെക്കാൻ പോകുന്നത് ആ രാജ്യത്തുള്ള ജലസ്രോതസ്സുകൾ പിന്നെ സംരക്ഷിക്കാനായിരിക്കുന്നതാണ്. വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്, മനസ്സിലായില്ല? അതാണ് ഇന്നത്തെ അവസ്ഥ. ഇപ്പം നമുക്കിപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം, മഴയുടെ അളവ് കുറവാണ്, ആൾക്കാർക്ക് പേടി. പക്ഷെ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കണക്ക് പിന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഒരു കണക്കനുസരിച്ചാണ് അതൊക്കെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ മിതത്വം പാലിക്കുന്ന ആളുകളാകണം, വുദുവിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വുദു പൂർണ്ണമായി എടുത്ത് എല്ലാ ദിവസവും വുദു എടുക്കുമ്പോൾ ആ വുദുവിലൂടെ ലഭിക്കേണ്ട എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ.
1: അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വുദുവിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും നമുക്കറിയാം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വുദു നിർബന്ധമായ കർമ്മങ്ങളുണ്ട്. വുദു നിർബന്ധമായ കർമ്മങ്ങൾ, അതിലൊന്ന് നമസ്കാരമാണ്. നമസ്കരിക്കണമെങ്കിൽ വുദു നിർബന്ധമാണ്. നമസ്കാരത്തിൽ വുദു നഷ്ടമായാൽ നമസ്കാരം ആദ്യം മുതൽ മടക്കി നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖബലു സ്വലാത്തു ലാ തുഖബലു സ്വലാ, നമസ്കാരം സ്വീകാര്യമല്ല. ബിഗൈരി തുഹൂരിൻ, ശുദ്ധിയില്ലാതെ, ശുദ്ധിയോടുകൂടെ അല്ലാതെ, വുദു ഇല്ലാതെ. ലാ സ്വലാത്ത ലിമൻ ലാ വുദു അലഹു, മറ്റൊരു ഹദീത്താണ്. വുദു ഇല്ലാത്തൊരു നിസ്കാരമല്ല. അപ്പം നിസ്കരിക്കണമെങ്കിൽ വുദു നിർബന്ധമാണ്, എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കാര്യം, കഅബ തവാഫിയാണെങ്കിൽ വുദു നിർബന്ധമാണ്. കഅബ തവാഫിയാണെങ്കിൽ ഏതിന്, ഏത് തവാഫ്? ഹജ്ജിനും ഉംറക്കൊക്കെ നമ്മൾ തവാഫ് ചെയ്യും. ആ തവാഫ് ചെയ്യാൻ വുദു ഷർത്താണ്. നിർബന്ധമായിട്ട് എന്തെങ്കിലും വുദു ഉണ്ടാകും. വുദു നഷ്ടമായാലോ? വുദു നഷ്ടമായാൽ അയാൾ വീണ്ടും വുദു എടുത്ത് എവിടെയാണോ എത്തിയത്, ഇപ്പം നാലാമത്തെ തവാഫിലാണ് എങ്കിൽ അയാൾ ബാക്കി പൂർത്തിയാക്കാം. നാലിൻ്റെ ബാക്കി അഞ്ചും ആറും ഏഴും പൂർത്തിയാക്കാം. എത്രാമത്തതിലാണോ നഷ്ടമായതിൻ്റെ ബാക്കി പൂർത്തി. രണ്ടഭിപ്രായമുണ്ട്. തുടക്കം മുതൽ ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ചില പണ്ഡിതന്മാർ ആദ്യം മുതൽ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അവർ പറഞ്ഞത് വുദു തവാഫ് നമസ്കാരം പോലുള്ള ഇബാദത്താണെന്നാണ്. എന്നാൽ ആ അഭിപ്രായത്തിൽ പ്രശ്നമുണ്ട്. കാരണം നിസ്കാരം പോലുള്ള ഇബാദത്തല്ല. നിസ്കാരത്തിൽ വർത്തമാനം പറയാൻ പറ്റില്ല. നിസ്കാരത്തിൽ നമ്മൾ ഫോൺ വന്നാൽ ഫോൺ എടുത്തിട്ട് ഞാൻ നിസ്കാരത്തിലാണ് നമ്മൾ പറയില്ല. തവാഫ് ചെയ്യുമ്പോൾ ഫോണിൽ എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. അപ്പം നിസ്കാരം പോലൊരു ഇബാദത്താണ്, ഒരു ഇബാദത്താണ് എന്നുള്ള കാര്യത്തിൽ ഓക്കെയാണ്. പക്ഷെ എന്തല്ല, നമസ്കാരത്തിന് അതേ രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും പ്രബലമായ അഭിപ്രായം, ഏത് തവാഫിലാണോ, എത്രാമത്തെ ചുറ്റലിലാണോ വുദു നഷ്ടമായത്, അതിൻ്റെ ബാക്കി നിർവഹിച്ചു, അതാണ് ശരിയായ അഭിപ്രായം. മൂന്നാമത്തെ വിഷയം എന്താ, വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ വുദു വേണം. വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ വുദു വേണം. പ്രത്യേകം മനസ്സിലാക്കണം ആ പ്രയോഗം, വിശുദ്ധ ഖുർആൻ സ്പർശിക്കാൻ ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനോ വുദു നല്ലതാണ്. ഖുർആൻ ഓതാൻ വുദു ഏറ്റവും നല്ലതാണ്. എന്നാൽ വുദു ഇല്ലാതെ ഖുർആൻ ഓതാൻ പറ്റുമോ? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ പിന്നെ വിശാലമായ ചർച്ചകൾ നടന്നൊരു മേഖലയാണ് ഈ വുദുവുമായി ബന്ധപ്പെട്ടത്. പറയുമ്പോൾ നമ്മൾ പറയാതെ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിലൊരുപാട് പ്രശ്നങ്ങളുള്ള മേഖലയാണ്. ഒരു ഹൈലിൻ്റെ പീരീഡിൽ, മെൻസസ് പീരീഡിൽ അവർ ഖുർആൻ ഓതാൻ പറ്റുമോ? ഖുർആൻ ഓതാ, ഖുർആൻ ഓതാ, പ്രശ്നമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ലാ യമസ്സുഹു ഇല്ലൽ മുത്തഖറൂൻ, സൂറത്തുൽ വാഖിയയിൽ. ശുദ്ധിയോടുകൂടെ, പരിശുദ്ധരായവരല്ലാതെ ഖുർആൻ സ്പർശിക്കുകയില്ല എന്നാണ്. അപ്പം ഏറ്റവും അഫ്നൽ എന്താ, ഏറ്റവും നല്ലതെന്താ, ഖുർആൻ തൊടണമെങ്കിൽ, ഖുർആൻ ഓതണമെങ്കിൽ ശുദ്ധിയോടുകൂടെ ഓതുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ രീതി. അതിലാർക്കും തർക്കമല്ല, അഭിപ്രായ വ്യത്യാസമല്ല. എന്നാൽ ശുദ്ധിയില്ലാത്ത സന്ദർഭങ്ങളിൽ ഖുർആൻ ഓതാൻ പറ്റുമോ? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥി, ഒരു മതം പഠിക്കുന്ന, ദീന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, അവള് ഒരു അവളുടെ ഹൈലിൻ്റെ പീരീഡിൽ, മെൻസസ് പീരീഡിൽ, അവരൊക്കെ ഖുർആൻ പഠിക്കുക, തഫ്സീർ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവർ ഖുർആൻ നേരിട്ട് സ്പർശിക്കാതെ കയ്യുറ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ധരിച്ചിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഖുർആൻ പഠിക്കുക, ഓതുക, അതേപോലെ മനസ്സിലുള്ളത് ഓതുന്നതിന് തടസ്സമല്ല, അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഏറ്റവും അഫ്ദലായ രീതി എന്താ, ശുദ്ധിയോടുകൂടെ തന്നെ ഖുർആൻ സ്പർശിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തവാഫ് നമസ്കാരം, ഖുർആൻ പാരായണം, ഖുർആൻ സ്പർശിക്കുക, ഈ കാര്യങ്ങൾക്ക് വുദു എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായി പഠിപ്പിച്ച കാര്യമാണ്. അതിലെ ഖുർആൻ പാരായണത്തിന് എന്തുണ്ട് ചില ഇളവുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വുദു സുന്നത്തായ സ്ഥലങ്ങളാണ്. ഒന്ന്, നമ്മൾ പറഞ്ഞു, ഖുർആൻ വായിക്കാൻ, അതേപോലെ തന്നെ ദിക്റുകളും ദുആ, പ്രാർത്ഥിക്കുന്ന സമയത്ത് വുദു എടുക്കുക എന്നുള്ളത് സുന്നത്താണ്. അതേപോലെ പ്രവാചകൻ പഠിപ്പിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം, വുദു ചെയ്യണം. നമ്മൾ മുമ്പത്തെ ഖുതുബയിൽ നമ്മളത് പറഞ്ഞതാണ്. ജനാബത്തുകാരൻ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ത് ചെയ്യണം, വുദു എടുക്കൽ സുന്നത്താണ്. ഒരാൾ ജനാബത്തുകാരനാണ്, അയാൾ ജനാബത്ത് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും വുദു എടുക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഒരാൾക്ക് ദേഷ്യം വന്നു, ദേഷ്യം വന്നാൽ ആ ദേഷ്യം മാറാനുള്ള മരുന്നാണ് വുദു എടുക്കുക. വേറെയും മരുന്നുകളുണ്ട്, അതിലൊന്നാണ് വുദു എടുക്കുക എന്നുള്ളത്. അതേപോലെ പ്രവാചക തിരുമേനി പറഞ്ഞ് എപ്പോഴും വുദുവോടുകൂടെ ജീവിക്കുക, അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹു സംഭവം. എപ്പോൾ അശുദ്ധി വന്നു അപ്പം എന്ത് ചെയ്യുക, വുദു എടുക്കുക. അത് പ്രവാചകൻ സല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അത് സുന്നത്തായ കാര്യമാണ്, ശുദ്ധിയോടുകൂടെ നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വളരെ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിലെന്തൊക്കെ അബദ്ധം വരുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, ഞാനും നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് ആ അബദ്ധങ്ങൾ തിരുത്തി ഒരു പൂർണ്ണമായ വുദുവിനെ കുറിച്ചൊന്ന് പഠിക്കാൻ, അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം, നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദിനചര്യകളിൽ നാം പ്രാവർത്തികമാക്കേണ്ട വുദുവിനെ നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും, അബദ്ധങ്ങളില്ലാതെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ വുദു പൂർത്തീകരണത്തോടുകൂടെ നിർവഹിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന
0: സഹോദരങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അവർക്ക് നല്ല ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ സഹോദരികളുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ വന്നൊരു മരണ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മുടെ ആദർശ സഹോദരൻ സി കെ അഷ്റഫ് എന്ന സഹോദരൻ മരണപ്പെട്ടു എന്ന വിവരം ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അല്ലാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം, ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ തൊഹാറത്ത് വിശുദ്ധിയുടെ വഴികൾ. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് സമീർ മുണ്ടേരി, തൊഴിയൂർ സലഫി മസ്ജിദ്.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840840. www.peaceradio.com.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കാർഷിക കോളേജുകളിൽ PG PhD പ്രവേശനം. ഓഗസ്റ്റ് 20 വരെ അപേക്ഷ സ്വീകരിക്കും കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ. PG PhD പ്രോഗ്രാമുകൾക്ക് ഓഗസ്റ്റ് 20 വരെ അപേക്ഷ നൽകാം. വിവിധ കോഴ്സുകൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ICIRPG PhD പ്രവേശന പരീക്ഷകളുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. പ്രത്യേകം പ്രവേശന പരീക്ഷകൾ നടത്തും. കാർഷിക കോളേജുകളിൽ PG PhD പ്രവേശനം സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കേണ്ടത് www.admissions.kau.in.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
3: പീസ് റേഡിയോ. Tune to reality.

0: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
1: പീസ് റേഡിയോയിൽ ഇനി അടിത്തറകൾ പ്രോഗ്രാമിന്റെ സമയമാണ്. ദജ്ജാലിന്റെ ഫിത്തനകൾ എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു ഷമീർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കുന്ന രീതിയിൽ ജീവിതം ക്രമപ്പെടുത്തുവാനും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ വിശ്വാസ ആദർശങ്ങൾ പ്രമാണബദ്ധമായി പഠനവിധേയമാക്കുന്ന ഒരു പഠന സംരംഭം എന്നുള്ള നിലയിൽ അടിത്തറകളെന്ന ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കേൾക്കുവാനും വിലയിരുത്തുവാനും തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതിനിടയിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, അതേപോലെ ഏതെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമുള്ള സംഗതികളുണ്ടെങ്കിൽ അതും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഉണ്ടാകുന്ന നിങ്ങളുടേതായ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ പീസ് റേഡിയോയെ അറിയിക്കാൻ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്ന ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണമെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മയുടെ വീതിയിൽ കൈകോർത്തു പിടിച്ച് മുന്നേറാൻ നാം തയ്യാറാകണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും പഠിച്ചത് ജീവിതത്തിൽ നന്മകളാക്കി മാറ്റുവാനും സന്തോഷത്തോടെ പടച്ചറബിനെ കണ്ടുമുട്ടുവാനും ഒക്കെയുള്ള മഹാഭാഗ്യം, തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട കുറേ പ്രവചനങ്ങളും അതിനോടനുബന്ധമായ വിശദീകരണങ്ങളുമൊക്കെയാണ് അവസാനമായി നമ്മൾ പറഞ്ഞു വന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനകാലത്ത് സംഭവിക്കുമെന്ന് പ്രവചിച്ചതിൽ വലിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ദജ്ജാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഏറ്റവും വലിയ ഫിത്തന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ദജ്ജാലിൻ്റെ ഫിത്തനയെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഖാല ദാത യൗമിൻ ഇന്നകും ലതുജാവിസൂനി ഇലാ റിജാലിൻ മാ കാനു ബി അഹ്ളറ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നി വലാ അഅലമ ബി ഹദീസിഹി മിന്നി. ആ സമൂഹത്തിലെ സാഹചര്യത്തിലെ പല ആളുകളും സുഹാബിയായ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ട് കളഞ്ഞുകൊണ്ട് മറ്റു പലരുടെയും വാക്കുകളിലേക്ക് ധൃതി പിടിച്ച് ഓടിപ്പോകുന്ന സാഹചര്യം കണ്ടപ്പോൾ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നക്കും ലതുജാവിസൂനി ഇലാ റിജാലി, നിങ്ങൾ എന്നെ വിട്ട് വേറെ പല ആളുകളുടെ അടുക്കിലേക്കും ഓടിപ്പോവുകയാണല്ലോ. എന്നാൽ മാ കാനു ബി അഹ്ളറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നി, ഞാൻ പ്രവാചക സന്നിധിയിൽ ഉണ്ടായിരുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ ഹാജരാവുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് കാതോർക്കുകയോ ചെയ്തവരായിരുന്നില്ല അവർ. വല അഅലമ ബി ഹദീസിഹി മിന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഞാൻ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയവരുമല്ല അവർ. എന്നിട്ടും നിങ്ങൾ ഈ ഇൽമിനെ അവഗണിച്ചുകൊണ്ട് എന്തിന് അങ്ങോട്ട് പോകുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ശേഷം അദ്ദേഹം പറഞ്ഞു, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാ ബൈന ഖൽഖി ആദം ഇലാ ഖിയാമി സാഅ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത് മുതൽ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെയും, ഇല്ല ഖൽഖുൻ അക്ബർ മിനദ്ദജ്ജാൽ, ദജ്ജാലിനേക്കാൾ ഭയങ്കരമായ വലിയ ഒരു സൃഷ്ടിയും ഒരു അപകടവും വേറെ ഇല്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അമ്റുൻ അക്ബർ മിനദ്ദജ്ജാൽ, ദജ്ജാലിനേക്കാൾ വലിയ ഒരു കാര്യവും വലിയ ഒരു ഫിത്നയും വേറെ ഇല്ല എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം അത്രമാത്രം വലിയ ഒരു ഫിത്നയാണ്, കുഴപ്പമാണ് ദജ്ജാൽ എന്ന ആ വ്യക്തിയിലൂടെ സംഭവിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അമ്പിയാക്കന്മാരും തങ്ങളുടെ ഉമ്മത്തിനെ ദജ്ജാലിനെ സംബന്ധിച്ച് താക്കീത് ചെയ്തിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ സംബന്ധിച്ച് വളരെ കൂടുതലായി ഉണർത്തുകയും ഉത്ബോധിപ്പിക്കുകയും താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇനി വേറൊരു നബി വരാനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലാണ് ഈ സംഭവം നടക്കുന്നത്, അത് വരാൻ ആസന്നമായി കൊണ്ടിരിക്കുന്നു എന്നെല്ലാമുള്ള ചില പ്രത്യേക ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ട് മറ്റ് അമ്പിയാക്കന്മാരെക്കാൾ കൂടുതലായി ശക്തമായി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനെ ദജ്ജാലിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയും താക്കീത് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നാസ്, ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നു. ഫഅസ്നാ അലല്ലാഹി ബിമാ ഹുവ അഹ്ലു, അള്ളാഹുവിനെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും ഒക്കെയുള്ള വാക്കുകളിലൂടെ അള്ളാഹുവിനെ പ്രവാചക തിരുമേനി വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തു. അള്ളാഹു ആ വാഴ്ത്തലുകൾക്കും പുകഴ്ത്തലുകൾക്കുമൊക്കെ അർഹനാണ് താനും. സുമ്മ ദക്കറ അദ്ദജ്ജാൽ, എന്നിട്ട് ദജ്ജാലിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഫഖാൽ ഇന്നീ ല ഉൻദിറുക്കും, ഞാൻ ഇതാ നിങ്ങളോട് താക്കീത് ചെയ്യുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. വമാ മിൻ നബിയ്യിൻ ഇല്ലാ അൻദറഹു ഖൗമഹു, മുമ്പ് കഴിഞ്ഞ ഒരു പ്രവാചകനും ആ ദജ്ജാലിനെപ്പറ്റി തൻ്റെ ഉമ്മത്തിനെ തൻ്റെ കൗമിനെ സമൂഹത്തെ ജനതയെ താക്കീത് നൽകാതെ മുന്നറിയിപ്പ് നൽകാതെ കഴിഞ്ഞു പോയിട്ടില്ല. വലാക്കിന്നി അഖൂലു ലക്കും ഫീഹി ഖൗലൻ ലം യഖുൽഹു നബിയ്യുൻ ലിഖൗമിഹി, മുമ്പ് കഴിഞ്ഞു പോയ നബിമാരാരും തൻ്റെ ജനതയോട് പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോടിതാ പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിന് പ്രത്യേകമായി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ പെട്ടതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നഹു അഅവർ, ദജ്ജാൽ ഒറ്റക്കണ്ണനായിരിക്കും. വ ഇന്നല്ലാഹ ലൈസ ബി അഅവർ, എന്നാൽ നിങ്ങളുടെ റബ്ബായ അള്ളാഹു ഒറ്റക്കണ്ണനല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ പടച്ചവനാണ്, സ്രഷ്ടാവാണ്, ദൈവമാണ് എന്ന് വാദിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയ ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ആളെന്നുള്ള നിലയിൽ ആ ദജ്ജാലിൻ്റെ ഫിത്നയെ സംബന്ധിച്ചും അതിൻ്റെ അയാളുടെ അവകാശവാദങ്ങളെ സംബന്ധിച്ചും ആ അവകാശവാദങ്ങളുടെ നിരർത്ഥകതയെ സംബന്ധിച്ചും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അഥവാ ദജ്ജാല് ഒറ്റക്കണ്ണനായിരിക്കും. വ ഇന്ന ബൈന ഐനൈഹി മക്തൂബുൻ കാഫിർ, കാഫിർ എന്ന് അയാളുടെ രണ്ട് കണ്ണുകൾക്കുമിടയിൽ അഥവാ നെറ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നും ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹിമഹുമുല്ല ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിലുണ്ട്. കാഫിർ എന്ന മുഖത്ത് എഴുതിയിട്ടുണ്ടാകുമെന്ന്. അപ്പോൾ മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്നയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയും ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുവാനായി അവിടുന്ന് പ്രാർത്ഥിക്കുകയും ഓരോ നമസ്കാരത്തിൻ്റെയും അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് വമിൻ ഫിത്നത്തിൽ മസീഹുദ്ദജ്ജാൽ, മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടല്ലാതെ സലാം വീട്ടി നമസ്കാരം അവസാനിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. നമ്മളോടും ആ രീതിയിൽ രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മസീഹ് അദ്ദജ്ജാൽ എന്നാണല്ലോ പേര്. എന്താണ് മസീഹ് എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്? യഖൂലു ഇബ്നുൽ അസീർ, ഭാഷാ പണ്ഡിതനും ഇസ്ലാമിക ലോകത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വവുമായ ഇബ്നുൽ അസീർ റഹിമഹുല്ലാ വിശദീകരിക്കുകയാണ്. ലി അന്ന ഐനഹുൽ വാഹിദ മംസൂഹത്തുൻ, ദജ്ജാലിൻ്റെ രണ്ട് കണ്ണുകളിൽ ഒന്ന് മംസൂഹത്തുൻ, മായിച്ച് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ ഭാഗത്ത് കണ്ണ് ഇല്ലാത്തതിനാൽ, ഒറ്റക്കണ്ണനായതിനാൽ അതിൻ്റെ ഒരു വിശദീകരണമാണ് അൽ മസീഹ് എന്നതാണ് ഒരു വിശദീകരണം. അൽ മസീഹ് അല്ലദീ അഹദു ഷിഖൈ വജ്ഹിഹി മംസൂഹുൻ ലാ ഐന ലഹു വലാ ഹാജിബ്. മസീഹ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഭാഗം, മുഖത്തിൻ്റെ ഒരു ഭാഗം അത് വികൃതമാണ് എന്ന് മാത്രമല്ല, മംസൂഹുൻ തുടച്ചു നീക്കപ്പെട്ടതുപോലെ ആ നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഭാഗം എന്തൊക്കെയുണ്ടാകും? പുരികമുണ്ടാകും, കണ്ണിൻ്റെ പോളകളും പീലികളും ഉണ്ടാകും, കണ്ണുണ്ടായിരിക്കും, ഇങ്ങനെ പലതും. ആ ഭാഗം മൊത്തം തുടച്ചു മാറ്റിയതുപോലെ ഉള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് കണ്ണോ കൺപോളകളോ കൺപീലികളോ ഒന്നും ഉണ്ടാവുകയില്ല കണ്ണിൻ്റെ ഒരു ഭാഗത്ത്. അതാണ് മസീഹ് എന്ന് പറയാൻ ഉള്ള കാരണം. മസഹ എന്ന് പറഞ്ഞാൽ സ്പർശിച്ചു അല്ലെങ്കിൽ തുടച്ചു എന്നാണല്ലോ. മസഹ എന്ന് പറഞ്ഞാൽ തുടച്ചു എന്നാണ്. മസീഹ് തുടക്കപ്പെട്ടവൻ, തുടച്ചു നീക്കപ്പെട്ടവൻ എന്നൊക്കെയായിരിക്കും അപ്പോൾ അർത്ഥം. മുഖത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു കണ്ണ് അടക്കമുള്ള ആ ഭാഗം തുടച്ചു നീക്കപ്പെട്ടവൻ എന്നായി അപ്പോൾ അതിൻ്റെ താല്പര്യം. ദജ്ജാൽ എന്ന് പറഞ്ഞാലോ, അദ്ദജ്ജാൽ അൽ കദ്ദാബ്, സുമ്മിയ ദജ്ജാലൻ കമാ യഖൂലു ഇബ്നു ഹജർ റഹിമഹുല്ലാ ലിഅന്നഹു യുഗത്തി അൽ ഹഖ്ഖ ബിബാത്തിലിഹി, സത്യത്തെ തൻ്റെ പക്കലുള്ള അസത്യവുമായി വ്യാജങ്ങളുമായി കൂടിക്കലർത്തുന്നവൻ, പെരുങ്കള്ളൻ, സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദജ്ജാൽ എന്ന് പറഞ്ഞത്. അപ്പോൾ മസീഹ് അദ്ദജ്ജാൽ എന്ന് പറയുന്നത് അയാളുടെ ദുഷിച്ച സ്വഭാവത്തെയും പ്രകൃതത്തെയും രൂപത്തെയും എല്ലാം വ്യക്തമാക്കുന്ന ചില അടയാളങ്ങളും വിശേഷണങ്ങളും കൂടിയാണ് എന്നർത്ഥം. ദജ്ജാലിൻ്റെ വരവിന് മുമ്പ് ഹദീസുകളിൽ വന്നതുപോലെ ക്ഷാമം, വരൾച്ച, പ്രയാസങ്ങൾ നിറഞ്ഞ കുറേ കാലങ്ങളുണ്ടാകും. മഴയില്ല, സസ്യലതാദികൾ കരിഞ്ഞ് ഉണങ്ങിപ്പോകും, കൃഷികളില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. എല്ലാം ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ ഖൈല ഫമാ യുഈശു നാസ് ഫീ ദാലിക സമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് സ്വഹാബത്ത്. അപ്പം തിന്നാനും കുടിക്കുവാനും ഒന്നും സൗകര്യങ്ങളില്ലാത്ത ആ ദാരിദ്ര്യത്തിൻ്റെ, വരൾച്ചയുടെ, ക്ഷാമത്തിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സാധിക്കുക? അവരെങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടും? അവരുടെ മഴീഷത്ത് എങ്ങനെ കണ്ടെത്തും? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവത്രെ, അത്തഹലീലു വത്തക്ബീറു വത്തഹ്മീദ് വയുജ്സിഉ ദാലിക അലൈഹിം മജ്സഅത ത്വആം. അപ്പോൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ തുടങ്ങിയ ദിക്റുകൾ, അത് അവർക്ക് മതിയാകും ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത്. അപ്പം തിന്നാനും കുടിക്കുവാനും വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാത്ത ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് പകരമായി അള്ളാഹു കൊടുക്കുന്നത് ഈ പറഞ്ഞ അധികാരികളാണ് എന്ന് സ്വഹീഹുൽ ജാമിഇൽ 7752 ഹദീസായി ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. ആ ദജ്ജാല് വന്നതിന് ശേഷം ചെയ്യുന്ന പല സംഭവങ്ങളും ഹദീസുകളിൽ കാണാൻ കഴിയും. വ്യത്യസ്തങ്ങളായ പല അത്ഭുതങ്ങൾ കാണിക്കും. ഏതൊരു മനുഷ്യനെയും അത്ഭുതപ്പെടുത്തി കളയുന്ന, അവരുടെ ആദർശവും വിശ്വാസവും ഒക്കെ ആശയക്കുഴപ്പത്തിലാക്കി കളയുന്ന പലതും ദജ്ജാലിലൂടെ ആളുകൾ കാണും. എന്നിട്ട് അതെല്ലാം അത്ഭുതങ്ങൾ കാണിക്കുന്ന പിശാജ് അല്ലെങ്കിൽ ദജ്ജാല് അതിലൂടെ അവകാശപ്പെടുന്നത് റുബൂബിയത്ത് ആയിരിക്കും, അഥവാ ഈ ലോകത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന റബ്ബ് താനാണ് എന്ന് അവകാശപ്പെടും. പലരും ആ ഫിത്നയിൽ പെട്ടുപോവുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ താക്കീത് ചെയ്തു, മൻ സമിഅ ബിദ്ദജ്ജാലി ഫൽയൻ അൻഹു. ദജ്ജാൽ വന്നിരിക്കുന്നു, ദജ്ജാലിൻ്റെ വർത്തമാനങ്ങൾ വിവരണങ്ങൾ കേൾക്കുമ്പോൾ, അയാൾ പലതും കാട്ടിക്കൂട്ടുന്നു, പല സംഭവങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഓടിച്ചെന്ന് അത് കാണാനും കേൾക്കാനും അല്ല നിങ്ങൾ നിൽക്കേണ്ടത്. മൻ സമിഅ ബിദ്ദജ്ജാലി, ദജ്ജാലിനെ സംബന്ധിച്ച് ആ ദജ്ജാലിൻ്റെ ആഗമനത്തെക്കുറിച്ച് ആരെങ്കിലും കേട്ടാൽ, ഫൽയൻ അൻഹു, അവനിൽ നിന്ന്, ആ ദജ്ജാലിൽ നിന്ന് ആളുകൾ അകന്നു നിൽക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി ഇന്ന റജുല ലയതീഹി വഹുവ യഹ്സബു അന്നഹു മുഅ്മിൻ ഫയത്ബഉ. ദജ്ജാലിനെ കുറിച്ച് കേൾക്കുന്ന മാത്രയിൽ ചില ആളുകൾ, അള്ളാഹു തന്നെയാണ് സത്യം, ആ ദജ്ജാലിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. ഈ പോകുന്ന മനുഷ്യന് വിചാരിക്കുന്നത്, അന്നഹു മുഅ്മിൻ, ഞാൻ യഥാർത്ഥ വിശ്വാസിയാണ്, എന്നെയൊന്നും വഴിപിഴപ്പിക്കുവാനോ ഫിത്നയിലാക്കുവാനോ ആ ദജ്ജാലിന് സാധിക്കുകയില്ല എന്ന അമിത ആത്മവിശ്വാസത്തിലൂടെയായിരിക്കും അയാൾ പോവുക. പക്ഷെ ഫയത് ബഹു, പിന്നീട് വഴിയെ ഈ പറയുന്ന വ്യക്തിയും ആ ദജ്ജാലിനെ അനുഗമിച്ച് ദജ്ജാലിൻ്റെ അനുയായിയായി മാറിത്തീരും എന്നാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മിമ്മ യുബഅസു ബിഹി മിനശുബഹാത്ത്, ആ പിശാചിനോടൊപ്പം ദജ്ജാലിനോടൊപ്പം നിയോഗിക്കപ്പെട്ട ആ ദജ്ജാലിൻ്റെ കൂടെയുള്ള പല സന്ദേഹങ്ങളും ആശയക്കുഴപ്പങ്ങളും കാരണമായി അയാൾ പറയുന്നതിൽ വിശ്വാസം അർപ്പിച്ച് അയാളെ അംഗീകരിച്ച് അനുധാവനം ചെയ്യുന്ന അവസ്ഥയായിരിക്കും പലർക്കും ഉണ്ടാവുക. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. ദജ്ജാലിൻ്റെ അവകാശവാദങ്ങളും അതിൻ്റെ ദുർബലതകളും വിശ്വാസികൾക്ക് ബോധ്യപ്പെടും. അതിലൊന്ന്, ദുർബലനായ സാധു മനുഷ്യനാണ്, അത്ഭുതങ്ങൾ എന്ത് തന്നെ കാണിച്ചാലും ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം റബ്ബാകാനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്ന് യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് ബോധ്യപ്പെടും. കാരണം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന, ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന, മലമൂത്ര വിസർജനമൊക്കെ നടത്തുന്ന, ധാരാളം ചാബല്യങ്ങളും ദൗർബല്യങ്ങളുമുള്ള ഒരു സൃഷ്ടി, ഒരു മനുഷ്യൻ, അയാൾ താൻ റബ്ബാണ് എന്ന് പറഞ്ഞാൽ വേറെ എന്തെല്ലാം ന്യായങ്ങളും ന്യായീകരണങ്ങളും നടത്തിയാലും റബ്ബിന് യോജിക്കാത്ത ആ പദവിക്ക് ചേരാത്ത പല ന്യൂനതകളും അയാളിലുള്ളത് ദർശിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കും. അതിനും പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അടയാളങ്ങൾ കൂടി പ്രത്യേകമായി അറിയിച്ചു. റജുലുൻ ജസീമുൻ അഹ്മർ ജഅദുർ റഅസ് അഅ്വറുൽ ഐൻ കഅന്ന ഐനഹു ഇനബത്തുൻ ത്വാഫിയ. തടിച്ചൊരു മനുഷ്യൻ, കുറുകിയൊരു മനുഷ്യൻ, വെളുത്ത ചുവന്ന ഒരു മനുഷ്യൻ, വെളുപ്പ്, ചുവപ്പ് കലർന്ന വെളുപ്പ്, അതേപോലെ തന്നെ ജടകുത്തിയ തല, ഒറ്റക്കണ്ണനായ വ്യക്തി, അയാളുടെ ഒരു കണ്ണ് കഅന്ന ഐനഹു ഇനബത്തുൻ ത്വാഫിയ, തുറിച്ച് ചാടാനായി നിൽക്കുന്ന ഒരു പൊന്തി നിൽക്കുന്ന മുന്തിരി പോലെയായിരിക്കും അയാളുടെ ഒരു കണ്ണ്. ഇങ്ങനെ കുറേ വൈരൂപ്യങ്ങളും ന്യൂനതഗുണമുള്ള ഒരു മനുഷ്യൻ. ഹദീസുകളിൽ വന്നു, റജുലുൻ ഖസീർ, ഉയരം കുറഞ്ഞ മനുഷ്യൻ, അഫ്ഹജ്, മുടന്തുള്ള അഥവാ ഏന്തി വലിഞ്ഞ് നടക്കുവാൻ മാത്രം കഴിയുന്ന, കാലുകൾക്ക് വൈകല്യമുള്ള മനുഷ്യൻ, ജഅദുൻ അഅ്വർ മത്മൂസുൽ ഐൻ, കണ്ണ് തുടച്ചു മാറ്റപ്പെട്ട ഒറ്റക്കണ്ണനായ ജടകുത്തിയ മുടിയോടുകൂടിയ മനുഷ്യൻ, ഫഇൻ ഉൽബിസ അലൈക്കും ഫഅലമു അന്ന റബ്ബക്കും ലൈസ ബിഅഅ്വർ. ആ ദജ്ജാലിൻ്റെ ഏതെങ്കിലും ഒരു ഫിത്ന, ഏതെങ്കിലും അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായാൽ, നിങ്ങൾ സംശയത്തിലകപ്പെട്ടാൽ, നിങ്ങൾ അറിയണം തീർച്ചയായും അവൻ റബ്ബല്ല. ഫഅലമു അന്ന റബ്ബക്കും ലൈസ ബിഅഅ്വർ, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു ഒരിക്കലും ഒറ്റക്കണ്ണനല്ല. വ അന്നക്കും ലൻ തറൗ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ഈ ലോകത്ത് നിങ്ങൾ മരിച്ചു പോകുന്നതിന് മുമ്പായി കാണുവാനും സാധിക്കുകയില്ല എന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മുന്നറിയിപ്പ്. അതുകൊണ്ട് ദജ്ജാലിൻ്റെ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ജാഗ്രത കൈക്കൊള്ളുകയും ചെയ്യണം. ദജ്ജാൽ എന്നത് പലയാളുകളും ദുർവ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നത് പോലെയുള്ള വേറെ ഏതെങ്കിലും ഒരു സംഭവമോ പ്രതിഭാസമോ അല്ല. മനുഷ്യരിലേക്ക് നേരിട്ട് വരുന്ന അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മനുഷ്യനും അതിനോടനുബന്ധിച്ച പല ഫിത്നകളും കുഴപ്പങ്ങളുമാണ്. അത് ആ രീതിയിൽ തന്നെയാണ് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ദജ്ജാലിൻ്റെ എല്ലാ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്ത വഖിന ആദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ദജ്ജാലിൻ്റെ ഫിത്നകളാണ് ഇന്നത്തെ അടിത്തറകൾ പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് ഷമീർ മദീനി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സ്മൃതിപദം. സൈനബ് ബിന്ത് ഹുസൈമ റളിയല്ലാഹുൻഹ, കൈ നീണ്ടവൾ. സ്മൃതിപദത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഅഖിബത്തു ലിൽമുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപദം എന്ന ഈയൊരു എപ്പിസോഡിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികളായ സഹാബികളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മുടെ ഉമ്മമാരെക്കുറിച്ചും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. റസൂലിൻ്റെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. റസൂലിൻ്റെ സ്വഹാബാക്കൾ ഈ ദീനിനെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നിന്നും നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ്, കണ്ടുപഠിച്ചവരാണ്. ആ സ്വഹാബത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ, അവരുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, കേവലമൊരു ചരിത്രകഥ കേട്ടിരിക്കുന്നത് പോലെ, ഒരു കഥ ആസ്വദിക്കുന്നത് പോലെ ആവരുത് എന്നതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. മറിച്ച് അവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് എടുക്കാവുന്ന അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന ഗുണപാഠങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഏതൊക്കെ രൂപത്തിൽ അവരുടെ ജീവിതത്തെ, ഇസ്ലാമിനെ അവർ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നൊക്കെ കൃത്യമായി വായിച്ചെടുക്കാനും പഠിക്കാനുമുള്ള ഒരവസരമായിക്കൊണ്ടാണ് നാം കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളെ ചീത്ത വിളിക്കുന്നത്, അതല്ലെങ്കിൽ അവരെ മോശമായി കാണുന്നത്, അവരിലേതെങ്കിലും ഒരു സ്വഹാബിയെ മോശമായി പറയുന്നത് പോലും വലിയ കുറ്റകരമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് അവരെ സ്നേഹിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി, അത് നമ്മുടെ അമലുകളിൽ വലിയ സ്ഥാനമുള്ളൊരു പ്രവർത്തനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക.

റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഞ്ചാമത്തെ ഭാര്യയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ കുറഞ്ഞ കാലം മാത്രം ജീവിച്ച മഹദിയുമാണ് സൈനബ് ബിൻതു ഖുസൈമ റളിയല്ലാഹു അൻഹ. മഹദിക്ക് ധാരാളം പ്രത്യേകതകൾ ആ കുറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്താനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മഹദിയുടെ മുഴുവൻ പേരായി നമുക്ക് കാണാൻ സാധിക്കുക, സൈനബ് ബിൻതു ഖുസൈമത്തു ബിൻ അൽ ഹാരിസ് ബിൻ അബ്ദുല്ലാഹി ബിൻ അംർ അൽ ഹിലാലിയത്തു അൽ ആമിരിയ എന്നതാണ് അവരുടെ മുഴുവൻ പേരായി നമുക്ക് കാണാൻ സാധിക്കുക. വലിയ സ്ഥാനമുണ്ടായിരുന്ന, പരമ്പരയുണ്ടായിരുന്ന, കുടുംബ മഹിമയുണ്ടായിരുന്നൊരു വീട്ടിലാണ് മഹദി ജനിച്ചിരുന്നത്. അവരുടെ ഉമ്മയായി ഹിന്ദ് ബിൻത് ഔഫ് ബിൻ അൽ ഹാരിസ് ബിൻ ഹമാത്തുൽ ഹുമൈരിയ എന്ന ഉമ്മയാണ്, മഹദിയാണ് അവരുടെ ഉമ്മയായി നമുക്ക് കാണുവാൻ സാധിക്കുക. അവരുടെ സഹോദരിമാരെ എണ്ണുമ്പോൾ മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ ഉമ്മുൽ ഫളൽ മഹദിയുടെ സഹോദരിയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ലുബാബ സഹോദരിയാണ്. അതുപോലെ തന്നെ മൈമൂന ബിൻതുൽ ഹാരിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയായ മൈമൂന റളിയല്ലാഹു അൻഹ ഈ സഹോദരിയുടെ ഉമ്മ വഴിയുള്ള മറ്റൊരു സഹോദരിയായിട്ടൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അവരുടെ ബന്ധങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻതു ഖുസൈമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് മഹദിയെ മറ്റു പലരും വിവാഹം കഴിച്ചിട്ടുണ്ട്. മഹദിയുടെ ആദ്യ ഭർത്താവിൻ്റെ വിഷയത്തിൽ ചരിത്രത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും പ്രബല അഭിപ്രായമായി നമുക്ക് കാണുവാൻ സാധിക്കുക, തുഫൈൽ ബിൻ അൽ ഹാരിസ് ബിൻ അൽ മുത്തലിബ് ബിൻ അബ്ദ് മനാഫ് എന്ന് പറയുന്ന സഹാബിയാൻ, പ്രഗത്ഭരായ ബദറിൽ പങ്കെടുത്ത സഹാബിയാൻ. എന്നാൽ പിന്നീട് ആദ്യ ഭർത്താവായിരുന്ന സൈനബ് ബിൻതു ഖുസൈമ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് അവരെ തൊലാക്ക് ചൊല്ലുകയും പിന്നീട് അതിനുശേഷം തുഫൈൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ തന്നെയായ ജഹ്മു ബിൻ അംർ, അതല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായ പ്രകാരം ഉബൈദ് ബിൻ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നുണ്ട്. അദ്ദേഹവും ബദറിൽ പങ്കെടുക്കുകയും ആ ബദറിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യൂ എന്നതാണ് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബൈദ് ബിൻ അൽ ഹാരിസ് ഉബൈദത്തു ബിൻ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം ആണ് സൈനബ് ബിൻതുൽ ഖുസൈമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക, ഉഹ്ദ് യുദ്ധത്തിൻ്റെ ദിനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റമദാനിൽ ഹിജ്റ മൂന്നാം വർഷത്തിലാണ് അവരുടെ വിവാഹം നടന്നത് എന്നതൊക്കെ രേഖപ്പെടുത്തതായി കാണാൻ കഴിയും. അവരുടെ വിവാഹ ദിവസം 400 ദിർഹം മഹറായിക്കൊണ്ട് റസൂലുള്ളാഹി നൽകിയെന്നും അവരുടെ വലിയ ആയിക്കൊണ്ട് അവരുടെ പിതൃവ്യനായിരുന്ന ഖുബൈസത്ത് ബിനുൽ അംർ അൽ ഹിലാലിയായിരുന്നു അവരെ റസൂലിനെ വിവാഹം ചെയ്തു കൊടുത്തത് എന്നും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. മഹദിയുടെ ചരിത്രം വായിക്കുമ്പോൾ അധികമൊന്നും സംഭവബഹുലങ്ങളോ മറ്റു രൂപത്തിലുള്ള ചരിത്രങ്ങളോ ജീവിതത്തിൽ നിന്നും നമുക്ക് കണ്ടെടുക്കാൻ കഴിയുകയില്ല. കേവലം 8 മാസം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാൻ സൈനബ് ബിൻതുൽ ഖുസൈമ അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹക്ക് അവസരം ലഭിക്കുന്നത്. ഉമ്മുൽ മസാക്കീൻ, മിസ്കീനുമാരുടെ, ദരിദ്രരുടെ ഉമ്മ എന്നൊരു പേര് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ മഹദി സൈനബ് ബിൻതുൽ ഖുസൈമ റളിയല്ലാഹു അൻഹക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരു പാലമായി, അവരിലേക്കെത്താനുള്ള ഒരു മാർഗമായി എന്നും നിലകൊണ്ടിരുന്ന മഹദിയായിരുന്നു സൈനബ് ബിൻതുൽ ഖുസൈമ റളിയല്ലാഹു അൻഹ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ, സദഖയുടെ വിഷയത്തിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു മഹദിയായിരുന്നു എന്നതാണ് ആ ഒരു പേര് തന്നെ അവർക്ക് നൽകാനുള്ള കാരണമായി നമുക്ക് കാണാൻ സാധിക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ റസൂലിൻ്റെ ഭാര്യമാർ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ അയ്യത്തുന അസ്റഉ ബിക ലുഹൂഖ, അല്ലയോ റസൂലേ, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന അഥവാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായി മരണപ്പെടുന്ന ആൾ ആരായിരിക്കും റസൂലേ എന്ന് ചോദിച്ച റസൂലിൻ്റെ ഭാര്യമാരുടെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്വലുക്കുന്നയഥ,

0: നിങ്ങളുടെ കൂട്ടത്തിൽ കൈകൾ ഏറ്റവും കൂടുതൽ നീളമുള്ളവളായിരിക്കും. എന്നോട് ഏറ്റവും ചേർന്ന് ഈ ഭൂമിലോകത്തു നിന്നും ഭൗതിക ലോകത്തു നിന്നും മറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നുണ്ട്. സഹാബികളായ നമ്മുടെ ഉമ്മമാരായ സഹാബത്തുകളായ റസൂലിൻ്റെ ഭാര്യമാർ അവരുടെ കൈകൾ പരസ്പരം ചേർത്ത് വെക്കുകയും ആരുടെ കൈയാണ് ഏറ്റവും കൂടുതൽ നീളമുള്ളതെന്ന് പരിശോധിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതൽ നീളമുള്ള കൈ എന്നതുകൊണ്ട് റസൂൽ ഉദ്ദേശിച്ചത് അത്വലുഹുന്ന യദം ഫിൽ ഖൈരി വസ്സദഖ, നന്മയിലും ദാനധർമ്മത്തിൻ്റെ വിഷയത്തിലുമാണ് കൈ നീളമുള്ളത് എന്നതാണ് റസൂലുള്ളാഹി ആ പറഞ്ഞ പ്രയോഗത്തിൻ്റെ ഉദ്ദേശമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വായിച്ചെടുക്കുന്നുണ്ട്, മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. കാരണം സൈനബ് റളിയല്ലാഹു അൻഹയുടെ കൈ ഏറ്റവും നീളം കുറഞ്ഞതായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അതിൻ്റെ കൂടെ ചേർത്തി വായിക്കുന്നുണ്ട്. കേവലം 8 മാസം മാത്രം റസൂലിൻ്റെ കൂടെ ജീവിക്കുവാനും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മഹദി മരണപ്പെടുകയും ആ മഹദി മദീനയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും ബഖീഇൽ അവരുടെ ജനാസ മറവ് ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹദി മരണപ്പെടുമ്പോൾ കേവലം 30 അടുത്ത് വയസ്സ് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നതാണ് അവരുടെ ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ കുറിച്ചുവച്ചതായി നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് അത്രയും ചെറിയൊരു പ്രായത്തിൽ അത്രയും നിസ്സാരമായ റസൂലിൻ്റെ കൂടെയുള്ള അല്പം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ആ രൂപത്തിലൊരു നല്ല പേര് വരുത്തിവെക്കുവാനും ആ രൂപത്തിൽ നല്ലൊരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുവാനും സാധിച്ച് ചരിത്രത്തിൽ വലിയ രൂപത്തിലുള്ള അടയാളങ്ങളൊന്നും വലിയ സംഭവങ്ങളൊന്നും രേഖപ്പെടുത്താതെ നമ്മിൽ നിന്നും സ്വഹാബികളിൽ നിന്നും നമ്മുടെ ഉമ്മ മറഞ്ഞുപോയതായാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റസൂലിൻ്റെ സുഹബത്ത് ലഭിക്കുക എന്നത്, റസൂലിൻ്റെ ഭാര്യയാവുക എന്നുള്ളത്, മുഅ്മിനുകളുടെ ഉമ്മയാകാൻ സാധിക്കുക എന്നത് തന്നെയാണ് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്നത്. ഈ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു റസൂലിൻ്റെ വ്യക്തിയുടെ കൂടെ അവരുടെ ഭാര്യയായി ജീവിക്കുവാൻ ലോകത്തിരിക്കുന്ന മുഅ്മിനുകളുടെ ഉമ്മയാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നതിലപ്പുറം എന്തൊരു ഭാഗ്യമാണ് അവരെ കാത്തിരിക്കുന്നത്. ആ ഒരു ഭാഗ്യത്തിന് അർഹരാകുവാനും സ്വഹാബ എന്ന ആ വലിയൊരു മഹത്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും ഭാഗ്യം ലഭിച്ച നമ്മുടെ ഉമ്മയെ നാം തിരിച്ചറിയുകയും അവരുടെ ജീവിതത്തെ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കാനും നമുക്ക് സാധിക്കണമെന്നതാണ് അവരുടെ ജീവിതം പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ആ രൂപത്തിൽ ഓരോ സ്വഹാബികളുടെയും ഓരോ പത്നിമാരുടെ റസൂലിൻ്റെ ഭാര്യമാരുടെയും ജീവിതങ്ങൾ പഠിക്കുവാനും അതിലുള്ള ഗുണപാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുവെച്ച് അവരെങ്ങനെയാണോ റസൂലിൻ്റെ ദീനിനെ കണ്ടുപഠിച്ചത് ആ രൂപത്തിൽ അത് പഠിച്ചെടുക്കുവാൻ, അവരേത് രൂപത്തിലാണോ അവരുടെ ജീവിതത്തിലേക്ക് റസൂലിൻ്റെ അധ്യാപനങ്ങളെ പകർത്തിയത് അതേ രൂപത്തിൽ ഈ ദീനിനെ റസൂലിൻ്റെ അധ്യാപനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുവെക്കുവാനും എന്തെല്ലാം റസൂല് മാറ്റി നിർത്തുവാൻ പറഞ്ഞുവോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാനും ആ രൂപത്തിൽ സ്വഹാബത്തിനെ മാതൃകയാക്കിക്കൊണ്ട് സ്വഹാബത്തിൻ്റെ ഉത്തമരായ റസൂലിൻ്റെ പത്നിമാരെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുവാനും അവരിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ അവരുടെ മുൻഗാമികളുടെ കൂടെ ഒരുമിച്ച് കൂടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: നാം ഇതുവരെ കേട്ടത് ചരിത്രത്തിൽ നിന്നും ഏതാനും ഭാഗം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന സ്മൃതിപഥത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് സ്മൃതിപഥം. സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ, കൈ നീണ്ടവൾ. ഇന്നത്തെ സ്മൃതിപഥത്തിൽ നമ്മോടൊപ്പം ചേർന്നത് സഫ്വാൻ മുഹമ്മദ് അൽ ഹിക്കമി.

0: ഇപ്പം നമ്മുടെയൊക്കെ ഒരു കുടുംബ ജീവിതമാണല്ലോ ഒരു നമ്മുടെയൊക്കെ ഈ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും ഇമ്പമാർന്ന ഇടം. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും കേട്ടാലും മതി വരാത്ത അത്ര ഉപദേശങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും നമുക്ക് കിട്ടേണ്ടുന്ന ഒരു മേഖല കൂടിയാണത്. അപ്പോൾ അതിൽ പിന്നെ ഒരു ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ഉമ്മയും നടത്തുന്നൊരു സുന്ദരമായൊരു ഒരു ഒരു സംഭാഷണമുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ അതിൽ പിന്നെ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ വല്ലാതെ ഹൃദയസ്പർക്കായി ഇങ്ങനെ തറച്ചു നിൽക്കേണ്ടുന്ന ഒരു ഒരു ഒരു വാക്യമായിട്ട് തോന്നിയതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ഉമ്മയോട് പറയാണ്. എന്ത്? ആയിഷ ഉമ്മയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ലഅലമു ഇദാ കുന്തി അന്നി റാദിയ വൈദാ കുന്തി അലിയ ഗലബി. ആയിഷ, നിനക്കെന്നോട് പ്രിയമുള്ള സമയവും അപ്രിയമുള്ള സമയം അതൃപ്തിയുള്ള സമയവും എനിക്ക് നല്ലപോലെ അറിയാം. ഇവിടെ മാഷാല്ലാ ഒന്ന് നോക്കൂ, ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാവണം എന്നത് പ്രവാചകൻ വാക്കുകളിലൂടെ പറഞ്ഞു തരുന്നു. അപ്പോൾ ആയിഷ ഉമ്മ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് പ്രവാചകൻ നിങ്ങൾക്കറിയാം എനിക്ക് തൃപ്തിയുള്ളതും അതൃപ്തിയുള്ളതുമായ അവസ്ഥ എങ്ങനെയാണ് അറിയുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ മറുപടി, അത് അത് വല്ലാത്തൊരു ഒരു വാക്കാണ്. എന്ത്? ആയിഷ, നിനക്ക് തൃപ്തിയുള്ള സമയത്ത് ഫഇന്നക തഖൂലീൻ, നീ പറയും ലാ വറബ്ബി മുഹമ്മദ്, മുഹമ്മദിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം. അത് ധാരാളമായിട്ട് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ആയിഷ തൃപ്തിയുള്ളവളാണ്. നമ്മൾക്ക് സാധാരണ പറയുന്നത് പോലെയുള്ള
1: ഒരു വാക്ക്,
0: ആ ഒരു വാക്ക് നല്ല നല്ല ഒരു അവസ്ഥയിലാണുള്ളത്. എന്നാൽ വൈദാ കുന്തി അലിയ ഗളബി, വൈദാ കുന്തി അലിയ ഗളബി, നിനക്ക് എന്നോട് അതൃപ്തിയുള്ള സമയത്ത് നീ എന്താ പറയുക? ലാ വറബി ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്നുള്ളത്.
1: ചെറിയ കുശുമ്പ് പോലെ.
0: അപ്പോൾ അതിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു ഭർത്താവ് എന്നുള്ള നിലക്കുള്ള ഒരു റോള് എന്തായിരിക്കണം എന്ന് പ്രവാചകൻ വളരെ വ്യക്തമായി നമ്മുടെ പഠിപ്പിച്ചു തരുന്നു. അത് നമ്മുടെ പിന്നെ കൂടെ കഴിയുന്ന ഭാര്യയുടെ അവളുടെ മുഖത്ത് നോക്കിയിട്ട് വായിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഒരു ഭർത്താവിൻ്റെ ഒരു ഉത്തരവാദിത്തം. നമ്മൾ യഥാർത്ഥത്തിലായോ എന്നുള്ളത് അതിൻ്റെ ഒരു പൂർണ്ണതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ ഒട്ടേറെ മാതൃകകൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇതിങ്ങനെ പിന്നെ ഈ ഒരു ഹാരിസ് മൂലയുടെ ഒരു ഇത് പിന്നെ വാചകം കേട്ടപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളാണല്ലോ അദ്ദേഹം പറഞ്ഞത്.
1: തീർച്ചയായും.
0: അപ്പോൾ അതിൽ നമ്മളുടെ റോള്, ഓരോരുത്തരും അവരവരുടെ റോളുകൾ നിർവഹിക്കുമ്പോഴാണല്ലോ കുടുംബം ഭംഗിയുള്ളതാകുന്നത്, സുന്ദരമായ ഒരു ഇടമായി മാറുന്നത്, ഇമ്പമുള്ളതാകുന്നത്. മക്കളോട്, മാതാപിതാക്കളോട്, ഭാര്യയോട്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാര്യ ഭർത്തർ ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധത്തിൻ്റെ ഒരു സുദൃഢത, അതായത് ഒരാൾക്ക് തൻ്റെ ഇണയുടെ മുഖത്ത് നോക്കിയിട്ട് വായിച്ചെടുക്കാൻ കഴിയുമ്പോൾ അത് അത്രമാത്രം ഇഴചേർന്ന് നിൽക്കുന്നു ആ ബന്ധം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കിൽ
1: ഖുർആനിൽ പറഞ്ഞാൽ ലിതസ്കുനു ഇലൈഹാ,
0: ലിതസ്കുനു ഇലൈഹാ,
1: ആ ഒരു വാചകത്തിൻ്റെ ഒരു അർത്ഥത്തിൻ്റെ തലം, അതിൻ്റെ ഒരു വിശാലത ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു ഘടകം തന്നെയാണ്. ഹസനുസാർ പങ്കുവച്ച ഈ ഒരു ചരിത്രം, ചരിത്ര പാഠം, ഒരു ഭർത്താക്കന്മാരും അത് തിരിച്ചു ഭാര്യയാണെങ്കിലും എൻ്റെ ഇണ എന്നിൽ തൃപ്തിയാകുന്ന ചില മേഖലകളും എന്നിൽ അതൃപ്തിയാകുന്ന ചില സമയങ്ങളും ഉൾക്കൊള്ളാനാവുക, തിരിച്ചറിയാനാവുക എന്നുള്ളത് തന്നെയാണ് ആ കുടുംബത്തിലെ ഏറ്റവും സുന്ദരമായ ഇടം.
0: അതെ,
1: അത് അതില്ലാതെ വരുമ്പോഴാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് വെറുപ്പ് എപ്പോഴൊക്കെയാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടം എപ്പോഴൊക്കെയാണ് എന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് തിരിച്ചറിയാൻ കഴിയാതെ പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല.
0: ഒരു അകലം എന്ന് ഒരറിയാത്തൊരു ഒരു ഒരു അകലം അതിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്.
1: ഒരു ഒരു എന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ജീവിതം,
0: ജീവിതം അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിച്ചു പോകുന്നു എന്നതിലുപരിയായിട്ട്
1: മാനസികമായ ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കപ്പെടണം എന്നതാണ് ഒരു ഒരു സുന്ദരമായ ചരിത്രത്തിലൂടെ നമ്മെ ഹസൻ അൻസാരിയെ ഓർമ്മിപ്പിച്ചത്. അള്ളാഹു അത്തരത്തിൽ ഏറ്റവും നല്ല കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തിയും അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം പീസ് റേഡിയോ നുറുങ്ങുകൾ.
4: പ്രവാചക ദൗത്യത്തിൻ്റെ ലക്ഷ്യവും മനുഷ്യനോടുള്ള ഗുണകാംക്ഷയും. എഴുത്ത് ഏജാസ് ബിൻ ഇസ്മായിൽ മസ്കറ്റ്. മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് പ്രവാചകന്മാർ വന്നത് മതങ്ങളെ നിർബന്ധിച്ച് വഴി നടത്താനോ ശിക്ഷിക്കാനോ ആണെന്നാണ്. എന്നാൽ കാരുണ്യവാനായ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്നൊരു വലിയ അനുഗ്രഹമാണ് പ്രവാചകത്വ ദൗത്യം. വഴിയറിയാതെ നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ വരാനിരിക്കുന്നൊരു വലിയ അപകടത്തെക്കുറിച്ച് തുറന്നു പറയാൻ നിയോഗിക്കപ്പെട്ടവനാണ് താനെന്ന് അള്ളാഹു പ്രഖ്യാപിക്കാനായി കൽപ്പിക്കുന്നു. നബിയെ പറയുക, ഹേ മനുഷ്യരെ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 22 വചനം 49. താൻ ജനങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ വന്നവനല്ലെന്നും വരാനിരിക്കുന്ന വിനാശകരമായ അവസ്ഥകളെക്കുറിച്ച് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ കൃത്യമായി ഓർമ്മിപ്പിക്കാൻ വന്നവൻ മാത്രമാണെന്നും ജനങ്ങളോട് വിളിച്ചു പറയാനാണ് പ്രവാചകനോട് ഇവിടെ കൽപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയെയും വിവേകത്തെയും മാനിച്ചുകൊണ്ട് ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള അവസരമാണ് ഇതിലൂടെ തുറന്നു നൽകപ്പെടുന്നത്. വ്യക്തമായ താക്കീതുകാരൻ, സ്നേഹത്തോടെ അപകടത്തെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നവനാണ് നദീർ. ഒരു വഴിയാത്രക്കാരൻ മുന്നോട്ടു പോകുമ്പോൾ വഴിയിൽ വലിയൊരു കുഴിയുണ്ടെന്ന് മറ്റൊരാൾ വിളിച്ചു പറയുന്നത് അവനോടുള്ള ശത്രുത കൊണ്ടല്ല, സ്നേഹവും ഗുണകാംക്ഷയും കൊണ്ടാണ്. അതുപോലെ പരലോക വിചാരണയും നരകശിക്ഷയും വരാനിരിക്കുന്നുണ്ടെന്നും നരകത്തിൽ വീണുപോകാതെ സൂക്ഷിക്കണമെന്നും മനുഷ്യരാശിയെ വിളിച്ചോതുന്ന കാരുണ്യത്തിൻ്റെ ശബ്ദമാണ് പ്രവാചകത്വം. ഈ താക്കീത് ഒളിച്ചുവെക്കാതെ തികച്ചും വ്യക്തമായി ജനങ്ങളിലെത്തിക്കുക എന്നതാണ് പ്രവാചകൻ്റെ ചുമതല. ഒരു അധ്യാപകൻ പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അവരെ പരാജയപ്പെടുത്താനല്ല, ജയിപ്പിക്കാനാണ്. പ്രവാചകൻ്റെ താക്കീതുകളും ഇതേ ഗുണകാംക്ഷയോടെ ഉള്ളതാണ്. യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കാതെ സത്യമെന്താണെന്ന് വെട്ടിത്തുറന്നു പറയുന്നതിലൂടെ മനുഷ്യന് സ്വയം തിരുത്താനുള്ള ഏറ്റവും വലിയ അവസരമാണ് ലഭിക്കുന്നത്. ബലപ്രയോഗമില്ലാത്ത ആദർശം. ഞാൻ താക്കീതുകാരൻ മാത്രമാകുന്നു എന്ന് പറയുന്നതിലൂടെ ഒരു വലിയ സത്യം വെളിപ്പെടുന്നുണ്ട്. ജനങ്ങളെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കാനോ വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കാനോ ഉള്ള അധികാരം പ്രവാചകന് നൽകപ്പെട്ടിട്ടില്ല. വിശ്വാസം എന്നത് ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. പരലോകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കേട്ട ശേഷം അത് സ്വീകരിക്കണോ തള്ളിക്കളയണോ എന്ന സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. സത്യം പറഞ്ഞുകൊടുക്കുക എന്നതിനപ്പുറം ആരുടെയും മേൽ ബലപ്രയോഗം നടത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. മതത്തിൽ യാതൊരുവിധ നിർബന്ധവുമില്ലെന്ന ഖുർആനിക അധ്യാപനത്തിൻ്റെ സാക്ഷ്യപത്രമാണിത്. പ്രവാചകന്റെ ദൗത്യം കേവലം എത്തിച്ചുകൊടുക്കൽ മാത്രമാണ്. ആർക്കെങ്കിലും ഈ സന്ദേശം സ്വീകരിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് മാത്രമായിരിക്കും. പ്രവാചകന് അതിൻ്റെ പേരിൽ യാതൊരു ബാധ്യതയുമില്ല. ഖുർആൻ ഇവിടെ വിശ്വാസികളെ എന്നല്ല വിളിക്കുന്നത്, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഈ മുന്നറിയിപ്പ് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ജാതിമത ദേശഭേദമന്യേ എല്ലാ മനുഷ്യരിലേക്കും അള്ളാഹുവിൻ്റെ സന്ദേശമെത്തിക്കുക എന്നതാണ് പ്രവാചക ദൗത്യം. ഈ ആഹ്വാനം ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലോ പ്രദേശത്തോ ജീവിച്ചവരോട് മാത്രമായിരുന്നില്ല, ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് മുഴുവനുമായിട്ടുമുള്ളതാണ്. മാനവരാശി മുഴുവൻ ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണെന്ന സത്യത്തിലൂന്നിയാണ് ഖുർആൻ സംസാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ സന്ദേശവും പരലോകത്തെക്കുറിച്ചുള്ള താക്കീതും ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമായതാണ്.
5: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിങ്ങിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
2: പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാം കേൾക്കാം. ഖുർആൻ ജനങ്ങൾക്കുള്ള വിശദീകരണം, സൂറത്തു ആലുംറാനിലെ 138-ാം വചനം, ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
6: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ നാം ഇന്ന് മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇമ്രാനിൽ നിന്നുള്ള 138-ാമത്തെ വചനമാണ്.

0: ഹാദാ ബയാനുൽ ലിന്നാസ് വഹുദൻ വമൗഇദത്തുൽ ലിൽമുത്തഖീൻ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ, ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഹാദാ ബയാനുൽ ലിന്നാസ്, ബയാനുൻ ലിന്നാസ് എന്നിടത്ത് ബയാനുൻ എന്ന നൂനിൻ്റെ മുകളിൽ തൻവീൻ, ദമ്മു തൻവീൻ, അതിനുശേഷം ലാമ് എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്. സുക്കൂനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാമോ റാഓ വന്നാൽ അൽ ഇദ്ഗാമു ബിലാ ഗുന്ന, ഗുന്നത്ത് കൂടാതെ ചേർത്ത് ഓതുക എന്നതാണ് അതിൻ്റെ നിയമം. അതുകൊണ്ട് തന്നെ ബയാനുല്ലി, ബയാനുൽ ലിന്നാസ്, അവിടെ ബയാനു എന്ന് മണിക്കാനോ അതല്ലെങ്കിൽ ബയാനുൻ ലിന്നാസ് ഇദ്ഹാർ ചെയ്യാനോ പാടില്ല. അതിലേക്ക് ചേർത്ത് ഓതുക, ഹാദാ ബയാനുൽ ലിന്നാസ്. പിന്നെ നൂനിൻ്റെ ശബ്ദമാണ് ഗുന്നത്തോടെ ഓതണം. ഹാദാ ബയാനുൽ ലിന്നാസി വഹുദം വ, ഹുദം വ, അവിടെ ഹുദൻ എന്നുള്ളതിൻ്റെ അവിടെ തൻവീനുണ്ട്, ഫതഹു തൻവീൻ, ഹുദൻ എന്ന ആ ദാലിന് മുകളിൽ തൻവീൻ, ഫതഹുത്തൻ. അതിനുശേഷം വന്ന അക്ഷരം വാവാണ്, മീമ് നൂന് വാവ് യാ. ഈ നാലക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം വന്നാൽ അൽ ഇദ്ഗാമു ബിഗുന്ന, ഗുന്നത്തോടെ മണിച്ചുകൊണ്ട് ചേർത്തോതുക എന്നതാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് തന്നെ വഹുദം വ, ഹുദം വ എന്നോത. തുടർന്ന് അതിലുള്ളത് മൗഇദത്തുല്ലിൽ മുത്തഖീൻ, അത് നേരത്തെ പറഞ്ഞ പോലെ ബയാനുല്ലിന്നാസ് എന്ന് പറഞ്ഞ പോലെ, ബയാനുല്ലി എന്ന് പറഞ്ഞ പോലെ മൗഇദത്തുല്ലി, തൻവീന് ശേഷം ലാമാണ്, ലാമു റാഉം, അൽ ഇദ്ഗാമു ബിലാ ഗുന്ന, മണിക്കേണ്ടതില്ല, അല്ലാതെ ചേർത്തോതുക. ഹാദാ ബയാനുല്ലിന്നാസി വഹുദം വ മൗഇദത്തുല്ലിൽ മുത്തഖീൻ. മുത്തഖീൻ, ഖാഫ് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഖാഫും കാഫും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചുകൊണ്ട് അത് പാരായണ തജ്വീദിൻ്റെ വിഷയമാണത്. ശരി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള വിശദീകരണമാണ്. ഹാദാ ഇത്, ബയാനുൻ വിശദീകരണമാണ്, ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള, വഹുദൻ സന്മാർഗവുമാണ്, വ മൗഇദത്തുൻ സതുപദേശവുമാണ്, ലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്. ഇവിടെ എന്താണിതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഹാദ അൽ മുഷാറു ഇലൈഹി ഹൽ ഹുവൽ ഖുർആൻ, ഈ ഹാദ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഖുർആനാണോ? ഔ മാ ദക്കറ മിൻ ഖൗലിഹി, അതല്ല ഈ ആയത്തിന് മുമ്പ് പരാമർശിച്ചതായ വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, സൂറത്തു ആലി ഇംറാനിലെ 133-ാമത്തെ ആയത്ത് മുതലുള്ള ആ വിഷയങ്ങളാണോ? ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ ഈയൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടുത്തെ തഫ്സീറു സമീനിൽ ഫി ഹാദ ഖൗലാനിലിൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങൾക്കിടയിൽ രണ്ട് ഖൗലുണ്ട്. ഫമിൻഹും മൻ ഖാല, അവരിൽ ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഇന്നഹു ആയിദുൻ ഇലൽ ഖുർആൻ, ഇവിടെ ഹാദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടുള്ള ഉദ്ദേശം അത് ഖുർആനിലേക്കാണ് മടങ്ങുന്നത്. ലി ജരിയാനി ദാലിക കസീറം ഫി കിതാബില്ലാ, കാരണം അപ്രകാരം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഖൗലിഹി തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വഹാദാ ദിക്റു മുബാറകുൻ അൻസൽനാഹു, ഇത് ഈ ഉത്ബോധന, ഈ ഒരു സ്മരണ ഉത്ബോധനം അത് അനുഗ്രഹീതമാണ്, അതിനെ നാം ഇറക്കിയിരിക്കുന്നു. വമാ അഷ്ബഹ ദാലിക മിനൽ ആയാത്തി ലത്തീ ഫിഹൽ ഇഷാറ, ഇങ്ങനെ സൂചന നൽകുന്നതായ ആയത്തുകൾ ഇതേപോലെയുള്ളതുണ്ട്. അല്ലത്തീ തഊദു ഇലൽ ഖുർആനി, ആ ഖുർആനിലേക്കാണത് നഫ്സഹു, അത് മടങ്ങുന്നത്, ആ ഹാദ എന്നുള്ളത് മടങ്ങുന്നത് അൽ ഖുർആനു ബയാനൽ ലിന്നാസ്, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ജനങ്ങൾക്ക് വിശദീകരണമാണ് എന്നത്, വിശദീകരിച്ചു കൊടുക്കുന്നു എന്ന്, അതാണ് ഒരു അർത്ഥം. മറ്റൊന്ന്, വമിൻ ഹുമാൻ ഖാല, മുഫസ്സിറുകളിൽ ഇപ്രകാരം പറഞ്ഞവരുണ്ട്, ഇന്നഹു ആയിദുൻ ഇലാ അക്റബ മാഹാദ, ഇലാ അക്റബി മാഹാദക്കർ, മുമ്പ് പറഞ്ഞ ഏറ്റവും അടുത്തു പറഞ്ഞതിലേക്ക് മടങ്ങുന്നു. ഇന്നഹു ആയിദുൻ ഇലാ അഖ്റബി മാ ദക്കർ, അടുത്ത് ഏറ്റവും അടുത്തു പറഞ്ഞ വിഷയത്തിലേക്ക്. ലി അന്നസ്മൽ ഇഷാറ വദ്ദമീർ കിലാഹുമ യഊദാനി അലാ അഖ്റബ് മദ്കൂർ, ഈ ഇസ്മുൽ ഇഷാറ, അതായത് ഹാദ, ഹാദിഹി, ഹൗലായി തുടങ്ങിയ, ഉലായിക്ക, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഇഷാറത്ത് കാണിക്കാൻ വേണ്ടിയുള്ള ഇസ്മുകൾ, അതേപോലെ തന്നെ ദമീറുകൾ, ഹുവ, ഉഹു, ഹുമാ, ഹും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദമീറുകളൊക്കെ, അതെല്ലാം ഏറ്റവും അടുത്തുള്ളതിലേക്കാണ് മടങ്ങുന്നത് എന്നുള്ള ഒരു അഭിപ്രായം. അലാക്കിന്നൽ അവൽ ഔലാ അയ്യക്കുൻ ആയുധനിൽ ഖുർആാനിക്കുൽ, ധാരാളം തഫ്സീറുകളിൽ വന്നതും ഏറ്റവും ശരിയോടടുത്തതും ഖുർആനാണ്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരായത്തിൽ പറയപ്പെട്ടത്. ലിഅന്ന ഹാദിഹിൽ ആയ മിനൽ ഖുർആൻ ഫൈദാ ജഅൽനാ ഹാദാ യഊദു അലൽ ഖുർആൻ കുല്ലുഹു സ്വാറ, ഇത് എല്ലാം അങ്ങനെ ആയിത്തീരുന്നത് ഖുർആനിലേക്ക് എന്നുള്ളൊരു തഫ്സീറാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഒരു വിശദീകരണമാണ്. ബയാൻ എന്നുള്ളത് ബയ്യന യുബയ്യനു തബീനൻ എന്ന ബയ്യന എന്നുള്ളതിൻ്റെ ഇസ്മു മസ്ദറാണത്. ബയാൻ വിശദീകരണമാണ്. ബദ്ദല യുബദ്ദിലു തബ്ദീൽ, കല്ലമ യുക്കല്ലിമു തക്ലീം, കല്ലമ സംസാരിച്ചു, യുക്കല്ലിമു സംസാരിക്കും, തക്ലീമൻ സംസാരം. ബദ്ദല മാറ്റി, ചേഞ്ചാക്കി, യുബദ്ദിലു മാറ്റം വരുത്തും, തബ്ദീൽ മാറ്റം എന്നുള്ളതൊക്കെ. അപ്പോൾ പിന്നെ തക്ലീമൻ കലാമുൻ എന്നും പറയും സംസാരത്തിന്. അപ്പോൾ ഹാദാ ബയാനുൻ, ഇത് വിശദീകരണമാണ്. ലിന്നാസി, ജനങ്ങൾക്കുള്ള വിശുദ്ധ ഖുർആനിനെയാണ് ബയാൻ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത്. വാൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദിക്റിനെ, വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതായ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ്. ഒന്നും മറച്ചു വെക്കാനില്ല. വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിറക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് വിശദീകരണമാണ് എന്ന് പറയുമ്പോൾ, ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാവാം. കൈഫ കാനൽ ഖുർആനു വഹുവ അറബിയുൻ ബയാനൽ ലിന്നാസി കുല്ലിഹിം വഫീഹിമുൽ അജം അല്ലദീന ലാ യഅരിഫുന ലുഗത്തൽ അറബ്, ഇങ്ങനെയൊരു സംശയം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അവിടുത്തെ തഫ്സീറു സമീനിൽ കൊണ്ടുവന്നത്. അല്ലാമ നാസിറു സഅദി റഹിമഹുള്ള, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ഉസ്താദാണ്, ഷെയ്ഖാണ് അല്ലാമ നാസിറു സഅദി റഹിമഹുള്ള. അദ്ദേഹത്തിൻ്റെയും തഫ്സീർ കൂടെ ചേർത്തുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ് ഈ വിശുദ്ധ ഖുർആൻ ബയാനൽ ലിന്നാസി കുല്ലിഹി, മുഴുവൻ മനുഷ്യന്മാർക്കും എങ്ങനെ ഇത് വിശദീകരണമാവും? ഇത് അറബിയിലാണല്ലോ, അറബി ഭാഷ അറിയാത്തവരുണ്ട്, അവർക്കെങ്ങനെയാണത് സാധ്യമാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാർ ധാരാളം ഈയൊരു വിഷയം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ സഹോദരങ്ങളെ, അവർ പറയുന്നത് ഇസ്ലാമിക വിശുദ്ധ ഖുർആനിൻ്റെ പണ്ഡിതന്മാർ, അവർ ദീന് പഠിച്ചവരായ ആളുകൾ, സത്യസന്ധരായ ആളുകൾ, അവരിൽ അധികവും അജമികൾ, അറബികളെന്ന് തന്നെയല്ല, അജമികൾ, അനറബികളാണ്. അത്ഭുതപ്പെടുമാർ, അറബി ഭാഷയിൽ തന്നെയും വലിയ കാമൂസുകൾ, അതായത് ഡിക്ഷണറികളൊക്കെ, കാമൂസുൽ മുഹീത്ത്, അത് അനറബി, അറബിയല്ല രചിച്ചിട്ടുള്ള, അറബിയിലുള്ള ഡിക്ഷണറി, ഫൈറൂസാബാദി റഹ്മഹുള്ള, അതേപോലെ തന്നെ നഹവിൽ, ഗ്രാമറിൽ ഒക്കെ, പിന്നെ സീബവൈഹൊന്നും അറബിയല്ല. പക്ഷേ അറബി അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമ് പഠിക്കുന്നവർക്ക് അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കും. അന്നൽ അജ്മ അൽഹംദുലില്ലാ ബലഗഹുമുൽ ഖുർആൻ ബിവാസിത്ത്, അവർക്ക് പല വഴികളിലൂടെ ഖുർആൻ എത്തി. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിന് തൗഫീഖ് നൽകി മുഴുവൻ മനുഷ്യരിലേക്കും എത്തിക്കുവാനുള്ള ഒന്നാണ് ഈ വിശുദ്ധ ഖുർആൻ. കുല്ലു മൻ ഖറഅൽ ഖുർആൻ തബയ്യന ലഹു മാ ദല്ല അലൈഹിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന, വായിക്കുന്ന, പഠിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്ന കാര്യങ്ങൾ. ആ വിശുദ്ധ ഖുർആൻ ഹുദം വ മൗഇദത്തുൽ ലിൽ മുത്തഖീൻ, ഇത് സന്മാർഗമാണ്, സതുപദേശമാണ് സത്യ വിശ്വാസികളായ, മുത്തഖികളായ, സൂക്ഷ്മത പാലിക്കുന്നവരായ ആളുകൾ. മാതൃ മൗഇദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹുദൻ മഅന ദലാലത്തൻ യസ്തദില്ലു ബിഹൽ മുത്തഖി, മുത്തഖിയായ ആളുകൾ അതിൽ നിന്ന് തെളിവ് പിടിക്കുന്നു, അവർക്കത് തെളിവാണ്, സന്മാർഗമാണ്. ഓ മൗഇദത്തൻ ഇംതിസാലൻ, അത് പിന്തുടരാനുള്ള ഒന്നാണ്. ലിഅന്നൽ മൗഇദത്ത ഹിയ തലീനുൽ ഖുലൂബ്, സതുപദേശം എന്നുള്ളത് ഹൃദയങ്ങളെ ലോലമാക്കുന്നതാണ്. അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിലുണ്ട്, പ്രതീക്ഷയർപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അതെ, ഹുദവെന്നത് ദലാലത്തും തെളിവാണ്, മൗഇദത്ത് എന്നുള്ളത് അവർക്ക് ഉദാഹരണമാണ്, അവർക്ക് പിന്തുടരുവാനുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിനെ മൂന്ന് വിശേഷണങ്ങളാക്കി ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഫവസഫല്ലാഹുൽ ഖുർആന ബി സലാസത്തി ഔസാഫ്, മൂന്ന് വിശേഷണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്ന്, വസ്ഫുൻ ആമുൻ, ജനറലായി പൊതുവായിട്ടുള്ള ഒരു വിശദീകരണം, അതല്ലെങ്കിൽ വിശേഷണം. ഓ വസ്ഫാനി ഖാസാനി, രണ്ട് വിശേഷണങ്ങൾ വളരെ പ്രത്യേകമായിക്കൊണ്ടുള്ളതും. ഒന്ന്, അൽ വസ്ഫുൽ ആം, പൊതുവായി വിശേഷിപ്പിച്ചത് ഹുവ ബയാനുൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് പ്രത്യേകം വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. ഖാസാനി പ്രത്യേകമായിക്കൊണ്ട് വിശേഷിപ്പിച്ചത് ഹുദയാണ്, മൗഇദത്താണ്, സന്മാർഗമാണ്, സദുപദേശമാണ്. ഫഇന്നഹു ലാ യഹ്തദീ ബിഹി ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്കല്ലാതെ അത് സന്മാർഗം നൽകുകയില്ല. വലാ യത്തഅിദു ബിഹി ഇല്ലൽ മുത്തഖൂൻ, മുത്തഖികളല്ലാതെ അതിൽ നിന്ന് സദുപദേശം ഉൾക്കൊള്ളുകയുമില്ല. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദും ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു മാലിന്യം വർദ്ധിക്കുകയല്ലാതെ നജാസത്തുൻ ഇലാ നജാസാത്തിഹിം ഇലാ നജാസത്തിഹിം, അവരുടെ മാലിന്യം, അവരുടെ നജസ് അത് വർദ്ധിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല. ഒമാത്തുവഹും കാഫിറൂൻ, അവർ കാഫിറുകളായിക്കൊണ്ടാണ് മരിക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് ഹുദയും മൗഇദത്തും അത് വിശ്വാസികൾക്കാണ്, അതുകൊണ്ട് പ്രയോജനം ലഭിക്കുക. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല സന്മാർഗമായിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ഈ ഒരു ഗ്രന്ഥം അതിൽ സംശയമില്ല, മുത്തഖീങ്ങൾക്ക് സന്മാർഗം നൽകുന്നതാണ് ഈ ഗ്രന്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹവ്വാ ബീബിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഉണർത്തുന്നുണ്ട്. ഖുൽ നഹ്ബിതു മിൻഹ ജമീഅ ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പുറത്തു പോകുക, പിശാചിനെയും അവിടെ നിന്ന് പുറത്താക്കി ഇബ്ലീസിനെ, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള ഹുദ സന്മാർഗം വന്നെത്തിയാൽ ആര് എൻ്റെ ഹുദയെ പിന്തുടരുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. ഇതേ ആശയം സൂറത്തു ത്വാഹയിൽ 123 പറയുന്നുണ്ട്. ഖാല ഹബിത്വ മിൻഹ ജമീഅ, നിങ്ങൾ രണ്ടുപേരും പുറത്തുപോവുക. ബഅദുക്കും ലിബഅദിൻ അദു, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ്. ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദ, എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, ഫമനിത്തബഅ ഹുദായ ഫലാ യദുല്ലു വലാ യഷ്ഖ, എൻ്റെ സന്മാർഗത്തെ ആര് പിന്തുടരുന്നുവോ അവർ വഴികേടിലാവുകയില്ല, അവർ ഒരിക്കലും ദൗർഭാഗ്യവാന്മാരാവുകയുമില്ല എന്ന്. ഇങ്ങനെ ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്തൊക്കെ ആ ഹുദയും മൗഇദത്തും നമുക്ക് കാണുവാൻ സാധിക്കും. വഖഫൈന അല ആസാരിഹിം ബിഈസ ബിൻ മറിയം മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിന തൗറാത്ത്, ഈസ ബിൻ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത്. വാതൈനാഹുൽ ഇഞ്ചീൽ, ഇഞ്ചീലിനെ അദ്ദേഹത്തിന് നൽകി. ഫീഹി ഹുദം വനൂർ, അതിൽ പ്രകാശമുണ്ട്, സന്മാർഗമുണ്ട്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിന തൗറ, മുമ്പ് കഴിഞ്ഞുപോയ തൗറാത്തിൽ നിന്നുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇഞ്ചീൽ വന്നത്. വഹുദം വ മൗഇദത്തുല്ലിൽ മുത്തഖീൻ, അതും എന്താണ്, ഹുദയും മൗഇദത്തുല്ലിൽ മുത്തഖീനാണ്, സന്മാർഗമാണ്, അതുപോലെ തന്നെ മുത്തഖികളായ ആളുകൾക്ക് സദുപദേശമാണ്. ഇവിടെ വിശുദ്ധ ഖുർആനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ തന്നെയും അവിടുത്തെ സമുദായങ്ങളിലേക്ക് ജനതകളിലേക്ക് അയക്കപ്പെട്ടത് സന്മാർഗമായിക്കൊണ്ട് പ്രകാശമായിക്കൊണ്ട് സദുപദേശം ഈമാനുള്ള സത്യവിശ്വാസികളായ മുത്തഖികളായ ആളുകൾക്ക് വലിയ വഴികാട്ടിയാണിത്. ചരിത്രങ്ങളൊക്കെ തന്നെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതാണ്. വലഖദ് വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇദ വദിക്റാ ലിൽ മുഅ്മിനീൻ. സൂറത്ത് ഹൂദിൻ്റെ 120 ആയത്തിൽ കാണാം. വക്കുല്ല നഖുസ്സു അലൈക, എല്ലാ ചരിത്രവും നാം നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മിൻ അംബാഇ റുസുൽ, ദൂതന്മാരിൽ നിന്നുള്ള വാർത്തകൾ നിന്ന്. മാ നുസബ്ബിതു ബിഹി ഫുആദക, നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് വന്നത് അത് ഹക്കാണ്. വ മൗഇദത്തുൽ വദിക്റാ ലിൽ മുഅ്മിനീൻ, സതുപദേശമാണ്, സത്യവിശ്വാസികളായ ആളുകൾക്കതിൽ ഒരുപാട് ഗുണപാഠമുണ്ട്, അവർക്ക് ചിന്തിക്കാനും ഓർക്കുവാനുമെല്ലാമുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലേറെ ആയത്തുകൾ ഇപ്രകാരം ഖുർആനിനെ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതായ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചെല്ലാം അങ്ങനെ ഹുദയും മൗഇദത്തുല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് തന്നെ പലയിടത്തും വലഖദ് അൻസൽന ഇലൈക്കും ആയാത്തിൻ ബയ്യിനാത്ത് വമസലൻ മിനല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും വമൗഇദത്തുല്ലിൽ മുത്തഖീൻ. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്തു ആല ഇംറാനിലെ 137-138 ആയത്തുകളോടൊക്കെ സമാനമായ ആശയങ്ങൾ വരുന്നതായ വിഷയങ്ങളാണ് പലയിടങ്ങളിലും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വലഖദ് അൻസൽന ഇലൈക്കും, നിശ്ചയമായും നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നു ആയാത്തി മുബയ്യനാത്ത്, വ്യക്തമായ ആയത്തുകൾ. വമസലം മിനല്ലദീന ഖലൂ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ ഉദാഹരണവും. വമൗഇദത്തുൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുള്ള സതുപദേശവും ഈ വിശുദ്ധ ഖുർആൻ അതാണ്. ചരിത്രങ്ങൾ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്, പല കഥകളും അറിയിച്ചു തന്നിട്ടുണ്ട്. അതിലെല്ലാം വിശ്വാസികൾക്ക്, മുത്തഖികൾക്ക് ഒരുപാട് സതുപദേശമുണ്ട്, സന്മാർഗമുണ്ട്. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടതായ വിശുദ്ധ ഖുർആൻ അത് ജനങ്ങൾക്ക് സന്മാർഗമാണ്, സത്യവും അസത്യവും വേർതിരിപ്പിക്കുന്ന ഫുർഖാൻ അത് ഹുദയാണ്, വ്യക്തമാക്കി തരുന്നതാണ്. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്തുകും മൗഇദതുമ് മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫീ സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിൻ്റെ വിശേഷണങ്ങളായി എടുത്തു പറഞ്ഞത്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സതുപദേശമാണ്, അതേപോലെ തന്നെ ഹൃദയങ്ങൾക്കുള്ള ഒരു ശമനമാണത്. ഈമാനുള്ള ആളുകൾക്ക് റഹ്മത്താണ് വിശുദ്ധ ഖുർആൻ, ഹുദയാണ്, സന്മാർഗമാണ്. ഏറെ വിശേഷണങ്ങൾ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച്. ഈ ആശയങ്ങൾ ഹുദയെന്നും റഹ്മത്തെന്നും അതുപോലെ തന്നെ മൗഇദത്തുമെന്നും എല്ലാം വിശദീകരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊള്ളുക. വിശുദ്ധ ഖുർആനിനെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. അത് നാം പിന്തുടരുക, അത് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ഖുർആൻ ജനങ്ങൾക്കുള്ള വിശദീകരണം, സൂറത്തു ആലു ഇംറാനിലെ 138-ാം വചനം, ഭാഗം 1. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന وبك نحيا وبك نموت وإليك المصير അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക وَأُشْهِدُ حَمَلَةَ عَرْشِكَ وَمَلَائِكَتَكَ وَجَمِيعَ خَلْقِكَ أَنَّكَ أَنْتَ اللَّهُ لَا إِلَهَ إِلَّا أَنْتَ وَحْدَكَ لَا شَرِيكَ لَكَ وَأَنَّ مُحَمَّدًا عَبْدُكَ وَرَسُولُكَ اللَّهُوَ ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
0: പീസ് റേഡിയോ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഈവനിങ് ലൈവ് ഹോസ്റ്റ് ചെയ്യുന്നു ഞാൻ വി ടി അബ്ദുൽ സലാം. എൻ്റെ കൂടെ കൂട്ടുകാരികളായിട്ട് ഉള്ള ആളുകളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണം. പേരൊന്ന് പറയാം. സുബൈദ, ആയിഷ, ഹംദ,
1: മെഹറീൻ.
0: പിന്നെ ഇന്നത്തെ ഈവനിങ് ലൈവിൻ്റെ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു വോയിസ് മെസ്സേജ് അയക്കാം. വോയിസ് മെസ്സേജ് പ്രോഗ്രാമുകളിൽ പാട്ട്, കഥ, കവിത, അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ലൈവിൻ്റെ കൂടെ ചേർന്ന് നമുക്കിത് മനോഹരമാക്കാം. കൂടെയുള്ള ആളുകളേക്ക് ഒന്ന് പരിചയപ്പെടുകയാണെങ്കിൽ, സീനത്ത് പാലക്കാട്, സൽമാൻ ഒറാടംപാലം, സഫിയ കെ തിരുരങ്ങാടി, റെയ്ഹാന ബാനു തൊട്ടുശ്ശേരിയറ, ഇവരൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ കൂടെ വന്ന് നിൽക്കുന്നത്, കാണുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ ഉടൻ തന്നെ അവർ അവരുടെ സാന്നിധ്യം അറിയിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇൻഷാല്ല. അപ്പോൾ അസ്സലാമു
1: അലൈക്കും.
0: ഇന്ന് നമുക്ക് നാലോ അഞ്ചോ ആളൊക്കെ ഉണ്ട്. ഒരാൾ ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഖദീജ. ഇടയ്ക്ക് വന്നിട്ട് അവരുടെ പാട്ട് ഏറ്റവും നമ്മുടെ കൂടെ ചേരും. അപ്പോൾ ഈവനിങ് ലൈവിനെ മനോഹരമാക്കാൻ ഗ്രീൻ വാലിയിലെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലെ മിടുക്കികളായ പെൺകുട്ടികൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാർദ്യമായ സ്വാഗതം നേരുന്നു. നിങ്ങൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ മഷാല്ല. ജമീല വിപ്പി കാളിക്കാവും നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്, സീനത്ത് പാലക്കാടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ലൈവിനെ നിങ്ങളെങ്ങനെ കാണുന്നു? ഇന്ന് ആദ്യം പുതുതായിട്ട് ലൈവിൽ വന്ന ഒരാളുണ്ടല്ലോ ഈ കൂട്ടത്തിൽ, ആദ്യമായിട്ട് ലൈവിൽ വന്ന അതാരായിരിക്കും? ഇന്ന് വന്ന ആളാരാ? രണ്ടാളാദ്യായിട്ടുണ്ട്. ആ, അപ്പൊ രണ്ടു പേരെ കൊണ്ട് ആദ്യം തുടങ്ങാം നമുക്ക്. ഒന്ന് ഹംദയാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നും, കൊല്ലം. ഹംദന്റെ വീട്ടിൽ ആരെങ്കിലും ലൈവ് കേൾക്കുവോ? എല്ലാരും ലൈവിലുണ്ടോ? എന്നാ ഇവിടെ ആരാ വരുന്ന നോക്കട്ടെ, അവർ കമന്റ് ചെയ്യോ. പറഞ്ഞോണോ നീ ഇന്ന് ലൈവിലുണ്ടെന്ന് പറയണോ? അപ്പൊ ഹംദന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഇൻഷാല്ല. ഹംദ, എങ്ങനെയുണ്ട് ഗ്രീൻ വാലിയിലെ സ്കൂൾ ലൈഫൊക്കെ? ഖൈറായിട്ട് പോകുന്നു. പിന്നെ ഇത്രയും ദൂരത്തു നിന്നൊക്കെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഇവിടുത്തെ ഒരു നാട്, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ കുട്ടികൾ, ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ സമീപനം, ഇതൊക്കെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിരുന്നോ? ഇല്ല. നേരത്തെ പരിചയം ഉണ്ടോ ഇങ്ങനത്തെ ഈ ഭാഗത്തുള്ള ആളുകളെയൊക്കെ, കുട്ടികളെയൊക്കെ നേരത്തെ പരിചയമുണ്ടോ? അങ്ങനെ പരിചയമുണ്ട്, അതുകൊണ്ട് അങ്ങനെ വലിയൊരു പ്രശ്നം തോന്നിയിട്ടില്ല. ഇല്ല. പിന്നെ അതുപോലെ വേറെ ഹംദന്റെ വീട്ടിലാരൊക്കെ ഉള്ളത്? ഹംദ ഒന്ന് പരിചയപ്പെടുത്തു വീട്ടിലുള്ള ആളുകളെ കുറിച്ചൊക്കെ. ഒന്ന്
2: ഉമ്മ, ഉപ്പ, തത്തണ്ട്.
0: ഉമ്മാന്റെ പേര്, ഉപ്പാന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞൂടെ, ഉമ്മ കേൾക്കുന്നുണ്ടാവൂലേ.
2: ഉമ്മാന്റെ പേര് ഫസീല, ഉപ്പാന്റെ പേര് നജ്മുദ്ദീൻ, താത്ത ഫാത്തിമ ഫിദ.
0: ഫാത്തിമ ഫിദ, ഫസീല, നജ്മുദ്ദീൻ, ഫാത്തിമ ഫിദ. ഉമ്മ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ഉമ്മ അറബിക് ടീച്ചറാണ്.
0: ആ, എവിടെ?
2: ആദിനാട് സൗത്ത് മുസ്ലിം എൽപിഎസ് സ്കൂൾ
0: തന്നെ. ഓ, ഉമ്മ എവിടെ പഠിച്ചേ?
2: ഉമ്മ
0: എവിടെ പഠിച്ചിട്ടുണ്ട്? അന്ന് ഞാനില്ലായിരുന്നു അല്ലേ. പിന്നെ ഉപ്പ എന്ത് ചെയ്യുന്നു?
2: ഉപ്പ ഫാർമസി അസിസ്റ്റന്റ്.
0: അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെ? നാട്ടിൽ തന്നെയാണോ? ഓക്കേ. പിന്നെ പിന്നെ വേറെ ആരാ? ജ്യേഷ്ഠത്തിയോ?
2: താത്ത
0: എന്ത് ചെയ്യുന്നു?
2: ജാമിയയിലാണ്.
0: ഏത് ജാമി? ജാമിയ അൽ ഹിന്ദ്. എത്ര വർഷം?
2: നാലാം വർഷം.
0: നാലാം വർഷം. ആഹാ, അത് ശരി. പിന്നെ പിന്നെ ആരുമില്ല, താത്ത മാത്രമേ ഉള്ളൂ, പിന്നെ നീ മാത്രമേ ഉള്ളൂ. ആകെ രണ്ടാളേ ഉള്ളൂ. രണ്ടാള് രണ്ട് വഴിക്കാണ് അല്ലേ? പിന്നെ വീട്ടിൽ ഉമ്മയും ഇപ്പിയാണുള്ളത്. അപ്പോൾ വീട്ടിൽ ഇവിടുന്ന് അവധിക്ക് പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവാം? അവിടെ എല്ലാവരും ഒരുമിച്ച് കിട്ടുമോ? ഇല്ല. നിനക്ക് അവധി ഉണ്ടാവുമ്പോൾ ഒക്കെ അവധി ഉണ്ടാവുമോ താത്താക്ക്? ഇല്ല. പല സമയത്താല്ലേ? അപ്പൊ ഒരുമിച്ച് കൂടിയിട്ട് എത്ര കാലായി? വെക്കേഷൻ സമയത്ത്? ഈ കഴിഞ്ഞ അവധിക്ക് പോയപ്പോഴൊന്നും ഒരുമിച്ചിട്ടില്ല. ശരി, അപ്പൊ ഇന്ന് നമ്മൾ എന്ത് പ്രോഗ്രാം ആയിരിക്കും ഹംദ ഇവിടെ അവതരിപ്പിക്കാം?
2: മലയാളം
0: സ്പീച്ച് ആണ് അല്ലേ? ശരി. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, സമീം അബ്ദുള്ള, അതാരെങ്കിലും ആണോ? പരിചയത്തിലുള്ള ആരെങ്കിലും ആണ്. അതുപോലെ ജമീല വി പി കാളിക്കാവ്, പിന്നെ ഓക്കെ, ബാക്കിയുള്ള ആൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞാണ്. സൗണ്ട് കുറച്ചുകൂടി കൂടി വരട്ടെ എന്നുള്ള അഭിപ്രായം പറയുന്നുണ്ട് ഉമേറ തൃശൂർ വെള്ളാർക്കാട്. അപ്പോൾ നിങ്ങളൊന്ന് ഉറക്കെ ഉച്ചത്തിൽ പറയട്ടെ എന്നാ. ശരി, ഇനി അടുത്ത ആളിലേക്ക്. ആയിഷ, ആയിഷൻ്റെ വീട് എവിടെയാ?
3: കോഴിക്കോട്.
0: കോഴിക്കോട്. കോഴിക്കോട് എവിടെയാ?
3: പറമ്പിൽ ബസാർ.
0: പറമ്പിൽ ബസാർ. ആയിഷ, റേഡിയോ പ്രോഗ്രാമിനെ കുറിച്ച് ഇവിടെ വന്നാരെ കേട്ടതാണോ, ലൈവിനെ കുറിച്ച് മുന്നേ കേട്ടിട്ടുണ്ടോ? ഇതെന്താന്നൊന്നും അങ്ങനെ മനസ്സിലായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ വന്നാരെങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എപ്പോഴേ തോന്നി? കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ റേഡി കിട്ടി, അപ്പൊ ഒന്ന് പങ്കെടുക്കണം തോന്നി. അതിന് വേണ്ടിട്ട് ഒരു പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പരിപാടി അവതരിപ്പിക്കുന്നത്? മെയിൻ ആയിട്ട്
3: മലയാളം സ്പീച്ച്.
0: മലയാളം സ്പീച്ച് ആണുള്ളത്. മാഷാല്ലാ. ശരി, വീട്ടിലാരൊക്കെ ഉള്ളത്?
3: ഉമ്മ ഉപ്പ അനിയൻ.
0: ഉമ്മ ഉപ്പ അല്ലേ? ഉമ്മ ഉപ്പ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഉപ്പ എന്താ ജോലി ചെയ്യുന്നത്?
3: ഉപ്പ അസിസ്റ്റന്റ് പ്രൊഫസർ എൻഐടി കാൽക്കറ്റിൽ.
0: എൻഐടിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്? മാഷാല്ലാ. പിന്നെ?
3: പിന്നെ ഉമ്മ ഡോക്ടറാണ്, പക്ഷെ വർക്ക് ചെയ്യില്ല.
0: ഉമ്മ എന്തിന്റെ ഡോക്ടർ?
3: ഹോമിയോപ്പതി.
0: ഹോമിയോപ്പതി ഡോക്ടർ ആണ്. വർക്ക് ചെയ്യുന്നില്ല, വീട്ടിൽ വർക്ക് ചെയ്യണം. ശരി, അപ്പൊ ഞാനൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അസുഖം ഉണ്ടാവുമ്പോ ഉമ്മയാണോ മരുന്ന് തരല്? വേറെ ഡോക്ടർ ഒന്നും കാണാൻ പോയിട്ടില്ല? ഇല്ല, പോവാറില്ല. നല്ല ലാഭല്ലേ, ഉമ്മ ഡോക്ടറാണെങ്കിൽ ഡോക്ടർ ഫീസ് കൊടുക്കണ്ടല്ലോ അല്ലേ? ഹംദാ മുസിൻ അല്ല, സോറി മെഹറിൻ, റെഡിയല്ലേ? ശരി, അപ്പൊ ഇനി അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. സുബൈദ, വേഗം പറഞ്ഞു. സുബൈദ ഒരുപാട് പറഞ്ഞതാണ്, അപ്പൊ നീ ഒന്ന് പറഞ്ഞിട്ടാ തന്നെ ബാക്കി വേറെ അറിയും.
4: എന്റെ പേര് സുബൈദ, ഞാൻ ഡൽഹിയിലാണ് വരുന്നത്. എന്റെ വീട്ടില് ഉപ്പ ഉമ്മ കാക്ക. ഉമ്മ ഫോട്ടോഗ്രാഫറാണ്, പിന്നെ ഉപ്പ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാക്ക ടെൻത്തിൽ പഠിക്കണം.
0: ടെൻത്തിൽ പഠിക്കുന്നു. ശരി, ഇനി മെഹറിൻ.
5: എന്റെ പേര് മെഹറിൻ, ഞാൻ കണ്ണൂരിന്നാണ്. പിന്നെ എൻ്റെ ഉപ്പ ഒരു കമ്പനി മാനേജറാണ്. പിന്നെ വീട്ടിലെ ഉപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, അനിയനുണ്ട്.
0: യെസ്. ആയിഷ കരുമ്പിൽ, സാജിദ കാലിക്കറ്റ്, ഇബ്രാഹിം അൽനൂർ ടെക്സുള്ള ആൾ, മൻഹ നസീർ ഈസ്റ്റ് കോഡൂർ, ഇവരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ സൗണ്ട് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നല്ല സൗണ്ടിൽ പറയുന്നില്ലേ. ഓക്കെ, ഇൻഷാല്ലാ. നമ്മളെ ഒരു നല്ലൊരു പാട്ട് കൊണ്ടങ്ങ് തുടങ്ങിയാലോ അല്ലേ? ആരതില് ആര് പാട്ട് പാടാൻ റെഡി ലോലുണ്ടോ? മെഹറിനാണ് ശരിക്കും പാട്ട് പാടേണ്ടത്. രണ്ടുപേരെയെങ്കിലും പാടണം നല്ലൊരു പൊളി പാട്ട്. പോമാണ്. ഓക്കെ.
5: സുന്നത്തിന്റെ അക്കീദിനെ കുറിച്ചിട്ടുള്ള

മാഷാല്ലാ, അപ്പോൾ അടിപൊളി, നല്ലൊരു അറബിക് സോങ് അല്ലേ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് ആരാണ്? ജനനം മുതൽ മരണം വരെ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളുമായി, മനുഷ്യനുമായി ബന്ധം, എല്ലാ ജീവനുള്ളതുമായി ബന്ധപ്പെട്ടാണ്. ജനനം മുതൽ മരണം വരെ നമ്മളെ ശരീരത്തിലൂടെ അങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. ശരീരത്തിലൂടെ പറയണ്ട, നമ്മളെ ശരീരത്തിൽ. അത് വേറെ തരാ പറയാ. പക്ഷെ ഷെയ്ത്താനെ നമ്മള് ഇങ്ങോട്ട് കയറിയിട്ട് ഇറങ്ങിപ്പോയത് ഇങ്ങോട്ട് വിളിക്കണ്ട പിന്നെ അല്ലേ. ബ്ലഡ് ബ്ലഡ് കയറി ഇറങ്ങുന്നുണ്ട് അല്ലേ അല്ലേ. പക്ഷെ ബ്ലഡ് അതിനെക്കാട്ടിലും വേറെ ഒന്നും കൂടി അല്ല, ഡയറക്റ്റ് ചോദ്യം തന്നെയാണ്. റൂഹ് കയറി ഇറങ്ങിയാ പിന്നെ അങ്ങോട്ട് കയറൂലല്ലോ. റൂഹ് കയറി ഇറങ്ങിപ്പോയ ആൾക്കാരൊക്കെ ഖബറിൽ കിടക്കുന്നുണ്ട്. ആരാന്നോ ശ്വാസം? എങ്ങനെയുണ്ട് ഉത്തരം? അപ്പൊ ഈ ചോദ്യം ചോദിച്ചത് അമീറിറ്റി എടുത്തനായിട്ട് കരയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം ഇവിടെ നമ്മള് നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് എന്നേക്കും ഇവിടെ കുറേ ആൾക്കാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആരാന്നോ അത് സ്റ്റാർട്ട്, അത് അതിന്റെ മുന്നേ വന്ന ഉത്തരം പറഞ്ഞ ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കട്ടെ. ജമീല വി പി കാളിക്ക് അവർ ശ്വാസം എന്ന് പറഞ്ഞു, അവര് ആദ്യ ഉത്തരം പറഞ്ഞ അവരായിരിക്കും. പിന്നെ റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ രക്തം, നിങ്ങൾ പറഞ്ഞ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, രക്തമാണോന്ന് ചോദിച്ചു. ഷംനാദ് ഖാനും ഓക്സിജൻ എന്നത് പറഞ്ഞു. ആയിഷ അങ്ങാടിപ്പുറം ശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഇനി കുസൃതി ചോദ്യങ്ങൾ നിങ്ങൾക്കും ചോദിക്കാട്ടോ. നമ്മളോട് ചോദിച്ചതുപോലെ നിങ്ങൾക്ക് കുസൃതി ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അതുപോലെ ഇപ്പൊ പാട്ടിനെ കുറിച്ച് നേരത്തെ ചില കമന്റ് വന്നു, നല്ല തജ്വീദോട് കൂടി നല്ലൊരു അറബി പാട്ട് പാടിയിട്ടുണ്ട്. മാഷാല്ലാ, തജ്വീദോട് കൂടിയുള്ള അറബി പാട്ടാണ്. സ്റ്റാർട്ടിങ് മോള് സൂപ്പറാക്കിയിട്ടുണ്ട്, ജമീല ബി പി കാളിക്കാവ് നന്നായി പാട്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ, ഒന്ന് ആ ഒരു പാട്ടേ ഉണ്ടാവുള്ളൂ അല്ലല്ലോ. വേറെയും പൊളി പാട്ടുകളല്ലേ. ഇവര് 6 മണി വരെ ഇരുന്ന മുതലാവല്ലേ, മുതലാവണം. മാഷാല്ലാ, എന്നാ പിന്നെ നമുക്ക് ഇനി ഒരു സീരിയസ് ടോക്കിലേക്ക് നമുക്ക് പോവാം അല്ലേ. പക്ഷെ അപ്പോൾ സാരോപദേശത്തിന് ശേഷം ആക്കാം, സാരോപദേശം കേട്ടുവരാം.

ഇടയിൽ മറ്റുള്ളവരെ വഞ്ചിച്ചും കവർച്ച നടത്തിയും വലിയ വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെ ഏർപ്പെടുത്തി സമൂഹത്തിൽ നല്ല പേരും പെരുമയും നേടിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ, അവർ വിചാരിക്കുന്നത് നല്ല ഈ നിലക്കൊക്കെ മുന്നോട്ട് പോയാൽ കാശുണ്ടാവുന്നുണ്ട്, സൗകര്യങ്ങളുമുണ്ട്, ആളുകൾക്കിടയിൽ നല്ല സ്ഥാനമാനങ്ങളുമുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ലികുല്ലി ഗാദിരിൻ ലിവാ ഉൻ യൗമൽ ഖിയാമ യുഖാലു ഹാദിഹി ഖുദ്റത്തു ഫുലാനിൻ. എല്ലാ വഞ്ചകന്മാർക്കും പരലോകത്ത് ഒരു കൊടിയുണ്ടാവും അത്രേ, അവരുടെ പിന്നിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു കൊടി. ആ കൊടിയിലുണ്ടാകും ഇത് നീ ഇന്നയാളെ വഞ്ചിച്ചതിൻ്റെ അടയാളമാണ് എന്ന്. അപ്പോൾ എത്ര നല്ല മുഖം ചമഞ്ഞിട്ടും കാര്യമില്ല, ഒരാൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നവനാണെങ്കിൽ വഞ്ചകൻ എന്ന കൊടി പരലോകത്ത് നാട്ടപ്പെടും. അപ്പോൾ എത്ര അപമാനിതനാകും അയാൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് മാത്രമല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നു, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, മൂന്ന് ആളുകളുമായിട്ട് പരലോകത്ത് ഞാൻ അവരെ തർക്കിച്ച് തോൽപ്പിക്കുമെന്ന് അള്ളാഹു പറയാണ്. റജുലുൻ അഅതാബി സുമ്മ ഖദറ, ആളുകൾക്ക് ആളുകളെ വഞ്ചിച്ച ആളുകളുമായിട്ട്, വഞ്ചന കാണിക്കുന്ന ആളുകളുമായിട്ട് എന്തു ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് അവരെ തർക്കിച്ച് തോൽപ്പിക്കുമെന്നാണ്. ഇവിടെ അവർക്ക് ന്യായങ്ങളൊക്കെ ഉണ്ടാവും, മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടും പറ്റിച്ചിട്ടും കാശുണ്ടാക്കാനും സൗകര്യങ്ങളുണ്ടാക്കാനുമൊക്കെ. പക്ഷേ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ തർക്കിച്ച് തോൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കപട വിശ്വാസികളുടെ ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ വഞ്ചന എന്നുള്ളത്. ഒരു വിശ്വാസി ഒരാളെയും വഞ്ചിക്കുകയില്ല. ഇന്നത് ചെയ്താൽ ഇന്നത് തരാം എന്ന് പറഞ്ഞാൽ അത് കൊടുത്തിരിക്കും. ഇന്ന സ്ഥലത്ത് ആരോ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് എണീപ്പിച്ചിട്ട് അവിടെ പോയി ഇരിക്കുന്ന സ്വഭാവമുണ്ട് ചില ആൾക്കാർക്ക് അല്ലേ. അതുപോലെ തന്നെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പലതും പറഞ്ഞിട്ട് പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. കാര്യങ്ങൾ നേടിയെടുക്കാൻ നീ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആദ്യം നിങ്ങൾ ഇത്ര തന്നാൽ മതി, പിന്നീട് നിങ്ങളൊന്നും തരണ്ട എന്നൊക്കെ പറയും. പിന്നീട് വീണ്ടും വീണ്ടും അവരെ ബുദ്ധിമുട്ടിച്ച് അവരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇത് വിശ്വാസി ഒരിക്കലും ചെയ്യില്ല. പിന്നെ ആരാണത് ചെയ്യുക? വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില കപട വിശ്വാസികൾ അവരാണ്. പുറമെ നോക്കുമ്പോൾ ഐഫോണാണെന്ന് തോന്നും, പക്ഷെ ഉള്ളിൽ ലോക്കൽ ഏതോ സാധനങ്ങളാണ്. ഇതുപോലെ പുറത്ത് നോക്കുമ്പോൾ മുസ്ലിമാണ്, പക്ഷെ അകത്ത് ഇസ്ലാമിൻ്റെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആൾക്കാർ അവരാണ് കപട വിശ്വാസികൾ. എന്താ അവരെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത്? ഇത് തുമിന ഖാന, വിശ്വസിച്ചാൽ അവർ വഞ്ചന കാണിക്കും, അവർ വിശ്വസിച്ചാൽ അവരെന്ത് ചെയ്യും? ചതിക്കും. ഇത് ആഹദ ഖദറ, അവരുമായിട്ട് വല്ല കരാറിലും ഏർപ്പെട്ടാൽ അവർ വഞ്ചന കാണിക്കും എന്നാണ്. അപ്പോൾ ഒരു വിശ്വാസി ഒരിക്കലും വഞ്ചന കാണിക്കുന്നവനല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ കുറേ ധാന്യവും ഇതൊക്കെ ഇങ്ങനെ കൂമ്പാരമാക്കിയിട്ടിട്ടുണ്ട്. റസൂൽ അതിൻ്റെ അകത്തേക്ക് കൈകളിട്ടിട്ട് അടിയിൽ നിന്ന് നനഞ്ഞത് വാരിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, നബിയെ, മഴ നനഞ്ഞതാണ്. മഴ നനഞ്ഞ ധാന്യത്തിൻ്റെ മുകളിലേക്ക് നനയാത്തത് അദ്ദേഹം കൊണ്ടുവന്നിട്ട് ആ നനഞ്ഞത് മൂടിക്കളയാൻ വേണ്ടിയിട്ട് മുകളിൽ നല്ലത് പാകി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആളുകൾ വന്ന് വാങ്ങുമ്പോൾ രണ്ടും കൂടെ മിക്സ്ഡ് ആക്കിയിട്ട് അടിയിൽ നിന്ന് വാരി കൊടുത്തു വിടാനുള്ള പദ്ധതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്കത് മുകളിലേക്ക് ഇട്ടാൽ എന്താണ് പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം വിവരണമായത് കണ്ടിട്ട്, വഞ്ചിച്ച് കാശുണ്ടാക്കുന്നവർ ദുനിയാവിൽ നിന്ന് പാപ്പരായിട്ട് പോകും, പരലോകത്തവർ അപമാനിതരാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വഞ്ചനയുണ്ടാകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. നോക്കൂ, നമ്മൾ വീട്ടിലൊരു കാറ് വാങ്ങി, ആ കാറ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നോക്കുമ്പോൾ അത് വിൽക്കുന്ന ആൾ പറഞ്ഞു അടിപൊളി കാറാണ്, നല്ല പെർഫോമൻസാണ്, ഉപയോഗിച്ച ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, അത്രയും പൊന്നുപോലെ കൊണ്ട് നടന്ന കാറാണ് എന്നൊക്കെ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെക്കൊണ്ട് ലക്ഷങ്ങൾ കൊടുപ്പിച്ചിട്ട് അത് വാങ്ങിച്ച് പുതിയ കാറ് വാങ്ങിച്ചതല്ലേ, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും നമുക്ക് പുതിയതാണല്ലോ. അപ്പോൾ ഊട്ടിയിലേക്കൊന്ന് പോകാം, അല്ലെങ്കിൽ തൊട്ടടുത്ത ടൂറിസ്റ്റ് പ്ലേസിലേക്കൊന്ന് പോയി കുടുംബത്തോടൊപ്പം തിരിച്ചു വരാമെന്ന് വിചാരിച്ച് വണ്ടിയെടുത്ത് കുറച്ച് ഓടിയപ്പോഴേക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. എന്തായിരിക്കും അത് നേരത്തെ ആ വാഹനത്തെക്കുറിച്ച് മദഹ് പറഞ്ഞ ആളെക്കുറിച്ച് നമുക്ക് അഭിപ്രായം? അപ്പോൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ നിന്നിനായി പോകും മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ആൾ.
അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,

0: മൻഗൊശന ഫലൈസമിന്ന, വഞ്ചന കാണിക്കുന്നവൻ ഒരിക്കലും നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി ഒരിക്കലും വഞ്ചിക്കൂല. നമ്മളെക്കുറിച്ച് ആളുകൾക്കുണ്ടാകുന്ന അഭിപ്രായം എന്താണ്? ഓന് ഒരിക്കലും വഞ്ചന കാണിക്കൂല. വാക്ക് പറഞ്ഞ വാക്കായിരിക്കും, കരാറിലേർപ്പെട്ട ആ കരാർ കൃത്യമായിട്ട് പാലിക്കും. വിശ്വസിച്ചാൽ ഒരിക്കലും ചതിക്കുകയോ വഞ്ചിക്കുകയോ അതിൽ നിന്ന് പിന്നോട്ട് പോകുകയോ ചെയ്യാത്ത മാന്യനാണവൻ എന്ന് പറയണം. ഇപ്പം ഇൻഷാല്ല എന്ന വാക്കിൻ്റെ മീനിങ് ആരാണ് ബാഡാക്കിയത്? മുസ്ലിങ്ങളാണ്. അവർ പലതും ഇൻഷാല്ല പറഞ്ഞിട്ട് പോവും, അവർ ചെയ്യൂല. എന്നിട്ട് ആളുകൾ പറയും ഇൻഷാല്ല പറയണ്ട, ഇൻഷാല്ല പറഞ്ഞത് നടക്കൂല എന്നുള്ളിടത്താണ് ആളുകളുടെ ഒരു പൊതു റീഡിംഗ് ഉള്ളത്. ആരാണ് അവസ്ഥയിലേക്ക് എത്തിച്ചത്? മുസ്ലിം നാമധാരികളാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നല്ല നല്ല ഗുണങ്ങളെപ്പോലും ഇന്ന് ആളുകൾ മരീമസമാക്കിയ കാലത്ത് ജീവിക്കുമ്പോൾ നമുക്കെങ്കിലും അതിനെയൊക്കെ തിരിച്ചു പിടിച്ച് ഇസ്ലാമിൻ്റെ സൽഗുണങ്ങൾ പ്രകടമാക്കി കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കൊക്കെയും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആരെയും വഞ്ചിക്കാനോ ആരെയും കൊച്ചാക്കാനോ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പോകാതെ ഏറ്റവും നല്ലവരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മളിന്ന് നല്ലൊരു സംസാരം, ഒരു സാരോപദേശം മുനവർ സാറിൻ്റെ സംസാരം നമ്മൾ കേട്ടു കഴിഞ്ഞു, മാഷാഅല്ലാ. അപ്പോൾ ഇന്നത്തെ ലൈവിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവർ വളരെ എനർജറ്റിക് ആയിട്ട് ഓരോ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ആ സമയത്ത് അതിനേക്കാൾ എനർജറ്റിക് ആയിട്ട് നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകളും കൂടെയുണ്ട്. അവരുടെ കമൻറ്റുകളാണ് വായിക്കുന്നത്. അബ്ദുൽ ഹമീദ് സി കഴിയൂർ പറഞ്ഞു, മാഷാഅല്ലാ, നേരത്തെ പാടിയ മോളുടെ പാട്ട് മെഹറിൻ്റെ സ്വരം സൂപ്പറാണ്, നല്ല പാട്ടായിരുന്നു. കുട്ടികൾക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ എങ്ങനെയാണെങ്കിൽ സമയം തികയില്ലല്ലോ. എല്ലാവരും വളരെ ഉഷാറായതുകൊണ്ടേ അപ്പം സമയം മാതിരി പേര് നീട്ടേണ്ടി വരുമെന്ന്. അതീ അല്ല, സുബൈദൊക്കെ ഫുൾ വൈബിലാണുള്ളത് എന്നാണ് പറഞ്ഞത്. താമസിക്കാൻ പറ്റാത്ത വീട് ഏതാണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സെഫിയക്കെ തിരങ്ങാടി. ആ ചീവിയുടെ ഉത്തരം, അപ്പം നിനക്കുള്ള ഉത്തര സമ്മാനം സെഫിയക്കെ തിരങ്ങാടി അച്ചുരും അവരടുത്തുനിന്ന് വാങ്ങിയാൽ മതി കേട്ടോ. അമിതാ താഹിറ ടി കെ കാസർഗോഡ് അവരും നമ്മളെ കൂടെയുണ്ട്. പിന്നെ ഇതാ അങ്ങനെ അസ്സലാമു അലൈക്കും, നല്ലൊരു ഉപദേശമാണ് ഇന്ന് കിട്ടിയത്. ആരെയും നമ്മൾ വഞ്ചിക്കാതിരിക്കുക, നന്മയിൽ മുന്നോട്ട് പോകുക. സെഫിയക്കെ തിരങ്ങാടി ഉപദേശം നല്ലൊരു മെസ്സേജ് ആയിരുന്നു എന്ന് ജമീല ബി പി കാളിക്കാവ് പറഞ്ഞു. പിന്നെ പക്ഷേ ജമീല ബി പി കാളിക്കാവ് വേറെയും നസറുല്ലാ സുലൈമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ചു, സന്തോഷം അറിഞ്ഞതിൽ. ശരി, പിന്നെ ഇനി നമ്മൾ പറയണതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നാലാളുകൾ ഇവിടെ ഉണ്ട്, നാലാളുകൾ നാല് ദേശത്ത് നിന്ന് ഈ വർഷം മുമ്പ് നിങ്ങൾ ഒട്ടും പരിചയത്തിലില്ലാത്ത ഒരാളുകൾ ഇവിടെ വന്ന് നിങ്ങളിനി എന്നേക്കും പരിചിതമായ നിങ്ങളെ എല്ലാവരുടെയും ബ്രെയിനിലും ആ ഫേസ് എന്തെയ്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ തൊട്ട് ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് വരെ അത് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ലൈഫിൽ ഓരോരുത്തരും നമ്മളിങ്ങനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ പഠന കാലയളവിൽ കലാലയത്തിൽ ഉണ്ടാകുന്ന സൗഹൃദം എന്ന് പറഞ്ഞാൽ, സൗഹൃദത്തെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താ? വാട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ഫ്രണ്ട്ഷിപ്പ്, ഗുഡ് ഫ്രണ്ട്ഷിപ്പ്? ഫ്രണ്ട്ഷിപ്പ് ഇസ് നീഡ് ഓർ നോട്ട്? സുബൈദ, യു ക്യാൻ സ്റ്റാർട്ട്.
2: ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ നീഡ്. ലൈക്ക് നമ്മൾ ലൈഫിൽ സാധാ ലൈക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്. ഓരോ ദിവസം പുതിയ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് പേടിയാണ്, ആൾക്കാരോട് സംസാരിക്കാൻ പേടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സംസാരിക്കണം, കണക്ഷൻ ഉണ്ടാക്കണം. ദാറ്റ്സ് മൈ തോട്ട്.
1: യെസ്, യുവർ തോട്ട് ഈസ് ഇറ്റ് ഈസ് ഓക്കെ, വെരി ഗുഡ്. അപ്പം നമ്മൾ സൗഹൃദം ആഗ്രഹമുണ്ട്. സൗഹൃദം വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പം വന്നിട്ട് ഇങ്ങനെ ഓരോ സൗഹൃദം ഇങ്ങനെ വന്ന് ഇങ്ങനെ കിശിയിൽ വീഴൂല. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴേ സൗഹൃദം ഉണ്ടാവുള്ളൂ.
2: യെസ്.
1: അപ്പം കണക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? കണ്ണുക്ക് നോക്കിയിരുന്നാലാവൂല. അപ്പുറത്തും ഇപ്പുറത്തും ബെഞ്ചുമ്പിൽ അഞ്ചുമല്ലോ ഇരുന്നാണ്. പക്ഷേ ഓളായിട്ട് ഇതുവരെ സൗഹൃദമല്ല. എന്തുകൊണ്ട്? അടുത്തിരിക്കായിട്ടാണോ? അല്ല. പിന്നെന്തേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എങ്ങനെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ? രണ്ട് രൂപത്തിൽ സൗഹൃദങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ബാഡ് സൗഹൃദം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മെഹറിൻ, എൻ്റെ ഒരു അഭിപ്രായം? ബാഡ് സൗഹൃദം എങ്ങനെയാവുക? പക്ഷെ ഞാൻ എനിക്ക് അവളെ കിട്ടിയതിന് ശേഷം എൻ്റെ ലൈഫിൽ പറ്റ പൊളിഞ്ഞുപോയി, ഞാൻ ആകെ ബാഡായി. എന്തേ കാരണം? എന്തായിരിക്കും ഒരാൾ ഒരാൾ മോശമാകാനുള്ള കാരണം എന്താണ് ആർക്കും അഭിപ്രായം പറയാം എന്തുകൊണ്ടായിരിക്കും
2: ബാഡ് ഇമ്പാക്ട് ഓഫ് ഫ്രണ്ട്സ്
1: ബാഡ് ഇമ്പാക്ട് ഉണ്ടാക്കും ബാഡ് ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് ബാഡ് തോട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ ആം ഐ കറക്റ്റ് അല്ലേ ബാഡ് തോട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതോടനുബന്ധിച്ചല്ല അപ്പം അത് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ആ ചിന്ത എന്ത് ചെയ്യും വർക്കൗട്ട് ചെയ്യും അല്ലേ അപ്പോൾ ഓള് പിന്നെ അതിൻ്റെ ഇടക്ക് ഡ്രോപ്പായി പോയിണ്ടാവും പക്ഷേ ആരിവിടെ ബാക്കിയുണ്ട് ഓള് തന്ന ചിന്ത ബാക്കിയുണ്ടാവും പിന്നെ അത് ഏറ്റവും ഇടക്കായിരിക്കും പിന്നെ ഇവളത് വേറൊരാൾക്ക് കൊടുക്കും അത് കേട്ടിട്ട് വേറൊരാൾ അപ്പം ഇങ്ങനെ അപ്പോൾ തെറ്റിനും അതേപോലെ നന്മ ഒഴുകുന്നത് പോലെ തന്നെ തിന്മ ഒഴുകും പക്ഷേ അതിനേക്കാൾ സ്പീഡിൽ ഒഴുകും അല്ലേ അപ്പം നമ്മളെ സൗഹൃദങ്ങൾ എപ്പോഴും എന്തായിരിക്കണം നമുക്ക് നല്ല സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കണം അതല്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗഹൃദം കൊണ്ട് നമ്മളെ ലൈഫില്ലാതെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇപ്പം ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഇപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ അമ്മയുടെ അഭിപ്രായം എന്താണ് ഒരു സ്കൂൾ ലൈഫിൽ സൗഹൃദം പഠനത്തിന് എത്ര മാത്രം പ്രയോജനം ലഭിക്കും
3: നമ്മളെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ നടക്കുന്നത് അപ്പോൾ ഓരോ നമ്മളെ ഓരോ കാര്യത്തിൽ അക്കാഡമിക്സിൽ എല്ലാത്തിനും ഓരോ സബ്ജക്റ്റിലും നമ്മുടെ ഒപ്പം ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് നല്ലൊരു
1: ഒരു പക്ഷേ നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ മനസ്സിലാക്കാം
3: ആ മനസ്സിലാവും കാരണം നമുക്ക് അവർ നമ്മുടെ ലാംഗ്വേജ് ഒരു പക്ഷേ ടീച്ചേഴ്സിനെക്കാട്ടിയും നമ്മുടെ ഫ്രണ്ട്സ്
1: വെരി ഗുഡ്
3: അപ്പോൾ ഓര് നല്ല രീതിയിൽ നമ്മളായിട്ട് ഇതാക്കും അതാണ് എനിക്ക് പറയാനുള്ളത് നല്ല
1: അതിലതിൽ അഹമ്മദൊക്കെ എപ്പോഴെങ്കിലും ഒരു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഓർമ്മ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഒരു കാര്യം അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായിട്ടുള്ള തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും
3: ആ ഉണ്ട് കുറേ ഫ്രണ്ട്സ് എനിക്ക് മാത്സിലായിക്കോട്ടെ എല്ലാത്തിനും നല്ലോണം പറഞ്ഞിട്ടുണ്ട് അതിലൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ
1: പറ്റിയിട്ടുണ്ട് വെരി ഗുഡ്
3: അങ്ങനെ
1: അതാണ് എൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒന്ന് ശരി ഒരാള് ഇപ്പോ ഐഷ യുവർ ഫാദർ is a professor your mother is a, also a doctor appo nanaku korchu koodi life enku thonunnathu korchu koodi serious aayirukum nemma appa anganeyana vala padikkanam appo adine korchokke ingane padanam bayangara concern aayi kondu poninde edakile oru sauhrudam ennu parayunnathu nanaku aashwasayittu thonittundo
2: palpolam namakku enna vacha padikkana stress ടോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ അങ്ങനെ തന്നെ പോവും പിന്നെ നമുക്ക് പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ഏജ് ആയതുകൊണ്ട് ചിലപ്പോൾ സമയത്ത് ചില സമയത്ത് നമുക്ക് നമ്മളെ അതേ മെൻറ്റാലിറ്റി ആയിരിക്കും അപ്പോൾ നമ്മളെ പ്രോബ്ലംസ് നമുക്ക് കൂടുതൽ അവരോട് പറയാനൊക്കെ
1: പറ്റും പറയാൻ പറ്റും
2: അപ്പോൾ അത് അതിലൂടെ നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാം
1: സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റും
2: പിന്നെ നമുക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം
1: ചോദിക്കാം അങ്ങനെ അപ്പോൾ നമുക്ക് ഒരു ഫിക്സഡ് ഫ്രണ്ട്സിനെ മാത്രമേ ആക്കാൻ പറ്റുള്ളൂ അതല്ല നമ്മൾ അവിടെ എങ്ങനെയാണ് നിങ്ങളൊരു ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കുക ഞാൻ ഇന്ന ആൾക്കാരോട് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല അങ്ങനെ അതാണോ ശരി അതല്ല ഓൾമോസ്റ്റ് എല്ലാവരോടും ഞാൻ ഫ്രണ്ട്ഷിപ്പാണ് അങ്ങനെ എങ്ങനെ നടക്കുന്നത് എങ്ങനെയാണ് അതിൽ എങ്ങനെയാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുക നിങ്ങളൊരു എല്ലാവർക്കും പറയാം അഭിപ്രായം
2: കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന നമുക്കൊരു ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ
1: ഉണ്ടാവും
2: ഓരോപ്പരും ഇതാക്കണം മറ്റുള്ള ആൾക്കാരോട്
3: നമ്മൾ ഇതാക്കാൻ പാടില്ല എന്നാലും നമുക്ക് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ട്
1: ഉണ്ടാവും നമ്മൾ ഫ്രണ്ട്സ്
3: അങ്ങനെ ഉണ്ടാവും
1: പിന്നെ ഞാൻ ഫ്രണ്ട്സിനോട് മാത്രമേ നമുക്ക് ഫ്രണ്ട്ഷിപ്പിനെ ലിമിറ്റ് ചെയ്യണോ അതോ ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടി ഇതിനെ വൈഡ് എന്താണ് നിങ്ങളെ അഭിപ്രായം
3: എൻ്റെ ഒരു ഇതിൽ ലിമിറ്റേഷൻസ് വേണം എന്നാണ്
1: വേണം
3: എല്ലാം നമുക്ക് ഇതാക്കാൻ പറ്റൂല അത്യാവശ്യം ലിമിറ്റ് ചെയ്തിട്ട് പറയാ ഓരോട് ഇതാക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ എല്ലാത്തിലും നല്ല രീതിയിൽ ഇതാക്കുക
1: ഇപ്പം നമുക്ക് വേറെ ഫ്രണ്ട്സിൽ നിന്ന് ഉപകാരം കിട്ടുന്നത് നേരത്തെ പറഞ്ഞു നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവും That's another question. From our part, anything to do to others? ഉണ്ടാവോ നമ്മളെടുത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ വേറൊരാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാവോ നിങ്ങൾക്ക് അങ്ങനെ ഒരു കുറച്ചുകൂടി പഠനത്തിൽ ബുദ്ധി എനിക്ക് ആ വിഷയം നന്നായി അറിയാം അതുകൊണ്ട് അവളൊന്ന് ഹെൽപ്പ് ചെയ്യാം അതാ കൊള്ളാം അങ്ങനെ ഹെൽപ്പ് ചെയ്ത് പോയിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് കുറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രത്യേകിച്ചൊരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് കുറച്ചുകൂടി വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷേ അതിൽ വലിയൊരു ചലഞ്ചസ് എന്താണ് ഈ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നിട്ട് വലിയ വെല്ലുവിളി ചലഞ്ചസ് എന്താണ് വാട്ട് ആർ യു ഫേസ് ഇൻ ദ ഒരു ഒരു മേജർ ചലഞ്ചസ് എന്തായിരിക്കും വിശ്വാസം ഫെയ്ത്ത് ഇല്ലാതെ പോണതാണോ? ചിലപ്പോ അവരെ ഒരു വിശ്വാസം നഷ്ടപ്പെടും, അങ്ങനെ ഉണ്ടാവോ? ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും അധികം മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ?
2: ട്രസ്റ്റ്.
1: യെസ്. അപ്പൊ ട്രസ്റ്റ് വേറൊരു ഒരു ഒരു സ്വഭാവം കൂടി ബന്ധപ്പെട്ടത്, അതെന്താ? ഇസ്ലാമികമായിട്ട് ബിലീവ് എന്നല്ല, ഒരാ ട്രസ്റ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഒരു ദുർഗുണം അവഗണിച്ചെങ്കിൽ മാത്രമേ ആ ദുർഗുണം ഒരു വേഷപ്പെട്ട സ്വഭാവം ഒഴിവാക്കി മാത്രമേ ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ അത്രയും വിശ്വസിച്ച് പറഞ്ഞ ഒരാളെ ഓളെ കുറിച്ച് കേൾക്കാൻ എന്നെ കുറിച്ച് ഓളത് പറഞ്ഞ ഞാൻ കേട്ടു, അതോടുകൂടി പിന്നെ ഓളോടുള്ള വിശ്വാസത്ത് പോയി അല്ലേ? നമ്മളാണെന്ന് വെച്ചെങ്കിൽ നമ്മളോടുള്ള വിശ്വാസത്ത് പോയി. അപ്പോ ഗൈബത്ത് നമീമത്ത് എന്ന് പറഞ്ഞാല് മനുഷ്യൻ തമ്മിൽ പരസ്പരം ഏറ്റവും വൃത്തികെട്ടൊരു സ്വഭാവം, ഒരാൾ ഒരാളെ വിശ്വാസം ഇല്ലാതെ നമ്മൾ ഒറ്റപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അല്ലേ? നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമുക്ക് ഇങ്ങനെ തിരിച്ചു പോകുമ്പോ സുബൈദ ഇസ്മായിൽ മടിക്കേരി. സുബൈദ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു സുബൈദ, അപ്പുറത്ത് വേറെ സുബൈദ, അവർ സലാം
2: പറഞ്ഞിട്ടുണ്ട്.
1: ജമീല വി കെ പൂനൂർ ബാർക്കല്ല, ഖുർആൻ ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് കയറാൻ വൈകി പോയെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു ചോദ്യമുണ്ട്, എല്ലാവരും ബഹുമാനിക്കുന്ന തല ഏതാണ്? ആ അതിന്റെ ഉത്തരം എന്താന്നോ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. ഫസ്റ്റ് അക്ഷരം ചൂ എന്നാണ്, ലാസ്റ്റ് ല എന്നാണ്. ചുമതല. കറക്റ്റ്. ഈ ഭയങ്കര ഉഷാറാണല്ലേ. അപ്പൊ ഹംദയാണ് ഉത്തരം പറഞ്ഞത്. അപ്പൊ അതിന്റെ അതും ചോദ്യം ചോദിച്ച സെഫിയൊക്കെ തിരങ്കടയാണ്. രണ്ട് സമ്മാനമാണ് സെഫിയൊക്കെ തിരങ്കടയിൽ. ചുമതല. പിന്നെ ഒരേ സമയം പോകാനും വരാനും പറയുന്ന സ്ഥലം, അത് വിധ എല്ലാവർക്കും അറിയാം.
2: ഗോവ.
1: യെസ്. അതിന് സമ്മാനം തരൂല തോന്നുന്നു. ഗൾഫ് അമീർട്ടി അടുത്തനാട്ട് കാര്യമാണ്, കിട്ടാൻ ചാൻസ് കുറവാ. പിന്നെ അടുത്തത് സാരോപദേശത്തെ കുറിച്ചാണ്, അത് നന്നായിട്ടുണ്ടു എന്നുള്ള നേരത്തെ ഒരു മെസ്സേജ് കണ്ടു. രണ്ടുപേരുടെ അഡ്രസ് അയക്കൂ, സമ്മാനം അയച്ചു തരാം. അമ്മ ചിരിക്കുന്നുണ്ട്. അഡ്രസ്സ് ഇത് സത്യം തന്നെയാണോ പടച്ചോനെ? ഇതൊക്കെ സത്യമാണോ സാറ് വായിക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ദുറസാഖ് ഇവിടെ കണ്ടു എന്നുകൊണ്ടോ? കണ്ടോ മെസ്സേജ്? കണ്ടില്ലേ? ഞാൻ വിശ്വാസം കാണിച്ചു കൊടുക്കുകയാണ്.
2: സാക്ഷി
1: അബ്ദുറസാഖ് മാംഗ്ലൂർ, അവർ നമ്മുടെ കൂടെ സലാം പറഞ്ഞു. സൽമ ഫറൂഖ് അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഡേ ഒന്നും അല്ല, ഫ്രണ്ട്സ് ആയിട്ടാണ് അവരിവിടെ വന്ന് ആങ്കറിംഗിൽ വന്നത്, അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ള ഒരു സർക്കിളിനെ കുറിച്ച് പറഞ്ഞു. നല്ല സൗഹൃദം, നല്ല ബന്ധങ്ങൾ, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വർഗത്തിൽ വരെ അതിൻ്റെ ഒരു ഒരു അർഷിൻ്റെ തണൽ ലഭിക്കുന്നത് വരെ നല്ല സൗഹൃദങ്ങളാണ്, അള്ളാഹുവിന് വേണ്ടി ഹുബ്ബ് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പ്രോഗ്രാമിലേക്ക് പോവാണ്. പ്രോഗ്രാം ഒന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഹംദയിലേക്ക് പോവാം. ഹംദ, ഒരു ചെറിയ പ്രോഗ്രാം അവതരിപ്പിക്കാം. എന്തിനെ പറ്റിയാണ്?
4: الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهمان برشو داكلي السلام عليكم ورحمة الله وبركاته إننا نيغلود ممبل سمساري كان بوغن وشيام صحاباكل نمود جيودة تلي مادرگل إننا صحاباكل آران പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ നേരിൽ കാണുകയും ഇസ്ലാമിൽ ഉറച്ചുനിന്ന് ജീവിച്ച് മരണപ്പെടുകയും ചെയ്ത മഹാന്മാരെയാണ് സ്വഹാബാക്കൾ എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ തലമുറയാണ് സ്വഹാബാക്കൾ. അല്ലാഹു ഖുർആനിൽ അവരെ പ്രശംസിക്കുകയും അവരോട് താൻ തൃപ്തിപ്പെട്ടുവെന്ന് പറയുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും ലോകത്തിന് എത്തിച്ചു കൊടുത്തത് സ്വഹാബാക്കളാണ്. ഇസ്ലാം നിലനിൽക്കാൻ അവർ അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും വളരെ വലുതാണ്. സ്വന്തം സമ്പത്തും സമയവും കുടുംബവും ആവശ്യമെങ്കിൽ ജീവൻ പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സമർപ്പിച്ചു. അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും തൃപ്തി നേടുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, സഹാബാക്കളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള നിരവധി പാഠങ്ങളുണ്ട്. ആദ്യമായി അചഞ്ചലമായ വിശ്വാസം. എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും അവർ അള്ളാഹുവിലുള്ള വിശ്വാസം കൈവിട്ടില്ല. രണ്ടാമതായി ത്യാഗമനോഭാവം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ തൻ്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹ നീതിയുടെ പ്രതീകമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹ ഔദാര്യത്തിൻ്റെയും ദാനശീലത്തിൻ്റെയും മാതൃകയായിരുന്നു. അലി ഇബ്നു അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹ ധൈര്യത്തിൻ്റെയും അറിവിൻ്റെയും മാതൃകയായിരുന്നു. മൂന്നാമതായി നല്ല സ്വഭാവം. സ്വഹാബാക്കൾ സത്യസന്ധരും വിനയമുള്ളവരും ക്ഷമയുള്ളവരുമായിരുന്നു. അവർ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അയൽക്കാരെ സഹായിക്കുകയും ദരിദ്രരെയും അനാഥരെയും സംരക്ഷിക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സത്യസന്ധതയും കരുണയും പരസ്പര സ്നേഹവും കുറയുന്ന സാഹചര്യം നാം കാണുന്നു. അത്തരം സമയങ്ങളിൽ സ്വഹാബാക്കളുടെ ജീവിതം നമ്മുടെ വഴികാട്ടുന്ന ഒരു പ്രകാശമാണ്. അവരുടെ വിശ്വാസവും സത്യസന്ധതയും ക്ഷമയും സേവന മനോഭാവവും നമ്മുടെ ജീവിതത്തിലും പകർത്താൻ നമുക്ക് ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, സ്വഹാബാക്കളുടെ ജീവിതം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് മാത്രം പോരാ, അവരുടെ ജീവിതം മാതൃകയാക്കി ജീവിക്കുകയാണ് യഥാർത്ഥ വിജയം. നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, മാതാപിതാക്കളെ അനുസരിക്കുക, സത്യം മാത്രം പറയുക, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, ഇതെല്ലാം സ്വഹാബാക്കളുടെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വഹാബാക്കളുടെ നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിയും വിജയവും ഈ ലോകത്തും പരലോകത്തും നമുക്ക് ലഭിക്കും ഇൻഷാല്ലാ. അള്ളാഹു നമ്മെ സ്വഹാബാക്കളുടെ ജീവിതം പഠിക്കാനും അവരുടെ മഹത്തായ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, ഹംദമുൾ സൂപ്പറായി സഹാബാക്കളുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞു തന്നു. അൽഹംദുലില്ലാ. ജമീല വി കെ പൂനൂർ. അപ്പോൾ ഇനി ആയിഷയിലേക്കാണ് പോകുന്നത്. ആയിഷ, എന്താണ് നമ്മൾ നീ പറയാൻ ആഗ്രഹിച്ച കാര്യം ഒന്ന് കൺക്ലൂഡ്? സബറുമായി ബന്ധപ്പെട്ട്. ഓക്കെ, എന്താണ്?
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്നത് സബർ അഥവാ ക്ഷമ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. എല്ലാ ദിവസവും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആവില്ല. ചില ദിവസങ്ങൾ നമ്മൾ വളരെയധികം പ്രാർത്ഥിച്ചാലും പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടണമെന്നില്ല. ചില സമയത്ത് നമുക്ക് നഷ്ടങ്ങളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, പരീക്ഷണങ്ങളുണ്ടാവാം, ഇതെല്ലാം നമ്മൾ നേരിടണം. അങ്ങനെയുള്ള സമയത്ത് അള്ളാഹു വിശ്വസിക്കുക, മനസ്സുറപ്പിക്കുക, തെറ്റിൻ്റെ വഴികളിൽ പോവാതെ നിൽക്കുക എന്നതാണ് സബർ. അള്ളാഹു സുബ്ഹാന തആല നമ്മളോട് ഖുർആനിൽ പറയുന്നത്, ഞാൻ ക്ഷമിക്കുന്നവരിൽ പെട്ടവനാണ്. ഇത് നമുക്ക് വളരെയധികം സന്തോഷം സമാധാനം നൽകും. എല്ലാ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കഷ്ടപ്പാടുകൾ അള്ളാഹു കാണുന്നുണ്ട്, നമ്മുടെ കണ്ണീർ അള്ളാഹു അറിയുന്നുണ്ട്, നമ്മുടെ മനസ്സ് നമ്മൾ മനസ്സ് വേദിക്കുന്ന അള്ളാഹു അറിയുന്നുണ്ട്, എല്ലാം നമ്മൾ അറിയണം. അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ തന്നെ തളരരുത്. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ കൈവിടില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. സഹോദരങ്ങളെ, സബർ എന്ന പറയുന്ന പ്രശ്നങ്ങളില്ലാത്തതല്ല. പ്രശ്നങ്ങൾ ഉണ്ടായാൽ അള്ളാഹുവിനെ മറക്കാതെ നിൽക്കുക എന്നതാണ് സബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ നമുക്ക് സബറിൻ്റെ വലിയ മാതൃകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും നേരിട്ടിട്ടുണ്ട്. എല്ലാ സമയത്തും അള്ളാഹുവിനെ പൂർണ്ണമായി വിശ്വസിച്ച് വെച്ച് മുന്നോട്ട് പോയി. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പഠിപ്പിൽ പരാജയം, ജോലിയിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ, കുടുംബത്തിൽ പ്രയാസങ്ങൾ, നമ്മൾ സ്നേഹിക്കുന്ന എല്ലായിടത്തും പരീക്ഷണങ്ങൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യമാണ്, അള്ളാഹു എനിക്ക് ഇത് നൽകിയത് എൻ്റെ നല്ലതിന് വേണ്ടിയാണ്. നമ്മൾ കാണുന്നത് ഈ സിറ്റുവേഷനാണ്, പക്ഷെ അള്ളാഹു കാണുന്നത് നമ്മളെ മുഴുവൻ ജീവിതമാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ തീർച്ചയായും വിശ്വസിക്കുക. അള്ളാഹു ഖുർആനിൽ പറയുന്നു, ഒരു വ്യക്തിക്ക് സഹിക്കാൻ കഴിയാത്തത് അപ്പുറമായി അള്ളാഹു അവനെ ചുമതല ഏൽപ്പിക്കില്ല. ഇത് നമുക്ക് വലിയ വിശ്വാസം തരുന്ന ഒരു ആയത്താണ്.
1: അപ്പോ മാഷാല്ലാ, അപ്പോ ഇത് സബറുമായി ബന്ധപ്പെട്ട് ആയിഷ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ അനുബന്ധമായ ബാക്കി കാര്യങ്ങളോട് പറയാം. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില, ഇത് പറയാനും കേൾക്കാനും ഭയങ്കര എളുപ്പമുള്ള പരിപാടി അല്ലേ. സബറു പറയാം, ക്ഷമ കാണിക്കൂ എന്ന് പറയാനല്ല സുഖം കേൾക്കാൻ. പക്ഷെ എപ്പോഴാണ് ഈ സബറ് എപ്പോഴാണ് നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ദേഷ്യം വരുമ്പോൾ പിടിച്ചു വെക്കണമെങ്കിൽ സബറു വേണം അല്ലേ. പിന്നെ അതേപോലെ നമ്മളെ ലൈഫിൽ എന്ത് കാര്യമാണെങ്കിലും പഠിക്കണമെങ്കിൽ സബറു വേണ്ടേ. എത്ര നമ്മൾ ഭയങ്കര പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കണം, ടൈം കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യണം, ഭയങ്കര ക്ഷമ വേണം. അപ്പം ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് സബർ ഇല്ലാത്ത ഒരാൾക്ക് ലൈഫിൽ സക്സസ് ആവാൻ കഴിയില്ല. നല്ല സബർ ഉണ്ടെങ്കിൽ നല്ല സക്സസ് ഉണ്ടാവും. ഇതാണ് ആ വിഷയത്തിലുള്ളത് മാഷാല്ലാ. അപ്പം അവിടെ ആയിഷ ആ വിഷയത്തെ കുറച്ചുകൂടി മനോഹരമായ ഒരു പോയിൻസുകളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ നമ്മൾ അറിയിപ്പിച്ചു. മാഷാല്ലാ, രണ്ടുപേരുടെയും സ്പീച്ച് സൂപ്പർ ആയിട്ടുണ്ട്. ആയിഷ ഇവർ സബറുള്ള ആൾക്കാർ വിജയം കൈവരിക്കുമെന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞത്. വളരെ നന്നായിട്ട് വിഷയം അവതരിപ്പിച്ചു, സബർ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് ജമീല വി പി കാളിക്കാവ്. ആയിഷ മോളുടെ ക്ഷമയെപ്പറ്റി ശരിക്ക് പിന്നെ അത് ഉണർത്തി തന്നതിൽ അൽഹംദുലില്ലാ സൂപ്പർ ആയിരിക്കുന്നു. ജമീല വി കെ പുനൂർ ഇവരും അതുമായി ബന്ധപ്പെട്ട കമൻ്റുകളാണ് ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഇനി നമുക്ക് സുബൈദ് എന്തിനെ പറ്റി പറയാം?
2: ഞാൻ ശുദ്ധമായ ഒരു നഫ്സിന്റെ കുറിച്ചാണ് പറയാൻ പോകുന്നത്.
1: നല്ല മനസ്സ്. യെസ്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാബാദ്. അൽഹംദുലില്ലാ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സലാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നഫ്സിൻ്റെ ശുദ്ധീകരണം എന്ന വളരെ പ്രധാനമുള്ള വിഷയത്തെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് മനസ്സിലാക്കണം നഫ്സ് എന്ന് പറയുന്നത് എന്താണ്. നഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ മനസ്സും ആഗ്രഹങ്ങളും സ്വഭാവമാണ്. നമ്മളെ നല്ലതിലേക്കും തെറ്റിലേക്കും നയിക്കാൻ കഴിയുന്ന നഫ്സാണ് ശക്തിയാണ് നഫ്സ്. അതുകൊണ്ട് തന്നെ നഫ്സ് ശുദ്ധമായാൽ ജീവിതം ശുദ്ധമാകും. ഖുറാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തന്റെ നഫ്സ് ശുദ്ധമാക്കിയ ആൾ വിജയിച്ചു, അതിനെ മലിനമാക്കിയ ആൾ പരാജയപ്പെട്ടു. ഈ ഒരു ആയത്ത് തന്നെ നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായ പാഠം നൽകുന്നു. യഥാർത്ഥ വിജയം പണത്തിലോ പദവിയിലോ പ്രശസ്തിയിലല്ല, നമ്മുടെ നഫ്സ് ശുദ്ധമാക്കുന്നതിലാണ്. ഇസ്ലാം നഫ്സിന്റെ മൂന്ന് അവസ്ഥകൾ പറയുന്നു. ഒന്നാമത്തേത് നഫ്സുൽ അമറ, ഇത് പാപത്തിലേക്കും തെറ്റിലേക്കും നമ്മളെ പ്രേരിപ്പിക്കുന്ന നഫ്സാണ്. കള്ളം പറയാൻ, അസൂയ വയ്ക്കാൻ, അഹങ്കാരം കാണിക്കാൻ, ദേഷ്യപ്പെടാൻ, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇത് പ്രേരിപ്പിക്കും. രണ്ടാമത്തേത് നഫ്സുൽ ലവ്വാമ, തെറ്റ് ചെയ്താൽ മനസ്സിൽ കുറ്റബോധം തോന്നുന്ന അവസ്ഥ, ഞാൻ ഇത് ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന നഫ്സ്. മൂന്നാമത്തേത് നഫ്സുൽ മുത്തമഇന്ന, ഇതാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥ, അള്ളാഹുൽ പൂർണ്ണമായി വിശ്വസിച്ച് സമാധാനത്തോടെ ജീവിക്കുന്ന നഫ്സ്. ഇതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, സമാധാനമുള്ള ആത്മാവെ, നീ സന്തോഷത്തോടെ നിന്റെ റബ്ബിൻ്റെ അടുത്തേക്ക് മടങ്ങുക. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ നഫ്സ് ശുദ്ധമാക്കാം? ഒന്നാമത്തായി നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. നിസ്കാരം നമ്മുടെ നമ്മളെ പാപങ്ങളിൽ നിന്നും കാക്കുന്നു. രണ്ടാമത്തായി ഖുർആൻ ദിവസം വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. മൂന്നാമത്തായി ദിക്റും ഇസ്തഗ്ഫാറും വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുള്ള എന്ന ഒരു വാക്ക് പോലും ഹൃദയ ശുദ്ധമാകും. നാലാമത്തായി ദേഷ്യം നിയന്ത്രിക്കണം. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശക്തൻ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നവനല്ല, ദേഷ്യം വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. അഞ്ചാമത്തായി അസൂയ, അഹങ്കാരം, വെറുപ്പ്, കള്ളം എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കണം. ഈ ഗുണങ്ങൾ നഫ്സിനെ മലിനമാകുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നു, പക്ഷേ നമ്മുടെ ഹൃദയം വൃത്തിയാക്കാൻ വേണ്ടി ഇത്ര സമയം ചെലവഴിക്കുന്നു. ശരീരത്തിൻ്റെ സൗന്ദര്യം കുറച്ചു കാലം മാത്രമേ നിലനിൽക്കും, എന്നാൽ ശുദ്ധമായ നഫ്സിൻ്റെ സൗന്ദര്യം ഈ ലോകത്തും പരലോകത്തും നമ്മളെ ഉയർത്തും. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് ഓരോ ദിവസം നമ്മുടെ നഫ്സ് പരിശോധിക്കണം. ഞാൻ ഇന്ന് ആരെങ്കിലും വേദനിപ്പിച്ചു, ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ഓർമ്മിച്ചു എന്നെ സ്വയം ചോദിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നഫ്സ് ശുദ്ധമാക്കി നഫ്സുൽ മുത്മഇന്ന ഉള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തെ. ആമീൻ. ജസാകുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
6: വഅലൈക്കും അസ്സലാം
1: വറഹ്മത്തുള്ളാഹി. നമ്മുടെ ദില്ലിയിൽ നിന്നും സുബൈദയാണ് നമുക്ക് മലയാളത്തിൽ വിശദമായി വിഷയത്തെ പറഞ്ഞു തന്നത്. ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് സുബൈദ ഇങ്ങനെ പറയുന്നു
2: ഇല്ല
1: ഇല്ലല്ലോ
2: ഇല്ല
1: ഇല്ല മാഷാല്ലാ. ഓക്കെ, അപ്പോൾ സുബൈദ ഗംഭീരമായിരിക്കുന്നു, നന്നായിട്ട് അവതരിപ്പിച്ചു. ഇനി പിന്നെ ഇവിടെ എല്ലാം ബെസ്റ്റ് ആയിട്ടുണ്ട് കുട്ടികളെ, റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് ജമീല ബിബി കാളിക്കാവ്. എല്ലാ പരിപാടിയും ഉഷാറായി മക്കൾ. ഇനി ഒരു ഗ്രൂപ്പ് സോങ് പാടിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട് സഫിയ കെ തിരങ്ങാടി. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് സോങ് പാടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്.
7: ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്കലും ഉടയനടക്കുന്നു ലക്ഷ്യം മീലാഹിന്റെ പുരത്തത്തിനൊരുങ്ങിക്കൊണ്ടി ജപൊളി നടക്കുന്നു ഉള്ളു തൊടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്തു രസിച്ച്

പാടുന്നു ജനകൊടിയടങ്കലും ഉടയൊണ്ടടുക്കുന്നു ലക്ഷ്യം മേലാന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജപൊളി നടക്കുന്നു ഉള്ളത്തൊടിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്തടുത്തിടുന്നു.

0: ما شاء الله. പ്രോഗ്രാമുകൾ വളരെ മനോഹരമായി, പാട്ട് നന്നായിട്ട് പാടി എന്നുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മക്കളുടെ എല്ലാ പരിപാടിയും സൂപ്പറായി അൽഹംദുലില്ലാഹ് എന്ന് ജമീല വി കെ. പുനൂർ മഷാല്ല സൂപ്പർ പാട്ട്. മെഹനാസ് ഗഫൂർ പാലത്തിങ്ക് ലൈഷ കരമ്പിലും നക്കട പാട്ട് സൂപ്പറായി മഷാല്ല. പിന്നെ അതുപോലെ നല്ല ഇണത്തോടു കൂടി പാടി. മറ്റൊരു ജമീല വിപ്പി കളിക്കാവ് പറഞ്ഞത് ഗ്രൂപ്പ് സോങ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നല്ല അവതരണമായിരുന്നു മൊത്തത്തിൽ എന്ന് അരിഫ കാക്കേങ്ങാട്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ സുബൈദമോൾ പറഞ്ഞ കാര്യം വളരെ നല്ല ഗുണപാഠമുള്ള വിഷയം തന്നെയാണ്, നമ്മുടെ മനസ്സിന് തഖ്വ കൊണ്ട് ശുദ്ധമാക്കണം. സാദിഖ് കെ മാത്തൂർ സുബൈദക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ മലയാളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാം ബെസ്റ്റ് ആയിട്ടുണ്ട് കുട്ടികളെ, റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് ജമീല വിപ്പി കളിക്കാവ്. അപ്പോൾ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട, പാട്ടുമായി ബന്ധപ്പെട്ടതാണ് കൂടുതലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിയൽ ടൈപ്പിലുള്ള പാട്ടാണെങ്കിലും മൊത്തത്തിൽ ഇത് സൂപ്പറായിട്ടുണ്ട്, എല്ലാം മിക്സ് ചെയ്ത പാട്ടായതുകൊണ്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഷംനാഥ് ഖാൻ. പാട്ടുകളൊക്കെ ഉഷാറായി അൽഹംദുലില്ലാഹ്. ആയിരം അഭിനന്ദനങ്ങളെന്നും ഇനിയും ഒരുപാട് പാട്ടുകൾ പാടി നന്നായിട്ട് ഉഷാറാക്കാൻ ഇനിയും കഴിയട്ടെ. അടുത്ത പ്രോഗ്രാമുകളും ഇതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലാവട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞത്. ശരി, നമുക്കിനി ഒരു സ്പീച്ചിലേക്ക് നമ്മൾ പോകണം അല്ലേ? ഇനി ബാക്കിയുള്ളത് അതാണ് അല്ലേ? സ്പീച്ച് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റെസ്പെക്റ്റഡ് ഓഡിയൻസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ ആം ഹോണേർഡ് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക് ഇസ്ലാമിക് പ്രിൻസിപ്പൽസ്. ഇസ്ലാം ഈസ് നോട്ട് ജസ്റ്റ് എ റിലീജിയൻ, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ്. ഇറ്റ് ടീച്ചേഴ്സ് എസ് how to worship Allah, how to treat others, and how to live with honesty, kindness, and responsibility. Every principle of Islam is meant to help us become better human beings and build a peaceful society. The first and most important principle is Tawheed, which means believing that Allah is one and that He alone deserves our worship. This belief gives purpose to our lives and reminds us that everything we do should be for the sake of Allah. The second principle is Salah, or prayer. Muslims pray five times a day. Prayer is not a ritual, it is a direct communication with servant and Allah. It teaches us discipline, punctuality, humility, and strengthens our faith. Another important principle is truthfulness and honesty. Prophet Muhammad Nabi sallallahu alaihi wasallam was known as Al-Amin, the trustworthy one, even before he became a prophet. He taught us that honesty leads to righteousness, while lying leads to wrongdoing. Whether in school, at home, or with friends, a Muslim should always speak the truth. Islam also teaches us to respect our parents. Allah says in the Quran that after worshipping Him, we should be kind to our parents. They sacrificed so much for us, so we should obey them, speak gently to them, and make dua for them. Another beautiful principle is kindness and mercy. The Prophet Muhammad Nabi sallallahu alaihi wasallam was kind to children, neighbors, the poor, and even animals. A smile helping someone or speaking kind words are all acts of charity in Islam. Our religion teaches us to spread love, not hatred. Islam also emphasizes justice. We must be fair to everyone, whether they are rich or poor, Muslim or non-Muslim. Justice creates peace and trust in the society. Another important value is sabr, or patience. Life is full of tests and difficulties. Sometimes we face failure, sadness, or disappointment. Islam teaches us to remain patient because Allah is with those who are patient. Every hardship comes with ease. Shukr or gratitude is another essential principle. We should always thank Allah for His countless blessing, our health, family, education, food, and everything we have. A grateful person is always happier and closer to Allah. Dear friends, if every Muslim follows this principle, faith in Allah, prayer, honesty, respect of parents, kindness, justice, patience, and gratitude, the world will become a much better place. Islam teaches us not only to be good Muslims, but also to be good human beings. Let us make a sincere effort to practice this principle every day. May Allah guide us to live according to the teachings of the Quran and Sunnah of Prophet Muhammad Nabi sallallahu alaihi wasallam. May Allah accept our efforts and make us among the righteous. Jazakumullahu khairan. Assalamu alaikum.
2: Wa alaikum
0: assalam. Alaikum assalam wa rahmatullahi wa barakatuh. Mashallah. വളരെ മനോഹരമായി സാധിക്കെ മാത്രം പറഞ്ഞു. നല്ല രസമാണ് മോളുടെ ഇംഗ്ലീഷ് കേൾക്കാൻ, സൂപ്പർ പ്രസംഗമായിട്ട് മോളെ. റബ്ബിൻ്റെ കാരുണ്യം എന്തോ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നാണ് അവർ പറഞ്ഞത്. മാഷാല്ലാ, ബെസ്റ്റ് വിഷയം, ഭംഗിയായിട്ട് പറഞ്ഞു. മൈ ഗിഫ്റ്റ് മൈ കുട്ടികൾക്ക് എന്നാണ് ജമീല വിപ്പി കളിക്കാവോ. ഇന്ന് മക്കളും സാറും എല്ലാം സൂപ്പറായി, നന്നായിട്ട് പരിപാടികൾ അവതരിപ്പിച്ചു. അൽഹംദുലില്ലാ. ജമീല വി കെ പോനോർ. ശരി, നമുക്കിനിയൊരു പാട്ടാണ്, മെഹറിൻ്റെ പാട്ടിലേക്ക്.

ഓക്കെ, മാഷാല്ലാ. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് നമ്മൾ പാട്ടിനെ തൽക്കാലം ഇങ്ങനെ അത് വൈൻഡ് അപ്പ് ചെയ്യാണ്. പാട്ട് നമ്മൾ ഫീഡ് ചെയ്ത് ഇങ്ങനെ പോയി കേട്ട് കഴിയുമ്പോഴേക്കും അത് നിർത്തരുതേ എന്ന് തോന്നിപ്പോകുന്ന മനോഹരമായ ഗാനം. ശരി, അപ്പോൾ ഇന്നത്തെ ഈവനിങ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈവനിങ് ലൈവിൽ പങ്കെടുത്ത ഓരോ കുട്ടികളും അവരുടെ ഭാഗതയും ഗംഭീരമായി നിർവഹിച്ചിരിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന മെഹറിൻ, അതുപോലെ ആയിഷ, സുബൈദ, ഹംദ. മക്കളെ, നിങ്ങളുടെ മധുരമുള്ള ശബ്ദം പീസ് റേഡിയോ ടെക്നിക്കൽ സിസ്റ്റം കൂടി ചേർന്നപ്പോൾ അതിമനോഹരമായിരുന്നു കേൾക്കാനെന്ന് സാധിക്കെ മധൂർ അവസാനമായി നമ്മൾ കൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ശരി, ഇനി മറ്റൊരു ദിവസം നമുക്ക് മറ്റു വിഷയവുമായി പാട്ടും പരിപാടികളും തൽക്കാലം നമ്മളെ വൈൻഡ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: നാം കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഓർമ്മ. മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗം ചർച്ച ചെയ്യുന്ന ഓർമ്മ പ്രോഗ്രാമിൽ പ്രബോധന വിജയത്തിന് പൊതുതാൽപര്യ മേഖല എന്ന വിഷയം സംസാരിച്ചുകൊണ്ട് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ടി കെ.
4: ചരിത്രമറിയാവുന്ന ബ്രിട്ടീഷ് ഭരണാധിപന്മാരും ഈ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞു. അവർ തൗഹീദ് പ്രസ്ഥാനത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ബ്രിട്ടീഷുകാരൻ നൽകിയ ആക്ഷേപനാമമാണ് വഹാബി മൂവ്മെന്റ്. വഹാബി മൂവ്മെന്റിനെ അവർ എന്നും ഭയപ്പെട്ടു. യഥാർത്ഥ ഇസ്ലാമിക മുന്നേറ്റം അതിലൂടെയാണെന്ന് അവർ മനസ്സിലാക്കി. എല്ലാ റുഷ്ദിമാർക്കും തസ്ലീമമാർക്കും ഖാദിയാനിസത്തിനും അഭയകേന്ദ്രമായി ലണ്ടനും പാശ്ചാത്യ നഗരങ്ങളും ഇന്നും നിലകൊള്ളുന്നു. ഈ തണലിൽ ഇസ്ലാമിക ദ്രോഹ പ്രവർത്തനങ്ങൾ, കാലാകാലങ്ങളിൽ ആവിഷ്കരിച്ച ജൂദായിസം അത് എവിടെയും അവസാനിപ്പിച്ചില്ല, അവസാനിപ്പിക്കുകയുമില്ല. നാം അറിയാതെ നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കുന്ന സാമ്പത്തികവും ആശയപരവുമായ ഒട്ടേറെ മേഖലകൾ ഇതിനുണ്ട്. ഓറിയന്റലിസ്റ്റുകൾ എന്ന പേരിൽ കുപ്രസിദ്ധിയാർജിച്ച പണ്ഡിതന്മാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിർലോഭം പണമെറിയുന്ന സന്നദ്ധ സംഘങ്ങൾ, വിദ്യാഭ്യാസ പുരോഗതിക്ക് വമ്പിച്ച സ്കോളർഷിപ്പുകൾ നൽകുന്ന നൂതന കേന്ദ്രങ്ങൾ, ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് പിന്തുണയും സഹായവുമേകുന്ന പ്രസ്ഥാനങ്ങൾ, എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന അവാർഡ് നീക്കങ്ങൾ എന്നിങ്ങനെ സാമൂഹിക ജീവിതത്തിന്റെ സകലമാന മേഖലകളിലേക്കും വ്യത്യസ്ത രൂപഭാവങ്ങളോടെ സിയോണിസം കടന്നുവരുന്നുണ്ട്. ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയാലും കാണാത്ത ദുരൂഹമായ അണുബാധകൾ. ഇതിനെല്ലാം മോചനം നേടാൻ ഏറെ പ്രയാസമാണ്. ഒരേയൊരു മാർഗമേയുള്ളൂ: അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ആദ്യന്തം കണിശമായി പിന്തുടരുക. ഏതു പ്രതിസന്ധിയിലും എത്ര ദുരൂഹമായ സ്വാധീന മേഖലകളിൽ നിന്നും അത് നമ്മെ രക്ഷിക്കും. അത്യാധുനിക ലോകത്ത് സിയോണിസത്തിന്റെ ഏറ്റവും മികച്ചതും ആസൂത്രിതവുമായ ആശയ ശൈലിയാണ് നാം മുകളിൽ കണ്ടത്. ലോകത്തുള്ള മുഴുവൻ സലഫി മൂവ്മെന്റിനെയും ക്ഷയിപ്പിക്കാനും ഭിന്നിപ്പിച്ചു തകർക്കാനും ശത്രുക്കൾ ഏറെ തലപുകഞ്ഞ് ആലോചിച്ച് രൂപപ്പെടുത്തിയ ഒരു ചിന്താധാരയാണ് പ്രബോധന വിജയത്തിന് പൊതു താൽപര്യ മേഖല കണ്ടെത്തുകയെന്ന ആശയം. ഇത് നഗ്നമായ ആദർശ വ്യതിയാനമാണെന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. നബിചര്യ എന്ന മഹത്വപൂർണമായ ഉരക്കലിൽ ഉരച്ചു നോക്കണമെന്നു മാത്രം. പക്ഷേ ഭൗതികമായ നേട്ടങ്ങളും കാഴ്ചപ്പാടുകളും മനസ്സിൽ താളം പിടിക്കുന്നവരിലേക്ക് ചിലപ്പോൾ ഈ ഉരക്കല്ലിന്റെ അനിവാര്യത എത്തിനോക്കുകയില്ല. പിശാജ് അദൃശ്യ ലോകത്തിരുന്ന് മനുഷ്യന്റെ പാതയിൽ മുള്ളുവിതറിക്കൊണ്ടിരിക്കുമെന്ന ബോധവും അതിലുള്ള സൂക്ഷ്മതയും ഇല്ലാതായാൽ പിശാജിന്റെ പടയാളികൾക്ക് കാര്യം എളുപ്പമാകും. നാട്ടുപ്രമാണിമാരുടെ അനുഭവം, ജനപ്രിയം, ഇതൊക്കെ ആരും മോഹിച്ചു പോകുന്ന കാര്യം തന്നെ. മാനുഷികമായ ദൗർബല്യം, പ്രവാചകന്മാർ പോലും ഇതിൽ നിന്നും ചിലപ്പോൾ പൂർണമായി മോചിതരാകുന്നില്ലെങ്കിലും മനുഷ്യർക്ക് മാതൃകാ പുരുഷന്മാരായി നിയോഗിതരായ ദൈവദൂതന്മാരെ ദൈവം തന്നെ നേരിട്ടു കാത്തുകൊള്ളും. അപ്പോൾ പാളിച്ചകളെ കർശനമായി തിരുത്തി അള്ളാഹു അവരെ മുന്നോട്ടു നയിക്കും. പ്രവാചക ചരിത്രങ്ങളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അന്തിമ പ്രവാചകനും ലോക ജനതയ്ക്ക് മാതൃകയുമായി അള്ളാഹു നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിൽ പോലും ഇത്തരം സംഭവങ്ങൾ തെളിഞ്ഞുകിടക്കുന്നു. നാട്ടിലെ പൗരമുഖ്യന്മാരെ തന്റെ പ്രബോധന സംരംഭങ്ങളോട് അനുനയിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു ശ്രമം നടത്തി. തന്ത്രപ്രധാനമായ ആ സംഭാഷണ സദസ്സിലേക്ക് ദരിദ്രനായ ഒരു അന്ധൻ കയറി വന്നു. പഠിക്കാൻ വന്ന ആ വിദ്യാർത്ഥിയോട് പ്രവാചകന് ലേശം നീരസം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുളിച്ചു. അദ്ദേഹത്തിന്റെ വരവും ആവശ്യമുന്നയിക്കലും അനവസരത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തോന്നി. തികച്ചും സ്വാഭാവികമായ ഒരു മാനുഷിക വികാരം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അപ്പോഴുണ്ടായത്. എന്നാൽ അള്ളാഹുവിന്റെ അതിശക്തമായ ശാസനയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധേയനായി. രഹസ്യമായിട്ടല്ല, പരസ്യമായി തന്നെ ലോകാവസാനം വരെ നിലനിൽക്കുകയും പാരായണം ചെയ്യപ്പെടുകയും വിശ്വാസികൾ പാരായണത്തിലൂടെ പുണ്യം സമ്പാദിക്കുകയും ചെയ്യുന്ന ഖുർആന്റെ വചനങ്ങളായിക്കൊണ്ടാണ് ആ ശാസന അവതരിപ്പിക്കപ്പെട്ടത്. അബസ എന്ന ഖുർആനിലെ 80-ാം അധ്യായം ശ്രദ്ധിക്കുക.
5: അദ്ദേഹത്തിന്റെ നബിയുടെ അടുക്കൽ ആ അന്ധൻ വന്നതിനാൽ അദ്ദേഹം മുഖം ചുളിച്ച് തിരിഞ്ഞുകളഞ്ഞു. പ്രവാചകരെ, നിനക്ക് എന്തറിയാം? അയാൾ അന്ധൻ ഒരു വേള പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ, അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അയാൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ. എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ, നീ അവൻ്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു. അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിനക്കെന്താണ് ദോഷം? എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ അടുക്കൽ ഓടി വന്നവനാകട്ടെ, അവൻ്റെ കാര്യത്തിൽ നീ അശ്രദ്ധ കാണിക്കുന്നു. അബസ 1 മുതൽ 10 വരെ ആയത്തുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവദൂതനാണെന്നും ഖുർആൻ ദിവ്യബോധനമാണെന്നും ബോധ്യമാകാൻ സഹായിക്കുന്ന ശക്തമായ വചനങ്ങളാണിത്. ഒരു സത്യപ്രവാചകന് മാത്രമേ തന്നെ തന്നെ കഠിനമായി ശാസിക്കുന്ന ഈ വചനങ്ങൾ അപ്പടി ജനങ്ങൾക്ക് ഓതിക്കൊടുക്കാൻ കഴിയൂ. ജൂതായിസം തന്ത്രപൂർവ്വം നമുക്കിടയിലേക്ക് തിരുകിക്കയറ്റാൻ ശ്രമിക്കുന്ന പൊതുതാൽപര്യ മേഖലക്കുള്ള ഖുർആനിന്റെ ശക്തമായ മുന്നറിയിപ്പാണിത്. ഖുർആൻ ദിവ്യബോധനം തന്നെയെന്ന പരമമായ സത്യം ഇവിടെ ബോധ്യപ്പെടുന്നു. സ്വയം പര്യാപ്തത നടിച്ചവൻ എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. നാട്ടുമുഖ്യർ എന്ന് അവകാശപ്പെടുന്നവരെ കുറിച്ചാണ് ഈ പ്രയോഗം. ജനങ്ങളാൽ ആദരിക്കപ്പെടുന്ന ഇത്തരം പ്രമാണിമാരെ പ്രീതിപ്പെടുത്തിയും സ്വാധീനിച്ചും ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിച്ച് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള എളുപ്പവഴി പൊതുതാൽപര്യ മേഖലയുടെ 1-ാമത്തെ പാലം കെട്ടലാണ്. ഈ പാലത്തിന്റെ 1-ാമത്തെ തൂണ് തന്നെ ഖുർആൻ തകർത്തുകളയുന്നു. പ്രവാചകന്മാരുടെ പ്രബോധന ശൈലിയിൽ നിന്നും പ്രബോധകരെ തന്ത്രപൂർവ്വം അകറ്റുകയും അതിലൂടെ ഇസ്ലാമിന്റെ മൂലപ്രമാണമായ തൗഹീദ് പ്രബോധന പ്രവർത്തനങ്ങളിലെ അടിത്തറാകാതിരിക്കുകയും ചെയ്യുന്ന ഈ നൂതന ആശയം ശക്തി പ്രാപിക്കുമ്പോൾ ഇസ്ലാമിന്റെ ആദർശപരമായ വ്യതിരിക്തത ക്രമേണ അപ്രത്യക്ഷമാവുകയും മുസ്ലിങ്ങൾ കേവലം കാനേശുമാരിക്കൂട്ടമായി ഭവിക്കുകയുമാണുണ്ടാവുക. ജൂതായിസത്തിന്റെ പാരമ്പര്യ ശത്രുത ഇവിടെ വിജയക്കൊടി പാറിക്കുകയും ചെയ്യും. എന്നാൽ തൗഹീദിനെ പ്രബോധനത്തിന്റെ മുഖ്യശിലയായി ഉയർത്തിക്കാട്ടുന്ന സലഫി പ്രസ്ഥാനങ്ങളെ ക്ഷതമേൽപ്പിക്കുക തന്നെ വേണം. മറ്റു വിഭാഗങ്ങളെ കാര്യമായി ശ്രദ്ധിക്കേണ്ടതില്ല. അവർ വളരെ മുമ്പ് തന്നെ തൗഹീദ് കൈയൊഴിച്ചവരാണ്. ഇതാണ് പിശാചിന്റെ തന്ത്രം. ഈ തന്ത്രം മണത്തറിഞ്ഞ സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതനായ ഷെയ്ഖ് റബീഇബ്ന് ഹാദി അൽ മദ്ഖലി രചിച്ച ഒരു ഗ്രന്ഥത്തിന്റെ മലയാള വിവർത്തനം പ്രവാചകന്മാരുടെ പ്രബോധനം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇസ്ലാമിന്റെ പേരിൽ ചില പ്രബോധക സംഘങ്ങളുടെ വ്യതിയാനങ്ങളെ ന്യായമായ നിലയിൽ വിമർശിക്കുന്നുണ്ട്. പൊതുതാൽപര്യ മേഖല കണ്ടെത്തി പ്രബോധനം നടത്താൻ ആഗ്രഹിക്കുന്നവർ അള്ളാഹു പ്രവാചകനെ താക്കീത് ചെയ്ത ഖുർആനിലെ വചനങ്ങൾ ശ്രദ്ധിക്കട്ടെ. നിശ്ചയമായും നിനക്ക് ബോധനം നൽകിയിട്ടുള്ളതിൽ നിന്നും നിന്നെ തെറ്റിച്ചു കളയുവാൻ അവർ ഒരുങ്ങിയിരിക്കുന്നു. നീ നമ്മുടെ മേൽ അതല്ലാത്ത വല്ലതും കെട്ടിച്ചമക്കുവാൻ വേണ്ടി. അപ്പോൾ അവർ നിന്നെ മിത്രമായി സ്വീകരിക്കുക തന്നെ ചെയ്യും. നിന്നെ നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിശ്ചയം നീ അവരിലേക്ക് കുറച്ചൊക്കെ ചാഞ്ഞു പോകുമായിരുന്നു. എങ്കിൽ ജീവിതത്തിലും ഇരട്ടിശിക്ഷ, മരണത്തിലും ഇരട്ടിശിക്ഷ, അതായിരിക്കും നാം നിന്നെ ആസ്വദിപ്പിക്കുക. പിന്നീട് നമുക്കെതിരിൽ നിനക്ക് സഹായം നൽകാൻ യാതൊരുത്തനെയും നീ കണ്ടെത്തുകയില്ല. ഇസ്രാഅ 73-75 വരെ. ശബാബിലെ മേൽപ്പറഞ്ഞ മുഖപ്രസംഗത്തിനെതിരിൽ സിൽസബീൽ മാസികയുടെ അടുത്ത ലക്കത്തിൽ തന്നെ 99 നവംബർ ഞാൻ ശക്തമായി പ്രതികരിച്ചു. അതിന് എന്നെ പ്രേരിപ്പിച്ചത് താഴെ പറയുന്ന പ്രസിദ്ധമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീൻ എന്നാൽ കൂറുപാലിക്കലാകുന്നു. ആരോടാണ് പ്രവാചകരെ കൂറുപാലിക്കേണ്ടത് എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ മറുപടി, അള്ളാഹുവിനോടും അവന്റെ ഗ്രന്ഥത്തോടും അവന്റെ പ്രവാചകനോടും മുസ്ലിം ഭരണ നായകന്മാരോടും മുസ്ലിം ബഹുജനങ്ങളോടും കൂറുപാലിക്കുക.
0: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, പ്രബോധന വിജയത്തിന് പൊതുതാൽപര്യ മേഖല എന്ന വിഷയത്തിൽ സംസാരിച്ചത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ടി കെ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെലിവിഷൻ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീം വന്നു എന്നതാണ് ഒരു കഥ. അപ്പോൾ അവർ വരുമ്പോൾ ആ കമ്പനിയിൽക്ക് വലിയൊരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ ആ ഫാക്ടറിയിൽ പിന്നെ ഈ ടെലിവിഷൻ അതിലെല്ലാം അവിടെ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ജോലിക്കാരും പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ പല പാർട്സുകൾ പല ഭാഗങ്ങളും ഓരോ ഇടങ്ങളിൽ നിന്ന് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവരികയാണ്,
2: അസംബ്ലിയാണ്
1: ചെയ്യുന്നത്. അപ്പോൾ അതിൽ പിന്നെ അതിൽ കുടിൽ വ്യവസായത്തിൻ്റെ ഒരു സംഘം അതുണ്ട്. സർക്യൂട്ട് ബോർഡുകളൊക്കെ തയ്യാറാക്കുന്ന ഇത് പഞ്ചാബിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ്. അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ടുള്ള ഈ ഫാക്ടറിയിൽ, അപ്പോൾ ആ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പൂർത്തിയാവുന്നത് എങ്ങനെ, ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ എന്ത്, അവർക്ക് വിസിബിൾ അല്ല. ഓരോരുത്തരും ചെയ്യുമ്പോൾ അവർ കാണുന്ന പിന്നെ മൊത്തത്തിൽ പല ഭാഗങ്ങളിലായി ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് അത് അവർ മനസ്സിലാവുന്നത്. അപ്പം ഈ ഒരു സംഭവത്തെ കണ്ടതിന് ശേഷം അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരാൾ അതിനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ലൈഫും എന്ന് അദ്ദേഹം അതിനെക്കുറിച്ചൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നുള്ളത് അവൻ്റെ ചിന്ത പോലെ ഒരു കഥ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ മുമ്പിൽ വിസിബിളാവുന്ന കാര്യം ഉണ്ടാവും, നമുക്ക് വിസിബിളാവാത്ത കാര്യം ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പൂർണ്ണത നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത എന്താണ്, അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ട് എന്നതാണ് അതിൻ്റെ അടിക്കുറിപ്പിൽ ബാക്കി. ഇതെല്ലാം അറിയുന്ന, ഇതെല്ലാം ചേർത്ത് വെക്കുന്ന പടച്ചവനുണ്ട്. പക്ഷെ നമ്മൾ ഈ പൂരിപ്പിക്കുന്നതിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത്. മനുഷ്യൻ്റെ ലൈഫിനെ അതിൽ പിന്നെ അതിൽ ചേർത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കിളികൾ പക്ഷികൾ അവരുടെ അവ മരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ജീവൻ പോകുന്നതോടുകൂടി അതുവരെ അവരെ പാറാൻ സഹായിച്ചിരുന്ന ചിറകുകൾ പിന്നെ കൊഴിഞ്ഞു പോവുകയാണ് എന്നതുപോലെ മനുഷ്യൻ്റെ ലൈഫിലും മനുഷ്യനെ പലപ്പോഴും ഇങ്ങനെ പാറാം അല്ലെങ്കിൽ ജീവിച്ച് പാറിക്കൊണ്ടിരിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അവൻ്റെ സമ്പത്ത്, ആരോഗ്യം, അതുപോലെ അവൻ്റെ സമയങ്ങൾ, ഇതെല്ലാം അവൻ്റെ ലൈഫ് മരണത്തോടുകൂടി അതവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ ചിറക് കൊഴിഞ്ഞു പോകുന്നത് പോലെ അതവിടെ കൊഴിഞ്ഞു പോയി. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈഫിനെ നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് കണ്ട് മനസ്സിലാക്കി എന്നിട്ട് മാത്രം എനിക്ക് അതിനെ പൂരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കഴിയില്ല. ഇതാണ് ആ ഒരു സംഭവമായി.
2: നല്ലൊരു മെസ്സേജാണ്, ഒരു കഥ എന്നുള്ളതിലുപരി നല്ലൊരു മെസ്സേജ് എന്ന് പറയലായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പറയണമെങ്കിൽ, ഒരു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു, ഇവിടെ ഓഫീസ് റോഡിൽ ഒരു ഫാമിലി എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ലിംഗാഗ്രഹത്തിൽ ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ സർജറിയും അനുബന്ധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചികിത്സയ്ക്ക് ആയിട്ട്. ഓൾറെഡി ക്യാൻസർ ബാധിച്ചാൽ തന്നെ ഒരാൾ ഫിസിക്കലി എത്ര ടയർഡായിരിക്കും, പിന്നെ അയാളുടെ ഒരു സെക്ഷൽ ലൈഫൊക്കെ എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ശാരീരിക സാഹചര്യത്തിനനുസരിച്ച്. പിന്നെ അങ്ങനത്തെ ഒരു റൊമാൻസും സെക്സും ഒന്നും പൊതുവേ വന്നോളന്നില്ല. അപ്പോൾ അവർ വളരെ ചെറിയ പ്രായമാണ് രണ്ടുപേരും. അപ്പോൾ ഈ സ്ത്രീയാണ് ഈ വരവ് പ്ലാൻ ചെയ്ത് അവരെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചതൊക്കെ അവരാണ്. അപ്പോൾ വന്നിരുന്ന് ഇരുന്ന് ഉടനെ ഇയാളിങ്ങനെ കരയാണ് പിന്നെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്യാൻസറാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കരയാണ് മൂപ്പര്, ഒന്നും പറയണില്ല, കരയാണ്. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു, ക്യാൻസർ ആയിക്കോട്ടെ, അതിനെന്താ, ക്യാൻസർ ഇപ്പോൾ ഇന്ന് ബീറ്റബിളായിട്ടുള്ള ട്രീറ്റ് ചെയ്ത് മാറാവുന്ന സ്റ്റേജ് അല്ലേ, പിന്നെ എന്താ പ്രശ്നം. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു പോയിൻ്റാണിത്, എനിക്ക് എൻ്റെ വൈഫായിട്ടുള്ള ഒന്നും സെക്സോ കാര്യങ്ങളോ ഒന്നും നടക്കൂല, ഇനി സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെ ഉള്ള ഒരു. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ലൈഫിൽ ഒരു കുടുംബജീവിതത്തിൽ ഒരു മർമ്മപ്രധാനമായ ഒരു തലമാണല്ലോ ഇത്, എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീ വളരെ ബോൾഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു,

0: നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ അവരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു, മൂപ്പരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പം ആ സ്ത്രീ അതിമനോഹരമായി ഞാൻ ഉത്തരം പറഞ്ഞു, ഉത്തരം ഞാൻ പറയണില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് കൂടി തന്നു കഴിഞ്ഞു. ലൈഫിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്, എല്ലാം സെറ്റായിട്ട് എനിക്കൊക്കെ നടക്കുള്ളൂ എന്നുള്ള ഇതല്ല. ആ പരിമിതിയിലും ഒരു സെക്സ് ഉണ്ട്. ആ സെക്സ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സുഖവും ആസ്വാദനവും മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് അവിടെ ഭയങ്കര പുണ്യം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന രാത്രി നിസ്കാരങ്ങളെക്കാളും പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണത്തെക്കാളും ഒക്കെ ആ മൊമെൻറ്റുകളായിരിക്കും, ആ നിമിഷങ്ങളായിരിക്കും ഒരു വ്യക്തിക്ക് വലിയൊരു പുണ്യമായിട്ട് ഇബാദത്തായിട്ടൊക്കെ മാറണത്. ഈ ഈ മെസ്സേജ് ആണ് നമ്മൾ അവരോട് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരനായൊരു ബിസിനസ്സുകാരൻ, അയാള് അയാളുടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ അടുക്ക് ബൈക്കൊന്ന് ഇടിച്ചിറങ്ങിയിട്ട് അയാളുടെ തലയടിച്ച് നിലത്ത് വീണു, അയാളുടെ മെമ്മറി ടോട്ടൽ ലോസായി, സീറോ. അയാളുടെ ബിസിനസ് സ്ഥാപനമൊക്കെ അറിയില്ല, അയാളുടെ അക്കൗണ്ട് നമ്പറൊക്കെ അറിയില്ല, അയാളുടെ പാൻ കാർഡൊക്കെ അറിയില്ല, ഒന്നും അറിയില്ല, എല്ലാം വട്ടപൂജ്യം. റിക്കവർ ചെയ്ത് വന്നപ്പോൾ ഒന്നും ഓർമ്മയിലില്ല.
1: ശരി,
0: അപ്പം മരിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറയണേ.
1: ഇപ്പം
0: എല്ലാവരും പൊതുവെ മരണത്തെ കുറിച്ചാണല്ലോ പറയാ, ഇത് മരണത്തെക്കാളും ഭീകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം പിന്നെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്, ഇതെൻ്റെ സ്ഥാപനമാണ്, പിന്നെ ഇതാണ്, ഇതാണ്, ഇങ്ങനെയൊക്കെയാണ്, കണ്ടോ അവിടെ കണ്ടോ എൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, ഇതുണ്ടല്ലേ, ഞാൻ എൻ്റെ ചാറ്റ് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്തെടുക്കണേ അയാളുടെ ഭാര്യനെ അയാളുടെ സഹോദരനെയൊക്കെ സംബന്ധിച്ചുള്ളൊരവസ്ഥ ചെറുതല്ലല്ലോ. അപ്പം എന്തായാലും നമ്മളൊക്കെ ഭയങ്കര നിസ്സാരന്മാരാണ്, നമ്മളൊന്നുമല്ല, നമ്മൾ കണ്ടതൊന്നുമല്ല യഥാർത്ഥ പരീക്ഷണം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ അന്ന് ഞാനിപ്പോൾ ചില സ്പീച്ചുകളൊക്കെ പറഞ്ഞത് ഒരു ഖുതുബ പറഞ്ഞു ഞാൻ, പിന്നെ ഡിസോർഡറുകളെ കുറിച്ചായിരുന്നു, മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ ഫുൾ ലിസ്റ്റ് ചെയ്തിട്ട് ഞാനതൊന്ന് ഒരു 6 മിനിറ്റ് എടുത്തിട്ടതൊന്ന് വായിച്ചു. മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ വെറുതെ വായിച്ചു പോയി, ഓരോന്നും അതെന്താന്നിങ്ങനെ ജസ്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഏകദേശം എല്ലാതുമില്ല, നല്ലൊരു 10 എണ്ണറ്റേ ഞാൻ എടുത്ത് പറഞ്ഞു. അപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പൂത്ത പൈസയാണ്, 1 മിനിറ്റിൽ കോടികളുണ്ട് കിട്ടുന്നുണ്ട്, ഭയങ്കര സുന്ദരന്മാരായ മക്കളുണ്ട്, സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, അതിസുന്ദരിയായ ഭാര്യയുണ്ട്, ഇഷ്ടമുള്ള വാഹനമുണ്ട്, എങ്ങനെ വേണമെങ്കിലും പോകാം, അതൊക്കെ ഒരാൾക്ക് ഉണ്ട് കിട്ടുക. ഈ ഡിസോർഡറിൽ ഏതെങ്കിലും ഒന്നയൊക്കെ ഉണ്ടായാൽ മതി, ഇതൊന്നും ആവില്ല, ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഖുതുബ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം രാത്രി കഴിഞ്ഞതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്തു. ആളുകൾ വിചാരിക്കണേ നമ്മൾ ഈ ഡിസോർഡറുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മുടെ അടുത്ത് ഉണ്ട് എന്നാണ്. നമ്മുടെ അടുത്തില്ല, നമ്മളെ ഉണ്ട് എന്നാ പറഞ്ഞേ, ഞാൻ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മളതൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടെന്നേ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ പരിഹാരങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അത് മെഡിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ്. ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് പിന്നെ ആൾക്കൂട്ടം കണ്ടുവിടുക, ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ആളിലധികം മൂപ്പേർക്ക് ഉള്ള സ്ഥലത്ത് മൂപ്പേർക്ക് നിൽക്കാൻ
1: കഴിയില്ല.
0: ബസ്സിലൊക്കെ കയറി 2-3 കിലോമീറ്റർ യാത്രേൻ്റെ ഇടയ്ക്ക് 2-3 വട്ടം ഇറങ്ങും അസ്വസ്ഥമായിട്ട്. അതുകൊണ്ട് അയാൾ ഭാര്യ അയാൾ ഉപേക്ഷിക്കുകയാണ്, മക്കളെ അയാൾ ഉപേക്ഷിക്കുകയാണ്, അയാൾ പഴയ പ്രവാസിയാണ്. 25 കൊല്ലം പ്രവാസം കഴിഞ്ഞ് ഉറങ്ങാനിടമില്ലാതെ, ജീവിക്കാൻ വകയില്ലാതെ, തിന്ന ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമല്ലാതെ, ഈ ഒറ്റ ഡിസോർഡറിൻ്റെ പേരിലൊരു മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ്. നമുക്കൊരു നഖം വെട്ടുമ്പോൾ ഒന്ന് കയറി വെട്ടിയാൽ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നഖേ ഇങ്ങനെ വെട്ടിയപ്പോഴേ, അല്ലെങ്കിൽ കാലും ഒരു നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ ആ മറ്റേ സൈഡ് കുത്തുന്നതിന് എന്താ പറയുക, പിയ്യാൻ കുത്തും അല്ലേ. ഇത് തിരുവനന്തപുരത്തുകാരൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞങ്ങൾ വളരെ പ്രൗഡായിട്ടുള്ളൊരു ലാംഗ്വേജിൻ്റെ ആൾക്കാരാണ്, തൽക്കാലം ക്ഷമിക്കുക. അത് അതിന്റെ പെയിൻ വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമൊക്കെ, അതൊരു മൈഗ്രെയിൻ വന്നാൽ ഐമ ഓഫ് ആക്കുന്ന ടീമാണ് നമ്മള്, മൊത്തം സിസ്റ്റം ഓഫ് ആക്കും.
2: അല്ല, അതായത് നമ്മൾ എന്നൊരു ഒരു ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുമ്പോഴേ എപ്പോഴും അത് ഭയങ്കര ഇറിറ്റേഷൻ തന്നെയാണ്. കാരണം അവിടെ ചെറിയതുപോലെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടിയും അതിനെ വൈഡായിട്ട് കാണാൻ കഴിയുന്ന ഒരാക്കേ മുന്നോട്ടും കഴിയുള്ളൂ.
0: അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അടിസ്ഥാനമുണ്ട്, ലോകത്ത് ആർക്കും അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല, ഒന്നുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകുകും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുള്ളാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കി, വിഷമിക്കണവനും വേദന അനുഭവിക്കുന്നവനും കണ്ണീര് കുടിച്ച് കഴിയുന്നവനും ഉറങ്ങാത്ത രാത്രികളിൽ അസ്വസ്ഥമായ മനസ്സുമായി അങ്ങനെ കടലടിക്കുന്ന ചിന്തകളുമായി ചിന്തകളോട് യുദ്ധം ചെയ്തും മല്ലിട്ടും അങ്ങനെ പോണേ കുറെ മനുഷ്യന്മാരുണ്ട്. അവരെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓക്കെയാണ്, നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങണില്ലേ. നമ്മളെ കൂർക്കമ്പൽ സഹിക്കണില്ല എന്നാ പരാതി അല്ലേ? അതൊരു സത്യമാണ്. നമുക്ക് ഒരു പോകാനൊരു വീടില്ലേ, അഴുക്ക് ചാലിലും പാലത്തിന്റെ ചുവട്ടിലൊക്കെ ഉറങ്ങണ കുറെ മനുഷ്യരുണ്ട് ലോകത്ത്. വിശ്വാസത്തിന്റെ പേരിലും ദേശത്തിന്റെ പേരിലും ഒക്കെ ആട്ടിയിറക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്, ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ജെ സി ബി വന്ന് ഫുൾ ബുൾഡോസ് ചെയ്ത് ടാർപോളിൻ ഷീറ്റിന്റെ താഴേക്ക് ജീവിതം മാറ്റപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ ഓർക്കണം നമ്മൾ തീർച്ചയായും. അങ്ങനത്തെ ഒരു ചിന്തക്ക് നിങ്ങളെ ഒരു പ്രസ്താവന കാരണമായി എന്നുള്ളത് മാഷാല്ലാഹ് വലിയ കാര്യം.
1: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകളാണ്. തിമിരം മാറ്റാൻ മരുന്നുണ്ടോ? ഈ വിഷയത്തിൽ ഡോക്ടർ അബ്ദുൽ മാലിക് സംസാരിക്കുന്നു.
3: ബിസ്മില്ലാ അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല. കണ്ണിനെ ബാധിക്കുന്ന തിമിരം എന്ന ഒരു പ്രയാസം, അത് പരിഹരിക്കാൻ സർജറി വേണം എന്ന് രോഗികളോട് പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, ഡോക്ടർ ഇതിന് കണ്ണട വെച്ചാൽ പോരെ, അതല്ലെങ്കിൽ എന്തെങ്കിലും തുള്ളിമരുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്, പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ. എന്നാൽ നാം മനസ്സിലാക്കുന്നത് കണ്ണിൻ്റെ ലെൻസിന് ബാധിക്കുന്ന ഒരു ഇറിവേഴ്സിബിൾ, തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ ഉള്ള ഒരു പ്രയാസമാണ് തിമിരം എന്നുള്ളത്. പലപ്പോഴും പ്രായമുള്ള ആളുകൾക്കാണ് അത് വരാറുള്ളത്, സെനൽ കാറ്ററാക്ട് എന്നാണ് പറയാറുള്ളത്. ഒരു 50 വയസ്സിന് മുകളിൽ വരുന്ന എല്ലാ തിമിരത്തിനും നമ്മൾ സെനൽ കാറ്ററാക്ട് എന്നാണ് പറയാറുള്ളത്. എന്നാൽ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് തിമിരം വരാം, ജനിച്ചതിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരാം, ടീനേജ് പ്രായത്തിൽ വരാം, അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് 50 വയസ്സിൻ്റെ ഇടയിലുള്ള പ്രായത്തിലും വരാം. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ വരാം. എന്നാൽ കണ്ണ് ശരീരത്തിനെ ബാധിക്കുന്ന പല അസുഖങ്ങൾ കൊണ്ടും വരാം, കണ്ണിനെ മാത്രം ബാധിക്കുന്ന പല അസുഖങ്ങൾ കൊണ്ടും വരാം, ചില മരുന്ന് ചികിത്സേൻ്റെ ഭാഗമായിട്ടും തിമിരം വരാം, അതുപോലെ തന്നെ റേഡിയേഷൻ്റെ ഭാഗമായിട്ട് വരാം. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട് തിമിരം വരാനുള്ള. എന്തൊക്കെ കാരണം കൊണ്ട് തിമിരം വന്നാലും അതിന് പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് സർജറിയാണ്. കാരണം നമ്മളെ തലയിൽ നിര വരുന്ന പോലെ തന്നെ തിമിരം തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുകയല്ലാണ്ട് കുറയുകയില്ല. എന്നാൽ എല്ലാ തിമിരവും ഒരേപോലെ കൂട്ടണമെന്നില്ല, ചില ആൾക്ക് പതിയെ പതിയെ മാത്രമേ കൂടുകയുള്ളൂ, ചില ആൾക്ക് പെട്ടെന്ന് കൂടി അത് വളരെ മൂത്ത് വളരെ സങ്കീർണമായ അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തിമിരം ഉണ്ട്, അതിന് സർജറി വേണം എന്നൊരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി സംശയം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് കൂടി പോയിട്ട് നമുക്ക് സംശയം തീർക്കാം. എന്നിട്ട് ആ ഡോക്ടറും സർജറി വേണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തു നിൽക്കാണ്ട് ചെയ്യുന്നതാണ് ഉചിതം. ചില തിമിരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനെ പതിയെ വളരെ മാത്രമേ അത് കൂടി വരികയുള്ളൂ, എന്നാൽ ചിലത് വളരെ പെട്ടെന്ന് കൂടും. അങ്ങനെ പെട്ടെന്ന് കൂടുന്ന തിമിരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അത് കണ്ണിൻ്റെ ആ ലെൻസിന് ലെൻസ് ഒരു ചെറിയൊരു ക്യാപ്സ്യൂളിനകത്താണുള്ളത്. ആ ക്യാപ്സ്യൂളിനകത്ത് തിമിരം മൂത്ത് ആ ക്യാപ്സ്യൂളിനകത്തുള്ള പ്രഷർ കൂടി പിന്നീട് ആ ക്യാപ്സ്യൂളിന് ചെറിയ സുഷിരങ്ങൾ വീഴുകയും ആ ലെൻസ് മെറ്റീരിയൽ അതിന് പുറത്തേക്ക് ചാടുകയും അങ്ങനെ കണ്ണിലെ പ്രഷർ പെട്ടെന്ന് കൂടി വേദനയും ചോപ്പും തലവേദനയും ഛർദിയൊക്കെ ആയിട്ട് വളരെ പ്രയാസത്തിലായിട്ട് ആളുകൾ വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ പിന്നെ നാം തിമിരെടുത്ത് ഒഴിവാക്കി പകരം ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു പ്രൊസീജിയറാണ്. അത് ചിലപ്പോൾ പൂർണ്ണമായിട്ട് സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. അത് രോഗിക്കും അതുപോലെ തന്നെ ചെയ്യുന്ന സർജനും ഒരേപോലെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രത്യേകിച്ചും ഒരു കണ്ണിൻ്റെ സർജറി ചെയ്ത് അത്യാവശ്യം കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പലപ്പോഴും മറ്റേ കണ്ണിൻ്റെ കാഴ്ച ശ്രദ്ധിക്കാറില്ല. കാരണം ജീവിക്കാൻ ഒരു കണ്ണിൻ്റെ കാഴ്ച തന്നെ ധാരാളമാണ്. സാധാരണ ഒരു നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു കണ്ണിൻ്റെ കാഴ്ച തന്നെ ധാരാളമാണ്. ഡ്രൈവിംഗ് പോലത്തെ പ്രയാസമുള്ള ചില ജോലികൾക്ക് മാത്രമേ രണ്ട് കണ്ണിൻ്റെ കാഴ്ച ഒരേപോലെ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. അല്ലാത്ത മിക്ക സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കൊരു കണ്ണിൻ്റെ കാഴ്ചൻ്റെ ധാരാളം. അതുകൊണ്ട് തന്നെ ഒരു കണ്ണ് തിമിരം ചെയ്ത് സർജറി ചെയ്ത് നല്ല കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ മിക്ക ആളുകളും മറ്റേ കണ്ണ് നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. പിന്നീട് നേരത്തെ പറഞ്ഞ ഫാക്കോലൈറ്റി ഗ്ലോക്കോമ എന്ന് പറയുന്ന വളരെ സങ്കീർണമായൊരു അവസ്ഥ വരുമ്പോഴാണ് ആളുകൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ തിമിരം ഉണ്ടാകുമ്പോൾ രണ്ട് കണ്ണിനുമാണ് മിക്കവാറും ഒന്നിച്ചുണ്ടാവാറുള്ളത്. ചിലപ്പോൾ ഒന്നിന് കുറച്ച് കൂടുതലുണ്ടാവും, ഒന്നിന് കുറച്ച് കുറവുണ്ടാവും. ഭാവിയിൽ പിന്നീട് മറ്റേ കണ്ണിന് സർജറി വേണം എന്ന് ഈ ആദ്യം സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സമയ സന്ദർഭങ്ങളിൽ പോയിട്ട് അതിൻ്റെ സർജറിയും ചെയ്യുക. അതുവഴി നമുക്ക് നല്ലൊരു ആരോഗ്യവും ജീവിതകാലത്ത് നല്ലൊരു കാഴ്ചയും നമുക്ക് നിലനിർത്താൻ സാധിക്കും. നാഥൻ അനുഗ്രഹിക്കുമാറോട്ടെ.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇപ്പോൾ കേട്ടത് ആരോഗ്യ ചിന്തകൾ. തിമിരം മാറ്റാൻ മരുന്നുണ്ടോ? ഡോക്ടർ അബ്ദുൽ മാലിക് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
4: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
5: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
4: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
5: ദേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
4: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
5: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
4: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ,
5: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ,
4: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
5: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നയവ്യതിയാനവും മതവ്യതിയാനവും. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
8: അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് സംഘടനകളും പാർട്ടികളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ട്. സാമാന്യേന അവയെല്ലാം തന്നെ ചില ആദർശങ്ങളുടെയോ അല്ലെങ്കിൽ ചില സിദ്ധാന്തങ്ങളുടെയൊക്കെയോ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടവയായിരിക്കും. ആദർശമെന്ന് പറയുമ്പോൾ ചില മൂല്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടിലൂർന്നിയ അല്ലെങ്കിൽ ചില ഉയർന്ന മൂല്യങ്ങൾ പ്രാപിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യം, നീതി, സ്നേഹം, ധാർമ്മികത എന്നൊക്കെയുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന, മനുഷ്യ ജീവിതത്തെ പുനഃക്രമീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ളൊരു ജീവിത പദ്ധതി പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നവ ആയിരിക്കും. ഇവയുടെ ഒരു പ്രത്യേകത, ഇവ എല്ലാ കാലത്തേക്കും ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ സാർവകാലികമായ ഒരു ശരിയിലാണ് ഇത്തരം ആദർശങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ സിദ്ധാന്തങ്ങളാകട്ടെ, അവ ലഭ്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ വിശകലനം ചെയ്തും ശാസ്ത്രീയ വിശകലനങ്ങൾക്ക് വിധേയമാക്കിയും യുക്തിസഹമായ രീതിയിൽ അവയെ പുനർ നിർണയങ്ങൾക്ക് വിധേയമാക്കിയതിന് ശേഷം ഒരു സൈദ്ധാന്തികമായ നിലയിൽ കെട്ടിപ്പടുക്കുന്നവയാണ് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇവ പലപ്പോഴും പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരടിത്തറയാണ് ഇത്തരം സിദ്ധാന്തങ്ങളിലൂടെ കണ്ടെത്തുന്നത്. മാത്രവുമല്ല, ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ സിദ്ധാന്തങ്ങളെ സാർവകാലികമായിട്ട് കാണാറില്ല, മറിച്ച് പലതും ആപേക്ഷികമാണ്. കാരണം സത്യങ്ങൾ മാറുമ്പോൾ, കണ്ടെത്തലുകൾ മാറുമ്പോൾ, അറിവുകൾ മാറുമ്പോൾ അതനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകും, ആക്കാൻ കഴിയും, അതിനുള്ള അനുവാദമുണ്ട് എന്ന് വിശ്വസിക്കുന്നവയാണ്. മതങ്ങൾ സാമാന്യേന ഈ ആദർശബന്ധിതമാണ്. അതുകൊണ്ട് തന്നെ അവ മാറുവാൻ കഴിയാത്ത, മാറ്റാൻ കഴിയാത്തവയാണ് എന്ന് വേണം നമുക്ക് പറയാം. ദൈവികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന മതങ്ങളാവട്ടെ, ഈ മതങ്ങളുടെ ആശയങ്ങളുടെ, ആദർശങ്ങളുടെ, സങ്കല്പങ്ങളുടെ, കർമ്മങ്ങളുടെ ഒക്കെ അടിസ്ഥാനം ദൈവപ്രോക്തമാണ്, ദൈവത്തിൽ നിന്നുള്ള അറിവാണ്, അല്ലെങ്കിൽ അവ ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. സ്വാഭാവികമായും തങ്ങൾക്ക് ആ ആദർശങ്ങളിൽ, കാഴ്ചപ്പാടിൽ സ്വയം മാറ്റം വരുത്തുവാനുള്ള അനുവാദമില്ല എന്നും വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിന് മതങ്ങൾ അനുവാദം നൽകുന്നില്ല ദൈവികമായതുകൊണ്ട് തന്നെ. ഇപ്പം ഇവിടെ ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾക്ക് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ സുപരിചിതമായ ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന മൂന്ന് നാല് കാര്യങ്ങൾ, അതിലൊന്ന് നമ്മുടെ അതിൻ്റെ ചരിത്രപരമായ ബൗദ്ധികവാദം, വർഗസമര സിദ്ധാന്തം, അതുപോലെ തന്നെ ചരിത്രപരമായ ബൗദ്ധികവാദമുണ്ട്, സ്വകാര്യ സ്വത്തിൻ്റെ നിഷേധം, മിച്ചമൂല്യ സിദ്ധാന്തം ഒക്കെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗരഹിതവും ഭരണകൂടരഹിതവുമായ ഒരു സാമൂഹ്യ ക്രമം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നത്. അപ്പോൾ സമത്വത്തിലൂന്നിയ ഒരു സോഷ്യലിസ്റ്റ് സിദ്ധാന്തം, ഘട്ടം ഘട്ടം അത്തരത്തിലൊരു ഭരണകൂടം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഘട്ടം ഘട്ടമായിട്ട് ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി, വർഗരഹിതമായ ഒരു സൊസൈറ്റി, പിന്നീട് ഭരണകൂടങ്ങൾ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുതലാളിത്ത വിരുദ്ധമാണ്. ഒപ്പം തന്നെ ഉൽപ്പാദനോപാധികൾ കൈയടക്കി വയ്ക്കുന്നതിന് അവരെതിരാണ്. ഇതുപോലെ തന്നെ കമ്പോളം അല്ലെങ്കിൽ മാർക്കറ്റ് അത് കുത്തകവൽക്കരിക്കുന്നതിന് എതിരാണ്. വിതരണത്തിൽ, വിതരണ പ്രക്രിയയിൽ സ്വകാര്യവൽക്കരണത്തിനെതിരാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് പൂർണ്ണമായ ഓണർഷിപ്പുള്ള, അവർക്ക് കൂടുതൽ പങ്കാളിത്തമുള്ളതായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ ഈ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആദർശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടനയാകട്ടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാകട്ടെ അവരുടെ നയ രൂപീകരണം നടത്തുന്നത്. അപ്പോൾ നയങ്ങളെന്ന് പറയുന്നത് ഈ ആദർശങ്ങളുടെയോ സിദ്ധാന്തങ്ങളുടെയോ അടിസ്ഥാനത്തുള്ളതാണ്. അപ്പോൾ ആ നയങ്ങൾ മാറുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവ വേണമെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് മാറ്റുവാൻ കഴിയും. പക്ഷെ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ നയങ്ങൾ ഈ കൃത്യമായും ഇത്തരത്തിലുള്ള മതബോധത്തിൽ, ആദർശബോധത്തിൽ ഊന്നിയതുമാണ്. നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ഈ കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങൾ, കൂട്ടു സംരംഭങ്ങൾ, ബഹുജന ഈ പങ്കാളിത്തത്തോടെയുള്ള ധാരാളം വ്യവസായങ്ങൾ, ഈ ആശയങ്ങളൊക്കെ തന്നെ ഉത്ഭവിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ തന്നെ പ്രയോഗതലത്തിൽ കൊണ്ടുവരാനുള്ള കാരണം ഈ ജനകീയ പങ്കാളിത്തം, മുതലാളിത്തത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കമ്പോളങ്ങളെ, ഉൽപ്പാദന പ്രക്രിയയെ, ഇതിനെയൊക്കെ മോചിപ്പിക്കുക എന്നുള്ളതിൻ്റെ കൂടെ ഒരു അർത്ഥത്തിലാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സാമ്പത്തികമായി ഉള്ള മോണോപ്പളൈസേഷനെ കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ, എന്നാൽ നമ്മളിപ്പോൾ നോക്കിയാൽ നമുക്കറിയാം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളോ പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ നയങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നയങ്ങളിൽ നിന്നുണ്ടാകുന്ന നേരിയ വ്യതിയാനങ്ങൾ പോലും അതിശക്തമായ വിമർശനങ്ങൾക്ക് വിധേയമാകും. മാത്രവുമല്ല അത് പലപ്പോഴും പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും തന്നെ വമ്പിച്ച ഭിന്നിപ്പുകൾക്കും പിളർപ്പുകൾക്കും വരെ കാരണമാകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയപ്പോൾ സ്വകാര്യ വിദ്യാഭ്യാസം ഇതിനൊരിക്കലും പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നിലവിലുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതെയാകുന്ന, പൂർണ്ണമായും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ അണ്ടറിലാകുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എല്ലാ രീതിയിലും പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നായി മാറണമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് വ്യവസായ സംരംഭങ്ങളിൽ, അതിൽ സ്വകാര്യ സംരംഭകരെ മാലയിട്ട് സ്വീകരിക്കുന്നൊരു സമീപനമല്ല യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെതുള്ളത്. അതൊരു നയപരമായിട്ടുള്ള, അവരുടെ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നയപരമായൊരു നിലപാടാണെന്നർത്ഥം. അപ്പം ഇതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഏറ്റവും വിവാദമായി നിലകൊള്ളുന്ന PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പം PM ശ്രീ എതിർക്കപ്പെടാനുള്ളൊരു കാരണം അതിനകത്തുകൂടെ ചില വർഗീയ അജണ്ടകൾ, സ്വകാര്യവൽക്കരണത്തിൻ്റെ അജണ്ടകൾ, വിദ്യാഭ്യാസത്തിൻ്റെ കുത്തകവൽക്കരണം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിനിടയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരമൊരു അജണ്ട അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ PM ശ്രീയെ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ് ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിന് സ്വീകരിക്കുമ്പോൾ ആ നയപരമായ വ്യതിയാനം അതിശക്തമായ നിലയ്ക്കുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സൈദ്ധാന്തികമായി കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയാകട്ടെ, സംഘടനയാകട്ടെ, ആ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു നയത്തിൽ പോലും ചെറിയൊരു മാറ്റമോ വ്യതിയാനമോ ഉണ്ടായാൽ അത് അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെയാണ് ഒരു വലിയ വൈരുദ്ധ്യം നമ്മൾ കാണുന്നത്. മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ആദർശങ്ങളാകട്ടെ, നയങ്ങളാകട്ടെ, അവ ആപേക്ഷികമാണെന്നൊരിക്കലും മതങ്ങൾ പറയുന്നില്ല. ഇസ്ലാം പോലുള്ള മതങ്ങളാകട്ടെ, പൂർണ്ണമായും അവരുടെ ആദർശങ്ങളുടെ അടിസ്ഥാനം അത് ഇത്ര ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ആ ദൈവികമായ അടിത്തറയ്ക്ക് ദൈവം പറയാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാതെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഇവിടെ ഈ സ്വയം മാറാൻ കഴിയാത്തതാണ് എന്നർത്ഥം. പക്ഷേ ഇവിടെ ഇവ കേവലം നയങ്ങളല്ല, പലപ്പോഴും ആദർശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അത്തരത്തിലുള്ള തങ്ങളുടെ ആദർശത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യതിയാനം വരുത്തണം എന്ന് പറയുമ്പോൾ, അതിനുവേണ്ടി നിർബന്ധിക്കപ്പെടുമ്പോൾ, ഇത് ബുദ്ധിപരമായ ഒരു വിശകലനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ സിദ്ധാന്തങ്ങൾ വെള്ളം ചേർത്തുകൂടാ, അവരുടെ നയങ്ങളിൽ വ്യതിയാനം വരുന്നത് വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കാവുന്നതാണ്. കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും എന്തുകൊണ്ട് യോജിച്ചുകൂടാ, അവർക്ക് ഒരുപോലെയുള്ള നയപരിപാടികൾ നടപ്പാക്കിക്കൂടാ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ബാലിഷമായ ഒന്നാണ് ഇതെന്നർത്ഥം. പക്ഷെ ഇവിടെയാണ് പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ നാട്ടിലിപ്പോൾ ഉയർന്നു വരുന്ന വിളക്കുമായി ബന്ധപ്പെട്ട, നിലവിളക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇസ്ലാമിക വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുപോലെ തന്നെ വന്ദേമാതരം ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത്, ഇവ ഒരിക്കലും തന്നെ ഈ കേവലമായി ഇത്തരം ആശയങ്ങളോടുള്ള ഒരു എതിർപ്പല്ല, അല്ലെങ്കിൽ അത് മറ്റൊരു മതത്തിൻ്റെ കാഴ്ചപ്പാടാണെന്നുകൊണ്ട് മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ആദർശങ്ങൾക്ക്, തങ്ങൾ വിശ്വസിക്കുന്ന ആദർശങ്ങൾക്ക് വിഭിന്നമാണ്, എതിരുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവല്ലാത്ത ഒന്നിനെയും വണങ്ങുവാൻ, അള്ളാഹുവല്ലാത്ത ഒന്നിനെയും ആരാധിക്കുവാൻ, അള്ളാഹുവല്ലാത്ത ഒന്നിനെയും പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ദൈവികമായ അർത്ഥത്തിൽ പൂജിക്കുവാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ മതങ്ങൾ വെച്ച് പുലർത്തുന്ന ഇത്തരത്തിലുള്ള നയങ്ങളെ, കാഴ്ചപ്പാടുകളെ, വിശ്വാസങ്ങളെ ആദർശബന്ധിതമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് അനുവദിക്കുകയാണ് വേണ്ടത്. കേവലം നയപരമായ വിഷയങ്ങൾ പോലും തർക്കവിധേയമാകുമ്പോൾ, നയവ്യതിയാനങ്ങൾ പോലും തർക്കവിധേയമാകുമ്പോൾ, ആദർശ വ്യതിയാനങ്ങൾക്ക് വേണ്ടി ഇത്തരം സംഘടനകളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടികളെ, മതങ്ങളെ പ്രേരിപ്പിക്കുന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതൊരു ഇരട്ടത്താപ്പാണ്. ഒരു ഇരട്ട മാത്രമല്ല, ചെറിയ വ്യതിയാനങ്ങൾ പോലും വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നിടത്ത്, ഇവിടെ ഇത്തരം ചർച്ചകളിൽ തന്നെ ഉണ്ടാകുന്ന ഏറ്റവും പരിഹാസ്യമായ കാര്യം ഈ നയവ്യതിയാനങ്ങൾക്ക് നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അവ നയവ്യതിയാനങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവ ബോധപൂർവം അംഗീകരിക്കാതെ ഇത്തരത്തിലുള്ള ആദർശ വ്യതിയാനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കേണ്ട, അവർക്ക് ബോധ്യതയുണ്ടാകേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള സൈദ്ധാന്തികമായ വ്യതിയാനങ്ങളെപ്പോലും, സൈദ്ധാന്തിക നയവ്യതിയാനങ്ങളെപ്പോലും അവർ അതിൻ്റെ വക്താക്കൾ സ്വയം എതിർക്കുന്നുണ്ടെങ്കിൽ, അതിനോടവർക്ക് സമരസപ്പെടാൻ കഴിയുക ഇല്ല എന്നുണ്ടെങ്കിൽ, മതപരമായ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന, ദൈവീകമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഒരു വിശ്വാസി കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല. അത്തരം വ്യതിയാനങ്ങളോട് കോംപ്രമൈസ് ചെയ്യുകയോ സമരസപ്പെടേണ്ടതില്ല എന്നു തന്നെയാണ്. ഇത് വ്യക്തമായും ഒരു വിശ്വാസിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ തൻ്റെ ആദർശത്തിലും തൻ്റെ നയങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ അവർക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മതവ്യതിയാനമെന്ന് പറയുന്നത് നയവ്യതിയാനത്തേക്കാൾ കൂടുതൽ അപകടകരമാണ്. ആദർശ വ്യതിയാനമെന്നത് സൈദ്ധാന്തിക വ്യതിയാനം പോലെ ഒരു കേവലം അനുവദനീയമായ ഒന്നല്ല നമ്മൾ അറിയുക. ഇതാണ് നമ്മൾ എക്കാലത്തും മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ മതപരമായൊരു ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ്. ഇൻഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നൽകുമാറാവട്ടെ. വാഹിർ ദവാൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
7: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, നയവ്യതിയാനവും മതവ്യതിയാനവും. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
9: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്കു മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
7: വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ വോയിസ് ഓഫ് പീസിലൂടെ നാം കേൾക്കുന്നത്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വന്ദേ മാതരം നിർബന്ധമോ എന്ന ചർച്ചയാണ് നാം കേൾക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
10: വന്ദേ മാതരം ദേശീയ ഗീതം ഒരു വിവാദമായ പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലായിടത്തും അനുബന്ധമായി നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നതുപോലെ ദേശീയ ഗാനത്തോടൊപ്പം ദേശീയ ഗീതം കൂടി വന്ദേ മാതരം കൂടി പൂർണ്ണമായും ആലപിക്കണം എന്ന നിലക്കുള്ള നിർദ്ദേശങ്ങൾ പ്രോട്ടോകോൾ സർക്കുലറായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് അത് ഗവർണറുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു നിർദ്ദേശമാണ് എന്ന് പറയുന്നു. മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് മറുഭാഗത്ത് പറയുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ പുറത്ത് പൊതുജനങ്ങൾക്കിടയിൽ ഇത് പൂർണ്ണമായും ആലപിക്കുകയാണോ വേണ്ടത് അതോ വേണ്ടയോ, എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്?
11: നമ്മളീ വന്ദേ മാതരത്തിൻ്റെ ഒരു വിഷയം കുറേ കൂടെ വിശാലമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഒരു ചരിത്രബോധത്തോടെ ആണതിനെ നമ്മൾ പഠിക്കേണ്ടതും. ഇപ്പോൾ ഒന്ന്, നമ്മുടെ നാട്ടിലിപ്പോൾ നമുക്കറിയാം ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരാശയത്തിൻ്റെ കടന്നുകയറ്റാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും അത് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഹിന്ദുമതം തന്നെയാണെന്നാണ്. ശരിക്കും അത് ഹിന്ദുമതമല്ല. ഇപ്പോൾ ഇന്ന് നിലവിൽ നമ്മൾ കാണുന്ന ഈ ഹിന്ദുമതം എന്ന് പറയുന്ന പിന്നെ ഒരു സെക്ട് എന്നർത്ഥത്തിൽ, അത് ബ്രിട്ടീഷുകാരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും അല്ലാത്തതൊക്കെ എന്താണ് ഇതാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിന് ചില ദുർബലതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ അതിനെയും കവിഞ്ഞുകൊണ്ടുള്ള ഒരു ഏകീകരണത്തിൻ്റെ സാധ്യതകളാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് വയ്ക്കുകയും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം എന്താണ് ഈ RSS പൊളിറ്റിക്കൽ രൂപമായിട്ടുള്ള പാർട്ടിയുടെ പേരെന്താണ്? ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ഭാരതീയ ന്യായ സംഹിത, പിന്നെ ഭാരതീയ ഔഷധശാല, എല്ലാം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ടേം എന്താണ്? ഭാരതീയമാണ് എന്ന് വെച്ചാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ദേശരാഷ്ട്രത്തിൽ ദേശീയതയെ തന്നെയാണ് അത് മതമായിട്ട് കാണുന്നത്. ആ ദേശീയത എന്ന് പറയുന്നതൊരു ജിയോഗ്രഫിക്കലായ ബൗണ്ടറി ഉള്ള, അത് സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന എന്ന് പറയേണ്ടതില്ല, പക്ഷേ അവർ കാണുന്ന ഒരു സ്ട്രക്ചറുണ്ട്. അപ്പോൾ ഈ ഒരു ദേശരാഷ്ട്രത്തിനകത്ത് ആ ദേശീയതയെ അതിൻ്റെ സംസ്കാരത്തെ അംഗീകരിക്കുന്നവനാണ് പൗരത്വമുള്ളത് പാടുള്ളൂ. അവനെയാണ് ദേശക്കൂറുള്ളവനായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അവനാണ് മാതൃരാജ്യത്തെ പിന്നെ ഭാഗമാകുള്ളൂ, അതിന് സ്നേഹം ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ഒരു പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാകാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ എങ്ങനെയാണ് തെളിയിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ തെളിയിക്കും. അവിടെയാണ് ഈ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പൗരത്വ നിയമം വന്നപ്പോൾ പോലും നമ്മൾ കണ്ടു, ഈ ദേശത്ത് ജനിച്ചവരാണെങ്കിൽ പോലും മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? അത് തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റൊരു പ്രദേശത്തു നിന്ന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഇങ്ങോട്ട് വരുന്ന ഹിന്ദു ആണെങ്കിലോ അവനെ സംബന്ധിച്ചോളം തെളിയിക്കേണ്ട ആവശ്യമില്ല, അവൻ എന്ത് ചെയ്യും? ഈ ഇതിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ ഈയൊരു വല്ലാത്തത് എന്ന് വെച്ചാൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഇത്തരത്തിലുള്ള ഒരു ഐക്കോണിക്കായിട്ടുള്ള ഇത്തരം ഒരു ആശയത്തെ രൂപപ്പെടുത്തുന്നതിന് പക്ഷേ ഒരു 100-200 വർഷമായി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പിന്നെ സിമ്പലുകൾ, ഒന്ന് പശു സംരക്ഷണമാണ്. അതായത് ഈ ഗോ സംരക്ഷണം എന്നുള്ളൊരു ആശയത്തെ ഇത് ഒരു 100-200 വർഷം മുൻപ് ഉയർന്നു വന്നു. പിന്നീട് നമുക്കറിയാം പൊതയാനന്ദ സരസ്വതിയെ പോലുള്ളവർ അതിനെ ഉയർത്തി കൊണ്ടുവരികയും, എന്നുവെച്ചാൽ അദ്ദേഹം സനാതന സ്ഥാനം ഉയർത്തിക്കൊണ്ടപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഗോ സംരക്ഷണത്തെയും ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഈ നമുക്കറിയപ്പെട്ട തുകൽ വ്യവസായം ഇത്തരം കാര്യങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് അതിൻ്റെ തോല് ഈ ഉറക്കിടുന്നതും ഒക്കെ ഈ അതിനുള്ള പ്രത്യേക മറ്റേ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പശുവിൻ്റെ സംരക്ഷണം വരുമ്പോൾ ആരാണ് പശുവിനെ ഭക്ഷിക്കുക എന്ന് വരുമ്പോൾ എന്തു ചെയ്യും, ഇവിടെ ഒരു ഡിവൈഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. മുസ്ലിങ്ങളാണ് പശുവിനെ ഭക്ഷിക്കുന്നത്, പശുവിൻ്റെ സംരക്ഷകരെന്ന് പറയുന്നത് മുസ്ലിങ്ങളല്ലാത്തവരാണ്. കാരണം അതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈ പശു സംരക്ഷണ വാദം കൊണ്ടുവരുന്നത് ഹിന്ദുക്കൾ പോലില്ല, അത് സിഖുകാർക്കിടയിലൊരു വിഭാഗമാണ്. കാരണം അതൊരു കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്ന് അങ്ങനെ ഒരു ചർച്ച വരുന്നത്. എന്തായാലും ഇവിടെ ഈ വാദം എത്രത്തോളം എത്തിയെന്ന് വെച്ചാൽ മറ്റേ ബംഗാളിൽ ഫാമിൻ ഉണ്ടായി, എന്നുവെച്ചാൽ മറ്റേ പട്ടിണി ഉണ്ടായല്ലോ. അപ്പോൾ ഈ പട്ടിണി ഉണ്ടായപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാർഷിക നിയമങ്ങളായിരുന്നു. പക്ഷേ ഈ വിഭാഗം ഇതിനെ വാദിച്ചു കൊണ്ടുവന്ന് കാർഷിക നിയമങ്ങളല്ല പ്രശ്നം, മറിച്ച് ഇവിടെ പശുവിനെ തിന്നുന്ന മുസ്ലിങ്ങളാണ്, അത് കാരണം പശുക്കളുടെ എണ്ണം കുറഞ്ഞു, അതുകൊണ്ട് ഉഴാനും മറ്റ് ആവശ്യങ്ങൾക്കൊന്നും എന്തില്ല, പശുക്കളെ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പശുവിരുദ്ധരായിട്ടുള്ള ആളുകൾ, അതിനെ അറുക്കുന്ന ഭക്ഷിക്കുന്ന വിരുദ്ധരും അതിനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള ഒരു ഡിവൈഡ് എന്താണ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സമാനമായൊന്നാണ് യഥാർത്ഥത്തിൽ വന്ദേ മാതരത്തിൽ നമ്മൾ കണ്ടത്. വന്ദേ മാതര യഥാർത്ഥത്തിൽ ഇപ്പം നമുക്കറിയാം ഇവിടെ ഇക്ബാൽ എഴുതിയിട്ടുള്ള സാരജഹാംസയച്ചയുണ്ട്, ടാഗോർ എഴുതിയിട്ടുള്ള മറ്റേ നമ്മളെ ജനഗണമനയുണ്ട്, ഇതിലൊന്നും വിവാദങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ, അതെല്ലാം ദേശഭക്തി ഗാനങ്ങളാണ്, അതൊക്കെ ആലപിക്കുന്നതിന് ഇവിടെ മുസ്ലിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല. അപ്പോൾ ഒരു ദേശഭക്തി ഗാനം ആലപിക്കാൻ മുസ്ലിങ്ങൾ മടിക്കുന്നതല്ല പ്രശ്നം, മറിച്ച് ഈ പിന്നെ ഇത് എന്താ പറയുക, നമ്മൾ ഈ ദേശീയ ഗീതം എന്ന് നമ്മൾ പറയുന്ന അത് ശരിക്കും പറഞ്ഞാൽ 1875 ആദ്യം അത് എഴുതപ്പെടുമ്പോൾ അതിന് രണ്ട് സ്റ്റാൻസേ ഉള്ളൂ. ആ രണ്ട് സ്റ്റാൻസുകൾ ഇന്നും എന്ത് ചെയ്യാം, ചൊല്ലുന്നതിന് പ്രശ്നമില്ലാതെ എല്ലാവരും എന്താണ് അംഗീകരിക്കുന്നുണ്ട്. അത് ടാഗോറാണ് എന്ത് ചെയ്യുന്നത് 1896 കൊൽക്കത്തയിലെ കോൺഗ്രസ്സിൽ എന്ത് ചെയ്യുന്നത്, ഇത് ആദ്യമായിട്ട് ആലപിക്കുന്നത്. അദ്ദേഹം ആലപിച്ചത് ഈ രണ്ട് സ്റ്റാൻസിയാണ്. 1937 കോൺഗ്രസ് ചെയ്യുന്നത് ചെയ്യുന്നു, ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കുന്നു. അപ്പോഴും എന്താണ് ഇത് പിന്നെ ഈ രണ്ട് സ്റ്റാൻസിൽ നിന്ന്. പക്ഷേ ഇൻ ബിറ്റ്വീൻ സംഭവിക്കുന്ന ഒരു കാര്യം, ആനന്ദമഠം എഴുതിയപ്പോൾ ഇദ്ദേഹം അതിൻ്റെ ബാക്കി ഭാഗം കൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ വരികൾ അതിനകത്ത് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്തായിരുന്നു അല്ലെങ്കിൽ ഒരു കേവല പ്രചോദനമാണോ എന്ന് നമുക്കെപ്പോഴും അറിയില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ആനന്ദമഠം കൈകാര്യം ചെയ്യുന്ന വിഷയം തന്നെയും ഈ ബ്രിട്ടീഷുകാർക്ക് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ചില സൂഫികളും സന്യാസിമാരുകളൊക്കെ ചേർന്ന് നടത്തിയ കലാപത്തെ അദ്ദേഹം ഒരു ചെറിയ ട്വിസ്റ്റിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ അത് ഒരു മുസ്ലിം ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലൊരു കോൺഫ്ലിക്റ്റായിട്ട് തീയുകയും അങ്ങനെ അത് നമ്മൾ ആ ഭാഗം വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതിൽ ഈ രണ്ടാമത്തെ സ്റ്റാൻസിയിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ പിന്നെ ഈ മാതൃഭൂമിയെ ദുർഗയുമായിട്ടും സരസ്വതിയുമായിട്ടും ലക്ഷ്മിയുമായിട്ടൊക്കെ സമരസപ്പെടുത്തിക്കൊണ്ട് അതിനെയൊക്കെ ആരാധിക്കുന്നതിന് പൂജനീയമാക്കി മാറ്റുന്ന ഒരു ഒരു മതഗീതമാക്കി ഇതിനെ മാറ്റുകയാണ്. ചില ഒന്നാമത്തെ ഒരു ദേശീയ ഗീതത്തിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ രണ്ടാമത്തൊരു പിന്നെ മതഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭക്തി ഗീതത്തിൻ്റെ ഇതിലേക്ക് വരുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നത്തിന് ഉത്ഭവം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭൂമിയാണ്, നമ്മൾ ജനിച്ച നാടാണ്. അതിനോടുള്ള ഒരു ഒരു രാജ്യത്തോട് ഏതെല്ലാം രീതിയിലുള്ള കൂറുണ്ടാകണമോ സ്നേഹമുണ്ടാകണമോ അതൊക്കെ മുസ്ലിങ്ങൾക്കുണ്ട്, വെച്ച് പുലർത്തുന്നുണ്ട്. നമുക്കറിയാം മറ്റെല്ലാവരെയും പോലെ രക്തസാക്ഷികളായിട്ടുള്ള മുസ്ലിങ്ങളാണ്. നമുക്ക് ഡൽഹിയിലൊക്കെ ആ മറ്റേ ഫലകം കണ്ടാൽ അറിയുന്നത് അതിനകത്ത് എത്രമാത്രം മുസ്ലിങ്ങളുടെ പേരുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, അതേസമയം ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏഷ്യയിൽ ഒരു രാജ്യമാണ്. ഏഷ്യ എന്ന് പറയുന്നത് ഈ പറയുന്ന ഭൂമിയിൽ പിന്നെ മറ്റേഴ് ഭൂഖണ്ഡങ്ങളിൽ ഒന്നാണ്. ആ ഭൂമി എന്ന് പറയുന്നത് സൂര്യനെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമാണ്. ആ മറ്റേ സൂര്യൻ എന്ന് പറയുന്നത് മിൽക്കി വേയിൽ ഒരു നക്ഷത്രമാണ്. അങ്ങനത്തെ ഒട്ടനവധി മിൽക്കി വേകൾ അല്ലെങ്കിൽ എത്ര നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ട്. അങ്ങനത്തെ ഈ പ്രപഞ്ചമുണ്ട്, ഒന്നിലധികം പ്രപഞ്ചങ്ങളുണ്ട്. മുസ്ലിങ്ങളുടെ ലളിതമായിട്ടുള്ള വിശ്വാസം എന്താണ്? ഇപ്പറയുന്ന സകലതിനെയും സൃഷ്ടിച്ച, ഈ പ്രപഞ്ചങ്ങളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. തീരെ വർഗീയതയില്ലാത്ത ഒരാശയമാണത്. അവിടേക്കാണ് വളരെ ചുരുക്കി ചുരുക്കിയിട്ട് ഈ രാജ്യത്തിൻ്റെ മറ്റേ ഒരു ദേവിയായി സങ്കല്പിച്ച് അതിനെ ആരാധിക്കണം എന്ന് പറയുന്നത്. ഇത് ഇവിടെയാണ് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു വർഗീയവൽക്കരണത്തിനുള്ള ശ്രമമാണ്. മാത്രമല്ല മുസ്ലിങ്ങളെ ഇത്തരം ഒരു അജണ്ട വെച്ചുകൊണ്ട് അന്യവൽക്കരിക്കാൻ പറ്റുമെന്നുള്ള ആശയമാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരീ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഇതൊരു സാംസ്കാരിക ദേശീയതയാണ്. ആ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. ഇവർ മാതൃഭൂമിയോട് സ്നേഹമില്ലാത്ത കൂറില്ലാത്തവരാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലും തീയുന്നത്, ഈ വന്ദേ മാതരം എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കേവലം നയപരമായ പ്രശ്നമല്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഘടനകളും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഒരാദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഫാക്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് വിലയിരുത്തലൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യും, ഉണ്ടാകുന്നതാണ്. അത് കാലികമായി ചിലപ്പോൾ എന്ത് ചെയ്യും, പരിഷ്കരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫാക്ട്സ് മാറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്മ്യൂണിസം നമുക്കറിയാം, കമ്മ്യൂണിസം ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്കത് മാറ്റുന്നതിന് പ്രശ്നമില്ല. എന്നാൽ ആദർശങ്ങൾ എന്താണ്, അവ പലപ്പോഴും ഒരു ഒരു സമൂഹം ആർജിക്കേണ്ട മൂല്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ അതിന് അത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വലിയ വിഷൻ ഉണ്ടാവും, അത് അതിൻ്റെ മുൻനിർത്തിയായിരിക്കും എന്ത് ചെയ്യുക, ഇത് ചിന്തിക്കുന്നത്. അതുതന്നെയും ദൈവീക മതങ്ങളാകുമ്പോൾ ദൈവം നൽകിയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് രൂപപ്പെടുന്നത്. അപ്പം അതിൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും സംസ്കാരവും എല്ലാം തന്നെ ദൈവീകമാണ്. അവിടെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ പാർട്ടികളോ സംഘടനകളൊക്കെ ഈ നയപരമായി എടുക്കുന്നൊരു തീരുമാനം, അത് മാറിയാൽ പോലും വലിയ വിവാദം ഉണ്ടാവും. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ പി എം ശ്രീ ഒരു നയപരമായ വിഷയമാണ് അല്ലേ, അതിൽ നയപരമായ വ്യതിയാനമുണ്ടായോ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് നയവ്യതിയാനമുണ്ടായോ എന്ന ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ്? അതും അത് കേവലം നയമാണെങ്കിൽ പോലും അത് മാറ്റാൻ പാടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരാദർശമാണെങ്കിലോ, അത് തന്നെ ഒരു ദൈവിക ആദർശമാണെങ്കിലോ, ഇത് മാറ്റണമെന്ന് പറയുന്നത് എത്രമാത്രം വിചിത്രമായിട്ടുള്ളൊരു വാദമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നയവ്യതിയാനമല്ല, ആദർശത്തിൻ്റെ വ്യതിയാനമാണെന്ന് നമ്മൾ പറയുന്നത്. അത് അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഈ ജയ് ശ്രീറാം എന്നത് നമുക്കറിയാം മതപരമായിട്ടാണ് വിളിക്കപ്പെടുന്നത്, നിർബന്ധിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു നേഷണലൈസ്ഡ് വേർഷൻ, ഒരു ദേശീയ ഒരു സ്വഭാവമുള്ള വേർഷനാണ് ഈ വന്ദേ മാതരം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിനെ മറച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ഒരു മറ കൂടെയാണ് ശരിക്കും വെച്ചാൽ. എന്തായാലും കേരളത്തിൽ ഇത് നിലവിളിക്കായിട്ടും ഓണമായിട്ടുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്താ ആവർത്തിക്കും. ഞാൻ പറഞ്ഞു വന്നെച്ചാൽ യാദൃശ്ചികമല്ല, ഇത് കേവലം യാദൃശ്ചികമല്ല, വളരെ ആസൂത്രിതമാണ്. രണ്ട് നൂറ്റാണ്ടിൻ്റെ പഴക്കം ഈ ഈ ആശയങ്ങൾക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ 150 വർഷത്തെ, ഇപ്പോൾ 150 വർഷത്തെ ചരിത്രമാണല്ലോ ആഘോഷിക്കുന്നത്. അപ്പോൾ ആർ എസ് എസിനേക്കാളും പഴക്കമുണ്ട്. വ്യക്തമായ നിലപാടോടെയാണിത് ആവർത്തിക്കപ്പെടുന്നത്. ഇവിടെ മനസ്സിലാക്കുക വെച്ചാൽ കോൺഗ്രസ്സിനിതിന് കാലാകാലമായിട്ടൊരു നിലപാടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ പുതിയ തലമുറക്ക് അറിയില്ലെങ്കിൽ കോൺഗ്രസ് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ഇതിൽ വളരെ കൃത്യമായ ഇതുണ്ട്. 1937 ഇത് അംഗീകരിക്കുന്ന സമയത്തും കോൺഗ്രസ്സിന് ഇത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ലീഗ്. അതുകൊണ്ട് തന്നെ ആ നിലപാടെന്താണെന്നുള്ളത് ലീഗും അണികളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് തുറന്നു പറയാൻ മടിക്കേണ്ട പ്രശ്നമേ വരുന്നില്ല. വളരെ കൃത്യമായി ഇത് ഉറപ്പിച്ച് പറയും. ഇതാണ് കാലാകാലങ്ങളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു വ്യതിയാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രം പറയേണ്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി എന്താണ് ചെയ്തോന്ന് കൊച്ചു ഉള്ള വിഷയങ്ങളൊക്കെ അതൊക്കെ കുറച്ചുകൂടെ എന്താണ് രാഷ്ട്രീയ വിഷയങ്ങളാണ്. അതവർ കൈകാര്യം ചെയ്ത് പരിഹരിക്കട്ടെ.
7: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. വന്ദേ മാതരം നിർബന്ധമോ ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
12: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
7: പീസ് റേഡിയോ റിയാദുൽ സ്വാലിഹീൻ, ഫജറിന്റെ സുന്നത്തിന്റെ ശ്രേഷ്ഠത. ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
13: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുല്ലാ 196-ാമത്തെ അധ്യായം, ബാബു തഅക്കീദി റകഅതൈ സുന്നത്തിൽ സുന്നത്തി സുബ്ഹി, സുബ്ഹ് നമസ്കാരത്തിൻ്റെ സുന്നത്തായ 2 റക്അത്ത് നമസ്കാരത്തെ ശക്തിപ്പെടുത്തുന്ന, അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും ശ്രേഷ്ഠതയും ഉണർത്തുന്നതായ അധ്യായത്തിൽ നിന്നുള്ള 1101-ാമത്തെ ഹദീസ്. വ അൻ ആയിഷത റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2210 ഹദീസുകൾ റിവായത്ത് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവർ പറയുന്നു, വ അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഷൈഇൻ മിനൻ നവാഫിലി അശദ്ദ തആഹുദൻ മിൻഹു അലാ റകഅതൈൽ ഫജ്ർ. മുത്തഫഖുൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐച്ഛികമായ നമസ്കാരങ്ങളിൽ യാതൊരു നമസ്കാരത്തിനും നൽകാത്തത്ര പ്രാധാന്യം ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് നൽകിയിരുന്നു എന്ന്, വളരെ ശ്രദ്ധയോടും നിരന്തരമായി അത് നിർവഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാറുണ്ട് എന്നതാണ്. അതായത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുന്നതിനാണ് അശദ്ദ തആഹുദൻ, വളരെ ശക്തമായി പരിപാലിക്കാറുണ്ട്, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാറുണ്ട് ഫജറിൻ്റെ 2 റക്അത്ത് സുന്നത്ത്. മറ്റൊന്നിലുമില്ലാത്തത്ര ശ്രദ്ധയും താൽപ്പര്യവും പരിഗണനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈയൊരു സുന്നത്ത് നമസ്കാരത്തിന് നൽകാറുണ്ട് എന്നതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്തതായി ഹദീസ്, അതിൽ ഫജറിൻ്റെ സുന്നത്തിൻ്റെ പ്രാധാന്യം നമ്മെ ഉണർത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റവാത്തിബ് സുന്നത്തുകളെല്ലാം തന്നെ വളരെ താൽപ്പര്യത്തോടുകൂടി നിർവഹിച്ചിരുന്നു. എന്നാൽ അഷദ്ദു ഹിർസൻ, അങ്ങേയറ്റത്തെ താൽപ്പര്യം, ശ്രദ്ധ നൽകിയിരുന്നത് വ മുവാലബത്തൻ അലാ റകഅത്തിൽ ഫജർ, ഫജറിൻ്റെ 2 റക്അത്ത് അത് പതിവാക്കുന്നതിലും സൂക്ഷിക്കുന്നതിലുമായിരുന്നു. ഈ ഹദീസ് അതാണ് നമ്മെ വ്യക്തമാക്കുന്നത്. ലം യകുൻ അഷദ്ദ തആഹുദൻ, തആഹുദൻ എന്നതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഹിർസൻ വ ഹിഫ്ളൻ വ മുതാബഅത്തൻ, പതിവായി ശ്രദ്ധയോടെ സൂക്ഷ്മതയോടുകൂടി താൽപ്പര്യത്തോടുകൂടി നിർവഹിച്ചിരുന്നത്. മിൻ ഹിർസിഹി വ തആഹുദിഹി അലാ റകഅതൈൽ ഫജർ, ഫജറിൻ്റെ 2 റക്അത്ത് സുന്നത്തിന് നൽകിയിരുന്ന പ്രാധാന്യം, അതിൻ്റെ താൽപ്പര്യം, അതിൻ്റെ ആ ഒരു ശ്രദ്ധ, അതാണിവിടെ ഉണർത്തുന്നത്. സഹോദരങ്ങളെ, ഫജർ ബാങ്ക് വിളിച്ച് സുബഹിൻ്റെ ബാങ്ക് കഴിഞ്ഞതിന് ശേഷം വഹുമർ റകഅതാനി ബൈനൽ അദാനി വൽ ഇഖാമ ലിസ്വലാത്തി സുബ്ഹ്, സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കുന്നതിന് മുമ്പായി ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലായി കൊണ്ട് നിർവഹിക്കുന്നതായ നമസ്കാരമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ നവാഫിലുകളും ശ്രദ്ധയോടെ ശക്തമായി നിർവഹിച്ചിരുന്നു. എന്നാൽ പ്രത്യേകം ഏറ്റവും കൂടുതലായി വർദ്ധിച്ച രൂപത്തിൽ ശ്രദ്ധിച്ചിരുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാതെ നിർവഹിച്ചത് ഒരിക്കലും ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഹദറിലും സഫറിലും ഒന്നും ഉപേക്ഷിക്കാത്ത സുന്നത്ത് എന്നുള്ള നിലക്ക് അറിയപ്പെട്ടതാണ് ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരം. ഏതെല്ലാം നിലക്ക് ഏതെങ്കിലും കാരണത്താൽ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കും, ഖളാ വൂട്ടും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കാറുണ്ടായിരുന്നു ഉടൻ തന്നെ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ ഉണർത്തുന്നത്. ശ്രേഷ്ഠമായ കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ സ്വഭാവവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. തുടർന്നുള്ള ഈ അധ്യായത്തിൽ നിന്ന് തന്നെയുള്ള 1102 ഹദീസും ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് തന്നെയാണ് ഫജറിൻ്റെ സുന്നത്തിൻ്റെ പ്രാധാന്യം ഉണർത്തുന്ന ഏവരും മനസ്സിലാക്കിയിരിക്കേണ്ട അത്രത്തോളം മഹത്വമുള്ളതായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. റക്അത്തൽ ഫജ്രി ഖൈറു മിന ദുനിയ വമാ ഫിഹ. ഫജറിൻ്റെ 2 സുന്നത്ത് നമസ്കാരം ഖൈറുൻ, അത് ശ്രേഷ്ഠമാണ്, ഉത്തമമാണ്, വളരെ നല്ലതാണ്. മിന ദുനിയ, ദുനിയാവിനേക്കാൾ. വമാ ഫിഹ, ഈ ദുനിയാവിലുള്ളതിനേക്കാളും. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ നോക്കൂ, റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്രത്തോളം സവാബും ഇത്രത്തോളം പ്രതിഫലവും പ്രോത്സാഹനവും നൽകിയിട്ടുള്ളതായ ഈ ഉമ്മത്തിന് നിർവഹിക്കുവാൻ വേണ്ടി, പുണ്യം നേടിയെടുക്കുവാൻ വേണ്ടി നാളെ പരലോകത്ത് അവരുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയത്ത് തുലാസിൽ ഖനം തൂങ്ങുന്നതായിക്കൊണ്ട് ജീവിതത്തിൽ നിർവഹിച്ചു വെച്ചതായ കർമ്മങ്ങളിൽ സഹോദരങ്ങളെ വളരെ ശക്തമായി കൊണ്ട് പഠിപ്പിച്ച ഒന്ന്, ഈ ദുനിയാവിലുള്ള എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ട്, സുഖാസ്വാദനങ്ങളുണ്ട്, സമ്പത്തിനേക്കാളും സ്വത്തിനേക്കാളും സൗകര്യങ്ങളെക്കാളും വീടും വാഹനങ്ങളും ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം സഹോദരങ്ങളെ ദുനിയാവിലുണ്ട്, അതിനേക്കാളെല്ലാം ഖൈറായിട്ടുള്ളത് ഈ ഒരു 2 സുന്നത്ത് നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വഫി റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ലഹുമ ആ 2 നമസ്കാരം അഹബ്ബു ഇലയ്യ മിന ദുന്യ ജമീഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ദുനിയാവിലെ ഈ ഐഹീക ലോകത്തെ മുഴുവൻ കാര്യങ്ങളെക്കാളും എനിക്കേറ്റവും പ്രിയപ്പെട്ടത് ഫജ്ർ നമസ്കാരത്തിന് മുമ്പുള്ളതായ ആ 2 സുന്നത്ത് നമസ്കാരമാണ് എന്നത്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ റക്അത്തുൽ ഫജ്ർ എന്നത് അൽ മുറാദു ബിഹിമ സുന്നത്തുൽ ഫജ്ർ, ഫജറിൻ്റെ സുന്നത്ത് എന്നാണ് ഈ ഹദീസിൽ വന്നത്. റക്അത്തുൽ ഫജ്ർ, റക്അത്തുൽ ഫജ്ർ, ഫജറിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ റക്അത്താനി 2 എന്നുള്ളതാണ്. അപ്പോൾ ആ നൂനിനെ അവിടെ ഹദഫ് ചെയ്യും, അത് റക്അത്തുൽ ഫജ്രി, ഫജറിൻ്റെ 2 സുന്നത്ത് നമസ്കാരം ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ നിർവഹിക്കുന്നതായ ആ ഒരു നമസ്കാരം ഖൈറു മിന ദുനിയ വമാ ഫീഹ, അതിൻ്റെ പ്രതിഫലമാണ് ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും ഖൈറായ. അന്നൽ അജ്റൽ മുറത്തബ് അലാ തിൽക സ്വലാത്തി, ആ നമസ്കാരത്തിന് പറയപ്പെട്ടതായ അതിന് നൽകിയതായ ഒരു ശ്രേഷ്ഠമായ പ്രതിഫലം ഫിൽ ആഖിറത്തി പരലോകത്ത് അഅലമു വഅഫ്ളലു മിൻ ജമീഇ നഈമി ദുനിയ, ദുനിയാവിൻ്റെ മുഴുവൻ സുഖ ആസ്വാദനങ്ങളെക്കാളും ശ്രേഷ്ഠമായതും മഹത്വമേറിയതുമാണ്. വഹുമാ മഅദൂദതാനി, അത് രണ്ടും എണ്ണപ്പെടുന്നത് ഫിസ്സുനനി റവാതിബിൽ സ്വലാത്തിൽ സലവാത്തിൽ ഫരീള, ഫർദ് നമസ്കാരങ്ങളുടെ റവാതിബ് സുന്നത്തിലാണത് എണ്ണുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് 12 റക്അത്ത് പതിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് വെച്ച് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയുമാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. വഹ്തിമാമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിമ ബയാനുൻ ലി ഇലമിഷ ഇനിഹിമ വ അജ്രിഹിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 നൽകിയ പ്രാധാന്യം ആ കാര്യത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും കൊണ്ടാണ്. അതുകൊണ്ടാണ് വഹസ്സ അലൽ ഹിർസി അലൈഹിമ, അങ്ങേയറ്റത്തെ താൽപ്പര്യം ആ 2 നിർവഹിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നത്, അത് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലഘുവായി 2 നമസ്കരിക്കും. ഐഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ടല്ലോ, യുസല്ലി റകഅത്തുൽ ഫജ്രി ഫയുഖഫ്ഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജറിൻ്റെ 2 സുന്നത്ത്, പ്രാതിപത്തായ സുന്നത്ത് നമസ്കരിക്കും. വളരെ ചെറിയ രൂപത്തിലാണ്, ദീർഘമായ നമസ്കാരമല്ല. ഞാൻ ചോദിച്ചു പോകും, അഹൽ ഖറാഫിഹിമ ബി ഉമ്മിൽ ഖുർആൻ, അല്ലെങ്കിൽ ആ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതിയിട്ടുണ്ട്, അത്രത്തോളം സ്പീഡിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു ഒന്നാണ് ആദ്യത്തെ റക്അത്തിൽ ഖുലു അൽ കാഫിറൂനും പിന്നെ രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുലു അല്ലാഹു അഹദുമാണ് ഓതിയിരുന്നത് എന്ന്. സഹോദരങ്ങളെ, ഖൈറു മിന ദുനിയാ വമാ ഫീഹ, ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളുമെല്ലാം ഖൈറായത്, അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ നശിച്ചു പോകുന്ന, നീങ്ങിപ്പോകുന്നതായ എന്തെല്ലാം സുഖാസ്വദനങ്ങളുണ്ടോ, എന്നാൽ പരലോകത്ത് അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ നിർവഹിച്ച രണ്ട് റക്കാത്ത് നമസ്കാരമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിർവഹിക്കാൻ കാണിച്ച താൽപ്പര്യം, അതിൻ്റെ മഹത്വം, ഈ പറയപ്പെട്ട കാര്യങ്ങളത് അറിയിക്കുന്നത് അത്രത്തോളം താൽപ്പര്യം കാണിച്ചത്, അതിൻ്റെ സ്ഥാനം വളരെ മഹത്വമുള്ളതാണ് എന്നതുകൊണ്ടാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്നത് തന്നെ അതിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ്. മാത്രമല്ല, ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, വകാന മിൻ ഹദീഹി ഫീ സഫരിഹി അൽ ഇഖ്തിസാർ അലൽ ഫർദ് വലം യുഹ്ഫദ് അൻഹു അന്നഹു സല്ലാ സുന്നത സ്വലാത്തി ഖബ്ലഹാ വലാ ബഅദഹാ ഇല്ലാ മാ കാന മിനൽ വിത്രി വസുന്നത്തിൽ ഫജ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ സാധാരണഗതിയിൽ യാത്രയിൽ ഫറളിൽ ചുരുക്കാറാണ് ചെയ്യാറുണ്ടായിരുന്നത്. സുന്നത്ത് നമസ്കാരങ്ങൾ അത് നിർവഹിക്കാറുണ്ടായിരുന്നില്ല, ഫറളിന് മുമ്പും ശേഷവുമുള്ളതായ. എന്നാൽ വിത്ർ നമസ്കാരവും ഫജറിൻ്റെ മുമ്പുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല. ഫഇന്നഹു ലം യകുൻ ലിയദഅഹുമാ ഹദറൻ വലാ സഫറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദറിലോ സഫറിലോ ഉപേക്ഷിക്കാത്ത സുന്നത്ത് നമസ്കാരമായിരുന്നു എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അവിടുത്തെ പ്രസിദ്ധ ഗ്രന്ഥമായ സാദുൽ മആദിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തുടരുന്നു, വകാന തആഹുദുഹു വ മുഹാഫളതുഹു അലാ സുന്നത്തിൽ ഫജ്രി അശദ്ദ മിൻ ജമീഇൻ നവാഫിൽ. മുഴുവൻ സുന്നത്ത് ഐച്ഛിക നമസ്കാരങ്ങളെക്കാളേറെ വളരെ ശ്രദ്ധയോടെ, താൽപ്പര്യത്തോടുകൂടി, ഗൗരവത്തോടുകൂടി, നഷ്ടപ്പെടാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചിരുന്ന ഒന്നാണത്. മറ്റു നമസ്കാരങ്ങളെക്കാളുമെല്ലാം ഈ ഫറള് നമസ്കാരങ്ങളിൽ യാത്രയിൽ പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറള് മാത്രം നമസ്കരിക്കാറുണ്ടായിരുന്നു യാത്രയിൽ, സുന്നത്തുകൾ ഒഴിവാക്കാറാണ്. അതാണ് അവിടുത്തെ, അങ്ങനെയാണ് അതിൻ്റെ സുന്നത്ത്, അതിൻ്റെ ചര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ യാത്രയിലാണെങ്കിൽ നമ്മൾ മറ്റു സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം നമസ്കരിക്കാതിരിക്കലാണ് അഫ്ദൽ, ശ്രേഷ്ഠത, പുണ്യമെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എന്നാൽ യാത്രയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിക്കാത്ത സുന്നത്തുകളായി പറയുന്നത് ഇവിടെ വിത്ര നമസ്കാരവും ഫജറിൻ്റെ രണ്ടരക്കാത്തും എന്നതാണ്. ഇതല്ലാത്ത നമസ്കാരങ്ങൾ ഷെയ്ഖ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വലം യുങ്കൽ അൻഹു ഫി സഫരി അന്നഹു സല്ലാ സുന്നത്തൻ റാതിബത്തൻ ഗൈറഹുമ, ഇതല്ലാത്ത സുന്നത്തുകൾ നമസ്കരിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ നമസ്കരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഥവാ ഉറങ്ങിപ്പോയി ഫറളിനോടൊപ്പം നമസ്കരിക്കും, എഴുന്നേറ്റാൽ ആദ്യം സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ടാണ് ഫറള് നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നത്. വലിഹാദ അലമ്മ നാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വഹാബ ഫീ ബഅദിൽ അസ്ഫാരി അനിൽ ഫജ്ർ, ചില യാത്രകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും യാത്രയിൽ ഉറങ്ങിപ്പോയി ഫജറിൻ്റെ ആ ഒരു സമയത്ത്. ഫലം യസ്തഖ്ലു ഇല്ലാ ബഹ്റ ശംസ്, സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയമായപ്പോഴാണ് അവർ എഴുന്നേറ്റത്. അമറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലൻ, ഈ ബിലാൽ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ഫഅദ്ദന, അങ്ങനെ അദ്ദേഹം ബാങ്ക് വിളിച്ചു, സുമ്മ സ്വല്ല സുന്നത്തൽ ഫജർ, പിന്നെ സുന്നത്തുൽ ഫജർ, ഫജറിൻ്റെ സുന്നത്ത് നമസ്കരിച്ചു, സുമ്മ അക്കാമ ഫസല്ല, പിന്നെ ഇഖാമത്ത് വിളിച്ചുകൊണ്ടാണ് ഫറദ് നമസ്കരിച്ചത്. ഫദല്ല ദാലിക അല അന്ന സുന്നത്തുൽ ഫജ്രി മുതഅക്കിദ വ അന്നഹ തുസല്ലി മഅ സുബ്ഹ്. ഇത് നമ്മെ അറിയിക്കുന്ന കാര്യം എന്താണ് സഹോദരങ്ങളെ? ഫജറിൻ്റെ സുന്നത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്, വളരെ ശക്തമായ സുന്നത്തായി പഠിപ്പിച്ചതാണ്. അത് സുബൈൻ്റെ കൂടെ തന്നെ നമസ്കരിക്കും, അതല്ലാത്ത സമയത്തായിരുന്നാൽ പോലും, ഒന്നുകിൽ ഫർള് നമസ്കാരം കഴിഞ്ഞ ഉടനെ സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം, രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം അഥവാ നഷ്ടപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ നമസ്കരിക്കും ഫർള് കഴിഞ്ഞതിന് ശേഷം. അതല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച് ഒരല്പസമയം കഴിഞ്ഞ് സൂര്യൻ ഒരു കുന്തത്തിൻ്റെ ഉയരത്തിൽ അത്ര എത്തുന്നത് വരെയും. അപ്പോൾ സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ അത് അതിൻ്റെ ഗൗരവവും പ്രാധാന്യവുമാണ് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. അത് വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വസ്സുന്ന ലിൽ ഇമാമി അയ്യ അച്ചിയഹുമാ ഫിൽ ബൈത്തി ഖബല യഖ്റുജ്. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും, സുന്നത്ത് ഇമാമിന് പ്രത്യേകിച്ച് വീട്ടിൽ വെച്ച് നമസ്കരിച്ചു കൊണ്ടുവരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. സുമ യഖ്റുജുൽ ഇന്നാസ്, പിന്നെ ജനങ്ങളിലേക്ക് വരിക. വൽ മഅ്മൂമു ഇദാ തയസ്സറ ഇതിയാനിഹാ ഫിൽ ബൈത്തി ഫ ഫിൽ ബൈത്തി ഔ ഫിൽ മസ്ജിദിൽ അംറു വാസിയ. പറ്റുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് വെച്ച് തന്നെ നമസ്കരിക്കുക. ഇനി അതല്ല അവരുടെ സൗകര്യം പോലെ നമസ്കരിക്കാവുന്നതാണ്. സഹോദരങ്ങളെ, ഈ ഒരു ശ്രേഷ്ഠത മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് നിർവഹിക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
14: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ റിയാദുൽ സാലിഹീൻ എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ഫജറിന്റെ സുന്നത്തിന്റെ ശ്രേഷ്ഠത, ഈ വിഷയം ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: റിയാലിറ്റി. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ കേൾക്കാം, അറിവ് നേടുക. ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് സുഹൈൽ പറവന്നൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ ഇസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അറിവ് നേടുന്നതിൻ്റെ അറിവ് സമ്പാദനത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കി വന്നത്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ മാതാപിതാക്കളുടെ കടമയെക്കുറിച്ചും മുൻകഴിഞ്ഞ മുൻഗാമികളായ പ്രവാചകന്മാരുടെയും സ്വഹാബത്തിൻ്റെയും പണ്ഡിതന്മാരുടെയും ജീവിതത്തിൽ അവരറിവിന് നൽകിയ പ്രാധാന്യത്തെയും എത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ചവരാണ് ഇന്ന് നാം അറിയപ്പെടുന്ന മഹാരഥന്മാരായ ആളുകളെന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ട് അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ധാരാളം ആയത്തുകളും ഹദീസുകളിൽ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്, ഖുൽ ഹൽ ഇസ്തവി യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയാകുമോ എന്ന്. ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. ഈ ചോദ്യം നമ്മോടാണ് ചോദിക്കുന്നത്. അറിവുള്ള ഒരു മനുഷ്യനും അറിവില്ലാത്ത ഒരു മനുഷ്യനും എങ്ങനെയാണ് അവർ രണ്ടുപേരും സമന്മാരാകുന്നത്? അറിവുള്ള ഒരാൾക്ക് വിവേകത്തോടുകൂടി പക്വതയോടുകൂടിയിട്ട് പെരുമാറാൻ കഴിയുന്ന സന്ദർഭത്തിൽ, അതേ സന്ദർഭം തന്നെ അറിവില്ലാത്ത ഒരു മനുഷ്യനെ അവിടെ പക്വമല്ലാത്ത സംസാരങ്ങളും അവിവേകമായ ചില ഇടപെടലുകളും വലിയ അബദ്ധങ്ങളും വലിയ വലിയ വീഴ്ചകളും പോരായ്മകളും ഉണ്ടാക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം എത്രയെത്ര ആളുകളാണ് അറിവില്ലായ്മ മൂലം വലിയ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നതിൻ്റെ വാർത്തകളും അത്തരത്തിലുള്ള കാര്യങ്ങളും നാം ദിവസേന കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. ഇവിടെയാണ് അറിവ് നേടുന്നതിന് വേണ്ടി ഇസ്ലാം കൃത്യമായിക്കൊണ്ട് പ്രാധാന്യം നൽകുന്നത്. അറിവ് നേടുകയും അത് അറിവ് സ്വീകരിക്കുകയും ചെയ്യുന്നത് ഓരോ മുസ്ലിമിൻ്റെയും കടമയായിക്കൊണ്ടാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. നമ്മുടെ അറിവുകൾ നേടുന്നതിന് നമ്മുടെ വക്കൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകൾക്ക് കൃത്യമായ ഒരു സ്ഥാനവും അതുപോലെ തന്നെ അവർക്കൊരു അംഗീകാരവും സമൂഹം നൽകുമ്പോൾ, അറിവില്ലാത്തവരെ ഒരിക്കൽ പോലും സമൂഹം അംഗീകരിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഇവിടെ അള്ളാഹുവിൻ്റെ ഇച്ഛക്കായിട്ട് നമ്മൾ അറിവ് നേടണം. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, ഇസ്ലാമിനെ കുറിച്ചറിയാൻ നാം കൃത്യമായിക്കൊണ്ട് അറിവ് നേടേണ്ടതുണ്ട്. ആ അറിവിന് വേണ്ടിയിട്ട്, അറിവ് സമ്പാദനത്തിന് വേണ്ടിയിട്ട് ധാരാളമായിക്കൊണ്ട് പ്രാർത്ഥനകളെ നാം ആശ്രയിക്കേണ്ടതുണ്ട്. ധാരാളം പ്രാർത്ഥനകൾ നമുക്കറിയാം. അല്ലാഹുമ്മ ഇന്നി ഇൽമൻ നാഫിയ വരിസ്കൻ തൊയ്യിബ വാമലൻ മുത്തഖബ്ബല, ഇങ്ങനെ തുടങ്ങുന്ന പ്രാർത്ഥനകളും, അതുമാത്രമല്ല റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്കെൻ്റെ അറിവിനെ ഇൽമിനെ വർദ്ധിപ്പിച്ചു നൽകണമേ എന്ന് എത്ര തവണയാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്ന് നാം ഓർക്കണം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായിക്കൊണ്ട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചത് അത് കേവലം പ്രാർത്ഥനകളായിക്കൊണ്ട് അറിയാനല്ല, മറിച്ച് അത് ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണോ നാം ഉപയോഗിക്കേണ്ടത്, ആ സാഹചര്യങ്ങളിൽ കൃത്യതയോടെയും വ്യക്തമായിക്കൊണ്ടും ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അള്ളാഹുവിനോട് അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽത സഹല, അള്ളാഹുവേ അത് എനിക്ക് ഒരു എളുപ്പം നീ നൽകണമെന്ന്, ഇത് പരീക്ഷയ്ക്ക് പുറപ്പെടുന്ന കുട്ടികൾക്ക് കൃത്യമായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. സമയത്തെ ക്രമീകരിക്കാൻ അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളായ ആരോഗ്യത്തെയും സമയത്തെയും പാഴാക്കാതെ കൃത്യമായി പിന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരായിട്ട് മാറേണ്ടതുണ്ട്. നമ്മുടെ പതിവുകൾ നാം മനസ്സിലാക്കണം. നമ്മുടെ സുബഹി നമസ്കാര ശേഷമുള്ള സമയത്ത് നാം പ്രാർത്ഥനകളും അതുപോലെ തന്നെ ദിക്ര് ദുആകളും കൃത്യമായിക്കൊണ്ട് പഠിക്കാനുള്ള ഒരു സമയമായി കണ്ടെത്തണം. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ ഒരു സമയം നമുക്ക് അറിവ് സമ്പാദനത്തിന് വേണ്ടി, ഭൗതികമായ അറിവിൻ അല്ല, അതോടൊപ്പം തന്നെ ഇസ്ലാമികമായ ഒരു അറിവ് നേടുന്നതിനുള്ള ഒരു സമയമായിക്കൊണ്ട് കാണണം. അതിന് ഒരു സ്ഥിരതയും നിലനിൽപ്പും ഉണ്ടാകണമെന്നുള്ളതാണ്. ഒരാഴ്ച

0: ആവേശത്തിനുള്ള ഒരു ഒരു പഠനമോ അല്ലെങ്കിൽ ഒരു കാട്ടിക്കൂട്ടലോ അല്ലാതെ, മറിച്ച് കൃത്യതയോടുകൂടി സ്ഥിരമായിക്കൊണ്ട് അത് എന്നാണോ തുടങ്ങുന്നത്, ആ തുടങ്ങിയതു മുതൽ നമ്മുടെ മരണമെന്നാണോ, നമ്മുടെ സ്വബോധം നഷ്ടപ്പെടുന്ന സമയം വരെ നാം കൃത്യമായിക്കൊണ്ട് അത് എല്ലാ ദിവസവും ആ സമയത്ത് കൃത്യതയോടുകൂടി നിലനിർത്താൻ കഴിയുന്നതായിരിക്കണം നമുക്ക് എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം നമ്മളിലേക്ക്, നമ്മൾ പരിശ്രമിക്കുന്ന ആളുകൾക്കാണ് അതിനുള്ള കൃത്യമായ റിസൾട്ട്, അതിനുള്ള പിന്നെ പരിശ്രമിച്ചതിനുള്ള വിജയം ലഭിക്കുകയുള്ളൂ. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയും അതൊരു ദിവസം എന്താണ് നാം ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന ചെറിയ ലക്ഷ്യത്തെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. ഒരു പക്ഷേ അതിന് നല്ല ഒരു കൂട്ടായ്മ ആവശ്യമായിരിക്കാം, ഒരു കൂട്ടായ പ്രവർത്തനം ആവശ്യമായേക്കാം. എങ്കിൽ ആ ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നാം മുതിരേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ, ആരുടെ സഹായമാണ് നമുക്കതിനാവശ്യം, അതല്ലെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, ആരുടെ സഹായമാണോ ആവശ്യം, അതിനെക്കുറിച്ച് ആസൂത്രിതമായി പഠിച്ചു മനസ്സിലാക്കി അവരെ ഒന്ന് കണ്ട് അവരോട് വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു നൽകി പറഞ്ഞുകൊടുത്ത് ശാന്തമായ ഒരു പഠനാന്തരീക്ഷം ഒരുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. ഇവിടെ പ്രായഭേദ വ്യത്യാസമില്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു തുടക്കം നാം കുറിക്കേണ്ടത്. എനിക്ക് പ്രായമായി, അല്ലെങ്കിൽ ഞാൻ വൃദ്ധനാണ്, വൃദ്ധയാണ്, എനിക്ക് ബാധ്യതകളാണ്, എനിക്ക് പ്രയാസങ്ങളാണ്, എനിക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാം സമയം തള്ളി നീക്കിയാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ബാധ്യതകളും നമ്മുടെ പ്രയാസങ്ങളും മാറിയിട്ട് ഒരിക്കലും നമുക്കൊരു നന്മ ചെയ്യുവാൻ സാധ്യമല്ല എന്ന ബോധ്യം നമുക്കാദ്യമേ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പ്രായമോ സമയമോ ആരോഗ്യമോ ഇതിന് പ്രശ്നമല്ല. സ്വബോധമുള്ള ഒരു മനുഷ്യനെ, ആരോഗ്യമുള്ള ഓർമ്മയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിതമായ സമയം അവന് മതം പഠിക്കാൻ, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ അറിവ് നേടുന്നതിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയേണ്ടതുണ്ട്. അതിൻ്റെ പഠനശേഷം അതിൻ്റെ സമയത്തെ നിയന്ത്രിക്കാനും നാം അതിനു വേണ്ടി സഹായിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ജീവിതത്തിൽ നമുക്കാവശ്യമായ ഒരുപാട് വിഷയങ്ങളുണ്ടാകും. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പ്രയാസമായി തോന്നുന്ന, അല്ലെങ്കിൽ നമുക്കേറ്റവും വളരെ പിന്നോക്കം നിൽക്കുന്ന ചില മേഖലകൾ ചിലപ്പോൾ ആരാധനകളിലാകാം, അനുഷ്ഠാനങ്ങളിലാകാം, അതല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും ചില മേഖലയിലാവാം. അവയൊക്കെ കണ്ടെത്തി മനസ്സിലാക്കി അതിലൊക്കെ കുറവുള്ളത് നികത്താൻ കഴിയുന്ന ഒരവസരമായിക്കൊണ്ട് അറിവ് സമ്പാദനത്തെ ഞാൻ തിരഞ്ഞെടുക്കുകയും അതിനെ ശീലമാക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സ്വീകരിക്കുകയും അതിന് തക്കതായ പ്രതിഫലം നൽകുകയും അറിവ് നേടിയതിൻ്റെ ഫലമായിക്കൊണ്ട് സ്വർഗം നേടിയെടുക്കുവാനും കഴിയുന്ന മഹാഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ അറിവ് നേടുക ഭാഗം 3. ക്ലാസ് എടുത്തത് സുഹൈൽ പറവന്നൂർ.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും അടുക്കാത്ത കൂട്ടുകാരി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ദൃശ്യം. ഷിംല കൽക്ക ട്രെയിൻ യാത്ര. രചന ദയാൽ കരുണാകരൻ. ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
1: അന്ന് ആ ഷിംല കൽക്ക ട്രെയിനിലെ മാസ്കുധാരികളെ വെറുതെയാണ് ഭയന്നത്. രചന ദയാൽ കരുണാകരൻ. 2020 ജനുവരി 1 ആ ഷിംല കൽക്ക ട്രെയിൻ

0: വീടിൽ കൊറോണയില്ലായിരിക്കാം. പക്ഷേ കൊറോണയെക്കുറിച്ചറിയാവുന്ന ഭയപ്പെടുന്ന ആരൊക്കെയോ ഉണ്ടായിരുന്നു. അവർക്ക് ആ മാസ്കുധാരികളായ ചൈനക്കാരുടെ സമീപത്ത് ഇരിക്കാൻ തന്നെ പേടിയുമായിരുന്നു. അതൊഴിവാക്കാൻ അവർ കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു അത് പിന്നീട് അറിഞ്ഞപ്പോൾ ഞാൻ ചെറുതായെങ്കിലും ഒന്ന് ഞെട്ടിപ്പോയി. ഇനി യാത്രയിലേക്ക് പോകാം. അന്ന് ഞങ്ങളുടെ യാത്രയുടെ 9-ാം ദിവസമായിരുന്നു. ഷിംലയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള മടക്കയാത്ര. ഷിംല സ്റ്റേഷനിൽ എത്തിയപ്പോൾ നവവത്സരാഘോഷം കണ്ടുമടങ്ങുന്നവരുടെ തിരക്കായിരുന്നു. ഞങ്ങൾ മൊത്തം 4 പേർ. സീറ്റ് കിട്ടിയതാകട്ടെ 2 കമ്പാർട്ട്മെന്റുകളിലുമായിട്ട്, അതും 4 പേർക്ക് 4 ഇടത്ത്. 2 പേർക്ക് ഒരു കമ്പാർട്ട്മെന്റിലും 2 പേർക്ക് മറ്റൊരു കമ്പാർട്ട്മെന്റിലുമായിട്ട്, അതും വ്യത്യസ്ത 4 ഇരിപ്പിടങ്ങളും. സായാഹ്നത്തിൽ തുടങ്ങി രാത്രിയിൽ അവസാനിപ്പിക്കുന്ന യാത്രയായിരുന്നു അത്. -ഡിഗ്രിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ട്രെയിൻ യാത്ര. ഈ സാഹചര്യത്തിൽ അപരിചിത സ്ഥലങ്ങളിൽ കുട്ടികളെ ഒറ്റക്കാക്കുക ബുദ്ധിമുട്ടിക്കുന്ന വിഷയം തന്നെ. ഫാമിലിയായുള്ള ട്രെയിൻ യാത്രയിൽ പ്രത്യേകിച്ച് അവസാന നിമിഷ റിസർവേഷനുകളിൽ ഇത് പതിവുമാണ്. പലപ്പോഴും ഈ ബുദ്ധിമുട്ട് മനസ്സിലാകുന്ന സഹയാത്രികർ, പ്രത്യേകിച്ച് പുരുഷന്മാർ, സൗകര്യപ്രദമായി ഫാമിലി യാത്രികർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 2 അടുത്തടുത്ത സീറ്റുകൾ ലഭ്യമായ കമ്പാർട്ട്മെന്റിലെ സിംഗിൾ യാത്രികരെ സമീപിച്ച് അടുത്ത കമ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് ലഭ്യമായ സീറ്റുകളിലേക്ക് മാറിത്തരുമോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പിന്നിലെ കമ്പാർട്ട്മെന്റിൽ നിന്നും തമിഴ് സംസാരിക്കുന്ന ഒരാളും ഒരു പോർട്ടറും എന്റെ അടുക്കിലേക്ക് കുതിച്ചു പാഞ്ഞു വന്നു. അയാൾ വളരെ സന്തോഷത്തോടെ പിന്നിലെ കമ്പാർട്ട്മെന്റിൽ അയാൾക്ക് അടുത്തടുത്ത ഡബിൾ സീറ്റും അതേ നിരയിൽ ഒരു സിംഗിൾ സീറ്റുമുണ്ടെന്നും അത് വച്ചുമാറാൻ അയാൾക്ക് സമ്മതമാണെന്നും പറഞ്ഞു. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഈ കമ്പാർട്ട്മെന്റിൽ നടന്ന റിക്വസ്റ്റ് അടുത്ത കമ്പാർട്ട്മെന്റിൽ സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ അറിഞ്ഞു? അവർക്ക് വേണ്ടപ്പെട്ടവർ ഈ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. ആ കമ്പാർട്ട്മെന്റിലെ ഞങ്ങളുടെ സീറ്റുകൾ അടുത്തടുത്തല്ല എന്നത് അയാൾക്ക് വിഷയമല്ലെന്നും പറഞ്ഞു. അപ്പോഴേക്കും ട്രെയിൻ ഏകദേശം സ്റ്റേഷൻ വിടാനുള്ള സമയവുമായിരുന്നു. ഞങ്ങൾക്ക് കൂടുതൽ ആലോചിക്കുന്നതിനുള്ള സമയവും ഇല്ലായിരുന്നു. അതിലുപരി ആ പോർട്ടറും അയാളും ഞങ്ങളുടെ 3 ലഗേജുകളും എടുത്ത് പിന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് ഞങ്ങളെ ആനയിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയ കമ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങി. ഞാനും എന്റെ ഭാര്യയും വശത്തെ അടുത്തടുത്ത 2 സീറ്റുകളിൽ ഇരുന്നു. എതിർവശത്ത് മുമ്പിലുണ്ടായിരുന്ന ഒരു സിംഗിൾ സീറ്റിൽ അനന്തിരവിള ഇരുത്തി. ഞങ്ങളുടെ മകൻ ആദ്യത്തെ കമ്പാർട്ട്മെന്റിലെ ഒരു സിംഗിൾ സീറ്റിലും ഇടം പിടിച്ചു. സൗകര്യപ്രദമെന്നു തോന്നിയ സീറ്റുകൾ കിട്ടിയപ്പോൾ ആദ്യം ഇത്തിരി ആധി പിടിച്ചെങ്കിലും അവസാനം മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നി. ഞങ്ങളുടെ ഹെറിറ്റേജ് ട്രെയിൻ ഷിംല സ്റ്റേഷനിൽ നിന്നും നീങ്ങുകയാണ്. ട്രെയിനിന്റെ വിൻഡോയിലൂടെ ഞാൻ കാഴ്ചകളിലേക്ക് ചെരിഞ്ഞു നോക്കി. അങ്ങ് ദൂരെ ഇടതുവശത്ത് ഹിമവാന്റെ ഗിരിനിരകൾ പോക്കുവെയിലില്ലാതെ മഞ്ഞുസ്ഥലങ്ങളിൽ തിളക്കമറ്റു കിടക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലെ ഷിംല യാത്രയിൽ 50 കിലോമീറ്റർ അകലെയുള്ള ആ ഗിരിനിരകൾ തെളിഞ്ഞു കണ്ടതാണ്. ഇപ്പോൾ അവയൊക്കെ വെളുത്ത മഞ്ഞു പൊതിഞ്ഞു കിടക്കുകയാണ്. സ്റ്റേഷന് സമീപ ദൃശ്യങ്ങളിൽ നിറയുന്നത് കോടമഞ്ഞിൽ പൊതിഞ്ഞ ഷിംല പട്ടണമാണ്. ഞാൻ വലതുവശത്തെ പ്ലാറ്റ്ഫോമിനെ നോക്കുന്നതിനായി ആ ഭാഗത്തെ ഡോറിലേക്ക് നീങ്ങി. ഇന്ത്യയിലെ അതിമനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഷിംല സ്റ്റേഷൻ. തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്റ്റേഷൻ. കുറച്ചുപേർ ഇനിയും പ്ലാറ്റ്ഫോമിൽ അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. 3 ദിവസം ആതിഥ്യം തന്ന ഷിംലയെ വിടാൻ എനിക്ക് വല്ലാത്ത മടി തോന്നി. എപ്പോഴും മനസ്സിലുള്ള ഈ ഷിംലയെ വർഷത്തിലൊരിക്കൽ വന്നു കാണുന്നതാണ് നല്ലതെന്നോർത്തു. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ നീങ്ങിത്തുടങ്ങി. ഞാൻ ഇരിപ്പിടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഞങ്ങളുടെ മുൻസീറ്റിലെ യാത്രികരെ ശ്രദ്ധിച്ചത്. അവർ 2 പേരും വായും മൂക്കും മൂടി മാസ്ക് ധരിച്ചിരുന്നു. കാഴ്ചയിൽ ചൈനക്കാരെപ്പോലെ തോന്നിച്ചു. ഈ യാത്രയിൽ ഡൽഹിയിലും ജയ്പൂരുമൊക്കെ മാസ്ക് ധരിച്ച ചൈനക്കാരെ കണ്ടതും ഞാൻ ഓർമ്മിച്ചു. കുഫ്രയിൽ വെച്ച് കണ്ട ചൈനക്കാരുടെ മാസ്കിനെക്കുറിച്ച് അവിടുത്തെ ധാബ ഉടമ പറഞ്ഞത് അവർ മാസ്ക് ധരിക്കുന്നത് ഇന്ത്യയിലെ അന്തരീക്ഷ മലിനീകരണം കൊണ്ടാണെന്നായിരുന്നു. 1980 വരെ പട്ടിണിയിൽ കിടന്ന നാട്ടിലെ പ്രജകളുടെ പുതിയ ശീലങ്ങളെ വളരെ പോസിറ്റീവായാണ് അപ്പോൾ ഞാൻ ഓർത്തെടുത്തത്. ബീജിംഗ് ഒളിമ്പിക്സിൽ ആകാശം നീലമയമാക്കാൻ പാടുപെട്ട ചൈനയെയും കൂട്ടത്തിൽ ഓർത്തെടുത്തു. രാഷ്ട്രം സാമ്പത്തിക ശക്തിയാകുമ്പോൾ പൗരന്മാർ ആ പുരോഗതി ജീവിതത്തിൽ കാണിക്കണമല്ലോ. നവംബർ 1 മുതൽ ഏപ്രിൽ വരെ നമ്മുടെ ഉത്തരേന്ത്യൻ നഗരങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹിയുടെ അന്തരീക്ഷ മലിനീകരണ നില വഷളാണല്ലോ. ആ ചൈനീസ് യാത്രികരുടെ മലിനീകരണ പേടിയാണ് അവരെ മാസ്ക് ധരിപ്പിച്ചതെന്നാണ് അപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ ചൈനക്കാരെ വിട്ടു, എന്റെ ഇരിപ്പിടത്തിൽ അമർന്നു. കമ്പാർട്ട്മെന്റിലും നല്ല തണുപ്പ്. ട്രെയിൻ ഘനീഭവിച്ച ഇരുളിനെ കീറിമുറിച്ച് പോകുകയാണ്. എല്ലാവരും വിൻഡോയുടെ കർട്ടൻ വരെ ഇട്ടിരിക്കുകയാണ്. കമ്പാർട്ട്മെന്റിൽ എവിടെയോ കൂടി കമ്പാർട്ട്മെന്റിലേക്ക് നല്ല തണുത്ത കാറ്റ് കടന്നുവരുന്നു. അത് ഞങ്ങളുടെ കാലടികളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. തെർമൽ സോക്സിനെയും തുളച്ച് അത് പാദങ്ങളെ വിഴുങ്ങുന്നു. ഞങ്ങൾ ജയ്പൂരിൽ നിന്നും വാങ്ങിയ വുളൻ മാസ്ക് കൂടി എടുത്തണിഞ്ഞു. തണുത്ത കാറ്റ് മൂക്കിനെ വല്ലാതെ പ്രഹരിക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ കണ്ണട, ചെവിയിൽ മ്യൂസിക് ബഡുകൾ. ഇപ്പോൾ ഞങ്ങൾ അടിമുടി രക്ഷാകവചങ്ങളിൽ പൊതിയപ്പെട്ടിരിക്കുന്നു. കാൽക്കയിലേക്കുള്ള യാത്ര 5.5 മണിക്കൂറാണ്. രാത്രി 11 കഴിഞ്ഞു മാത്രമേ ട്രെയിൻ കാൽക്കയിലെത്തുകയുള്ളൂ. ഈ റൂട്ടിലൂടെ ചില ട്രെയിനുകളിൽ ആഹാരമടക്കമാണ് ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത്. ഇതിനിടയിൽ പാൻട്രിമാൻ ചൂടാറിയ ചായയും തണുത്ത ഫുഡുകളും തന്ന് പരീക്ഷിച്ചുകൊണ്ടേ ഇരുന്നു. എന്തായാലും ട്രെയിൻ രാത്രിയിൽ കാൽക്കയിലെത്തുന്നതിനു മുൻപ് തന്നെ എനിക്ക് രൂക്ഷമായ തൊണ്ടവേദനയും നെറുകയിൽ അസ്വസ്ഥതയും ആരംഭിച്ചു. ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ചെറിയ ഫ്ലാസ്കിൽ നിന്നും ചൂടുവെള്ളമെടുത്ത് ട്രാവൽ ബാഗിൽ നിന്നും ഉപ്പിട്ടു തൊണ്ടയിൽ കൊണ്ടു. ഇത്തിരി ആശ്വാസം തോന്നി, എങ്കിലും നെറുകയിലെ അസ്വസ്ഥത പൂർണ്ണമായി ശമിച്ചില്ല. കാര്യം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കാമെന്ന് കരുതി. അങ്ങനെ കാൽക്കയിൽ നിന്നും രാത്രി 11:35 ഡൽഹി വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. രാവിലെ 6:30 ന്യൂഡൽഹിയിലെത്തിയപ്പോൾ തൊണ്ടയിലെ അസ്വസ്ഥത അങ്ങനെ തന്നെ നിലനിന്നിരുന്നു. ന്യൂഡൽഹി സ്റ്റേഷന് തൊട്ടടുത്ത് പഹാർഗഞ്ചിലെ ഹോട്ടൽ റൂമിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് ചൂടുള്ള ഉപ്പുവെള്ളം കൊള്ളലും ആവി കൊള്ളലുമായിരുന്നു. തൊണ്ടയ്ക്ക് ചെറിയ ആശ്വാസം തോന്നി. ഞങ്ങളുടെ അടുത്ത യാത്ര ആഗ്രയിലേക്കായിരുന്നു. അതും രാവിലെ 9 എക്സ്പ്രസ്സിൽ. അതുകൊണ്ട് തൊണ്ടയിലുണ്ടായ അസ്വസ്ഥതകൾക്കു പിറകെ പോകാൻ സമയം കിട്ടിയില്ല. ആ പരിഭവങ്ങളെ അപ്പടി നിലനിർത്തിക്കൊണ്ട് അടുത്ത പരിപാടിയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. താജ്മഹൽ കണ്ടുകഴിഞ്ഞാൽ രാത്രിയിൽ താജ്മഹൽ എക്സ്പ്രസ്സിൽ ഞങ്ങൾക്ക് ഡൽഹിയിലേക്ക് മടങ്ങുകയും വേണമായിരുന്നു. അങ്ങനെ ആഗ്ര സന്ദർശനമൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഡൽഹിയിൽ തിരിച്ചെത്തി. അടുത്ത ദിവസം രാവിലെ പഹാർഗഞ്ചിലെ ഹോട്ടൽ മുറിയിൽ ലഭ്യമായ ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ആ വാർത്ത എന്തായിരുന്നു? ചൈനയിലെ വുഹാനിൽ മാരകമായ ഒരു വൈറസ് രോഗം കാണപ്പെടുന്നു. നിലവിലുള്ള ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് രോഗം ഭേദമാകുന്നില്ല. രോഗത്തിന് നിലവിൽ വാക്സിൻ ഇല്ല. രോഗം വന്നാൽ മരണം ഉറപ്പ്. അപ്പോൾ ഓർമ്മയിൽ വന്നത് കൽക്ക ഷിംല എക്സ്പ്രസ്സിലെ ഞങ്ങൾക്ക് തൊട്ടുമുന്നിൽ ഇരുന്ന മാസ്കുധാരികളായ ചൈനീസ് സഞ്ചാരികളെയായിരുന്നു. ആ ചൈനക്കാർ വെറും അന്തരീക്ഷ മലിനീകരണ പേടികൊണ്ടു മാത്രമായിരുന്നോ മാസ്ക് ധരിച്ചിരുന്നത്? അതോ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നതുപോലെ വുഹാനിലെ അജ്ഞാതമായ കൊലയാളി വൈറസിനെ പരതിയായിരുന്നോ? മനസ്സ് വീണ്ടുമൊന്ന് പാളിപ്പോയി. അപ്പോൾ ഞാൻ പതിയെ എന്റെ തൊണ്ടയിലെ അസ്വസ്ഥതയിലേക്ക് വിരലോടിച്ചു. തൊണ്ടവേദനയും ചൊറിച്ചിലും വിട്ടുമാറിയിട്ടില്ല. പെട്ടെന്ന് ട്രാവൽ ബാഗിലെ മെഡിക്കിറ്റിൽ നിന്നും അസിത്രോമൈസിൻ എടുത്തു കഴിച്ചു. അപ്പോൾ തോന്നിയത് വലിയ ഭയം തന്നെയായിരുന്നു. എങ്കിലും ഞങ്ങളുടെ സഹയാത്രികരായിരുന്ന ചൈനക്കാർക്ക് ഒരു കുഴപ്പവും കാണില്ലെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു. എന്തായാലും ഇത്രയും മാരക രോഗവും വച്ച് ആരും വിദേശ സന്ദർശനത്തിന് വരില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസം കിട്ടി. എങ്കിലും അവിശ്വാസിയായ മനസ്സിടയ്ക്കിടെ കാടുകയറിക്കൊണ്ടിരുന്നു. December 27 ജയ്പൂർ തൊട്ടുള്ള ഓർമ്മകളെ ഞാൻ ചികഞ്ഞെടുത്തു. ജയ്പൂരിലെ അമർ ഫോർട്ടിലും ഹവായ് മഹലിലും സിറ്റി പാലസിലുമൊക്കെ മാസ്ക് ധരിച്ച ചൈനക്കാരുണ്ടായിരുന്നു. ഡൽഹിയിലെ ഇന്ത്യാഗേറ്റിലും കൊണാട്ട് പ്ലേസിലും പാലിക ബസാറിലും മാസ്കുകളെ കണ്ടിരുന്നു, മാസ്ക് ധാരികളെ കണ്ടിരുന്നു. ഷിംലയിലും കുഫ്രയിലും ഫാഗുവിലും മഷോബ്രയിലുമൊക്കെ ഇവരുണ്ടായിരുന്നു. പിന്നെയും മനസ്സ് ആശ്വാസ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. വുഹാനിൽ എന്താണ് നടക്കുന്നതെന്ന് കുറഞ്ഞ തോതിലെങ്കിലും ഞങ്ങളുടെ സഹയാത്രികരായ ആ ചൈനക്കാർ അറിഞ്ഞിരിക്കുമല്ലോ. 2019 December വുഹാൻ കൈവിട്ടുപോയ നിലയിലുമായിരുന്നു. അതിന്റെ ശ്രദ്ധ ആയിരിക്കില്ലേ അത്? നവവത്സരം ആഘോഷിക്കാൻ ഇന്ത്യയിൽ വന്ന ആ ചൈനക്കാർ മാസ്ക് അണിഞ്ഞു നിന്നതിന്റെ പൊരുൾ അതായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ ആശ്വാസ കാരണങ്ങൾ കണ്ടെത്തി. ഏതായാലും ആ പത്രവാർത്ത എന്നെ വല്ലാതെ ഉലച്ചുകളഞ്ഞു. പിന്നീടുള്ള ഞങ്ങളുടെ യാത്രയിൽ ഈ വാർത്ത എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. എങ്ങനെ അലട്ടാതിരിക്കും? എന്റെ തൊണ്ടവേദന അസ്വസ്ഥതയും അങ്ങനെ തന്നെ തുടരുകയല്ലേ? പിന്നീട് ഞങ്ങൾ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ഷിംല കാൽക്ക ട്രെയിനിൽ വെച്ച് കിട്ടിയ എന്റെ തൊണ്ടവേദന നാട്ടിൽ വെച്ച് നല്ല ചെസ്റ്റ് ഇൻഫെക്ഷനായി മാറി. ഒപ്പം ചുമയും ഡൽഹിയിൽ വെച്ച് കഴിച്ചു തുടങ്ങിയ അസിത്രോമൈസിൻ അഞ്ചാം പക്കം കഴിഞ്ഞിട്ടും ഏറ്റില്ലെന്ന് സാരം. അങ്ങനെ സ്ഥിരം ഫിസിഷ്യനെ കണ്ടു. സഹയാത്രികരായിരുന്ന മാസ്ക് ധരിച്ച സസ്പെക്റ്റഡ് ചൈനക്കാരെക്കുറിച്ച് പറയുകയും ചെയ്തു. ഡോക്ടർ അതിനെ അത്ര ഗൗരവമായി എടുത്തില്ല. ക്ലാരിത്രോമൈസിൻ ഒരു കോഴ്സിനെഴുതുകയും ചെയ്തു. വീണ്ടും ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കൂടി ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ ജനുവരി 1 എന്നെ പിടികൂടിയ ആ ട്രെയിൻ ഫീവർ ജനുവരി 2 എന്നെ വിട്ടുപോകുകയും ചെയ്തു. എന്തായാലും അന്ന് ആ ഷിംല കൽക്ക ട്രെയിനിൽ മാസ്ക് ധാരികളായ ചൈനീസ് സഹയാത്രികർക്ക് കൊറോണയൊന്നും ഇല്ലായിരുന്നിരിക്കണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അന്ന് ആ ട്രെയിനിൽ ഞങ്ങൾക്കു വേണ്ടി 3 മാറ്റിത്തരാൻ വ്യഗ്രത കാട്ടിയ തമിഴ് സംസാരിച്ച ആ സഹയാത്രികരുടെ പ്ലാൻ അത്ര യാദൃച്ഛികമായിരിക്കണമെന്നില്ല. പക്ഷേ അവരുടെ അന്നത്തെ പ്ലാൻ എനിക്ക് മനസ്സിലാക്കാൻ ചൈനയിലെ വുഹാനിലെ കൊറോണ വാർത്തകൾ പുറം ലോകത്തെത്തിയ സമയം വരെ കാത്തിരിക്കേണ്ടി വന്നെന്നു മാത്രം. ആ മാസ്ക് ധാരികളായ ചൈനീസ് സഹയാത്രികരുടെ അടുക്കലുള്ള 3 ഇരിക്കാൻ ആ തമിഴ് സംസാരിച്ച യാത്രക്കാർ ഭയന്നിരുന്നു. അവർ ഇന്ത്യ ചൈന അതിർത്തിയിൽ ജോലി ചെയ്യുന്ന ആരോ ആയിരുന്നിരിക്കണം. അവർക്ക് അന്ന് ജനുവരി 1 സമ്പർക്കത്തിലൂടെ പകരുന്ന ആ രോഗത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ലഭിച്ച ഇരിപ്പിടങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാറിത്തന്നത്. ഞങ്ങളെ അവിടേക്ക് ആനയിച്ചു കൊണ്ടുപോയി ഇരുത്തിയിട്ട് ജീവനും കൊണ്ട് മറ്റേ കമ്പാർട്ട്മെന്റിലേക്ക് ഓടിപ്പോയത്. എന്തായാലും ഭാഗ്യത്തിന് എനിക്കൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ മാത്രമേ കിട്ടിയുള്ളല്ലോ. മാസ്കുധാരികളായ ആ സഹയാത്രികർക്ക് കൊറോണ ഇല്ലായിരുന്നെന്നും കരുതാം. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ 5 യാത്രയിൽ ആ വൈറസ് ഞങ്ങളിലും എത്തുമായിരുന്നല്ലോ.
1: പീസ് റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടത് ദൃശ്യം, ഷിംല കൽക്ക ട്രെയിൻ യാത്ര എന്ന ദയാൽ കരുണാകരന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ കേൾക്കുന്നു മധുരം ഖുർആൻ.
3: തഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലി അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കി. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ പ്രേമികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ മഹാനാണ്. ഇന്ന് കേൾക്കുന്ന ഈ പാരായണം ഖുർആൻ വായനയുടെ സൗന്ദര്യവും ആത്മീയ ആഴവും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നതാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറ നിസായിലെ 1-ാമത്തെ ആയത്തിൽ വളരെ ഗൗരവമായ ഒരു ഉണർത്തൽ മനുഷ്യ സമുദായത്തെ വിളിച്ചുകൊണ്ട് നടത്തുന്നതാണ് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ ഉള്ളടക്കം. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിം വാഹിദ, ഒരേ ആത്മാവിൽ ഒരേ ആളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകയും, വഹലഖ മിൻഹ സൗജഹ, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും, വബത്ത മിൻഹുമ റിജാലൻ കസീറം വനിസാ, ആ രണ്ടാളിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്ത റബ്ബിന്, വത്തഖുല്ലാഹല്ലദീ തസാ അലൂന ബിഹി വൽ അർഹാം, യാതൊരുവൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെയും കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുവീൻ. ഇന്നല്ലാഹ ഖാന അലൈക്കും റഖീബ, നിശ്ചയമായും അള്ളാഹു നിങ്ങളിൽ മേൽനോട്ടം ചെയ്യുന്നവനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്തിൽ സൂചിപ്പിച്ച കാര്യം ഒരു വിശദീകരണത്തിന് ഇടയില്ലാത്ത വിധം വളരെ വ്യക്തമാണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? മനുഷ്യ സമുദായമായ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുകയും പിന്നീട് അതിൽ നിന്നും അതിൻ്റെ ഇണയിൽ നിന്നുമായി നിങ്ങളെ പെരുപ്പിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നു പറഞ്ഞ ശേഷം നിങ്ങൾ യാതൊരു അള്ളാഹുവിൻ്റെ പേരിൽ അവനെ മുൻനിർത്തിക്കൊണ്ട് അന്യോന്യം ചോദിക്കാറുണ്ടോ? ആ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പിന്നെയും പറഞ്ഞിരിക്കുന്നു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, നിങ്ങളെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന രക്ഷിതാവ് അള്ളാഹുവാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പലപ്പോഴും അവനെ മുൻനിർത്തി പരസ്പരം പലതും ആവശ്യപ്പെടുന്നതും ചോദിക്കുന്നതും. ആ നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കൽ നിങ്ങളുടെ പ്രകൃതിയായുള്ള ഒരു കടമയാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുവെന്നാണ് ഇതിലടങ്ങിയ സൂചന. അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു, അള്ളാഹുവിനെ ഓർത്ത് ഇന്നിന്ന പ്രകാരം ചെയ്തു തരണം, പടച്ചവനെ മുൻനിർത്തിയാണ് ഞാനിത് പറയുന്നത് എന്നിങ്ങനെ മനുഷ്യർ മുൻകാലത്തെന്ന പോലെ ഇക്കാലത്തും അന്യോന്യം ചോദിക്കലും പറയലും പതിവാണല്ലോ. ദൈവവിശ്വാസികളല്ലാത്തവരിൽ നിന്ന് പോലും കുടുങ്ങിയ അവസരങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുക ദുർലഭമല്ല. കുടുംബബന്ധം പാലിക്കുന്നതിനും കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറുന്നതിനും ഇസ്ലാമിൽ നൽകപ്പെട്ട പ്രാധാന്യം മറ്റൊരു മതത്തിലും നൽകിക്കാണപ്പെടുകയില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ കൽപ്പിക്കുന്നതോടൊപ്പം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ ഖുർആനിൽ പലപ്പോഴും ഉപദേശിച്ച് കാണാം. ഹദീസിലും അങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്തിലെ തന്നെ തുടർന്നുള്ള വചനങ്ങളിൽ അനാഥ കുട്ടികളെയും ഗാർഹികവും കുടുംബപരവുമായ പല കാര്യങ്ങളെയും സംബന്ധിച്ച് വളരെയധികം പ്രസ്താവനകൾ ഈ സൂറത്തിൽ വരുന്നുണ്ട് താനും. ആ നിലക്ക് കുടുംബബന്ധങ്ങൾ പാലിക്കുന്നതിനെപ്പറ്റി 1-ാമത്തെ ഈ വചനത്തിൽ തന്നെ പ്രത്യേകം ഉണർത്തുന്നത് അനുയോജ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഊന്നിപ്പറഞ്ഞതോട് ചേർത്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം വല്ല റഹാം എന്നുകൂടി അള്ളാഹു ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, യാതൊരു അള്ളാഹുവിൻ്റെ പേരിലും കുടുംബ ബന്ധങ്ങളുടെ പേരിലും നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ എന്ന് വളരെ കൃത്യമായി ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. മനുഷ്യവർഗത്തിൻ്റെ ആരംഭം തൊട്ട് മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ സന്തതികളായി പിറന്നവരാണെന്നും എല്ലാവരും ചേർന്നുള്ള ഒരു വമ്പിച്ച കുടുംബമാണ് വാസ്തവത്തിൽ മനുഷ്യ സമുദായമെന്നും അതുകൊണ്ടവർ പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണമെന്നുള്ളതും വളരെ വ്യക്തമായൊരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിക്കലും കുടുംബബന്ധം സൂക്ഷിക്കലും ഒരേ ഉദ്ദേശത്തിലല്ല കലാശിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ടെന്ന് ആവശ്യമില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കൽ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടും കുടുംബബന്ധത്തെ സൂക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ കുടുംബബന്ധമുള്ളവരോട് നന്നായി വർത്തിക്കുക എന്നതുമാണ് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിനോടും കുടുംബങ്ങളോടുമുള്ള കടമകളെല്ലാം നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് അള്ളാഹു അവസാനം ഈ ആയത്തിൻ്റെ അവസാനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്.
0: ഇവിടെ ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മളങ്ങനെ സൂചിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒത്തക്കുള്ളാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ എങ്ങനെയാണ് ഒരു വിശ്വാസി സൂക്ഷിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരാധനാ കർമ്മങ്ങളിലൂടെ, സൽപ്രവർത്തനങ്ങളിലൂടെ, സൽസ്വഭാവങ്ങളിലൂടെ, പെരുമാറ്റമര്യാദകളിലൂടെ ഒരു നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കും. ഇനി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ, അപ്പം ഈ ആയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിനോട് ചേർത്ത് വല്ലറഹം, കുടുംബത്തെയും സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. അപ്പം അള്ളാഹുമായുള്ള ബന്ധം നഷ്ടപ്പെടാതെ എത്ര കണ്ട് ജാഗ്രത നമ്മൾ കാണിക്കുന്നുണ്ടോ അതേ ജാഗ്രത കുടുംബ ബന്ധം നഷ്ടപ്പെടാതിരിക്കുവാനും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം എന്ന ഒരു മഹത്തായ ദർശനം തന്നെയാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ കുടുംബബന്ധം നഷ്ടപ്പെടാതെ അതിനെ പവിത്രമാക്കി ആ ഒരു കണക്ഷൻ നഷ്ടപ്പെടാതെ കൊണ്ടുപോവുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. ചില ഘട്ടങ്ങളിൽ അനിവാര്യമായ ത്യാഗം നിർവഹിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? നിന്നോട് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുന്നവരുമായി അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കൽ. നേരെമറിച്ച് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ചെന്ന് ബന്ധം സ്ഥാപിക്കുന്നതിലാണ് കുടുംബ ബന്ധത്തിൻ്റെ മഹിമയുള്ളത്. പൊതു അതല്ലാത്തടത്തോളം, എൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഓനും വരുന്നുണ്ട്, ഓൻ്റെ വീട്ടിലെ കല്യാണത്തിന് ഞാനും പോകുന്നുണ്ട്, പെരുന്നാളാകുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ സന്ദർശിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഓനും സന്ദർശിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സാഹോദര്യ ബന്ധം, അങ്ങനെ ഒരു കുടുംബ ബന്ധം അതനിവാര്യമാണെങ്കിലും യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ അറ്റുപോയ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളിടത്താണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനവും ഇതിനോടുപോൽപ്പലകമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുമാണ്.
2: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
3: പീസ് റേഡിയോ.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
0: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
1: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
0: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
1: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
0: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
1: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
0: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
1: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
0: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇന്നത്തെ ലൈവിൽ നമ്മോടൊപ്പം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലി നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ ചോദ്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലും അതുപോലെ തന്നെ പീസ് റേഡിയോ ലൈവ് കൗൺസിലിൻ്റെ വാട്സപ്പ് നമ്പറായ 9544 845 840 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. ഹാരിസ് മൗലി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്ക് ഫീഡ്ബാക്കിലും വാട്സപ്പിലൊക്കെ വന്ന ചോദ്യങ്ങളാണ് എടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു പിതാവാണ്, അദ്ദേഹത്തിൻ്റെ മകളുടെ കൂടെ പഠിച്ച രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അവർ, ഒരു കുട്ടി നോൺ മുസ്ലിമാണ്, ഒരു ഇവള് മുസ്ലിമാണ്. അവളെ കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടി നോൺ മുസ്ലിമാണ്. അവർ രണ്ടുപേരും ഒരു ബൈക്കിൽ ഇവളെ കാണാൻ വന്നു, കല്യാണം കഴിച്ച വീട്ടിലേക്ക് കാണാൻ വന്നു. അപ്പോൾ ഇവളുടെ ഭർത്താവിൻ്റെ ഉപ്പ ഇവളെ ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, 30 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഈ രണ്ട് കുട്ടികളും ഒരുമിച്ച് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതൊരു ശരിയായ രൂപമല്ല എന്ന് പറഞ്ഞു. അത് ഈ പെൺകുട്ടിയുടെ ഉപ്പ ഇവളോട് ചോദിച്ചപ്പോൾ അവൾ കുറച്ച് ഇതാക്കിയിട്ടാണ് പറഞ്ഞത്, നിങ്ങളെ പഴയ കാലമൊന്നുമല്ല, ഇത് പുതിയ കാലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാപ്പാറോട് മറുപടി പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് അത്ര വലിയൊരു ഇതൊന്നും തോന്നിയില്ല, ഇപ്പോൾ ഒരുമിച്ച് പഠിച്ചവരല്ലേ, എന്താ ഇപ്പോൾ ഇത്ര യാത്ര ചെയ്താലെന്നൊക്കെ തോന്നി. എന്നാൽ അതിൻ്റെ ഒരു ഇസ്ലാമിക മാനം എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ദയ്യൂസ് എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് ഈ ദയ്യൂസ്, അതും കൂടി ഒന്ന് വ്യക്തമാക്കണമെന്ന് ചോദിക്കുന്നു.
1: ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ കാലമല്ലേ എന്ന് ചോദിച്ചിട്ട് എന്താണ് എൻ്റെ ഹറാമും ഹലാലാക്കണ ഒരു രൂപത്തിലേക്ക് പുതിയതായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് നബി ഇസ്ലാസ്മിൻ്റെ ഒരു ഹദീസ് ഓർമ്മ വരും, ലേക്കുനെ മുന്നുമ്പത്തി എൻ്റെ സമൂഹത്തിൽ ഭാവിയിൽ വരും, എസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീർ, വ്യഭിചാരത്തെ അനുവദനീയമെന്ന് വാദിക്കുന്ന ആൾക്കാർ ഒരു കാലത്ത് വരുന്നതാണ്. അതായത് വ്യഭിചാരം പോലും അനുവദനീയമാണെന്ന് പറയുന്ന ഒരു കാലത്തേക്ക് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സൗഹൃദം, ഒരു ഫ്രണ്ട് എന്നൊക്കെ നിലക്ക് ആണും പെണ്ണും മഹറമല്ലാത്ത അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ബന്ധങ്ങളാവാം എന്ന് പറയുന്ന ഒരു ലിബറലായിട്ടുള്ള ഒരു സാമൂഹിക ചുറ്റുപാട് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അടിവരയിട്ട് പറയേണ്ട കാര്യം, മുസ്ലിങ്ങളോട് ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും ശക്തമായ നിർദ്ദേശങ്ങൾ എല്ലാ വിഷയത്തിലുമുണ്ട്. അത് ലോകത്തുള്ള എല്ലാ സമൂഹവും അത് ചെയ്യണമെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഓരോ മതത്തിനും ഉള്ള തത്വങ്ങൾ ആ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ മതത്തിൻ്റെ ആളുകൾ ആചരിക്കണം. ഇപ്പോൾ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ പല കാര്യങ്ങളും പൊതുസമൂഹത്തിൽ പറയുമ്പോൾ എന്താണ് ഇത്ര വലിയ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ പറയണത്, ഇതൊക്കെ ശരിയാണോ എന്ന് തോന്നും. അതുമാതിരി ക്രിസ്തു മതത്തിലെ ചില വിശ്വാസങ്ങളെക്കുറിച്ച് ആചാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെ തോന്നും. അപ്പോൾ നമ്മൾ ഇസ്ലാമികമായ ആചാരങ്ങളെക്കുറിച്ച് പറയുമ്പോഴും എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷേ ഇസ്ലാമിൽ അത് വളരെ സ്ട്രിക്റ്റാണ്. അതായത് മഹറമല്ലാതെ, വിവാഹം അനുവദനീയമല്ലാത്ത ബ്രദർ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ആപ്പ ഇങ്ങനത്തെ ആളുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും പൂർണ്ണമായ പരസ്പര യാത്രകളും മിംഗ്ലിങ്ങും ഒക്കെ അനുവദനീയമുള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ നമ്മളൊരു അകലം പാലിക്കണമെന്ന് ഇസ്ലാം പറയുന്നത്. അതിനർത്ഥം മിണ്ടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്നല്ല. ഈ അകലം പാലിച്ചിട്ടില്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തെ തന്നെ എന്ത് ചെയ്യും, പ്രതികൂലമായി ബാധിക്കും എന്നതുകൊണ്ടാണ്. അതിൽ പ്രത്യേകിച്ച് പറയണമെന്ന് ഒറ്റയ്ക്കാവാൻ പറ്റില്ല, അതേപോലെ ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ അതിൻ്റെ നിയമങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിലേക്കാണ് യഥാർത്ഥത്തിൽ ആര് വരുന്നത്, ഈ പയ്യന്മാർ വരുന്നത്. അറിയിച്ചില്ല, ആ പെൺകുട്ടീനെ വിവാഹം മുടങ്ങാൻ തന്നെ ഓരോ വീടിനും പല പശ്ചാത്തലങ്ങളുണ്ടാവും. ചിലപ്പോൾ എന്തായിരിക്കാം, പിന്നെ കുറച്ചും ഇവരെ പോലെ ചിന്തിക്കുന്ന ഒരാളല്ലെങ്കിൽ എന്താണ്, അദ്ദേഹം അതിൻ്റെ ഒരു ശരികേട് ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഇവൾക്ക് കുറേ ആൺകുട്ടികളുമായിട്ട് കമ്പനിയുണ്ട്, ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിവാഹം പോലും എന്താവാം, തകരാറാകുന്നൊരു സ്ഥിതി വിശേഷത്തിൽ അത്രയും അപകടകരമായ കാര്യമാണ് ഇവരെ ഫ്രണ്ട്സ് തണ്ട് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ, ഇസ്ലാമിൽ അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അത് ആ കുട്ടീനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, കാരണം ഇത്തരം ബന്ധങ്ങൾ അപകടകരമായ തലങ്ങളിലേക്ക് എന്ത് ചെയ്യും, എത്തിപ്പെടുന്നുള്ളതാണ്. പിന്നെ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ അതിവിടെ ശരിക്കും സാന്ദർഭികമാണ്. മൂന്നാളുകൾക്ക് ഉള്ള അള്ളാഹു നോക്കൂല, അവരെ അള്ളാഹു ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് മുദുബിൻ ഖമറാണ്, ഒന്ന് കള്ള് കുടിക്കുന്ന ആളാണ്. അതിൽ പറഞ്ഞ മൂന്നിൽ ഒരാളാണ് ആര്, ഈ ദയ്യൂസ്. ദയ്യൂസ് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ട നമ്മുടെ അടുത്ത ബന്ധുക്കൾ എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഗൈറത്തും അതായത് ഒരു രോഷവും തോന്നാതിരിക്കൽ, അതൊക്കെ നടന്നോട്ടെ, അതിലിപ്പോൾ എന്താ കുഴപ്പം എന്നുള്ള സമീപനം ഉണ്ടല്ലോ. നമ്മുടെ ഭാര്യയോ കുട്ടികളോ ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യാണ്, അവരെന്ത് ചെയ്താലും അവർക്കൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് അതിൻ്റെ ഇസ്ലാമോ അനിസ്ലാമികം നോക്കാതെ നമ്മളതിനൊക്കെ അനുവാദം കൊടുത്ത് കൂടെ നിന്ന് അതിൽ നമ്മളൊരു എതിർപ്പും പ്രകടിപ്പിക്കാതിരിക്കുന്ന മനോഭാവത്തിൽ തന്നെയാണ് ദയ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു വിഷയത്തോട് അത് ചേർത്ത് വെക്കുന്നതിന് താറാണെന്നുള്ളൂ. കാരണം നമ്മുടെ കുട്ടികളും മക്കളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയുന്നൊരു മനോഭാവം ഉണ്ടാകാൻ പറ്റും. ശരിക്കും ഈ കുട്ടീൻ്റെ പിന്നെ അമോഷൻ ചെയ്ത ആ നിലപാടാണ് ശരിയായ നിലപാട്. അപ്പോൾ നമ്മോട് ചോദിച്ച പിതാവും എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ നിയന്ത്രിക്കണം. കാരണം ഇതേതെങ്കിലും ഒരു അസമയത്തോ ഒക്കെ വീട്ടിൽ വരിക അല്ലെങ്കിൽ ഫോൺ കോളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം കേട്ടു, ഒരു സ്ത്രീ അവർ മക്കളെയൊക്കെ വളർത്തിണ്ടാക്കി എത്രയോ വലുതായി, അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഭർത്താവിൻ്റെ കൂടെ സമാധാനമായിട്ട് ജീവിച്ച് പോവുകയാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ മുമ്പ് തൻ്റെ കൂടെ പഠിച്ച ഏതൊരാൾക്ക് എന്ത് ചെയ്തു, ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് എന്ത് ചെയ്തു, കുട്ടികളും ഭർത്താവും ഒക്കെ കണ്ടു. അതോടുകൂടെ എന്ത് ചെയ്തു, അവർ അവരെ ബ്ലോക്ക് ചെയ്തു, അവരെ സ്വത്തുക്കളൊക്കെ തിരിച്ചു വാങ്ങി. അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ടായി, അവർക്കൊന്നും പറയാൻ പറ്റില്ല, നിസ്സഹായമായി നിൽക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മളിത് പറ്റുന്ന ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ തന്നെ തകർത്ത് കളയും. അതിലൊക്കെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണമെന്നാണ് നമ്മൾ പറയുന്നത്.
0: രണ്ടാമത്തെ ഒരു ചോദ്യം ഒരു സഹോദരൻ തന്നെയാണ്. അദ്ദേഹം ഒരു ഡിസേബിളായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു, മാനസിക വൈകല്യം ഉണ്ടായിരുന്നു, എഴുത്തും വായനയും അറിയില്ല. ഇയാളെ ചതിച്ചിട്ടാണ് ഇത് നടത്തിയത് എന്ന് ആൾക്ക് മനസ്സിലായി. എന്നാൽ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു, അവളെ പരിഗണിച്ചു, അവളെ കൂടെ കൂട്ടി, അങ്ങനെ അവർ ഒരുമിച്ച് ജീവിച്ചു, ഒരു കുട്ടിയുണ്ടായി. എന്നാൽ ഇവരുടെ വീട്ടിൽ, ഈ പെൺകുട്ടിയുടെ വീട്ടിലെന്താണ്, അവരത്ര ഒരു ഇസ്ലാമികമായ ബോധ്യമില്ലാത്തൊരു ടീമാണ്. അപ്പോൾ ഗാനമേള അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, കൊണ്ടുപോകും, കുട്ടിനെയും കൊണ്ടുപോകും, ഇവളെയും കൊണ്ടുപോകും. ഇനി കൊണ്ടുപോയില്ലെങ്കിൽ ഇവളെ വാപ്പ വിളിച്ചിട്ട് എന്ത് ചെയ്യും, പറഞ്ഞയക്കണമെന്ന് ഇദ്ദേഹം വളരെ വാശി കാണിക്കും. അതുപോലെ തന്നെ ഇവർക്കൊരു ഹോസ്പിറ്റൽ, അങ്ങനെ ഇവർക്കൊരു കട അങ്ങനെ ഉണ്ടല്ലോ, അവിടെ മാത്രമേ പോകാൻ പാടുള്ളൂ, അവിടെ തന്നെ പോകണം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, വാശി കാണിക്കുന്നു. അങ്ങനെ ഒരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയി, പിന്നെ ഇയാൾ പിന്നെ നോമ്പ് തുറക്കാൻ പോയി. നല്ല സ്നേഹത്തിലാണ് ഉണ്ടായിരുന്നത്, പക്ഷേ അവൾ പിന്നെ കൂടെ പോകുന്നില്ല, രാത്രി സമയത്ത് പോകണ്ടെന്ന് പറഞ്ഞു. ഇയാൾ ഉമ്മാനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഇയാൾ നോക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ കുട്ടി മെലിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു ഉപ്പ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇവർ തമ്മിൽ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ വീട്ടുകാരെന്ത് ചെയ്തു, ഇവളെ പിടിച്ചു വെച്ചു. അവസാനം ഇയാളെ പേരിൽ കേസ് കൊടുത്തു. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇയാൾ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
1: ഇതിൽ രണ്ട് വശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തൊരു വശം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ കുട്ടി ഒരു ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞാലും, അതായത് എന്തോ അംഗപരിമിതികൾ ഈ കുട്ടികൾക്ക് കുട്ടികൾ ബുദ്ധിപരമായ എന്തെങ്കിലും. അപ്പം അങ്ങനത്തെ ഒരു കുട്ടിയാവുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അവൾ പൂർണ്ണമായും വീടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ വീട്ടിൻ്റെ കൺട്രോൾ വരുന്നത്. അപ്പോൾ ആ വീട് കൺട്രോൾ ചെയ്യുമ്പോൾ അത് അവരുടെ കൾച്ചറും അവരുടെ മതവും അവരുടെ താല്പര്യങ്ങളൊക്കെ ഇവളിൽ വരുമ്പോൾ എന്ത് ചെയ്യും, അത് ഇവർക്ക് രണ്ടുപേർക്കും യോജിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥ വരും. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം കംപ്ലീറ്റ് എന്താണ്, ഈ കുട്ടിക്ക് വലിയൊരു ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവളെ കംപ്ലീറ്റ് വീട്ടുകാർ നിയന്ത്രിക്കുന്നില്ല. സത്യത്തിൽ വരേണ്ടത് എങ്ങനെയാ വെച്ചാൽ, വിവാഹം കഴിഞ്ഞോടുകൂടെ എന്ത് ചെയ്യണം, അവൾ ഫുൾ ഇവൻ്റെ കൺട്രോളിൽ വരികയും ഇവൻ പറയണതേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്കായിരുന്നു അവൾ വരേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് വന്നില്ല എന്നാണ്, ഇത് വീട്ടുകാർ കൊടുക്കുന്ന ഒരു സപ്പോർട്ടും അവൾക്കുള്ളൊരു പരിഗണനയും കാര്യങ്ങളും ഒരു പക്ഷേ എന്തായില്ല. ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് വൈഫാണല്ലോ, വൈഫ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ താലോലിച്ച് കൊണ്ടുകൊടുക്കാമെന്ന് കഴിഞ്ഞോണമെന്നില്ല, നമ്മൾ അതിനനുസരിച്ചുള്ളൊരു ഡീലിങ്സിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ, ഇവളുടെ ആ ഒരു കൺട്രോൾ ഉണ്ടല്ലോ അത് ഇദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, മാറ്റപ്പെട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണുന്നൊരു കാര്യം. അപ്പം എങ്ങനെയെങ്കിലും ഇവളെ കയ്യിലെടുക്കാനുള്ളൊരു പരിപാടി നോക്കിയിട്ട് ഇയാളുടെ നിർദ്ദേശപ്രകാരം അവൾ പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ് എന്താണ് ഇതിലൊരു പരിഹാരം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്നും അവരെ നിയന്ത്രണത്തിന് കീഴിലാവുമ്പോൾ ഇദ്ദേഹത്തിന് ഈ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ രണ്ടാമത്തെ വശം എന്താണ്, കേസിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് കാണും. കേസിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഡിസേബിൾഡൊക്കെ ആയ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടീനെ എന്താണ് പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു പറഞ്ഞാൽ ലീഗൽ കുറേ പ്രോബ്ലംസ് വരും. പക്ഷെ ഞാൻ ചിന്തിക്കണം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ കുട്ടികളെ ആരെങ്കിലുമൊക്കെ വിവാഹം കഴിച്ചാൽ പരമാവധി സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുട്ടിക്ക് ഒരു അത്താണി കിട്ടല്ലേ. ആരും പെട്ടെന്ന് വിവാഹം കഴിച്ച് പോവാത്തൊരു കുട്ടീനെ ഒരാൾ ഏറ്റെടുക്കുമ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്ത്, നമ്മൾ മരിച്ചാലും ഈ കുട്ടി ജീവിക്കണമല്ലോ, അപ്പോൾ പരമാവധി അയാളെ നിർത്താനാണ് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇയാളിലൊരു പ്രതീക്ഷയല്ലേ എന്നാണ് എനിക്ക് സംശയം. കാരണം ഇയാൾ ഈ കുട്ടീനെ നന്നായിട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു പ്രതീക്ഷ, ഒരു ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ വീട്ടുകാർക്കില്ല. അതുകൊണ്ടാണ് അവർ കേസൊക്കെ കൊടുത്തത് പ്രശ്നമാക്കി ഒഴിവാക്കി കൊണ്ടുപോകാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പം അയാൾക്ക് ചെയ്യാൻ പറ്റിയ കേസിനെ അയാൾ എന്ത് ചെയ്യുക, നല്ലൊരു വക്കീലിനൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക, കേസിനെ പ്രിവെൻ്റ് ചെയ്യാനും തൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ അത് തെളിയിക്കാനൊക്കെ ഉള്ള ലീഗൽ വഴികൾ അയാൾ നോക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ. എന്നാൽ അതോടൊപ്പം രണ്ട് ഫെയിലിയറുകൾ ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, വീട്ടുകാരെ ആശ്രയിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ട് അയാളെ ആശ്രയിക്കുന്നതിലേക്ക് വന്നില്ല എന്ന ചോദ്യം. അപ്പോൾ നന്നായിട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ട് അയാളെത്തു, ഇനി കുട്ടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തൽ. ഇത് അങ്ങനെ അയാൾക്ക് ഇനി ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഈ രൂപത്തിലൊരു സമീപനം സ്വീകരിച്ചാൽ പൊതുവോളം നിർത്തിക്കൊണ്ടുപോകാൻ പറ്റും. അല്ല, ഇനി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ.
0: മറ്റൊരു സഹോദരൻ്റെ ചോദ്യം, ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കാൻ തീരെ താല്പര്യം തോന്നുന്നില്ല, എന്താണ് പരിഹാരം എന്നുള്ളത്?
1: സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് പറഞ്ഞാൽ തീരൂല, കാരണം നമുക്ക് എന്തൊക്കെ പറയണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഒരു നേരം വെളുത്ത് നമ്മൾ വൈകുന്നേരം വീട്ടിൽ എത്തിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഭാര്യയോട് പറയും, ഭാര്യ എല്ലാം നമ്മളോട് പറയും. നമ്മുടെ മക്കളുടെ കാര്യം ഡിസ്കസ് ചെയ്യണം, വീടിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യണം, നമ്മുടെ ഭാവി കാര്യങ്ങൾ. ഈ ഭാര്യയും ഭർത്താവിനൊന്നും ഒപ്പം നിന്നാൽ വർത്തമാനം പറയാനില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. അപ്പോൾ എനിക്ക് തോന്നണം എന്താ വെച്ചാൽ, പൊതുവേ ഇപ്പോൾ ഇയാൾ ഗൾഫിലാണോ? അപ്പോൾ എനിക്ക് തോന്നണം എന്താ വെച്ചാൽ, ഈ പൊതുവേ ഈ വർത്തമാനം പറയുന്നത് എന്തില്ല, ഒരു താല്പര്യപ്പെടുത്തുന്ന സംസാരങ്ങളല്ല എന്നുള്ളതാണ് ഇതിനൊരു പല പല കാരണങ്ങളിൽ ഒന്ന് ഞാൻ കാണുന്നതാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും എന്താ വെച്ചാൽ, ഞാൻ എന്തങ്ങനെ ഇവർ പ്രശ്നം, ഞാൻ അതങ്ങനെ ശരിയാവില്ല, അങ്ങനെ ശരിയാവില്ല എന്നിങ്ങനെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും വേണ്ടി പറയണമെങ്കിൽ എന്ത് ചെയ്യും, വേഗം സംസാരിക്കാതെ സ്കിപ്പ് ചെയ്ത് പോവുകയല്ലേ ചെയ്യാം. അപ്പോൾ പൊതുവേ നമ്മൾ സംസാരങ്ങളിൽ എന്താന്ന് വിചാരിച്ചാൽ, ഒരു സ്നേഹപൂർവ്വമായ സംസാരങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക, നമ്മൾ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഏതെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാം, ഇങ്ങനെ സംസാരത്തിന് താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, പറയണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ സെക്സ് വരെ പറയാമല്ലോ അവർക്ക്, അതിനുള്ള താല്പര്യം. അതൊക്കെ മനുഷ്യന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് സംസാരങ്ങൾ, കുറച്ച് അത്തരം തമാശകളും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റാരോട് സംസാരിക്കുന്നതിനേക്കാളും എന്ത് ചെയ്യാൻ പറ്റും, താല്പര്യത്തോടെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ സംസാരത്തിൻ്റെ വിഷയങ്ങൾ, സംസാരത്തിൻ്റെ ശൈലി, സംസാരത്തിൻ്റെ രൂപം ഇതൊന്നും കറക്റ്റാവാത്തത് കൊണ്ട് സംസാരം നടക്കാതിരിക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ, പൊതുവേ അയാളോട് ഒരു താല്പര്യമില്ലാത്തൊരു മാനസികാവസ്ഥ അവൾക്ക് ഉണ്ടോയെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രതിവിധി കണ്ടെത്തലായിരിക്കും പരിഹാരം.
0: അടുത്തൊരു സഹോദരൻ്റെ തന്നെ ചോദ്യമാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 കൊല്ലമായി, 3 കുട്ടികളുണ്ട്. വിവാഹത്തിന് മുമ്പ് ഭാര്യയ്ക്കൊരു പ്രണയമുണ്ടായിരുന്നു, വിവാഹശേഷം അതിൽ തുടരില്ല എന്ന് എനിക്ക് വാക്ക് തന്നു. എന്നാൽ 2 ദിവസം മുമ്പ് അവിചാരിതമായി ഭാര്യയുടെ ഫോണിൽ നിന്നും അവനോടുള്ള ചാറ്റിംഗ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ചോദിക്കുന്നത്, ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് ഇനി ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? അവൾ തുടരില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയുന്നുണ്ട്, എന്നാൽ 2-ാമത്തെ പ്രസവത്തിന് ശേഷം അവൾ എന്നിൽ നിന്നും അകലെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശാരീരിക ബന്ധനം സമ്മതിക്കാറില്ല, 4 വർഷമായിട്ട് ശാരീരിക ബന്ധനം അവൾ സമ്മതിക്കാറുമില്ല. ചോദിച്ചാൽ അവൾക്ക് സുഖമല്ല, സ്ട്രെസ്സാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അപ്പോൾ ഇയാൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ചോദ്യം.
1: ഇതിൽ കുറേ വശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 1-ാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അനിവാര്യമായി നടക്കേണ്ടതാണ് അവരുടെ ശാരീരിക ബന്ധങ്ങൾ. അപ്പോൾ അതില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്, അപ്പോൾ അത് ഒരു വലിയ സിംറ്റമാണ്, ഒരു അടയാളമാണ്. ഇവരുടെ ബന്ധങ്ങളും മാനസിക ഹൃദയ ബന്ധങ്ങളൊന്നും സ്മൂത്ത് അല്ല എന്നതിൻ്റെ ഒരു തെളിവാണെന്ന് ഈ ബന്ധങ്ങൾ നടക്കാത്തത്. അപ്പോൾ ആ ബന്ധങ്ങൾ നടക്കാത്തതിൻ്റെ കാരണങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യണത്, ഈ പറയുന്ന സംഗതികളൊക്കെ അവർക്ക് എന്ത് ചെയ്യില്ല, പിന്നെ ഇപ്പോൾ അതിനുള്ള ഒരു വഴിയാണെന്ത്, വേറൊരു ബന്ധം ഇവൾക്കുണ്ട് എന്നുള്ളത് സ്വാഭാവികമായും, അതുകൊണ്ട് ഇയാളോട് താല്പര്യമില്ലാതിരിക്കാം. മറ്റൊന്ന് എന്താണ്, അങ്ങനെ ഒരു ബന്ധം ഉണ്ട് എന്നതുകൊണ്ട് അവർക്കൊരു മാനസികമായ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ പോയിട്ടും ഉണ്ടാവാം. വേറൊരു വശം എന്താണ്, ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാനും അത് 2-ാമത് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ അവൾ പ്രതിജ്ഞ ചെയ്തിട്ടും 2-ാമത് വീണ്ടും വീണ്ടും വരാനും കാരണം എന്താ വെച്ചാൽ, അവൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധമോ ജീവിതമോ ഈ ഭർത്താവിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതും ആവാം. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ചാൻസാണ്, അതായത് ഇതൊക്കെ ഫുള്ള് കറക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചാൻസാണ് ഇപ്പോൾ. കാരണം ഒരു കേസിൽ പിടിക്കപ്പെടുമ്പോൾ നമുക്ക് വഴങ്ങി കിട്ടുകയാണല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം പരിശോധിക്കേണ്ടത് ഇപ്പോൾ ഇത് പിടിക്കപ്പെട്ടപ്പോൾ അവൾക്ക് ശരിക്കും ഒരു കുറ്റബോധമുണ്ടോ, അതോ പിടിച്ചതുകൊണ്ടുള്ളൊരു തൗബയാണോ എന്നെന്ത് ചെയ്യണം, പരിശോധിക്കണം. ശരിക്കും കുറ്റബോധമില്ലെങ്കിൽ ആ കുറ്റബോധം ഉണ്ടാക്കലാണ് ഇപ്പോൾ ചെയ്യേണ്ട പരിപാടി. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി മുന്നോട്ട് പോകുന്നതിന് വെറുതെ അവളെ വാക്ക് മാത്രം വിശ്വസിക്കാതെ, കാരണം നേരത്തെ പറഞ്ഞിട്ട് പിന്നെയും സംഭവിച്ചല്ലോ, അപ്പോൾ വാക്ക് മാത്രം വിശ്വസിക്കാതെ അതിന് ശരിയായ വഴികളുണ്ടാക്കി, വേണമെങ്കിലും എഗ്രിമെൻ്റൊക്കെ എഴുതി, ഇനി നമ്മളെന്താ വെച്ചാൽ തമ്മിൽ എന്തെങ്കിലും സംഭവം കണ്ടാൽ എന്ത് ചെയ്യും, അന്ന് തന്നെ ഒപ്പിടലേ ഉണ്ടാവുള്ളൂ, വേറെ ചർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, ഇനി ഇത് സംഭവിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമായിരിക്കും എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചെയ്തു വെക്കുകയാണ് വേണ്ടത്. എന്തായാലും ഒരു വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമല്ലത്. അവൾക്ക് ശരിക്കും കുറ്റബോധമുണ്ടാക്കി, ഒരു പശ്ചാത്താപമുണ്ടാക്കി, അവളെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു അവസരമായി ഈ കേസിനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാറ്.
0: നമുക്ക് അടുത്തൊരു സഹോദരൻ്റെ ചോദ്യം തന്നെ. അദ്ദേഹം പറയുന്നത്, എൻ്റെ വിവാഹം കഴിഞ്ഞു 15 വർഷം, കുടുംബത്തോടൊപ്പം വർഷങ്ങളായി വിദേശത്താണ്. ഭാര്യ ജോലിക്ക് പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷേ പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവും അനുസരിച്ച് അയാൾ നന്നായി ഭാര്യയെ സഹായിക്കുന്നുണ്ട്. ഭാര്യ വീട്ടുകാർ കുറച്ച് സാമ്പത്തികമായി കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ 3 പെൺകുട്ടികളായതുകൊണ്ട് ഭാര്യ എന്ത് ചെയ്യുന്നു, ജോലിക്ക് പോയി അവിടേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, അവർക്കുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. ജോലിക്ക് പോകുന്നതിൽ താല്പര്യമില്ല. ഇന്ത്യയിലുള്ള ഒരു 10,000 രൂപ അത്രയാണ് അവിടെ സാലറി ആയിട്ട് അവൾക്ക് കിട്ടുന്നത്. അവർ സ്വന്തം വീട്ടിലേക്ക് അയക്കാനെന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനൊരു മൂഡിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നു.
1: ഇതിന് നമ്മളെന്താ വെച്ചാൽ, അവളുടെ ഭാഗത്ത് നമ്മൾ ചില ന്യായങ്ങൾ കാണുന്നുണ്ട് ഈ സംസാരത്തിൽ. ഒന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ മാത്രമുള്ള വീടായതുകൊണ്ട് തന്നെ പ്രായമായ മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യണം, അതിനൊരു തൊഴിൽ വേണം എന്നുള്ളതിനെ ഒരു ന്യായമായി കാണുന്നു. പിന്നെ സ്വാഭാവികമായും ഒരു പെണ്ണിന് അവളുടേതായ ഒരു പോക്കറ്റ് മണിയും അവൾക്ക് സദക്ക കൊടുക്കാനും ദാനം ചെയ്യാനൊക്കെ ഒരു വരുമാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. രണ്ടാമത്തൊരു കാര്യം, ഒരാൾ വർക്ക് ചെയ്യുക എന്നുള്ളത് വെറും ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല അത്. നമ്മൾ പഠിച്ച് നമുക്കൊരു യോഗ്യത ഉണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുന്നതിലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്താണ്, അവളൊരു ജോലിക്ക് പോകണമെന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, ഒരു ന്യായമാണ്. ഒരു അന്യായമായതൊന്നും അവൾ ആവശ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ ഈ ചോദ്യത്തിൽ പറ്റണില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ നമ്മൾ നിരാകരിക്കുന്നില്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ ടൈം എന്ന് പറഞ്ഞാൽ അത് തൻ്റെ ഫാമിലിക്ക് കിട്ടുന്ന ടൈമാണ്. അപ്പോൾ ശമ്പളത്തിനും അധ്വാനത്തിനും എൻ്റെ വരുമാനം ഉണ്ടാകുമ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു സമ്പാദിക്കാൻ വേണ്ടി വൈഫ് ഒരു 5-8 മണിക്കൂർ ചിലവാക്കി വീടിന്ന് വിട്ട് നിൽക്ക്, കുട്ടികളെ നിന്നൊക്കെ വിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അയാൾ ചിന്തിക്കുമ്പോൾ അതിൽ തികച്ചും ന്യായമുണ്ട്. അതിനെ നമ്മൾ എതിർക്കണില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ന്യായത്തെയും വൈഫിൻ്റെ താല്പര്യത്തെയും സമന്വയിപ്പിച്ച് തൻ്റെ കുടുംബത്തിന് തകരാറ് വരാത്ത ഒരനുവാദം ഒരു ജോലിക്ക് കൊടുക്കാൻ പറ്റും. അവൾക്ക് സുരക്ഷിതമായ ഒരു സ്ത്രീ നിലനിൽക്കും, ഒരു മുസ്ലിം നിലനിൽക്കും, സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ, ഒരു ജോലിക്ക് പോകാൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ വീട്ടിലെ സഹായിക്കാൻ, അല്ലെങ്കിൽ തനിക്കൊരു സ്വന്തമായ ഒരു ഏണിംഗ് ഉണ്ടാവാൻ, ഒരു സന്തോഷം ഉണ്ടാവാൻ, അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ടെൻഷൻ അടിച്ച് നിൽക്കും. അപ്പം എനിക്ക് ഒരു ജോലിക്ക് പോകുന്നത് കൊണ്ട് അവളുടെ അസാന്നിധ്യം എത്രമാത്രം ഇയാളെ ജീവിതത്തെ ബാധിക്കുന്നുവോ അതിലേറെ ബാധിക്കും എന്ത്, ജോലിക്ക് പോകാത്തതിൻ്റെ ടെൻഷൻ അവളെ എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലിയിലും അവിടുത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കണം, അത്രമാത്രം ബാധിക്കും. അപ്പോൾ ചിലപ്പോൾ ആപേക്ഷികമായ ആൾക്ക് ലാഭം എന്തായിരിക്കും, ജോലിക്ക് പറഞ്ഞേക്കലായിരിക്കും. ജോലിക്ക് പോവുകയും ചെയ്യും, വീട്ടിലത്തെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഈ ടെൻഷൻ അടിച്ചിരുന്നാൽ വീട്ടിലത്തെ കാര്യം നിർവഹിക്കലും ഉണ്ടാവില്ല, ജോലിക്ക് പോകലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊരു നല്ല ഉചിതമായ തീരുമാനത്തിലേക്ക് എത്തലായിരിക്കും നന്നായിരിക്കും എനിക്ക് തോന്നുന്നു.
0: മറ്റൊരു സഹോദരൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് 55 വയസ്സായി, അദ്ദേഹം പ്രവാസിയാണ്, ഇദ്ദേഹവും പ്രവാസിയാണ്. അപ്പോൾ രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇദ്ദേഹം ആലോചിക്കുന്നത്, ഭാര്യ അങ്ങ് നാട്ടിലാണല്ലോ, അതുകൊണ്ട് ഭാര്യ അങ്ങ് വിദേശത്ത് കൊണ്ടുപോകണം, അതിന് ഉപ്പ എന്ത് ചെയ്യണം, അവിടെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരണം. സാമ്പത്തികമായ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ബാധ്യതകളൊന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്ന് ഉമ്മയുടെ കൂടെ ജീവിക്കട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങോട്ട് കൊണ്ടുപോകും, കാരണം വീട്ടിലെ ആൾ ഉണ്ടാവുമല്ലോ വാപ്പയുടെ. അപ്പോൾ ഉപ്പയോട് ഇത് നിർബന്ധിപ്പിക്കുമ്പോൾ ഉപ്പ പറയുന്നത്, പിന്നെ ഇനിയിപ്പം പെങ്ങളുടെ വീടിന് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിലേക്കുള്ള കുറച്ച് സാധനം കൂടി വാങ്ങിയതിന് ശേഷം അവസാനിപ്പിക്കാൻ പ്രവാസ ജീവിതം എന്നാണ്. അപ്പോൾ ഇവർ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും എന്താണ് വല്ലാത്തൊരു മാനസിക ടെൻഷനാണ്. കാരണം ഇവരോട് എത്ര പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, ഉപ്പ് നിർത്തി പോരുന്നില്ല, ഉമ്മാനെ അങ്ങോട്ട് പിന്നെ ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നില്ല എന്നൊരു വലിയ വിഷമം അവർക്കുണ്ട്. എന്ത് പരിഹാരമാണ് ഉണ്ടാവുക എന്നുള്ളത്.
1: ഞാൻ പറഞ്ഞ അയാളുടെ താല്പര്യം ന്യായമായി നടക്കണം. കാരണം അതിലൊക്കെ അന്യായമായി ഒന്നുമില്ല. കുറേ മസ്ലഹത്തുകൾ വരുന്ന ഒരു ആശയമാണിത്. കുറേ മസ്ലഹത്തുകളുണ്ട്. ഒന്നെന്താന്ന് വിചാരിച്ചാൽ, വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഉമ്മക്ക് എന്ത് ചെയ്യും, തുണയായിട്ട് വാപ്പ എത്തും.
0: അതെ,
1: വാപ്പയ്ക്ക് ഈ വയസ്സാ കാലത്ത് എന്ത് കുറച്ച് പ്രായമായി വരുമ്പോൾ അയാൾക്കൊരു വിശ്രമം കിട്ടും. പിന്നെ വീടിനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് അവരുടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനവും കാര്യങ്ങളും കൊടുക്കാൻ ആര് സന്നദ്ധനാണ്? വാപ്പനോട് ജോലി അവസാനിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ വാപ്പനെ സപ്പോർട്ട് ചെയ്യാൻ അവനെന്താണ് തയ്യാറാണ്. അവൻ്റെ ഫാമിലി അവന് കിട്ടും, അവന് സമാധാനമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ നിലക്കും വാപ്പ എന്ത് ചെയ്യണം, ഇവൻ്റെ ഈ മാനസികമായ അവസ്ഥ മനസ്സിലാക്കി അനുകൂലമാവുകയാണ് ചെയ്യേണ്ടത്. കാരണം അയാളോട് കാണിക്കുന്നൊരു സ്നേഹം, അയാൾക്ക് ജീവിതം തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം, മകൻ അയാളെ സഹായിക്കാൻ സന്നദ്ധമായിട്ട് വരുന്നൊരവസ്ഥ, മോൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നിടത്ത് ഈ യുവത്വ കാലഘട്ടത്തിൽ അവൻ്റെ ഭാര്യയെ അവന് കിട്ടുന്ന ഒരു സന്തോഷം, ഇതിന് ഇതൊക്കെ വാപ്പൻ്റെ ഒരു പോകാതിരിക്കൽ കൊണ്ട് മാത്രം ഇതൊക്കെ എന്ത് ചെയ്യും, മുടങ്ങും. പോകുന്നത് കൊണ്ട് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ട്, പോവാത്തത് കൊണ്ട് യാതൊരു ലാഭവും ഇല്ല താൻ. അപ്പം എന്താ വെച്ചാൽ, സ്വാഭാവികമായും ഇപ്പം ഞങ്ങളെ വീടുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായം ചെയ്യണമെങ്കിൽ അത് അവനോട് ചെയ്യാൻ വേണ്ടി പറയാന്നുള്ളതാണ് സാവകാശത്തിൽ. അപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥ വരുമ്പോൾ വാപ്പത് മനസ്സിലാക്കി പെരുമാറേണ്ടിയിരുന്നു. അല്ലെങ്കിൽ അവന് പറ്റുമെങ്കിൽ വാപ്പക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന, വാപ്പയോട് സംസാരിക്കാൻ പറ്റുന്ന ആരോടെങ്കിലുമൊക്കെ ഇത് ഷെയർ ചെയ്തിട്ട് വാപ്പക്ക് അങ്ങനെ അഡ്വൈസ് കൊടുപ്പിക്കുന്നതിന് വിരോധമല്ല.
0: മറ്റൊരു പ്രവാസിയായ സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നാട്ടിൽ എൻ്റെ ഉമ്മയും ഭാര്യയും മക്കളും ഒരുമിച്ചാണ് താമസം, സഹോദരിമാർ അവരുടെ വീട്ടിലുമാണ്. എന്നാൽ ഉമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മാക്കും സഹോദരിമാർക്കും ഫോൺ ചെയ്യുന്നതോ മെസ്സേജ് അയക്കുന്നതോ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല. അത് ഈ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വിളിക്കാറുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് മാത്രമേ ചെയ്യാറുള്ളൂ. എങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, ഭാര്യ ഇത് നിങ്ങൾ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ഇനി സഹോദരിമാർ വന്നാൽ പോലും, വിരുന്ന് വന്നാൽ പോലും അവർ രാത്രി നിൽക്കാറില്ല, അവർ അവരുടെ വീട്ടിലേക്ക് തന്നെയാണ് പോവുക. ഈ ഒരു കാര്യം കൊണ്ട്, ഭാര്യയുടെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ അധികം ഉമ്മാനെയോ പെങ്ങന്മാരെയോ വിളിക്കാറില്ല. അങ്ങനെ ഞാൻ ചെയ്യുന്നത് കൊണ്ട്, ഭാര്യയുടെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറ്റക്കാരനാകുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
1: നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, നമ്മളീ ഭാര്യമാരുടെ താല്പര്യങ്ങൾക്കും അവരുടെ വാശികൾക്കും അവരുടെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മാത്രമേ നമ്മൾ പോവുള്ളൂ എന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിനെ അത് നാശത്തിലേക്കാണ് നയിക്കുക. ഒരു കുടുംബനാഥനാണ് ആര്, ഈ ഒരാഴി ഭർത്താവ് എന്നാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം, മതപരമായിട്ടാണ് ഭൗതികമായിട്ടാണെങ്കിലും തൻ്റെ ഭാര്യനെയും കുട്ടികളെയും നിയന്ത്രിക്കുവാനുള്ളൊരു കഴിവും അത് നിയന്ത്രിക്കാനുള്ളൊരു അധികാരവും അയാൾക്കുണ്ട്. അത് അയാൾക്ക് എന്ത് ചെയ്യണം, ഉപയോഗിക്കാൻ പറ്റണം എന്നാണ്. നമുക്കൊരിക്കലും കേട്ട് നിൽക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ത്, ഇയാൾ ഇയാളുടെ അമ്മനെയും മങ്ങന്മാരെയൊക്കെ വിളിക്കുന്നതും അവർ വീട്ടിൽ വരുന്നതും ഒക്കെ വൈഫ് അംഗീകരിക്കുന്നില്ല എന്നും, അതുകൊണ്ട് വൈഫ് എന്താണോ വേണത് അതേമാതിരി മുന്നോട്ട് പോകാമെന്നൊക്കെ തീരുമാനിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യം. കാരണം അമ്മ വാപ്പ എന്നൊക്കെ പറഞ്ഞാൽ അതെന്ത് വെച്ചാൽ, നമ്മൾക്ക് നമ്മുടെ കടമയുണ്ടല്ലോ.
0: അതെ,
1: ഒക്കൂക്കുൽ ഭാര്യതിന് മാതാപിതാക്കൾ വിഷമിപ്പിക്കാൻ മഹാഭാവല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അവരെ ഫോൺ ചെയ്യാൻ പറ്റില്ല, അവരെ സംസാരിക്കാൻ പറ്റില്ല, പണി ന്യായമല്ല. അതേപോലെ തന്നെ പെങ്ങന്മാർ, നമ്മുടെ പെങ്ങന്മാരാണ് നമ്മുടെ കുടുംബ ബന്ധമാണ്. കുടുംബം ഒന്നും ചേർക്കാന്നല്ല ഇസ്ലാമിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത് തികച്ചും അന്യായമായ ഒരു കാര്യമാണ് ഭാര്യ പറയണത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, ഈ അന്യായം എന്തുകൊണ്ട് പറയണം, എന്തപ്പോൾ ഭാര്യയ്ക്ക് ഇവർക്കൊക്കെ ഫോൺ ചെയ്താണ്ടാവുന്ന കാര്യം, അവളെ പറ്റി കുറ്റം പറയുന്നതാണോ എങ്കിൽ അവളും കേൾക്കെ പരസ്യമായിട്ട് എന്ത് ചെയ്യുക, ഫോൺ ഞാൻ വിളിക്കണേൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോ, എന്നെ പറ്റുന്നതിലും പറഞ്ഞോ. അതല്ല പിന്നെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്നെക്കാളും ഇഷ്ടം പിന്നെ ഉമ്മനെയും പെങ്ങന്മാരെയാണെന്ന് പറയണമെന്നാണോ, അവൾക്ക് കൊടുക്കേണ്ട എല്ലാ അവകാശങ്ങളും കാര്യങ്ങളും സ്നേഹവും മാന്യമായി കൊടുക്കുന്ന ഒരു ഭർത്താവിനെ പറ്റി എങ്ങനെ പറയാം, നിങ്ങൾ എന്നെ നോക്കണില്ല അവരെ നോക്കണം.
0: അപ്പോൾ
1: അതുകൊണ്ട് എന്താ വെച്ചാൽ, ഇതിൽ സ്ട്രോങ് നിലപാട് വേണം. എന്ത്, ഇന്ന ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ അമ്മാനെ വിളിക്കും, ഇന്ന സന്ദർഭങ്ങളിൽ എൻ്റെയും പെങ്ങന്മാരെ ഞാൻ കോണ്ടാക്ട് ചെയ്യും, ഞാൻ ബാക്കിയുള്ള ടൈം മുഴുവൻ ഞാൻ അന്നെയാണ് വിളിക്കുന്നത് എന്ന നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകും എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നന്നായിരിക്കും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണ് അതാണ് നല്ലത്. പക്ഷേ പറഞ്ഞ് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നിലപാടുകളെ നമ്മൾ മാറ്റം വരുത്താൻ പറ്റില്ല.
0: ഇനി മറ്റൊരു സഹോദരൻ തന്നെ, അദ്ദേഹം പറയുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 6.5 വർഷം പിന്നിടുകയാണ്. ആറു വയസ്സുള്ള ഒരു മോനുമുണ്ട്. നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റായാണ് അദ്ദേഹം ഭാര്യ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് അവളെ നിക്കാഹ് കഴിച്ചത്. കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലത്തെല്ലാം ജോലിയെല്ലാം നിർത്തി നാട്ടിൽ സെറ്റിലായി. ഇവിടെ പാലക്കാട് അടുത്തുള്ളൊരു കോളേജിൽ ഭാര്യയ്ക്ക് കോളേജ് ലക്ചറായി കിട്ടി. എന്നാൽ പിന്നെ ഇങ്ങോട്ട് താമസം മാറാൻ വേണ്ടി ഡിമാൻഡ് വെച്ചിരുന്നു. ഇസ്ലാമികമായ ആ ഒരു കൾച്ചർ അനുസരിച്ച് തന്നെ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ അവൾ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തി അവിടുത്തെ മറ്റുള്ളവരോടൊപ്പം നടന്ന് ഇസ്ലാമിക വസ്ത്രധാരണം ഒഴിവാക്കി. എത്രത്തോളം എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകുമ്പോൾ ഒരു നിക്കറും ടീഷർട്ടും ഇട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് വരെ മാറി. ഇപ്പോൾ ഖത്തറിലേക്ക് വിദേശത്തേക്കൊരു ജോലി അവർക്ക് കിട്ടി. പിന്നെ അപ്പോൾ രണ്ടും അവർ അദ്ദേഹത്തോടും പോരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ജോലിയുള്ള ഞാൻ ഇവിടെ അവളെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു, അവൾക്ക് ജോലി ഉണ്ടായിട്ട് പോലും. ഇനി ഞാൻ അവിടെ പോയാൽ അവളുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരും, കാരണം അദ്ദേഹത്തിന് ജോലി ഉണ്ടാവില്ല. കുട്ടീനെ നോക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്ഷമിച്ച് അവളെ കൂടെ നിന്ന് കുട്ടി ആലോചിച്ച് ഇനിയിപ്പോൾ ഞാൻ പോകണോ പോകണ്ടേ എന്നുള്ളൊരു ആലോചന അദ്ദേഹം നടത്തുന്നുണ്ട്. അവളെന്തായാലും 3 മാസം കഴിഞ്ഞാൽ കുട്ടിയെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഞാൻ പരമാവധി ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
1: അല്ല, എന്തായിരുന്നാലും പിന്നെ വൈഫ് പിടിക്കുന്ന വാശിക്ക് അനുസരിച്ചിട്ട് അയാളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അപ്പം അദ്ദേഹം എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ വേണമെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം പല ഓപ്ഷൻസ് ഉണ്ട്. പരീക്ഷണാർത്ഥം ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ജോലി എടുക്കാൻ ലീവ് എടുത്തിട്ട് അവിടെ പോയി ഒരു ജോലി കിട്ടി രണ്ടാൾക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റും.

0: നമുക്ക് വിരോധമല്ല, എങ്ങനെയായാലും പോകാൻ പറ്റും. പക്ഷെ എന്താ വെച്ചാൽ, ഈ ഇപ്പോൾ വൈഫ് തീരുമാനിക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും നിന്നുകൊടുത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ദീനും ദുനിയാവുമൊക്കെ കളയാന്നുള്ള ഒരു സമീപനം എന്തായാലും എന്തല്ല ശരിയല്ല. അപ്പോൾ ഒരു നല്ല ചർച്ച വെച്ചിട്ട് അവരതിനൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോവുക, എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് അവളവളെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കേണ്ടി വരും. നമ്മൾ ഒരനുസരണവും ബഹുമാനവും അതേപോലെ തന്നെ ഒരു നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അതായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: വേറൊരു സഹോദരൻ്റെ ചോദ്യമായിട്ടുള്ളത്, അദ്ദേഹം പിന്നെ ഒരു സാധാരണക്കാരനാണ്, കുറഞ്ഞ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്, നാലഞ്ച് മക്കളുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ഭാര്യ അത് ഓവറായി ചിലവഴിക്കുമ്പോഴൊക്കെ അദ്ദേഹം എന്ത് ചെയ്യും, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയും, ഒരു ലിമിറ്റ് വെക്കണം, അതിന് ഇത്രയൊക്കെ വിലയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭാര്യ എന്ത് പറയുന്നു, നിങ്ങൾ എന്നെ വാങ്ങിത്തരുന്നതിന് പിന്നെ കണക്ക് പറയാണ്, നിങ്ങൾ എന്തൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഇയാൾ എങ്ങോട്ട് ചീത്ത പറയും. സത്യത്തിൽ ഇയാളെന്ന് വെച്ചാൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്, കടം വാങ്ങാനോ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് 7 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ വീട് അയാൾ പിന്നെ അങ്ങനെ മഴ കൊണ്ടും വെയിൽ കൊണ്ടും നിന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പലിശ ലോൺ എടുക്കാതെ അങ്ങനെയൊക്കെ കടം വാങ്ങാതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ലൈഫ് കൗൺസിലും സ്നേഹക്കൂടൊക്കെ നിരന്തരം കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലൂടെ അവർക്ക് വേണ്ടി ഒരു നല്ലൊരു ഉപദേശം നൽകണമെന്നാണ് അദ്ദേഹം പറയുന്നത്.
0: എന്താ വെച്ചാൽ, പിന്നെ നല്ലൊരു ഉദ്ദേശമാണല്ലോ അദ്ദേഹത്തിനുള്ളത്.
1: അതെ,
0: അതായത് വീടൊരു നിയന്ത്രണമായി പോകണം എന്നുള്ള നല്ലൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ, ഈ ആഗ്രഹത്തിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ വീട്ടിലിത് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളോട് എപ്പോഴും ഇത് ദൂർത്താണ് അധികമാണെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യൂല, അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ദൂർത്തണിക്കുന്ന ആളാണ്, നമ്മൾ ആവശ്യമില്ലാതെ ചിലവഴിക്കുന്ന ആളാണ്, മുപ്പിലോട് നിന്ന് അധ്വാനിച്ചതൊക്കെ നമ്മൾ വെറുതെ കളയാണ് എന്നൊക്കെയാണ് പറയണമെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വേദനയും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എനിക്കൊണ്ട് ഇതിൽ പ്രായോഗികമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക, അദ്ദേഹത്തിൻ്റെ ഈ നല്ല ഉദ്ദേശത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നടപ്പിലാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അതിന് പല വഴികളുണ്ട്. അയാളെ വീട്ടിലെന്താണ് പ്രായോഗികമാകുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അയാൾ പറയുന്നു മാസത്തിൽ 5000 എടുത്തിട്ട് വീട്ടിലുള്ള സാധനമൊക്കെ നീ വാങ്ങിച്ചോ, ഒരു പ്രശ്നമല്ല, അയ്യ ബാക്കി പൈസ വരികയാണെങ്കിൽ നീ എടുത്തു പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചോദിച്ചാൽ, 3000 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 2000 രൂപ അവർക്ക് കിട്ടും. അപ്പോൾ അവർ ഈ സാധനത്തിൻ്റെ വില അവർക്കറിയും, വാങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളറിയും. നമ്മുടെ നാട്ടിൽ പേരൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഇയാളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവരടുത്ത് പൈസ വാങ്ങുക, ബാക്കി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ചിലവുകൾ നടത്തുന്ന കാര്യം അവരെ ഏൽപ്പിക്കുക. അപ്പോൾ നമ്മളിത് എത്രയാണോ കപ്പാസിറ്റി ഉള്ളത് അസംഖ്യ മാസം കൊടുത്താൽ മതി. അപ്പോൾ ചിലവ് നമ്മൾ കൺട്രോളിൽ വരും, അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ചെയ്യും. അത് പ്രായോഗികമായി ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരാഴ്ചക്കുള്ള മത്സ്യം വാങ്ങിക്കൊടുന്നൊക്കെ അയച്ചു, ഫ്രിഡ്ജിലൊക്കെ അയച്ചു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ചിലവഴിക്കുന്ന നേരത്ത് നിയന്ത്രണങ്ങളില്ലാത്ത ആൾക്കാരെന്ത് ചെയ്യും, അപ്പോൾ ഒരാഴ്ചക്കുള്ള മത്സ്യം ഇപ്പോൾ 2 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്കുള്ള മത്സ്യം നമ്മൾ വാങ്ങണുള്ളൂ, ഏത് ഒരു ദിവസത്തേക്കുള്ള മത്സ്യം നമ്മൾ വാങ്ങണുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഒരാഴ്ചക്കുള്ള 500 രൂപേൻ്റെ മത്സ്യം നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് നമ്മൾ 100 രൂപയ്ക്ക് മത്സ്യം വാങ്ങുന്നു. അതാ ദിവസം എങ്ങനെ ചിലവഴിച്ചാലും പ്രശ്നമില്ലല്ലോ, ചിലവഴിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ എന്താണോ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നു, അതവിടെ വെക്കുന്നു, അതുകൊണ്ട് അവർ ജീവിക്കും. സ്വാഭാവികമായിട്ടും ഉള്ളതല്ലേ ചിലവാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, വാങ്ങുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ വാങ്ങാൻ അവരെ ഏൽപ്പിക്കുക. ഇതല്ലാതെ വെറുതെ ഇങ്ങനെ നിന്നിട്ട് അത് ചിലവാക്കി ഇത് ചിലവാക്കി ഇത് പ്രശ്നമല്ല, ഇന്നിപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് 500 രൂപയ്ക്ക് മത്സ്യം വാങ്ങി ഇപ്പോൾ എവിടെയാണ് മത്സ്യം ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നത് വീട്ടിലെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഉപകരിക്കുക എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ബുദ്ധിപരമായി നീങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ഇതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ, ഏകദേശം സമാനമായ ചോദ്യമാണ്, പക്ഷേ അദ്ദേഹം പറയുന്നത് സാമ്പത്തികമായി വരുമാനം കുറവുള്ള ഒരു വ്യക്തിയാണ്, എന്നാൽ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ അവർ പല നാട്ടിൽ യാത്ര പോയി ഇന്ന സ്ഥലത്ത് താമസിച്ചു, സ്വിമ്മിംഗ് പൂളിൽ അവർ കുളിക്കുന്ന ഫോട്ടോ ഇട്ടു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മലൻ്റെ മുകളിൽ കയറി ഫോട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭാര്യയും കുട്ടികളെയും കൂട്ടി പോകാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. പക്ഷേ വീട്ടിലൊന്നും എന്താണ്, ഭാര്യ ആകട്ടെ കുട്ടികളാകട്ടെ നിരന്തരമായി അയാളെ ശല്യപ്പെടുത്തും. എന്നാൽ കുട്ടികൾ ഒരു പക്ഷേ അവരെ ആഗ്രഹങ്ങൾ പറയാണ്, എന്നാൽ കൂടെ നിൽക്കേണ്ട ഭാര്യ പോലും എന്താണ് പലപ്പോഴും ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ പോലും ശരിക്കും സമാധാനമായിട്ട് കിടക്കാറില്ല, എന്നും കുറ്റപ്പെടുത്തലുകളും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയില്ല, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ആൾക്കാരൊക്കെ ഇങ്ങനെ പോകില്ല, അല്ലെങ്കിൽ അവർ പോയില്ലേ, അയൽവാസികൾ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നും എന്താണ് പ്രശ്നങ്ങളാണ്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നത്.
0: സാധാരണ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്താണോ അതിനനുസരിച്ച് നമ്മോട് സഹകരിച്ച് പോകാനാണ് പൊതുവേ സ്ത്രീകൾ താല്പര്യപ്പെടുക. ഇവിടെ എന്താ വെച്ചാൽ, എപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിനോട് എതിരിടാനും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അപ്പുറത്തേക്കുള്ളത് ആവശ്യപ്പെടാനൊക്കെ ഭാര്യമാർ തുടങ്ങുക എന്ന് പറയുമ്പോൾ

0: മൊത്തത്തിൽ ഇവരെല്ലാം അറിഞ്ഞും ഉൾക്കൊണ്ടും ഒന്നിച്ചുമല്ല പോകുന്നത് എന്ന
1: സംസ്കരണ ചിന്തകൾ. ഈമാൻ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി അബ്ദുല്ലാഹിബിനു അമ്രുബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്ന ഒരു പ്രവാചക വചനമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നൽ ഈമാന ലയഖ്ലഖു ഫി ജൗഫി അഹദീകും കമാ യഖ്ലഖു സൗ ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫി ഖുലൂബിക്കും. തീർച്ചയായും വിശ്വാസം ഒരു വസ്ത്രം നുരുമ്പുന്നതുപോലെ നിങ്ങളുടെ മനസ്സിൽ നുരുമ്പിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഈമാനിൽ പുതുക്കിത്തരാൻ നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, ചോദിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൻ്റെ സാരം. ഈ ഹദീസ് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ഈമാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളും അതിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളും ഒരു വിശ്വാസി ശ്രദ്ധിക്കണമെന്നുള്ളതും, ഈമാനിനെ കുറച്ചു കളയുന്ന ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കണമെന്നുള്ളതും ഈ ഹദീസ് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഈമാൻ വർദ്ധിപ്പിക്കാനാവശ്യമായ കാര്യങ്ങളും ഈമാനിനെ കുറച്ച് കളയുന്ന കാര്യങ്ങളും കൃത്യമായി ബോധ്യമുണ്ടാവുക എന്നു പറയുന്നത് സ്വർഗമാഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം നിറഞ്ഞതാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഫൽ അബ്ദുൽ മുഅ്മിനുൽ മുവഫഖു ലാ യസാലു യസ്അ ഫി അംറൈൻ. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് തൗഫീഖ് ലഭിച്ച വിശ്വാസിയായൊരു അടിമ രണ്ട് കാര്യങ്ങളിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അഹദുഹുമ, അതിലൊന്ന്, തഹ്ഖീഖു ഉസൂലിൽ ഈമാൻ വ ഫുറൂഇഹി, ഈമാനിൻ്റെ അടിത്തറകൾ അതിനെ ശരിയായ രൂപത്തിൽ പഠിക്കാനും അത് ശരിയായ രൂപത്തിൽ മനസ്സിൽ ഉറക്കാനും പരിശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അസ്സഅയു ഫീ ദഫ്ഇ മാ യുനാഫീഹ, ഈമാനിനെതിരാകുന്ന കാര്യങ്ങളെ തടയാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കും ഒരു വിശ്വാസി എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നു പറഞ്ഞാൽ ഈമാൻ വർദ്ധിക്കാനാവശ്യമായ കാര്യവും ഈമാൻ ദുർബലപ്പെടുത്തുന്ന കാര്യവും ഏതൊക്കെയാണ് എന്നൊരു വിശ്വാസി അറിയണം. അതിൽ ഈമാനിൽ വർധനവുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. ഈമാൻ ദുർബലപ്പെടുത്തുന്ന, ഈമാനിൽ കുറവ് സംഭവിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, തിന്മകൾ കൊണ്ട് നമ്മെ നമ്മോട് കൽപ്പിക്കുന്ന, തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മിൽ മദ്മൂമായ ആക്ഷേപാർഹമായൊരു മനസ്സ് നിലകൊള്ളുന്നുണ്ട്. അതായത് തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അതിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നൊരു പ്രകൃതം. അതിൽ നിന്നൊരു മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കുക അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള തൗഫീഖ് അവനക്ക് ലഭിക്കുമ്പോഴാണ്. യൂസുഫ് നബി അലൈഹി സലാമയുടെ ചരിത്രത്തിൽ അസീസിൻ്റെ ഭാര്യ പറയുന്നതായി അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. വമാ ഉബരിഉ നഫ്സീ ഇന്ന നഫ്സല അമ്മാറത്തും ബിസു ഇല്ലാ മാ റഹിമ റബ്ബി. എൻ്റെ മനസ്സിനെ ഞാൻ കുറ്റവിമുക്തമാക്കുന്നില്ല, കാരണം തീർച്ചയായും മനസ്സ് അത് തിന്മകൾ കൊണ്ട് കലിപ്പിക്കുന്നതാണ് എന്ന് അവർ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബത്തുൽ ഹാജയിൽ ഒരു അവസരം ലഭിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ഖുതുബയിൽ നമുക്കിപ്രകാരം കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, ഞങ്ങളവനെ സ്തുതിക്കുന്നു, ഞങ്ങളവനോട് നാം അവനോട് സഹായം തേടുന്നു, നാം അവനോട് പാപമോചനം തേടുന്നു. വനഊദു ബില്ലാഹ്, അല്ലാഹുവോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു, ശരണം ചോദിക്കുന്നു. മിൻ ഷുറൂരി അൻഫുസിന, നമ്മുടെ മനസ്സുകളുടെ തിന്മകളിൽ നിന്ന്. വമിൻ സയ്യിആത്തി സയ്യിആത്തി അഅ്മാലിന, നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ തിന്മയിൽ നിന്നും. നോക്കി, ഇവിടെ മനസ്സുകളുടെ തിന്മയിൽ നിന്ന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യ മനസ്സിൽ തിന്മയോടുള്ള ചായ്വ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. പലപ്പോഴും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത് ആ ഒരു മനസ്സാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമ്പോൾ സാധിക്കുന്നതാണ്. നമ്മുടെ ഈമാനെ ദുർബലപ്പെടുത്തുന്നതിൽ ഈയൊരു മനസ്സിൻ്റെ ചായ്വിന് വലിയൊരു പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതിനെ പരിഹരിക്കാൻ മനസ്സിനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. ഇത് നന്മയാണോ തിന്മയാണോ, ഇതെനിക്ക് ഉപകാരമുള്ളതാണോ ഉപദ്രവമുള്ളതാണോ എന്ന ആത്മപരിശോധന ഓരോ പ്രവർത്തനങ്ങൾക്ക് മുമ്പിലും ആവർത്തിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഇത്തരത്തിൽ നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന, ഈമാൻ കുറയാൻ കാരണമാകുന്ന മറ്റൊന്ന് പിശാചിൻ്റെ സാന്നിധ്യമാണ്. ഒരു മനുഷ്യൻ്റെ ഈമാൻ അതിനെ ദുർബലപ്പെടുത്തുന്നതിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാചിൻ്റെ ശ്രമങ്ങൾ നമ്മൾ അറിയാതെ പോയിക്കൂടാ. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ആളുകളെ വഴിപിഴപ്പിക്കുക എന്നതും അവരുടെ ഈമാൻ ദുർബലമാക്കുക എന്നുള്ളതും അവരുടെ മനസ്സിൽ ദുർബോധനങ്ങൾ നട്ടുവളർത്തുക എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട പ്രവർത്തനമെന്നുള്ളത്. ആ പ്രവർത്തനങ്ങൾ ശക്തമാവുകയും അതിനോടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്താൽ സ്വാഭാവികമായും പൈശാചിക സ്വാധീനങ്ങളിൽപ്പെട്ട് നമ്മുടെ ഈമാനിൽ ദുർബലതയുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പിശാചിൽ നിന്ന് ജാഗ്രത കൈകൊള്ളാനും പിശാചിനാലുണ്ടാകുന്ന അപകടങ്ങളെ കരുതിയിരിക്കാനും ആ പിശാചിനെ പിൻപറ്റുന്നതിൻ്റെ അനന്തര ഫലങ്ങൾ എത്രത്തോളമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതുമായ നിരവധി വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് നൂറിലെ 21-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷാഇ വൽ മുൻകർ, ആരെങ്കിലും പിശാചിൻ്റെ കാലടികളെ പിൻപറ്റുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവൻ കൽപ്പിക്കുന്നത് മ്ലേച്ഛതകൾ കൊണ്ടും തിന്മകൾ കൊണ്ടുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. സൂറത്തു ഫാത്തിറിലെ 6-ാമത്തെ വചനം, ഇന്ന ശൈത്താന ലക്കും അദുവും ഫത്തഖിദൂഹു അദുവ, പിശാച് നിങ്ങൾക്ക് ശത്രു തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായി കണക്കാക്കുക എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു യൂസുഫിൻ്റെ 5-ാമത്തെ വചനം, ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവും മുബീൻ, തീർച്ചയായും പിശാച് മനുഷ്യന് വ്യക്തമായ ശത്രുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബുദ്ധിമാനായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തൽബീസു ഇബ്ലീസ് എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഫൽ വാജിബു അലൽ ആഖിൽ അൻ യഖുദ ഹദ്റഹു മിൻ ഹാദൽ അദുവ്, ബുദ്ധിമാനായൊരു മനുഷ്യനെ മേൽ നിർബന്ധമായൊരു കാര്യം ഈ ഒരു ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആരായുക കണ്ടെത്തുക എന്നുള്ളതാണ്. ഏത് ശത്രുവാണത്? നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമയുടെ കാലം മുതൽ നമ്മോടുള്ള ശത്രുത വ്യക്തമാക്കിയ ശത്രു. മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളെയും കുഴപ്പത്തിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രു. കരുതിയിരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയവനായ ശത്രുവെന്ന് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഇന്നല്ലാഹ സുബ്ഹാനഹു ജഅല ശൈത്താന അദുവൻ ലിൽഇൻസാൻ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനുള്ളൊരു ശത്രുവായി പിശാചിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ്റെ ശരിയായ പാതയിൽ സിറാത്തുൽ മുസ്തഖീമില ശത്രു ഇരിക്കുന്നുണ്ട്. ഓരോ മാർഗങ്ങളിലൂടെയും ഓരോ വഴിയിലൂടെയും മനുഷ്യൻ്റെ അടുത്തേക്ക് വന്ന് അവനെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്ന ശത്രുവാണ് അത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ, നമ്മുടെ ഈമാനിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു ശത്രുവാണ് പിശാജ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കുകയും പിശാജിൽ നിന്ന് അകലാൻ നമ്മെ സഹായിക്കുന്ന കർമ്മങ്ങൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. ദിക്റുല്ലാ, അദ്കാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ദിക്റുകളിൽ നിന്നൊരു മനുഷ്യൻ അകന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം പൈശാചിക സ്വാധീനമുണ്ടാകുമെന്നുള്ളത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദു ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. പരമകാരുണ്യകന്റെ ഉത്ബോധനത്തിൻ്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവനു നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് ആ പിശാജ് അവന് കൂട്ടാളിയായിരിക്കുമെന്ന് സൂറത്തു സുഖ്റുഫിൻ്റെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ, മനുഷ്യൻ്റെ ഈമാനിൽ ദുർബലതയുണ്ടാകാൻ കാരണമാകുന്ന ഈ രണ്ട് പ്രശ്നങ്ങളെയും നമ്മൾ കരുതിയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനിനെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിൽ വർധനമുണ്ടാകുകയും അതിൽ കുറവ് സംഭവിക്കാതിരിക്കുകയും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, ഈമാൻ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഭാഗം 1. ക്ലാസ് എടുത്തത് സലാഹുദ്ദീൻ അൽഹൈക്കമി.
3: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
4: പീസ് റേഡിയോ IT ജാലകം. വാട്സാപ്പ് സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ടോ? ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് IT ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വാട്സപ്പ് ഉപയോഗിക്കുന്ന പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, വാട്സപ്പിൽ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ വരും, വീഡിയോ വരും. വാട്സപ്പ് ഉപയോഗിക്കണോണ്ട് ഗാലറി നിറഞ്ഞിരിക്കുകയാണ്, സ്റ്റോറേജ് ഇടക്കിടക്ക് ക്ലിയർ ചെയ്യേണ്ടി വരിക. ഇതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ട്. ആ സ്റ്റോറേജ് ഫുള്ളാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിഹാരങ്ങളാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ പോകുന്നത്. ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ ഫോണിലേക്ക് വരുന്നതിൽ മെസ്സേജുകൾ എങ്ങനെയായാലും വരും, നമ്മൾ ബ്ലോക്ക് ചെയ്യാത്ത നമ്പറിൽ നിന്ന് മെസ്സേജുകൾ നമുക്ക് വരും. പിന്നെ വോയിസ് മെസ്സേജുകളും വരും, ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇതിൽ ഫോട്ടോ, വീഡിയോ, അതേപോലെ ഓഡിയോ എന്നിവ ഏതൊക്കെ നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും. അതിന് നമ്മൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. വാട്സപ്പിൻ്റെ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ വലതുവശത്തായിട്ട് 3 ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താലാണ് വാട്സപ്പിൻ്റെ സെറ്റിങ്സുകൾ ലഭിക്കുക. അതിൽ ഏറ്റവും അടിയിലായിക്കൊണ്ട് നമുക്ക് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് കാണാം. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് വരുന്നത്. അതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് 5-ാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ. അതിൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവിടെ വോയിസ് മെസ്സേജസ് ആർ ഓൾവേസ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് എന്നവിടെ കാണാം. വോയിസ് മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഇനി ഇതിൽ 1-ാമത്തെ ഓപ്ഷൻ, വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ചില ആളുകൾ മൊബൈലിൽ അധികം ഡാറ്റ കയറ്റാറില്ല. വൈഫൈ ഉള്ള സമയത്തായിരിക്കും വൈഫൈ ആയിരിക്കും അധികം ഉപയോഗിക്കുക. അപ്പോൾ വൈഫൈ ഉള്ള സമയത്താണ് എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യമുള്ളവ മാത്രം നമുക്ക് എടുത്താൽ മതി. ഉദാഹരണമായിട്ട് ഒരാൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഫോട്ടോകൾ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ, വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നെടുക്കുക. അതിൽ ഫോട്ടോസ്, ഓഡിയോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനെ 4 കാണാം. ഇതിൽ ഫോട്ടോ മാത്രം ടിക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവ അൺടിക്ക് ചെയ്താൽ പിന്നീട് വരുന്ന ഫോട്ടോസ് മാത്രമായിരിക്കും അതിൽ ഡൗൺലോഡ് ആവുക. ഇനി ഫോട്ടോസും വേണ്ട, കാരണം ഒരേ ഫോട്ടോ പല ഗ്രൂപ്പിലും വരും, അല്ലെങ്കിൽ എല്ലാ ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല, ആവശ്യമുള്ളവ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ എല്ലാ ഓപ്ഷൻസും അൺടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പച്ച ടിക്ക് വരും, അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് വരും. അങ്ങനെ ചെയ്തതിന് ശേഷം ആവശ്യമുള്ളവ മാത്രം സെലക്ട് ചെയ്ത ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇനി 2-ാമത്തായിട്ടുള്ള ഓപ്ഷൻ അതിൻ്റെ താഴെ തന്നെയുണ്ട്, വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ. വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നേരത്തെ പോലെ തന്നെ 4 ഓപ്ഷൻ കാണിക്കും, ഫോട്ടോസ്, ഓഡിയോ, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്. അതിൽ ആവശ്യമുള്ളവ മാത്രം ടിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുത്താൽ അത് മാത്രമായിരിക്കും പിന്നെ ഡൗൺലോഡ് ആവുക. 3-ാമത്തെ ഒരു ഓപ്ഷൻ വെൻ റോമിംഗ് എന്നുള്ളതാണ്. റോമിങ്ങിൻ്റെ സമയത്ത് ഡാറ്റ ചാർജ് ഒരു പക്ഷേ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരു ഫയലും ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എല്ലാം ടിക്ക് ചെയ്യാതെ ഇരിക്കുക. ഇതിൽ നമുക്ക് തീരുമാനിക്കാം എല്ലാ വീഡിയോകളും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ കൊടുക്കുക, അല്ല നമുക്ക് ഫോട്ടോസ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ല ഒരു മീഡിയയും ഫോട്ടോയും ഓഡിയോയും വീഡിയോയും ഒന്നും ഡൗൺലോഡ് ചെയ്യണ്ട എന്നാണെങ്കിൽ നമുക്ക് എല്ലാം ടിക്ക് ചെയ്യാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്നും ഒരേ മെസ്സേജുകൾ വരാൻ സാധ്യതയുള്ള ആളുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പിൽ ഒരുപാട് ഇമേജ് വരുമ്പോൾ പിന്നെ ഏതാണെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ പ്രയാസമുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ എല്ലാ ഓപ്ഷനും ഒഴിവാക്കി കൊണ്ടവിടെ വെക്കാം. അപ്പോൾ അവിടെ നോ മീഡിയ എന്നിങ്ങനെ കാണിക്കും. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിലൊരു ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ മൊബൈൽ ഡാറ്റ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ വീഡിയോ ഓട്ടോ ഡൗൺലോഡ് കൊടുത്താൽ ഒരു പക്ഷേ പെട്ടെന്ന് ഡാറ്റ തീരാനും സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ നോക്കുക, അതിൻ്റെ നേരെ എത്ര MB ഉള്ള വീഡിയോ ആണ് എന്നുണ്ടാവും, അതേപോലെ ഓഡിയോ എത്ര ഉണ്ട് എന്നുണ്ടാവും. അങ്ങനെ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഡാറ്റക്കനുസരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഡാറ്റ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് വാട്സപ്പിലെ മീഡിയ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഉപകരിക്കും. അതേപോലെ തന്നെ വാട്സപ്പിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും വന്ന് സ്റ്റോറേജ് ഫുള്ളാവുന്നത് തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് 3 ഡോട്ടിൽ അവിടെ പോവുക, സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അതിൽ 5-ാമത്തെ ഓപ്ഷനായിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് നമുക്ക് കാണാം. അവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ, അതിൽ മൊബൈൽ ഡാറ്റ, അതേപോലെ വൈഫൈ, റോമിംഗ് ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത്രയുമാണ് വാട്സപ്പിലെ സ്റ്റോറേജിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ ഡാറ്റ സേവ് ചെയ്യാൻ അതേപോലെ സ്റ്റോറേജ് സേവ് ചെയ്യാനുള്ള വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണിത്. ഐ ടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങളുമായി ഐ ടി ജാലകത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: നിങ്ങൾ ഇതുവരെ കേട്ടത് ഐ ടി ജാലകം. ക്ലാസ് എടുത്തത് അബ്ദുൽ അഹദ് ചുങ്കത്തറ. വിഷയം: വാട്സാപ്പ് സ്റ്റോറേജ് ഫുള്ളാകുന്നുണ്ടോ?
6: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി: യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവും ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 crore ഉള്ളവൻ ഒരു പക്ഷേ 25 lakh കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 rupees കയ്യിലുള്ളവൻ 25 rupees കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 lakh പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 dinar 1000 dinars അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ യുഗചരിതം. മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം, ഭാഗം 1. രചന ഫദലുഹക്ക് ഉമ്മരി ആമയൂർ. ശബ്ദം നൽകിയത് സിദ്ദിഖ് സുലാഹി നിലമ്പൂർ.
3: ബിസ്മില്ലാ അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വഹയിൻ്റെ തുടക്കം എന്ന അധ്യായം കേൾക്കാം. നബിയുടെ നിയോഗാഗമനത്തിൻ്റെ സമയമടുത്തപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു നബിയെ അല്ലാഹു നിയോഗിക്കുമെന്നും ആ നബിയുടെ ആഗമനത്തിന് സമയമായിട്ടുണ്ട് എന്നുമുള്ള വാർത്ത പ്രചരിക്കാൻ തുടങ്ങി. വേദക്കാർ അഥവാ അഹലു കിതാബുകാർ അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരായിരുന്നു. ഷാമിൽ നിന്നും മദീനയിലേക്ക് പ്രവാചക നിയോഗത്തിന് മുമ്പ് വന്ന ഇബ്നുൽ ഹൈബാൻ ജൂതന്മാരോട് പറയുകയുണ്ടായി, ഒരു നബി പ്രത്യക്ഷപ്പെടാനുണ്ട്, ആ നബിയെ പിൻപറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നുമാത്രമല്ല, ജൂതന്മാരെ നബിയെ പിൻപറ്റാൻ വേണ്ടി അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. തൗറാത്തിലൂടെ ആ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള നബിയുടെ വിശേഷണങ്ങളും ജൂതന്മാർ മനസ്സിലാക്കിയിരുന്നു. സത്യ ദീനിനെ അന്വേഷിച്ചുകൊണ്ട് പേർഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വന്ന സൽമാനുൽ ഫാരിസിയുടെ സംഭവവും ഇതിന് തെളിവാണ്. അദ്ദേഹം വന്ന് ഷാമിൽ താമസമാക്കി. എന്നിട്ട് മുഹമ്മദ് നബിയുടെ ആഗമനത്തിൻ്റെ സ്ഥലത്തെക്കുറിച്ചും മുഹമ്മദ് നബിയുടെ ആഗമനം അടുത്തു എന്നതിനെക്കുറിച്ചും അവിടുത്തെ പുരോഹിതന്മാർക്ക് പറഞ്ഞുകൊടുത്തു. വേദക്കാരല്ലാത്തയാളുകൾ ചില പ്രത്യേകമായ അടയാളങ്ങളിലൂടെയാണ് നബിയുടെ ആഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. തനിച്ചിരിക്കുന്നത് നബി ഇഷ്ടപ്പെട്ടിരുന്നു എന്നും ആളുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹം താമസിച്ചിരുന്നു എന്നും മുമ്പ് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സമൂഹത്തിൽ നടക്കുന്ന വിഗ്രഹാരാധനയും വഴിപിടച്ച പല മാർഗങ്ങളും കണ്ടപ്പോഴാണ് ഇതിൽ നിന്നും മാറി താമസിക്കണമെന്ന് നബിക്ക് തോന്നിയത്. അങ്ങനെയാണ് ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ആധിപത്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും അവൻ്റെ കഴിവുകളെക്കുറിച്ചും സൃഷ്ടിപ്പിൻ്റെ മഹത്വത്തെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടും നബി സമൂഹത്തിൽ നിന്നും മാറി നിന്നത്. ഓരോ വർഷവും റമദാൻ മാസത്തിൽ ഹിറ ഗുഹയിൽ നബി തനിച്ചിരിക്കാറുണ്ടായിരുന്നു. അള്ളാഹു നൽകാൻ പോകുന്ന ആത്മീയ ജീവനിലേക്ക് നബി അടുത്തു തുടങ്ങിയപ്പോൾ തനിച്ചിരിക്കാനുള്ള താൽപര്യം വീണ്ടും വീണ്ടും ശക്തിപ്പെടാൻ തുടങ്ങി. അവിടെ നിന്ന് തിരിച്ചു വന്നാൽ കഅബ തവാഫ് ചെയ്യുകയും ശേഷം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. പ്രവാചകത്വത്തിന് മുമ്പ് ഹിറാഗുഹയിൽ തനിച്ചിരുന്നുകൊണ്ട് അള്ളാഹു തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ആരാധനകൾ ചെയ്യുകയായിരുന്നു നബിയുടെ പതിവ്. എന്നാൽ പ്രവാചകത്വത്തിന് ശേഷം മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നബി തൻ്റെ ജീവിതം രാത്രി നമസ്കാരത്തിലൂടെ മുന്നോട്ടു കൊണ്ടുപോയി. അള്ളാഹു പറയുന്നു, രാത്രിയിൽ നിന്ന് അല്പസമയം നീ ഉറക്കമുണർന്ന് അതോടെ ഖുർആൻ പാരായണത്തോടെ നമസ്കരിക്കുകയും ചെയ്യുക. അത് നിനക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു. നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് നിയോഗിച്ചേക്കാം. സൂറത്ത് അൽ ഇസ്റ 79. 40 വയസ്സ് പൂർത്തിയായ സന്ദർഭത്തിൽ സാധാരണ റമദാൻ മാസത്തിൽ ഹിറയിലേക്ക് പുറപ്പെടാറുള്ളതുപോലെ നബി പുറപ്പെട്ടു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അവിടെ കടന്നുവന്നു. പ്രവാചകത്വത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കുവാൻ തുടങ്ങി. പ്രവാചകത്വം കൊണ്ട് അള്ളാഹു പ്രവാചകനെ ആദരിച്ചു. അന്ത്യദിനം വരെയുള്ള ആളുകൾക്ക് മുഴുവനായി കാരുണ്യത്തിൻ്റെ തിരുദൂതനായി മുഹമ്മദ് നബിയെ അള്ളാഹു നിയോഗിച്ചു. റമദാൻ മാസം ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു അത്. ഖുർആനിൻ്റെ അവതരണത്തിന് തുടക്കം കുറിക്കുന്നത് പരിശുദ്ധ റമദാൻ മാസത്തിലായിരുന്നു എന്ന് വ്യക്തം. അള്ളാഹു പറയുന്നു, ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. സൂറത്തുൽ ബഖറ 185. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെക്കുറിച്ച് നബിയോട് ചോദിക്കപ്പെട്ടു. ഇപ്രകാരം പറഞ്ഞു, അത് ഞാൻ ജനിച്ച ദിവസമാണ്. ആ ദിവസമാണ് ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. അന്നാണെനിക്ക് വഹയി ഇറങ്ങിയത്. മുസ്ലിം 1162 ഹദീസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, 40-ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. മക്കയിൽ 13 വർഷത്തോളം വഹയി നൽകപ്പെടുന്ന അവസ്ഥയിൽ അദ്ദേഹം ജീവിച്ചു. ശേഷം ഹിജറക്കുള്ള കൽപ്പന നൽകപ്പെട്ടു. 10 വർഷം മദീനയിൽ ജീവിക്കുകയും 63-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു. ബുഖാരി 3902 ഹദീസ്, മുസ്ലിം 351 ഹദീസ്. നബിക്ക് വഹ്യ് അഥവാ ദിവ്യബോധനം ലഭിച്ചതിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇപ്രകാരം വിവരിക്കുന്നു. ഉറക്കത്തിലുള്ള നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു നബിയുടെ വഹയിന്റെ തുടക്കം. നബി ഏതൊരു സ്വപ്നം കണ്ടാലും പ്രഭാതം പോലെ അത് വെളിപ്പെടാറുണ്ടായിരുന്നു. ശേഷം നബിക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമായി തോന്നി. അങ്ങനെ ഹിറാ ഗുഹയിൽ പോയി ഇരിക്കാൻ തുടങ്ങി. അവിടെ വെച്ചുകൊണ്ട് ഒരുപാട് രാത്രികളിൽ ആരാധനകളിൽ മുഴുകി. അവിടെ നിന്ന് ഖദീജയുടെ അടുക്കലേക്ക് മടങ്ങുകയും വീണ്ടും അങ്ങോട്ടാവശ്യമായ യാത്രാസന്നാഹങ്ങൾ എടുത്തുകൊണ്ട് തിരിച്ചു പോകുകയും ചെയ്യും. അങ്ങനെയിരിക്കെയാണ് ഹിറാഗുഹയിൽ നബിയുടെ അടുക്കലേക്ക് സത്യം കടന്നുവരുന്നത്. മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, വായിക്കുക. നബി പറഞ്ഞു, ഞാൻ വായിക്കുന്നവനല്ല. നബി പറയുന്നു, അപ്പോൾ മലക്കെന്നെ പിടിക്കുകയും എന്നെ ഞെരുക്കുകയും ചെയ്തു. എനിക്ക് പ്രയാസമനുഭവപ്പെട്ടു. ശേഷം എന്നെ വിട്ടു. അപ്പോൾ വീണ്ടും പറഞ്ഞു, വായിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ വായിക്കുന്നവനല്ല. രണ്ടാമതും എന്നെ പിടിക്കുകയും ഞെരുക്കുകയും ചെയ്തു. എനിക്ക് പ്രയാസമനുഭവപ്പെട്ടു. അങ്ങനെ എന്നെ വിടുകയുണ്ടായി. വീണ്ടും പറഞ്ഞു, വായിക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വായിക്കുന്നവനല്ല. അങ്ങനെ മൂന്നാമതും എന്നെ പിടിക്കുകയും ഞെരുക്കുകയും ചെയ്തു. ശേഷം എന്നെ വിട്ടു. എന്നിട്ട് ഇപ്രകാരം ഓതിത്തന്നു, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ അലഖ് 1-5 വചനങ്ങൾ. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: നമ്മൾ ഇതുവരെ കേട്ടത് യുഗചരിതം, മക്കയിൽ വിരിഞ്ഞ പൂവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്ര ഭാഗം 1. രചന നിർവഹിച്ചത് ഫളുൽ ഹഖ് ഉമരി ആമയൂർ. ശബ്ദം നൽകിയത് സുദ്ദീഖ് സുലാഹി നിലമ്പൂർ.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ചുവരെഴുത്ത്. നബി കുടുംബവും ഖലീഫമാരും ശത്രുക്കളോ മിത്രങ്ങളോ, ഭാഗം 2. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഗുറുൽ മയാമീൻ വഅലാ അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ وعلى التابعين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد ബഹുമാന്യരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യരെ, നമ്മുടെ തുടർ വിഷയം ചുവരെഴുത്തെന്ന നമ്മുടെ ഈ പംക്തിയിൽ നബി കുടുംബവും സഹാബത്തും വിശിഷ്യ 4 ഖുലഫാക്കൾ, അവരുമായി അന്യോന്യം ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, നബി കുടുംബം എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളുടെ ഖലീഫമാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള വിഷയമാണ്. അതിൽ നമ്മൾ ആധുനിക ഷിയാ ലോകം അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അനിൽ ജമീഅ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹുമ എന്നിവരെ ശപിക്കുകയും അവരെ ശപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന വരെ വളരെ വലിയ പോരിശയോടുകൂടി നടത്തിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. ആധുനികരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പിൽക്കാലക്കാരായ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം, ഖുലഫാക്കളുടെ വിഷയത്തിലും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെയൊക്കെ വിഷയത്തിലും ഇതേ ഈ നിലപാടാണ് എങ്കിൽ, പൂർവ്വകാലത്തുള്ള പൂർവ്വകാലത്തുണ്ടായിരുന്ന ഇമാമുമാർ, ഷിയാക്കൾ തങ്ങളുടെ ഇമാമുമാരെന്ന് പറയുന്ന നേതാക്കന്മാർ, അവർ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരോട് വർത്തിച്ചിരുന്നത്, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് വർത്തിച്ചിരുന്നത്, അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിച്ചു വരുന്നത്. അവസാന ദിവസം നമ്മുടെ പരിപാടിയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ എങ്ങനെ നബി കുടുംബത്തോട് വർത്തിച്ചു, നബി കുടുംബം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് എങ്ങനെ വർത്തിച്ചു, ആ വിഷയത്തിൽ ചില ചരിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്തുകൊണ്ട് ഇന്ന് ഷിയാലോകത്തെ അറിയപ്പെട്ട വാഗ്മികളും പേനയുന്തികളും ഏറെ മോശപ്പെടുത്തിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പരിചയപ്പെടുത്തുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇകഴ്ത്തി വളരെ മോശമായ രീതിയിൽ, ഈ ഒരു ശബ്ദത്തിൽ ഒരിക്കലും പറയാൻ കഴിയാത്ത വിധം മോശപ്പെടുത്തിയിട്ടുള്ള അവതരണങ്ങൾ, ഷിയാ പണ്ഡിതർ എന്ന് പറയുന്നവർ നമ്മുടെ ഉമ്മയായ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നിയായ സിദ്ദീഖ ബിന്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമ അവരെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ചില ചരിത്രങ്ങൾ, അതും ഉത്തമ നൂറ്റാണ്ടിൽ നിന്ന്, അതും നബി കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉമ്മ എത്ര മഹത്വമുള്ള മഹനീയതയുള്ള വ്യക്തിത്വമാണ് എന്ന് ബോധ്യപ്പെടാനും, ഷിയാലോകം എത്രമാത്രം അബദ്ധജടിലവും അപവാദകരവുമായ കാര്യമാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെടാനും വേണ്ടിയാണിത്. ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ, സഹോദരൻ മുഹമ്മദ് ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹുമയെ വിളിച്ചുകൊണ്ടൊരിക്കൽ പറഞ്ഞത്, ഷിയാക്കളുടെ കൃതികളിൽ നമുക്കിങ്ങനെ വായിക്കാം, ഇൽസം അലി ബിൻ അബി താലിബ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരൻ മുഹമ്മദിനോട് പറയാണ്, നീ അബു അലിയിനെ നീ വിടാതെ കൂടിക്കോ, ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഹഖു മഅ അലി, സത്യം അലിയിനോടൊപ്പമാണ്, വ അലിയുൻ മഅൽ ഹഖ്, അലി സത്യത്തോടൊപ്പവുമാണ്, ലാ യഫ്തരിഖാനി ഹത്താ യരിദ അലയ്യൽ ഹൗദ്, അലിയും സത്യവും ഞാനുമായ ഹൗദിൻ കരയിൽ, മഹ്ഷറവൻസഭയിൽ ഹൗദിൻ കരയിൽ സന്ധിക്കുന്നത് വരെ അലിയും സത്യവും വേർപിരിയുകയില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയിൻ്റെ വിഷയത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അലിയിനെ വിടാതെ കൂടിക്കോ എന്ന് ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരൻ മുഹമ്മദ് ബിൻ അബീബക്കറിനോട് പറഞ്ഞതായി നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത് ഷിയാക്കളുടെ ഗ്രന്ഥം വരെ ബിഹാറുൽ അൻവാറിൽ അബൂബക്കറുൽ മജ്ലിസി രേഖപ്പെടുത്തിയ റിപ്പോർട്ടിൽ വരെ ഇത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു നബി കുടുംബല്ലേ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയല്ലേ അവരെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഇതേപോലെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളുടെ നീചകരങ്ങളാൽ വെട്ടേറ്റ് വധിക്കപ്പെട്ട സന്ദർഭത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്താണ് ഖവാരിജുകളെക്കുറിച്ച് പറഞ്ഞത്, എന്താണ് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞത്, അതേപോലെ അദ്ദേഹത്തെ വധിച്ച ഖവാരിജിനെ കുറിച്ച് പറഞ്ഞത് നമുക്കിപ്രകാരം വായിക്കുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നഹും ഷിറാറു ഉമ്മത്തി യഖ്തുലുഹും ഖിയാറു ഉമ്മത്തി വമാ കാന ബൈനി വബൈനഹു ഇല്ലാ മാ യകൂനു ബൈനൽ മർഅത്തി വഅഹ്മാഇഹ. അല്ലാഹുവേ, അവർ ഈ സമുദായത്തിലെ ഏറ്റവും നീചന്മാരാണ്, അരി ഖവാരിജുകൾ. അവർ ഈ ഉമ്മത്തിലെ ഉത്തമരാൽ യുദ്ധം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ, അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്തല്ലോ, അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും അലിയുടെയും ഇടയിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട്, സിഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മുമ്പ് നമ്മുടെ ഈ ചുവരെഴുത്തെന്ന പരിപാടിയിൽ വിശദീകരിച്ചതാണ്. അതിനെക്കുറിച്ച് പറയുകയാണ്, ഒരു സ്ത്രീയും ഭർത്തൃവീട്ടുകാരും തമ്മിലുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലുള്ളൊരു വിഷയം മാത്രമാണ് ഞാനും അലിയും തമ്മിലുണ്ടായിട്ടുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖവാരിജുകളെ ഈ ഉമ്മത്തിലെ ഉത്തമൻ വധിക്കും, അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ്. ആരാണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അലിയാണ്, ഉമ്മത്തിലെ ഉത്തമർ. ഇതാരാ പറയുന്നത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ ഉമ്മ ചോദിക്കപ്പെടുകയാണ്, എന്താ പ്രതികരണം? ദാക ഖൈറുൽ ബഷർ വലാ യശുക്കു ഫീഹി ഇല്ലാ കാഫിർ. അലി മനുഷ്യരിൽ ഉത്തമനാണ്, അലിയുടെ വിഷയത്തിൽ അവിശ്വാസിയല്ലാതെ സംശയിക്കുകയില്ല എന്നുള്ളതാണ്. ഖവാരിജുകൾ അലി റളിയല്ലാഹു തആലനെ കുറിച്ച് സന്ദേഹം പ്രകടിപ്പിക്കുകയും അലി റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ ഖവാരിജുകൾ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അലിയിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്, അലിയിൻ്റെ വിഷയത്തിൽ, ദീനീനിഷ്ഠയുടെ വിഷയത്തിൽ, ഇസ്ലാമിൻ്റെ വിഷയത്തിൽ, അലിയിൻ്റെ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ കാഫിറെ സംശയിക്കുള്ളൂ, ആർക്ക് പക്ഷം നിന്നാണ് ആയിഷ റളിയല്ലാഹു സംസാരിക്കുന്നത്? അലി റളിയല്ലാഹുവിൻ്റെ പക്ഷം നിന്നാണ്. കാരണം ആ രീതിയിലായിരുന്നു അന്ന് നബി കുടുംബവും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. റസൂലുള്ള ഇവിടെ ജീവിച്ച നാളിൽ വിശുദ്ധ മദീനയിൽ നടന്ന ഒരു ചരിത്രം സുന്നികളുടെ അവലംബകൃതികളിലും ഷിയാലോകത്തിൻ്റെ അവലംബകൃതികളിലും രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതെന്താ? അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മാർക്കറ്റിൽ പോയി. എന്നിട്ട് അലി പറയാണ്, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് അല്പം മാംസം വാങ്ങി, അതേപോലെ അല്പം റൊട്ടി ചുടുവാനുള്ള പൊടിയും വാങ്ങി. ഓരോ ദിർഹം കൊടുത്താണ് ഇത് രണ്ടും വാങ്ങിയത്. എന്നിട്ട് ഫാത്തൈത്തു ബിഹിമ ഫാത്തിമ, വാങ്ങിയ മാംസവും വാങ്ങിയ പൊടിയുമായി ഞാൻ ഫാത്തിമയുടെ അടുക്കൽ വന്നു. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റൊട്ടി ചുട്ടു, ഭക്ഷണം പാകം ചെയ്തു. അങ്ങനെ അവർ പറയാണ്, അല്ലാഹു, എൻ്റെ ഉപ്പ വീട്ടിലുണ്ട്, വീട്ടിൽ ചെന്ന് നിങ്ങൾ ഉപ്പനെ വിളിച്ചാൽ ഈ ഭക്ഷണം കഴിക്കാൻ വരാൻ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ റസൂലുള്ള ചെരിഞ്ഞു കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരിഞ്ഞു കിടക്കുമ്പോൾ വിശന്ന് പൊരിഞ്ഞിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഔദു ബില്ലാഹി മിനൽ ജൂഇ വജീഅൻ, വിശപ്പിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ തേടുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, യാ റസൂലുള്ളാ ഇന്ദനാ തഅം, അല്ലാഹുവിൻ്റെ റസൂലെ, ഞങ്ങളുടെ അടുക്കൽ വീട്ടിൽ ഭക്ഷണമുണ്ട്. അതായത് ഫാത്തിമയുടെയും അലിയുടെയും വീട്, അവിടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു, ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമയോട് പറയാണ്, ഇഗ്രിഫീലി ആയിഷ ഫഖറഫത്ത്, ആയിഷക്കും നിങ്ങൾ ഭക്ഷണം പാത്രത്തിൽ നിന്ന് കോരിയിട്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആയിഷക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കോരിയിട്ട് നൽകി എന്നാണ്. ഇവിടെ എന്തിനാ ഞാൻ ഈ ചരിത്രം പറഞ്ഞത്? അലി ഫാത്തിമ നബി കുടുംബമാണ്. ആ നബി കുടുംബമായ അവർക്ക് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടുള്ള ബന്ധം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഉദാഹരണം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നബി കുടുംബവും ആയിഷ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള ബന്ധം അത് സുന്ദരമായിരുന്നു. നമ്മൾ മുമ്പത്തെ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്, ഷിയാ ലോകത്തുള്ള ഇമാമന്മാർ മൂസൽ കാദിം, അതേപോലെ അലിയുൽ ഹാദി തുടങ്ങി ഇമാമന്മാർ അവരുടെ മക്കൾക്ക് ആയിഷ റളിയല്ലാഹു ആയിഷ എന്ന് പെൺമക്കൾക്ക് പേരിട്ടത്. സ്വന്തം മക്കൾക്ക് ഇത്തരം പേരിടണമെങ്കിൽ ആ ഇമാമുമാർക്ക് എത്രമാത്രം ഇമ്പമായ പേരായിരുന്നു ആയിഷ. അതുകൊണ്ടല്ലേ അവർ അത്തരം പേര് മക്കൾക്ക് വിളിച്ചത്. പിന്നെ എങ്ങനെയാണ് പിൽക്കാല ഷിയാലോകം നമ്മുടെ ഉമ്മയായ ആയിഷയെ അവരുടെ ശത്രുവായി കാണുക? ആയിഷ ഉമ്മയെ അവർ ശപിക്കുക, ആയിഷ ഉമ്മയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അവർ പ്രതിപാദിക്കുക. ഇനി ഒരു പ്രധാന ചരിത്ര സംഭവം, അത് ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സംഭവമാണ്. അതെന്താണ്? ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹു നമുക്കറിയാം, അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മൂത്ത പുത്രനാണ് ഹസൻ. ഹസൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ടായിരുന്നു, താൻ മരണപ്പെട്ടാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ റൂമിൽ ഹുജുറയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിലായിട്ട് താൻ മറമാടപ്പെടണം എന്ന്. അത് ഹസൻ റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് സമ്മതിക്കുകയുണ്ടായി. എന്തിന്? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടാണ്, അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുണ്ട്, പിന്നെ അല്പം സ്ഥലം ഇനിയുമുണ്ട്. അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പൂതി, അവർ മരണപ്പെട്ടാൽ അവിടെ മറമാടപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ തനിക്ക് സ്വാർത്ഥമാക്കി കരുതി വച്ചിരുന്നതായ ആ ഇടം, അതാണ് ആര് ചോദിക്കുന്നത്? ഹസൻ ഇബ്നു അലി ചോദിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നൽകാം എന്ന് ഹസന് വാക്ക് നൽകുകയാണ്. ഇമാം ഇബ്നുൽ അസീർ ഉസ്തുൽ ഖാബയിലും ഇമാം സുയൂത്തി താരിഖുൽ ഖുലഫായിലും മറ്റും നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം, അതിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു സഹോദരൻ ഹുസൈനോട് പറയാണ്, എന്താ പറയുന്നത്? ഖദ് കുൻതു തലബ്തു ഇലാ ആയിഷത ഇദാ മിത്തു അൻ തഅദന ലി ഫഉദ്ഫൻ ഫി ബൈതിഹ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഞാൻ ആയിഷയോട്, ഞാൻ മരണപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവരുടെ വീട്ടിൽ, ആയിഷയുടെ വീട്ടിൽ മറമാടപ്പെടാൻ നിങ്ങൾ സമ്മതിക്കണം എന്ന് ഞാൻ ആയിഷയോട് ആവശ്യപ്പെട്ടിരുന്നു. ഫഖാലത്ത് നഅം, അപ്പോൾ ആയിഷ പറഞ്ഞിട്ടുണ്ട്, അതെ ഹസൻ നിങ്ങൾ മരണപ്പെട്ടാൽ എൻ്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിങ്ങളെ മറമാടാം. വഇന്നി ലാ അദ്രി ലഅല്ല ദാലിക കാന മിൻഹ ഹയാഅൻ. ആയിഷ ലജ്ജാവതി ആയതുകൊണ്ട് സമ്മതിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഹസൻ റളിയല്ലാഹു തആല അൻഹു സഹോദരൻ ഹുസൈനോട് പറയണം, ഫഇദ അന മിത്തു, ഞാൻ മരിച്ചാൽ, ഫത്ലുബ് ദാലിക ഇലൈഹ, ഇക്കാര്യം അഥവാ റസൂലുള്ളാഹിന്റെ ചാരത്ത് ഞാൻ മരപ്പെടണം എന്ന കാര്യം അവരോട് നിങ്ങൾ ആവശ്യപ്പെടണം. ഫഇൻ ത്വാബത് നഫ്സുഹ, അവർക്ക് മനപ്പൊരുത്തമാണ് എങ്കിൽ, ഫദ്ഫിൻ നീഫി ബൈത്തിഹ, ആയിഷയുടെ വീട്ടിൽ നിങ്ങൾ എന്നെ മറമാടണം. ആരാ പറയുന്നത്? ഹസൻ റളിയല്ലാഹു തആല അൻഹു. ആരോടാ പറയുന്നത്? ഹുസൈൻ റളിയല്ലാഹുവിനോട്, സഹോദരനോട്. എന്നിട്ട് ആയിഷമ്മയോട് അനുവാദം ചോദിക്കുക, എന്നത് സമ്മതിച്ചാൽ അവരെ അവിടെ മറമാട. എന്നിട്ട് ഹസൻ പറയാണ്, വമാ അദുന്നു ഇല്ലൽ ഖൗം സയംനഊനക ഇദാ അറാദത് ദാലിക്. ആയിഷ സമ്മതിച്ചാൽ തന്നെയും ആളുകൾ ഒരു വേള നിന്നെ തടഞ്ഞേക്കാം. ഹസൻ പറയാണ് ആരോട്? ഹുസൈനോട്. ആയിഷ റസൂലുള്ളാഹിൻ്റെ ചാരത്ത് അവരുടെ ഹുജറയിൽ വീട്ടിൽ എന്നെ മറമാടണം എന്ന് സമ്മതിച്ചാൽ തന്നെ അമവികളുടെ കയ്യിലാണ് ഭരണം, ആളുകൾ ഒരു വേള നിന്നെ തടഞ്ഞേക്കും. ഫഇം ഫഅലു ഫലാ തുറാജിഉഹും ഫീ ദാലിക്, ആയിഷയുടെ വീട്ടിൽ മറമാടാൻ സമ്മതിക്കുകയില്ല എന്ന ആളുകൾ പറയുകയാണ് എങ്കിൽ പിന്നെ അവരോട് ആ വിഷയത്തിൽ വാക്കേറ്റത്തിരുന്നും പോകണ്ട. വദ്ഫിന്നി ഫി ബഖീഉൽ ഖർഖദ്, ബഖീഉൽ ഖർഖദിൽ നിങ്ങൾ എന്നെ മറമാടിയാൽ മതി. ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനോട് പറയാണ്, ഫഇന്ന ഫീ മൻ ഫീഹി ഉസ്വ, കാരണം ബഖീഉൽ ഖർഖദിൽ തന്നെയും മാതൃകയുള്ള ആളുകളുണ്ട്. കാരണം എന്താ? ഹസൻ റളിയല്ലാഹുവിൻ്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു തആല എവിടെ മറമാടപ്പെട്ടത്? ബഖീഉലാണ്, ബഖീഉൽ ഖബർസ്ഥാനിലാണ്. അപ്പോൾ ബഖീഉൽ മറമാടപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രശ്നമല്ല, അവിടെ മറമാടിയാൽ മതി. അങ്ങനെ ഫലം മാ മാത്തൽ ഹസൻ അതൽ ഹുസൈൻ, ആയിഷ ഹസൻ റളിയല്ലാഹുവിനും മരിച്ചു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന് ആയിഷയുടെ അടുക്കലേക്ക് വന്നു. ഫതലബ ദാലിക ഇലൈഹ, ഹുസൈൻ റളിയല്ലാഹുവിനു ആയിഷയോട് പറഞ്ഞു, ഹസൻ റളിയല്ലാഹുവിന് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അനുവാദം ഉണ്ടായാലും. ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹുവിന് പറയുന്നത്, നഅം വകറാമ, നഅം വകറാമ, ഹസനെ എൻ്റെ വീട്ടിൽ മറമാടിക്കോളൂ, റസൂലുള്ളാഹിൻ്റെ ചാരത്ത്, ഞാനതൊരു ആദരവായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഫബല ഖദാലിക മർവാൻ, ഈ വിവരം മർവാനെത്തി. മർവാൻ ആരാ? അമവിയാണ്, ഭരണാധികാരിയാണ്. മർവാൻ്റെ അടുക്കലെത്തിയപ്പോൾ മർവാൻ പ്രതികരിച്ചത്, ഖദബ വഖദബത്, ആയിഷ പറഞ്ഞത് ശരിയല്ല, ഹസൻ പറഞ്ഞതും ശരിയല്ല, എന്നെ സമ്മതി.

ഹസനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റയിൽ മറമാടാൻ സമ്മതിക്കുകയില്ല എന്ന് ആരാ പറഞ്ഞത്? മർവാനാണ് പറഞ്ഞത്. പക്ഷെ ആയിഷ റളിയല്ലാഹു തആല എന്നാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു തആല എന്നാ പറഞ്ഞത്? എൻ്റെ റൂമിൽ റസൂലുള്ളാഹിൻ്റെ ചാരത്ത് ഹസനെ മറമാടാൻ ഞാൻ സമ്മതിക്കും. നഅം വകറാമ എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ പ്രതികരിക്കേണ്ടത്. സഹോദരന്മാർ, ഈ ചരിത്രം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന് നബി കുടുംബവുമായി വർത്തിച്ചത്, അവരന്യോന്യം ഉണ്ടായിരുന്ന ആ ബന്ധം എത്രമാത്രം ആയിഷ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ ഒടുങ്ങാത്തൊരു പൂതിയായിരുന്നു. അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഹുജറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് അവർ മറമാടപ്പെടണമെന്നുള്ളത്. പക്ഷെ ആ സ്ഥലം പോലും ഹസൻ റളിയല്ലാഹു തആലാനുവിന് സമ്മതിക്കുകയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഇത് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇമാം തബരിയുടെ താരീഖു തബരി, താരീഖുൽ ഉമമി വൽ മുലൂക്ക് അല്ലെങ്കിൽ താരീഖുൽ മുലൂക്ക് വൽ ഉമം എന്ന് പറയുന്ന ഇമാം തബരിയുടെ താരീഖ്, ആ താരീഖിൽ അതിന് ഒരു പേർഷ്യൻ തർജുമുണ്ട്. പേർഷ്യൻ തർജുമ, അറബിയിലാണ് താരീഖു തബരി, അതിനെ പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പേർഷ്യൻ ഭാഷയിലും തർജുമുണ്ട്. ആ പേർഷ്യൻ ഭാഷയിൽ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് ഷിയാ ലോകം ഒരു വ്യാജം കെട്ടി പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഹസൻ റളിയല്ലാഹു തആലനെ മരണപ്പെട്ടിട്ട് ജനാസ മറമാടാൻ വേണ്ടി ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പുറപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആലനെ ഒരു സൈന്യവുമായിട്ട് അതിനെ എതിർക്കാൻ പുറപ്പെടുകയുണ്ടായി. ഹസൻ്റെ ജനാസ ചെറുക്കാൻ സൈന്യവുമായിട്ട് പുറപ്പെട്ടു എന്നൊരു റിപ്പോർട്ട്, അത് തബരിയിൽ, താരീഖു തബരിയിൽ ഇമാം തബരി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ പേർഷ്യൻ പരിഭാഷയിലുള്ളത്, പക്ഷേ അറബി മൂലകൃതിയിൽ അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല, അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല. അപ്പോൾ പേർഷ്യൻ പരിഭാഷ താരീഖു തബരിക്ക് തയ്യാറാക്കിയപ്പോൾ അതിൽ കുറേ കടത്തിക്കൂട്ടലുണ്ടാക്കി, അതിൽ വസ്തുനിഷ്ഠമായ കുറേ വിഷയങ്ങളുണ്ട്, അതൊന്ന് ഒഴിവാക്കുകയും ചെയ്തു. എന്നിട്ട് ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാത്ത കാര്യങ്ങൾ ഇമാം തബരി പറഞ്ഞു എന്നും പറഞ്ഞ കുറേ യാഥാർത്ഥ്യങ്ങൾ തമസ്കരിച്ചുമാണ് പേർഷ്യൻ പരിഭാഷ താരീഖു തബരിക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ പേർഷ്യൻ ഭാഷയാണ് ഷിയാക്കളുടെ പ്രധാന ഭാഷ. ഈ പരിഭാഷകളും ഇതുപോലുള്ള കൃതികളും വായിച്ചിട്ടാണ് പിൽക്കാല ഷിയാ ലോകം. അതുകൊണ്ട് തന്നെ അവർ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലനെ ശപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല. താരീഖു തബരി അറബി ഭാഷയിലാണ്. അറബി മൂലകൃതിയിലില്ലാത്ത റിപ്പോർട്ടാണ് ആയിഷ റളിയല്ലാഹു തആലനെ ഹസൻ്റെ ജനാസയോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത് എന്ന് വായിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ ചരിത്രത്തിൽ ഈ വിഭാഗം ആളുകൾ ചെയ്തതായ ക്രൂരതകൾ. ഏതായാലും നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയുടെ വ്യക്തിത്വം, അവർ നബി കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയത് എപ്രകാരം, അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചത്. ഒരു ചരിത്ര സംഭവം കൂടി ഉണർത്തി ആ വിഷയം ഞാനിവിടെ അവസാനിക്കണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ ദിവസം, മരണപ്പെട്ട ദിവസം, അവർ തൻ്റെ മരണശയ്യയിൽ കിടക്കുകയാണ്. ഈ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മൗല അതക്കുവാൻ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരിയും ഇമാം അഹ്മദും ഇബ്നു ഹിബ്ബാനും മറ്റൊക്കെ നിവേദനം ചെയ്ത സംഭവം. എന്താ സംഭവം? ഇതക്കുവാൻ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് കടന്നു വന്നു. എന്തിന്? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സന്ദർശിക്കാൻ. ആയിഷ റളിയല്ലാഹുവിനെ രോഗിയായിട്ട് കിടക്കുകയാണ്, മരണശയ്യയിലാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നു ആയിഷ റളിയല്ലാഹുവിനെ. ആരാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്? നബി കുടുംബമാണ്. നബി കുടുംബമാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അദ്ദേഹമാണ് ആയിഷ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വന്നപ്പോൾ ദക്കുവാൻ പറയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹുവിനെയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വന്നിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നിങ്ങളോട് അനുവാദം ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് കയറി വരാൻ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇബ്നു അബ്ബാസിനെ വിട്ടേക്കൂ, ഇബ്നു അബ്ബാസ് എന്നെ പുകഴ്ത്തി പറയുമെന്ന് ഞാൻ ഭയക്കുന്നു. അഖാഫു അൻ യുസക്കിയനി, എന്നെ പ്രശംസിച്ച് പറയുമെന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് വരേണ്ടതില്ല.

0: ദേഷ്യം കൊണ്ടല്ല, പിന്നെയോ ആ മരണസമയത്ത് ആയിഷ റളിയല്ലാഹു തആലയുടെ മേന്മകളും മഹത്വങ്ങളും ഗുണഗണങ്ങളും എണ്ണി പ്രശംസിച്ച് പറയുമോ ഇബ്നു അബ്ബാസ് എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് വേണ്ട എന്നാണ് ആര് പറയുന്നത്? ആയിഷ റളിയല്ലാഹുവിനെ പറയുന്നത്. അപ്പോ അവിടെ ആയിഷ റളിയല്ലാഹു തആലയുടെ സഹോദര പുത്രൻ അബ്ദുള്ള ഇബ്നു അബ്ദുറഹ്മാൻ ഉണ്ട്. അബ്ദുള്ള ഇബ്നു അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹുവിന്റെ പൂർണ്ണ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള ഉണ്ട്. അബ്ദുള്ള എന്ത് ചെയ്ത്? ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ കിടന്ന് പറഞ്ഞു, യാ ഉമ്മത്ത, ഉമ്മ, ഇബ്നു അമ്മി റസൂലില്ലാ വമിൻ വുജൂഹിൽ മുസ്ലിമീൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യ പുത്രനാണ്, മുസ്ലിമീങ്ങളിൽ പ്രമുഖനാണ്. ജാ അലി യുസല്ലിം അലൈകി വയുദ്ദിഅകി, നിങ്ങളോട് സലാം പറയാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് യാത്രാമൊഴി നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അബ്ദുള്ള ഇബ്നു അബ്ബാസിന് പെർമിഷൻ കൊടുക്കുകയും അനുവാദം കൊടുക്കുകയും എന്ന് അബ്ദുള്ള ഇബ്നു അബ്ദുറഹ്മാൻ പറഞ്ഞു. അപ്പൊ ആയിഷമ്മ ഇദൻ ലഹു ഇൻഷീ, എങ്കിൽ അനുവാദം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫദഖൽതുഹു, അബ്ദുള്ള പറയാണ്, ഇബ്നു അബ്ബാസിനെ ആയിഷ റളിയല്ലാഹു അൻഹ രോഗിയായി കിടക്കുന്നിടത്തേക്ക് ഞാൻ കൊണ്ടുവന്നു. ഫലമ്മ ജലസ്, ഇബ്നു അബ്ബാസ് ഇരുന്നു. എന്നിട്ട് ഖാൽ, ഇബ്നു അബ്ബാസ് ചോദിച്ചു, കൈഫ തജിദീനക്കി, ഉമ്മ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോ ആയിഷ പ്രതികരിച്ചു, ബിഖൈരിൻ ഇനി തഖൈതു, ഞാൻ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണ് എങ്കിൽ ഞാൻ ഖൈറിലാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് പറയാണ്, ഫഅൻതി ബിഖൈരിൻ ഇൻഷാ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ ഖൈറിൽ തന്നെയാണ്. സൗജത്തു റസൂലില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിയാണ്. വലം യങ്കിഹ് ബിക്റൻ ഗൈറക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെയല്ലാതെ മറ്റൊരു കന്യകയെ കല്യാണം കഴിച്ചിട്ടില്ല. തഖ്ദമീൻ അലാ ഫറത്തി സിദ്ഖിൻ അലാ റസൂലില്ലാ വഅല അബീബക്കർ, നിങ്ങൾ മരണം വരിച്ച് കടന്നു പോകുന്നത് ആരുടെ അടുക്കലേക്കാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കാണ്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്കാണ്. മാ ബൈനകി വബൈന അൻ തൽഖൈ അൽ അഹിബ്ബ ഇല്ലാ അൻ യുഫാരിഖ റൂഹുൽ ജസദ്, നിങ്ങളുടെ ശരീരത്തോട് ആത്മാവ് വേർപിരിയേണ്ട താമസം നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഇഷ്ടഭാചനങ്ങളെയാണ്. ആരാ ഇഷ്ടഭാചനങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂലും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു തആലാനു. ഇതാണ്, അപ്പോൾ നിങ്ങൾ മരിച്ചാൽ റസൂലുള്ളാഹിനെ കാണാനാണ് പോണത്, കണ്ടുമുട്ടുകയാണ്, അബൂബക്കർ അള്ളാഹിനെ കണ്ടുമുട്ടുകയാണ്. വീണ്ടും ഇബ്നു അബ്ബാസ് പറയാണ്, കുൻതി അഹബ്ബ അസ്വാജി റസൂലില്ലാഹി ഇലൈഹി, ഉമ്മ ആയിഷ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇണയാണ്. വലം യകുരു യുഹിബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തയ്യിബൻ, വിശിഷ്ടമായതിനെ മാത്രമേ അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരിൽ നിങ്ങളെയാണ് റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഇഷ്ടഭാചനാണ്, നിങ്ങൾ വിശിഷ്ടയാണ്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹുവിനോട് പറയുന്നത്. മാത്രമല്ല ഇബ്നു അബ്ബാസ് പറയാണ്, വസഖതത് ഖിലാദതുക ബിൽ അബ്വ, അബ്വ എന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ മാല വീണുപോയി. ഫഹ്തബസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മൻസിൽ വന്നാസു മഅഹു ഫിബ്തിഗാഇഹ, നിങ്ങളുടെ മാല അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തങ്ങി, ജനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തങ്ങി. ഹത്ത അസ്ബഹൽ ഖൗമു അലാ ഗൈരി മാഇൻ, നേരം പുലർന്നപ്പോൾ ആളുകൾ മരുഭൂമിയിലാണ്, വെള്ളമല്ല. ഫഅൻസലല്ലാഹ്, ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഫതയമ്മമു സഈദൻ തയ്യിബൻ, തയമ്മം ചെയ്യാനുള്ള ആഹ്വാനവുമായിട്ട് ആയത്തിറക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ നടന്നൊരു സംഭവമാണ്. വെള്ളമില്ലാഞ്ഞാൽ എങ്ങനെ ശുദ്ധി വരുത്തണം? തയമ്മം ചെയ്ത് ശുദ്ധി വരുത്തണം. ആ വിഷയത്തിൽ ആയത്തിറങ്ങുന്നതിനുള്ള കാരണം ആയിഷ റളിയല്ലാഹു തആലയാണ്. എന്താ കാര്യം? ആയിഷ റളിയല്ലാഹു തആലയുടെ മാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവരുടെ ഒരു യാത്രയിൽ, സഹാബത്തിനോടുള്ള യാത്രയിൽ ആയിഷയുടെ റളിയല്ലാഹുവിൻ്റെ മാല വീണുപോയി. ആ മാല തെരഞ്ഞ് തെരഞ്ഞ് നേരം പുലർന്നു, സുബഹി നിസ്കാര സമയമായി, വെള്ളമല്ല മരുഭൂമിയിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വെള്ളം കിട്ടിയിട്ടില്ല അന്വേഷിച്ചിട്ടുമെങ്കിൽ എങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കണം എന്നുള്ള ആയത്തുണ്ടല്ലോ, ഫതയമ്മമു സഈദൻ തയ്യിബ, അത് അവതരിപ്പിച്ചു. ഇബ്നു അബ്ബാസ് പറയാണ്, ഫകാന ദാലിക ബിസബബിക വബറകതിക, മാ അൻസല അല്ലാഹു ലിഹാദിഹിൽ ഉമ്മത്തി മിനർ റുഖ്സ, നിങ്ങൾ കാരണത്താൽ, നിങ്ങളുടെ ബർക്കത്ത് കാരണത്താൽ അല്ലാഹു ഈ ഉമ്മത്തിന് അനുവദിച്ച ഇളവ്. അതായിരുന്നു ഈ ആയത്തിൻ്റെ അവതരണം. ഇത് ആയിഷ റളിയല്ലാഹു തആലയുടെ ഗുണഗണങ്ങളും മഹത്വങ്ങളും ഇബ്നു അബ്ബാസ് അവിടെ വെച്ച് എണ്ണാണ്. മാത്രമല്ല വഅൻസലല്ലാഹു ബറാഅതികി മിൻ ഫൗഖി സബഈ സമാവാത്ത്, ഏഴ് ആകാശങ്ങൾക്ക് ഉപരിയിൽ വച്ച് നിങ്ങൾ നിരപരാധിയാണ് എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. അതെന്താ? ആയിഷ റളിയല്ലാഹു തആലയെക്കുറിച്ചും സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്ലമിയെക്കുറിച്ചും യഹൂദന്മാരും കപടവിശ്വാസികളും അപവാദ പ്രചരണം നടത്തി. ആ അപവാദ പ്രചരണത്തിൽ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല, വീഴ്ച ചെയ്തിട്ടില്ല, സഫ്വാൻ ഇബ്നു മുഅത്തൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം, നിരപരാധിത്വം, ആ വിഷയത്തിൽ ആയത്തിറക്കിയതാർ? അല്ലാഹു സുബ്ഹാനഹു വതആല. അതാണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അനുസ്മരിക്കുന്നത്. ഹത്ത ജാഅ ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾ നിരപരാധിയാണെന്ന വിഷയത്തിൽ വഹിയിറക്കി. ഫലൈസ മസ്ജിദും മിൻ മസാജിദിൽ മുസ്ലിമീൻ ഇല്ലാ യുത്ലാ ഫീഹി ഉദ്റുക് ആനാ അല്ലൈലി വ ആനാ അന്നഹർ, മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ ഒരു പള്ളിയുമില്ല നിങ്ങളുടെ നിരപരാധിത്വം രാവിൻ്റെ മറവിലും പകലിൻ്റെ നിറവിലും പാരായണം ചെയ്യാതെ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറ് ഓതുമ്പോൾ ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും എന്ന് തുടങ്ങിയിട്ടുള്ള സൂറത്തു നൂറിലെ ആയത്തുകളുണ്ടല്ലോ, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ആയത്തുകളാണ്. ഇബ്നു അബ്ബാസ് അവർ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവരോട് പറയാണ്, മുസ്ലിമീങ്ങളുടെ ഒരു പള്ളിയില്ല രാവിലും പകലിലും നിങ്ങൾ നിരപരാധിയാണ് എന്നുള്ള കാര്യം പാരായണം ചെയ്യാതെ. അപ്പം എത്ര വലിയ മഹത്വമാണത്! അതാണ് ഇബ്നു അബ്ബാസ് അവരോട് പറയുന്നത്. ഫവല്ലാഹ്, ഇബ്നു അബ്ബാസ് പറയാണ്, അള്ളാഹുവാണ് സത്യം, ഇന്നകില മുബാറക, ഉമ്മ ആയിഷ നിങ്ങൾ അനുഗ്രഹീതയാണ്, നിങ്ങൾ അനുഗ്രഹീതയാണ്. ഇത്രയൊക്കെ തൻ്റെ ഗുണഗണങ്ങളും മഹത്വങ്ങളും അവിടെ ഇബ്നു അബ്ബാസ് എണ്ണിയപ്പോൾ ആയിഷ ഉമ്മ പറയാണ്, ദഅനീ മിൻ തസ്കിയത്തിക തസ്കിയത്തിക ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് നിങ്ങളുടെ പ്രശംസ അതിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിയാൽ മതി. ഫവല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവാണേ സത്യം, ലവദിത്തു അന്നി കുൻതു നസിയം മൻസിയ, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ഞാൻ പറ്റ വിസ്മരിക്കപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അത് ആയിഷ ഉമ്മയുടെ ആ വിനയാണ്. ഇത്രയൊക്കെ തൻ്റെ മഹത്വങ്ങളും ഗുണഗണങ്ങളും കേട്ടിട്ടും നിഗളിക്കാതെ, ഞാനെന്ന ഭാവം കാണിക്കാതെ അവർ വിനയപ്പെട്ട് പരലോകത്തേക്ക് യാത്ര പോയ, മരണം വരിച്ച ചരിത്രമാണ് ഇവിടെ നമ്മൾ സഹോദരന്മാരെ വായിക്കുന്നത്. പക്ഷേ ഞാൻ എന്തിനാണ് ഈ ഒരു വലിയ ചരിത്രം ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന നബി കുടുംബത്തിലെ പ്രമുഖൻ, തുർജുമാനുൽ ഖുർആൻ, ഖുർആന്റെ പരിഭാഷകൻ, ഹിബ്രു ഹാദിഹിൽ ഉമ്മ അല്ലെങ്കിൽ ഹബ്രു ഹാദിഹിൽ ഉമ്മ എന്ന ഖ്യാതിയുള്ള ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്ന് ഖ്യാതിയുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നബി കുടുംബത്തിലെ മെമ്പറാണെന്നുള്ളതിൽ ഒരു സംശയമല്ല. കാരണം ആരാ നബി കുടുംബം? നബി കുടുംബം ആലുൽ അബ്ബാസ്, അബ്ബാസിൻ്റെ കുടുംബമാണ്. ആലു ജാഫർ, ജാഫറിൻ്റെ കുടുംബമാണ്. ആലുൽ ഹാരിസ്, ഹാരിസിൻ്റെ കുടുംബമാണ്. ഇങ്ങനെ ബനു ഹാഷിമിൽ, ബനുൽ മുത്തലിബിൽ വിശ്വാസികളൊക്കെ ഈ നബി കുടുംബമാണ്. ബനു ഹാഷിമിൽ അബ്ബാസിൻ്റെ കുടുംബം നബി കുടുംബത്തിൽ പ്രമുഖരാണ്. അതിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന മഹാൻ, ആയിഷ റളിയല്ലാഹു തആല അൻഹ വഫാത്തായത് എന്നാ വഫാത്തായത്? ഹിജ്റയുടെ 58, ഹിജ്റയുടെ 58 അന്നാളിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക്, അവരുടെ ഹുജ്റയിലേക്ക് ചെന്ന് മരണക്കിടക്കയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ കിടക്കുമ്പോൾ, മരണത്തോടവർ അടുക്കുമ്പോൾ, സക്രാത്തിനോടവർ അടുക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ നബി കുടുംബം ആയിഷ റളിയല്ലാഹു തആലയോട് അവരുടെ മരണനാള് വരേക്കും എത്ര അടുത്തവരായിരുന്നു, അവരോട് എത്ര ഗുണകാംക്ഷയുള്ളവരായിരുന്നു, അവർക്കുള്ള അവകാശങ്ങൾ സമ്മതിക്കുന്നവരായിരുന്നു. ഈ ഒരു വിഷയം, വിശിഷ്യ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്രങ്ങളെ ഇവിടെ സഹോദരന്മാരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് ഷിയാലോകം പുച്ഛമായി പരിഹാസപൂർവം വഷളമായി സംസാരിക്കുന്നുവെങ്കിൽ അവരുടെ അവർ ഏതൊരു പൂർവികരിലേക്ക് തങ്ങളെ ചേർക്കുന്നുവോ ആ പൂർവികർ നബി കുടുംബത്തിലെ മെമ്പർമാരും ഈ ഷിയാലോകവും തമ്മിൽ അന്യോന്യം യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുവരെഴുത്ത് എന്നൊരു വിഷയത്തിൽ ഇത്തരം വിഷയങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം സത്യം ഏറെ തമസ്കരിക്കപ്പെടുകയും വ്യാജന്മാർ രംഗം കയ്യാളുകയും ചെയ്ത് വ്യാജപ്രചരണങ്ങൾക്ക് വലിയ സ്വാധീനവും വലിയ അവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്ന ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തറവാട്ടിലേക്ക് യഥാർത്ഥ വിജ്ഞാന സ്രോതസ്സുകളിലേക്ക് മടങ്ങിച്ചെന്ന് ഇത്തരം ചരിത്ര സംഭവങ്ങളെ മുഖവിലക്കെടുത്ത് പഠനവിധേയമാക്കൽ അനിവാര്യമാണ്. നമ്മളുടെ നേതാക്കന്മാർ, പ്രാമാണികരായ നമ്മുടെ മുൻഗാമികൾ, സച്ചരിതരായ നമ്മളുടെ സലഫുകൾ, അവരുടെ വ്യക്തിത്വവും ജീവിതവും അത് യഥാവിധം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുവാനും അവിധം നമ്മുടെ ആദർശം നമ്മൾ സംരക്ഷിക്കുവാനും. ഇൻഷാ അള്ളാഹ് ചുവരെഴുത്തെന്ന ഈ തുടർപംക്തിയിൽ ഇനിയും നമുക്ക് ചില വിഷയങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. ഇപ്രകാരം തുടർന്നു വരുന്ന പരിപാടികൾ ഇൻഷാ അള്ളാഹ് അതിൽ നമുക്ക് വിഷയങ്ങൾ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ തൗഫീക്കേക്ക് നമ്മളെയെല്ലാം അല്ലാഹു തുണക്കുമാറാവട്ടെ. നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നിവരോടൊപ്പം മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരിടം കാണാൻ അല്ലാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. അപൂർവമായ മൂന്ന് കാര്യങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബാസിൽ കുന്നപ്പള്ളി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അലിബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. മനുഷ്യരിൽ ഇന്ന് മൂന്ന് കാര്യങ്ങൾ, അത് വളരെ അപൂർവമായിരിക്കുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ മൂന്ന് വിഷയങ്ങളിൽ അതിഗൗരവമായിക്കൊണ്ട് അവർ ചിന്തിക്കുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഹലാലായ സമ്പത്ത്, രണ്ടാമത്തേത് സത്യസന്ധമായ നാവിനെക്കുറിച്ചാണ്, മൂന്നാമത്തേത് ഹൃദയത്തിന് സമാധാനം നൽകുന്ന ഒരു സഹോദരൻ. ഈ മൂന്ന് വിഷയങ്ങൾ ഇന്ന് ആളുകൾക്ക് ഇടയിൽ അത് വളരെ അപൂർവമായിക്കൊണ്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത് എന്നാണ് അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായത്. സഹോദരങ്ങളെ, ഈ ഒരു മൂന്ന് വിഷയങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങളാണ്. ഒന്നാമതായിക്കൊണ്ട് ഹലാലായ സമ്പാദ്യമാണ്. ഇന്നാളുകൾ എങ്ങനെയെങ്കിലും നാല് സമ്പാദ്യം എൻ്റെ കയ്യിലെത്തിയാൽ മതി എന്നുള്ള തരത്തിലേക്ക് ആളുകളുടെ ചിന്ത മാറിപ്പോയിട്ടുണ്ട്. അത് നന്മയിൽ നിന്നായാലും തിന്മയിൽ നിന്നായാലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് സമ്പത്ത് കിട്ടിയാൽ മതി, അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കണം എന്ന രീതിയിലേക്ക് ഇന്നാളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ ആ ഒരു ചരിത്രം നമ്മളേവരും സുപരിചിതമായി കേട്ടിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ സുദീർഘമായ യാത്രയിൽ അദ്ദേഹം യമുദ്ദു യദൈഹി ഇല സമാ, ആകാശത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്ന് അദ്ദേഹം ആ യാത്രയിലുടനീളം അദ്ദേഹം ധാരാളം പ്രാർത്ഥനകൾ ഉരുവിടുന്നുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമത്വഅമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം അത് ഹറാമിൽ നിന്നാണ്, അദ്ദേഹം കുടിക്കുന്നത് ഹറാമിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രമെല്ലാം ഊട്ടപ്പെട്ടിട്ടുള്ളത് അത് ഹറാമിൽ നിന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അങ്ങനെയുള്ളൊരു മനുഷ്യന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? പ്രാർത്ഥന തടയപ്പെടുന്ന വിഷയമാണ് സമ്പാദ്യം, അത് ഹറാമുകൾ അതിൽ കലരുക എന്നുള്ള വിഷയം. നമ്മുടെ സമ്പാദ്യം അത് ഏറ്റവും ഹലാലായി മാറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് കച്ചവടക്കാർ പല ആളുകളും കളവ് പറഞ്ഞുകൊണ്ടാണ് കച്ചവടങ്ങൾ നടത്താറുള്ളത്. പലപ്പോഴും ഹലാലല്ലാത്ത വസ്തുക്കൾ കച്ചവടം നടത്തിയാണ് ഇന്ന് പലരും സമ്പാദ്യം സ്വീകരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സമ്പാദ്യത്തിലേക്ക് അത് ഹറാമായ സമ്പാദ്യം കടന്നു വരുന്നതാണ്. അതുപോലെ തന്നെയാണ് സകാത്ത് കൃത്യമായി കൊണ്ട് നൽകുക എന്നുള്ളത്. അത് നൽകാതിരുന്നാൽ ബാക്കിയുള്ള സമ്പത്ത് കൂടി ഹറാമായിത്തീരും. താൻ തൻ്റെ മക്കളെയും കുടുംബത്തെയുമെല്ലാം പോറ്റുന്നത് ഈ ഹറാമായ സമ്പാദ്യമായി തീരുമെന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി വരാനിരിക്കുന്ന ഒരു കാലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയുണ്ടായി, അനി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട് ഉദ്ധരിക്കുന്നതായി കാണാം, യഅതി അലന്നാസി സമാനുൻ, അതാ ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാൽ അമിനൽ ഹറാം, ചില മനുഷ്യർ ഒരു കാലം വരുന്ന സന്ദർഭത്തിൽ അവർ തങ്ങളുടെ സമ്പാദ്യം അത് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ സമ്പാദിക്കുന്നത് ശേഖരിക്കുന്നത് എന്ന് അവർ നോക്കാത്ത ഒരു കാലം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. സമ്പാദ്യം അത് കൃത്യമായിക്കൊണ്ട് ഹലാലായ സമ്പാദ്യമാകണം എന്നൊരു നിയ്യത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത് പറഞ്ഞത് സത്യസന്ധമായ നാവാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ന് സമൂഹത്തിൽ ഇന്ന് വളരെ വിളരമായിക്കൊണ്ട് അത് അപൂർവമായിക്കൊണ്ടാണ് ആളുകളിൽ കാണപ്പെടുന്നത് എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം അത് സംസാരമാണ്. സത്യത സന്ധതയുള്ള സംസാരങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹചാരിയായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയ ഉപദേശങ്ങളിൽ ധാരാളം ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകിയത് വഔസാനി അൻ അഖൂല الحق വഇൻ കാന മുറ, അത് സത്യം പറയുക, കൈപ്പേറിയതാണെങ്കിലും അതുകൊണ്ട് ചില പ്രയാസങ്ങൾ എനിക്ക് വരാനുണ്ട് എന്ന് സത്യമായ ഒരു ബോധ്യമുണ്ട് എങ്കിൽ പോലും സത്യം പറയാൻ അയാൾ താല്പര്യം കാണിച്ചാൽ അതിനെക്കുറിച്ചാണ് അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് നൽകിയത് എന്നാണ്. ഇബ്നുൽ മുഖഫ്യ റഹിമഹുല്ല ഹിജ്റ 144 മരണപ്പെട്ട പണ്ഡിതന്, അദ്ദേഹം പറയുകയുണ്ടായി, ഒരാളുടെ ഏറ്റവും ഉത്തമമായ നന്മയിൽപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ഒന്നാമത് പറഞ്ഞു, ഞെരുക്കമുള്ള സാഹചര്യങ്ങളിലും ഉദാരത കാണിക്കുക എന്നാണ്. രണ്ടാമത്തേത് പ്രതികാരത്തിന് കഴിവുണ്ടായിട്ടും ആളുകൾക്ക് വിട്ടു നൽകുക. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് ദേഷ്യപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിലും സത്യം പറയുക എന്നാണ്. സത്യം അതേത് സന്ദർഭത്തിലും പറയാൻ സാധിച്ചാൽ അള്ളാഹുവിങ്കൽ വളരെയധികം വലിയ സ്ഥാനമുണ്ട് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിക്കൊണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നസ്സിദ്ഖ ബിർറുൻ, സത്യം പറയുക എന്നുള്ളത് നന്മയാണ്. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആ സത്യം പറയുക എന്ന പുണ്യം ആ പുണ്യം അയാളെ നന്മയിലേക്ക് നയിക്കുന്നതാണ്. വഇന്നൽ അബ്ദ ലയതഹറസ്സിദ്ഖ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, അദ്ദേഹം ആ സത്യം പറയുക എന്ന കാര്യത്തിൽ തുടർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ സുദ്ദീഖ് എന്ന് രേഖപ്പെടുത്തുമെന്നാണ്. കളവ് പറയുന്ന ആളുകളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ ഇന്നൽ ഖദിബ ഫുജൂറുൻ, കളവ് പറയുക എന്നുള്ളത് അതൊരു മോശപ്പെട്ട തെമാടിത്തരമാണ്. വ ഇന്നൽ ഫുജൂറയഹുദി ഇലന്നാർ, അതയാളെ നരകത്തിലേക്കെത്തിക്കുമെന്നാണ്. അതയാൾ തുടർന്നു പോയാൽ യുക്തബ ഖദ്ദാബൻ, അയാളുടെ പേര് ഏറ്റവും വലിയ പെരുങ്കള്ളൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അയാളുടെ മേൽ രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല സത്യസന്ധമുള്ള ഒരു നാവ് നമുക്കുണ്ടായിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തേത്, നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു കൂട്ടുകാരൻ, ഏറ്റവും നല്ലൊരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഇന്ന് അടുത്തുള്ള കൂട്ടുകാർ, നമ്മൾ എന്ത് മാനദണ്ഡം കൂട്ടിയാണ് ആ ആളുകളെ നമ്മുടെ കൂടെ കൂട്ടിയിട്ടുള്ളത്? പല ആളുകളും ഭൗതികമായ പല താൽപ്പര്യങ്ങൾ ഉദ്ദേശിച്ചാണ് പല കൂട്ടുകാരെയും ഇന്ന് കൂട്ടുകൂടിയിട്ടുള്ളത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം കൂട്ടുകാരെ കുറിച്ച് സൂറത്തു സുഖ്റുഫിൻ്റെ 67-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, അൽ അഖില്ലാ ഉയൗമ ഇദിം ബഅദുഹും ലിബഅദ് ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. അന്ന് ഇത്തരത്തിലുള്ള കൂട്ടുകാർ അവർ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, തഖ്വ പാലിച്ചവർ ഒഴികെയെന്നാണ്. നമ്മൾ ഏറ്റവും കൂട്ടുകൂടേണ്ട, ഏറ്റവും ആളുകളുമായി കൂട്ടുകൂടേണ്ടത് മുത്തഖീങ്ങളായ, തഖ്വ പാലിക്കുന്ന, അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിക്കുന്ന ആളുകളുടെ കൂടെയായിരിക്കണമെന്നാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായിക്കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, ഒരു വിശ്വാസിയുടെ കൂടെയല്ലാതെ നീ കൂട്ടുകൂടരുത്. വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയുൻ, നിന്റെ ഒരു തഖ്വ പാലിക്കുന്ന ആളുകളുടെ കൂടമല്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല വിശ്വാസികളായ, ഏറ്റവും നല്ല ആദർശമുള്ള ആളുകളുടെ കൂടെ കൂട്ടുകൂടാൻ, നമ്മുടെ മനസ്സിന് സമാധാനം നൽകാൻ അത്തരം കൂട്ടുകാർ അവരാണ് നമുക്ക് ഉപകാരപ്പെടുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും, ദുനിയാവിൻ്റെ ചിന്തകളുമായി നടക്കുന്ന 1000 കൂട്ടുകാരേക്കാൾ നിനക്കേറ്റവും ഉത്തമം ദുനിയാവിനെയും ഖബറിനെയും പരലോകത്തെയും നിന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനാണ് എന്ന് പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നല്ല കൂട്ടുകാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിന്റെ കൂട്ടുകാരൻ അത് നിന്നെ ഉപദേശിക്കുന്നവനും നിന്നെ ആഖിറത്തിൻ്റെ വിഷയത്തിൽ നിന്നെ ഓർമ്മപ്പെടുത്തുന്നവനുമാണ്. എന്നാൽ അതാരല്ല, അല്ലാതെ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലാത്ത, നിന്റെ കാര്യത്തെ തൊട്ട് തിരിഞ്ഞുകളയുന്ന, നിന്നെ വെറുതെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ആ കൂട്ടുകാരല്ല നിന്റെ കൂട്ടുകാർ എന്ന് അദ്ദേഹം പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൗലു ഖൗലു ഹാദ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അപൂർവമായ 3 കാര്യങ്ങൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ബാസിൽ കുന്നപ്പള്ളി. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തുൽ ഹിജ്റിലെ 33-35 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദുൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജ്റിലെ 32 വരെയുള്ള ആയത്തുകളാണ് നാം മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഇൻഷാല്ലാ 33, 34, 35 രണ്ട് 3 ചെറിയ ആയത്തുകളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ശ്രോതാക്കൾ കൂടെ പാരായണം ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ഭാഗം എടുക്കാം.

0: ഇൻഷാല്ലാ സൂറത്തുൽ ഹിജ്റിലെ 35 വരെയുള്ള ആയത്തുകൾ നാം ഇതുവരെ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇന്ന് 33, 34, 35 ചെറിയ 2-3 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയത്. അള്ളാഹു നമ്മിൽ നിന്നും നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ ഹർഫിനും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 33 മുതൽ 35 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര.
2: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇസ്ലാമിന്റെ സമഗ്രത, രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, ശബ്ദാവതരണം നിർവഹിക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഇസ്ലാമിന്റെ സമഗ്രത, എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. മതം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും നിലവിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചില മതങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ വിശ്വാസമേഖലയിൽ മാത്രം ഒതുങ്ങുകയും സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇടപെടേണ്ടതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വേറെ ചില മതങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ സാമൂഹിക മേഖലയെ മാത്രം പരിഗണിക്കുകയും വിശ്വാസമേഖലയെ തള്ളുകയും ചെയ്യുന്നു. ഇത് രണ്ടും പരിഗണിക്കുകയും എന്നാൽ സ്വഭാവ സാംസ്കാരിക മേഖലയെ അവഗണിച്ച് മുന്നോട്ടു പോവുകയും ചെയ്യുന്ന മതങ്ങളും ദർശനങ്ങളുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി സമഗ്രവും സമ്പൂർണവുമായൊരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയത്തിൽ ഖുർആൻ നൽകുന്ന പാഠമെന്താണെന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിലെ 2:177 വചനത്തിലൂടെ അറിയാം. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം. എന്നാൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമ മോചനത്തിന് നൽകുകയും പ്രാർത്ഥന നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കുകയും സകാത്ത് നൽകുകയും കരാറിലേർപ്പെട്ടാൽ അത് നിറവേറ്റുകയും വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോഴും യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവരാകുന്നു അവരാകുന്നു പുണ്യവാന്മാർ. അവരാകുന്നു സത്യം പാലിച്ചവർ. അവർ തന്നെയാകുന്നു ദോഷബാധയെ സൂക്ഷിച്ചവർ. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യമുള്ളത്, പിന്നെന്തിലാണ്? ഒരു മനുഷ്യൻ വിശ്വസിക്കേണ്ട മർമ്മപ്രധാനമായ വിശ്വാസകാര്യങ്ങൾ എണ്ണിപ്പറയുന്നു. ശരിയായ ദൈവവിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലും മലക്കുകളിലുമുള്ള വിശ്വാസം. പുണ്യമെന്നത് ഈ വിശ്വാസകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അല്ല. വീണ്ടും അല്ലാഹു പറയുന്നു, നിങ്ങളുടെ സ്വത്തുക്കൾ അതിനോടേറെ ഇഷ്ടമുണ്ടായിട്ടും കുടുംബബന്ധമുള്ളവർക്കും അനാഥർക്കും പാവങ്ങൾക്കും നൽകുക, അടിമമോചനത്തിനും ചോദിച്ചു വരുന്നവർക്കും വഴിപോക്കന്മാർക്കും നൽകുക എന്നു പറഞ്ഞാൽ അവശതയും പ്രയാസവും അനുഭവിക്കുന്ന, സമൂഹത്തിലേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ സാമ്പത്തികമായി സഹായിക്കുക, അവർക്കൊരു കൈത്താങ്ങായി മാറുക, ഇത് പുണ്യമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുന്നവർ കൂടിയാണ് പുണ്യവാന്മാർ എന്ന് ഖുർആൻ പറയുന്നു. നമസ്കാരം നിലനിർത്തുക എന്നത് സൃഷ്ടാവിനോടുള്ള ബാധ്യതയാണ്. അഞ്ചു നേരവും സൃഷ്ടാവ് നിർബന്ധമാക്കിയ ഏറ്റവും മഹനീയമായ ഈ ആരാധന നിർവഹിക്കുക. എന്നാൽ സൃഷ്ടികൾ സൃഷ്ടാവിനോടുള്ള ബന്ധം മാത്രം പുലർത്തിയാൽ മതിയോ? പോരാ, ഉടനെ തന്നെ അടുത്ത കാര്യം പറഞ്ഞു, സക്കാത്ത് നൽകണം. അത് സമൂഹത്തോടുള്ള ബാധ്യതയാണ്. അപ്പോൾ ഒരേ സമയം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധവും സൃഷ്ടിയും തൻ്റെ കൂടെയുള്ള മറ്റു സൃഷ്ടികളും തമ്മിലുള്ള ബന്ധവും ഊട്ടിയുറപ്പിക്കണം. അതിലാണ് പുണ്യം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പിന്നീട് സാമൂഹ്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ മറ്റൊരു വിഷയം പറയുന്നു. കരാറുകൾ പാലിക്കണം. സത്യസന്ധത എന്നത് പ്രധാനപ്പെട്ടതാണ്. സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളിൽപ്പെട്ടതാണ് കരാർ പാലനവും സത്യം പറയലും. അവയുടെ അഭാവമാണ് ലോകത്ത് കാണപ്പെടുന്ന ഒട്ടനവധി പ്രതിസന്ധികൾക്കും പിന്നിലുള്ള കാരണങ്ങളിൽ ചിലതെന്ന് കാണാനാവും. കഷ്ടപ്പാടുകളുണ്ടാകുമ്പോൾ, രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, യുദ്ധഘട്ടങ്ങളിലെല്ലാം തന്നെ അങ്ങേയറ്റം ക്ഷമ അവലംബിക്കുന്ന ആളുകളും പുണ്യവാന്മാർ തന്നെ. മതത്തെ ഇപ്രകാരം സമഗ്രമായി ഉൾക്കൊണ്ട പുണ്യവാന്മാരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് അവരാണ് സത്യസന്ധർ എന്നതും ധർമ്മനിഷ്ഠയുള്ളവർ എന്നുമാണ്. മതത്തെ സംബന്ധിച്ചുള്ള സമ്പൂർണമായൊരു കാഴ്ചപ്പാട് ഈ വചനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേവലം ചില വിശ്വാസകാര്യങ്ങൾ മാത്രമല്ല മതം, മറിച്ച് അതോടൊപ്പം ആരാധനാകർമ്മങ്ങളും സമൂഹത്തിന്റെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കലും സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധവും സൃഷ്ടികളും സൃഷ്ടാക്കളും തമ്മിലുള്ള ബന്ധവും സൃഷ്ടികളും സൃഷ്ടികയും തമ്മിലുള്ള ബന്ധങ്ങളും കൂട്ടിയുറപ്പിക്കലും കരാർ പാലിക്കലും അതോടൊപ്പം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ക്ഷമ അവലംബിക്കലുമെല്ലാം മതത്തിൻ്റെ കാര്യങ്ങളാണ്. ഈ നന്മകളെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസിയെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഈ ഒരു തത്വം നാം ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക.
0: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഹൃദയവസന്തം ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സ്വർണാക്കളെ, 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിന്റെ ആദ്യത്തെ മൂന്ന് വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് ഇൻഷാഅല്ലാ 4 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്നർത്ഥമുള്ള ഈ സൂറത്ത്, ഇതിൻ്റെ ആദ്യത്തെ വചനങ്ങളിൽ വിജയം നേടിയ സത്യവിശ്വാസികളുടെ ഗുണങ്ങളാണ് പഠിപ്പിക്കുന്നത്, അള്ളാഹു പരാമർശിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കേണ്ടായി. അടുത്ത വചനങ്ങളിലും ഇതിൻ്റെ തുടർച്ചയാണ്, അഥവാ വിജയം നേടിയ സത്യവിശ്വാസികളുടെ ഗുണങ്ങളിൽ ബാക്കിയാണ് അടുത്ത വചനങ്ങളിൽ പറയുന്നത്. നമുക്ക് ആദ്യം വചനം ഒന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. നാല് വചനങ്ങളാണ്. والذين هم للزكاة فاعلون. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച തജ്വീദിന നിയമം നമ്മൾ നോക്കണം. ഇവിടെ കഴിഞ്ഞ മൂന്ന് ആയത്തുകളിലും അതേപോലെ തന്നെ ഈ നാല് ആയത്തുകളും അവസാനിക്കുന്നത് ഫാഇലൂൻ, ഹാഫിദൂൻ, മലൂമീൻ, ആദൂൻ എന്നിങ്ങനെയാണ്. അഥവാ താൽക്കാലികമായ വഖഫ്, സുക്കൂന്. അതിന് തൊട്ട് മുമ്പ് മദ്ദക്ഷരങ്ങൾ, മദ്ദക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ എന്നിവയാണ് മദ്ദക്ഷരങ്ങൾ. ആ മദ്ദക്ഷരം വന്നാൽ അതിനെ നീട്ടിയാണ് നമ്മൾ ഓതേണ്ടത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിന് അൽമദ്ദുൽ ആരിൽ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ആവർത്തിച്ചു വരുന്ന തജ്വീദിൻ്റെ ഒരു നിയമം. എന്താണ് ഇതിൻ്റെ അർത്ഥം? വല്ലദീനഹും ലിസക്കാത്തി ഫാഇലൂൻ. വല്ലദീനഹും എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി അടുത്ത വചനങ്ങളിലൊക്കെ ആവർത്തിച്ചു വരുന്നതാണ്. ഹും എന്ന് പറഞ്ഞാൽ അവർ, അഥവാ സർവനാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു മലയാളത്തിൽ സർവനാമം എന്ന് പറയുന്ന, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ പ്രോനൗൺ എന്ന് പറയുന്നതാണ് ഹും. അവൻ എന്നർത്ഥം പറയുന്നതിന് ഹു എന്നാണ് പറയുക. ഹുവ അവൻ എന്ന് പറയും. സാധാരണ പണ്ട് മദ്രസയിലൊക്കെ സ്വറഫ പഠിച്ച ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു. ഇതാണ് സർവനാമങ്ങൾ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറേ ആളുകൾ. ഹിയ എന്നത് സ്ത്രീ, അവൾ ഒരാൾക്കാണ് പറയുന്നത്. ഹുന്ന എന്നത് അവർ കുറേ സ്ത്രീകൾ എന്നാണ്. അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ എന്നാണ്. അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീയാണ്. അൻതുമ എന്നത് സ്ത്രീക്കും പുരുഷനും രണ്ടാളുകളുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരെന്ന അർത്ഥത്തിൽ പറയുന്നതാണ്. അൻതും എന്ന് പുരുഷന്മാർക്കും, അൻതുന്ന എന്ന് സ്ത്രീകൾക്കും, കുറേ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പറയും. അന ഞാൻ എന്നാണ്, നഹ്നു ഞങ്ങൾ എന്നാണ്. ഇവിടെ ആവർത്തിച്ചു വരുന്നത് അൽ മുഅ്മിനൂൻ, വിജയം നേടിയ സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞതിനാൽ ആ വിശ്വാസികളെക്കുറിച്ച് ആണ് പിന്നീട് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹും അവർ എന്നാണ് ഇവിടെ ആവർത്തിച്ചു വരുന്നത്. വല്ലദീന ഹും, അവർ യാതൊരു കൂട്ടരാകുന്നു. ലിസക്കാത്തി, സക്കാത്തിൻ്റെ വിഷയത്തിൽ, ഫാഇലൂൻ, അവർ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ എന്താണ് അർത്ഥം വരിക? വല്ലദീനഹും ലിസക്കാത്തി ഫാഇലൂൻ, അവർ തങ്ങളുടെ സക്കാത്ത് പ്രവർത്തിക്കുന്നവരാണ്, അഥവാ തങ്ങളുടെ സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ്. ആര്? അഫ്ലഹൽ മുഅ്മിനൂൻ, വിജയം പ്രാപിച്ചതായ സത്യവിശ്വാസികൾ. അതാണ് അവരുടെ ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തേത്, അഥവാ തുടർന്ന് വരുമ്പോൾ മൂന്നാമത്തെ ഗുണം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു നമസ്കാരത്തിൽ ഭയഭക്തി പാലിക്കലാണ്. രണ്ടാമത്തേത്, അവർ അനാവശ്യങ്ങളെ വിട്ടു നിൽക്കുന്നവരാണ്. മൂന്നാമത്തേത്, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒന്നാമത്തെ ഗുണം, അത് അവർ സക്കാത്ത് കൊടുത്ത് വീട്ടുന്നവരാണ്. നാലാമത്തെ ഗുണം, വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിദൂന. വല്ലദീനഹും, അക്കൂട്ടർ യാതൊരു കൂട്ടരാകുന്നു. ലി ഫുറൂജിഹിം, ഫർജ് എന്ന പദത്തിൻ്റെ ജം ആണ് ഫുറൂജ്, അഥവാ ലൈംഗികാവയവം എന്നാണ് ഫർജ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഭാഷാപരമായിക്കൊണ്ട് പുരുഷ ലൈംഗികാവയവമാണെങ്കിൽ ദക്കർ എന്നും സ്ത്രീയുടേതാണെങ്കിൽ ഫർജ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ പൊതുവെ ലൈംഗികാവയവം ഗുഹ്യാവയവം രഹസ്യഭാഗം എന്ന അർത്ഥം ഉപയോഗിക്കുന്നതിന് ഫർജ് എന്ന പദമാണ് പൊതുവായി അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഇവിടെ പൊതു അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികൾ പൊതുവെ എല്ലാവരും ഫുറൂജിഹിം അവരുടെ ഫുറൂജുകളെ അഥവാ അവരുടെ ലൈംഗികാവയവങ്ങളെ ഗുഹ്യാവയവങ്ങളെ ഹാഫിളൂൻ അതിനെ അവർ സംരക്ഷിക്കുന്നവരാണ് കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ ലൈംഗികാവയവങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കും എന്നാണ് അർത്ഥം. അഥവാ ലൈംഗികമായ ശുദ്ധി വിശുദ്ധി കൈവരിക്കുന്ന അശുദ്ധി ലൈംഗികമായ രൂപത്തിൽ അനാവശ്യങ്ങളായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നവരായിരിക്കില്ല അവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അല്ലാഹു സുബ്ഹാനഹു വതാല അവർ ലൈംഗികാവയവം സൂക്ഷിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അവർ ലൈംഗികാവയവം ഉപയോഗിക്കൽ അനുവദിക്കപ്പെട്ട ഒരേ ഒരു അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. വിജയമരിച്ച സത്യവിശ്വാസികൾ അവരുടെ ലൈംഗികാവയവം അവർക്ക് അനുവദിക്കപ്പെട്ടതായ മേഖലകളിൽ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. അതേതാണ്? ഇല്ല അല അസ്വാജിഹിം, ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ. അപ്പോൾ തൊട്ടു മുമ്പ് അവർ തങ്ങളുടെ ലൈംഗികാവയവത്തെ സൂക്ഷിക്കും അഥവാ ഒരു തരത്തിലും ലൈംഗികാവയം അവർ പ്രവർത്തിക്കുകയേ ഇല്ല എന്നർത്ഥമാണ് കാത്തു സൂക്ഷിക്കുന്ന. എന്നാൽ കാത്തു സൂക്ഷിക്കാതിരിക്കുന്നത് എവിടെയാണ്? അത് അനുവദിക്കപ്പെട്ട മേഖല ഇല്ല, ഒഴികെ. ഏതിലാണത്? അല അസ്വാജിഹിം, അവരുടെ അസ്വാജുകളുടെ മേൽ. അസ്വാജിഹിം നേരത്തെ ഫുറൂജി ഹിം എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു പദത്തിലേക്ക് ഹിം എന്ന് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഹും എന്ന് ചേർക്കുമ്പോൾ അവരുടേത് എന്ന അർത്ഥത്തിലാണ് കിട്ടുക. അസ്വാജിഹിം, സൗജി എന്ന പദത്തിന്റെ ബഹുവചനമാണ് അസ്വാജ്. അപ്പോൾ അസ്വാജിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ഇണകൾ എന്നർത്ഥം. സൗജി എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് അർത്ഥം. ഭാഷാപരമായി കൊണ്ട് ഇണകൾ എന്ന ഉദ്ദേശത്തിൽ ഭാര്യക്കും ഭർത്താവിനും സൗജി എന്ന് പ്രയോഗിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു എല്ലാത്തിനെയും ഖലഖന സൗജൈനി സ്നൈൻ എന്ന് ഇരട്ട ഇണകളാക്കിക്കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇണകൾ അല്ലെങ്കിൽ രണ്ട് എന്ന രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ പുരുഷന് ഭർത്താവിനാണ് സൗജ എന്ന് പറയുക, ഭാര്യക്കാണെങ്കിൽ അതിലേക്ക് താ ചേർത്ത് സ്ത്രീലിംഗമായി പ്രയോഗിച്ച് സൗജത്ത് എന്ന് പറയും. പൊതുവെ സൗജ എന്ന് പറഞ്ഞാൽ ഇണ എന്ന അർത്ഥത്തിൽ ആണിനും പെണ്ണിനും പറയും. അപ്പോൾ ഇല്ല അല അസ്വാജിയും, അവരുടെ ഇണകളിൽ മാത്രമായിരിക്കും അവർ അവരുടെ ലൈംഗികാവയവം ഉപയോഗിക്കുന്നത്. ഔ, ഇനി അവർക്ക് ലൈംഗികാവയവം പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ലൈംഗികാവയവം ഉപയോഗിക്കാത്ത മറ്റൊരു മേഖല ഏതാണ്? മലക്കച്ച് അയ്മാനുഹും. മലക്കച്ച്, മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തുക എന്നാണ്. മലക്കച്ച്, അവർ ഉടമപ്പെടുത്തിയിരിക്കുന്നു. അഥവാ ഈ സ്ത്രീകളെ കുറിച്ച് പറയുന്നു, ഒരു സ്ത്രീ ഉടമപ്പെടുത്തിയിരിക്കുന്നു. അയ്മാനുഹും, അവരുടെ വലം, അവരുടെ വലതുകൈ. അഥവാ പുരുഷന്മാർ അവരുടെ വലതുകൈ ഉടമപ്പെടുത്തിയ ഏതൊരു സ്ത്രീയാണ് അവരുടെ വലതുകൈ ഉടമപ്പെടുത്തിയത് അഥവാ വിശ്വസിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ പരിപൂർണമായി വലതുകൈ ഉടമപ്പെടുത്തിയതായ അടിമകൾ എന്ന അർത്ഥത്തിലാണ്. പണ്ടുകാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ. ഇപ്പോൾ ലോകത്തെവിടെയും അടിമ സമ്പ്രദായം നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല. അവിടെ അടിമകൾ, അവർക്ക് അടിമകൾ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമകളുടെ മേലും ലൈംഗിക അവയവങ്ങൾ അനുവദിക്കപ്പെട്ടതാണ്. ഈ രണ്ടു മേഖലകൾ മാത്രമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏരിയകൾ. എന്നാൽ ആ രണ്ട് കാര്യം ഉപയോഗിക്കുന്നുവെങ്കിൽ ഫഇന്നഹും, അപ്പോൾ അവർ, ഫ എന്നത് ഒരു കാര്യം പറഞ്ഞ ശേഷം അതിലേക്ക് ചേർത്തിക്കൊണ്ട് അപ്പോൾ അതിനെ തുടർന്ന് എന്ന രൂപത്തിൽ അർത്ഥം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഫ ഇന്നകും. അപ്പോൾ അവർ ഗൈറു മലൂമീൻ, അവർ മലൂമുകളല്ല. മലൂം എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹൻ എന്നർത്ഥം. ആക്ഷേപാർഹൻ, മലൂമീൻ എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹർ, ജംഅൈ ബഹുവചനമായി. ഗൈറു മലൂം എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹൻ അല്ലാത്തവർ. അപ്പോൾ തങ്ങളുടെ ഇണകളിലും വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളിലും തങ്ങളുടെ ലൈംഗികാവയവം ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ ആക്ഷേപാർഹരാവുകയില്ല എന്ന് പറഞ്ഞാൽ ഈ രണ്ടു മേഖലകൾ ലൈംഗികമായി ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടതായ മേഖലകളാണ്. എന്നാൽ അതിനപ്പുറത്ത് പോയാലോ? ഫവൻ, അപ്പോൾ ഏതൊരുവനാണ് ഇബ്തഗ ആഗ്രഹിക്കുന്നത്, വറാ ദാലിക, അതിന് പുറമെയുള്ളത്. വറാ എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പുറമേ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ്. വറാ ദാലിക, അതിന് പുറമേ ആരെങ്കിലും ഉപയോഗിച്ചാൽ ഫ, അപ്പോൾ ഉലായിക അക്കൂട്ടർ, ഹും അവർ തന്നെയാകുന്നു. അൽ ആദൂൻ, അതിരുവിട്ടവർ, പരിധിയെ ലംഘിച്ചവർ എന്ന അർത്ഥമാണ്. അപ്പോൾ ഈ രൂപത്തിലല്ലാത്ത ആരെങ്കിലും ലൈംഗിക ഉപയോഗിക്കുന്നുവെങ്കിൽ അവർ പരിധി വിട്ടവരായിരിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ രണ്ടു ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഈ നാലായത്തുകൾ പഠിപ്പിക്കുന്നത്. അതിൽ ഒന്ന്, സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് സത്യവിശ്വാസികൾ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളുടെ മേൽ പഞ്ചസ്തംഭങ്ങൾ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി നിശ്ചയിച്ച കാര്യമാണ് സക്കാത്ത് എന്നത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ദഅവത്തിനുവേണ്ടി പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക്കത്തക്കഥം അല കൗമിന അഖിലി കിതാബ്, അഖിലി കിതാബിൽപ്പെട്ട ഒരു കൗമിനെ നീ മുന്നിടാൻ പോവുകയാണ്. അതുകൊണ്ട് അവരുടെ ഏറ്റവും ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് നീ എന്ത് പറയണം? ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫി യൗമിഹിം വലൈലത്തിഹിം, രാവിലും പകലുമായി അഞ്ചു നേരം നമസ്കാരം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് നീ അവരെ പഠിപ്പിക്കേണ്ടത്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം സത്യവിശ്വാസികൾ, വിജയം പ്രാപിച്ച സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ ഗുണമായി പഠിപ്പിച്ച നമസ്കാരത്തിന്റെ വിഷയമാണ്. അപ്പോൾ ആ നമസ്കാരം അവർ നിലനിർത്താൻ വേണ്ടി അവരെ പഠിപ്പിക്കണം. അങ്ങനെ അവർ നമസ്കാരം നിർവഹിക്കാനും വേണ്ടി തുടങ്ങിയാൽ പിന്നെ അവരോട് പറയേണ്ട കാര്യം എന്താണ്? ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം സകാത്തൻ ഫി അംവാലിഹിം, അവരുടെ സമ്പത്തിൻ്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കണമെന്നാണ്. സകാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തൻ്റെ സമ്പത്തിൻ്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച നിർബന്ധ ബാധ്യതയാണ് സകാത്ത്. സദഖ നമുക്കറിയാം, സദഖ എന്ന് പറഞ്ഞാൽ അത് ദാനധർമ്മം എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിൽ സദഖ എന്ന പദം സകാത്ത് എന്ന ഉദ്ദേശത്തിൽ പ്രയോഗിച്ചിട്ട് കാണാൻ വേണ്ടി സാധ്യമാകും. ഭാഷാപരമായി അല്ലെങ്കിൽ സാങ്കേതികമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലും പ്രവാചകന് ഹദീസിനെ ചില വചനങ്ങളിലുമൊക്കെ സകാത്ത് എന്ന ഉദ്ദേശത്തിൽ സദഖ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ആ വചനങ്ങൾ അതിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. പൊതുവേ സദഖ എന്ന് പറഞ്ഞാൽ അത് ഐച്ഛികമായ നിർബന്ധമല്ലാത്ത ദാനധർമ്മങ്ങളാണ്. എന്നാൽ സകാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ദാനധർമ്മമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്തുള്ള ആളുകളുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ് സകാത്ത്. പക്ഷേ സകാത്ത് വളരെ എളുപ്പമാണ്. ലോകത്ത് എല്ലാവരും സകാത്ത് കൊടുക്കേണ്ടതില്ല. മുസ്ലിങ്ങളിൽ തന്നെ എല്ലാവരും കൊടുക്കേണ്ടതില്ല. ആരാണ് കൊടുക്കേണ്ടത്? സമ്പത്തുള്ള ആളുകളാണ്. സമ്പത്തുള്ള എല്ലാവരും കൊടുക്കേണ്ടതുണ്ടോ? എല്ലാവരും കൊടുക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു വെച്ചതായ ചില സമ്പത്തുകളുണ്ട്. ആ സമ്പത്തുകൾക്ക് മാത്രമാണ് സക്കാത്ത് ഉള്ളത്. ഉദാഹരണത്തിന് സ്വർണം, വെള്ളി, ഒരാളുടെ ക്യാഷ് പണം, അതേപോലെ തന്നെ കൃഷി വസ്തുക്കൾ, കച്ചവട വസ്തുക്കൾ തുടങ്ങിയതിനൊക്കെയാണ് സ്വർണ്ണമുള്ള സക്കാത്ത് ഉള്ളത്. ഇതല്ലാത്ത സക്കാത്ത് നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒരാൾക്ക് കുറേയുണ്ട്. ഒരാൾക്ക് കുറേ വീടുണ്ട്, ഒരാൾക്ക് കുറേ കാറുകളുണ്ട്, ഒരാൾക്ക് വജ്രമുണ്ട് തുടങ്ങിയതായിട്ടുള്ള സക്കാത്ത് നിർബന്ധമല്ലാത്തതായ കാര്യങ്ങൾ, സ്ഥലമുണ്ട്, ഇതൊന്നും സാധാരണ പ്രോപ്പർട്ടിയെ വാങ്ങി വെച്ച സംഗതികളാണ് എങ്കിൽ അതിനൊന്നും സക്കാത്ത് ഉള്ളത് നിശ്ചയിച്ചിട്ടില്ല. ഇനി ഈ പറയപ്പെട്ട നിശ്ചയിക്കപ്പെട്ട ഐറ്റംസ് സക്കാത്ത് അത് ഉള്ള ആളുകൾ എല്ലാവരും കൊടുക്കേണ്ടതുണ്ടോ? അതും കൊടുക്കേണ്ടതില്ല. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് നോൺ ടാക്സബിൾ ആയ എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്, അഥവാ സക്കാത്ത് കൊടുക്കേണ്ടതില്ലാത്ത ഏരിയകൾ. അതിനപ്പുറത്തേക്ക് പോയവർ മാത്രം സക്കാത്ത് കൊടുത്താലും മതി. അപ്പോൾ സ്വർണത്തിന് 85 ഗ്രാമാണ് ഹദീസിൽ വന്ന പ്രയോഗം അനുസരിച്ചുള്ള നിസാബ്. വെള്ളിയാണെങ്കിൽ 595 ഗ്രാമാണ്. അതേപോലെ പിന്നെ ക്യാഷ് ആണെങ്കിൽ വെള്ളി, സ്വർണം ഇതിൻ്റെ എമൗണ്ടിൽ ഏതാണോ ഏറ്റവും കുറഞ്ഞത് ആദ്യം എത്തുന്നത് അതാണ് ക്യാഷിൻ്റേത്. ഇപ്പോൾ നിലവിൽ 595 ഗ്രാം വെള്ളിക്ക് സമാനമായതാണ് നിലവിൽ കുറവ്. കാരണം 595 ഗ്രാം വെള്ളിക്ക് 100,000 ചില്ലാനം പണം മാത്രമാണ് ഉള്ളത്. എന്നാൽ ഒരു പവൻ സ്വർണത്തിന് തന്നെ 100,000 മുകളിലുണ്ട്. ഇപ്പോൾ 1.5 പവനാണ് ഏകദേശം 85 ഗ്രാം എന്ന് പറഞ്ഞാൽ 1.5 കുറച്ച് കൂടുതലാണ്. അപ്പോൾ 1 പവന് തന്നെ 100,000 മുകളിൽ ഉണ്ടാകുമ്പോൾ, 1.5 പവനാകുമ്പോൾ 1,000,000 മുകളിലുള്ള ആളുകളാണ് അവർ സക്കാത്ത് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ആദ്യം എത്തുന്ന പരിധി സ്വർണത്തിൻ്റെ അല്ല വെള്ളിയുടേതാണ്. ഇനി ഭാവിയിൽ നേരെ തിരിച്ചു വരികയാണ് വെള്ളിക്ക് കൂടുതലും സ്വർണത്തിന് കുറവുമായാൽ അന്ന് വെള്ളിയായിരിക്കും അത് നിസാബ് എന്നുള്ളത്. അപ്പോൾ ഈ നിസാബ് എന്നാണ് ഒരാൾക്ക് പിന്നെ സക്കാത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള പരിധി. അതിനപ്പുറത്ത് പോയാൽ മാത്രമാണ് കൊടുക്കേണ്ടത്, അതിനിപ്പുറത്തേക്കൊണ്ടെങ്കിൽ നൽകേണ്ടതില്ല. കയ്യിലുള്ള ക്യാഷ് ഞാൻ പറഞ്ഞ രൂപത്തിൽ, കച്ചവട വസ്തുക്കളും അതേ രൂപത്തിൽ തന്നെയാണ്. സമാനമായ രൂപത്തിൽ ഓരോന്നിനും അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിക്കപ്പുറത്ത് എത്തിയാൽ അള്ളാഹു നിശ്ചിത കണക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർണം, വെള്ളി, പണം, കച്ചവടമൊക്കെ 2.5%. കൃഷിയാണെങ്കിൽ 5%, 10%, 7.5% നൽകേണ്ടതുണ്ട്. അപ്പോൾ ഒരാൾ ഈ സക്കാത്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് അവൻ്റെ സമ്പത്ത് മുഴുവൻ ഹലാലാകുന്നത്. അഥവാ ഒരാൾ 2.5% സക്കാത്ത് കൊടുത്താൽ അയാളുടെ ബാക്കി 97.5% സമ്പത്തും ഹലാലായി. ഇനി 2.5% ഒരാൾ പരിപൂർണമായും കൊടുത്തിട്ടില്ലെങ്കിലോ, 2% മാത്രം കൊടുത്തു, 1% മാത്രം കൊടുത്തു, തീരെ കൊടുത്തിട്ടില്ല എങ്കിൽ അയാളുടെ 100% സമ്പത്തും ഹറാമാണ്. ഈ ഹറാമായ സമ്പാദ്യം ഒരാൾ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ അവരെ തീറ്റിക്കുന്നത് ഹറാമാണ്. അത്തരം ഹറാമായ സമ്പാദ്യം തീറ്റിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളുടെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ഹറാമ് തിന്നുന്നവരുടെ അതുകൊണ്ട് കൊഴുത്ത ശരീരം ഒരിക്കലും പുഷ്ടിപ്പെടുകയില്ല. അതുകൊണ്ട് ഹറാമിനെ, സമ്പത്തിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ സക്കാത്ത് കൊടുത്തു വിടും. വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? അവർ സക്കാത്ത് നിർബന്ധമായും കൊടുത്തു വിടും. അവർക്കൊരു മടിയിൽ അത് കൊടുക്കുന്ന വിഷയത്തിൽ. തനിക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും അള്ളാഹു നിശ്ചയിച്ച പരിധി എത്തിക്കഴിഞ്ഞാൽ അത് കൊടുത്തു വിട്ടാൻ ഇത്തരം ആളുകൾക്ക്, വിശ്വാസികൾക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ആ വിശ്വാസികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. അവർക്ക് മാത്രമാണ് വിജയമുള്ളത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്തതായി നാലാമത്തെ ഗുണമായി പഠിപ്പിക്കുന്നത്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമനി ബിതഗാ വറാ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ എന്നാണ്. അഥവാ ലൈംഗിക സദാചാരം പാലിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഏറെ സൂക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു അവയവമാണ് ലൈംഗിക അവയവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യദ്മനു ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖിദൈഹി അദ്മനു ലഹുൽ ജന്ന. ആരാണോ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനും രണ്ട് തുടകൾക്കിടയിലുള്ളതിനും എനിക്ക് ജാമ്യം നിൽക്കുന്നത്, അവന് ഞാൻ സ്വർഗത്തിന് ജാമ്യം നിൽക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലൈംഗികമായ സദാചാരം തൻ്റെ ഗുഹ്യാവയത്തെ സൂക്ഷിക്കുന്നത് ഏറ്റവും ഗുണമുള്ള വിഷയമാണ്. അത് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യവും തൻ്റെ ലൈംഗികാവയവമാണ്. ലൈംഗികാവയവങ്ങൾ കൊണ്ടുണ്ടാ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചിന്തകൾ ഇല്ലാതിരിക്കാൻ ഇസ്ലാം വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ചു, വലാ തഖ്റബു സിന, നിങ്ങൾ സിനയെ, വ്യഭിചാരത്തെ ഒരു നിലക്കും നിങ്ങൾ അടുത്തു പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഇസ്രായിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് വളരെ ഗുരുതരമായ വിഷയമാണ്. ആ സിനയിലേക്ക് അടുക്കുന്ന എല്ലാ കാര്യത്തെയും പ്രവാചകൻ നിരോധിച്ചു. കണ്ണുകൾ വ്യഭിചരിക്കും, കാതുകൾ വ്യഭിചരിക്കും, കൈകൾ വ്യഭിചരിക്കും, കാലുകൾ വ്യഭിചരിക്കും എന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം മോശമായ നോട്ടമാണ്, കാതുകൊണ്ടുള്ള വ്യഭിചാരം മോശമായ കേൾവിയാണ്, അതേപോലെ കൈകൾ കൊണ്ടുള്ള മോശമായ പിടുത്തമാണ്, കാലുകൾ അതിലേക്കുള്ള നടത്തമാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടുമൊക്കെ ഒരാൾ മോശം കാണുകയും കേൾക്കുകയും പറയുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ തൻ്റെ ലൈംഗികാവയവം കൊണ്ട് ചെയ്യുന്ന ഹറാമിലേക്ക് അവനെ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതായ വിഷയം. അതുകൊണ്ട് തന്നെ ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ലൈംഗികമായ തിന്മകൾ ഒരു അന്യ പെണ്ണുമായി കൊണ്ട് അനാവശ്യമായി സംസാരിക്കുന്ന, കുഞ്ചിക്കൊഴിയുന്ന അവസ്ഥകൾ നമുക്കുണ്ടെങ്കിൽ അത് ഹറാമാണ്. അത്തരം അവസ്ഥകൾ ഉണ്ടാകുവാൻ വേണ്ടി പാടില്ല. സ്വയംഭോഗം പോലെ, സ്വർഗഭോഗം പോലെ, വ്യഭിചാരം പോലെ ഒന്നും ഒരു വിശ്വാസം ചെയ്യുന്നവനായിരിക്കും.

0: ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ, എങ്കിൽ അവന്റെ ലൈംഗിക ചിന്തകളെ ആ നോമ്പ് കുറക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ഹറാമിലേക്ക്, ലൈംഗികമായ തിന്മയിലേക്ക് പോകുവാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ കല്പന, വിശ്വാസികളുടെ ഗുണമായിട്ടാണ് അള്ളാഹു അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലൈംഗികമായ ആ അനാസ്ഥയിലേക്ക്, അരാജകത്വത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ തിന്മകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നുണ്ട്. ഏതാണ് പ്രാർത്ഥന? അള്ളാഹുമ്മ അള്ളാഹുവേ, ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന എന്നാണ് ആ പ്രാർത്ഥന. അള്ളാഹുവേ, ഇന്നി അസ്അലുക്ക്, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദ നേർമാർഗത്തെ, വത്തുഖ തഖ്വയെ, വൽ അഫാഫ് ലൈംഗികമായ ചാരിത്ര ശുദ്ധിയെ, വൽ ഗിന ഐശ്വര്യത്തെ സമ്പന്നതയെ. ഈ നാല് കാര്യങ്ങൾ പഠിച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ പ്രാർത്ഥന നമ്മൾ ചെയ്യുക. ഹറാമിലേക്ക്, തിന്മയിലേക്ക്, ലൈംഗികമായ തോന്നലുകൾക്ക് ഒരിക്കലും പോകരുത്. അത്തരം കാഴ്ചകളും അത്തരം കേൾവികളും അത്തരം തോന്നലുകളും ഒക്കെ നമ്മൾ പരിപൂർണമായും മാറിഞ്ഞിരിക്കണം. സംഗീതം കേൾക്കുക, സിനിമ കാണുക, അന്യ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുക തുടങ്ങിയതൊക്കെ ഒരു വിശ്വാസി മാറി നിൽക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് നമ്മൾ എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി മാറി നിന്ന് ലൈംഗികമായ അരാജകത്വത്തിലേക്ക് പോകാതെ ലൈംഗികമായ സംശുദ്ധി കൈവരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അത് വിജയം വാരിച്ച വിശ്വാസികളുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് നാലായത്തുകളിൽ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, വല്ലദീന ഉലി സക്കാത്തി ഫായിലൂൻ, അവർ സക്കാത്ത് കൊടുത്തു വിട്ടുന്നവരായിരിക്കും. രണ്ടാമത്തേത് ലൈംഗികമായ പിന്നെ അരാജകത്വത്തിലേക്ക് പോകാതെ ലൈംഗിക ശുദ്ധി കൈവരിക്കുന്നവരായിരിക്കും. അത് തൻ്റെ ഭാര്യയിലും തൻ്റെ ഇണകളിലും അതേപോലെ വലങ്കി ഉടമപ്പെടുത്തിയ അടിമകളിലും മാത്രമാണ് അവർ ഉപയോഗിക്കുക. അതല്ലാത്തതെല്ലാം അവനെ വഴികേടാണ് എന്ന് പഠിപ്പിക്കുന്നു സൂറത്തുൽ മഅരിജിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സമാനമായ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിലുണ്ടാവുക, അതനുസരിച്ച് ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആനിന്റെ മധുരം നുകരുന്ന മധുരം ഖുർആൻ കാതോർക്കാം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: في مخمصة غير متجانف لإثم فإن الله غفور رحيم.
1: ഷെയ്ഖ് മിശാരി റാഷിദ് അൽ അഫാസി ഹഫളഹുള്ള, ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കി ഏറ്റവും പ്രശസ്തരായ ഖുറാൻ കാരികളിൽ ഒരാളാണ് അദ്ദേഹം. കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുറാൻ മുഴുവനായി ഹഫളാക്കുകയും തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്രമായ പഠനം നടത്തുകയും ഉണ്ടായി. മദീനയിൽ നിന്ന് ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് ഖിറാഅത്ത് തജ്വീദ് വിഷയങ്ങളിൽ ബിരുദവും മറ്റനേക സർട്ടിഫൈഡ് അംഗീകാരങ്ങളും നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ലോകത്തെ പ്രശസ്തമായ പല പള്ളികളിലും മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള കുവൈത്തിലെ പല പള്ളികളിലും ഇമാമായും മുഅദ്ദിനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഖുർആൻ കാരി എന്നതോടൊപ്പം നല്ലൊരു നഷീദ് ആർട്ടിസ്റ്റ് കൂടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടികളിൽ മുഖ്യ പാരായകനുമായൊക്കെ ലോകശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് ഷെയ്ഖ് മിശാരി റാഷിദ് അൽ ഹാഫിസ് ഹഫളഹുള്ള. അദ്ദേഹത്തിൻ്റെതായ ശബ്ദത്തിലുള്ള മധുരം ഖുർആൻ പാരായണമാണ് നമ്മൾ ഇന്ന് കാതോർത്തത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ 5-ാം അധ്യായത്തിലെ 3-4 വചനങ്ങളാണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തുഹില്ലു ഷഅഇറല്ലാഹി, നിങ്ങൾ എന്തു ചെയ്യരുത്? അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനുവദനീയമാക്കി അനാദരിക്കരുത്. വല ശഹ്റൽ ഹറാം, ഹറാമായ അലംഘനീയമായ മാസത്തെയും മരുത്. വലൽ ഹദിയ, അതേപോലെ തന്നെ കഅബയുടെ അടുക്കലേക്ക് ബലിക്കായി കൊണ്ടുപോകുന്ന മൃഗങ്ങളെയും അരുത്. വലൽ കലായിദ, അവയുടെ കഴുത്തിൽ തൂക്കപ്പെട്ട അടയാള വസ്തുക്കളെയും അരുത്. വല ആമീനൽ ബൈത്തൽ ഹറാം, യബ്തഗൂന ഫളൻ മിർ റബ്ബിഹിം വരിദ്വാന, തങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് ബൈത്തുൽ ഹറാമിന് അഥവാ അലംഘനീയ മന്ദിരത്തെ ഉന്നം വെച്ച് പോകുന്നവരെയും അരുത്. വഇദാ ഹലൽതും ഫസ്ത്വാദു, നിങ്ങൾ ഹലാലായാൽ അഥവാ ഇഹ്റാമിൽ നിന്ന് ഒഴിവായാൽ നിങ്ങൾ വേട്ടയാടിക്കൊള്ളുക. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അൻ സദ്ദൂക്കും അനിൽ മസ്ജിദിൽ ഹറാം, അവർ ഒരു ജനതയോടുള്ള അമർഷം അവർ മസ്ജിദുൽ ഹറാമിൽ അഥവാ അലംഘനീയമായ പള്ളിയിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുവെച്ചുവെന്നതിനാൽ അതിക്രമം പ്രവർത്തിക്കുവാൻ നിശ്ചയമായും നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യരുത്. വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ എന്തു ചെയ്യണം? പുണ്യത്തിലും ഭയഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയും ചെയ്യുവീൻ. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ കുറ്റത്തിലും അതിക്രമത്തിലും പരസ്പരം സഹായിക്കുകയും അരുത്. വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, നിശ്ചയമായും അള്ളാഹു ശിക്ഷാ നടപടി കഠിനമായുള്ളവനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ സത്യവിശ്വാസികൾ അനാദരിക്കുവാൻ പാടില്ലാത്ത അഥവാ അവർ പവിത്രമായി കരുതി ആദരിച്ചു പോരേണ്ടുന്ന 5 കാര്യങ്ങളാണ് അള്ളാഹു ഈ വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിൽ ഒന്നാമത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇസ്ലാമിൻ്റെ പ്രത്യേകമായി അടയാളമായി കരുതപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും വസ്തുക്കൾക്കും പൊതുവിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഷഅഇറല്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്നുള്ളത്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സംഘടനയുടെയോ സംസ്കാരത്തിൻ്റെയോ പ്രത്യേക അടയാളമായി കണക്കാക്കപ്പെടുന്നതെല്ലാം അതിൻ്റെ ഷഅഇർ അഥവാ ചിഹ്നങ്ങളാകുന്നു. ഹജ്ജ്, ഉംറ കർമ്മങ്ങളോടും മക്കാ ഹറമിനോടും ബന്ധപ്പെട്ട ചിഹ്നങ്ങളാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശ്യമെന്നത് നമുക്ക് ബാക്കിയുള്ള സന്ദർഭങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, വമൻ യുഅദ്ദിം ഷഅഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, സൂറ ഹജ്ജിലെ 32-ാമത്തെ വചനത്തിൽ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന പക്ഷം നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ ഭയഭക്തിയിൽ നിന്നുള്ളതാകുന്നു എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? അശ്ഹറുൽ ഹറാം, നിങ്ങൾ ഹറാമായ അഥവാ അലംഘനീയ മാസം, അങ്ങനെ പറഞ്ഞാൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നീ തുടർന്നുള്ള മൂന്ന് മാസങ്ങളും റജബ് മാസവുമാണ് പവിത്രമായ മാസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഹജ്ജത്തുൽ വിദായിലെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതായിട്ട് കാണാൻ കഴിയും. ഈ മാസങ്ങൾ യുദ്ധങ്ങളിൽ യുദ്ധം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അക്കാലത്ത് യുദ്ധം നടത്തുന്നത് അതിനെ അനാദരിക്കലായി തീരും എന്നുള്ളതൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായ സംസാരങ്ങളിലൂടെ കേട്ടിട്ടുള്ളതാണ്. അതാണ് ഒരു സത്യവിശ്വാസി ആദരിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നും നാലും പറഞ്ഞ കാര്യം എന്താണ്? അൽഹദിയ വൽ ഖലായിദ്, ബലികർമ്മത്തിനായി കഅബയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളും അവയുടെ പ്രത്യേകമായ അടയാളമാക്കിക്കൊണ്ട് അവയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയ വസ്തുക്കളുമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഞ്ചാമത് പറഞ്ഞത് അമീനൽ ബൈത്തുൽ ഹറാം യബ്തഗൂന ഫളം മിൻ റബ്ബിഹിം വരിളവാന, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് അലംഘനീയമായ മന്ദിരമായ കഅബയെ ഉന്നം വെച്ചു ചെല്ലുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഉപദ്രവിക്കുവാനോ തടയാനോ അപമാനിക്കാനോ പാടില്ല എന്നുള്ള വളരെ വ്യക്തമായ നിർദ്ദേശമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മേൽപ്പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ഏറെക്കുറെ ആ കാലഘട്ടത്തിലെ ആയത്ത് അവതീർണമാകുന്ന കാലഘട്ടത്തിലെ മുശ്രിക്കുകളും അംഗീകരിച്ചു വന്നിരുന്നു. ആ നല്ല കാര്യങ്ങൾ മുസ്ലിങ്ങളും കർശനമായി പാലിക്കേണ്ടതുണ്ട്, ജാഹിലിയ സമ്പ്രദായങ്ങളെന്ന് വെച്ച് അവയെ അവഗണിച്ചുകൂടാ എന്നിത്യാദി കാര്യങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ, അള്ളാഹുവിൻ്റെ സമ്മാനം എന്ന വിഷയത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ഇബ്നു സലീം നിർവഹിച്ച സംസാരം നമുക്ക് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. അള്ളാഹു നമുക്ക് തരുന്ന ഒരു സമ്മാനം, ഒരു പാരിതോഷികം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന കൺകുളിർമ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അത്യധികമായ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്നതാണ് നമ്മുടെ മക്കളിൽ നിന്ന്, അതേപോലെ തന്നെ നമ്മുടെ ഇണകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺകുളിർമയും സന്തോഷവും. അതുകൊണ്ടായിരിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അള്ളാഹു തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്ന വചനം റബ്ബന ഹബ്ബുലന എന്നാണ്. ഹബ്ബുലന എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ഹിബത്ത്, സമ്മാനം, ഒരു പാരിതോഷികം ആയി നീ ഞങ്ങൾക്ക് ഔദാര്യമായി നീ നൽകണമേ എന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. അതിന് സന്താനങ്ങൾ നല്ലവരാവുക എന്നതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട്. സന്താനങ്ങൾ നല്ലവരായിത്തീരുന്നതിൻ്റെ ഫലം നമ്മിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്, അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണല്ലോ ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനമായിക്കൊണ്ട് നമുക്കതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കും. അതോടൊപ്പം എല്ലാവരും തങ്ങളുടെ മക്കളെ നല്ലവരാക്കി തീർക്കണമെന്നു തീരുമാനിച്ചാൽ ലോകം നന്നായില്ലേ? ഇനി അടുത്ത് വരാൻ പോകുന്ന തലമുറ നമ്മുടെ കൈകളിലാണുള്ളത്. അവരെ മുഴുവനും നാം നല്ലവരാക്കി തീർക്കുന്നുവെങ്കിൽ യഊദു ഇലാ നഫ്ഇ ഉമുമിൽ മുസ്ലിമീൻ, മുഴുവൻ ആളുകളുടെയും പ്രയോജനത്തിലേക്കാണ് യഥാർത്ഥത്തിൽ അത് എത്തുന്നത്. അതേതെങ്കിലും പരിമിതമായ ആളുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിൻ്റെ പ്രയോജനം. ഇത് പറയുമ്പോൾ അതൊരു പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി തീരേണ്ടത് നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ ഇണകളിൽ നിന്ന് ഒരു കൺകുളിർമ. ആ കൺകുളിർമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർക്ക് ഉന്നതമായ പദവി, ഉന്നതമായ സ്ഥാനം, ഏതിൽ? ദീനിലുണ്ടാവണം. ദീനിൽ അവരനുഭവിക്കുന്ന, ദീനി ജീവിതത്തിൽ അവർ കാഴ്ചവെക്കുന്ന നന്മകളാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ഒരു മകൻ ഹാഫിലായാൽ, ഒരു മകൾ കൃത്യമായി നമസ്കരിക്കുന്നവളായാൽ, ഇസ്ലാമിക അച്ചടക്കങ്ങൾ പാലിക്കുന്നതായാൽ, ദീനിനു വേണ്ടി സേവനം ചെയ്യുന്നതായി കണ്ടാൽ, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്തോഷത്തിന് അതിലുണ്ടോ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ക്ഷമിച്ചും സഹിച്ചും അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെ ഏറ്റവും നല്ല ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നാം പരിശ്രമിക്കണം. പല രക്ഷിതാക്കളും മക്കളുണ്ടായിട്ട് പോലും ജീവിതത്തിൻ്റെ ഒരു ഗൗരവബോധത്തിലേക്ക് വരാത്തവരാണ്. വിശ്വസ്തമല്ലാത്ത ജീവിതവും വഴിവിട്ട നിലപാടുകളും കാരണം മക്കളെ എന്ത് ചിന്തിക്കുമെന്ന് പോലും അറിയാതെയാണ് പല പിതാക്കളും പല ഉമ്മമാരും അവിഹിത ബന്ധങ്ങളും തെറ്റായ വഴികളും സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നത്. ഇവിടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന് കൺകുളിർമയുള്ള ദീനീ അനുഭവങ്ങൾക്കു വേണ്ടി നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വല്ലതിനെ യക്കുലുൻ റബ്ബന ഹബ്ലന മിന സുവാജിന വദുര്യാത്തിന കുറത്ത ആയുൻ വജാൽനാൽ മുത്തഖിന ഇമാമ. അവസാനത്തിൽ പറയുന്നത്, ധർമ്മനിഷ്ഠ പാലിക്കുന്ന സദ്വൃത്തരായ നല്ലവരായ ആളുകൾക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണമേ എന്നാണ്. പൂർവികന്മാരായ, സച്ചരിതരായ, ഉത്തമന്മാരായ സ്വാലിഹീങ്ങളും സിദ്ദീഖുകളും എല്ലാം എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിച്ച് സമൂഹത്തിലെ എല്ലാവർക്കും മുന്നിൽ മാതൃകയായി ജീവിക്കുവാനുള്ള അവസ്ഥ ഞങ്ങൾക്ക് നൽകണേ എന്നാണ് അവർ. ഈ മനസ്സ് അവർക്കുണ്ടെങ്കിലേ കുട്ടികൾ കൺകുളിർമയുള്ളവരായി വരൂ. മാതാപിതാക്കൾ എന്താഗ്രഹിക്കണം? ഈ സമൂഹത്തിൽ ദീനിൻ്റെ രംഗത്ത് ഏറ്റവും ഉന്നത സ്ഥാനത്ത് നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും ലോകത്തുള്ളവർക്കും ദീനീ മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നവരായി, ഇമാമിങ്ങളായി ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സുള്ള രക്ഷിതാക്കൾക്ക് മക്കളെ ദീനിൻ്റെ ഉന്നതങ്ങളിലേക്ക് നയിക്കുവാനും മാതൃക കാണിച്ചു കൊടുക്കാനും സാധ്യമാകൂ എന്നതാണ് വസ്തുത. വലിയ ആശയങ്ങളാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് സമ്മാനമായി, പാരിതോഷികമായി തന്ന നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അവരെ നമുക്ക് അതിൻ്റെ പ്രയോജനത്തിൽ ലഭിക്കാൻ നാം പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു സഹായിക്കട്ടെ.
4: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് നേർരേഖ, അള്ളാഹുവിൻ്റെ സമ്മാനം. ഈ വിഷയത്തിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച സംസാരമാണ് നമ്മൾ ശ്രദ്ധിച്ചത്.
6: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം, ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.

0: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
1: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
2: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
0: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പീസ് റേഡിയോ, tune to reality.
4: പീസ് റേഡിയോ ഇൻസൈറ്റ്. വിഷയം: മരണം യാഥാർത്ഥ്യമെങ്കിൽ മരണാനന്തര ജീവിതവും യാഥാർത്ഥ്യമാണ്. അബ്ദുൽ റൌഫ് അൽ ഹിക്കമി അവതരിപ്പിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജനിച്ചാൽ മരിക്കുമെന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അത് വിശ്വാസിയും അവിശ്വാസിയും നിരീശ്വരവാദിയും ആരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജനിച്ചാൽ മരിക്കുമെന്നുള്ളത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഐനമാ തക്കൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു വലിയ കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാൽ പോലും അവിടെ വന്ന് നിങ്ങളുടെ മരണം നിങ്ങളെ പിടികൂടും. അത് യാഥാർത്ഥ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ, വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളെപ്പോലെയുള്ള ആളുകൾ, അല്ലാഹുവിനെ നിഷേധിക്കുന്ന അങ്ങനെയുള്ള ചില ആളുകൾ, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ചില സൂക്ഷ്മതക്കുറവുകൾ, അല്ലെങ്കിൽ ലിബറൽ ചിന്തകൾ, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കുത്തൊഴുക്കിൻ്റെ പ്രസരിപ്പിൽ മുന്നോട്ടു പോകുന്നവർ, ആ രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടിപ്പും അവൻ പരിപാലിക്കുന്നതും അതിനുശേഷമുള്ള മരണവും അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പും ഉണ്ട് എന്നത് വളരെ കൃത്യമായി നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഈ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് പറയുന്നവർക്ക് അവർ തോന്നിയതുപോലെ ജീവിക്കാനും അതിൽ ആനന്ദം കണ്ടെത്താനും ആണ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ നീതി നടപ്പിലാവുക. ഈ ലോകത്ത് ഒരുപക്ഷെ നീതി കിട്ടാതെ അലയുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജയിലറകളിൽ അന്യായമായി അടച്ചിട്ടിരുന്ന എത്രയെത്ര ആളുകളെ നമുക്കറിയാം. കോടതി വരാന്തയിൽ നീതി കിട്ടാതെ പ്രയാസപ്പെടുന്ന, കണ്ണീരൊലിപ്പിക്കുന്ന എത്രയെത്ര ആളുകൾ നമുക്കറിയാം. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ രക്ഷപ്പെടുന്നവർ എത്രയെത്ര കൊലയാളികളാണ് രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നീതിയുടെ ലോകം വരാനുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും അതുപോലെ തന്നെ അള്ളാഹു നമ്മെ മരിപ്പിക്കുന്നു എന്നതും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കൃത്യമായി പഠിക്കുമ്പോൾ ഇനിയൊരു ലോകം വരാനുണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടും. ഒരു വിസ്ഫോടനത്തിലൂടെയാണ് ഈ ലോകമുണ്ടായത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർ പോലും മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യം, ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവുകയില്ല എന്നാണ്. അതിൻ്റെ പിന്നിൽ മെഷീനുകൾ വർക്കാവണം, അതിൻ്റെ പിന്നിൽ ആളുകൾ പ്രവർത്തിക്കണം എങ്കിലേ നിസ്സാരമായ ഒരു മൊട്ടുസൂചി പോലും അത് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു നിരീശ്വരവാദി പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നിരിക്കെ ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഈ ലോകത്തുള്ള സർവ സംവിധാനങ്ങളും ഭൂമിയും എല്ലാം ഇത് വെറുതെയുണ്ടായി എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്, അതിന് പിന്നിലൊരു രക്ഷിതാവുണ്ട്. അവൻ്റെ പേരാണ് അള്ളാഹു, അവനാണ് ദൈവം. ആ അള്ളാഹു സുബ്ഹാനഹു വതആല ശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമായ ഖുർആനിലൂടെ നമുക്ക് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ചും മാതാവിൻ്റെ വയറ്റിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശാസ്ത്രങ്ങൾ പുരോഗമിക്കാത്ത, സ്കാനിങ്ങുകളും എക്സ്റേകളും എടുക്കാൻ സാധിക്കാത്ത, അതിൻ്റെ ലോകം പുരോഗമിക്കാത്ത ഒരു സാഹചര്യത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മാതാവിൻ്റെ ഉദരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഓരോ സ്റ്റേജുകളെക്കുറിച്ചും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. മനുഷ്യനെ ആദ്യം കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും പിന്നീടത് ബീജമാക്കി സംരക്ഷിക്കുകയും ആ ബീജത്തിൽ നിന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ അള്ളാഹു സുബ്ഹാനഹു വതാല അത് തുടർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കേൾക്കാം. സുമ്മ ഖലഖ്ന, പിന്നീട് നാം സൃഷ്ടിച്ചു, അന്നുതുഫത അലക, ബീജത്തെ അത് ഭ്രൂണമാക്കി അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ചു. എന്നിട്ടോ ഫഖലഖ്ന അലഖത മുദ്ഗ, ആ ഭ്രൂണത്തെ മാംസപിണ്ഡമാക്കി അള്ളാഹു സുബ്ഹാനഹു വതാല മാറ്റി. ഫഖലഖ്ന മുദ്ഗത ഇലാമ, അതിനുശേഷം അതിനെ എല്ലുകളാക്കി മാറ്റി. എന്നിട്ടോ ഫകസൗന ഇലാമ ലഹ്മ, ആ എല്ലുകളെ അള്ളാഹു മാംസം കൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ 4-5 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. ثم انشأناه خلقا اخر, എന്നിട്ട് അല്ലാഹു മറ്റൊരു സൃഷ്ടിയായിക്കൊണ്ട് അതിനെ സംവിധാനിച്ചു എന്നാണ്. ഒരു ഉമ്മയുടെ, ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നടക്കുന്ന ഗർഭ അവസ്ഥയിലുള്ള 4-5 സ്റ്റേജുകളെയാണ് അല്ലാഹു ഇവിടെ പഠിപ്പിച്ചത്. ഇത് ശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ്, വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പ്, അതിൻ്റെ അത്യാധുനിക ടെക്നിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ്, കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കൃത്യമായി അതിൻ്റെ 5 സ്റ്റേജുകൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല മാതാവിൻ്റെ ഉദരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്രഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ചില ആളുകൾ ആ സ്രഷ്ടാവിനെ നിഷേധിക്കുന്നു, മരണാനന്തരം ഇനിയൊരു ലോകമില്ല എന്ന് നിഷേധിക്കുന്നു, ഈ ജീവിതമെന്നത് അത് അടിച്ചുപൊളിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങളിലേക്ക് തിരിയുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു തന്നു. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് മർമ്മപ്രധാനമായ ലക്ഷ്യം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സമ്പാദിക്കണം, പഠിക്കണം, വിവാഹം കഴിക്കണം, മക്കളുണ്ടാകണം, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഏറ്റവും മർമ്മപ്രധാനമായത് ഈ ലോകത്ത് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ കാരണം അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിരീശ്വരവാദിയായിക്കൊണ്ടാണ് കഴിയുന്നതെങ്കിലും അള്ളാഹുവിനൊന്നും കുറയാൻ പോകുന്നില്ല. കാരണം നമ്മളാണ് അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇബാദത്ത് ചെയ്യണം. ആ ഇബാദത്ത് എന്തിനു വേണ്ടി? നാളെ പരലോകത്ത് രക്ഷപ്പെടാനാണ്. ഇനിയൊരു ലോകം വരാനുണ്ട് എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുക. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, ഏത് കൊട്ടാരത്തിനുള്ളിൽ ഒളിച്ചാലും ആ മരണം നമ്മെ പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഐനമാ തക്കൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുഷയ്യദ. ഏത് വലിയ കോട്ടയ്ക്കുള്ളിൽ ഒളിച്ചാലും ആ മരണം വന്ന് പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഒരാളും നിഷേധിക്കാത്തൊരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. ആ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, മരണശേഷം അത് പട്ടിയെപ്പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളെപ്പോലെ ഈ മരണത്തോടുകൂടി എല്ലാം നശിക്കും എന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഇനിയൊരു ലോകം വരാനുണ്ട്, നീതിയുടെ ലോകം വരാനുണ്ട്. അന്ന് നീതി നടപ്പിലാക്കും. ഒരു മുൻ മാതൃകകളുമില്ലാതെ അള്ളാഹുവിന് ഈ ഭൂമിയെ സംവിധാനിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചന്ദ്രനെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യനെ ഈ രൂപത്തിൽ സംവിധാനിക്കാൻ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരം ആളുകളോട് ചോദിക്കുകയാണ്, ഈ ജീവിതത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അയുത്രക സുദ, വെറുതെ അങ്ങ് വിടുമെന്ന് അവർ വിചാരിക്കുകയാണോ? ചില ആളുകൾ ജ്വലിപ്പിക്കുന്ന വിഷയമാണ് ഈ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞിട്ടോ ഇനിയൊന്നുമില്ല, മൺമറഞ്ഞു പോവുകയാണ്, മണ്ണായി മാറുകയാണ് എന്ന് ചില ആളുകൾ ജ്വലിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്, അയഹ്സബുൽ ഇൻസാനു അയുത്രക സുദ, വെറുതെ അങ്ങ് വിടുമെന്ന് വിചാരിക്കുകയാണോ? ദുനിയാവിൽ തോന്നിവാസികളായി ദുനിയാവിൽ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, തോന്നിവാസികളായി കഴിഞ്ഞ ആളുകൾ, അയഹ്സബുൽ ഇൻസാനു അയുത്രക സുദ, വെറുതെ അങ്ങ് വിടുമെന്ന് വിചാരിക്കുകയാണോ? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു, അവൻ്റെ മഹത്വങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം അവസാനം അള്ളാഹു ചോദിക്കുകയാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയിൽ മൗത. ഇങ്ങനെയുള്ള അള്ളാഹുവിന്, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്, അതുപോലെ തന്നെ മുൻമാതൃകകളില്ലാതെ മനുഷ്യനെ ഈ രൂപത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിന്, ബീജത്തിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിന്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയിൽ മൗത, അള്ളാഹുവിന് ആ മരിച്ച ആ ഒരു മയ്യത്തിനെ തിരിച്ച് ജീവിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയില്ലേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളുടെയും ഇത്തരം നിർമ്മതവാദികളുടെയും ഈ ഒരു വാദം ഇവിടെ പൊളിയുകയാണ്. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയിൽ മൗത, ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച, നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിന്, മുൻമാതൃകയില്ലാതെ നമ്മെ സംവിധാനിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിന്, നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജീവൻ തരാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധിക്കുകയില്ല എന്ന ഇത്തരം ആളുകളുടെ പൊട്ടൻ വാദം ഇവിടെ പൊളിയുകയാണ്. അള്ളാഹുവിന് അതിൽ കഴിയുമെന്ന് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ലോകം അത് ഉള്ളതാണ്, യാഥാർത്ഥ്യമാണ്. മരണശേഷം ഇനിയൊരു ലോകത്തിലേക്ക് കടക്കാനുണ്ട്. അതാണ് എന്നെന്നും നിലനിൽക്കുന്ന ലോകം. മരണാനന്തരം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം നമ്മൾ ചെയ്ത ഓരോ നന്മകളും ഓരോ തിന്മകളും കൃത്യമായി കണക്കാക്കപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ആരാണോ ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തിട്ടുള്ളത് അവൻ അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരു അണുമണിത്തൂക്കമാണ് തിന്മകൾ പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിൽ അതിൻ്റെയും പ്രതിഫലം ലഭിക്കുന്ന ഒരു ലോകം വരാനുണ്ട്. നീതിയുടെ ലോകം, നീതിയുടെ ലോകം വരാനുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലക്ഷ്യങ്ങളെ മറക്കാതെ അള്ളാഹു സുബ്ഹാനഹു തആലയെ ആരാധിച്ചുകൊണ്ട് അവൻ കീഴ്പ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പരലോക രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഇൻസൈറ്റ്. അവതരണം അബ്ദുൽ റൌഫ് അൽ ഹിക്കമി. വിഷയം മരണം യാഥാർത്ഥ്യമെങ്കിൽ മരണാനന്തര ജീവിതവും യാഥാർത്ഥ്യമാണ്.
6: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വാലാലിഹി വസ്ഹാബി അജ്മാഇൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് സെഷൻ ഇവിടെ അവസാനിച്ചു. ഇനി വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എൻ്റെ കൂടെ
1: ബാസിൽ കുന്നപ്പള്ളി.
0: അതെ, അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് ഇൻസൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: അതെ,
0: ഇന്നത്തെ ഇൻസൈറ്റിൽ പുരോഗമനം ഇസ്ലാമാണ് പരിഹാരം. അബ്ദുറൌഫ് അലിക്കുമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അള്ളാഹുമ്മ റബ്ബി ഷഹ്ലി സദരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പലപ്പോഴായിക്കൊണ്ട് നാം കേട്ടുവരുന്ന ചില വാചകങ്ങൾ, ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശമിടിഞ്ഞു വീഴുമോ, മൈ ബോഡി മൈ ചോയ്സ്, ഇങ്ങനെയുള്ള LGBTQ പോലെയുള്ള പുരോഗമന വാദങ്ങൾ ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് സമൂഹത്തിൽ. പലപ്പോഴും ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി ഈ വാദങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം ഇസ്ലാമും ഇസ്ലാമിൻ്റെ നിയമങ്ങളും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പുരോഗമനവാദം ഉന്നയിക്കുന്നവർ എന്ത് ധാർമ്മികതയാണ് സമൂഹത്തിന് കാഴ്ചവെക്കുന്നത്? എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ധാർമ്മികത ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ പുത്തൻ ധാർമ്മികവാദം അതൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, പുരോഗമനവാദം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം അതിൻ്റെ പ്രഭയിൽ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടിച്ചത് എന്നും ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചത് എന്നും ആ സംവിധാനത്തെ മാറ്റിമറിക്കാൻ പൈശാചിക പ്രവർത്തനങ്ങൾ നടക്കുമെന്നും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വല ആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കാൻ വേണ്ടി പിശാജ് നിങ്ങളോട് കൽപ്പിക്കും. ആ കൽപ്പനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആണ് ആണായും, അല്ലെങ്കിൽ ആണും ആണും തമ്മിൽ വിവാഹം കഴിക്കുന്നു, പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ ആണുങ്ങൾ പെണ്ണുങ്ങളായി മാറുന്നു, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ശരീര അവയവങ്ങൾ വച്ചുകൊണ്ട് ആ രൂപത്തിൽ ചേഞ്ച് വരുത്തുന്ന, പ്രകൃതിയിൽ ചേഞ്ച് വരുത്തുന്ന ഒരു പുരോഗമനവാദവുമായി കൊണ്ടാണ് പല ആളുകളും ഇന്ന് രംഗത്ത് വരുന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ ആ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ല എന്ന് കളിയാക്കിയ അതേ ഇസ്ലാം തന്നെയാണ് വിശുദ്ധ ഖുർആനിലൂടെ ഇന്ന് നടക്കുന്ന മ്ലേച്ഛമായ ചെയ്തികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രകൃതിദത്തമായ നിയമമാണ് പെണ്ണ് ആണിനെ വിവാഹം കഴിക്കണം, ആണ് പെണ്ണിനെ വിവാഹം കഴിക്കണം, അതാണ് പ്രകൃതി നിയമം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഇണകളായി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പുരോഗമനവാദം, LGBTQ എന്ന് പറയുന്ന പുതിയ പ്രസ്ഥാനങ്ങളും ലെസ്ബിയൻ, ഗേ പോലെയുള്ള അർത്ഥങ്ങൾ വച്ചുകൊണ്ട് പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കണം, ആണ് ആണിനെ വിവാഹം കഴിക്കണം, അതൊക്കെ ഒരു നോർമലൈസ് ചെയ്യുന്ന പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവർ ഏർപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് പ്രകൃതിയെ, പ്രകൃതി നിയമത്തെ ലംഘിക്കുകയും അതിലൂടെ വലിയ വിപത്തുകൾ സമൂഹത്തിൽ നടമാടുകയും വരുത്തി തീർക്കുകയും ചെയ്യുകയാണ് പുരോഗമനവാദികൾ. ചരിത്രം പരിശോധിക്കുമ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യമായി ഈയൊരു വാദമുണ്ടാകുന്നത്. അവിടെ ലൂത്ത് നബി അലൈഹിസ്സലാം സമൂഹത്തിനോട് ചോദിക്കുകയാണ്, ഇന്നക്കും ലതൂന ദിജാല ഷഹ്വത്തം മിന്ദൂനിൻ നിസാ, പെണ്ണുങ്ങളെ വിട്ട് ആണുങ്ങളിലേക്ക് നിങ്ങൾ സമീപിക്കുകയാണോ, ആണുമാണുമായി ബന്ധപ്പെടുക, അവരോട് വികാരങ്ങൾ തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഇങ്ങനെയുള്ള ചെയ്തികൾ ആദ്യമായി ഉണ്ടായത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായി എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ധാർമ്മികത നഷ്ടപ്പെട്ടു. ആണുങ്ങൾ ആണുങ്ങളുമായി കൊണ്ട് ബന്ധപ്പെടുന്ന അവസ്ഥയുണ്ടായി. അവിടെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങാൻ കാരണമായി. അവരെ ആകാശ ലോകത്തേക്ക് എടുത്ത് കീഴ്മേൽ മറിക്കുന്ന ഒരവസ്ഥയുണ്ടായി. തീയിനാലുള്ള മഴ വർഷിച്ചു. ഇങ്ങനെ വലിയ ശിക്ഷകൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ധാർമ്മികത നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങാൻ കാരണമായിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഈ അതേ വാദമാണ് ഇന്ന് പുരോഗമനവാദികൾ അവരുടെ പുരോഗമനമെന്ന് പറഞ്ഞുകൊണ്ട് ലെസ്ബിയനും ഗേയും പോലെയുള്ള സംഭവങ്ങൾ അത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നത്. അത് പൈശാചിക പ്രവർത്തനം മാത്രമാണ്. തീർത്തും ഇസ്ലാം ഇതിൽ നിന്നെല്ലാം അന്യമാണ്. അതിൽ നിന്ന് അകന്നു നിൽക്കുവാനും കൃത്യമായ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേക്ക് എത്താൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളെപ്പോലും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായി തടഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ലഅനല്ലാഹുൽ മുത്തശബ്ബിഹീന മിനദ്ദിജാല ബിന്നിസ, സ്ത്രീകളോട് സാദൃശ്യപ്പെടാൻ പരിശ്രമിക്കുന്ന പുരുഷന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതുപോലെ നേരെ തിരിച്ചും പുരുഷന്മാരോട് സാദൃശ്യപ്പെടാൻ ശ്രമിക്കുന്ന സ്ത്രീകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന, ആ രൂപത്തിൽ വസ്ത്രം സ്വീകരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളുടെ വസ്ത്രം സ്വീകരിക്കുന്ന പുരുഷന്മാരെയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരം പുരോഗമനവാദമെന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന മ്ലേച്ഛവൃത്തികൾ അതിലേക്ക് സമീപിക്കുന്ന ഏതേത് മാർഗങ്ങളെയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി തടഞ്ഞ് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അതിലേക്ക് അടുക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവിടെ നിന്നെല്ലാം പിടുത്തം വിട്ടുകൊണ്ട് പുരോഗമനവാദികൾ ശരീരത്തിൻ്റെ അവയവങ്ങൾ വരെ മാറ്റിവെച്ച് സ്ത്രീകൾ പുരുഷന്മാരായി മാറുന്ന, പുരുഷന്മാർ സ്ത്രീകളായി മറിയുന്ന ഒരു ദുരവസ്ഥ സമൂഹത്തിലുണ്ട്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആണിനെയും പെണ്ണിനെയും ഇണയാക്കിയത്? അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനം അടയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സമാധാനം ലഭിക്കുന്ന ഒരു ജീവിതം, അത് ആണും പെണ്ണും കൂടുന്ന ഒരു ശുദ്ധ പ്രകൃതിയിലായ ജീവിതത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ലിയദ്റഅകും ഫീ, അതിലൂടെ മക്കളുണ്ടാകണം. ആണുമാണും വിവാഹം കഴിച്ചാൽ മക്കളുണ്ടാവില്ല, പെണ്ണും പെണ്ണും വിവാഹം കഴിച്ചാൽ മക്കളുണ്ടാവില്ല, ആണും പെണ്ണും വിവാഹം കഴിച്ചാൽ മാത്രമേ മക്കളുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിദത്തമായ നിയമത്തിൽ നിന്ന് വിരുദ്ധമായി കൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രകൃതി നിയമങ്ങളെ മറികടന്നുകൊണ്ട് പുരോഗമനവാദം ഉന്നയിച്ചു കൊണ്ടുവരുന്നവർ തീർത്തും ധാർമ്മികതയിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം തന്നെയാണ് ഏത് കാലഘട്ടത്തിലും പരിഹാരമായിട്ടുള്ളത് എന്നും ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത്, പുരോഗമനം ഇസ്ലാമാണ് പരിഹാരം, ഇൻസൈറ്റ്. അബ്ദുറൌഫ് അൽഹിക്കമിയാണ് നമ്മോട് സംസാരിച്ചത്.
0: മാഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, നാം ഇനി ഒരു സ്വരം കേട്ടുവരാം.
1: അതെ, ഇനി നമ്മൾ കേൾക്കാനിരിക്കുന്ന സ്വരം മരുപ്പരപ്പിലെ പൊള്ളും മണലിൽ. ആലപിക്കുന്നത് സാഹിൽ സലഫി, കൊല്ലം.

0: ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സ്വരമായിരുന്നു, പീസ് റേഡിയോ സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ ശ്രുതിമധുരമായ ഒരു ഗാനം നമ്മൾ കേട്ടു. ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: ആരോഗ്യവിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വയറുവേദനയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. നമ്മളിതിൻ്റെ ഭാഗം ഒന്ന് മുമ്പ് കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുൻകഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്ത വയറുവേദനയുമായി ബന്ധപ്പെട്ട അടുത്ത ഭാഗങ്ങളിലേക്കാണ്. അതിൻ്റെ നാലാം എപ്പിസോഡാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് ശ്രോതാക്കൾ നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ടാവും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണ രീതികളും എല്ലാം പാലിച്ചാൽ ഒരുവിധം അസുഖങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ വരാതെ സൂക്ഷിക്കാനും കഴിയും എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് ചർച്ചയെടുക്കാനുള്ളത് വയറുവേദനയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമായ പിത്താശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. പിത്താശയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിത്തസഞ്ചി അഥവാ ഗോൾ ബ്ലാഡർ എന്ന ഒരു അവയവത്തിൻ്റെ അസുഖങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് ചർച്ച കിടക്കുന്നത് അല്ലേ?
3: അതെ.
2: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് തിരൂർ ജനറൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സർജനായ ഡോക്ടർ മുഹമ്മദ് സലീം. ഡോക്ടറുടെ ഈ ചർച്ചയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ഗോൾ ബ്ലാഡർ അഥവാ പിത്തസഞ്ചി എന്ന് പറയുന്ന ഒരു അവയവം, അത് ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കണം.
3: പിത്തസഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ കരളിനെ തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ്. ഇത് വയറിൻ്റെ വലത് ഭാഗത്ത് വാരിയലിന് താഴെയായി ഒരല്പം താഴെയായി കൊണ്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
2: ഓക്കെ, അപ്പൊ ഈ പിത്തസഞ്ചി അതിന് വരുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങളെ കുറിച്ചൊന്ന് വിവരിക്കാൻ കഴിയും. നമ്മുടെ ചർച്ച വയറുവേദനയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും വയറുവേദനയുമായി ബന്ധപ്പെട്ട് പിത്തസഞ്ചിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്.
3: അതെ അതെ.
2: അപ്പൊ അത് നമുക്കൊന്ന്
3: വയറുവേദനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് പ്രധാനമായും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് കോളിസിസ്റ്റൈറ്റിസ് അഥവാ പിത്തസഞ്ചിയുടെ നീർവീഴ്ച, രണ്ടാമത് കോളിലിത്തിയാസിസ് പിത്തസഞ്ചിയിൽ കല്ല് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് രണ്ടുമാണ് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. മറ്റു കാർസിനോമ അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അതും പിത്തസഞ്ചിയെ ബാധിക്കാം. പക്ഷെ പ്രധാനമായും ഈ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്.
2: അപ്പൊ ഈ പിത്തസഞ്ചിയുടെ ഈ അവയവത്തിന്റെ ഫങ്ഷൻ, അതിന്റെ പ്രവർത്തനം എന്താണ്? എന്താണ് ശരീരത്തിൽ ഈ പിത്തസഞ്ചിക്കുള്ള റോള്?
3: പിത്തസഞ്ചി എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ളൊരു റോളിലല്ല ഉള്ളത്. അത്

0: കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമതായി പറഞ്ഞത് കോളിസിസ്റ്റൈറ്റിസ് അഥവാ നീർവീഴ്ചയെ കുറിച്ചാണ്.
1: അതെ.
0: ഈ നീർവീഴ്ച എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ കഴിയും?
1: തീർച്ചയായും. പ്രധാനമായും സംഭവിക്കുന്നത് പിത്തസഞ്ചിയിൽ നിന്നും പിത്തത്തെ ചെറുകുടലിലേക്ക് എത്തിക്കുന്ന മാർഗം ഉണ്ട്. അതായത് പിത്തത്തിൽ നിന്നും തുടങ്ങുന്ന സിസ്റ്റിക് ഡക്ടാണ് ആദ്യം ഇതിനെ കൊണ്ടുപോകുന്നത്. അത് പിന്നെ കരളിൽ നിന്നും വരുന്ന പിത്തക്കുഴൽ ബൈൽ ഡക്റ്റിലേക്ക് ചേർന്ന് കോമൺ ബൈൽ ഡക്റ്റാക്കി പോകുന്നു. അങ്ങനെയുള്ള ആ കോമൺ ബൈൽ ഡക്റ്റിൽ വീണ്ടും പാൻക്രിയാസിൽ നിന്നും വരുന്ന ഡക്റ്റും കൂടെ കൂടി ചേർന്ന് ഇതെല്ലാം കൂടെ ഒരൊറ്റ ഡക്റ്റായി കൊണ്ട് തന്നെ ചെറുകുടലിൽ ഡിയോഡനം എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ചെറുകുടലിൻ്റെ തുടക്ക ഭാഗമാണത്, അവിടെ വന്ന് ഇത് കയറുന്നു. ഇതാണ് അതിൻ്റെ ഘടന. ഈ പിത്തസഞ്ചിക്കുള്ളിൽ കല്ല് രൂപപ്പെട്ട് ആ കല്ല് പിത്തസഞ്ചിയിൽ നിന്നും ബൈലിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സിസ്റ്റിക് ഡക്റ്റിൽ തടസ്സമുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പിത്തത്തിൻ്റെ അളവ് കൂടുകയും ആ കെട്ടിനിക്കൽ കാരണം അതിന് വീക്കം സംഭവിക്കുകയും തന്മൂലം ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും ചെയ്യും. അതായത് നീർവീഴ്ച. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. മിക്കപ്പോഴും കല്ല് തന്നെയാണ് തുടക്കം. ഇനി കല്ലല്ലാതെയും ചില അവസരങ്ങളിൽ മറ്റു പല കാരണങ്ങളാലും ഈ പിത്തത്തിന് ബ്ലോക്ക് സംഭവിക്കാം. ഉദാഹരണത്തിന് ഒരു ട്യൂമർ, ഈ പറഞ്ഞ പിത്തസഞ്ചിയിൽ നിന്ന് തുടങ്ങി അത് കുടലിലേക്ക് എത്തുന്ന മാർഗത്തിന് എവിടെയെങ്കിലും ബ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതുകൊണ്ടും ഈ പറഞ്ഞ അസുഖം, നീർവീഴ്ച, കോളിസിസ്റ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഇതിനുണ്ടാകാം. ഇതുപോലെ മറ്റൊരു സംഭവമാണ് ബൈൽ ഡക്റ്റിൽ ഉണ്ടാകുന്ന ബ്ലോക്ക്. നേരത്തെ പറഞ്ഞ പോലെ അത് ചിലപ്പോൾ ഈ ബൈൽ ഡക്റ്റ് അത് വളഞ്ഞോ മടങ്ങിയോ ഒക്കെ പോകുന്ന അവസരം, അതുപോലെ സ്കാർ വന്നിട്ട് ചുരുങ്ങുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അത് സാങ്കേതികമായി തടസ്സമാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ എന്ത് മാർഗത്താലും തടസ്സമുണ്ടായിക്കഴിഞ്ഞാൽ, പിത്തത്തിന് പോകാൻ തടസ്സമുണ്ടായിക്കഴിഞ്ഞാൽ പിത്തം കെട്ടി നിൽക്കുകയും ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ചെയ്യും.
0: ഓക്കെ. അപ്പൊ ഈ പിത്തസഞ്ചിയിൽ വരുന്ന പിത്തം ഒഴുകി പോകുന്ന അവിടെയുള്ള ഏത് മാർഗ തടസ്സങ്ങളും പിത്തസഞ്ചിയിൽ നീർവീഴ്ച ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് ഈ രോഗി കടന്നു പോകുക, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഈ രോഗിക്ക് ഉണ്ടാവുക?
1: പ്രധാനമായും വയറുവേദന തന്നെയാണ്. നേരത്തെ പറഞ്ഞ പിത്തസഞ്ചി സ്ഥിതി ചെയ്യുന്ന ഭാഗമായ വലത് വശത്ത്, വയറിന്റെ മുകൾ ഭാഗത്ത് വലത് വശത്ത് വാരിയലിനെ ഒരല്പം താഴെ ആയിക്കൊണ്ടാണ് വേദന ഉണ്ടാവുക. ചില അവസരങ്ങളിൽ വയറിന്റെ മധ്യഭാഗത്തും ഈ വേദന ഉണ്ടായേക്കാം. ഇനി ഈ വേദന അവിടെയാണ് ഉത്ഭവിക്കുന്നത് എങ്കിൽ കൂടിയും അത് തോളിന്റെ, വലത് തോളിന്റെ മുകൾ ഭാഗത്തേക്ക് ഇത് റേഡിയേറ്റ് ചെയ്യാം, അത് റെഫർ ചെയ്യാം. അവിടെയും നമുക്ക് വേദന കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയാണെന്ന് പറഞ്ഞല്ലോ. ഇത് അനുഭവപ്പെടുന്നു. അതുപോലെ മുതുക് ഭാഗത്തേക്കും ഇത് വേദന വ്യാപിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. മാത്രമല്ല ഇതിൻ്റെ കൂടെ നേരിയ തോതിലുള്ള പനിയും ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഛർദി അല്ലെങ്കിൽ ഓക്കാനം വരുന്ന ഒരവസ്ഥ, ഇത് രണ്ടും വളരെ കൂടുതലായും ഈ ഒരു അസുഖത്തിൽ നമുക്ക് കാണുന്നതാണ്.
0: ഓക്കെ. പ്രധാനമായി അപ്പോൾ വയറ് വേദന തന്നെയാണ് ഇതിന്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് അല്ലെ?
1: അതെ.
0: അപ്പൊ ഈ വേദനയായി വരുന്ന രോഗിക്ക് ഈ പറഞ്ഞ പിത്തസഞ്ചിയിലുള്ള അസുഖമാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്?
1: ഇതിനു വേണ്ടി നാം പ്രധാനമായും ഉപയോഗിക്കുന്നത് USG ആണ്. ആശ്രയിക്കുന്നത് നമ്മൾ USG എന്ന് പറയുന്ന അൾട്രാ സോണോഗ്രാം. ഇതിൽ ഇത് കോളിസിസ്റ്റൈറ്റിസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിച്ച് തിരിച്ചറിയാൻ കഴിയും. കാരണം കോളിസിസ്റ്റൈറ്റിസ് ഉണ്ടാകുമ്പോൾ ഈ പിത്തസഞ്ചിയുടെ ചുറ്റുഭാഗത്തും നീർക്കെട്ട് തളം കെട്ടി നിൽക്കുന്നതായി നമുക്ക് USG കാണാം. പെരി സിസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇത് മിക്കവാറും ഇത് കാണുന്നത് കോളിസിസ്റ്റൈറ്റിസിലാണ്. മാത്രമല്ല അത് ഉണ്ടാകാനുള്ള കാരണം കല്ലാണെങ്കിൽ ആ കല്ല് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ എത്ര എണ്ണം, എത്ര വലുപ്പത്തിലാണുള്ളത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ USG നിന്ന് തന്നെ മനസ്സിലാവാം. ഇനി USG അല്ലാതെ മറ്റും പല നൂതന മാർഗങ്ങൾ ഇതിലുണ്ട്. ഉദാഹരണത്തിന് ഹിഡാസ്കാൻ, ഹൈഡ്രോക്സി ഇമ്യൂണോ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു, അത് കയ്യിലെ ഞരമ്പ് വഴി കുത്തിവെച്ച് അത് അതിൻ്റെ കുറച്ച്

0: സമയം കഴിഞ്ഞ് സമയങ്ങൾ ഇടവിട്ട് അതിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറെ കൂടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ലിവർ അതിൻ്റെ അത് പ്രവർത്തനക്ഷമമാണോ, അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ അതായത് പിത്തസഞ്ചി അത് വേണ്ട രീതിയിൽ സങ്കോചിക്കുന്നുണ്ടോ, അതിൻ്റെ സങ്കോചനം പൂർണ്ണമായും എഫക്റ്റീവ് ആണോ അല്ലയോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബൈൽ ഡക്റ്റിൽ വല്ല കല്ലുകളോ തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു പൂർണ്ണ ചിത്രം USG നിന്ന് നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇഡാസ്കയിൽ നമുക്ക് അറിയാൻ സാധിക്കും.
1: ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു രോഗനിർണയം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ്, ചികിത്സാ രീതി എന്തൊക്കെയാണ് ഇതിനുള്ളത്?
0: സാധാരണഗതിയിൽ വയറുവേദനയുമായി വരുന്ന ഇത്തരം രോഗികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാറാണ് ചെയ്യുക. കാരണം അവർ വായിലൂടെ ഉള്ള ഭക്ഷണം കൊടുക്കാതെ പകരം ഞരമ്പ് വഴി ഇൻട്രാവിനസ് ഫ്ലൂയിഡ് IV ഫ്ലൂയിഡ് ആണ് നമ്മൾ കൊടുക്കുക. കാരണം വായിലൂടെ ഭക്ഷണം കഴിച്ചാൽ വീണ്ടും ഗോൾ ബ്ലാഡർ എന്നെ പ്രവർത്തിക്കേണ്ടി വരും. ആ പ്രവർത്തനം തൽക്കാലം നമുക്ക് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല പിന്നെ അതിൻ്റെ കൂടെ വേദനാ സംഹാരികൾ കൂടുതൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, അണുബാധ വരാതിരിക്കാൻ നമുക്ക് വേണ്ട ആന്റിബയോട്ടിക്കുകളും നമുക്ക് IV വഴി കൊടുക്കാൻ സാധിക്കും.
1: അപ്പൊ ഒരു പിത്തസഞ്ചിക്ക് ഒരു റെസ്റ്റ് കൊടുത്തിട്ട് ഉള്ള ഒരു ചികിത്സയാണ് ഇതിൽ പ്രധാന.
0: അതെ, തീർച്ചയായും.
1: അപ്പൊ ഇങ്ങനെ ഒരു ചികിത്സ ഇതിന്റെ ചികിത്സിക്കാതെ ഇരുന്നാല് വയറുവേദന സാധാരണഗതിയിൽ എല്ലാവരും പല ടൈപ്പ് വയറുവേദനക്കും വേദന സംഹാരികൾ കുടിച്ച് വീട്ടിലിരിക്കാണ് ചെയ്യാറ്. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളുണ്ടോ?
0: സാധ്യതകളുണ്ട്, സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിൽ ഒന്നാമത് ചിലപ്പോൾ അത് ഒരു നേരത്തെ ഉദ്ദേശിച്ച പോലെ അസുഖങ്ങളും കൂടുതൽ ബുദ്ധിമുട്ടും ഇല്ലാതെ മാറിപ്പോയേക്കാം. ഇനി അതല്ല എങ്കിൽ പിന്നെ വരാനുള്ള കോംപ്ലിക്കേഷൻ, ഒന്നാമത് ചെറുതായിട്ട് അണുബാധ സംഭവിക്കാം, ഇൻഫെക്ഷൻ. അങ്ങനെ അണുബാധ സംഭവിക്കും. അതുപോലെ പിത്തസഞ്ചിയിൽ ഗാംഗ്രീൻ എന്ന് പറയുന്ന ഒരവസ്ഥ, അതായത് പിത്തസഞ്ചിയുടെ ഭിത്തിയുടെ ഒരു ഭാഗം നിർജീവമായി പോകുന്ന അവസ്ഥ, രക്തോട്ടമില്ലാതെ നിർജീവമായി പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം തുള വീഴാനും പെർഫറേഷൻ എന്ന് പറയും. പെർഫറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പിത്തരസം വയറിനകത്തേക്ക് വയർ അബ്ഡോമിനൽ കാവിറ്റിയിലേക്ക് ഇറങ്ങി അതിൽ അണുബാധ ഉണ്ടാകാനും തുടർന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള സെപ്സിസ് തുടങ്ങിയ അസുഖങ്ങളും രോഗിയെ നമ്മളിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ വരെ അവിടെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വന്നാലും ഇത് പെട്ടെന്ന് ചികിത്സിക്കേണ്ടത് വളരെ ആവശ്യമാണ്.
1: ചികിത്സ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് മനസ്സിലായത്.
0: തീർച്ചയായും
1: വീട്ടിലിരുന്ന് വേദന സംഹാരി കഴിക്കുന്നത് അപകടമാണ് എന്നുള്ളതാണ്, ഇത്
0: ചിലപ്പോൾ അപകടമായേക്കാം എന്നാണ് പറഞ്ഞത്.
1: ഓക്കെ, അപ്പൊ ഇത് ഈ മരുന്ന് ചികിത്സ അല്ലാതെ വേറെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇതിന് ആവശ്യമായി വരാറുണ്ടോ? എപ്പോഴും എല്ലാവരും ഈ പറഞ്ഞ ഭക്ഷണം വയറിലൂടെ കൊടുക്കാതെ IV ഫ്ലൂയിഡ് കൊടുത്ത് വേദന സംഹാരികൾ കൊടുത്ത് രണ്ട് ദിവസം അഡ്മിറ്റ് ആകുമ്പോഴേക്കും എല്ലാവർക്കും ക്ലിയർ ആകുമോ ഈ അസുഖം?
0: സാധാരണഗതിയിൽ ഈ ചികിത്സയിലൂടെ തന്നെ ഇത് മാറിക്കിട്ടും. ഇനി അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പിന്നീട് അതിനുള്ള ചികിത്സ സർജറി തന്നെയാണ്. ഇത് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമി, താക്കോൽ പഴുത് ശസ്ത്രക്രിയയായ ലാപ്കോളി എന്ന് പറയുന്ന സർജറിയാണ് ഇതിന് ചെയ്യാറ്.
1: പിത്തസഞ്ചി എടുത്തു കളയുന്ന ഓപ്പറേഷൻ?
0: എടുത്തു കളയുന്ന ഓപ്പറേഷൻ, അതാണ്.
1: അപ്പൊ അങ്ങനെ എടുത്തു കളഞ്ഞാൽ ഇവർക്ക് ഒരു ശരീരത്തിന്റെ അവയവമാണല്ലോ സ്വാഭാവികമായിട്ടും പോകുന്നത്. അപ്പൊ അത് ഈ രോഗിക്ക് മാർഗമായുള്ള എന്തെങ്കിലും അവസ്ഥയിലേക്ക് എത്തിക്കോ ഈ അവയം ഇല്ല എന്നുള്ളതുകൊണ്ട്?
0: ഇല്ല, അങ്ങനെയില്ല. കാരണം നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ, അതിൻ ഗോൾ ബ്ലാഡറിന്റെ ധർമ്മം എന്ന് പറയുന്നത് പിത്തം ശേഖരിച്ചു വെക്കുകയും അത് വേണ്ട സമയത്ത് ചെറുകുടലിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ ഭക്ഷണത്തിന്റെ തോതനുസരിച്ച് ചെയ്യും. ഇതാണ് ഗോൾ ബ്ലാഡർ ചെയ്യുന്നത്. ഇനി അതില്ലാതെ ഗോൾ ബ്ലാഡർ ഇല്ല എങ്കിൽ പിന്നെ സംഭവിക്കുന്നത് ആ പിത്തം എല്ലാ സമയവും കുറേശ്ശായി ഒഴുകി നേരെ നമ്മുടെ ചെറുകുടൽ എത്തുന്നു. അത് ഭക്ഷണത്തിന്റെ അളവ് അനുസരിച്ച് എത്താൻ കഴിയുന്നില്ല എന്നൊരു സംഗതി മാത്രമാണ് അവിടെ ഉള്ളത്. എന്നാൽ കാര്യമായിട്ടുള്ള ഒരു തകരാറ് അതുകൊണ്ട് സംഭവിക്കുന്നില്ല.
1: ദഹനത്തിൽ വരുന്ന പ്രക്രിയയുടെ ഒരു ഒരു സന്തുലിതാവസ്ഥ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ട് വരും.
0: അതെ,
1: എന്നാൽ ശരീരത്തിന് ഹാനികരമായിരിക്കുന്ന ഒരു അവയവത്തെ നമ്മൾ എടുത്തു കളയും ചെയ്യാന്നുള്ളതിൽ.
0: അതെ അതെ, കാരണം അത് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ആളുടെ ജീവന് തന്നെ അപകടമാണ്. അപ്പോൾ ഏതാണോ നമുക്ക് നല്ലത് കുറച്ച് കൂടുതൽ ഗുണകരമുള്ള അതുള്ള നമ്മൾ തിരഞ്ഞെടുക്കുക. അതാണ് ഇതിൻ്റെ.
1: പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ പറഞ്ഞ സാറ് നേരത്തെ സൂചിപ്പിച്ചല്ലോ പോളിസിസ്റ്റൈറ്റിസിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് വരുന്ന കല്ല് തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ഈ കല്ലില് പിത്തസഞ്ചിയിൽ വരുന്ന കല്ല്, ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മൂത്രാശയവുമായി ബന്ധപ്പെട്ട കല്ലിനെ കുറിച്ചാണ് വിശദമായിട്ട് ചർച്ച ചെയ്തത്. അപ്പോ ആ മൂത്രാശയത്തിൽ അഥവാ കിഡ്നിയിലും അതുപോലെ തന്നെ മൂത്രനാളി യുറീട്രലൊക്കെ വരുന്ന കല്ലിനെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്തത്. ആ ഒരു കല്ലുകളും ഈ പിത്താശയത്തിലെ കല്ലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ മൂത്രനാളിയിലും കിഡ്നിയിലൊക്കെ കല്ല് വരുന്ന എല്ലാവർക്കും പിത്തസഞ്ചിയിലും കല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ടോ? എല്ലാവരും പൊതുവെ ആശങ്കപ്പെടുന്ന ഒരു അസുഖമാണ് കല്ലിൻ്റെ അസുഖം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണിത്. അതൊന്ന് ദൂരീകരിച്ചിട്ടുണ്ട്.
0: പിത്താശയത്തിലെ കല്ലും മൂത്രത്തിലെ കല്ലും അത് രണ്ടും രണ്ട് തരമാണ്. മൂത്രത്തിൽ ഉണ്ടാവുന്ന കല്ല് നാം ആ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മൂത്രത്തിലുള്ള കാൽഷ്യത്തിൻ്റെയും ഓക്സലേറ്റിൻ്റെയും സിസ്റ്റീൻ്റെയും എല്ലാം കോൺസെൻട്രേഷൻ അതിൻ്റെ ആ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് അതിൽ അങ്ങനെ സാധന സംഗതി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. നേരെ മറിച്ച് പിത്തത്തിലുണ്ടാകുന്ന കല്ലിന് കാരണം അതല്ല. അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ കല്ലുണ്ടാകുന്നവർക്ക് പിത്തത്തിൽ കല്ലുണ്ടാവുമെന്നും തിരിച്ചങ്ങോട്ടും പിത്തസഞ്ചിയിൽ കല്ലുള്ളവർക്ക് മൂത്രത്തിൽ കല്ലുണ്ടാവുമെന്നും നമ്മൾ കരുതേണ്ടതില്ല. രണ്ടും രണ്ട് ഡിഫറെൻ്റ് ടൈപ്പാണ്, രണ്ട് തരത്തിലുള്ളതാണ്. ഇവിടെ പിത്താശയത്തിലുള്ള കല്ല് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ പിത്തത്തിൽ പിത്തത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ലിവറിൽ നിന്നും വരുന്ന കൊളസ്ട്രോളിനെ അതിനെ ലയിപ്പിക്കുക എന്നുള്ള ധർമ്മമാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ പിത്തത്തിലുള്ള പിത്തരസത്തിന് ഈ ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോളിനെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ ഈ അധികം വരുന്ന കൊളസ്ട്രോൾ, ലിവറിൽ നിന്ന് വരുന്ന കൊളസ്ട്രോൾ അത് ഘനീഭവിച്ച് അത് കല്ലായി മാറും. ഇത് ആണ് ഒരു കാരണം. മറ്റൊരു കാരണം ബിലിറുബിൻ എന്ന് പറയുന്ന കെമിക്കൽ, അതായത് സാധാരണഗതിയിൽ ചുവന്ന രക്താണുക്കൾ അത് നശിക്കുമ്പോൾ അത് വിഘടിക്കും. അങ്ങനെ വിഘടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ബിലിറുബിൻ ഉണ്ടായി വരും. ഈ ബിലിറുബിൻ അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതും ഘനീഭവിച്ച് കല്ലായി മാറും. ചില അസുഖങ്ങളിൽ ഇത് ധാരാളം സംഭവിക്കുന്നതാണ്. ഉദാഹരണത്തിന് അരിവാൾ രോഗം നിങ്ങൾ കേട്ടിരിക്കാം, സിക്കിൾ സെൽ അനീമിയ, അതുപോലെ തലാസീമിയ, അതുപോലെ ഹെറിഡിറ്ററി സ്പിറോസൈറ്റോസിസ് എന്ന് പറയുന്ന ഇതെല്ലാം ഈ ചുവന്ന രക്താണുക്കളുടെ അതിൻ്റെ സ്ട്രക്ചറിലും അതിൻ്റെ കോമ്പോസിഷനിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന സംഗതിയാണ്. ഈ സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നശിക്കപ്പെടും. അങ്ങനെ നശിക്കുമ്പോൾ അത് വിഘടിക്കുന്ന അളവ് ക്രമാതീതമായി കൂടും. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ കല്ല് ബിലിറുബിൻ സ്റ്റോൺസ് ഉണ്ടാവും. പിന്നെ മറ്റൊരു കാരണം ഗാൾ ബ്ലാഡർ, നേരത്തെ നമ്മൾ പറഞ്ഞു ഗാൾ ബ്ലാഡർ ഭക്ഷണം കുടലിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യത്തിന് അനുസരിച്ച് ഇത് സങ്കോചിച്ച് ഈ പിത്തത്തെ ചെറുകുടലിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക. ഇനി ഈ ഗാൾ ബ്ലാഡറിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലോ, അതായത് അതിന് ശരിയാവണ്ണം സങ്കോചിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അപ്പോഴും ഈ ബൈൽ കയറി ഇറങ്ങുന്ന ആ ഒരു ചംക്രമണം അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് അതിൽ തടസ്സം സംഭവിക്കുകയും അത് കല്ലായി മാറാൻ സാധ്യതയുണ്ട്.
1: അപ്പോൾ മൂത്രത്തിൽ വരുന്ന കല്ലും പിത്തത്തിലുള്ള കല്ലുകളും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇങ്ങനെ കല്ലുണ്ടാവണമെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ കോളിസിസ്റ്റൈറ്റിസ് അഥവാ പിത്താശയത്തിൽ നീർവീഴ്ചയും ബന്ധപ്പെട്ടാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കല്ല് എന്ന് പറഞ്ഞത്. അപ്പം ഇതിലും അത് രണ്ടിലും ഒരേപോലത്തെ ബുദ്ധിമുട്ടല്ലോ ഉണ്ടാവുക രോഗിക്ക്?
0: അതായത് സാധാരണ കോളിലിത്തിയസ്, അതായത് പിത്താശയത്തിലെ കല്ല് ഉള്ള രോഗികൾ, നമ്മൾ ഈ രോഗികൾ പലപ്പോഴും നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്നത് മറ്റു വല്ല കാരണങ്ങൾക്കും വേണ്ടി സ്കാനിങ്ങോ അതുപോലെ സി ടി ഒ ഒക്കെ ചെയ്യുമ്പോൾ യാദൃശ്ചികമായി അവരുടെ പിത്താശയത്തിൽ കല്ലുണ്ട് എന്ന് കാണും. ഇങ്ങനെയാണ് മിക്കവാറും നമ്മുടെ മുന്നിൽ ഈ രോഗികൾ എത്തിപ്പെടുന്നത്.
1: അതായത് കല്ലുണ്ടാവുന്ന മിക്കവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല
0: എന്നാണ് അതിന്റെ സാരം. പക്ഷേ ചില ആളുകൾക്ക് ഈ കല്ലിന്റെ കൂടെ തന്നെ കോളിസിസ്റ്റൈറ്റിസ് ആയിട്ടും അതിന്റെ ഒപ്പം വേദനയായിട്ടും വന്ന് അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് ഉണ്ട്, ചുരുക്കമാണെന്നേ ഉള്ളൂ. രണ്ടായിരുന്നാലും ഈ കല്ലാണ് ഇതിന്റെ തടസ്സം, കല്ല് കാരണം ഉണ്ടാവുന്ന തടസ്സമാണ് ഈ സിംപ്റ്റംസ് ഉണ്ടാക്കുന്നത്, അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ കൂടുതലും കാണപ്പെടുന്നത് വളരെ ശക്തമായിട്ടുള്ള കൂടിക്കൂടി വരുന്ന വയറുവേദന, ആ വേദന വയറിൻ്റെ വലത് ഭാഗത്ത് ആണ് സാധാരണ കാണാറുള്ളത്. ചിലപ്പോൾ വയറിൻ്റെ മധ്യഭാഗത്തേക്കും അത് സംഭവിക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കോളിസിസ്റ്റൈറ്റിസിൽ പറഞ്ഞതുപോലെ ഈ വേദന നമ്മുടെ മുതുകിലേക്കും വലത് തോളിന്റെ മുകൾ ഭാഗത്തേക്കും പകരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം.
1: ഓക്കെ, അപ്പൊ കല്ലുണ്ടായി എന്നുള്ളതുകൊണ്ട് വേദന ഉണ്ടാവണമെന്നില്ല, അത് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ്, ഈ പിത്തസഞ്ചിയിലേക്ക് ഡ്രൈനേജ് ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് അതൊരു അസുഖമായിട്ട് നമുക്ക് വേദനയായിട്ട് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്
0: മനസ്സിലാക്കി.
1: അപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് മൂത്രക്കല്ല്. ഈ കല്ല് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഓർമ്മ വരുന്ന മൂത്രക്കല്ലുകളാണ്. ആ മൂത്രക്കല്ലിന്റെ കുറെ റിസ്ക് ഫാക്ടേഴ്സ്, നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാകൊണ്ടാണ് ഇത് കല്ലുണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ ഈ പിത്തത്തിൽ കല്ലുണ്ടാവുന്നത് അതിന്റെ പ്രോസസ്സ് ആര് പറഞ്ഞു, കൊളസ്ട്രോൾ സ്റ്റോൺസും അതുപോലെ തന്നെ ഈ ബിലിറൂബിൻ സ്റ്റോൺസും, രണ്ട് ടൈപ്പുള്ള കല്ലുകളാണ് ഉണ്ടാവുന്നത് പറഞ്ഞു. അപ്പൊ അതിന്റെ ഉണ്ടാവാൻ കൂടുതൽ സാഹചര്യമുള്ള ആളുകൾ അല്ലെ, അതിന്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും സ്ത്രീ എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ് ഒരു കാരണം. സ്ത്രീ ആണെങ്കിൽ സ്ത്രീകൾക്ക് ഇത് സാധ്യത കൂടുതലാണ് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുന്നത്. അതുപോലെ തന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും 60 വയസ്സ് കഴിഞ്ഞാൽ ഈ സാധ്യത രണ്ടുപേർക്കുമുണ്ട്. പിന്നെ അമിതവണ്ണമുള്ളവർക്ക് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാൻ സാധ്യത ഉള്ള ഒരു സമയമാണ്. പിന്നെ ചില ആളുകൾ അമിതമായി കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, ആ കഴിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കും ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നാരിൻ്റെ അംശം കുറവാണെങ്കിൽ, അതായത് ഫൈബർ കണ്ടന്റ് കുറവാണെങ്കിൽ, അപ്പോഴും നമുക്ക് ഈ അസുഖം ബന്ധപ്പെടാൻ വളരെ സാധ്യതയുണ്ട്. സാധാരണ കഴിക്കുന്ന പോലെ ചോറും പലഹാരങ്ങളെല്ലാം കഴിച്ചു പോയാൽ അതിന് നമുക്ക് വേണ്ടത്ര നാരുകൾ കിട്ടാറില്ല. അതുപോലെ പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളിൽ അമ്മയ്ക്കുണ്ട്, അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ അച്ഛന് സഹോദരങ്ങൾക്കുണ്ട്, ഇങ്ങനെ വന്നു കഴിഞ്ഞാലും പാരമ്പര്യമായിട്ടിത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് വരാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടി എന്നതുകൊണ്ട് കൊളസ്ട്രോൾ പിത്തസഞ്ചിയിൽ കല്ല് ഉണ്ടാവണമെന്നിരുന്ന് എന്ന് നിർബന്ധമില്ല. അതായത് രക്തം നോക്കുമ്പോൾ എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ് സാറ്, അപ്പം ഇനി പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുമോ എന്ന് പഠിക്കാം. സാധാരണ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. എങ്കിൽ കൂടിയിട്ട് ഒരു സംഗതിയുണ്ട്, നല്ല കൊളസ്ട്രോൾ, കൊളസ്ട്രോളിൻ്റെ ഒരു അംശമാണല്ലോ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും. ഈ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL ഇതിൻ്റെ അംശം കുറവായിരിക്കുകയും അതേസമയം ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന അംശം കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു. അതുവഴി സംഭവിക്കുന്ന പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ കല്ല് കൂടാനാണ് സാധ്യത. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണം, പക്ഷേ അത് വളരെ ക്രമാതീതമായിട്ടുള്ള കുറക്കലല്ല, വളരെ അളന്നുകൊണ്ടുള്ള രീതിയിലേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു 1/2 kilo അല്ലെങ്കിൽ പരമാവധി 1 kilo കുറയുന്ന ഒരു അവസ്ഥയെ വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചില മരുന്നുകൾ, ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള ചില മരുന്നുകൾ, അതുപോലെ കൊളസ്ട്രോൾ കുറക്കാനുള്ള ചില മരുന്നുകൾ കഴിക്കുന്നത് വഴിയും ഈ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്.
1: ഓക്കെ, അപ്പോൾ മൂത്രവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കല്ലുകളെ നമ്മൾ കുറെ അതിന്റെ പ്രിവെൻഷൻ വിസമായിട്ട് ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ഈ ഒരു പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സിൽ നിന്ന് നമുക്ക് ഈ കല്ല് വരാതെ നോക്കാനുള്ള കുറേ മാർഗങ്ങൾ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നുകൂടി ശ്രോതാക്കൾക്ക് വേണ്ടി ആ ഒരു പോയിന്റ് ഒന്ന് വിശദമായി പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒന്ന്, നമുക്ക് മാറ്റം വരുത്താവുന്നത് ഒന്ന് ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഫാറ്റി ഫുഡ് ഒഴിവാക്കുക എന്നാണ് അല്ലേ, ഏറ്റവും പ്രധാനമായിട്ട് ഫാറ്റി ഫുഡ് ഒഴിവാക്കുക. രണ്ടാമതായിട്ട് ഫൈബർ ഡയറ്റ് കൂടുതൽ കഴിക്കുക, ഫൈബർ നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പച്ചക്കറികളല്ലേ,
0: പച്ചക്കറി, അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പും ഇതെല്ലാം പൊടിക്കുമ്പോൾ അത് തരിക്കാൻ പാടില്ല, തരിച്ച് എടുത്ത് അതിന്റെ തവിട് കളയാതെ ഉപയോഗിക്കണം,
1: തവിട് കൂട്ടി
0: ഹോൾ ഗ്രെയിൻ, അതെ
1: അതാണ് കൂടുതൽ നല്ലത്. ഫ്രൂട്ട്സും അതുപോലെ തന്നെ
0: ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാം, ധാരാളം കഴിക്കാം,
1: അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഐറ്റം കേൾക്കാൻ കഴിഞ്ഞു.
0: അതുപോലെ കലോറി അളവ് കുറക്കാം നമ്മൾ കഴിക്കുന്നത്, അതായത് പ്രധാനപ്പെട്ട ചോക്ലേറ്റ് അതുപോലുള്ള മധുരമുള്ള സ്വീറ്റ്സ് ഇത് കാര്യങ്ങളൊക്കെ കഴിയുന്നതും നമ്മൾ ഒഴിവാക്കുന്നതാണ് പല കാര്യങ്ങൾക്കും നല്ലത്.
1: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പഴയകാലത്തെ ഭക്ഷണ രീതിയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതെന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിലുള്ള ജങ്ക് ഫുഡ്സും ബേക്കറി ഐറ്റംസും വളരെ ഹാനികരമാണ് എന്നുള്ളതാണ് ഈ ഒരു
0: വിശദീകരണം
1: നമുക്ക് മനസ്സിലാകുന്നത്.
0: അതെ അതെ.
1: പിന്നെ മറ്റൊന്ന് പറഞ്ഞത് വെയിറ്റ് കുറക്കുന്നതും അത് പെട്ടെന്ന് കുറക്കരുത്, പതുക്കെ പതുക്കെ കുറക്കണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമുക്ക് മാറ്റം വരുത്താവുന്ന, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഈ കല്ല് വരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന പോയിന്റുകൾ. മറ്റുള്ള പോയിന്റുകൾ ഇപ്പോ എന്താ പറയാ, സ്ത്രീകൾക്ക് കൂടുതലാവുന്നു എന്നുള്ളതും അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിൽ ആൾക്ക് കൂടുതലാവുന്ന നമുക്ക് പ്രത്യേകിച്ച് ഒന്നും
0: ചെയ്യാൻ കഴിയാത്ത മേഖലയാണ്.
1: അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത്. അപ്പോ ഇത്തരം ഒരു കല്ലാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള മാർഗങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ കഴിയും. എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കല്ല് തന്നെയാണ് ഈ അസുഖത്തിന്റെ വേദനയ്ക്ക് കാരണമെന്ന് എങ്ങനെയാണ് ഉറപ്പുവരുത്തുക?
0: ഇത് നാം നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ അൾട്രാസൗണ്ട്, അതായത് USG എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ ഹിഡാ സ്കാൻ, ഇനി അതും അല്ലെങ്കിൽ നമുക്ക് CT സ്കാൻ എല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കാം.
1: ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക്, ചികിത്സയിലേക്കും അതുപോലെ തന്നെയുള്ള അനുബന്ധ കാര്യങ്ങളിലേക്കും പ്രവേശിക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ ആരോഗ്യചാരത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കിയുള്ള വിശദാംശങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമ്മുടെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്ത ഡോക്ടർ മുഹമ്മദ് സലീമിന് അഗീതകമായ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: നാം ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം. ആരോഗ്യവിചാരത്തിൽ വയറുവേദന എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ആരോഗ്യവിചാരം നമ്മൾ കേട്ടത്. ഇനി പ്രാർത്ഥനാ പഠനം.
3: പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മോട് സംവദിക്കുന്നത് മുജിതബ PC.
2: 8 കാര്യങ്ങൾക്ക് ഒറ്റ പ്രാർത്ഥന കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഏറെ പേരെന്ന് നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിക്ക് നമ്മൾ പ്രയാസം നേരിടുന്ന സന്ദർഭങ്ങളിലും സന്തോഷവേളകളിലും സന്താപവേളകളിലുമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ആ പ്രാർത്ഥനകൾ പല രീതിയിലും, ഒരേ കാര്യത്തിനുള്ള പ്രാർത്ഥനകൾ പല വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ ശൈലിയിലും വ്യത്യസ്തമായ അർത്ഥത്തിലുമുള്ള പ്രാർത്ഥനകൾ പ്രവാചകൻ പഠിപ്പിച്ചതും നമുക്ക് കാണാൻ സാധിക്കും. അപ്രകാരം ഉള്ളൊരു പ്രാർത്ഥനയാണ്, കടം വീട്ടാനുള്ളൊരു പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമിന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജിസി വൽ കസലി والجبن والبخل وضلع الدين وغلبة الرجال. കടബാധ്യതയിൽ നിന്നും അതല്ലാത്ത കുറച്ചധികം കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട പ്രാർത്ഥന കൂടിയാണ്. ജീവിതത്തിൽ ബാധിക്കുന്ന എല്ലാ മേഖലകളെയും തൊട്ടുണർത്തിക്കൊണ്ട് അതിൽ നിന്ന് ശരണം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണിത്. അള്ളാഹുമ്മ ഇന്നി ഔദു ബിക, അള്ളാഹുവെ ഞാൻ നിന്നിൽ നിന്ന് ശരണം തേടുന്നു. മിനൽ ഹമ്മി, മനോവിഷമത്തിൽ നിന്ന്. വൽ ഹസിനി, ദുഃഖത്തിൽ നിന്ന്. വൽ ആജിസി, ദുർബലതയിൽ നിന്ന്, അശക്തതയിൽ നിന്ന്. വൽ കസലി, അലസതയിൽ നിന്ന്, മടിയിൽ നിന്ന്. വൽ ജുബനി, പിശുക്കിൽ നിന്ന്. വൽ ബുഖലി, ഭീരുത്വത്തിൽ നിന്ന്. വളൽ ഇദ്ദൈനി, കടഭാരത്തിൽ നിന്നും. വഗലബത്തി റിജാൽ, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. എട്ടോളം കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടിയിട്ടുള്ള പ്രാർത്ഥനയാണിത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു മനുഷ്യന് ബാധിക്കുന്ന എട്ടോളം കാര്യങ്ങളിൽ നിന്ന് ശരണം തേടുന്ന പ്രാർത്ഥനയാണ്. ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. മനഃപ്പാടമാക്കാൻ കഴിയുന്നവർ മനഃപ്പാടമാക്കിക്കൊണ്ട് ഉത്തരം കിട്ടുന്ന വേലകളിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നീ ഔദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ബുഖ്ലി വളൽ ഇദ്ദൈനി വഗലബത്തിർ റിജാൽ. അല്ലാഹുമ്മ ഇന്നീ ഔദു ബിക മിനൽ ഹമ്മി, അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു. മിനൽ ഹമ്മി, മനോവിഷമത്തിൽ നിന്ന്. വൽ ഹസനി, ദുഃഖത്തിൽ നിന്ന്. വൽ അജ്സി, ദുർബലതയിൽ നിന്ന്. വൽ കസലി, മടിയിൽ നിന്ന്. വൽ ജുബ്നി, പിശുക്കിൽ നിന്ന്. വൽ ബുഖ്ലി, ഭീരുത്വത്തിൽ നിന്ന്. വളൽ ഇദ്ദൈനി, കടഭാരം കൊണ്ട് വലിയുന്നതിൽ നിന്ന്. വഗലബത്തി റിജാൽ, ആളുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. ഈ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, മനഃപ്പാഠമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. നമ്മോടൊപ്പം ചേർന്നത് മുജിത്തബ PC ആയിരുന്നു. എട്ടു കാര്യങ്ങൾക്ക് ഒറ്റ പ്രാർത്ഥന എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പ്രാർത്ഥനയിൽ നാം പഠിക്കുകയുണ്ടായത്. ഇനി നാം കുട്ടികളുടെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
3: പൂമരത്തണലിൽ നമ്മുടെ കൂടെയുള്ളത് സുബൈർ സലഫിയാണ്. സ്വന്തം ശരീരം മറന്ന് പ്രവാചകനെ സ്നേഹിച്ചവർ എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മോട് സുബൈർ സലഫി സംവദിക്കുന്നത്. നമുക്കതൊന്ന് കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين. പ്രിയ ശ്രോതാക്കളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പൂമരത്തണലിൽ എന്ന നമ്മുടെ പീസ് റേഡിയോയുടെ ഈ ഒരു പ്രോഗ്രാം കുട്ടികൾക്കിടയിൽ നന്മകൾ പ്രചരിപ്പിക്കുവാനും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ശീലിക്കുവാനും വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണ് എന്ന് ഇതിനകം നമുക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസങ്ങളിലും കൂടുതൽ കൂടുതൽ ഇതിൻ്റെ അഭിപ്രായങ്ങളിലൂടെ, നിർദ്ദേശങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിച്ച പ്രിയപ്പെട്ട സഹാബി വര്യൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കഥകൾ കേൾക്കാനും ചരിത്രങ്ങൾ പഠിക്കാനും ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ല താല്പര്യമുണ്ട്. നല്ല കഥകൾ കേൾക്കണം, നല്ല ചരിത്രങ്ങൾ അവർ പഠിക്കണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾ കേൾക്കുന്ന കഥകളും സംഭവങ്ങളുമൊക്കെ നടക്കാത്ത സംഭവങ്ങളും ഒരിക്കലും നടക്കാൻ സാധ്യതയുമില്ലാത്തതുമായ ഒരുപാട് ആനിമേഷനുകളിലൂടെ, ഗെയിമുകളിലൂടെ, പ്രോഗ്രാമുകളിലൂടെ ഒക്കെ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും സത്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്ത് സംഭവിച്ച ഒരു മഹാചരിത്രത്തിൻ്റെ വിശദീകരണമാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ആദ്യത്തെ 4 ഖലീഫമാർ പെട്ടുകഴിഞ്ഞു. പിന്നീട് പറയാറുള്ളത് മഹാനായ അബു ഉബൈദ റളിയല്ലാഹു അൻഹുവാണ്. ആമിർ ബിനുൽ ജറാഹ് എന്നാണ് അദ്ദേഹത്തിന് ശരിയായ പേരും. ജറാഹ് എന്നാണ് ഉപ്പാൻ്റെ പേര്, ഉമ്മാൻ്റെ പേര് ഉമൈമ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് നജറാനിൽ നിന്ന് കുറേ ക്രിസ്ത്യാനികൾ വന്നിട്ട് വേദപണ്ഡിതന്മാർ വന്ന് ധാരാളം ചർച്ചകളൊക്കെ നടന്ന് അവസാനം അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് മതം പഠിപ്പിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഒരു വിശ്വസ്തനായ ആളെ പറഞ്ഞു തരണമെന്ന്, അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്ന നൂറുകണക്കിന് സ്വഹാബിമാർക്കിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പേര് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് അബു ഒബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അമീനുൽ ഉമ്മ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും പ്രവാചകനെ തിരിച്ചും സ്നേഹിക്കുകയും ചെയ്തിരുന്ന അവർ രണ്ടുപേരും റളിയല്ലാഹു അൻഹും എന്ന് വിളിക്കുന്ന ആ കൂട്ടത്തിൽ ഇദ്ദേഹമൊക്കെ പെട്ടുകഴിഞ്ഞു. ബദർ യുദ്ധത്തിലാവട്ടെ, ഉഹദ് യുദ്ധത്തിലാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തു. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാപ്പ ശത്രുപക്ഷത്താണ്. ഇസ്ലാമിനെതിരായി യുദ്ധം ചെയ്യുന്നൊരു പിതാവാണ്. പക്ഷേ യുദ്ധരംഗത്ത് നമ്മൾ വരുമ്പോൾ നമ്മുടെ ബാപ്പയാണോ ബന്ധുവാണോ സുഹൃത്താണോ ഒന്നും നമ്മൾ നോക്കാറില്ലല്ലോ. സ്വന്തം പിതാവിനെ പല നിലക്കും കണ്ടപ്പോഴൊക്കെ അദ്ദേഹം മാറി, പിതാവാണല്ലോ എന്ന ഒരു ദയയോടുകൂടെ. പക്ഷെ ഒരു വേള പിതാവ് മകനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടിയിട്ട് ബദർ യുദ്ധത്തിൻ്റെ ഇടയിൽ വന്ന സമയത്ത് വിട്ടുകൊടുത്തില്ല. അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രത്യേകമായ കഴിവിനിടയിൽ അദ്ദേഹത്തെ കൊല്ലുകയാണുണ്ടായത്. വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ വരെ പറയുന്നുണ്ട്, ചില ആൾക്കാരുണ്ട് സ്വന്തം ജീവനേക്കാൾ കുടുംബത്തേക്കാൾ ബാപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഒക്കെ ഏറെ അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കുന്നവരാണ് എന്ന്. ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു പരീക്ഷണം ഉണ്ടായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ആ സമയത്ത് അതിൻ്റെ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യത്തിൻ്റെ ഇടയിൽ നിന്ന് അറിയാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ചില ആൾക്കാർ അവിടുന്ന് മാറിപ്പോയി. മാറാതെ നിന്ന ഒരു 10-12 പേരിൽ ഒരാൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ശത്രുക്കളിൽ നിന്ന് നിരവധി ഉപദ്രവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ വരികയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആണിത്തറച്ചൊരു സംഭവമൊക്കെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ മുഖത്തൊരു പരിക്ക് പറ്റിയെന്നറിഞ്ഞപ്പോൾ ഓടിക്കതച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വന്നപ്പോഴത്തേക്ക് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അതിൻ്റെ മുമ്പേ അവിടെ എത്തിക്കഴിഞ്ഞു. നബിയോടുള്ള സ്നേഹം അത്രമാത്രമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് തറച്ചിരിക്കുന്ന ഈ ആണി ഞാൻ എടുത്തു മാറ്റിക്കോട്ടെ, നിങ്ങളും അത് വിചാരിച്ച് വന്നയാളല്ലേ എന്ന നിലക്ക്. അബൂബക്കർ അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം തൻ്റെ പല്ലുകൾ കൊണ്ട് ആ ആണി അങ്ങ് പതുക്കെ അങ്ങ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മുൻപല്ല് പൊട്ടിത്തെറിച്ചു. ഇടതുഭാഗത്ത് മറ്റൊരാണി തറച്ചിരുന്നു. മറ്റൊരു പല്ലുകൊണ്ടും അത് പറിച്ചെടുക്കുന്നതിനിടയിൽ ആ പല്ലിൻ്റെയും പൊട്ടലുകൾ സംഭവിച്ചു. രണ്ട് പല്ലുകൾ, മുൻപിലെ പ്രധാനപ്പെട്ട പല്ലുകൾ നഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെ സാധാരണഗതിയിൽ രണ്ട് പല്ലുകൾ അങ്ങ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്നതൊരു സൗന്ദര്യ നഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാൽ ഇദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഒരു സൗന്ദര്യ നഷ്ടമൊന്നും അദ്ദേഹത്തിന് വന്നിട്ട് പോലുമില്ല എന്നതും സ്വഹാബിമാർ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഇസ്ലാമിക രംഗത്ത് ധാരാളക്കണക്കിന് ചരിത്രപ്രസിദ്ധമായ ഭരണാധികാരികളുടെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് കീഴിൽ ഇദ്ദേഹം നിന്നിട്ടുണ്ട്. ഗവർണറായി സിറിയയിൽ നിന്നിട്ടുണ്ട്. മറ്റു ദാത്തു സലാസിൽ എന്ന് പറയുന്ന യുദ്ധത്തിലുണ്ടായിട്ടുണ്ട്. യർമൂക് യുദ്ധം പട നയിക്കുന്ന സമയത്ത് അതിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. യർമൂക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്നുള്ള വാർത്തയുടെ കത്ത് നേതാവായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ വരികയാണ്. അപ്പോൾ യുദ്ധത്തിലിങ്ങനെ ശത്രുക്കളോട് ഫൈറ്റടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വഹാബിമാരോട് ഇപ്പോൾ ഈ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാകെ വിഷമിച്ചിരിക്കുകയും ഒരു പക്ഷേ യുദ്ധത്തിൽ വിജയിക്കാൻ പ്രയാസമാകുകയും ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം അത് പരസ്യപ്പെടുത്തിയില്ല. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ്, വിജയിച്ചിരിക്കുന്ന വേളയിലാണ്, നിങ്ങളോടൊരു വാർത്ത പറയാനുണ്ട് എന്ന് പറഞ്ഞ് വിഷമത്തോടുകൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണ വാർത്ത അറിയിക്കുന്നത്. ബുദ്ധിപരമായി തന്ത്രപരമായി സമീപിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമായിരുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ പിന്നീട് പല സ്ഥലങ്ങളിലും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കിയിട്ട് ഭരണം ആരംഭിച്ച സമയത്ത് അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും ഗവർണർമാരെ നിയോഗിച്ചപ്പോൾ സിറിയയിലേക്ക് അബൂബൈദ റളിയല്ലാഹുവിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. കഴിവ് കണ്ട് മനസ്സിലാക്കിയിരുന്നു എന്നർത്ഥം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ആ സമയത്ത് ഒന്നുകിൽ അബൂ ഉബൈദയെയോ അല്ലെങ്കിൽ ഉമറിനെയോ ഖലീഫയാക്കിക്കോളൂ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വഹാബിമാർക്കിടയിൽ നിന്നൊരു പ്രശസ്തിയും പ്രത്യേകതയും കഴിവുകൊണ്ടും വിശ്വസ്തത കൊണ്ടും പേരെടുത്ത മഹാനാണ് അദ്ദേഹം എന്നതിന് ഈ സംഭവങ്ങളെല്ലാം തെളിവ് പിടിക്കുന്നുണ്ട്. ഇനി മാത്രവുമല്ല, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളാണ് അദ്ദേഹം, ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതേപോലെ അദ്ദേഹം ഈ യർമൂക്ക് യുദ്ധം കഴിഞ്ഞ് ഫലസ്തീനിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിൽ അവിടുത്തെ ഒരുപാട് ആളുകൾക്ക് ഒരു രോഗം ബാധിച്ചു, നമ്മുടെ പ്ലാഗ് എന്ന് പറയും. പ്ലാഗ് രോഗം ബാധിച്ച് ഈ ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ ഛർദ്ദിക്കുക, പിന്നെ വയറിളക്കം സംഭവിക്കുക, ക്ഷീണിക്കുക, ഒരുപാട് രോഗലക്ഷണങ്ങൾ കൂടുതൽ വരുന്ന, പെട്ടെന്ന് മരണകാരണമായി വരാൻ സാധ്യതയുള്ള ഒരുപാട് അപകടങ്ങൾ അതിലുണ്ട്. 36,000 സഹാബിമാർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഭടന്മാർക്കിടയിൽ പലർക്കും രോഗം ബാധിച്ചു എന്ന് മാത്രമല്ല, 30,000 സഹാബിമാർ ആ രോഗം ബാധിച്ച് മരണപ്പെട്ടു. എന്നാലില്ല, അതിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനും ഈ രോഗം പിടിപെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തോട് വേഗത്തിൽ ആ ഭാഗത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ആലോചിച്ചു, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ, എൻ്റെ കൂടെ ഇത്രയും ആളുകൾ യുദ്ധത്തിനായി എൻ്റെ കൂടെ നിന്നവരല്ലേ, ഇവിടെ എന്തു സംഭവിച്ചാലും ഞാൻ അതിനെ നേരിടാം. തവക്കൽ തുഅലല്ലാഹ് എന്ന മനസ്സോടുകൂടെ അദ്ദേഹം പിന്തിരിഞ്ഞില്ല. രോഗം മൂർച്ഛിച്ചു. ഫലസ്തീനിലെ അംബാസ് എന്ന് പറയുന്ന പ്രദേശത്ത്, ചരിത്രം പറയുന്നു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം അവശനായി തളർന്നു വീണ് മരണപ്പെട്ടത് എന്ന്. അദ്ദേഹത്തിൻ്റെ 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന ധീരനായ വിശ്വസ്തനായ ഈ സ്വഹാബിയുടെ ചരിത്രം പഠിപ്പിച്ചിട്ട് ഉലമാക്കന്മാർ പറയുന്നുണ്ട്, ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എങ്ങനെയൊക്കെയാണെന്നതിന് ഇനി കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. 58 വയസ്സുവരെ ജീവിച്ച അദ്ദേഹം പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഒരാഘോഷ അടയാളങ്ങൾ പോലും നടത്തിയിട്ടില്ല. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നാൽ അദ്ദേഹം സ്നേഹിച്ചത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്തുകൊണ്ടും എല്ലാ നിലക്കും പ്രവാചകനെ സ്നേഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള ഏത് മനുഷ്യരാവട്ടെ, അവരൊക്കെ ഈ ലോകത്തുനിന്ന് മരണപ്പെട്ടു എന്നും അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പോലെയുള്ള സഹാബിമാർ 30,000 ബദറിലും ഉഹദിലുമൊക്കെ പങ്കെടുത്ത സഹാബിമാർ പോലും രോഗം ബാധിച്ചു മരണപ്പെട്ടു. അതുകൊണ്ടല്ലേ അറബി കവികൾ പറയാറുണ്ട്, ലൗകാനത്തിദ്ദുനിയാ തദൂമൂലവാഹിദിൻ

لكان رسول الله فيها مخلدا. ആരെങ്കിലും ഈ ലോകത്ത് സ്ഥിരമായി ജീവിക്കാനൊരവസരമുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പുന്നാര നബിക്കതുണ്ടാകുമായിരുന്നു. അദ്ദേഹം പോലും വിട പറഞ്ഞുപോയി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാർക്ക് പ്ലാഗ് രോഗം ബാധിച്ച് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, രോഗം മാറ്റാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളല്ലേ, അപ്പോൾ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗം മാറ്റണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാണ് വെച്ചെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവർക്ക് തന്നെ രോഗം ബാധിച്ചിട്ട് അവരെ കൊണ്ടത് മാറ്റാൻ കഴിയും. കാരണം രോഗം മാറ്റുന്നത് ആരാ? നമ്മളൊരു രോഗിൻ്റെ അടുത്ത് ചെന്നിട്ട് അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വഹിയിലൂടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് എന്താ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇഷ്ഫി അന്ത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമാ. മദ്രസയിലൊക്കെ പഠിക്കാറുണ്ടല്ലോ രോഗികൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് ഇഷ്ഫി അന്ത ഷാഫി, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ഷിഫാ ഇല്ലാ ഷിഫാ, നീയല്ലാതെ മറ്റൊരാൾ രോഗം മാറ്റുന്നവനില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നവനല്ലേ. മറ്റൊരു പ്രാർത്ഥനയിൽ അസ്അലുല്ലാഹുൽ അലീം വറബ്ബുൽ അർശിൽ കരീം അയ്യഷ്ഫീക്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ അർശുടവനായ റബ്ബിനെ മഹത്വപ്പെടുത്തി പറഞ്ഞിട്ട് പറയണത് അയ്യഷ്ഫീക്, അള്ളാഹു അവൻ നിനക്ക് ഷിഫ നൽകട്ടെ എന്ന് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ബദരീങ്ങളെ കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ കഴിയുക, ബദരീങ്ങളെ നമ്മളെ വീടിന് കാവലിൽ നിൽക്കുക, ബദരീങ്ങളെ നമ്മളെ വന്ന് സഹായിക്കുക എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ സ്വഹാബിമാരുടെ ബദറിൽ പങ്കെടുത്തവരുടെ ജീവിതം ഒന്ന് ഒരു തവണ വായിച്ചു നോക്കിയാൽ നമുക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പൂമരത്താൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഇസ്ലാമികമായ അധ്യാപനങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും സന്നദ്ധരാവേണ്ടതുണ്ട്. ഇവരാരാണ് നോക്കി നിങ്ങൾ? ഇവരൊക്കെ സാധാരണക്കാരൊന്നുമല്ല. വസ്സാബി

رضي الله عنهم ورضوا عنه. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ഇവർ പ്രവാചകനെ അങ്ങേയറ്റം അനുസരിച്ച് മുൻകടന്ന് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൊട്ട് സംതൃപ്തനായിരിക്കുന്നു. ആ സഹാബിമാരൊക്കെ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ട് ജീവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കും അല്ലാഹുവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ അല്ലാഹുവിൻ്റെ തൃപ്തിയായിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. അല്ലാഹുവിൻ്റെ തൃപ്തിയുടെ ലോകമാണ് സ്വർഗം ലഭിക്കുക. അതിന് ഇവിടെ അവൻ പറഞ്ഞ നന്മകളൊക്കെ അനുസരിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ധാരാളക്കണക്കിന് അവസരങ്ങളാണ്.

0: الأبرار ذلك الفوز الكبير. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ജന്നാത്താണ്, വലിയ സ്വർഗീയ തോട്ടങ്ങളാണ്. താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നതാണ്. എങ്ങനത്തെ അരുവികൾ എന്നറിയോ? പുഴയുടെ പുഴ അരുവികളായിട്ട് ഒഴുകുന്നത് എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ, അൻഹാറു മിമ്മാഇൻ മുസഫ്ഫ, തെളിഞ്ഞ വെള്ളം, ഒരു കേടില്ലാത്ത വെള്ളം. അൻഹാറു മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് നല്ല ആസ്വാദനം തോന്നിക്കുന്ന നല്ല മദ്യം, ലഹരി ഉണ്ടാക്കാത്ത, അസുഖം വരുത്താത്ത അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ പാനീയം. അൻഹാറു മിൻ ലബൻ, നല്ല തെളിഞ്ഞ പാല്. അൻഹാറു മിൻ അസലി മുസഫ, ശുദ്ധമായ തേൻ. അൻഹാറു മിൻ മായ, വെള്ളത്തിൻ്റെ. അങ്ങനെ വെള്ളവും പാലും തേനും എല്ലാം ലഭിക്കുന്ന സ്വർഗീയ തോട്ടങ്ങൾ കൊടുക്കുന്നു പറഞ്ഞത് ആർക്കാ? അള്ളാനെ വിശ്വസിച്ച് അതേപടി സൽക്കർമ്മങ്ങൾ ചെയ്ത് പ്രവാചകനെ ശരിയായ രൂപത്തിൽ സ്നേഹിച്ച് നല്ല മാതൃകാപരമായി ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനം കൊടുക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹുവിനെ പോലെയുള്ള ധീര സഹാബിമാരുടെ ശരിയായ ചരിത്രം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറുക. കുട്ടികൾ അങ്ങനെയൊക്കെ ലൈബ്രറികളിലും മറ്റുമൊക്കെ പ്രോഗ്രാമുകളിലൊക്കെ പോകുന്ന സമയത്ത് പുസ്തകങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടത് വായിച്ച് പഠിക്കുക. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ മുൻപ് കടന്നുപോയ സ്വാലിഹീങ്ങളായ സുദ്ദീഖുമാർ ശുഹദാക്കന്മാരുടെ ഒക്കെ കൂടെ ജീവിക്കാൻ സ്വർഗത്തിൽ ഒരുമിക്കുവാൻ അള്ളാഹു മഹാഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ ബഹുമാനനായ സുബൈർ സലഫി ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. സ്വന്തം ശരീരം മറന്നു പ്രവാചകനെ സ്നേഹിച്ചവർ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ നാം കേട്ടത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി നുറുങ്ങുകൾ.
3: കഴിഞ്ഞതെല്ലാം മറക്കുക.
1: ടി ചാണ്ടിയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയ നുറുങ്ങുകളിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്.
4: കഴിഞ്ഞതെല്ലാം മറക്കുക, ഒരു പുതിയ തുടക്കം കുറിക്കുക, ഇതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ചൈനയിലെ ഉന്നത നേതാക്കളുമായി ചർച്ചകൾ നടത്തിയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പ്രസ്താവിക്കുകയുണ്ടായി. ഇതൊരു ജീവിത തത്വശാസ്ത്രമായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നിരവധി കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവായ തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അത്യാഹിതം ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ സംബന്ധിച്ച വിലപ്പെട്ട രേഖകളും ഉപകരണങ്ങളും അഗ്നിക്കിരയായി. 20 ലക്ഷം ഡോളറിന്റെ നഷ്ടം വരുത്തിവെച്ച ആ ദുരന്തം കണ്ടുകൊണ്ട് എഡിസൺ നിശ്ചലനായി നോക്കി നിൽക്കുകയുണ്ടായി. ഈ സംഭവത്തെപ്പറ്റി കേട്ടോടിയെത്തിയ മകനോട് എഡിസൺ പറഞ്ഞു, മകനെ, ഓടിപ്പോയി നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവരൂ. ഇതുപോലെ ഒരു കാഴ്ച ജീവിതകാലത്ത് ഇനിയൊരിക്കലും കാണാൻ കഴിഞ്ഞെന്നു വരികയില്ല. പിറ്റേ ദിവസം രാവിലെ തന്റെ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പൂർത്തീകരിക്കപ്പെടാത്ത ഗവേഷണ പഠനങ്ങൾ സംബന്ധിച്ച രേഖകളുടെയും ചാമ്പൽ കൂനകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ 67-കാരനായ എഡിസൺ ഇപ്രകാരം പറഞ്ഞു, ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വലിയ വിലയുണ്ട്. എല്ലാ പിശകുകളും തെറ്റായ ചിന്തകളും കത്തിപ്പോയി. ദൈവത്തിനു നന്ദി, ഇനി പുതുതായി എല്ലാം തുടങ്ങാമല്ലോ. പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നാം വില കൽപ്പിച്ചിരിക്കുന്ന പലതും വെന്തു വെണ്ണീറായി തീർന്നിരിക്കുന്നത് കാണാം. ദുരന്തങ്ങളുടെയും തകർന്ന സ്വപ്നങ്ങളുടെയും പരാജയങ്ങളുടെയും ചാമ്പൽ കൂനകളിൽ കാലുകുത്തി നിൽക്കുന്നവരായിരിക്കാം നമ്മിൽ പലരും. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനുള്ള അവസരങ്ങളായി നാം അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങളെ കണക്കാക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റും, പ്രതീക്ഷകൾ തകരും. തിരിഞ്ഞു നോക്കുമ്പോൾ പരാജയങ്ങളുടെ വെണ്ണീർ മാത്രമേ പലപ്പോഴും കാണുകയുള്ളൂ. എന്നാൽ ഇവയെല്ലാം ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനുള്ള ആഹ്വാനമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ വിജയിക്കുവാൻ കഴിയൂ. നിനച്ചിരിക്കാത്ത വേളകളിൽ സംഭവിക്കുന്ന അത്യാഹിതങ്ങൾ ദൈവത്തിന്റെ വരദാനങ്ങളായി സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. കഴിഞ്ഞതെല്ലാം മറക്കുക എന്ന ടി ചാണ്ടിയുടെ രചനയ്ക്ക് മൻസൂർ മണ്ണാർക്കാട് ശബ്ദം നൽകിയതാണ് നാം ഇതുവരെ കേട്ടത്. ഇനി ഒരു ഗൗരവമായ വിഷയത്തിലേക്കാണ് പീസ് റേഡിയോ പ്രോഗ്രാം പ്രവേശിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന.
3: അസ്മാഉൽ ഹുസ്ന നമുക്ക് അവതരിപ്പിക്കുന്നത് ഷമീർ മദിനിയാണ്.
1: അതെ, അള്ളാഹുവിൻ്റെ നാമങ്ങളിലുള്ള ഒരു നാമമായ അൽ മുഅത്തി എന്ന നാമമാണ് ഇന്ന് ഷമീർ മദീനി നമ്മോടൊപ്പം ചേരുന്നത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും അറിയുന്നതിലൂടെയാണ് അവനെ ശരിയായ വിധത്തിൽ നമുക്കറിയുവാൻ സാധിക്കുക. അവനെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സ്നേഹിക്കുവാനും അനുസരിക്കുവാനും അതിലൂടെയാണ് നമുക്ക് സാധിക്കുക. അതിനുള്ള കരുത്തും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാനുള്ള ഊർജവും ഒക്കെ നമുക്ക് ആ തിരിച്ചറിവിലൂടെ കിട്ടുമെന്നത് നിസ്തർക്കമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ കൂടുതൽ കൂടുതൽ അറിയാനും പഠിക്കുവാനും നമ്മൾ മനസ്സുവെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന നാമം അൽ മുഅ്തി എന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വിശിഷ്ടമായ ഒരു നാമമാണ്. അഅ്ത്വാ യുഅ്തി എന്ന് പറഞ്ഞാൽ നൽകുക എന്നാണ്. അൽ മുഅ്തി എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ, ധാരാളമായി നൽകുന്നവൻ. അല്ലദി അഅ്ത്വാ കുല്ല ഷൈഇൻ ഖൽഖഹു, തൻ്റെ സൃഷ്ടികൾക്ക് ആവശ്യമായ എല്ലാം നൽകിയവനാണ് അള്ളാഹു. നമ്മൾ ആരും നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കെ നാം പിറന്നു വീഴാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് അറിയുന്നവരായിരുന്നില്ല. അവിടേക്ക് വന്നാൽ അവിടെയുള്ള എല്ലാം കാണണമെങ്കിൽ എനിക്ക് ജന്മം നൽകിയ, എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ മാതാവിൻ്റെ മുഖം ഒന്ന് കാണാൻ എനിക്ക് കണ്ണ് വേണം അള്ളാഹു, അതുകൊണ്ട് എനിക്ക് കണ്ണ് നൽകണേ എന്ന് നമ്മളാരും ചോദിച്ചിട്ടില്ല. ആ ഉമ്മയുടെ താരാട്ട് കേൾക്കാൻ, ഉമ്മയുടെ വിളി കേൾക്കാൻ, ആ ശബ്ദം ശ്രവിക്കണമെങ്കിൽ നമുക്ക് കാത് വേണം, അതുകൊണ്ട് കാത് തരണേ അല്ലാ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഓരോന്നും വഅതാകും മിൻ കുല്ലി ഷൈ മിൻ കുല്ലി മാ സഅൽതുമൂഹ്, നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചോദിച്ചിട്ടെന്ന പോലെ ചോദിക്കാതെ തന്നെ നൽകിയവനാണ് അള്ളാഹു. അത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയ അനുഗ്രഹദാതാവാണ് അള്ളാഹു. വത്തവല്ല അമ്രഹു, ആ സൃഷ്ടിയുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും അവർക്ക് വേണ്ട എല്ലാം സൗകര്യപ്പെടുത്തി സംവിധാനിച്ചവനാണ് അള്ളാഹു. ഗർഭാശയത്തിലെ അവസ്ഥകൾ, അതിനുശേഷമുള്ള പ്രസവത്തോടനുബന്ധിച്ച ഘട്ടങ്ങൾ, പിന്നീടങ്ങോട്ടുള്ള വളർച്ചയുടെ ഓരോ പടവുകളും കടന്നു പോകുമ്പോൾ അള്ളാഹു ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ്റേത് മാത്രമല്ല ഏത് ജീവികളുടെയും പരിശോധിച്ചാൽ അത്ഭുതകരമാണ്, കൗതുകകരമാണ്. അതിലേറെ കാരുണ്യവും അനുഗ്രഹവും പൊതിഞ്ഞു നിൽക്കുന്ന ഇടപെടലുകളാണ് അവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സൃഷ്ടികളുടെ എല്ലാ കാര്യവും വരിസഖഹു, അവയുടെ ഉപജീവനങ്ങൾ, ഓരോ ജീവിക്കും അള്ളാഹു സംവിധാനിച്ച ആ പ്രകൃതിദത്തമായ ബോധവും ജന്മവാസനയുമൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതിലൂടെ അവ ഓരോന്നും അവക്ക് വേണ്ടുന്ന ഉപജീവനങ്ങൾ തേടിപ്പിടിക്കുന്ന രീതി. അതേപോലെ തന്നെ പടച്ചിറപ്പ് പരലോകത്തും ധാരാളമായി നൽകുന്നവരാണ്. ദുനിയാവിലും ഈ ലോകത്തും അള്ളാഹു ധാരാളമായി നൽകിയിട്ടുണ്ട്, നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ധാരാളമായി നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നവനാണ് അൽ മുഅ്തി അള്ളാഹു സുബ്ഹാനഹു വതആല. അവൻ്റെ ദൂതരിലൂടെ നമ്മെ അറിയിച്ചൊരു നാമമാണ്. അള്ളാഹു ധാരാളമായി നൽകുന്നവനാണ്. അപ്പോൾ നമുക്ക് എന്ത് ഇല്ലെങ്കിലും, എന്ത് ആവശ്യമുണ്ടെങ്കിലും, എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ധാരാളമായി നൽകുന്ന ആ പടച്ചിറബിനോട് നമുക്ക് ചോദിക്കുവാൻ സാധിക്കണം. അൽ മുഅ്തി എന്നൊരു നാമം അള്ളാഹുവിൻ്റെ നാമമായി വിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ അവർക്ക് ദീനിൽ പരിജ്ഞാനം നൽകും, അറിവുള്ളവരാക്കും. എന്നിട്ട് പറഞ്ഞു, വല്ലാഹുൽ മുഅ്തീ വ അനൽ ഖാസിം, അല്ലാഹുവാണ് നൽകുന്നവൻ, ഞാൻ വീതം വെക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ആളുകൾക്ക് പല കാര്യങ്ങളും അറിയിച്ചു കൊടുക്കുന്നു, എത്തിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ആ നന്മകളൊക്കെ നൽകുന്നവൻ, ആ അറിവുകളൊക്കെ പ്രദാനം ചെയ്യുന്നവൻ അല്ലാഹുവാണ്. എല്ലാം നൽകിയത് അല്ലാഹുവാണ്. ആ നൽകിയതിലേറെ പ്രധാനപ്പെട്ടതാണ് ഇൽമ്, അറിവ് എന്നത്. അതാണ് ഹദീസിൽ പ്രത്യേകം പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നമ്മുടെ ജീവിതത്തിൽ ഏറെ ആവശ്യമുള്ള, എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ് അറിവ്. അതിൽ തന്നെ ദീനീ പരിജ്ഞാനം, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള അറിവ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ ദീനിയായ അറിവിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവനാണ്. ഒരാൾക്ക് അന്നപാനീയങ്ങൾ എത്ര കണ്ട് ആവശ്യമുണ്ടോ അതിനേക്കാളേറെ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയൽ അനിവാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഭക്ഷണ പാനീയങ്ങൾ ഒരാൾക്ക് ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ നാലോ നേരമൊക്കെ മതിയാകും. എന്നാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച്, ദീനിയായ അധ്യാപനങ്ങളെ സംബന്ധിച്ച് ഓരോ നിമിഷവും അയാൾക്ക് അറിവ് ആവശ്യമാണ്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കുടിക്കണം, എങ്ങനെ തിന്നണം, എങ്ങനെ കിടക്കണം എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഓരോ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു എന്താണോ പഠിപ്പിച്ചത്, നിർദ്ദേശിച്ചത് എന്നറിയണം. അപ്പോൾ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഇൽമ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കിട്ടാൻ അള്ളാഹുവിനോട് ചോദിച്ചത് വേറൊന്നുമായിരുന്നില്ല, റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവെ അറിവ് എനിക്ക് നീ അധികരിപ്പിച്ചു തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, എല്ലാ ദിവസവും എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചറബിനോട് ചോദിക്കാറുണ്ടായിരുന്ന ഒന്നാണ്. ഉപകാരപ്രദമായ അറിവ് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅമലൻ സ്വാലിഹ വരിസഖൻ തയ്യിബ, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, അതേപോലെ മാന്യമായ നല്ല ഉപജീവനം, ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ദിവസവും ആവശ്യമുള്ള സംഗതിയാണ്. അള്ളാഹുവിനോട് ചോദിക്കണം. നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കാം. നമസ്കാര ശേഷം സലാം വീട്ടിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ മാത്രമാണ് ആരാധ്യൻ, ആരാധനക്കർഹനായിട്ടുള്ളവൻ. ലാ ശരീക ലഹു, അവന് യാതൊരുവിധ പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു, സർവ ആധിപത്യവും അധികാരവും അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനുള്ളതാണ്. വലഹുൽ ഹംദ്, എല്ലാവിധ സ്തുതി കീർത്തനങ്ങളും സ്തോത്രങ്ങളും അള്ളാഹുവിനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു. എന്നിട്ട് പറയുകയാണ്, അള്ളാഹുമ്മ ലാമാനി അലിമ അഅ്തൈത, അള്ളാഹുവെ നീ നൽകിയത് തടയുന്നവനായി ആരുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞത് വാങ്ങിത്തരാൻ കഴിവുള്ളവരുമായി ലോകത്താരുമില്ല. അവ തരേണ്ടവൻ നീയാണ്, തരുന്നവൻ നീയാണ്. ആരൊക്കെ തടഞ്ഞാലും അതിനപ്പുറത്ത് തരാൻ കഴിവുള്ളവൻ, ആരൊക്കെ തരാൻ തീരുമാനിച്ചാലും തടയാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. വലായൻ ഫഉദൽ ജദ് മിൻകൽ ജദ്, ഒരു അധ്വാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഉടമക്ക് അവരുടെ മഹത്വവും സ്ഥാനവും അധ്വാനവും ഒന്നും ഉപകരിക്കുകയില്ല, പടച്ചറബിൻ്റെ നിശ്ചയവും അനുമതിയുമില്ലാതെ. സുബ്ഹാനല്ലാഹ്. ആ പടച്ചറബിനെ നമുക്കറിയാൻ സാധിക്കുകയാണെങ്കിൽ, ശരിയായ വിധത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മളൊരിക്കലും നിരാശരോ അതേപോലെ തന്നെ ആശയറ്റവരോ മറ്റാരുടെയെങ്കിലും മുമ്പിൽ മാറത്തടിച്ച് കരഞ്ഞ് ചോദിക്കുന്നവരോ ആവുകയില്ല. പടച്ചറബിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ ഏത് ആവശ്യങ്ങൾക്കും ഏത് ആഗ്രഹ സഫലീകരണത്തിനും ആ പടച്ചറബിനോട് തന്നെ ചോദിക്കാൻ, അവൻ്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുവാൻ സാധിക്കും. അല്ലാഹു അൽ മുഅത്തി, ധാരാളമായി നൽകുന്നവനാണ്, നൽകാൻ ഒരുക്കമാണ്. മാനിഅ അൽ മാനിഅ എന്നൊരു നാമം അള്ളാഹുവിൻ്റെതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, നൽകുന്നവൻ അള്ളാഹുവാണ്, തടയുന്നവൻ അള്ളാഹുവാണ് എന്ന ആശയം പറയുമ്പോൾ അൽ മുഅത്തി എന്നത് അള്ളാഹുവിൻ്റെ നാമമായി നമ്മൾ കേട്ട ഹദീസുകളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അൽ മാനിഅ, തടയുന്നവൻ എന്നൊരു നാമം അള്ളാഹുവിൻ്റെ നാമമായി സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അള്ളാഹു നൽകുന്നത് അൽ അത്വാഉ നൗആനി, അള്ളാഹുവിൻ്റെ പാരിതോഷികങ്ങൾ, അള്ളാഹു നൽകുന്ന കാര്യങ്ങൾ രണ്ട് തരത്തിലുണ്ട് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒന്ന് അൽ അത്വാഉൽ ആം, എല്ലാവർക്കും നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടിജാലങ്ങൾക്കൊക്കെയും ഓരോന്നിനും അനുയോജ്യമായ സംഗതികളൊക്കെ നൽകിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ജീവനും ശക്തിയും ഭക്ഷണവും വായുവും വെള്ളവും എന്നുവേണ്ട അവക്ക് ആവശ്യമായ എല്ലാം അള്ളാഹു ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. അല്ലദീ ഖലഖ, അല്ലദീ അഅത്വാ കുല്ല ഷൈഇൻ ഖൽഖഹു ഥുമ്മ ഹദ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതുപോലെ, അല്ലദീ അഅത്വാ കുല്ല ഷൈഇൻ ഖൽഖഹു, ഓരോന്നിനും അതിൻ്റേതായ പ്രകൃതം, സൃഷ്ടി നൽകിയവൻ, എന്നിട്ട് അവക്ക് വേണ്ട മാർഗ നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് നൽകിയവൻ, ഓരോ ജീവിയുടെയും ജനിതക കോഡിൽ സംവിധാനിച്ചതുപോലെ അള്ളാഹു നൈസർഗികമായി ഓരോന്നിൻ്റെയും ജീവിതത്തിൽ നിർദ്ദേശിച്ചു കൊടുത്ത ആ കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകിയതാണ്. ഏതൊരു ജീവിയുടെയും കുഞ്ഞുങ്ങൾ അവ എവിടെയും പോയി പഠിച്ചിട്ടോ പരിചയിച്ചിട്ടോ അനുഭവിച്ചിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ ഒരു കുഞ്ഞിനെ അതേപോലെ താറാവിനെയും നമ്മൾ നോക്കിയാൽ, ആ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വെള്ളത്തിലൂടെ അമ്മയോടൊപ്പം നീന്തി തുടിക്കുന്നു. അതിനാരും പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുത്തിട്ടില്ല.

0: ജീവൻ തന്നെയും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സാഹചര്യത്തിൽ ആ അമ്മയിൽ നിന്ന് ഓടി അകലുകയാണ്. ഏതൊരു ജീവിയും അമ്മയിലേക്ക് തൻ്റെ മാതാവിലേക്ക് അടുത്തു വരുമ്പോൾ കണ്ടാമൃഗത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഓരോന്നും ഓരോ സൃഷ്ടിക്കും ആവശ്യമായ എല്ലാവിധ ബോധവും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി നൽകിയവൻ, അതാണ് പൊതുവിലുള്ള അള്ളാഹുവിൻ്റെ ദാനം. അൽ അത്വാ അൽ ആം, പൊതുവായിട്ടുള്ള അള്ളാഹുവിൻ്റെ നൽകലുകൾ. എന്നാൽ ഖാസ്, രണ്ടാമത്തെ ഒരു വിഭാഗം, പ്രത്യേകമായി അള്ളാഹു നൽകുന്നതാണ്. അതാർക്കാണ്? ലിഹവാസുഹി, അവൻ്റെ പ്രത്യേകക്കാർക്ക് അവൻ നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, നല്ല മനുഷ്യന്മാർ, പ്രവാചകന്മാർ, ഇവർക്കൊക്കെ അള്ളാഹു പ്രത്യേകമായി നൽകുന്ന പലതുമുണ്ട്. ഏതുപോലെ ഇസ്തിജാബത്തു ദുആ, അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുക എന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകുക എന്നത്, അറിവ് നൽകുക എന്നത്, ആ അറിവിനനുസരിച്ച് അമൽ ചെയ്യാൻ, പ്രവർത്തിക്കാൻ, അതിലൂടെ ധാരാളം ആളുകളിലേക്ക് നന്മകൾ എത്തിക്കുവാനുള്ള സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും ഉദവിയുമൊക്കെ നൽകുക എന്നത്. ഇങ്ങനെ രണ്ട് തരത്തിൽ അള്ളാഹു നൽകുന്നുണ്ട്. എല്ലാവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ അള്ളാഹു നൽകുന്ന ഒരു നൽകലുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അവനേറ്റവും പ്രിയപ്പെട്ട, അവനിലേക്ക് കൂടുതൽ അടുത്ത സജ്ജനങ്ങൾക്ക്, നല്ലവർക്ക് കൊടുക്കുന്നതുണ്ട്. അപ്പോൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്, ആ നൽകലുകൾക്ക്, കൊടുക്കലുകൾക്ക് അർഹരാകാൻ, യോഗ്യരാകാൻ നമ്മൾ ശ്രമിക്കണം. ധാരാളമായി നമുക്ക് നൽകുന്ന, നമ്മൾ അറിഞ്ഞും നമ്മളറിയാതെയും നമുക്കെത്രയോ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമ്മൾ അറിയാത്തതായി നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അവൻ്റെ ദാനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള പടച്ചറബിനെ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ അവൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാനും അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയപ്പെടുവാനുമൊക്കെ നമുക്കത് കരുത്തു നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ആ വിധത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്കും. നമ്മളിപ്പോൾ കേട്ടത് ഷമീർ മദീനി അവതരിപ്പിച്ച അൽ മുഅ്തി എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ്. മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്കും.
2: ഇനി നാം പ്രവേശിക്കുന്നത് കുട്ടികളുടെ പ്രോഗ്രാമായ കഥ പറയാം എന്ന പ്രോഗ്രാമിലേക്കാണ്.
1: നമ്മുടെ കൂടെയുള്ളത് അബ്ദുസ്സലാം വീട്ടിയാണ്.
2: അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തിലെ 12-ാം ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. കേട്ടുവരാം.
3: അജ്മലും കുഞ്ഞുപെങ്ങളും. അധ്യായം 12. കല്യാണ വീട്ടിലേക്ക്. കോഴിക്കൂടിൻ്റെ താങ്ങിനായി കുഴിച്ചിട്ട മുരിങ്ങാക്കൊമ്പുകൾ തെഴുത്തു വണ്ണം വെച്ചതും അതിൽ ഇളം പച്ച ഇലകൾ തളിർത്തതും അജ്മൽ സംതൃപ്തിയോടെ നോക്കി നിന്നു. വിചാരിച്ച പോലെ അതൊരു നല്ല കോഴിക്കൂടായി. മൂന്ന് കോഴികളും ആരുടെയും സഹായമില്ലാതെ അതിൽ കയറി കിടന്നുകൊള്ളും. കഥകടച്ചില്ലെങ്കിലും കുറുക്കന്മാർക്ക് പിടിക്കാൻ കഴിയില്ല. വണ്ണം കുറഞ്ഞ രണ്ടു മട്ടൽ സമാന്തരമായി ചാരി നിർത്തി ചുള്ളിക്കമ്പുകൾ വിലങ്ങുവെച്ച് കെട്ടിയുണ്ടാക്കിയ കോണിയാണ് കോഴികൾക്ക് കയറാനുള്ള വഴി. അതിൽ കുറുക്കൻ കയറിയാൽ പൊട്ടിപ്പോകും. അടച്ച കൂട്ടിൽ നിന്ന് പുള്ളിച്ചയും ചെമ്പിയും കൊക്കി. സായിപ്പ് നന്നായൊന്ന് കൂവി. സമയം 7 മണി ആവുന്നേ ഉള്ളൂ. അവൻ കൂടു തുറന്നു. മൂന്ന് കോഴികളും വലുതായിരിക്കുന്നു. പുള്ളിച്ചയും ചെമ്പിയും അടുത്ത് മുട്ടയിടും. എന്നും ഓരോ കോഴിമുട്ട തിന്നണം. ആരോഗ്യം കൂടിയാൽ കൂടുതൽ ഭാരമുള്ള ജോലി ചെയ്യാം. ഭാരമുള്ള ജോലി ചെയ്താൽ കൂടുതൽ കൂലി കിട്ടും. മോനെ, എന്താ ആലോചിച്ച് നിൽക്കണത്? വാ, ചായ കുടിക്കാൻ. അജ്മൽ അകത്തേക്ക് ചെന്നു. ചായയും ഒരു ബിസ്ക്കറ്റും തിന്ന് ഒന്നും പറയാതെ വരാന്തയിൽ വന്ന് കോഴിക്കൂട്ടിലേക്ക് തന്നെ നോക്കിയിരുന്നു. എന്താ ഇക്കാക്കൊരു ചിന്ത? സെൽവ അജ്മലിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു. ഇന്ന് സ്കൂളും മദ്രസയുമില്ലല്ലോ. നല്ലത് ചിന്തിക്കാനുള്ള സമയമാണിത്. അജ്മൽ തൻ്റെ ചിന്തകൾ അനിയത്തിക്ക് പറഞ്ഞുകൊടുത്തു. കോഴിക്കൂടിനടുത്തായി മറ്റൊരു കൂടിനു വേണ്ടി കാൽനാട്ടണം. ക്ഷീമക്കൊന്നയാണ് നല്ലത്. മുരിങ്ങമരത്തേക്കാൾ ഉറപ്പുണ്ടാകും അതിന്. അതിന്മേലൊരു ആട്ടിൻകൂടുണ്ടാക്കണം. കൂട് റെഡിയായാൽ ആട്ടിൻകുട്ടിയെ വാങ്ങും ഇൻഷാ അല്ലാ. അജ്മലിൻ്റെ വിശദീകരണം കേട്ട് സെൽവ ചോദിച്ചു, ഇനി എത്ര ഉറുപ്പ്യണ്ട് ഇക്കാക്കൻ്റെ? എടി,

0: ആകെ 20 റുപ്യേയുള്ളൂ. എല്ലാ പൈസയും ഡ്രസ്സ് വാങ്ങാൻ ചെലവായില്ലേ? സെൽവയുടെ ചോദ്യം അജ്മലിന് അല്പം ഭയമുണ്ടാക്കി. 3 അംഗങ്ങളുള്ള കുടുംബത്തിൽ ചുരുങ്ങിയത് 200 രൂപയെങ്കിലും കയ്യിരിപ്പുണ്ടായിരിക്കണം. പെട്ടെന്ന് ഒരസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കണ്ടേ? അതിന് പണം വേണമല്ലോ. കുറച്ചുനേരം ആലോചിച്ചിരുന്ന ശേഷം അജ്മൽ എഴുന്നേറ്റു. ഉച്ചവരെ ജോലിക്ക് പോയാലോ എന്ന് അഭിപ്രായം ചോദിക്കാൻ ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഉമ്മ, പുട്ടും കടലയും ആയോ? എന്താ മോൻ ഇന്ന് ഇത്ര തിരക്ക്? ഇപ്പം ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടല്ലേ ഉള്ളൂ. അത് ശരിയമ്മ, വേഗം ചായ കുടിച്ച് ഒന്ന് പുറത്തിറങ്ങിയാലോ ഒന്ന് ആലോചിക്കാ. എന്തെങ്കിലും ചെറിയൊരു പണി കിട്ടുമെന്ന് നോക്കിയാലോ? ഞമ്മളേൽ 20 റുപ്യ മാത്രല്ലേ ഉള്ളൂ. പെട്ടെന്നൊരു സൂക്കേട് വന്നാൽ അന്നേരം വായ്പയ്ക്ക് നടക്കണ്ടേ? മകന്റെ ചോദ്യം ഷാഹിദയിൽ അത്ഭുതമാണുണ്ടാക്കിയത്. ഇത്ര ചെറുപ്പത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും കാര്യബോധവും എങ്ങനെയാണ് തന്റെ മകനുണ്ടായത്? കളിച്ചു നടക്കേണ്ട പ്രായമാ. മാതാപിതാക്കളെ അനുസരിക്കുകയോ പാഠങ്ങൾ വായിക്കുകയോ ചെയ്യാതെ കളി മാത്രമായി നടക്കുന്ന എത്ര കുട്ടികളുണ്ട്! ഷാഹിദ മകനോട് പറഞ്ഞു, മോൻ ഇന്നൊരു പണിക്കും പോണ്ട. ഇന്ന് മൂത്തമ്മൻ്റെ കല്യാണത്തിനു പോണ ദിവസാ. 10:30 ഇറങ്ങണം. അതുവരെ എന്തെങ്കിലും വായിച്ചോ. ഞാൻ പുട്ടും കടലയും വേഗം ആക്കിത്തരാം. അതുതന്നെയാണ് നല്ലതെന്ന് അജ്മലിനും തോന്നി. അവൻ മദ്രസാ പുസ്തകങ്ങളുടെ സഞ്ചിയെടുത്തു. ആദ്യം കർമ്മപുസ്തകം മറിച്ചു. അതിലുള്ളതെല്ലാം നന്നായി പഠിച്ചതാണ്. ശേഷം വിശ്വാസപാഠങ്ങളുടെ പുസ്തകം നിവർത്തി നോക്കി. അതിലും പഠിക്കാനൊന്നും ബാക്കിയില്ല. പിന്നെ സ്കൂൾ പുസ്തകങ്ങൾ എടുത്തു. അതിലുള്ളതും നന്നായി അറിയാം. അവയെല്ലാം മടക്കിവെച്ച് ഖുർആൻ നിവർത്തി കുറച്ചുനേരം ഓതി. ഖുർആനിൽ കുറച്ച് സൂറത്തുകളെ പഠിച്ചിട്ടുള്ളൂ. അതിനാൽ ഒരുപാട് ഓതാനുണ്ട്. അടുത്ത റമദാനാകുമ്പോഴേക്കും കുറെ കാണാതെ പഠിക്കണം. സലീം ഡോക്ടറെ പോലെ ഓതാൻ കഴിയണം. നല്ല തിരക്കുള്ള ഡോക്ടറായിരുന്നിട്ടും അദ്ദേഹത്തിന് ഖുർആൻ മുഴുവനും കാണാതെ അറിയാം. തറാവേഹിന് സലീം ഡോക്ടറാണ് ഇമാമത്ത് നിൽക്കാറ്. വരീം മക്കളെ. ഉമ്മ പുട്ടും കടലക്കറിയും തിന്നാൻ വിളിച്ചു. ചായ കുടിയും കുളിയും കഴിഞ്ഞ് അജ്മലും സെൽവയും പുതിയ ഉടുപ്പുകളണിഞ്ഞു. സെൽവ ചോദിച്ചു, ഇക്കാക്ക, ഞാനെങ്ങനെയുണ്ട്? അടിപൊളി. ചെരിപ്പും വളയും മാലയിട്ടപ്പോ ഈയൊരു സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകിയ ശേഷം ഷാഹിദയും വസ്ത്രമണിയാൻ തുടങ്ങി. അണിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ സംതൃപ്തി തോന്നി. തന്റെ മോന്റെ വകയാണ് ഈ വസ്ത്രങ്ങൾ. ഒരുങ്ങി വാതിൽ പൂട്ടി മുറ്റത്തേക്കിറങ്ങിയപ്പോൾ അജ്മൽ പറഞ്ഞു, ഉമ്മ ഇപ്പം ഞങ്ങൾ ടീച്ചർ മാതിരിയുണ്ട്. 3 പേരും കല്യാണ വീട്ടിലേക്ക് നടന്നു.
1: മാഷാല്ലാ, ഇന്ന് നമ്മൾ നല്ലൊരു കഥ കേട്ടിരിക്കുകയാണ്. വീട്ടി അബ്ദുസലാം അവതരിപ്പിച്ച അജ്മലും കുഞ്ഞുപെങ്ങളും, അതിൻ്റെ 12-ാമത്തെ ഭാഗമാണ് നാം ഇന്ന് കേട്ടുകഴിഞ്ഞത്.
2: ഇനി നാം മറ്റു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ ദൃശ്യം, ഷെരീഫ് ഇബ്രാഹിമിൻ്റെ രചന, എൻ്റെ കപ്പൽ യാത്ര എന്ന ടൈറ്റിലിൽ മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദമാണ് ഇന്നത്തെ ദൃശ്യത്തിൽ നാം കേൾക്കാൻ പോകുന്നത്.
3: എൻ്റെ കപ്പൽ യാത്ര, രചന ഷെരീഫ് ഇബ്രാഹിം. 1969 പത്തേമാരിയിൽ പേർഷ്യയിൽ പോയ ഞാൻ തിരിച്ചാദ്യമായി ഇന്ത്യയിലേക്ക് വന്നത് കപ്പലിലായിരുന്നു. അക്ബർ എന്നായിരുന്നു ആ കപ്പലിൻ്റെ പേര്. ഹജ്ജ് കാലത്തത് ഹജ്ജ് യാത്രക്കാരെ കൊണ്ടുപോകാനും അല്ലാത്ത സമയത്ത് പേർഷ്യൻ യാത്രക്കാരെ കൊണ്ടുപോകാനുമായി ഉപയോഗിക്കുന്ന ഒരു കപ്പലായിരുന്നു. ഗ്രേ മെക്കൻസി എന്ന കമ്പനിയായിരുന്നു ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരുന്നത്. ദുബൈയിൽ നിന്നും മുംബൈയിലേക്ക് 137 ദിർഹമായിരുന്നു ടിക്കറ്റ് ചാർജ്. 1972 ഒക്ടോബർ 17 ദുബായ് റഷീദ് പോർട്ടിൽ നിന്നും കപ്പൽ കയറി. എൻ്റെ കയ്യിൽ അലുമിനിയത്തിൻ്റെ വലിയൊരു ട്രങ്ക് പെട്ടി. അതിൽ നിറയെ പേർഷ്യൻ സാധനങ്ങൾ. ഒരു ഡാക്ക സാരി എടുക്കും. 25 വാരയോ മീറ്ററോ ആണളവ്. എന്നിട്ട് നാട്ടിൽ ചെന്ന് 4 സാരിയാക്കി മുറിക്കും. ഒരേ കളറിലുള്ള സാരിയാവുമ്പോൾ കസ്റ്റംസിൽ 4 പകരം 3 എന്ന് പറയാമല്ലോ. അല്ലാതെ വ്യത്യസ്തമായ കളറിൽ സാരി വാങ്ങിയാൽ ഡ്യൂട്ടി കൂടുതൽ കൊടുക്കേണ്ടി വരും. പിന്നെ അനിയന്മാർക്ക് കുറച്ചു പേനകൾ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് തുടങ്ങിയ സ്കൂൾ ഐറ്റംസ്. പിന്നെ ഉപ്പാക്ക് ഷർട്ടിനുള്ള തുണി. ഉപ്പാക്ക് മറ്റെന്തെങ്കിലും വേണോ എന്ന് അന്നത്തെ കാലത്ത് ഞാൻ എഴുതി ചോദിച്ചാൽ ഒന്നും വേണ്ട എന്നേ എൻ്റെ പൊന്നുപ്പ പറയാറുണ്ടായിരുന്നുള്ളൂ. ഇന്നെൻ്റെ മക്കളോട് ഞാൻ പറയുന്ന പോലെ കപ്പലിൻ്റെ തുടക്കം ഇറാഖിലെ ബസ്രയിൽ നിന്നാണ്. പിന്നെ കുവൈറ്റ്, ദമാം, ബഹ്റൈൻ, ദോഹ, അത് കഴിഞ്ഞാൽ ദുബൈ. ദുബായിൽ നിന്ന് മുംബൈക്ക് പോകുന്നതിനിടയിൽ മസ്കറ്റിൽ സ്റ്റോപ്പുണ്ട്. ദുബായ് മുംബൈ 4 ദിവസത്തെ യാത്രയാണ്. റഷീദ് പോർട്ടിൽ നിന്നും കപ്പലിലേക്ക് കയറാൻ കോണിയുണ്ട്. കപ്പലിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയും വെടിപ്പുമുണ്ട്. എല്ലാ റൂമുകളിലും 2-ടയർ 3-ടയർ കട്ടിലുകളാണ്. ഞാനും അതിലൊരു അന്തേവാസിയായി. എനിക്കന്ന് 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇടയ്ക്കിടെ കപ്പലിൻ്റെ മുകൾ തട്ടിൽ ചെന്ന് കടലിലേക്ക് നോക്കിയിരിക്കും. പത്തിമാരിയിൽ പോയ എനിക്ക് ഈ കപ്പൽ യാത്ര സ്വർഗ്ഗതുല്യമായിരുന്നു. അതുമാത്രമല്ല, എന്റെ പൊന്നുപ്പായെയും ഉമ്മയെയും അനിയന്മാരെയും മറ്റും കാണാമല്ലോ. അനിയന്മാർക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനം കിട്ടുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം ആലോചിക്കുമ്പോൾ എന്റെ മനസ്സ് ഇതിനകം നാട്ടിലെത്തിക്കഴിഞ്ഞു. 4 ദിവസത്തെ കടൽ യാത്രയ്ക്കു ശേഷം 5-ാം ദിവസം കപ്പൽ മുംബൈ തീരത്തടുത്തു. സമയം 8:00. എന്റെ പെറ്റമ്മയായ ഭാരതത്തിൻ്റെ മണം നാസികയിലൂടെ വന്നപ്പോൾ ഞാനേറെ സന്തോഷിച്ചു. പോറ്റമ്മയായ പേർഷ്യ എനിക്കെന്തൊക്കെ തന്നാലും എന്റെ പെറ്റമ്മയെ മറക്കാൻ കഴിയുമോ? കപ്പൽ പോർട്ടിലടുക്കാൻ കുറച്ചുനേരം വേണം. പുറം കടലിലാണ് നങ്കൂരമിട്ടത്. അകലെ നിന്ന് മുംബൈയുടെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ കാണാം. മീൻ പിടിക്കാൻ പോകുന്ന കോളികളുടെ വഞ്ചികളും ബോട്ടുകളും മറ്റൊരു വശത്തുണ്ട്. 2:00 പോർട്ടിൽ കപ്പലടുത്തു. കപ്പലിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒരു വിശപ്പും തോന്നുന്നില്ല. വിശപ്പില്ലാഞ്ഞല്ല, മറിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ എന്റെ പൊന്നുപ്പയുടെ പുറത്തു കാണിക്കാത്ത ഉള്ളിൽ വെച്ചുള്ള ലാളന, അനിയന്മാരുടെ കുസൃതികൾ എല്ലാം ആലോചിച്ചപ്പോൾ വിശപ്പില്ലാതായി. ഇതായിരുന്നു സത്യം. ഗൃഹാതുരത്വം അനുഭവിച്ചറിയുക തന്നെ വേണം. കപ്പലിൽ നിന്നും പെട്ടികൾ ഇറക്കാൻ പോർട്ടിലെ പോർട്ടർമാരുണ്ട്. മാന്യമായ കൂലി മാത്രമേ അവർ വാങ്ങാറുള്ളൂ. കത്തിവെക്കില്ല, നോക്കുകൂലിയുമില്ല. പോർട്ടിൽ തന്നെ ഒരു വശം കടലായ ഭാഗത്ത് മേശ കൊണ്ടുവന്നിട്ടു. അതാണ് കസ്റ്റംസ്. എന്റെ ഊഴം വന്നു. പെട്ടി ഞാൻ മെല്ലെ എടുത്തു മേശപ്പുറത്തു വെച്ചു. അന്ന് ചൈനയുമായി പ്രശ്നമുള്ള സമയമായിരുന്നു. പലചരക്ക് കടയിൽ കണക്കുകൂട്ടാൻ ഉപയോഗിക്കുന്ന കടലാസിൽ ഓരോ സാധനങ്ങളുടെയും പേരും ഇന്ത്യയിലെ വിലയും എഴുതുന്നു. അപ്പോഴാണ് എന്റെ പെട്ടിയിലുള്ള ആ ബോംബ് കസ്റ്റംസ് ആഫീസറുടെ കണ്ണിൽപ്പെട്ടത്. അദ്ദേഹം എന്നോട് ആക്രോശിച്ചു. ഏ ക്യാ ചൈനക്കാ മാൽ ലാത്താ ഹേ? എന്താണിത്? ചൈനയുടെ സാധനം കൊണ്ടുവരികയോ? അന്നും ഇന്നും ഹിന്ദിയിൽ ഞാൻ ഹം ഹും ഹോ ആണ്. ഞാൻ കരഞ്ഞു. കരച്ചിലിനു ഭാഷയില്ലല്ലോ. മഷി ഒഴിച്ചെഴുതുന്ന ഹീറോ പേനയായിരുന്നു എന്റെ കയ്യിൽ. കസ്റ്റംസുകാർ കണ്ടുപിടിച്ച ബോംബ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നോക്കി. അദ്ദേഹം എഴുതുന്നതും ഹീറോ പേന കൊണ്ടായിരുന്നു. അങ്ങനെ കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറേക്കരയിലുള്ള മുംബൈയിൽ നിന്നും പടിഞ്ഞാറേക്കരയിലുള്ള കേരളത്തിലേക്ക് പോകുന്ന ട്രെയിൻ പടിഞ്ഞാറ് നിന്ന് ഏകദേശം കിഴക്കേ കരയോളം പോയിട്ടാണ് വീണ്ടും പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോകുന്നത്. അതായത് ദാദറിൽ നിന്നും മദ്രാസിനടുത്തുള്ള ആർക്കോണം വഴിയാണ് ട്രെയിൻ. 40 മണിക്കൂർ യാത്ര. ഒരുപാട് വിദേശയാത്രകൾ, പലതരം ഫ്ലൈറ്റുകളിൽ പലതരം വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും എന്നും എനിക്ക് യാത്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാഹനം ഫ്ലൈറ്റോ കാറോ അല്ല, മറിച്ച് ബോട്ടും ട്രെയിനുമാണ്. അങ്ങനെ 2-ാം ദിവസം പുലർച്ചെ 4 മണിക്ക് മുമ്പടെ തൃശൂർ അഥവാ തൃശിവപേരൂരിൽ എത്തി. അന്നത്തെ കാലത്തും നഗരമായിട്ടും തൃശൂർ നഗരം ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും ഉണർന്നിട്ടില്ല. ദെന്തുട്ടാ ഈ കന്നാലിക്ക് എണീക്കാറായില്ലേ? ഈ ഷറഫ് വന്നത് അറിഞ്ഞില്ലേ എന്ന് മനസ്സിലാദ്യം കരുതി. പിന്നെ തോന്നി, പാവം ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാവും. കിടാവ് കുറച്ചുനേരം കൂടി ഉറങ്ങിക്കോട്ടെ. തൃശൂർ റൗണ്ടിലുള്ള പത്തൻസ് ഹോട്ടലിൽ നിന്നും റേഡിയോവിലൂടെ സുപ്രഭാത ഗീതം, അത് കേട്ടപ്പോൾ യാത്രാക്ഷീണം എല്ലാം മാറി. അവിടെയുള്ള ബിസ്മില്ല ഹോട്ടലിൽ ചെന്ന് കുളി നടത്തി. ഒരു അംബാസിഡർ കാർ വാടകക്കെടുത്ത് യാത്ര തുടർന്നു. എൻ്റെ വീട്ടിലേക്ക്, കാട്ടൂരിലേക്ക്. ചേർപ്പ് കഴിഞ്ഞ് പടിഞ്ഞാറ്റുമുറി എന്ന സ്ഥലത്തെത്തിയപ്പോൾ സൈക്കിൾ യജ്ഞക്കാർ സൈക്കിൾ ചാരി വെച്ച് സുഖമായി ഉറങ്ങുന്നു. ചിറക്കൽ ഇഞ്ചമുടി കനാലിനടുത്ത് വിജനമായ പാടത്ത് കാർ നിർത്തി. ഞാനാകെ ഭയപ്പെട്ടു. ഡ്രൈവർ ഇറങ്ങി, ഡിക്കി തുറന്നു. എൻ്റെ സപ്തനാടികളും തളർന്നു. എന്നെ ഡ്രൈവർ കൊല്ലും. കാറിൻ്റെ ജാക്കിയുടെ ലിവർ എടുക്കാനാവും കാർ നിർത്തിയത്. എൻ്റെ കയ്യിലുള്ള പേർഷ്യൻ സാധനങ്ങളും എല്ലാം അവർ എടുക്കും. കൂടാതെ അന്നത്തെ എൻ്റെ സമ്പാദ്യമായ 900 രൂപയും. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഡിക്കിയിൽ നിന്നും ഒരു ക്യാനിലുണ്ടായിരുന്ന കുറച്ച് ഡീസലെടുത്ത് കാറിൻ്റെ ടാങ്കിൽ ഒഴിച്ച് യാത്ര തുടർന്നു. കരാഞ്ചിറ കഴിഞ്ഞു എൻ്റെ വീടായ മുനയം ഭാഗത്തേക്കുള്ള നാടാകെ മാറിയിരിക്കുന്നു. കണ്ണെത്ത ദൂരത്ത് നിലമായി കിടന്ന സ്ഥലത്ത് ഒരുപാട് വീടുകൾ. വീട്ടിലെത്തി ബെല്ലടിച്ചു. എൻ്റെ പൊന്നുപ്പ വന്നു. കെട്ടിപ്പിടിച്ചപ്പോൾ ഉപ്പായുടെ കണ്ണിൽ നിന്നും ഒരു നനവ്. ഉപ്പ കരയുകയോ? ആലോചിക്കാൻ വയ്യ. ഉപ്പ, ഉപ്പാടെ മോൻ 2 വർഷം പേർഷ്യയിൽ നിന്നിട്ടും ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഗദ്ഗദകണ്ഠനായി പറഞ്ഞു, അത് സാരമില്ല, ലാഞ്ചിയിൽ പോയെന്ന് ഒരു വിസ സമ്പാദിച്ചില്ലേ? രണ്ടു വർഷം പോയെന്നല്ലേയുള്ളൂ, കാലമിനിയുമില്ലേ. അതാണ് എൻ്റെ പൊന്നുപ്പ. ഞാൻ തിരിച്ച് ദുബായിലോട്ട് മുംബൈയിൽ നിന്ന് വന്നതും കപ്പലിലായിരുന്നു. എൻ്റെ പൊന്നുപ്പ മരിച്ചിട്ട് 44 വർഷം കഴിഞ്ഞു. ഉപ്പായുടെ വാക്കുകൾ ശരിയായിരുന്നു. അത് പിന്നീട് കാലം തെളിയിച്ചു. വീണ്ടും ഒരുപാട് വർഷം ഗൾഫിൽ തന്നെ. ആ എൻ്റെ ഉപ്പായുടെ ഗുരുത്വം കൊണ്ടാണ് ഇന്ന് ഞാൻ പട്ടിണി കൂടാതെ ജീവിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കുന്നു. നാട്ടുവിശേഷങ്ങൾ പറയാൻ എൻ്റെ അടുത്ത് വന്ന എൻ്റെ അനുജൻ മജീദ്, അവനും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹുവേ, അവർക്കെല്ലാം ഖബറിലും പരലോകത്തും നല്ലത് മാത്രം കൊടുക്കണേ.
1: വളരെ മനോഹരമായ ഒരു ദൃശ്യം നമ്മൾ ഇന്ന് കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഷെരീഫ് ഇബ്രാഹിമിൻ്റെ എൻ്റെ കപ്പൽ യാത്ര എന്ന രചനയ്ക്ക് ശബ്ദം നൽകിയിട്ടുള്ളത് മൻസൂർ മണ്ണാർക്കാട്.
2: നാം ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: അല്ലുസൂൽ.
2: ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുന്നു.
1: സഹീഫത്തു സ്വാദിഖ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഇന്ന് നമ്മൾ സംസാരിക്കുന്നു അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ഹദീസുകൾ എഴുതി സൂക്ഷിക്കുന്ന പ്രക്രിയകൾക്ക് തുടക്കം കുറിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ പലവരും സൂചിപ്പിച്ചതാണ്. നിരവധി തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവിനെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസുകളുടെ എഴുത്ത് അതല്ലെങ്കിൽ ക്രോഡീകരണം സംഭവിച്ചിരുന്നു എന്നുള്ളതിനെ വളരെ ശക്തമായി നിഷേധിക്കുന്നവരാണ് ഹദീസ് വിരോധികൾ. 200 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രവാചക വചനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് എന്നും അതിനു മുമ്പ് ഹദീസുകൾ എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുമൊക്കെയുള്ള അബദ്ധ ജടിലമായ വാർത്തകൾ അത്തരം ആളുകൾ വ്യാപകമായി പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസുകളുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെ മുന്നിലും തെളിഞ്ഞുവരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത്തരം യാഥാർത്ഥ്യങ്ങളിൽ ഏറ്റവും മൂല്യമേറിയ ഒരു ചരിത്ര ഗ്രന്ഥമാണ് ഇന്ന് നമ്മുടെ സംസാര വിഷയം. അത് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസദസ്സിലിരുന്ന് അവിടുത്തെ തിരുനാവിലൂടെ ഉതിർന്നു വീഴുന്ന മൊഴിമുത്തുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ഹദീസ് ഗ്രന്ഥമാണ്. അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, അതിൽ തർക്കമില്ല. ഈ മഹാനായ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ എഴുതി വെക്കാൻ പ്രത്യേകമായ അനുമതിയും നൽകിയിരുന്നു. അതുപ്രകാരം തന്നെ അദ്ദേഹം ധാരാളം ഹദീസുകൾ എഴുതി സൂക്ഷിച്ചിരുന്നു. മാത്രവുമല്ല, നല്ല കൈപ്പടയിൽ എഴുതുകയും നന്നായി എഴുതുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥം അസ്സഹീഫ അസ്സാദിഖ എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഒരു ഇടയാളൻ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെയും പ്രവാചകൻ്റെയും ഇടയിൽ ഒരു റാവി റിപ്പോർട്ടർ പോലും ഇല്ലാതെ ഏറ്റവും സത്യസന്ധമായി പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അസ്വാദിഖ ഏറ്റവും സത്യസന്ധവും എല്ലാത്തിനെയും സത്യപ്പെടുത്തുന്നതും എന്ന അർത്ഥത്തിലുള്ള നാമം തന്നെ അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിന് നൽകുവാനുള്ള കാരണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സുഹൈഫയെ സംബന്ധിച്ച് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാദിഹി സാദിഖ فيها ما سمعته عن رسول الله صلى الله عليه وسلم وليس بيني وبينه فيها احد. ഈ സുഹൈഫയിലുള്ള ഈ സുഹൈഫത്തു സാദിഖയിലുള്ളത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ടു കേട്ടതാണ്. എൻ്റെയും പ്രവാചകൻ്റെയും ഇടയിൽ ഒരു വ്യക്തി പോലും ഇല്ലാതെ അവിടുത്തെ തിരുനാവ് കൊണ്ട് പറയുന്നത് അംറുബിൽ ആസ് അബ്ദുല്ലാഹി ബിൻ അംറുബിൽ ആസ് തൻ്റെ കാതുകൾ കൊണ്ട് സാഗൂദം ശ്രദ്ധിച്ചു കേട്ടതാണിത്. ഈ സുഹൈഫയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ തൽപരനായിരുന്നു. വളരെ ആവേശവും വളരെ ഇഷ്ടവുമുള്ള ഒരു വസ്തുവായിരുന്നു അദ്ദേഹത്തിന് ഈ സുഹൈഫ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതായി ഇമാം ദാരിമി തൻ്റെ സുനൽ ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ഒരു അസറിൽ കാണാം, മാ യർഗബുനി ഫിൽ ഹയാത്ത് ഇല്ല സ്വാദിഖ വൽ വഹ്ദ്. സദഖയായി കൊടുത്തിട്ടുള്ള ഒരു ഭൂമിയും ഈ സുഹൈഫയും ആണ് എന്നെ ജീവിതത്തിൽ പ്രേരിപ്പിക്കുന്നത്, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം റുബ്ബമാക്കാൻ യഹ്ഫുൽഹാഫി സുന്ദൂഖിൻ ഒരു പെട്ടിയിലൊക്കെ ഇട്ട് എഴുതി വച്ച ഇന്നത്തെ പോലെയുള്ള ഗ്രന്ഥ രൂപങ്ങളൊന്നുമല്ലല്ലോ അന്നുണ്ടാവുക. അത് എല്ലുകളിലോ അതല്ലെങ്കിൽ തോലുകളിലോ അതുപോലെ മരക്കഷ്ണങ്ങളിലോ ഒക്കെ ആയിരിക്കും എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ചിരുന്നു അദ്ദേഹം. അത്രമാത്രം അതിന് പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നു എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അത് സൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പൗത്രനായിട്ടുള്ള അംറു ബിൻ ശുഐബ് അതിൽ നിന്ന് റിവായത്തുകൾ ചെയ്യാറുണ്ടായിരുന്നു. ഏകദേശം 1000 ഹദീസുകൾ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസിൻ്റെ സുഹൈഫയിൽ ഉണ്ടായിരുന്നു എന്ന് ഇബ്നുൽ അസീർ പറയുന്നുണ്ട്. തൻ്റെ ഈ ഉസ്തുൽ അഖാബയിൽ അത് കാണാൻ കഴിയും. എന്നാൽ അംറു ബിൻ ശുഐബ് അന്നബീഹി അൻജദ്ദിഹി എന്ന് പറയുന്ന ഹദീസ് ഏകദേശം 500 ഹദീസുകൾ ഉണ്ട്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഇതിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇമാം അൽ ഉസ്താദ് അഹമ്മദ് മുഹമ്മദ് ഷാക്കിർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഹ്ഖീഖോടുകൂടിയുള്ള അഹമ്മദ് ബിൻ ഹംബലിൻ്റെ കോപ്പിയിൽ 10 ജുസ്ഇൽ ഏകദേശം ഈ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രാധാന്യമുള്ള ഒരു സുഹൈഫയാണ് അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ അസ്സുഹൈഫത്തു സ്വാദിഖ എന്ന് പറയുന്നത്. കാരണം അതൊരു വസീഖത്തുൻ ഇൽമിയ താരിഖിയ, ഒരു ചരിത്രപരമായ ഒരു ഇൽമിയായിട്ടുള്ള ഒരു അസറാണ്, തെളിവാണത്, ഏറ്റവും ശക്തമായ തെളിവ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിൽ വച്ചുകൊണ്ട് തന്നെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നും പ്രവാചകൻ അത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനുമൊക്കെയുള്ള ഏറ്റവും ശക്തമായ ചരിത്രപരമായ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ അസ്സഹീഫത്തു സ്വാദിഖ. ഈ സ്വഹീഫയുടെ അസ്തിത്വം യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധികളുടെ വാദത്തെ ശക്തമായി ഗണ്ണിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നതൊരു വാസ്തവമാണ്. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഈ ഇതിലുള്ള ഹദീസുകൾ ഒരുപാട് റിവായത്ത് ചെയ്യുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാൻ. വിമർശകന്മാർ ഇതിനെതിരെ പല വിമർശനങ്ങളും ഉന്നയിച്ചു വിട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ബിഷിർ അൽ മിരീസി എന്ന് പറയുന്ന ഒരു പിഴച്ച കക്ഷിയുടെ നേതാവ്. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അല്ല അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. പലപ്പോഴും യർമൂക്ക് യുദ്ധത്തിലുമൊക്കെ വിജയിച്ചടക്കിയപ്പോൾ അഹ്ലു കിതാബിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം തന്നെ വിശ്വാസയോഗ്യമല്ല എന്നുള്ളത് ചില സംശയത്തിൻ്റെ പുകമറകൾ ഹദീസുകളുടെ മുകളിൽ വിതറുന്ന അതിനാഗ്രഹിക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് സത്യമായൊരു കാര്യമല്ല. പണ്ഡിതന്മാർ അതിന് കൃത്യമായ മറുപടികൾ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെ നേരിട്ട് അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അത് റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, പ്രവാചകൻ്റെ സന്തോഷവേളകളിലും പ്രവാചകൻ്റെ സന്താപ വേളകളിലുമൊക്കെ തന്നെയും അത് ദേഷ്യം പിടിച്ച അവസ്ഥയാണെങ്കിലും അല്ലാത്ത അവസ്ഥയാണെങ്കിലുമൊക്കെ തന്നെയും അദ്ദേഹത്തിന് പ്രവാചകൻ്റെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കുവാനുള്ള അനുവാദമുണ്ടായിരുന്നു. അത് ഒരു ഫഖറായി, ഒരു അഭിമാനബോധത്തോടുകൂടി തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചക കാലഘട്ടത്തിൽ എഴുതി എന്നുള്ളതിൻ്റെ ഏറ്റവും അതിശക്തമായ തെളിവാണ് അസ്സഹീഫത്തു സ്വാദിഖ എന്ന് പറയുന്നത്. അതിനെ നിഷേധിക്കാൻ, ഈ ഒരു ചരിത്ര വസ്തുതയെ തമസ്കരിക്കാൻ ഒരു ഹദീസ് നിഷേധിക്കും സാധ്യമല്ല, ഹദീസ് വിമർശകന്മാർക്കും സാധ്യമല്ല. അതുകൊണ്ടുതന്നെ പ്രവാചകൻ്റെ ഹദീസുകൾ പിൽക്കാലഘട്ടത്തിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട വ്യാജനിർമ്മിതികളാണ് എന്ന ദുരാരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ അത് രൂപം പ്രാപിച്ചിട്ടുണ്ട്, അത് എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതിനുള്ള നല്ലതും തീയതും വേർതിരിക്കപ്പെട്ട് പ്രവാചകൻ്റെ സ്വഹാബത്തിൽ നിന്ന് മതം പഠിച്ചവർ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഹദീസിൻ്റെ ചരിത്രങ്ങളുള്ളത്. ഇന്ന് ഒരു സഹീഫയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സഹീഫയാണ് അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഫ. ഇൻഷാ അല്ലാ ബാക്കിയുള്ള എപ്പിസോഡുകളിൽ രണ്ട് മൂന്ന് സഹീഫകളെ കൂടി പ്രസിദ്ധമായതിൽ നമുക്ക് പരിചയപ്പെടാം. ഇൻഷാ അല്ലാ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാ അല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു. സഹീഫത്തു സ്വാദിഖ എന്ന ഹദീസ് ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ പഠനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇനി ഒരു ഇടവേളയിലേക്ക്.

0: ഒരു കഥ പറയാറുണ്ട് സാധാരണ. ഒരു മോന് വളർന്നു വന്നപ്പോൾ വാപ്പ മോനോട് പറഞ്ഞു, ഭയങ്കര അലസനാണ് ഇവന്, കിടന്നിങ്ങനെ ഉറങ്ങും, ഒന്നിലും ശ്രദ്ധയില്ല, ജോലി നോക്കൂല. അപ്പോൾ വാപ്പ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും 1 റുപ്യ ഇവിടെ കൊണ്ടുവന്നാലേ ഇവിടുന്ന് ചിലവിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലവിനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാക്കാണ് ഇവന് ഭയങ്കര സ്നേഹം, ആകെയുള്ള ഒരു കുട്ടിയല്ലേ, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഉമ്മ എന്നും 1 റുപ്യ എടുത്തിട്ട് കൊടുക്കും, വാപ്പ അത് വാങ്ങും, നേരെ പറമ്പ് കയറി. അവൻ പ്രശ്നമൊന്നുമില്ല, അവൻ പോവും, കഴിക്കും കുടിക്കും ഉറങ്ങും, അങ്ങനെ പോവും. അങ്ങനെ ഒരു ദിവസം ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നും തരല്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി, അതിൽ നിന്ന് 1 റുപ്യ എടുത്ത് വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. വാപ്പ എറിയാനുണ്ടോങ്ങുമ്പോൾ ഒറ്റപ്പെടുത്താണ് പിടിച്ച് കയ്യിൽ നിന്നാണ്, എറിയരുത് വാപ്പ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും ദിവസത്തെ പണത്തിന് മൂല്യം അവന് തോന്നിയിട്ടില്ല, ഇപ്പോൾ അത് മൂല്യം തോന്നുന്നത് അത് അവൻ്റേതായതുകൊണ്ടാണ്.
1: അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയപ്പോൾ അവന് അതിൻ്റെ മൂല്യം മനസ്സിലായി. അതുവരെ യഥാർത്ഥത്തിൽ ഉമ്മ നൽകുന്നതാണെങ്കിൽ പോലും വലിച്ചെറിയുമ്പോൾ ഒരു വേദന പോലും തോന്നിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്.
0: പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് ശരിയായ ദിശയിൽ ആ പണം ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക.
1: അതെ,
0: ഇല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനും ഇച്ഛക്കൊക്കെ അനുസരിച്ചായിരിക്കും പണത്തിൻ്റെ മൂല്യം. നമുക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ വില വലിയ വിലയാവില്ല, പക്ഷേ ഭാര്യക്കോ മക്കൾക്കോ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് ഭയങ്കര വിലയായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് എന്നെ കഴിക്കുമ്പോൾ അതിന് വലിയ വില ഉണ്ടാവില്ല ബില്ലടക്കുമ്പോൾ, പക്ഷെ വീട്ടിൽ സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ലിസ്റ്റും സംഗതിയും ഭയങ്കര പൈസയായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലവാക്കുന്ന ഒരു നാണയത്തൊട്ട് അതിവിടെ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു, അത് ഏത് നിലക്ക് വർക്കൗട്ടാകുന്നു, അതിന് നമുക്ക് എന്ത് കൂലി കിട്ടുന്നു എന്നതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടു വന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്, അവർ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
3: പ്രശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നു പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക്. ഇന്നത്തെ സ്നേഹക്കൂടിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതോടൊപ്പം അബ്ദുറഹ്മാൻ ചുങ്കത്ര നമ്മോടൊപ്പം ചേരുന്നു. വികൃതി കുട്ടികൾ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്. കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബാദ്. വികൃതി കുട്ടികൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മൾ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. സാധാരണ മൂലയിൽ നമ്മുടെ ആളുകളെല്ലാവരും പലരും പറയുന്നൊരു വാക്കാണ് കുട്ടി വലിയ വികൃതിയാണ് എന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ വിഷയത്തിലും വികൃതി കുട്ടികൾ എന്നാണ് നമ്മളും വിഷയത്തിൽ വെച്ചിട്ടുള്ളത്. അത് കുട്ടികളുടെ ഒരു സ്വാഭാവികതയാണോ ഈ വികൃതി കുസൃതി എന്നൊക്കെ പറയുന്നത്? അതല്ല, കുട്ടിയെ ഒരു വികൃതിയായി ഒരു പ്രശ്നമായി കാണേണ്ടതുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമാണ്.
5: അതെ അതെ, നമ്മൾ മിക്കവാറും ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളുടെയും അഭിപ്രായം എൻ്റെ കുട്ടി വികൃതി കുട്ടിയാണെന്നാണ്, എൻ്റെ കുട്ടി കുറച്ച് വികൃതി കൂടുതലാണ് എന്നാണ് പറയണത്. നമ്മൾ നമ്മുടെ കുട്ടികളെ വികൃതി മാത്രമേ കാണുന്നുള്ളൂ, മറ്റുള്ളവരുടെ കുട്ടിയുടെ വികൃതി കാണാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ വികൃതിയാണ് ഏറ്റവും അധികമുള്ളത് എന്ന് നമ്മൾക്ക് എന്തെയും തോന്നും. അപ്പോൾ ഇവിടെ തോന്നുന്നൊരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ വികൃതി എന്നുള്ള സംഭവം എന്താണ്, ഈ വികൃതി കൊണ്ടുള്ള പ്രശ്നം എന്ന് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഇവൻ്റെ വികൃതി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ അയൽപക്കക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യണത്, സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ അവരുണ്ടാക്കുന്ന വികൃതികൾ അവരിൽ തന്നെ ഒതുങ്ങുന്നു, അവരതിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ അതിനെപ്പറ്റി വല്ലാതെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. പല ചോദ്യങ്ങളും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഒരു സാധാരണഗതിയിൽ നമുക്കവരെ അല്പം പ്രയാസമായി തോന്നുന്നത് കൊണ്ട് പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഭാരമുള്ള ജോലി ഏതാന്ന് വെച്ചാൽ കുട്ടികളെ നോക്കലാണ്. അതിപ്പോൾ ഒന്നും രണ്ടും മൂന്നും കുട്ടികൾ ചെറിയ പ്രായ വ്യത്യാസത്തിലൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മമാരനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേദന. ശരിക്കും ഇത്രമാത്രം ഒരു ഭാരമേറിയ ഒരു പ്രവൃത്തി കുറച്ചൊരു വികൃതിയും കൂടി ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യും, അവർക്ക് ഭയങ്കരമായൊരു വിഷമമായിട്ട് വരും. വെറൊരു കുട്ടികളെ നോക്കിയാൽ പോരല്ലോ ഒരു ഉമ്മനെ സംബന്ധിച്ചിടത്തോളം. എന്തുണ്ടാകണം, വീട്ടിലെ ജോലികളുണ്ടാവും, അവർക്ക് തന്നെ ജോലികളിലെ ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും ഈ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളും ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരുമ്പോൾ ഇവരെന്തായിരിക്കും, എപ്പോഴും ഒരു അസ്വസ്ഥരായിരിക്കും. ഈ അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കുന്നതും ആരോടനെയാണ്, കുട്ടികളോടാണ്. അപ്പം എന്ത് ചെയ്യും, ആ കുട്ടികളുടെ വികൃതികളും അവർക്കുള്ള ബുദ്ധിമുട്ടുകളും കുറച്ചുകൂടി കൂടും. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇത്രയും ചിന്തിക്കൊണ്ടുള്ളൂ, ചെറിയൊരു പ്രായത്തിൽ കുറച്ച് വികൃതികൾ ഉണ്ടാകും, അത് ആ പ്രായം കഴിയുമ്പോൾ എന്ത് ചെയ്യും, തീരും. അപ്പം ആ വികൃതികൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു, ആ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ അതിൻ്റെ ചികിത്സകളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിതിൻ്റെ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ വികൃതികളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അതാണ് നമ്മൾ അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം. കുട്ടികൾക്ക് വികൃതി ഉണ്ടാകും, അത് സ്വാഭാവികമായി അപകടകരമായൊരവസ്ഥയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് പിന്നെ തലച്ചോറിൻ്റെ ഡിസോർഡർ കൊണ്ടോ അല്ലെങ്കിൽ നാഡീവ്യൂഹങ്ങളുടെ വളർച്ചയിൽ വരുന്ന വ്യത്യാസം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന മാനസികം ഒരു സൈക്യാട്രിക്കായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ ഇതിൽ നിന്ന് തികച്ചും എന്ത് ചെയ്യണം, മാറ്റി നിർത്തി ചിന്തിക്കണം. അതെന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ഉണ്ടാവണം എന്താ വെച്ചാൽ, ഈ പിന്നെ സഡൻ ആക്ഷൻ, എന്താണ് ചെയ്യണമെന്ന് ഒരാലോചന ഇല്ലാതെ എന്ത് ചെയ്യും, ചെയ്യുക. അപ്പോൾ ഒരു ഉയരത്തു നിന്ന് എന്ത് ചെയ്യുക, താഴത്തേക്കാണ് ചാടുക. അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത പ്രവർത്തനങ്ങളാണ്. മറ്റിപ്പോൾ കുട്ടികളാണെങ്കിലും ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ ഒരു കാവലുണ്ടാവുമല്ലോ, ഇതൊരു കാവലുണ്ടാവില്ല, അങ്ങനത്തെ പ്രവർത്തനങ്ങളായിരിക്കും. ആ രൂപത്തിൽ ഒരു ഒരു അല്പസമയം പോലും ഒരു സ്ഥലത്ത് എന്താവില്ല, സ്വസ്ഥമായി നിൽക്കൂല. ഇങ്ങനത്തേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചികിത്സകൾ പൂർണ്ണമല്ലെങ്കിലും ചികിത്സകളെ കൊണ്ട് കുറേയൊക്കെ നിയന്ത്രണങ്ങൾ വരുത്താനും അതേപോലെ തന്നെ ചില തെറാപ്പികളെ കൊണ്ടും ചില ട്രിക്കുകളെ കൊണ്ടൊക്കെ നമുക്ക് കുട്ടികളെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലാത്ത കുട്ടികളുടെ വികൃതികളെക്കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കഴിയുന്ന പ്രതിവിധികൾ നിർദ്ദേശിക്കാൻ പറ്റും.
6: ഇതിൽ കുട്ടികൾ തമ്മിൽ ഉള്ള അടിപിടിയെപ്പറ്റി രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്. എനിക്ക് മൂന്ന് കുട്ടികളാണ്, അതിൽ രണ്ട് ആൺകുട്ടികൾ അവർ എപ്പോഴും തമ്മിൽ അടിപിടിയാണ്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണത്താൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. അവർ വലുതാകുമ്പോൾ അത് നിർത്തുകയില്ലേ, കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ എന്നാണ് ചോദ്യം. സമാനമായി സിബ്ലിങ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എന്തു ചെയ്യാൻ പറ്റും എന്ന് വേറെയും ചോദ്യങ്ങളുണ്ട്.
5: ഇവിടെ പിന്നെ രണ്ട് തരത്തിലുള്ള പെരുമാറ്റ രീതികൾ ബ്രദേഴ്സ് തമ്മിൽ നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്ന് എന്താന്ന് ചോദിച്ചാൽ, ഓ അനുജൻ നിള്ളൽക്ക് അല്ലെങ്കിൽ അനുജത്തി നിള്ളൽക്ക് കൈ പിടിച്ച് ഉമ്മയൊക്കെ പരിചരിക്കണ പോലെ തന്നെ താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യാണ്, സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടത് ചെയ്യും, അവരെ സ്കൂളിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും, എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം അവർക്ക് കൊടുക്കും, അങ്ങനത്തെ ഒരു സമീപനം സ്വീകരിക്കുന്ന കുട്ടികൾ അവരങ്ങനെ തന്നെ ആയിരിക്കും. അവരിന്ന് നമുക്ക് ഈ രൂപത്തിലുള്ള ബഹളങ്ങളോ തല്ലോ പിടിയൊന്നും കാണാൻ പറ്റില്ല. എന്നാൽ വേറെ ചില കുട്ടികൾ എന്താണെന്ന് വിചാരിച്ചാൽ, എപ്പോഴും കൂടെ നടക്കുന്ന ആളെ ഒന്ന് വേദനിപ്പിച്ച് പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ അവൻ്റേത് തട്ടിപ്പറിച്ച് അവന് കൊടുക്കാതിരുന്ന് അങ്ങനെ എന്ത് ചെയ്യുക, നിരന്തരമായി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതൊരു രസമാണ് അവർക്ക്, അതവിടെ ഒരു കളീൻ്റെ രൂപമാണ്. അപ്പം അങ്ങനെ ഇങ്ങനെ ഇടക്കിടക്ക് എന്ത് ചെയ്യുക, ഓരോ ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് അവൾ പെട്ടെന്ന് താഴെ അവിടെ ഒന്ന് കരയണം, ഒന്നും ഉമ്മാൻ്റെ അടുത്ത് ഓടണം, അതിലൊക്കെയാണ് അവരുടെ ആ ഹരമുള്ളത്. അങ്ങനെ ഒരു ഹരമായി കണ്ടിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും ഇത് അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യും, എപ്പോഴും ചില പ്രകോപനം, ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ തോണ്ടിപ്പോകും, അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പ്രകോപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെന്താന്ന് വിചാരിച്ചാൽ ചെറുപ്പം മുതൽ തന്നെ എന്ത് ചെയ്യണം, ഇവർ രണ്ട് പേരും എന്താണ് മൂത്ത ആളെ ബഹുമാനിച്ചും താഴെയുള്ള ആളോടൊരു സ്നേഹം കാണിച്ചും പോകുന്ന ഒരു ശൈലിയിലേക്ക് എന്ത് ചെയ്യണം, അവർ രണ്ടുപേരെയും കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ് രണ്ടാൾക്കും ഇൻഡിവിജ്വലായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നല്ലാതെ ഇവർ രണ്ടുപേരും എങ്ങനെ ഒരു വീട്ടിൽ ഒന്നിച്ചു പോകും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഈ വികൃതികളെക്കുറിച്ച് പരാതിപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒറ്റ കുട്ടിയുള്ള വീടുണ്ടാവും, ആ കുട്ടീൻ്റെ ഒരു ഏകാന്തത, കൂടെ ആളില്ലാത്ത അവസ്ഥ, കളിക്കാൻ ആളില്ല. ശരിക്കും അങ്ങനെ ഒറ്റയ്ക്ക് വളരുന്ന കുട്ടികൾ മാനസികമായി തന്നെ വലിയ പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടും. അപ്പോഴാണ് എന്താണ് ആ കുട്ടിയുടെ വാപ്പിയും ചിന്തിക്കും, ഇവനൊരു തുണ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നമുക്ക് എത്രയോ ആശ്വാസമായിരുന്നു, എത്രയോ ഭാരം കുറഞ്ഞിരുന്നു. ആ കുട്ടി എത്ര ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എനിക്കൊരു ജ്യേഷ്ഠനുണ്ടെങ്കിൽ, ഒരു അനുജനുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും അനിവാര്യമാണെന്ന് ആ ബന്ധം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ബന്ധങ്ങളിൽ താഴെ മേലൊക്കെ കുട്ടികളുണ്ട് അറിയുമ്പോൾ അത് വീട്ടിലൊരു ഹരമാണ്, ഒരു രസമാണ്. പക്ഷേ എങ്ങനെ അവർ ഡീൽ ചെയ്ത് പോകണം എന്നതിനുള്ള ചില കോച്ചിങ് ചില പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ ഈ പരസ്പരം എന്തെങ്കിലുമൊക്കെ താഴത്തെ കുട്ടിക്ക് വിഷമമുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, അത് ഈ കുട്ടീനെ കൊണ്ടുപോയി അവൻ കരയിലുണ്ട് ഒന്ന് പോയി നോക്കാം, ഒന്ന് പിടിച്ച് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ആ കരയിണ കുട്ടീനെ എന്ത് ചെയ്യും, ഇവൻ കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ നടുവിലെ കുട്ടി താഴത്തെ കുട്ടീനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സ്വാഭാവികമായി മൂത്ത കുട്ടീനെ ഉപയോഗിച്ചിട്ട് അവനെ നോക്ക്, ഒന്ന് ശരിയാക്കുക, ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ശരിയാക്കുക. അങ്ങനെ താഴെയുള്ള ആളുകളെ പരിചരിക്കുകയും മുകളിലുള്ള ആളുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഒരു ഒരു ഒരു ഒരു പെരുമാറ്റ രൂപം അവരെ ശീലിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് മരണം വരെ നിലനിൽക്കുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മളൊക്കെ മരിച്ചു പോയാലും നമ്മുടെ കുട്ടികൾ ആ സൗഹൃദവും സ്നേഹവും ബന്ധവും ഒക്കെ അവർ കാത്തു സൂക്ഷിക്കും. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു രൂപം അവരിലൂടെ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റിയ കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പറയാം, അപകടകരമല്ലെങ്കിൽ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലാതെ അവിടെ ഇവിടെയും കൊണ്ടുപോയി തള്ളിടുക, അങ്ങനെയൊക്കെ കുട്ടികളുടെ ജീവന് തന്നെ ഹാനി പറ്റാവുന്ന വിധത്തിലുള്ള പെരുമാറ്റ രീതികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമ്മളത് മൈൻഡ് ചെയ്യേണ്ടതുള്ളൂ. ഒന്ന് അടിച്ചു, ഒന്ന് കരഞ്ഞു, അല്ലെങ്കിൽ അപ്പുറത്തൊന്ന് കളിച്ചു, അതൊന്നും നമ്മളൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ, അതൊക്കെ ജീവിതത്തിൽ അവർക്ക് ചില അനുഭവങ്ങളാണ്. ചിലതിനെ പ്രതിരോധിക്കാനും ചില കാര്യങ്ങളെ നേരിടാനും ഒക്കെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു പരിശീലനമായി കണ്ടാൽ മതി.
7: അഞ്ചു മക്കളുള്ള ഒരു രക്ഷിതാവിൻ്റെ ഒരു ചോദ്യം, സമാനമായ വേറെയും ചോദ്യങ്ങളുണ്ട്. ഇന്നത്തെ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത, കുറേ കാര്യങ്ങളിൽ സമാനതകളുണ്ട്. പിന്നെ ഒരു വിഷയമല്ല, പല പ്രശ്നങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ചെറിയ മകൻ, മൂന്നര വയസ്സുള്ള ചെറിയ കുട്ടി, ഭയങ്കര വാശിയും ദേഷ്യവുമാണ്. അവൻ ഇഷ്ടമില്ലാത്തത് ചെയ്താൽ അവൻ എല്ലാവരെയും ഉപദ്രവിക്കും. കയ്യിൽ എന്താണോ കിട്ടിയത് അത് എറിഞ്ഞു പൊട്ടിക്കും. അടുത്താണോ ഉള്ളത് അവരെ ഉപദ്രവിക്കും. ഇങ്ങനെയുള്ളൊരു സ്വഭാവമാണ്. അവൻ്റെ ഈ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം സാഹചര്യങ്ങളോട് അവനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ തുറന്നു നോക്കുക, ഇപ്പോൾ കൊതുകിൻ്റെ ബാറ്റ്, കൊതുകിനെ അടിക്കുന്ന ബാറ്റ് അത് തുറന്നു നോക്കുക, ബാറ്ററി തുറന്നു നോക്കുക, അങ്ങനെ എല്ലാം റിപ്പയർ ചെയ്യുന്ന സ്വഭാവമുള്ള വേറൊരു കുട്ടിയെ പറ്റി, എല്ലാം നശിപ്പിക്കുക, ചാർജർ നശിപ്പിക്കുക, അങ്ങനെ പ്രശ്നമുള്ള വേറെ കുട്ടിയെ പറ്റിയും ചോദ്യമുണ്ട്.
5: ADHD ലക്ഷണങ്ങൾ പറയുമ്പോൾ, ഹൈപ്പർ ആക്ടിവിറ്റി, അതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈ വസ്തുക്കൾ, ഇലക്ട്രിക് ഉപയോഗ വസ്തുക്കൾ, പ്ലഗിൽ പോയിട്ട് കൈയിടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇതൊന്നും അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടാ, എല്ലാ കുട്ടികളിലും കാണുന്ന സ്വഭാവങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ എന്താ വെച്ചാൽ അവർക്ക് ചില കഴിവ് കുറവുകളുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് എല്ലാ കാര്യം, ഇപ്പോൾ ഒരു ജനിച്ചു വീഴുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന കുട്ടിയും മരിച്ചു പോകില്ലേ? അപ്പോൾ കുട്ടികൾക്ക് അത്രയും എന്ത് ചെയ്യണം, മുതിർന്നവരുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കുറച്ചൊരു പക്വതക്കുറവും ബുദ്ധിക്കുറവും ഒക്കെ ഉണ്ട്, അതവർ പെരുമാറ്റങ്ങളിലും ദൃശ്യമാവും അല്ലെ. അവർക്കുണ്ടാവുന്ന ആ ഒരു കുറവ് അവരുടെ പെരുമാറ്റങ്ങൾ ദൃശ്യമാവില്ലേ? അപ്പോൾ ചില അബദ്ധങ്ങളും ഇതേപോലെയുള്ള ചില അപകടങ്ങളൊക്കെ അവർ ചെയ്യും, അവർക്കറിയില്ല അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ കാണണം. അപ്പോൾ ഈ കുട്ടികൾ പൊതുവേ ഉള്ളൊരു പ്രധാന ഇങ്ങനത്തെ പിന്നെ കുട്ടികൾ എങ്ങനെ നമുക്കൊന്ന് മെരുക്കിയെടുക്കാം ഒതുക്കിയെടുക്കാം എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾക്ക് എന്താ ജോലി? ഉമ്മാക്ക് അടുക്കള പണിയുണ്ട്, പാപ്പ രാവിലെ ജോലിക്ക് പോകും. ഈ മക്കൾക്ക് എന്താണ് ജോലി? അവർക്ക് സ്കൂൾ പോയി തിരിച്ചു വരിക, നിങ്ങൾ സ്കൂൾ പോകാൻ പ്രായമാവാത്തൊരു കുട്ടി, ആ കുട്ടിക്ക് വേണ്ടി സമയം പോവുക, അവൻ എന്താ ചെയ്യുക? ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ക്രിയാത്മകമായും കാര്യക്ഷമമായും അവനൊന്നും ചെയ്യാനില്ല. ഇല്ല, വീട്ടിൽ എന്തെങ്കിലും ചെയ്യാണ്ട് ഒന്നും ചെയ്യാനില്ല. അവൻ അവിടെ ചെടിക്ക് നനയ്ക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ അതും അവന് ചെയ്യണം. അപ്പോൾ അവൻ എന്ത് ചെയ്യണം എന്ന് അവൻ തീരുമാനിക്കണോ രക്ഷിതാക്കൾ തീരുമാനിക്കണോ? ഇവിടെയാണ് അടിസ്ഥാന പ്രശ്നം. അവൻ തീരുമാനിക്കുമ്പോൾ എന്താ തീരുമാനിക്കുക? ഇങ്ങനത്തെ അവൻ്റെ മുന്നിൽ ലഭ്യമാകുന്ന സംഗതികൾ വെച്ചിട്ടാണ് അവൻ എന്ത് ചെയ്യുക, ചെയ്യുക. മനസ്സിലായി? അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് നമ്മൾ 4 ചക്രമുള്ളൊരു വണ്ടി വാങ്ങിക്കൊടുത്ത് വിചാരിച്ചു, അവനത് ഉരുട്ടി നടക്കും, അല്ലെങ്കിൽ അവൻ മേശ വലിക്കും, അല്ലെങ്കിൽ കസേര വലിച്ച് നടക്കും, മനസ്സിലായി, അല്ലെങ്കിൽ മിക്സി എടുത്ത് നടക്കും. അപ്പോൾ അവനെന്താ നടക്കാൻ കാരണം? അവന് എന്താണ്, എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് ഒരു ബോധം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അവരെ എൻഗേജിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എങ്ങനെയെങ്കിലും അവരെ എൻഗേജിലാക്കിയാൽ അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് രക്ഷിതാക്കൾക്ക് അറിയാം. എന്തുകൊണ്ട്? മൊബൈലുള്ളതുകൊണ്ട്. മൊബൈൽ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, കുട്ടികൾ അച്ചടക്കത്തിരുത്തുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ യൂട്യൂബ് ഓപ്പൺ ഓണൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു കുട്ടി എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ എവിടെ പോയി കുട്ടീൻ്റെ വികൃതികളൊക്കെ? അവിടെ പോയി അവൻ്റെ പ്രശ്നങ്ങളൊക്കെ? ഇതുവരെ പറഞ്ഞ പരാതികളൊക്കെ എവിടെ പോയി? അവൻ്റെ വാശി എവിടെ പോയി? അപ്പോൾ എൻഗേജ്ഡ് ആക്കി കഴിഞ്ഞാൽ ഒരു പണി കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നം. അപ്പോൾ നമുക്ക് പണി കൊടുക്കണം. അപ്പോൾ എന്ത് പണി കൊടുക്കും? അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ നമുക്കെന്നറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളൊരു പിന്നെ ടോയ്സിൻ്റെ ഷോപ്പെന്ന് ഒരു പസിലിൻ്റെ കുട്ടികളിങ്ങനെ പല കട്ടകളോ അല്ലെങ്കിൽ പല ചിത്രങ്ങളോ ഒക്കെ ചേർത്ത് വെച്ചിട്ട്, ഇപ്പോൾ ഒരു ഇന്ത്യൻ്റെ മാപ്പ് അത് പല കഷ്ണങ്ങളായിട്ട് അത് ചേർത്ത് യോജിപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ രൂപം, അല്ലെങ്കിൽ ഒരു ചെടിൻ്റെ രൂപം, ആ ചെടിൻ്റെ രൂപം എന്ത് ചെയ്യുകയാണ്, ആ പൂവിൻ്റെ പല കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിട്ട് അവസാനം പൂവാകും. അത് ഉണ്ടാക്കി തീർക്കുമ്പോഴേക്കും അവനൊരു ഒരു ഒരു എന്തോ സംഗതി ചെയ്ത പോലുള്ള ഒരു ചാരിതാർത്ഥ്യം അവന് കിട്ടും. അപ്പോൾ അവ നമ്മൾ ഏജ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് 2 വയസ്സ് മുതൽ 3 വയസ്സുള്ള കുട്ടിക്കാണ് അല്ലേ, 4 വയസ്സ് മുതൽ 5 വയസ്സുള്ള കുട്ടിക്കാണ് എന്ന് പറഞ്ഞ് ഏജ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഓരോ പ്രായത്തിലും ഓരോ കുട്ടിക്ക് സന്തോഷം കിട്ടുന്ന, അവൻ്റെ ബുദ്ധി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. അത് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്?
8: രക്ഷിതാക്കൾ.
5: ഇങ്ങനെ ഒരു പസിൽ ഉണ്ടെന്നൊരു കുട്ടിക്ക് അറിയൂ, മനസ്സിലെ അല്ലേ, അവന് ബലൂണാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പന്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈക്കിളാണെങ്കിൽ, സ്വാഭാവികമായിട്ടും വിശാലമായൊരു മുറ്റുണ്ടെങ്കിൽ സൈക്കിളൊന്നും ഒരിക്കലും മടുക്കാത്തതാണ്. അതൊക്കെ എപ്പോഴും വേണമെങ്കിലും അവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ എന്താണ് എൻ്റെ കുട്ടി ചെയ്യേണ്ടത് എന്ന് ഈ നമ്മളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന എത്ര രക്ഷിതാക്കൾ വെറുതെ വീട്ടിലിരിക്കുന്ന നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളൊരു കുട്ടിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തു. പണ്ടൊക്കെ ഒരു ബാലമാസിക വന്നാൽ ഒരു ദിവസമോ 2 ദിവസമോ അതുമോ പോയിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ പോകണ്ടോ? ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ഒരു ബാലമാസിക കിട്ടിയാൽ ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ അതിലെ കഥ പറഞ്ഞ് തീർക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫോണല്ലാത്ത മറ്റൊരു പരിഹാരമാർഗമില്ല. ഞാൻ പറയണത് 2-3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ മാളുകളിലൊക്കെ ചെന്നാൽ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ഒരു റൂം അറേഞ്ച് ചെയ്യും. അവിടെ എന്ത് ചെയ്യും, കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സാധനവും ഉണ്ടാവും. അപ്പോൾ രക്ഷിതാക്കൾക്ക് സുഖമായിട്ട് പർച്ചേസ് നടത്താം, ഇവരവിടെ നിൽക്കും. അല്ലെങ്കിൽ ഈ കുട്ടികളെ കൂട്ടി പോയാൽ എന്ത് ചെയ്യും, മാളിലെ സാധനങ്ങൾ വലിച്ചിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും ഇരിക്കും. അപ്പോൾ നമ്മളെ വീടുകളിലും എന്തു വേണം, കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും സംവിധാനിച്ചൊരു സൗകര്യം വേണം. അത് നമ്മൾ ഒരു കുട്ടിക്ക് സംവിധാനിച്ചാൽ മതി, പിന്നെ 2 കുട്ടിയും 3 കുട്ടിയൊക്കെ ആകുമ്പോൾ വരും. പിന്നെ കുറച്ചൊരു പ്രായം മുതിർന്ന് വന്ന് വരുമ്പോൾ ഒരു സീരിയസ് ആയ സംഗതിയിലേക്ക് പോവുക. വായിക്കാനുള്ളൊരു മനസ്സ്, എന്തെങ്കിലും കേൾക്കാനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ യൂട്യൂബ് ലിങ്ക് കൊടുക്കാൻ പറ്റും, നല്ല പാഠഭാഗങ്ങൾ, ഓരോ സ്കൂളിലെ വിഷയങ്ങൾ, അങ്ങനെ അവരെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം എന്നത്. ഇപ്പോൾ സാധാരണ നിങ്ങൾക്ക് അപ്പോൾ അധ്യാപകന്മാരാണല്ലോ. അപ്പോൾ അധ്യാപകന്മാരെന്ത് ചെയ്യും, ഒരു കൊല്ലം ജൂൺ മാസം വരുമ്പോഴേക്കും നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കും. ഏ ടീച്ചേഴ്സ് ഏത് ക്ലാസ് വേണം, ആർക്ക് ക്ലാസ് ചാർജ് വേണം. അതേമാതിരി നമ്മൾ ഓരോ കൊല്ലവും നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അടുത്ത കൊല്ലം നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും, മോൻ എന്ത് ചെയ്യും, മോൾ എന്ത് ചെയ്യും, മോളെ പ്രായം എത്രയായി, അപ്പോൾ എന്നാൽ അവന് കുറച്ച് ഇഫിൾ പഠിക്കട്ടെ, കുറച്ച് തെജിവീത് പഠിക്കട്ടെ, അല്ലെങ്കിൽ ഇവനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുക, അവരതുകൊണ്ട് കളിക്കട്ടെ. ഇങ്ങനെയൊക്കെ വല്ല പ്ലാനിങ്ങും നമ്മൾ ആരെങ്കിലും നടത്തുന്നുണ്ടോ? മൊബൈലല്ലാത്ത മറ്റൊന്നും നടക്കണില്ല. അപ്പോൾ കുട്ടികൾ വികൃതി കാണിക്കുന്നത് അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്, അവർക്ക് നല്ല സന്തോഷം വേണം, അവർക്ക് ആക്റ്റീവ് ആവണം. അതിന് ഒന്നും കാണാതിരിക്കുമ്പോൾ ലഭ്യമായത് ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, കളിക്കാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വികൃതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരെ എൻഗേജ്ഡ് ആക്കാൻ ശ്രമിക്കുക. അതേമാതിരി നമ്മൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ആൺകുട്ടികൾക്ക് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്.
7: ഈ നിങ്ങൾ പറഞ്ഞ കൂട്ടത്തിലെ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരു സാധനം, ഈ വണ്ടി തന്നെ എന്ത് ചെയ്യുക, ഊരിയെടുക്കുക, അവിടെ സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്യുക,
5: അങ്ങനത്തെ
7: ഒരു അങ്ങനത്തെ ഒരു സംഗതികൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ കുട്ടികൾക്ക്?
5: ഒരു പ്രശ്നമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക വിരുദ്ധമല്ല. തീർച്ചയായും ടോയ്സ് വരെ എന്താണെന്ന് വിചാരിച്ചാൽ, സാധാരണ ഇപ്പോൾ ചിത്രങ്ങളൊക്കെ ഇസ്ലാമിൽ എത്ര നിഷിദ്ധമായ കാര്യമാണ്, എന്ന തവളൻ്റെ രൂപം അങ്ങനത്തെ രൂപങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ, ആ കുട്ടികളുടെ ടോയ്സ് എന്നുള്ള നിലക്ക് അതിനെ അനുവദിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ അലച്ചു നിങ്ങൾ എത്ര. സാധാരണ നമുക്ക് എന്താ പറയുക, ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ ശീലിപ്പിച്ചാൽ പോലെ അതിനോടൊക്കെ താല്പര്യം വരൂലേ, ചെറുപ്പത്തിലല്ലേ ഇതൊക്കെ നിരോധിക്കേണ്ടതെന്നൊക്കെയല്ലേ ശരിക്കും നമ്മുടെ ഒരു ലോജിക്ക്. പക്ഷെ അത് അനുവദിച്ചു കൊടുക്കുന്നത് എന്താണ്, ഒരു കുട്ടിനെ നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ നോമ്പിന് വിഷമെന്ന് പറയുന്ന കുട്ടിനെ നമ്മളെന്താ ചെയ്യുക, ആ വിശപ്പ് അവൻ അറിയാതിരിക്കാൻ അവൻ എന്തെങ്കിലും കളിതമാശകൾ കൊടുക്കുകയാണ് ചെയ്യുക. അത് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റിയത്, ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരിഹാരം ആയതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ കോമൺ ആയിട്ട് പറയണത്. ഈ ചോദിച്ചവർക്കൊക്കെ നമ്മുടെ ഈ മറുപടി ഉണ്ട്. വേറൊന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കുട്ടി ഏറ്റവും അധികം അറ്റൻഷനിൽ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി കുട്ടി എപ്പോഴാണ് ഇരിക്കാറിയോ, കഥ പറഞ്ഞു കൊടുക്കുമ്പോഴേ. അതുകൊണ്ടാണ് ഈ ബാലകഥകൾ, വലിയ വലിയ ചരിത്രം നോക്കുമ്പോൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ വെറുതെ എന്ത് ചെയ്യുക, ഒരു ഒരു ചിത്ര ഒരു ഒരു ഒരു പേജ്, ആ പേജിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു സാധനം, ഒരു ഒരു പൂവാവട്ടെ, അല്ലെങ്കിൽ ഒരു കാടിന് ദൃശ്യമാകട്ടെ, അല്ലെങ്കിൽ ഒരു സൂര്യനാവട്ടെ, ഒരു ചന്ദ്രനാവട്ടെ, ഒന്ന് അത് വെച്ചിട്ട് നിങ്ങൾ എത്ര നേരം സംസാരിച്ചാലും ആ കുട്ടി കേട്ടിരിക്കും. ഒരു പക്ഷേ ഞാൻ പറയണത്, ഈ സമയത്തുള്ള ഈ ഒരു ശ്രദ്ധയും ഈ ഒരു ശുദ്ധമായ മനസ്സും ഒരു പക്ഷേ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ അവനിൽ നമുക്ക് നല്ല ആശയങ്ങളെ, നല്ല വിശ്വാസപരമായ കാര്യങ്ങളെ, മതപരമായ അടിസ്ഥാനങ്ങളെ, നല്ല സ്വഭാവ കാര്യങ്ങളെ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഈ സമയത്ത് പറ്റും. പക്ഷെ നമ്മൾ ഉമ്മാർ സമയം കാണണം, വാപ്പാർ സമയം കാണണം, എൻ്റെ എൻഗേജ് ചെയ്യിപ്പിക്കണം. നടക്കൊരു കഥ അറിഞ്ഞു തരാം, വരും, വന്നിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ അവരോട് പറയാം, അതൊക്കെ ശ്രദ്ധയോടെ കേൾക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്തൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയാണ്, ഒരു പൊട്ടിച്ചെതിരിക്കിടക്കുന്ന ഒരു പൂച്ചട്ടി, അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കരഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി, ഇപ്പം ഇതെന്താ, ഇവർ വീട്ടിലേക്ക് വിരുന്ന് പോയതാണ്. അപ്പോൾ ആ വീട്ടിലെന്താണ്, വളരെ മനോഹരമായി ചുമരും ഒരു വരല്ല, ഒന്നുമില്ല, ഒക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്താണ്, അവിടേക്ക് ഇവരൊരു വിസിറ്റേഴ്സായി ചെന്നു, ഈ കുട്ടി എന്ത് ചെയ്തു, അതിനടുത്ത് ഒരു പൊട്ടിച്ചു. ആ ഉമ്മൻ്റെ അവസ്ഥ എന്തേക്കാൻ, അവരുടെ അപമാനം എത്രയാണ്, എന്തേനി അവരോട് പറയുക, അതിനി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ, ഇനി എന്താ ചെയ്യുക, മോൻ എങ്ങനെയൊക്കെ ഒരു കുട്ടി ചെയ്താൽ എന്താ ചെയ്യാന്ന് നമ്മളെ കുട്ടിനോട് ചോദിച്ചാൽ അതൊരു ഭീകരമായ രംഗമേവന് മനസ്സിലുണ്ടാവും. മോനൊരു വീട്ടിൽ പോയാൽ വില പിടിപ്പുള്ള വസ്തുമ തൂടോ, നമ്മളെന്താ ചെയ്യുക, അവനങ്ങനെ സംഭവിച്ചാൽ അവിടെട്ട് അവൻ അപമാനിക്കും, ഏയ് അവനെ ചീത്ത പറയും, അവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അക്രമിയായിട്ട് അന്ന് വിലയിരുത്തപ്പെടും, അത് കുടുംബത്തിൽ ചർച്ചയാകും, വീട്ടിൽ തിരിച്ചു വന്നാലും അവനെ പറ്റി പരാതിയാകും. ഞാൻ പറഞ്ഞു, ഇതൊക്കെ അഡ്വാൻസ് ചെയ്ത് ഉപദേശിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ അവസരങ്ങൾ വിനിയോഗിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ മര്യാദ ഉള്ളവരാകും.
7: നേരത്തെ നിങ്ങൾ പറഞ്ഞവുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കുകയാണ് പതിവ്, ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂല, അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യമുള്ളത്. രണ്ടാമതൊരു സഹോദരിയുടെ ചോദ്യമുള്ളത്, അവർ തീരെ മൊബൈൽ ഫോൺ കുട്ടിക്ക് കൊടുക്കാറില്ല, പക്ഷേ അവരുടെ ഉമ്മ, അത് ഭർത്താവിൻ്റെ ഉമ്മയാണോ സ്വന്തം ഉമ്മയാണോ എന്ന് പറഞ്ഞിട്ടില്ല, അവർ മൊബൈൽ കൊടുക്കുകയാണ്, കൊടുക്ക ഇല്ലാത്ത സമയം നോക്കി കൊടുക്കുക, അത് കുട്ടിയെ കൂടുതൽ ഇഷ്ടമുണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണത് കൊടുക്കുന്നത്. എത്ര തവണ ഉമ്മയോട് പറഞ്ഞിട്ടും ഉമ്മ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് നിർത്തുന്നില്ല എന്നൊരു പരാതിയും.
5: ചിലർ പറയണത് 3.5 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് വരെ കുട്ടികളെ യാതൊരു സ്ക്രീനുകളും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങളിൽ പറയണത്. കാരണം അവർക്ക് ആ സമയത്ത് സ്ക്രീൻ കാണിച്ചു കൊടുത്താൽ അവർ സ്ക്രീനിൽ അഡിക്റ്റ് ആകും. കാരണം സ്ക്രീനിന് അത്രമാത്രം എന്തുണ്ട്, സ്വാധീന ശേഷിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ക്രീനുകൾ പണ്ട് ചെറുപ്പം ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ എന്താണ്, വ്യാപകമായി കുട്ടികൾ സിനിമക്കാണ് പോയിരുന്നത്. സ്കൂളൊക്കെ പറഞ്ഞാൽ ചില അവിടെ നിന്ന് കാണാതെ പോകും, എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കി പോകും. അന്നൊക്കെ കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിനിമ കാണാൻ പോവുക, ഏതെങ്കിലും തിയേറ്ററുകളിൽ ഒളിഞ്ഞു മറിഞ്ഞു വാപ്പാനെ കാണാതെ ഉമ്മാനെ കാണാതെ പോവുക. സ്ക്രീനിനോടുള്ള ഒരു താല്പര്യമെന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തും ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ഈ ചെറുപ്രായങ്ങളിലൊക്കെ നമ്മൾ ശീലിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറും. ഒരിക്കലും നമ്മുടെ കുട്ടികളിലേക്ക് വരുത്താൻ പറ്റാത്ത കാര്യമാണെന്ത് സ്ക്രീനുകൾ എന്നുള്ളത്. അപ്പോൾ ഇത് തൽക്കാലം രക്ഷിതാക്കൾ കൊടുക്കുന്നത് എന്തിനാണ്? ഈ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ച് ശല്യം കുറക്കാനാണ്. നമ്മൾ എന്തൊരു വസ്തു കുട്ടിക്ക് കൊടുക്കുമ്പോൾ അത് എന്തിനെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കാണണം. എന്തിനാണ് കൊടുക്കുന്നത്? ഒരു കത്തി എന്തിനാ? അതിനൊരു ഉപയോഗമുണ്ടോ? അതേമാതിരി മൊബൈൽ എന്തിനാ? അപ്പോൾ മൊബൈൽ എന്തിനാണെന്ന ചോദ്യത്തിന് ഉമ്മമാരുടെ പലരുടെയും ഉത്തരം എന്താണ്? കുട്ടീനെ അടക്കിയിരുത്താൻ എന്നാണ്. അപ്പോൾ അടക്കിയിരുത്താൻ വേണ്ടി മൊബൈൽ കൊടുക്കുമ്പോൾ അട്രാക്റ്റീവായി അവനിഷ്ടമുള്ള കാര്യങ്ങൾ കണ്ട് അവൻ മൊബൈൽ അനുഭവിക്കട്ടെ, നമുക്ക് അവനൊരു ഭാഗത്ത് ഇരുന്ന് കിട്ടിയാൽ മതി. അതാണ് മൊബൈൽ. അതാണോ മൊബൈലിൻ്റെ ലക്ഷ്യം? മൊബൈൽ എന്തിനാണ്? അപ്പോൾ മൊബൈൽ എന്താണ്? നിങ്ങൾ ഉപയോഗിക്കുന്ന ആവശ്യമുണ്ടാവും, ഞാൻ ഉപയോഗിക്കുന്ന ആവശ്യമുണ്ടാവും, മനസ്സിലെ ഒരു ഡോക്ടർ ഉപയോഗിക്കുന്ന അയാളുടെ ആവശ്യമുണ്ടാവും, ഓരോരുത്തരും വിവിധ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 5 വയസ്സോ അല്ലെങ്കിൽ 3 വയസ്സോ 4 വയസ്സോ 8 വയസ്സോ ഒക്കെ ഉള്ളൊരു കുട്ടിക്ക് മൊബൈലിൽ എന്താണ് അവൻ ചെയ്യേണ്ടത് അവിടെയാണ് തീരുമാനമാക്കേണ്ടത്. അത് എത്ര സമയം വേണം ഇതൊന്നും നിർണയിക്കാതെ മൊബൈൽ കൊടുക്കുന്നുവെങ്കിൽ നമ്മൾ കുട്ടികളെ നശിപ്പിക്കലാണ്. അപ്പോൾ നമ്മൾ എന്ത് കാണണം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിതാക്കളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കുട്ടികൾക്ക് കാണാവുന്ന, അവരുടെ പ്രായത്തിൽ കാണാവുന്ന, ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നല്ല വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ടോക്കുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ചിത്രങ്ങളോ എന്ത്

0: ആ സമയത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും നോക്കണ്ട നോക്കണ്ട എന്ന് പറയുകയും ചെയ്യും, 24 മണിക്കൂർ ഫോൺ കാണുകയും ചെയ്യും. എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്? ഫോൺ നോക്കാൻ പറ്റില്ല, ഫോൺ കാണാൻ പറ്റില്ല എന്ന് പറയാ, എല്ലാ സമയത്തും ഫോൺ കൊടുക്കുക. അതിലൊരു നല്ല എന്താണ്, ഫോണിൽ നല്ല കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ നോക്കില്ലേ, വാപ്പ നോക്കല്ലേ, നമ്മളൊക്കെ നോക്കല്ലേ, നിനക്കും നോക്കുക. നീ ഒരു കാര്യം ചെയ്യ്, ഞായറാഴ്ച രാവിലെ ഒരു 9 ഒരു 8 മണി മുതൽ ഒരു 10 മണി വരെ നീ നോക്കിക്കോ. അതുകൊണ്ട് തൃപ്തിപ്പെടുമെങ്കിൽ 2 മണിക്കൂറിൽ ക്ലോസ് ആയി. ഇനി അതല്ല ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ എന്തുള്ളൂ, വൈകുന്നേരം സ്കൂൾ വിട്ടൊക്കെ വന്നിട്ട് 1 മണി മുതൽ 5:30 വരെ, അത് നമ്മൾ അലാറം വെച്ചിട്ട് കൊടുക്കണു. 5:30 ആയാൽ ഫോൺ അവൻ സ്വയം കൊടുന്നു തരുന്നത്. അപ്പോൾ അവൻ നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നു. അത് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ, ഫോൺ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ ഒരു കുട്ടിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ കാലത്ത് എന്താണ് ഏറ്റവും വലിയ ടീച്ചിങ് അല്ലേ അത്? അല്ലേ, ഫോൺ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ ഒരു കുട്ടിയെ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ പരിശീലനം അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ എന്താവണം, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മളൊരു പ്രീ പ്ലാൻഡ് അല്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മൾ വീടുണ്ടാക്കിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത ഒന്നാണ് എന്താണ്, വീട്ടിലിരിക്കുന്ന മുഴുവൻ സമയവും വെറുതെ ഇരിക്കുന്ന നല്ല ക്രിയേറ്റിവിറ്റിയുള്ള നല്ല ബ്രൈറ്റായ ഈ കുട്ടിനെ നമ്മൾ എന്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കും എന്നതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ സ്വയം കണ്ടെത്തുന്ന എൻഗേജ്മെൻറ്റ്സാണെന്ത് ഈ വികൃതികളും ബഹളങ്ങളും എന്നൊരു പരിധിവരെ നമുക്ക് പറയാൻ പറ്റും.
1: ഇപ്പോൾ പീസ് റേഡിയോ കുടുംബാംഗങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ജമീൽ ആപ്ലിക്കേഷനിൽ കിഡ്സ് ഗാലറി എന്നൊരു ഭാഗമുണ്ട്. അതിൽ കുട്ടികളുടെ കുറേ ആക്ടിവിറ്റികൾ അവർ തന്നെ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കുട്ടികളെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ച് ജമീലിലേക്ക് അയച്ചു കൊടുത്ത് അതിൽ പബ്ലിഷ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ ഈ മദ്രസ കോഴ്സ്, അതിൽ കുട്ടികൾക്ക് ക്ലാസ് കേൾക്കാം എന്നതിനപ്പുറത്ത് കുറച്ച് ആക്ടിവിറ്റികൾ ചെയ്യാനും അത് അയച്ചു കൊടുക്കാനും, അങ്ങനെ ഫോൺ ഉപയോഗിക്കുന്ന സമയം ഇത്തരം നന്മകൾ കൂടി ലഭിക്കുന്ന അവസരം കൂടി അതിലുണ്ടാക്കാൻ പറ്റും. മറ്റൊരു തരത്തിലുള്ള സംശയമുള്ളത്, കുട്ടിക്ക് ആഗ്രഹങ്ങൾ വളരെ കൂടുതലാണ് എന്നതാണ് പ്രശ്നം. കുറേ സൗഭാഗ്യങ്ങൾ അവൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു, ജീവിതത്തിലെ പ്രയാസങ്ങൾ നേരിടുവാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നു, ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ മരണത്തെ വല്ലാതെ ആഗ്രഹിക്കുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. ചെറിയ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണം ആഗ്രഹിക്കുന്നത്? ഇതുപോലെ തന്നെ മറ്റൊരു ഉമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കാകുന്ന വിധം നബിമാരുടെയും സഹാബിമാരുടെയും കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണെന്നും ക്ഷമിച്ചാൽ സ്വർഗമുണ്ടെന്നുമൊക്കെ, എന്നിട്ടും അവൻ വീണ്ടും വീണ്ടും മരണത്തെ ആഗ്രഹിക്കുന്നു. എന്തിനു മുതിർന്നവരെ അനുസരിക്കണമെന്നൊക്കെ അവൻ ചോദിക്കുന്നു, നല്ലൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു.
0: നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഈ ടെൻഷൻ അല്ലെങ്കിൽ ഈ വിഷാദം അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ ഈ മുതിർന്ന ആളുകൾക്ക് മാത്രമുള്ളൂ എന്ന് വിചാരിക്കുക. ശരിക്കും ഈ കുട്ടികൾക്ക് അത് നന്നായിട്ടുണ്ട്, നമ്മളെക്കാളും ഉണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അപകടത്തെക്കുറിച്ച് കേട്ടാൽ നമുക്ക് ധൈര്യം നൽകുന്ന പല ചിന്തകളും നമ്മുടെ മനസ്സിൽ കടന്നു വരും, പക്ഷെ കുട്ടികൾക്കത് കടന്നു വരില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു കുട്ടിയെ പുലി പിടിച്ചൊരു വാർത്ത കണ്ടല്ലോ, കുട്ടീനെ പുലി പിടിച്ച് കുട്ടി മരിച്ചു. അപ്പോൾ ആ കുട്ടീനെ തോളിലിട്ട് കൊണ്ടുവരുന്ന ചിത്രങ്ങൾ കണ്ടിരുന്നു, പത്രത്തിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ പ്രായത്തിൽ ഒട്ടനവധി കുട്ടികൾ എന്ത് ചെയ്തു, ഈ വാർത്ത കണ്ടു. 3 കുട്ടികൾ മാനസികമായി പ്രശ്നമായത് എൻ്റെ അടുത്ത് തന്നെ കേസ് വന്നു. അപ്പോൾ എത്ര കുട്ടികളുണ്ടാവും? അപ്പോൾ ഈ ഒരു ഒറ്റപ്പെട്ടൊരു വാർത്ത ആ പ്രായത്തിലുള്ള അനവധി നിരവധി കുട്ടികളെ മാനസികമായി തകർത്ത് കളയാണ്. അപ്പോൾ അത് വളരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. ചില കുട്ടികൾ പേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യൂല, ഒന്നും മൂത്രം ഒഴിക്കാൻ പോലും കഴിയൂല. ചില കുട്ടികളെ മൂത്രം വരെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന്, ഭയം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കുട്ടികളെ നമ്മൾ തടയണം. അപ്പോൾ എന്തും ഫോണിൽ കാണുക, അവർക്ക് പേടി ഉണ്ടാവും. എപ്പോഴും ആംബുലൻസ്, ICU അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ മോഡൽസൊക്കെ ഇതിൽ വരും. ശരിക്കുള്ള സർജറീൻ്റെ ലൈവ് വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾക്ക് ഏതെങ്കിലും അങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നതോടുകൂടെ എന്ത് ചെയ്യും, കുട്ടിയുടെ മാനസിക നില തെറ്റും. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളുടെ ആ പിഞ്ചു മനസ്സുകളിൽ ഭയമുണ്ടാക്കുന്ന അവസ്ഥകളെ നമ്മൾ എന്ത് ചെയ്യണം, ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയും അങ്ങനെ വല്ലതും സംഭവിച്ചാൽ തന്നെ നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യുക, ധൈര്യം നൽകാവുന്ന രൂപത്തിലുള്ള ചില ചിന്തകളെ മനസ്സിലേക്ക് കൊടുക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ്, ബിസ്മില്ലാഹില്ലാസ്മിസ്മലീം എന്നൊരാൾ 3 പ്രാവശ്യം രാവിലെ പറയുകയാണെങ്കിൽ എന്തില്ല, അയാൾക്ക് അന്നൊരു ഉപദ്രവവും വരൂല. അപ്പോൾ ആ കുട്ടി അങ്ങനെ

0: ശ്വസിക്കും. അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റുമോ, എന്നെ പുലി പിടിക്കോ, ആന പിടിക്കോ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്ന കുട്ടിയെ നമ്മൾ പറയുകയാണ്, രാവിലെ ഇത് ചെല്ലിയ മോനെ അന്നൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു വിവരമാണ്. അതവൻ രാവിലെ ചെല്ലും, മനസ്സിലായില്ലേ, പിന്നെ അവനും പിന്നെ അവന് പേടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവർക്ക് ധൈര്യം നൽകാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അള്ളാഹു നമുക്കെല്ലാം കാവലാണ്, അള്ള വിചാരിച്ച് നടക്കുള്ളൂ, നമുക്ക് ആരെന്ത് ഉപദ്രവം വിചാരിച്ചാലും അള്ള തന്നാലേ നമുക്കത് വരുള്ളൂ എന്ന വിധിവിശ്വാസത്തിൻ്റെ അവർക്കറിയുന്ന ഭാഷയിലുള്ള വിവരങ്ങൾ, ഇങ്ങനത്തതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്താൽ അങ്ങനത്തെ രംഗങ്ങളിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഭയം തോന്നുന്ന കുട്ടികൾ നമ്മൾ ചേർത്ത് പിടിക്കണം. അതായത് വാപ്പിയമ്മയൊക്കെ എന്ത് ചെയ്യുക, ഞങ്ങളെപ്പോഴും കൂടെ ഉണ്ട്, നീ ഒന്നും പേടിക്കണ്ട, ഒന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവരെ കൂടെ നിന്നിട്ട് നമുക്ക് ധൈര്യം നൽകാൻ പറ്റും. അതേപോലെ തന്നെ നല്ല കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ നല്ല ധൈര്യവും ബോധം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഗതികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ മാനസികമായ വിഷമങ്ങളും ബുദ്ധിമുട്ടും മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇത്തരം ചില കുട്ടികളൊക്കെ എന്താ ഉണ്ടാവുന്ന വെച്ചാൽ, ഈ വീട്ടിൽ ഈ വാപ്പയുമ്മയും ഫൈറ്റിലാവുന്ന വീടുകളുണ്ടാവുമല്ലോ, ഭയങ്കരമായ എപ്പോഴും കച്ചറ, എൻ്റെ ഉമ്മ കരയുക, വാപ്പ ഭയങ്കര ക്ഷോഭിച്ച് വരിക, ചിലപ്പോൾ ഉമ്മനെ മുടി പിടിച്ച് വലിക്കുക, ഭയങ്കര സീനുകൾ സൃഷ്ടിക്കുക, ഇതൊക്കെ കണ്ടാൽ ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമുക്ക് ചികിത്സിച്ചാൽ പോലും അവരെ തിരിച്ചുകൊണ്ടിരാൻ പറ്റില്ല. കാരണം ഒന്ന്, ഈ അക്രമാസക്തമാകുന്ന ആൾ കുറിച്ചുള്ളൊരു ഭയം കുട്ടികളെ മനസ്സിലുണ്ടായിരിക്കും. പിന്നെ അവരേറ്റവും സ്നേഹിക്കുന്ന ഉമ്മയ്ക്ക് നേരെയാണിത് നടക്കുന്നത്, മനസ്സിലേ. പിന്നെ രണ്ടിലും ബഹളം വരുമ്പോൾ വീട്ടിൽ ആ സമാധാന അന്തരീക്ഷം പോകുന്നു. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ വളർന്ന കുട്ടികളിലും നമ്മൾ എന്ത് ചെയ്യും, അസാധാരണമായ അബ്നോർമലായിട്ടുള്ള പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ, ഭയങ്ങൾ കാണും. ഈ കുട്ടിയിലൊരു മരണത്തിൻ്റെ ചിന്ത എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനത്തെ ഒരു അസ്വസ്ഥമായ മനസ്സുകളിൽ നിന്ന് വരുന്ന കാര്യമാണ്. അത് ഒന്ന് പേടിയിൽ നിന്ന് മരണചിന്ത വരാൻ കാരണം, എനിക്ക് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ കാര്യത്തെ ഭയപ്പെടുമ്പോൾ അതെനിക്ക് വരാതിരിക്കാനുള്ള മാർഗം എന്താ, ഞാനില്ലാതാവുക. എപ്പോഴും വിഷമങ്ങൾ വരുന്ന ആൾക്കാർ ചിന്തിക്കണാണ്, വിഷമം വന്നാൽ ഞാൻ മരിച്ചു പോയാൽ മതിയല്ലോ. യാലിത്തനി മിത്തു കബുലഹാദ വകുന്തു നസിയ മനസിയ, ഞാൻ മരിച്ചു പോയാൽ എനിക്കിതൊന്നും അറിയണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, മരണത്തിലൂടെ എനിക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന്. അതേപോലെ തന്നെ മരണഭയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, മരിക്കോ മരിക്കോ മരിക്കോ എന്നുള്ള പേടി അവരുടെ മനസ്സിൽ വരും. അപ്പോൾ കുട്ടികളുടെ മനസ്സിന് ആ നിർമ്മലമായിട്ടുള്ള ആ പിഞ്ചു മനസ്സുകളിൽ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചകളെയും സാഹചര്യങ്ങളിൽ നിന്നും അവരെന്ത് ചെയ്യുക, വിട്ടു നിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, അതാണ്. പിന്നെ അവർക്ക് ആത്മധൈര്യം നൽകുന്ന ആശയങ്ങളും കഥകളുമൊക്കെ അവർക്ക് നൽകുക, അവരെ നമ്മൾ നന്നായിട്ട് ചേർത്ത് പിടിക്കുക. നമ്മളാണ് അവരുടെ ധൈര്യം, ഉപ്പണ്ടല്ലോ അടുത്ത്, ഉമ്മണ്ടല്ലോ അടുത്ത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ധൈര്യം നൽകുക. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ കുട്ടികളുടെ മാനസിക സ്ഥിതിയെ വീണ്ടെടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു.
1: മക്കൾ എന്ത് വെറുതെ കാണിച്ചാലും ഞാൻ അവരെ അടിക്കാറില്ല, ഒരു ഉമ്മയാണ് സംസാരിക്കുന്നത്, പക്ഷേ വഴക്ക് പറയാറുണ്ട്. പക്ഷേ മക്കളെ അടിക്കാത്ത ഒരു സ്വഭാവത്തിൽ മാതാപിതാക്കൾക്ക് പ്രശ്നമുണ്ട്. അത് സ്വാഭാവികമായിരിക്കും. അവരുടെ അടിക്കാത്തതിനെന്ത് ചെയ്യുന്നു, ഈ ഉമ്മയെ ചീത്ത പറയുന്ന, അടി കിട്ടാത്ത കുഴപ്പമാണെന്ന് കുട്ടികളുടെ മുമ്പിൽ തന്നെ പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ ഇത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അത് ഞാൻ വീണ്ടും അവരെ അടിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യമുണ്ട്. ഒരു വലിയ വലിയ വെറുതിയൊന്നുമില്ല, കുട്ടികൾ തമ്മിൽ നല്ല സ്നേഹമൊക്കെയാണ്, പക്ഷേ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന സാധാരണ വെറുതികൾ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, മാർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ തന്നെ വന്ന് സ്നേഹത്തിൽ പരിചരിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല കുട്ടികളാണ്. പക്ഷേ ഈ പ്രശ്നം കാരണത്താൽ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. കുട്ടികളെ അടിക്കുന്നതിൻ്റെ ഒരു പ്രായം ശരിക്ക് 10 വയസ്സല്ലേ, അതിൻ്റെ മുമ്പ് ഉള്ള കുട്ടികളെ അടിക്കേണ്ട സാഹചര്യം ഉണ്ടോ? കുട്ടികളെ അതിൻ്റെ താഴെയുള്ള വയസ്സുള്ള കുട്ടികളായിരിക്കും എന്നാണ് തോന്നുന്നത്.
0: നമ്മളിപ്പോൾ ഈ കുട്ടികളെ അടിക്കണത് മാത്രം അതൊരു പൊതുവായിട്ടിരിക്കുക, പിന്നെ ദിമാക്കും വാമ്പാലക്കും വാറാലക്കും നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ശരീരം അതൊക്കെ ഏറെ പരിശുദ്ധമാണ്, പവിത്രമാണ് എന്ന് നബിസ്വാസം പറയുന്നുണ്ടല്ലോ. അതിനർത്ഥം നമുക്കൊരാളെ ദ്രോഹിക്കാനോ ചീത്ത പറയാനോ, ആരാവട്ടെ, മകനോ മകളോ അയൽവാസിയോ ആരാവട്ടെ, ആർക്കും ആരെയും ഉപദ്രവിക്കാനും ദ്രോഹിക്കുവാനുമുള്ള യാതൊരു നിലക്കും അവകാശമില്ല. ഒരു കുട്ടിക്ക് ഒരു അടി കിട്ടുമ്പോൾ അവൻ്റെ മനസ്സും വേദനിക്കും, ശരീരവും വേദനിക്കും, കാരണം അവൻ അപമാനിതനാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളെ അടിക്കാനൊന്നും ഒരു വകുപ്പുമില്ല. പിന്നെ ഈ 10 വയസ്സായ കുട്ടികളെ നിസ്കരിക്കണില്ലെങ്കിൽ അടിക്കാമെന്ന് പറയണ്ടല്ലോ, അത് നമസ്കാരത്തിൻ്റെ ഒരു ഗൗരവത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം നമസ്കാരം എന്ന ഒരു ശ്രേഷ്ഠമായ ഒരു കർമ്മം 10 വയസ്സായിട്ടും ശീലമാകണില്ലെങ്കിൽ, ഒന്ന് ഭയപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആവട്ടെ എന്ന് പറയണുള്ളൂ. ഇന്ന് എന്താ ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ഫിക്കുകളൊക്കെ ചർച്ച ചെയ്യുന്ന ഓരോ കുട്ടിനെ നമ്മൾ അടിക്കുകയാണെങ്കിൽ അടിക്ക് ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ഹദീസ് തന്നെ വന്നിട്ടുണ്ട്, നമുക്ക് എത്ര പ്രാവശ്യം അടിക്കാം അതിൻ്റെ എണ്ണം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ദേഷ്യം ഉണ്ടാകുമ്പോൾ അടിക്കാൻ പറ്റൂല, നമ്മൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ അടിക്കാൻ പറ്റൂല. ഈ അടിയൊക്കെ എപ്പോഴാണ്
1: നടക്കുന്നത്? ദേഷ്യം ഉണ്ടാവും,
0: ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് അടിക്കാൻ പറ്റൂല. അതേപോലെ മുഖത്തടിക്കാൻ പറ്റൂല. ഏറ്റവും അധികം കുട്ടികൾക്ക് വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന മർമ്മസ്ഥാനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല,
1: അടിക്കാൻ പറ്റൂല.
0: അപ്പോൾ ഈ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
1: അടിക്കാൻ പാടും,
0: അടിക്കണമെങ്കിൽ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് നമ്മളൊരു ശിക്ഷയാണ് നൽകുന്നതെങ്കിൽ അയാളെ നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടാൻ നീ അർഹനാണ് എന്ന് ബോധ്യപ്പെടുന്നു. അപ്പോളേ എന്ത് ചെയ്യുള്ളൂ, അത് ശിക്ഷയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു നിരപരാധിയായ ഞാൻ ആക്രമിക്കപ്പെട്ടു എന്നല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കുട്ടികളെ അടിക്കുക എന്നുള്ളത് ഒരു പരിഹാരമേ അല്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഒരു അടി വീണു, അടി കിട്ടും എന്നുള്ളൊരു പേടി കുട്ടിയിൽ നിലനിൽക്കുന്നതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് എപ്പോഴെപ്പോഴും അടിക്കുമ്പോൾ എന്തില്ല, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാവില്ല. ഇതിപ്പോൾ എന്തായാലും അടി കിട്ടും എന്ന നിലക്ക് എന്ത് ചെയ്യും, അടി ഒരു വിഷയമല്ലാതായി മാറും. അപ്പോൾ നമ്മൾ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെങ്ങനെ കുട്ടികളെ, നമ്മളിപ്പോൾ ഒരു അനുസരണം ഉണ്ടാക്കാനല്ല ഇപ്പോൾ ഈ അടിക്കണത്, എങ്ങനെ അനുസരണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അനുസരണം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും നമ്മൾ തമ്മിലുള്ളൊരു സ്നേഹം, അതിന് ഭയങ്കര ശക്തിയുണ്ട്. മനസ്സിലെ, നമ്മൾ നമ്മളുടെ ഒരു സുഹൃത്തിനെ കാത്തു നിൽക്കുന്നു, അയാൾ ബാത്റൂമിൽ കയറി ഇറങ്ങുന്നത് വരെ കാത്തു നിൽക്കുന്നു, സ്കൂളിലേക്ക് പോകാൻ നമ്മളെ ബസ് നഷ്ടപ്പെട്ടിട്ടും നമ്മുടെ സമയം തെറ്റിയിട്ട് നമ്മുടെ സുഹൃത്തിനെ കാത്തു നിൽക്കുന്നു, അതിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്താണ്, ഒരു സ്നേഹമാണ്. സ്നേഹത്തിന് ഭയങ്കരമായ ഇതാണ് വിലയാണ്. അപ്പോൾ ഉമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം, അത് ഉമ്മക്കത് ഇഷ്ടമല്ല, ഉമ്മക്ക് വിഷമാവും എന്നുള്ളതിനേക്കാളും വലിയൊരു ഭയമല്ല അടി കിട്ടുമെന്നുള്ള ഒരു പേടി. അപ്പോൾ ഉമ്മനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ എന്ത് ചെയ്യണം, നിന്നിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് നമുക്കിഷ്ടമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എല്ലാ ആളുകളെയും നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കണമെങ്കിൽ രണ്ട് വികാരം കൊണ്ടേ പറ്റുള്ളൂ, ഒന്ന് ഭയം, മറ്റൊന്ന് ആഗ്രഹം. അപ്പോൾ നമ്മൾ അവാർഡുകൾ പറയണം, മനസ്സിലായി, ഇന്ന സംഗതികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നു, സമ്മാനങ്ങൾ പറയണം. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റ് കുറ്റങ്ങളെ കൊണ്ട് അവർക്ക് ഇന്നിന്ന നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു, പക്ഷേ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇപ്പോൾ ഉദാഹരണം പറയാണ്, നമ്മൾ ഇൻഷാല്ല ക്രിസ്മസ് വെക്കേഷൻസ് വരുമ്പോൾ നമ്മളൊരു 3 ദിവസത്തെ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല കുട്ടികളാകും. എന്തെങ്കിലും ഗുരുതരമായ കേസുകൾ നിങ്ങൾ മൂന്നാളെന്ന് ആരെന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ടൂർ ക്യാൻസലാകും. മനസ്സിലായി, നമ്മളൊരു ഓഫർ പറയാണ്, ആ ഓഫർ നേടാം. അതേമാതിരി നിനക്കൊരു ഇൻഷാല്ല ഇപ്പോൾ 8-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ നിനക്കൊരു സൈക്കിൾ ഞാൻ വാങ്ങിത്തരും, 8-ാം ക്ലാസ്സിലൊരു വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് വാങ്ങാം. പക്ഷെ എന്തു വേണം, വളരെ കറക്റ്റായിട്ട് സുബൈ മിസ്സാവരുത്, സുബൈക്ക് നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം, സമയത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ നീ പള്ളിയിൽ പോകണം, ഒരു ടാർജറ്റ് പറയുന്നു. അതിനു വേണ്ടിയല്ല, ഇപ്പോൾ നമ്മളൊരു അവാർഡുകൾ പറയുമ്പോൾ എന്ത് ചെയ്യും, അവരതിനു വേണ്ടി ചെയ്യും. അപ്പോൾ അവരെ നമ്മളെ ശീലിപ്പിക്കാൻ പറ്റും. ഇങ്ങനെയൊന്നും അല്ലാതെ ഓരോ കുട്ടിനെ കൂടെ നമ്മൾ ഇന്ന് ജോലികൾ ചെയ്യിപ്പിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ചെയ്യുന്നത്. ഒരു പെൺകുട്ടി വീട്ടിലെ ജോലി ചെയ്യുന്നതിനാണ്, നിർബന്ധത്തിന് വഴങ്ങിയിട്ട്. ഒരാൺകുട്ടി കടയിലേക്ക് ഓടുന്നത് എന്തിനാണ്, നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്. ഈ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു കുട്ടി അതിൻ്റെ ഗുണമോ ദോഷമോ മനസ്സിലാക്കി ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം, ഒരു മണിയൊരു പേക്ക് പപ്പടം വാങ്ങിക്കൊണ്ടു പോവാ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പീടിയിൽ പോകാനേ നേരുള്ളൂ എന്നല്ലേ പറയാം. അപ്പോൾ നീ എന്നാ ഇതിൽ 12 രൂപ ഉണ്ട്, 10 രൂപക്കൊരു പേക്ക് പപ്പടം വാങ്ങ്, 2 രൂപക്കൊരു മിഠായി വാങ്ങിക്കോന്ന് പറഞ്ഞാലോ, ആ പോക്കിൻ്റെ സ്പീഡൊക്കെ നിങ്ങൾ രണ്ടും പപ്പടം വാങ്ങാൻ വേണ്ടി പോവാണ്. പക്ഷേ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമല്ലേ. ഒന്ന്, അവനവൻ്റെ ആവശ്യകത മനസ്സിലാക്കി പോവല്ല, ഉമ്മ പറഞ്ഞതിന് നിർബന്ധിതമായി പോവുകയാണ്. മറ്റതെന്താണ്, ഒരു മിഠായി കിട്ടുമെന്നുള്ള സങ്കല്പത്തിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യും, ആക്റ്റീവായിരിക്കും, താല്പര്യം ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യണം, നമ്മൾ ഈ രൂപത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാക്കി അവരെ നമ്മൾ ശീലിപ്പിച്ച് കൊണ്ടുവരണം. നിനക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും, ഇന്നത് തരും, ഇന്നെ സമ്മാനം തരും എന്ന് പറയുക. എനിക്ക് കാണിച്ചിട്ട് കേട്ടോ, പരീക്ഷയ്ക്ക് ഞാൻ മാർക്ക് കുറഞ്ഞുകൊണ്ട് വാ, ആ പേപ്പറായിട്ട് നീണ്ട് വരുമുണ്ടു എന്ന് പറയുന്നതിനേക്കാളും എത്ര നന്നാവും. ഏ എന്താണ് ഒരു പേടിയിലല്ല അത് ചെയ്യണത്. ആ സമയത്ത് എന്ത് ചെയ്യും, നല്ല മാർക്ക് കിട്ടിയാൽ ഉമ്മ എനിക്ക് സമ്മാനം തരും എന്ന് വിചാരിക്കണവും തമ്മിൽ എന്തുണ്ട്, എന്ത് വ്യത്യാസമുണ്ട്? അപ്പോൾ പലപ്പോഴും നമ്മൾ ഒന്ന് ചിന്തിച്ചും ആലോചിച്ചും പെരുമാറിയാൽ സ്വാഭാവികമായി കുട്ടികളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും.
1: നമ്മുടെ ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മിൽ നിന്നൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു വതാല നല്ല വഴിക്ക് നടത്തുമാറാകട്ടെ. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد.
2: ما شاء الله ധാരാളം കാര്യങ്ങൾ ഇന്ന് നമ്മൾ കുടുംബബന്ധമായി ബന്ധപ്പെട്ട് കുടുംബ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സ്നേഹക്കുട്ടിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പീസ് റേഡിയോ സിഇഒ ഹാരിസ് മലവി, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
3: ഇന്നത്തെ വൈബ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ബാസിൽ കുന്നംപോളിയോടൊപ്പം ഞാൻ ഹനീഫ വണ്ടൂർ. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം വീണ്ടും നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ. അലം യജിദ് കയതീമൻ ഫആവ, ഓ പ്രവാചക, അങ്ങയെ യതീമായി കണ്ടെത്തി എന്നിട്ട് അങ്ങേക്ക് സംരക്ഷണം നൽകി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമുക്കറിയാം, അനാഥനായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടു, ബാല്യത്തിൽ മാതാവും മരണപ്പെട്ടു. പിന്നീട് അബൂ ത്വാലിബിൻ്റെ സംരക്ഷണ വലയത്തിലാണ് ആര് കഴിഞ്ഞുകൂടുന്നത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൂടുന്നത്. സ്വന്തം മക്കളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് സ്നേഹിച്ചു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഒരു ഉമ്മയും ഉപ്പയും ആരായി മാറി? അബൂ താലിബായി മാറി. അത്രയും ഹൃദ്യമായ ഒരു ബന്ധമായിരുന്നു അവർ തമ്മിലുള്ളത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി. ആദ്യം രഹസ്യമായ പ്രബോധനമായിരുന്നു, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല അത് പരസ്യപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ അത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകളെ കുറച്ചൊന്നുമല്ല അവരെ ചൊടിപ്പിച്ചത്. അവർ എങ്ങനെയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ നീങ്ങാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കിയില്ല. എങ്ങനെ കണ്ട് പ്രവാചകനെ പീഡിപ്പിക്കുക, ചീത്ത പറയുക, പരിഹസിക്കുക, നൊമ്പരപ്പെടുത്തുക, അതിലൊക്കെ ഒരു ആനന്ദവും ആവേശവും കണ്ട് തമ്മെ തമ്മിൽ അതിനുവേണ്ടി പരസ്പരം മത്സരിച്ച് ആരാണ് മുഹമ്മദിൽ നിന്ന് കൂടുതലായിട്ട് ഉപദ്രവിക്കുക എന്ന വിഷയത്തിൽ താല്പര്യമെടുത്തുകൊണ്ട് അവർ മുന്നേറുകയായിരുന്നു. എന്നാൽ മറുഭാഗത്താകട്ടെ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിൽ അർപ്പിതമായ കർത്തവ്യവുമായിട്ട് അള്ളാഹു എന്തൊരു നിയോഗമാണോ തന്നിലൂടെ ഏൽപ്പിച്ചത് അത് ഭംഗിയായി പൂർത്തിയാക്കാനുള്ള പരിശ്രമങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുകയാണ് മക്കയിലെ മുശ്രിക്കുകൾ. അവരെന്ത് ചെയ്യുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായിട്ട് നീങ്ങാനുള്ള ഒരു ഭാഗമായിട്ട് സംരക്ഷണം നൽകുന്ന അബൂ താലിബിനെ സമീപിക്കാൻ അവർ തീരുമാനമെടുക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഖുറൈശി പ്രമാണിയാണ്, എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു നേതാവാണ്. ഒരിക്കലും ഒരു ആവശ്യം തങ്ങൾ പറഞ്ഞാൽ തട്ടി മാറ്റാൻ കഴിയില്ല. മാത്രമല്ല, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം കൊടുക്കുന്നത് ആരാണ്? അബൂ താലിബാണ്. അങ്ങനെ അവർ അബൂ താലിബിനെ സമീപിച്ചുകൊണ്ട് പറയാൻ, ഓ അബൂ താലിബ്, അങ്ങയുടെ സഹോദരൻ്റെ പുത്രൻ ഞങ്ങളുടെ ഇലാഹുകളെ ചീത്ത പറയുന്നു, ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയങ്ങളെ അവൻ എന്ത് ചെയ്യുന്നു, ആക്ഷേപിക്കുന്നു, അതൊരിക്കലും ഞങ്ങൾക്കത് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പം എന്ത് ചെയ്യണം? അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളിലെ പിന്നെ അമീറാണ്. അപ്പം അങ്ങ് എന്ത് ചെയ്യണം? അവനെ തടയണം. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും?
1: ബലം പ്രയോഗിക്കേണ്ടി.
0: ആ തരത്തിലുള്ള ഒരു ഒരു ഭീഷണി മുഴക്കിയിട്ട് അവർ അബൂ താലിബിനെ സമീപിക്കുകയാണ്. അങ്ങനെ സമീപിച്ച സമയത്ത് അബൂ താലിബ് അവരോട് നല്ലത് പറഞ്ഞ് അതൊക്കെ ചെയ്യാം, ശരിയാക്കാം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ്. അപ്പൊ അതിൽ പിന്നെ അബൂ താലിബ് വളരെ നിസ്സാരമായിട്ടെടുത്തു. അതിൽ ഒരു നടപടിയൊന്നും എടുക്കാതിരുന്നപ്പോൾ
1: രണ്ടു പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എനിക്ക് അതിൽ തോന്നുന്നത്. ഡയറക്റ്റ് മക്കത്തന്ന് അവരുടെ ആ ഒരു സ്വഭാവം അനുസരിച്ച് ഒരാളെയും കൂസാതെ അങ്ങോട്ട് പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുക എന്നുള്ള ഒരു സ്വഭാവത്തിനുടമസ്ഥരാണ് അവർ. ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ, ജാഹിലിയത്തിൽ ജീവിച്ച ആളുകളാണല്ലോ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തോട് കൊടുത്തിരുന്ന ഒരു ബഹുമാനം, അദ്ദേഹം അല്ലമീനാണ്, അപ്പൊ ആ ഒരു വ്യക്തിത്വത്തോട് കൊടുത്ത ഒരു ആദരവ്, അതോടൊപ്പം അദ്ദേഹം അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണ് എന്നുള്ളത് കൂടി അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം.
0: അത് പറയുമ്പോൾ നമ്മൾ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യം, അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം കബീലകൾ വഴിയാണ്. ഒരാൾക്കും ഒരാളെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കബീലയുടെ നേതാവിനെ മറികടന്നുകൊണ്ട്
1: ചെയ്യാൻ കഴിയില്ല.
0: അത് മാത്രമല്ല, പിന്നെ അതിശക്തമായ പോരാട്ടമായിരിക്കും, പിന്നെ നേരും നെറിയും അല്ല പിന്നെ നോക്കുക, പിനെ കബീലകൾ തമ്മിലാണ് പിന്നെ യുദ്ധങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ ഒരു പിന്നെ ഹൈ പവറാണ് അവിടുത്തെ കബീലയുടെ നേതാവ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വീണ്ടും അനുഭവത്തിലേക്ക് വരാം. നമ്മൾ ഒന്നാമത് അബൂ താലിബിനെ മക്കയിലെ പ്രമാണിമാർ വന്ന് കണ്ടു. അങ്ങനെ കണ്ടപ്പോ അബു താലിബ് അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. അങ്ങനെ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും അറിയുന്നില്ല. പ്രവാചകൻ എന്ത് ചെയ്യുന്നു, പരസ്യ പ്രബോധനവുമായിട്ട് തൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോവാൻ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സാധുക്കളായ ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിക്കുന്നു, വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരികത അത് ആസ്വദിക്കുന്നു, ശത്രുക്കളുടെ മനസ്സുകളിൽ പോലും അത് സ്വാധീനമുണ്ടാക്കുന്നു. അങ്ങനെ അതൊരു വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയൊരു ഘട്ടത്തിൽ ഇവർ വീണ്ടും എന്തു ചെയ്യുന്നു, അബൂ ത്വാലിബിനെ കാണാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ കണ്ടതുപോലെയല്ല. അവർ ആ ഇൻട്രോയിൽ, പിന്നെ ഇബ്നു ഹിഷാമിൻ്റെ സീറയിൽ നമുക്ക് കാണാം, അവർ പറയുന്നുണ്ട് എന്ത്, നിങ്ങളുടെ സഹോദരപുത്രൻ, ഞങ്ങൾ ഒരു തവണ നിങ്ങളെ വന്ന് കണ്ടിരുന്നു, നിങ്ങളുടെ സഹോദരപുത്രൻ ഞങ്ങളുടെ ഇലാഹുകളെ ചീത്ത പറയുന്നു, ഞങ്ങളുടെ പാരമ്പര്യങ്ങളെ തള്ളിപ്പറയുന്നു, ആക്ഷേപിക്കുന്നു. അപ്പോൾ ഇതൊരു നിലക്കും ഞങ്ങൾക്ക് വകവെച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾ ഒരു തവണ വന്നപ്പോൾ നിങ്ങളതിനെ മൈൻഡ് ചെയ്തില്ല, നിങ്ങൾ ഞങ്ങളിലെ നേതാവാണ്. ആ ഇൻട്രോക്ക് നമ്മൾ വളരെ പ്രാധാന്യത്തിൽ വിശദീകരിക്കേണ്ട ഭാഗമാണ്. കാരണം ഇവരെ തള്ളിക്കൊണ്ട് അവിടെ ഒരു ഒരു പിന്നെ മുന്നേറ്റം സാധ്യമല്ല. അപ്പം അതുകൊണ്ട് വീണ്ടും പറയണെന്ത്, ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇതിലൊരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങളൊരു ഭാഗത്തും ബാക്കിയുള്ള മക്കയിലെ മുഴുവൻ ആളുകളും മറ്റൊരു ഭാഗത്തുമായിട്ട് ഞങ്ങൾ ആരാണോ ഒരാൾ പരാജയപ്പെടുന്നത് വരെ നമ്മൾ യുദ്ധം ചെയ്യുമെന്നുള്ള ഒരു ഒരു ഭീഷണി മുഴക്കുകയാണ്. ആ ഭീഷണി മുഴക്കുന്ന സമയത്ത് അബൂ താലിബ് എന്ത് ചെയ്യുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളയച്ച് വിളിച്ചു വരുത്തുകയാണ്. എന്നൊരു ചോദിക്കുകയാണ്, ഇബ്നാഹി എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്താണ് ബുദ്ധിമുട്ട്, എൻ്റെ ആളുകൾ വന്നിട്ട് എന്നോട് പരാതി പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യണം, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നീ അവസാനിപ്പിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമുണ്ട് സീറ ഇബ്നു ഹിഷാമിൽ, അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത സങ്കടം വന്നു. എന്താ സങ്കടം എന്ന് പറയുന്നത്, അബൂ താലിബ് ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ഒരു ഒരു ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല, അത്രയും ഹൃദ്യമായൊരു പെരുമാറ്റമാണ്. പിന്നെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് പറയുന്നത്, ഈ ദഅവത്ത് നിർത്തിവെക്കാനാണ് പറയുന്നത്. അതാണെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു തആല തന്നിൽ ഏൽപ്പിച്ച ഒരു വലിയൊരു ദൗത്യമാണ്, ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യമല്ല. അവിടെ വെച്ചുകൊണ്ടാണ് ആ പ്രസിദ്ധമായ വാചകം പറയുന്നത്. എന്ത്, പിന്നെ ഈ പിന്നെ അബൂ താലിബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കയ്യിൽ പിന്നെ സൂര്യനും മറുകയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും ഒരിക്കലും ഞാനിതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന ഒരു വളരെ ഹൃദ്യമായ ഒരു വാക്ക് പറയണം. അപ്പോൾ പിന്നെ അതിൽ ഒരുപാട് നമുക്കൊരു പാഠങ്ങളുണ്ട്. സൂര്യനും ചന്ദ്രനും മറഞ്ഞു നിന്നാൽ പോലും അതൊരിക്കലും അത് വിളിക്ക് വരും. ഈ ഇസ്ലാം വരൊക്കെ എന്തായാലും വെറുത്താലും യുരിയുദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ആയത്തിലുണ്ടല്ലോ, അവർ അവരുടെ വായകളെ കൊണ്ട് എന്തു ചെയ്യുന്നു, ഇതിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അള്ളാഹു ആകട്ടെ അള്ളാഹു മുത്തിമുനൂരി, എന്നിട്ട് പിന്നെ അള്ളാഹു ഇതിനെ പൂർത്തിയാക്കും, അത് ഉറപ്പാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്, അബൂ താലിബിൻ്റെ അടുക്കൽ നിന്ന് പൂരുന്ന സമയത്ത് അബൂ താലിബിനും എന്തായി, സങ്കടമായി. കാരണം തൻ്റെ മക്കളെക്കാൾ കൂടുതലായി താൻ സ്നേഹിക്കുന്നുണ്ട് എന്ത്, ആരെ, തൻ്റെ സഹോദരപുത്രനെ. അപ്പോൾ അത് കണ്ണു നിറഞ്ഞത് കണ്ടപ്പോൾ ആർക്കും സങ്കടം വന്നു, അബൂ താലിബിനും സങ്കടം വന്നു. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഒരു തീരുമാനം പറയണം. എന്താ തീരുമാനം എന്നറിയോ, അതായത് നീ മുന്നോട്ട് പോയിക്കോ, നിനക്കൊന്നും സംഭവിക്കില്ല, ആരും നിന്നെ എന്തു ചെയ്യില്ല, നിന്നെ പ്രയാസപ്പെടുത്തൂല, ഞാൻ ജീവിച്ചിരിക്കുക എന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അവിടെ വെച്ച് നടത്തണം. അങ്ങനെ ആ ഘട്ടം അവിടെ അവസാനിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നു, വീണ്ടും ദഅവത്തുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു മൂന്നാം തവണയും എന്തു ചെയ്യാണ്, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായിട്ട് മൂന്നാം തവണയും അബൂ ത്വാലിബിനെ അവർ സമീപിക്കുകയാണ്. അപ്പം പിന്നെ മൂന്നാം തവണ അവർ സമീപിക്കുന്ന സമയത്ത് അവരൊരു കാര്യം ചെയ്തു, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉമാറത്ത് ബിനു വലീദ് ഇബിനു മുഗീറ, മുഗീറയുടെ മകൻ ഉമാറത്തിനെ കൂട്ടിയിട്ടാണ് വരുന്നത്. അപ്പം എന്താണ് ഈ ഉമാറത്തിൻ്റെ പ്രത്യേകത, ഒരു ചെറുപ്പക്കാരനാണ്, നല്ല ഭംഗിയുള്ള നല്ല ഒരു കോമളനായ ഒരു യുവാവിനെ കൂട്ടിയിട്ട് പറയണം, അബൂ ത്വാലിബിനെ സമീപിച്ചിട്ട് പറയണം, ഞങ്ങൾ ഇവനെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ മുഹമ്മദിനെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. അവിടുന്ന് ക്രുദ്ധനായിട്ട് അബൂ താലിബ് പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ ഞാൻ ഭക്ഷണം കൊടുക്കുകയും എൻ്റെ മകനെ നിങ്ങൾക്ക് കൊല്ലാൻ വിട്ടുതരികയും ചെയ്യുന്നു. എന്ത് വൃത്തികെട്ട വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്? ഒരിക്കലും അത് നടപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട്
1: അവരെ
0: തിരിച്ചയക്കുന്ന ഒരു സുന്ദരമായൊരു നിമിഷം കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിലും അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാതെയാണ് മരണപ്പെട്ടത് എന്ന കാര്യം കൂടി, അവിടെയും അബൂ താലിബ് സ്വീകരിച്ചത് തന്റെ പാരമ്പര്യത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ് അബൂ താലിബ് സ്വീകരിച്ച നടപടി.
1: എന്നിരുന്നാലും അദ്ദേഹം മരണപ്പെടുന്ന വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അതിനെപ്പറ്റി പറയപ്പെടുന്നത് ആമുൽ ഹസ്നി എന്നാണല്ലോ. രണ്ടാളുകൾ ആ വർഷത്തിൽ മരണപ്പെട്ടു,
0: ഖദീജ
1: റളിയല്ലാഹു അതേപോലെ തന്നെ അബൂ താലിബ്.
0: അതെ.
1: അപ്പൊ അത് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എപ്രകാരമായിരുന്നു, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു വ്യക്തി കൂടിയാണ് അബൂ ത്വാലിബ്.
0: പക്ഷെ
1: രണ്ടാളും മതപരമായി രണ്ട് ധ്രുവങ്ങളിലാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്, പക്ഷെ അബൂ ത്വാലിബിന് നമുക്ക് അങ്ങനെ ഒരു അഭിസംബോധന
0: ഇല്ല,
1: റളിയല്ലാഹു അൻഹു എന്നുള്ള അഭിസംബോധന കൊടുക്കുന്നില്ല. അപ്പൊ രണ്ട് ധ്രുവങ്ങളിലാണ്. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ആ ഒരു ഗണത്തിൽ പെടുത്തി ആമുൽ ഹസ്നിൽ രണ്ടാളെയും ഒരുപോലെ കാണാനുള്ള കാരണം ഈ കാരണങ്ങളൊക്കെയാണ്. തനിക്ക് എന്താണ് സംരക്ഷണമേകിയതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അബൂ ത്വാലിബിനുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്.
0: അതെ. അപ്പൊ ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാനുള്ളത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒട്ടനവധി ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തിനു വേണ്ടിയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉള്ള ത്യാഗങ്ങളൊക്കെ സഹിച്ചു എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു കലിമത്തിന് ഉന്നതമാക്കാനുള്ള പരിശ്രമമായിരുന്നു അള്ളാഹു ഏൽപ്പിച്ചത്. അത് പൂർത്തിയാക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതും ആ ഒരു വഴിത്താരയിൽ ഇങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊരു വ്യക്തിയാണ് അബൂ താലിബ് എന്നുള്ളത്. അതാണ് ഇന്നത്തെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്നത്.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: നമുക്ക് മധുരം ഖുർആനിലേക്ക് പോയാലോ.
3: أعوذ بالله من الشيطان الرجيم.

0: മാഷാഅല്ലാ, ഇന്നത്തെ മധുരം ഖുർആന്റെ നമ്മളിവിടെ കേട്ട ആയത്തുകൾ സൂറത്തുൽ ബഖറയിലെ 168-169 വചനങ്ങളാണ്.
1: വിശുദ്ധ ഖുർആന്റെ ഈ വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഹലാലായതിൽ നിന്ന് ഭക്ഷിക്കണമെന്നും പിശാചിനെ പിന്തുടരരുത് എന്നും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന ഒരു ബോധ്യപ്പെടുത്തലാണ് ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
0: അവൻ പ്രത്യക്ഷമായ ശത്രു ആയതുകൊണ്ട് തന്നെ തിന്മക്കും മോശപ്പെട്ട കാര്യങ്ങൾക്കും മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ. കൂടാതെ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനും അവൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം.
1: യെസ്, ഇനി നമ്മുടെ കാരിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അബൂബക്കർ റഷാത്രി ഹഫിളഹുല്ലയാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ട കാര്യ. സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അദ്ദേഹം. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി തുടർന്ന് പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിലൊക്കെ ഉയർന്ന നിലവാരത്തിൽ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്.
0: ശരിയത്ത് വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി. അതേപോലെ ഖുർആനിലും ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലുമൊക്കെ ഉന്നത പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇമാമത്ത്, ദഅവ, പഠനരീതികൾ എന്നീ മേഖലകളിലൊക്കെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു മഹനീയ വ്യക്തിയാണ് അബൂബക്കർ അശ്ശാത്തിരി.
2: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവസൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
5: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് വഴികാട്ടി. ഇന്നത്തെ വഴികാട്ടിയിൽ മദീനയിലെ വിദ്യാർത്ഥി അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എഹ്സാനുൽ ഹഖ് അൽഹിക്കമി, ഒപ്പം അജ്മൽ ഫൗസാൻ അൽഹിക്കമി എന്നിവർ ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പീസ് റേഡിയോയുടെ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻഷാല്ലാ, ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് എൻ്റെ പേര് എഹ്സാനുൽ ഹഖ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ആമയൂർ ആണ് എൻ്റെ ദേശം. നിലവിൽ ജാമിഅ തൈബയിൽ, മദീനത്തു മുനവ്വറയിലെ ജാമിഅ തൈബയിലെ വിദ്യാർത്ഥിയാണ് എൻ്റെ കൂടെയുള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് അജ്മൽ ഫൗസാൻ അൽഹിക്കമി. തിരുവനന്തപുരം വെമ്പായം ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. നിലവിൽ മദീനയിൽ തന്നെ ജാമിഅ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥിയാണ്. ഇൻഷാല്ലാ, നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ വളരെ സ്വാഭാവികമായ നമ്മുടെ ചില അനുഭവങ്ങളും കാര്യങ്ങളും, മദീനയിലെ അനുഭവങ്ങൾ, പഠനാനുഭവങ്ങൾ, ഇതൊക്കെ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ 4 വർഷം പൂർത്തിയാകുകയാണ്. 3.5 വർഷം കഴിഞ്ഞ് 7 സെമസ്റ്ററോളം പൂർത്തിയായി. ജാമിയ പൊതുവെ ആളുകൾക്കറിയാം, മദീന യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ജാമിയ ഇസ്ലാമിയാണ്, മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ജാമിയ തൊയ്ബയിലാണ്, ജാമിയ തൊയ്ബയിലെ കുല്യത്തുൽ അദബുൽ ഉലൂം ഇസ്ലാമിയ എന്ന കുല്യക്ക് കീഴിൽ വരുന്ന ദിറാസത്തുൽ ഖുർആനിയ. ദിറാസത്തുൽ ഖുർആനിയ തന്നെ അതിൻ്റെ പ്രത്യേക ഭാഗമായ തഫ്സീറു ഉലൂമുൽ ഖുർആൻ, ഇതിലാണ് എൻ്റെ തഖസ്സുസ്, സ്പെഷ്യൽ തഫ്സീറും ഉലൂമുൽ ഖുർആൻ. എനിക്ക് തോന്നുന്നത് അജ്മൽ ഫൗസാനും ഇതുപോലെ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങിയാൽ.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എഹ്സാനും ഞാനും നാട്ടിൽ ജാമിയ ഹിന്ദിലെ ഒരേ ബാച്ചിലെ ആൾ, പിന്നെ സഹപാഠികളാണ്. പിന്നെ ജാമിയ ഹിന്ദിലെ പഠനം കഴിഞ്ഞ് എഹ്സാനെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അവിടെ പിന്നെ കിട്ടി തൊയ്ബ യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ പി ജി കഴിഞ്ഞ് ഇവിടെ ജാമിയയുടെ കീഴിൽ തന്നെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അൽഹംദുലില്ലാ മദീന യൂണിവേഴ്സിറ്റിയിൽ പിന്നെ കിട്ടുന്നത്. ഞാൻ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുല്ലിയത്തുൽ ലുഗ, ലുഗത്തുൽ അറബിയ വദ്ദിറാസത്തുൽ ഇൻസാനിയ, അറബി ഭാഷയും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളും എന്നുള്ള കുല്ലിയുടെ ഒരു, മുമ്പത് കുല്ലിയത്തുൽ ലുഗ മാത്രമായിരുന്നു. കഴിഞ്ഞ വർഷമാണത് വദ്ദിറാസത്തുൽ ഇൻസാനിയ എന്നതുകൂടി, അഥവാ ഈ ചരിത്രം പിന്നെ മറ്റ് ഭാഷകൾ മീഡിയ അങ്ങനെ ഉള്ള ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ കൂടി ചേർത്ത് ആഡ് ചെയ്ത് ഇങ്ങനൊരു പുതിയ ഒരു പേരിൽ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റായി മാറുന്നത്.
6: ഇപ്പോൾ 1 വർഷം കഴിയാം.
7: എക്സാനിപ്പോൾ കഴിയാറായി, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ തുടങ്ങുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ വർഷമാണ്, പിന്നെ 2025 പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത്.
6: തുടങ്ങാൻ 2 സെമസ്റ്റർ,
7: 2 സെമസ്റ്റർ കഴിഞ്ഞു. പിന്നെ ആദ്യത്തെ ലീവിലാണ് ഇപ്പോൾ നമ്മൾ റേഡിയോയിൽ പിന്നെ വന്നിട്ട് ഈ ഒരു വഴികാട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവങ്ങൾ, ഒരു പുതിയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരുപാട് പുതിയ അനുഭവങ്ങളുണ്ടാവും. അതിൽ ഒന്നാമതായി പറയാനുള്ളത് മദീന എന്ന് പറയുന്ന, മദീന മുനവ്വറ എന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇസ്ലാമിലെ അതിൻ്റെ പുണ്യവും മറ്റു കാര്യങ്ങളും, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഗരം എന്നുള്ള ആ മഹത്വവും ഒക്കെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല.
6: പ്രത്യേകിച്ച് ഏതൊരു മുസ്ലിമിൻ്റെയും ഒരു
7: വൈകാരിക. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ പഠിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ, ഇന്ന് ലോകത്ത് ഒരു പക്ഷേ മക്കയേക്കാൾ കൂടുതൽ ലോകത്തിൽ ഇസ്ലാമിക പഠനം, അത് ഖുർആൻ, ഹദീസ്, ഫിഖ്, അങ്ങനെ എന്തൊക്കെ ഇസ്ലാമിക പഠന മേഖലകളുണ്ടോ അതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പ്, ഏറ്റവും നമ്പർ 1 പണ്ഡിതന്മാരും അതുപോലെ തന്നെ മദീന യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റി ഹറമിലെ പിന്നെ പഠനവും സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് മദീന എന്ന് പറയാം. അതിനർത്ഥം മറ്റ് പണ്ഡിതന്മാരില്ലെന്നല്ല, പക്ഷേ മദീനയാണ് ഒരു ഹബ്ബ് എല്ലാറ്റിൻ്റെയും. ഒരു ലോകത്തിലിപ്പോൾ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ അഹ്ലു സുന്നയുടെ വ്യത്യസ്ത നാടുകളിലുള്ള അത് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരൊക്കെയും മദീനയിൽ പഠിച്ചവരായിരിക്കും അധികവും, മദീനിമാർ അല്ലെങ്കിൽ മദനിമാർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊരു വലിയൊരു പിന്നെ അനുകൂല സാഹചര്യം മദീനയിലുണ്ട്. അത് ഒരുപാട് ആൾക്ക് അറിയില്ല. അതൊരു പിന്നെ പലർക്കും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടാവും.
6: പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വർഷം മദീന യൂണിവേഴ്സിറ്റി തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ, അതെ വിദ്യാർത്ഥികൾ,
7: അതെ മദീന യൂണിവേഴ്സിറ്റിയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ്, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, QS വേൾഡ് റാങ്കിംഗ് എന്ന് പറയും. അത് ലോകത്തിലെ മൊത്തം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളെന്ന് മാത്രമല്ല മൊത്തം യൂണിവേഴ്സിറ്റികളുടെ പല പിന്നെ മാനദണ്ഡങ്ങൾ വെച്ച് റാങ്ക് കൊടുക്കുന്ന റാങ്കിംഗ് ലിസ്റ്റാണത്. അപ്പോൾ അതിൽ 2027 ഈ അടുത്ത വർഷത്തേക്കുള്ള റാങ്കിങ്ങിൽ ഫസ്റ്റ് പ്ലേസിലാണ് മദീന യൂണിവേഴ്സിറ്റി ഉള്ളത്. ഞാൻ മനസ്സിലാക്കിയത് 188 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പലപ്പോഴും അവിടെ പഠിച്ചു പോയിട്ടുണ്ട്. നിലവിൽ 140 അല്ലെങ്കിൽ 150 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ നിലവിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളൊക്കെ ഇപ്പോൾ മദീന യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പിന്നെ ഒരു വർഷാവർഷം നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ് പിന്നെ മഹർജാൻ അഥവാ ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവൽ. അതായത് ഇത്ര അധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു അവർക്ക് വേണ്ടി പവലിയൻ, അവരുടെ രാജ്യവും പരിചയപ്പെടുത്താൻ, ഫുഡ് ഒക്കെ പരിചയപ്പെടുത്താനുള്ള സ്റ്റാളുകൾ കൊടുക്കും. അപ്പോൾ ഇപ്രാവശ്യം 90 രാജ്യങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു പിന്നെ ടെൻറ്റിലേക്ക് അതിൻ്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോഴാണ് ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരൊറ്റ ആൾ മാത്രമാണ് അവിടെ പഠിക്കുന്നത്. അതൊക്കെ നമ്മൾ
6: മനസ്സിലായത്.
7: പിന്നെ ഇപ്പോൾ എസ്വാത്തിനി എന്ന് പറയുന്ന രാജ്യമുണ്ട് ആഫ്രിക്കയിലെ. ഞാൻ ആ രാജ്യത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് അപ്പോഴാണ് കേൾക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ആ രാജ്യത്ത് 1% താഴെയാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ. മാത്രമല്ല ഞാൻ ഈ പരിചയപ്പെട്ട ആൾ, ആ സ്റ്റാളിൽ നിൽക്കുന്ന പിന്നെ ആ വിദ്യാർത്ഥി, അവൻ്റെ ഗ്രാമത്തിൽ അവൻ മാത്രമേ ഉള്ളൂ, അവനും അവൻ്റെ പിന്നെ മാതാപിതാക്കളും മാത്രമാണ് മുസ്ലിങ്ങൾ. അപ്പോൾ പിന്നെ വേറൊരു സ്റ്റാളിൽ ചെന്നപ്പോൾ ആ സ്റ്റാളിൽ ആളില്ല. അപ്പോൾ പിന്നെയാണ് മനസ്സിലാവുന്നത് ആ പിന്നെ രാജ്യത്തുനിന്ന് ഒരേ ഒരു വിദ്യാർത്ഥി മാത്രമാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഒരാൾക്ക് തന്നെ മാക്സിമം അത്ര സമയം ഇരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പിന്നെ മടുത്ത് പോയതായിരിക്കാം. അങ്ങനെ
6: ജാമിസ്ലാം കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ കൂട്ടത്തിൽ ചോദിക്കുന്ന നമ്മൾ ആഡ് ചെയ്യണം തോന്നിയൊരു വിഷയം, ജാമിഅ ഇസ്ലാമിയയുടെ ഒരു പഠനത്തിൻ്റെ പൊതുസ്വഭാവം, അതായത് ഉദ്ദേശിച്ചത് അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഇപ്പം നിലവിലുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാനിപ്പോൾ മദീനയാണ്, പിന്നെ അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മദീനത്ത് വരെ പഠിക്കാൻ എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ജാമിഅ ഇസ്ലാമിയയുടെ സ്വഭാവമല്ല ജാമിഅ തൊയ്ബയുടെ, സൗദിയിൽ വേറെയും ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ പിന്നെ ഓരോ യൂണിവേഴ്സിറ്റികളും പ്രാധാന്യം നൽകുന്നത് ഓരോ മേഖലക്കും ഒക്കെ ആണെന്ന് വേണം പറയലോ, നിർബാധികമാണെന്നല്ല എങ്കിൽ പോലും. അതുപോലെ ജാമിഅ ഇസ്ലാമിയയുടെ ഒരു പ്രയോറിറ്റി കൂടുതൽ ഏത് മേഖലക്കാണ്, ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നൊക്കെ വിശദീകരിച്ചാൽ കൂടുതൽ.
7: അതായത് അൽ ജാമിഅ ഇസ്ലാമിയ എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇസ്ലാമികമായ വിഷയങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. അപ്പോൾ പ്രധാനമായും അവിടെ പിന്നെ 5 കുല്യകൾ, ഇസ്ലാമിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള 5 കുല്യകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുല്യകൾ. ഒരു 2010 കാലഘട്ടം വരെ ഇത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഭൗതിക വിഷയങ്ങളുടെ കുല്യകളൊക്കെ ആഡ് ചെയ്തത്. അതായത് പിന്നെ ആദ്യം വന്ന കുല്യത്തു ശരിയ, പിന്നെ കുല്യത്തു ദാവ ഉസൂലുദ്ദീൻ അഥവാ അഖീദ, അങ്ങനത്തെ വിഷയങ്ങൾ, ദാവത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ. ശരിയ എന്ന് പറയുമ്പോൾ ഫിഖ് ബന്ധപ്പെട്ട കർമ്മശാസ്ത്രം അതാണ്. അതുപോലെ പിന്നെ വന്നതാണ് കുല്യത്തു പിന്നെ ലുഗ, മൂന്നാമത് കുല്യത്തു ലുഗ വദ്രസത്തിൽ സനിയ വന്നു 975 മറ്റാണെന്ന് തോന്നുന്നു. 964 മദീന യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത്. പിന്നെ അതിനുശേഷമാണ് കുല്യത്തുൽ ഖുർആനും കുല്യത്തുൽ ഹദീസും വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 5 കുല്യകളാണ് ഇസ്ലാമികമായിട്ട് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുല്യകൾ. ഇതിന് പുറമേ ഉള്ളതാണ് പിന്നെ കുല്യത്തുൽ ഉലൂം സയൻസ്. സയൻസിൻ്റെ വ്യത്യസ്ത കെമിസ്ട്രി ബയോളജി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, ഇതൊക്കെ മറ്റ് കുല്യകളുണ്ട്. ടോട്ടൽ 9, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഒരു ബിസിനസ് മാനേജ്മെൻ്റ് എന്നുള്ള പിന്നെ കുല്യത്തുൽ അമാൽ എന്നുള്ളൊരു കുല്യ കൂടി കഴിഞ്ഞ വർഷം ഞാൻ പോയതിന് ശേഷമാണ് അത് രൂപീകരിച്ച് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായി മാറുന്നത്. പിന്നെ ഒരു പുതിയൊരു ഇത് കേട്ടത് പിന്നെ കുല്യത്തു ശരീഅയുടെ പിന്നെ ഒരു അതും ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റായി മാറാനുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ടെന്ന് കേട്ടു. അഥവാ സൗദി ലോ കാനൂൺ, അന്തിമ കാനൂൺ, അതും കൂടി അതിപ്പോൾ തന്നെ ഒരു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെക്ഷനായി ഉണ്ട്. ശരീഅ കുല്യത്തു ശരീഅ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതും കൂടി പഠിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു പിന്നെ ഫിഖ് പഠിക്കുന്ന പിന്നെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന അല്ലെങ്കിൽ സൗദികളല്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ ടാസ്ക്കാണ്. കാരണം സൗദി ലോ, സൗദി നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത്, കാരണം അതുകൊണ്ട് സൗദിയിൽ തന്നെ ജോലിയൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരമുണ്ട് എന്നല്ലാതെ അല്ലാതെ നമുക്കൊരു പ്രത്യേകിച്ച് മറ്റു ഉപകാരങ്ങളില്ലല്ലോ.
6: ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിഷയം പറഞ്ഞു, ഇന്നേപോലെ തന്നെ ഇപ്പോൾ മദീനയുള്ള ജാമിഅ തൈബ എന്ന് പറഞ്ഞു, ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി ജാമിഅ തൈബ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആർട്സ് യൂണിവേഴ്സിറ്റിയാണ്.
7: അതെ.
6: പിന്നെ അഥവാ മെഡിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, അതും അങ്ങനെ തുടങ്ങി എന്തെല്ലാം മേഖലകളുണ്ടോ,
7: ഭൗതിക
6: വിഷയങ്ങളുണ്ടോ.
7: എനിക്കൊന്നും അവിടെ പെൺകുട്ടികളാണ് കൂടുതൽ പഠിക്കുന്നത് അല്ലേ?
6: പെൺകുട്ടികൾക്ക് പിന്നെ പ്രാമുഖ്യം ജാമിഅ തൈബയിലുണ്ട്.
7: ജാമിഅ ഇസ്ലാമിയയിൽ പെൺകുട്ടികൾക്കില്ല,
6: തീരെയില്ല.
7: കഴിഞ്ഞ വർഷം ഞാൻ പോയ ഈ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് 30 കുട്ടികൾക്ക് കുല്യത്തു ശരീഅയിൽ അഡ്മിഷൻ കൊടുത്തു. അതും അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ സൗദി പെൺകുട്ടികൾക്ക് മാത്രം. തുടക്കമാണ്. ഇതുവരെയും മദീന യൂണിവേഴ്സിറ്റിയിൽ പെൺകുട്ടികൾക്കില്ലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തൊയ്ബ യൂണിവേഴ്സിറ്റി നല്ലൊരു.
6: അതെ, കൂടുതൽ ആളുകൾ ചോദിക്കാറുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള സൗദിയിലുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പിന്നെ പെൺകുട്ടികൾക്ക് എവിടെയാണ് സാധ്യത എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ജാമിഅ തൊയ്ബ നല്ലൊരു ഓപ്ഷനാണ്, പ്രത്യേകിച്ച് മദീനത്ത് കൂടി ആയതുകൊണ്ട്. ഇപ്പോൾ പറഞ്ഞു എന്താ വെച്ചാൽ, ഭൗതികമായി ബന്ധപ്പെട്ട ഭൗതിക മേഖലയിലുള്ള കോഴ്സുകളാണ് ജാമിഅ തൊയ്ബയിൽ കാര്യമായിട്ടുള്ളത്. അതിൽ കുല്യത്തുൽ ആദാബി ഉലൂമുൽ ഇൻസാനിയ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കോളേജിൻ്റെ കീഴിലെ ഡിപ്പാർട്ട്മെൻ്റാണ് ഇത്, ദിറാസത്തുൽ ഇസ്ലാമിയ. എന്നതുപോലെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ദിറാസത്തുൽ ഖുർആനിയ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഖുർആനും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസും. അപ്പോൾ അത്ര ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ, കാരണം മദീനത്തിൻ്റെ ജാമിഅ ഇസ്ലാമിയ എന്ന് വലിയൊരു യൂണിവേഴ്സിറ്റി മാത്രം ഉണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഇപ്പം നമ്മളെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മളൊരു ഇത്രയും 4 വർഷം ഇവിടെ പൂർത്തിയാകുമ്പോൾ ഉള്ളൊരു അനുഭവമൊക്കെ വെച്ച് നമ്മളെ ക്ലാസ്സുകളിലൊക്കെ മിക്കവാറും സൗദികളായ വിദ്യാർത്ഥികളായിരിക്കും
7: കൂടുതലും. ജാമിഅ ഇസ്ലാമിയയിൽ
6: വളരെ തിരിച്ച് മാത്രമേ പുറത്തുനിന്നുള്ള സ്റ്റുഡൻസും ഉള്ളൂ.
7: ജാമിഅ ഇസ്ലാമിയയിൽ നേരെ തിരിച്ചാണ്. ജാമിഅ ഇസ്ലാമിയയിൽ പിന്നെ 85% പുറത്തുനിന്നുള്ള കുട്ടികളാണ്, സൗദികൾ വളരെ കുറവാണ്. 15% മാത്രമാണ് സൗദി നേറ്റീവായിട്ടുള്ള ആളുകൾ ഉണ്ടാവുക. കൂടുതലും പുറത്തുള്ള കുട്ടികൾ സ്കോളർഷിപ്പ് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ജാമിയ ഇസ്ലാമി ആയിരുന്നാലും തൊയ്ബ യൂണിവേഴ്സിറ്റി ആയിരുന്നാലും ഒരേപോലെ തന്നെയാണല്ലോ, സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് കിട്ടുക സൗദി യൂണിവേഴ്സിറ്റികളിൽ.
6: അതെ, പിന്നെ ഇപ്പോൾ താമസം, ഫുഡ്, കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ ഓരോ യൂണിവേഴ്സിറ്റികളുടെ വ്യത്യസ്തമായിരിക്കും. പിന്നെ നമ്മളെ ജാമിയത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹോസ്റ്റലായിട്ട് തരുന്നുണ്ട്, മുക്കാഫ സ്റ്റേപ്പൻ്റ് തരുന്നുണ്ട്, എന്നാൽ ഫുഡിൻ്റെ കാര്യം നമ്മൾ നോക്കണം. അതേ സമയത്ത് ജാമിയ ഇസ്ലാമി വ്യത്യസ്തമാണ്, ഹോസ്റ്റല് തരുന്നുണ്ട്, പിന്നെ സ്റ്റേപ്പൻ തരുന്നുണ്ട്, ഫുഡിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. നമ്മൾ ചെറിയ ചെലവിൽ 150 അല്ലെങ്കിൽ ഒരു മാസം ചെലവഴിച്ചാൽ ഫുഡ് കിട്ടാനുള്ള വെപ്പ്, പിന്നെ അത് നമുക്ക് ജാമിയ ഇസ്ലാമിയിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഉള്ളിൽ നിന്ന് കിട്ടാനുള്ളതാണ്. ഇനി പുറത്തുനിന്ന് വേറെയൊക്കെ കഴിക്കണമെങ്കിൽ ആ രൂപത്തിൽ ഒരാൾക്ക് ആക്കും ചെയ്യാം. അപ്പോൾ അതാണ് ജാമിയ ഇസ്ലാമി ജാമിയ തൈബ എന്ന് പറയുമ്പോൾ മദീനത്തുള്ള പിന്നെ പഠന സംവിധാനങ്ങൾ.
7: പിന്നെ എനിക്ക് പിന്നെ പ്രത്യേകം പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു സംഗതി, മദീനയിൽ ഇതല്ലാതെ നമുക്ക് നമ്മൾ ഒരു ഫിനാൻഷ്യലി സൗണ്ടായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകൾക്കും അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഭൗതികമായ കോഴ്സുകൾ പഠിക്കാൻ നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കാറുണ്ട്. പക്ഷേ നമുക്ക് മതപരമായി തന്നെ ഇപ്പോൾ മദീനയിലെ ഹറമിൽ പഠിക്കാനുള്ളൊരു ഓപ്ഷൻ, അത് ഒരുപാട് ആളുകളത് തിരിച്ചറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ പിന്നെ അത് നമ്മളെ യൂണിവേഴ്സിറ്റി പോലെയല്ല, സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ വിസയും അതുപോലെ തന്നെ അവിടുത്തെ ഇഖാമ എടുക്കാനുള്ള സംഗതികളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താമസവും ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കേണ്ടി വരും. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നമുക്ക് സാമ്പത്തികമായി ഓക്കെ ആണെങ്കിൽ, പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിനേക്കാൾ എത്രയോ തുച്ഛമായ പൈസയാണ്, നമ്മളൊരു വിദേശ രാജ്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ എത്രയോ തുച്ഛമായ പൈസയാണ് നമുക്ക് ഒരു 4 വർഷം ഇതേപോലെ തന്നെ ഹറമിൽ മസ്ജിദുൻ നബവിക്കുള്ളിൽ, മസ്ജിദുൻ നബവിയുടെ ഉള്ളിലിരുന്നാണ് നമ്മൾ പഠിക്കുക. അതിനുള്ളിൽ കോളേജുകളുണ്ട്. അൽഹംദുലില്ലാ നമ്മുടെ തന്നെ പല സുഹൃത്തുക്കളും ജാമിയ ഹിന്ദിയിൽ പഠിച്ചവരും അല്ലാത്തവരുമായ ഒരുപാട് സുഹൃത്തുക്കൾ നിലവിൽ അവിടെ പഠിച്ചുകൊണ്ട്, ഇപ്പോൾ കഴിഞ്ഞ പോലെ 2 വിദ്യാർത്ഥികൾ അവിടുത്തെ കുല്യത്തുശ്ശരിയയിലാണെന്ന് തോന്നുന്നു അഡ്മിഷൻ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മസ്ജിദുൻ നബവിയിലെ സ്ഥലം മുതിർന്ന പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് മസ്ജിദുൻ നബിയിൽ ഇരുന്നാണ് നമ്മൾ പഠിക്കുക. രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ
6: 7 മണി മുതൽ
7: ക്ലാസ് തുടങ്ങി ഒരു 11:30 ആകാൻ
6: തോന്നുന്നു, 11:30
7: ആകുമ്പോൾ ക്ലാസ് അവസാനിക്കും. നമുക്ക് പിന്നെ വേണമെങ്കിൽ ഓൺലൈനായിട്ടോ മറ്റു കാര്യങ്ങളൊക്കെ മദീനയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹറമിൽ തന്നെ മറ്റ് പണ്ഡിതന്മാർ.
6: പിന്നെ പല രൂപത്തിൽ ആലോചിക്കും, ഫൗസാൻ പറഞ്ഞു അഥവാ ഇപ്പോൾ നമ്മളെ മക്കളെ പലരും പല ഭൗതിക കോഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടും 30-40 ലക്ഷം അതിലപ്പുറം പൈസ ചെലവഴിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലും ഇനിയിപ്പോൾ കേരളത്തിലാണെങ്കിലൊക്കെ പഠിപ്പിക്കുന്നു. അതുപോലെ സാമ്പത്തികമായി കഴിവുള്ള മക്കളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള രക്ഷിതാക്കളുണ്ട്, പക്ഷെ അവർക്ക് ദേവുടക്ക് പോയി കൊണ്ടുപോയി പഠിപ്പിക്കണം എങ്ങനെ എന്നുള്ള ആ ഒരു വിഷയം അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്കുള്ള വലിയൊരു ഓപ്ഷനാണ് നബിൽ പണി. അതേപോലെ തന്നെ ആണ് കൂട്ടത്തിൽ സൂചിപ്പിക്കാൻ പറ്റുമ്പോൾ സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, കുടുംബമായിട്ട് താമസിക്കുന്ന ആളുകൾ, അവരെ മക്കൾ അവർക്കിപ്പോൾ ഇപ്പോൾ അവിടുത്തെ വിസേൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും സ്വഭാവമായിട്ടും വരില്ല, വലിയ പ്രയാസം ഉണ്ടാവില്ല ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. അപ്പോൾ മക്കളെ മദീനത്ത് കൊണ്ടുവന്ന് അവിടുത്തെ പിന്നെ ഒരു താമസ സൗകര്യം കാര്യങ്ങൾക്ക് ഒരുക്കി കൊടുത്തു എന്ന് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ.
7: അത് ഡിഗ്രി മാത്രമല്ല, ഈ ചെറിയ അതായത് മസ്ജിദുൻ നബവിയിൽ ചെറിയ ഹൽക്ക മുതലുണ്ട് എഴുത്ത് പഠിക്കുന്ന അറബി, എനിക്കത് തോന്നുന്നു ഇംഗ്ലീഷ് അടക്കം എഴുത്ത് പഠിപ്പിക്കുന്ന ചെറുപ്രായത്തിൽ വളരെ ചെറിയ കുട്ടികൾ, ഞാനൊരു മലയാളി കുട്ടിയോട് പരിചയപ്പെട്ടിരുന്നത് പോലെ. അതുപോലെ തന്നെ ഒരു ഹൈസ്കൂൾ ലെവലുള്ള ഒരു മഹദ് 6 വർഷത്തെയും അതുപോലെ തന്നെ അതിനുശേഷം ഒക്കെയുള്ള പഠനങ്ങൾ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതൊക്കെയും നമ്മളെ യൂണിവേഴ്സിറ്റി പഠനങ്ങൾ പോലെ തന്നെ സൗദി ഗവൺമെൻറ് അപ്രൂവ്ഡായ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്ന പിന്നെ ഒരു അക്കാഡമിക് പഠനങ്ങൾ തന്നെയാണ്, അല്ലാതെ ഒരു വെറുതെ നമ്മൾ ക്ലാസ്സിൽ പോയി പിന്നെ ഒന്നുമില്ല എന്നുള്ള നിലക്കുള്ള പഠനങ്ങൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ഉമ്രയ്ക്കൊക്കെ വന്ന ഫിനാൻഷ്യലിയൊക്കെ നല്ല സാമ്പത്തികമായി നല്ല സ്ഥിതിയുള്ള പലരും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ മദീനെ കാണിച്ചു കൊടുത്തപ്പോഴൊക്കെ സാധിക്കുമെങ്കിൽ അവർക്ക് സാഹചര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ചെറുപ്രായത്തിൽ മക്കളെ കുറച്ചു കാലം മസ്ജിദുൻ നബവിയിൽ വിട്ട് പഠിപ്പിക്കാം, ഖുർആൻ പഠിക്കാം, അതോടൊപ്പം പറഞ്ഞ ഈ പറഞ്ഞതുപോലെ എഴുത്തും മറ്റു കാര്യങ്ങളും ഹൽക്കകളിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഹിയൊക്കെ ഇറങ്ങിയ ഒരുപാട് സംഭവങ്ങൾ, അവിടുത്തെ ഓരോ മണൽത്തരിയിലും ചരിത്രങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ കണ്ട് അവർ കുറച്ചു കാലം പറ്റുന്നത്ര കാലം 3-4 വർഷം അല്ലെങ്കിൽ ആ കോഴ്സ് പൂർത്തീകരിച്ച് അത് കണ്ട് വളരാനുള്ള ഒരവസരം ഒരുക്കി കൊടുക്കുക. മാത്രമല്ല കൂടെ പഠിക്കുന്നവരൊക്കെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള പിന്നെ ദീൻ പഠിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ച് വരുന്നവരാണ്, അല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു ഭൗതികമായ കരിയർ ലക്ഷ്യം വെച്ച് വന്നിട്ട് കാര്യമില്ല. അവിടെ വന്നാൽ ലോകപ്രശസ്തരായ ലോകത്തിലെ ഏറ്റവും ഉന്നതരായ പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് നമുക്ക് ദീൻ ശരിക്കും മനസ്സിലാക്കാം, അതിൻ്റേതായ ആ ഒരു പിന്നെ ശുദ്ധമായ അഹ്ലുസുന്നയുടെ ശരിയായ ഇസ്ലാം പഠിക്കുന്ന ശരിയായ ദീൻ നമുക്ക് ലോകത്തിലെ നമ്മൾ സ്ഥിരം നമ്മൾ ഒക്കെ പങ്കെടുക്കാറുള്ള ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി മസ്ജിദ് ഖുബായിലെ ഖതീബാണ്. അദ്ദേഹം സ്ഥിരം അസറിന് ശേഷം പിന്നെ മസ്ജിദ് നബവിയിൽ ക്ലാസ്സുണ്ട്. അതുപോലെ ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ മദീനയിൽ നിന്ന് അറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉപ്പ ഷെയ്ഖ് അബ്ദുൽ മസീൻ അബ്ബാദ് അൽ ബദർ അവരൊക്കെയും ക്ലാസ്. അതുപോലെ തന്നെ ഓരോ മാസവും സൗദി അറേബ്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസിദ്ധരായ പണ്ഡിതന്മാർ അവിടെ വന്ന് ഒരു ലിഖാവ് ഷെഹരി ഒരു മാസത്തിലോ അല്ലെങ്കിൽ അവർ വരുമ്പോഴൊക്കെയുള്ള ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പണ്ഡിതന്മാരെ സത്യം പറഞ്ഞാൽ ഒരു ചെറു നമ്മളൊരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ കൂടി ഇങ്ങനെയുള്ള വലിയ മനുഷ്യന്മാരെ കാണുക, അവരുടെ സദസ്സിലിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഒരു ബർക്കത്ത് ആണ്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് അവരുടെ സ്വഭാവം അവരുടെ ഇടപെടലുകൾ അത് കിട്ടാനുള്ളൊരു ഒരു വഴി കൂടിയാണത്.
6: പിന്നെ അപ്പോൾ അതിപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോൾ ഈ ഹറമിൽ പഠിക്കുമ്പോൾ തന്നെ മസ്ജിദ് നബി പഠിക്കുമ്പോൾ തന്നെ പിന്നെ കുല്ലിയയിൽ പഠിക്കുമ്പോഴും മഅ്ഹദിലും ഒരു സ്ഥായിയായിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇപ്പോൾ ഒക്കെ ആവശ്യപന്ന കാരണം വിസ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം കാര്യങ്ങളൊക്കെ. അതേസമയത്ത് ഇപ്പോൾ സാധാരണ എന്താണ് താൽക്കാലിക വിസിറ്റ് വിസയൊക്കെ വരുന്ന ഒരാൾ അങ്ങനത്തെ താൽക്കാലികമായിട്ട് വരുന്നു വന്നു പോകുന്നവർക്കുള്ള അവസരങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഹൽക്ക സംവിധാനമുണ്ട്, വളരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ അത് ഉപയോഗപ്പെടുത്തിയാൽ തന്നെ നമുക്ക് വൈജ്ഞാനികമായിട്ട് നല്ല മികവുണ്ടാക്കാൻ പറ്റിയ അവസരങ്ങളാണ്. ഫജറിന് ശേഷമാണെങ്കിലും ദുഹയ്ക്ക് ശേഷമാണെങ്കിലും പിന്നെ അസ്ഹർ മഗ്രിബ് ഇശാന് ശേഷമുള്ള ഹൽക്കകൾ, ആ ഹൽക്കകളിൽ തന്നെ ചെറിയ മക്കൾക്കാണെങ്കിൽ എന്താണ് അക്ഷരങ്ങൾ നോക്കി വായിക്കാൻ പഠിക്കുന്ന ഇത് മുതൽ പിന്നീട് ഖുറാൻ ശരിക്കും അറബി വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഖുറാൻ ഹിഫ്ള ആക്കാനുള്ള ഖുറാൻ മുറാജ ചെയ്യാനുള്ള അതുപോലെ തന്നെ ഖുറാനിലെ വ്യത്യസ്തങ്ങളായ പിന്നെ ഖിറാത്തുകളിൽ ഇജാസ് എടുക്കാനുള്ള അവസരം.
7: ഹാഫിള് നമ്മൾ നല്ല ഹാഫിളാണ്, നമുക്ക് നല്ല ഇത്ഖാനോടുകൂടി ഹിഫ്ള ഉണ്ടെങ്കിൽ അവിടെ പോയി പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇജാസയുടെ
6: പ്രവേശിക്കാം. ഇനി മാത്രമല്ല ഇപ്പോൾ ഒരാൾക്ക് അവിടെ ഇജാസക്ക് ഉള്ള സമയമൊന്നും ഇല്ല, ഒരാൾക്ക് ശരിക്കൊന്ന് മുറാജ ചെയ്യണം, അല്ലെങ്കിൽ മുറാജക്ക് ഓക്കെയാണ് ഖുറാൻ ഹിഫ്ള് പഠിച്ചത് ഓർമ്മയുണ്ട്, അവർക്ക് കുറഞ്ഞ കാലം ഹറമിൽ സർട്ടിഫിക്കറ്റ് കിട്ടണം, ദൂരയിൽ കിട്ടണമല്ലോ, അവിടെ വരാം. പിന്നെ കുറച്ച് ആഴ്ചകളോ പിന്നെ ഒന്നോ രണ്ടോ മാസം ചെലവഴിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഇഖ്തിബാറിൽ പങ്കെടുത്ത് എന്ത് ചെയ്യാം, എക്സാം പങ്കെടുത്താൽ അവന് ഖുറാൻ മൊത്തം മുറാജ ചെയ്തതിൻ്റെ ഇപ്പോൾ പത്ത് ദിവസമാണ് പത്ത് ദിവസം 20, 20, 30, 30 മൊത്തം മുറാജ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മളെ മേലിക്കട് വരും.
7: പിന്നെ പ്രത്യേകം മനസ്സിലാക്കാൻ നമുക്ക് ഹലക്കയിൽ പങ്കെടുക്കാൻ നമുക്ക് ഇഖാമ
6: ആവശ്യമില്ല, താൽക്കാലികമായിട്ട് സൗദിയിൽ വന്നു പോകുന്നവർക്കുമുള്ള വലിയ ഒരു അവസരം എന്നുള്ളതാണ്.
7: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഹദ് അല്ലെങ്കിൽ കുല്ലിയ അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക്
6: ആവശ്യം വരുന്നത്. അതും ഇനിയിപ്പോ ഈ മഹദും കുല്ലിയ ആണെങ്കിലും ഹൽക്കകളാണെങ്കിലും അതിലുള്ള വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് പ്രായക്കാർക്കും പറ്റുന്നു.
7: അതെ അതെ,
6: ഏത് പറയാം, ഇനിയിപ്പോ ഒരു 50 വയസ്സുകളും എനിക്ക് ഖുർആൻ നേരെ ഓതാൻ അറിയില്ല, എനിക്ക് പഠിക്കാനുള്ള സംവിധാനം മസ്ജിദ് നബവിയിലുണ്ട്.
7: എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രായമുള്ള റിട്ടയറായെന്നും അറിയില്ല, പിന്നെ അദ്ദേഹം ഇതുപോലെ ഞാൻ അവിടെ പോയതിനു ശേഷം ചോദിച്ചിരുന്നു എനിക്ക് ഇത്ര വയസ്സായി എനിക്ക് അവിടെ പഠിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ. അപ്പോൾ അദ്ദേഹം പ്രായമായി, അതുകൊണ്ട് തന്നെ നല്ലൊരു പോസ്റ്റിൽ നിന്ന് അദ്ദേഹം വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫിനാൻഷ്യലി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നാട്ടിൽ നിന്നൊരു പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളെയും കൂടി കൊണ്ടുവന്ന് അവിടെ ഒരു റൂമൊക്കെ എടുത്ത് താമസിച്ച് കുല്ലിയയിൽ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രായപരിധി ഇല്ല അദ്ദേഹത്തെ.

0: അത് ഇതേ സാധ്യതകൾ എവിടെയുണ്ട്? മക്കത്തുണ്ട്,
1: മക്കത്തുണ്ട്, അതെ,
0: മക്കത്തെ ഹറമയിലുണ്ട്. ഇനിയിപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മദീനയിലാണെങ്കിലും മക്കത്താണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ മക്കയുടെ അടുത്ത പ്രദേശങ്ങൾ ജിദ്ദ, തായിഫ് അടുത്ത പ്രദേശങ്ങൾ, മദീനത്താണെങ്കിൽ എംബോ, പിന്നെ മദീനത്ത് വ്യത്യസ്ത സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഉള്ള ആളുകളാണ്. ഇപ്പോൾ അതിൽ പിന്നെ കുറച്ച് ദൂരത്തുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് അറബി ഭാഷ അറിയാം, കുറച്ചൊക്കെ അടിസ്ഥാനപരമായ അറിവുകളുണ്ട്. എന്നാലും ഇനി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, ജോലിക്കാരാണെങ്കിൽ പോലും, ഇപ്പോൾ ജോലിക്കാർ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരെ പറഞ്ഞത്, അവരെങ്കിലും പോലും അവർക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, ഇൻ്റർവ്യൂ പങ്കെടുത്ത് ഹർമിൽ കോളേജിൽ കയറാം. കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ദർസിൽ അഥവാ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് പങ്കെടുക്കണമെന്ന് നിർബന്ധമല്ല. അങ്ങനത്തും അങ്ങനെ ചെയ്തൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിൻ്റെ സമയത്ത് വന്ന് എക്സാമിൽ പങ്കെടുക്കാം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഹർമിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, പിന്നെ ഒരു പഠനം ആവും ചെയ്യും. മറ്റേൻ്റെ അത്ര റിസൾട്ട് ഒരു പക്ഷേ ഉണ്ടായിക്കൊണ്ടേ എങ്കിൽ പോലും
1: കഴിയുന്നത്ര
0: പഠിക്കുക എന്നുള്ളൊരു അതും വലിയൊരു അവസരമാണ്.
1: പിന്നെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ പിന്നെ എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ മദീനയിൽ നിലവിൽ പിന്നെ ഏകദേശം 30 വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ മദീന യൂണിവേഴ്സിറ്റിയിലും തൊയ്ബ യൂണിവേഴ്സിറ്റിയിലും പിന്നെ ഹറമിലൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മളൊരു മലയാളി, നമ്മളൊരു മദീന ഇസ്ലാഹി സെൻറ്റർ അൽഹംദുലില്ല, പിന്നെ അതിന് കീഴിൽ തന്നെയുള്ള വിദ്യാർത്ഥി ഘടകം. അത് പ്രത്യേകം എനിക്ക് തോന്നുന്നു പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം കൂടി, നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കീഴിൽ ആരംഭിച്ചൊരു സംരംഭം മദീന ജേണൽ എന്ന് പറയുന്നത്, അത് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നാവുമെന്ന് തോന്നുന്നു. അതായത് മദീനയിൽ വന്ന ഒരുപാട് ആളുകൾ പിന്നെ ആധുനികമായി വ്ളോഗർമാരും മറ്റുമൊക്കെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉഹുദിൻ്റെ അവിടെയുള്ളൊരു ഗുഹ പിന്നെ ഹെസാൻ അറിയാമായിരിക്കും, അവിടെ നിന്ന് ഇപ്പോഴും റസൂലിൻ്റെ സുഗന്ധം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് പിന്നെ എനിക്ക് തോന്നുന്നു സിമൻ്റ് ഇട്ട് അടച്ചു ആ ഗുഹ
0: പിന്നെ
1: പിന്നെ. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ട് പിന്നെ പല കിണറുകൾ പല സ്ഥലങ്ങൾ വന്ന് ഇവിടെ അത് ചെയ്തു ഇവിടെ ഇത് ചെയ്തു. ഇപ്പം ഇങ്ങനെ പല ഇല്ലാത്ത കഥകളും മൗദുവായ ഹദീസുകളും ഒക്കെ എടുത്തിട്ടാണ് പലരും നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഉംറ ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്ക് മദീനയുടെ ഒരു വൈബും അതുപോലെ മദീനയുടെ ശരിയായ ചരിത്രങ്ങളും മദീന യൂണിവേഴ്സിറ്റി പോലുള്ള പഠന അവിടെയുള്ള പഠന സാധ്യതകളും അവിടെയുള്ള മറ്റ് വിശദാംശങ്ങളും വിവരങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മദീന ഇസ്ലാമിക് സെൻ്ററിൽ നമ്മളെ വിദ്യാർത്ഥികൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ് മദീന ജേണൽ എന്ന് പറയുന്നത്. അതറിയാത്ത ആളുകളുണ്ടെങ്കിൽ അതിന് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലുമാണ്, പ്രധാനമായിട്ട് ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ അൽഹംദുലില്ല മദീന യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി മൊത്തം കവർ ചെയ്തിരുന്നു. ഒരു യൂട്യൂബിലെ വീഡിയോ വിശദമായി ഉണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മദീന യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന മഹർജാൻ ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവൽ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മസ്ജിദ് ഖുബാവും പരിസരവുമുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ലോങ് വീഡിയോകളാണ്, ഇൻസ്റ്റഗ്രാമിൽ ഇതല്ലാത്ത കുറേ ചെറിയ ചെറിയ വീഡിയോകൾ, ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ, അതുപോലെ തന്നെ മുസ്ലിം നബിയുടെ ഓരോ കാര്യങ്ങൾ, അവിടുത്തെ നോമ്പ് തുറ, അവിടുത്തെ പിന്നെ മിനാരങ്ങളെക്കുറിച്ചുള്ളത്, അതുപോലെ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങൾ, യൂണിവേഴ്സിറ്റിയിലെ ചില സംഭവങ്ങൾ, അവിടുത്തെ മലകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് പിന്നെ മദീനയുടെ ഒരു ആധികാരിക പൾസ് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ തന്നെ മദീന ഇസ്ലാമിക് സെൻറ്ററിലെ തന്നെ വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച ഒരു സംരംഭം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്
0: പറയാം. ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് ബാക്കി പിന്നെ ഉഹുദ്,
1: അതെ അതെ, അതിൻ്റെ ഒരുപാട് ബാക്കി
0: ചരിത്ര പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പിന്നെ വീട് ചെയ്ത് പുറത്തിറക്കാനുണ്ട് ഇൻഷാല്ലാ ബീദിനിൽ. അപ്പോൾ ഇന്ന് ഈ ഒരു സമയത്ത് തൽക്കാലം കൂടെ വൈൻഡ് അപ്പ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ നമ്മൾക്ക് വലിയൊരു ആഗ്രഹമാണ് പിന്നെ അത് ഏത് പ്രായക്കാരുടെ ആയാലും പിന്നെ മക്ക കാണുക, മദീന കാണുക, ഒരു ഹജ്ജ് ഉംറ എന്നുള്ളത്, പിന്നെ അതോടൊപ്പം തന്നെ ഒരു പഠിതാവാണ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മദീനയിൽ വന്ന് പഠിക്കണം എന്നൊക്കെ ഒരു വലിയ സ്വപ്നമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ അവസരം ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഉപയോഗപ്പെടുത്താനും ഇനിയും പിന്നെ കൂടുതൽ ആളുകൾക്ക് അവസരം ലഭിക്കാനൊക്കെ കാരണമായി തീരട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ നിലക്കുമുള്ള ഖൈറും ബറക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി. മദീനയിലെ വിദ്യാർത്ഥി അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എഹ്സാനുൽ ഹഖ് അൽഹിക്കമി, ഒപ്പം അജ്മൽ ഫൗസാൻ അൽഹിക്കമി എന്നിവരാണ് നമ്മോടൊപ്പം ചേർന്നത്.
3: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യസംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കും.

0: ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن

0: മാഷാല്ലാ. സുദൈസിയുടെ അബ്ദുർഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിയുടെ ഖിറാത്ത് അങ്ങനെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് പറഞ്ഞ് നമ്മളധികം പറഞ്ഞ് ആവർത്തന വിരസത വേണ്ട. കാരണം നമ്മൾ അത്രയും മനോഹരമായ ഒരു ഖിറാത്താണ്, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. ഇന്നത്തെ ആയത്ത് എന്തായിരുന്നു? സൂറത്ത് ഹാമീം സജ്ജതയിലെ 34 മുതൽ 35 വരെയുള്ള വചനം അല്ലേ. നന്മയും തിന്മയും സമമാവുകയില്ല. കൂടുതൽ നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ തടുത്തുകൊള്ളുക. എന്നാൽ നിന്റെയും യാതൊരുവൻ്റെയും ഇടയിൽ വല്ല ശത്രുതയും ഉണ്ടോ, അവൻ ഉറ്റവന്ത് ഒന്ന് പോലായിത്തീരുന്നതാണ്. ഒരു ഭയങ്കര ആപ്തവാക്യമുള്ള ഓ എന്താ ഖുർആനിൻ്റെ വചനങ്ങളിൽ അല്ലേ അതിൽപ്പെട്ടൊരു വചനം. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു എന്ന് പറയുന്ന ക്ഷമ അഥവാ സഹനം എന്നത് അത് കൈക്കൊണ്ടവർക്കല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. വമ്പിച്ച ഭാഗ്യവാനുമല്ല. ഏതവസ്ഥയിലേക്ക് നന്മ തിന്മയെ നന്മ കൊണ്ട് എതിരിടുക എന്ന് പറയുന്നത് അത്രമേൽ ക്ഷമയുള്ള ഒരാൾക്കേ കഴിയുള്ളൂ.
1: അതെ.
0: അപ്പോൾ പറയാൻ നമുക്ക് എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. ജീവിതത്തിൻ്റെ ഗോതയിൽ നമ്മൾ എത്രമാത്രം ക്ഷമ നമുക്കുണ്ടോ, അങ്ങനെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ കുഞ്ഞു കാര്യങ്ങൾ മുതൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ, ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുക, നമ്മൾ ഓരോരുത്തർ നമ്മളെ കുറിച്ച് ചിന്തിക്കുക, നമുക്ക് എത്രമാത്രം പലപ്പോഴും ക്ഷമിക്കാൻ കഴിയാറുണ്ട്.
1: രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കണില്ലേ. ഒന്ന്, തിന്മയെ നമ്മൾ അവിടെ വെച്ചിട്ട് ഇത് തിന്മയാണെന്ന് മനസ്സിലാക്കി ആ ഒരു നിമിഷം മുതൽ പിന്നീട് തിന്മ ചെയ്യാനുള്ള മനസ്സിനെ ഒഴിവാക്കുന്നു. രണ്ട്, പിന്നീട് നമ്മൾ നന്മയിലേക്ക് പോകുന്നു. രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം.
0: എന്നുവെച്ചാൽ ഇവിടെ ശരിക്കും എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ പ്രതികരണങ്ങളാണ്. അപ്പം പല തിന്മ ആളുകളിൽ നിന്നുള്ള അവർ നമ്മളോട് ഇങ്ങോട്ട് പ്രതികരിക്കുന്നതിന് അതേ ഭാവത്തിൽ, ഇത് ശരിക്കും ഒരു കൗണ്ടർ അറ്റാക്കാണ് മനുഷ്യൻ്റെ പൊതുവേ ഉള്ളൊരു രീതി. അപ്പം അതിനെ അത് കഴിയാഞ്ഞിട്ടല്ല, അതിനെന്ത് ചെയ്യാന്ന് ക്ഷമ പിടിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യുന്നത് വളരെ പോസിറ്റീവായ മൈൻഡ്, ഫോർഗിവ്നെസ് കൊണ്ട്, പോസിറ്റീവായ മൈൻഡ് കൊണ്ട്, നന്മകൾ കൊണ്ട്. എൻ്റെ അയൽവാസി എനിക്ക് ഭയങ്കര ശത്രുതയാണ്, ഞാൻ അങ്ങോട്ടും ചെയ്യട്ടും ചോദിക്കുമ്പോൾ ഇല്ല. എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ, ഇവരെ ഓരോരുത്തരും നമുക്ക് എന്ത് പിന്നെ നമ്മളോട് എന്ത് പ്രതികരിക്കുന്നുള്ളതല്ല, നമ്മൾ തിരിച്ച് അങ്ങോട്ട് ചെയ്യേണ്ടത് വളരെ കൃത്യമായ നല്ലൊരു സമീപനമാണ് എന്നതാണ് റസൂൽ പഠിപ്പിച്ചത്. അത് ശരിക്കും ഒരു ആരോഗ്യകരമായ മനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്.
1: അതെ അതെ അതെ.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് സജാദ് ഇടയന്നൂർ.
1: നമ്മളിന്ന് ചുറ്റുമൊന്ന് നോക്കിയാൽ തിന്മകൾക്കും മ്ലേച്ഛവൃത്തികൾക്കും എല്ലാവിധത്തിലും ലൈസൻസ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അധാർമികതകളും തിന്മകളും മ്ലേച്ഛവൃത്തികളും അരങ്ങു വാഴുമ്പോൾ മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മളൊക്കെ പലപ്പോഴും വീഴ്ച വരുത്തുന്ന ഇസ്ലാം നമ്മെ പഠിപ്പിച്ച നിർബന്ധ ബാധ്യതയാണ് സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. വിശ്വസിക്കുകയും അതിനനുസൃതമായി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും അതിന്മേൽ ക്ഷമിച്ചു നിൽക്കാൻ പരസ്പരം കൽപ്പിക്കുകയും ചെയ്തവരൊഴികെ എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായി വരട്ടെ, ഉലായികഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ച ആളുകൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഉമ്മത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് സമുദായങ്ങളിൽ ഏറ്റവും ഉന്നത സമുദായമാണ് എന്നല്ലാഹു വിശേഷിപ്പിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞത്, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മകൾ കൽപ്പിക്കുകയും സകല തിന്മകളെ തൊട്ടും വിരോധിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ നന്മ കൽപ്പിക്കുകയും വേണം, തിന്മയെ തൊട്ട് വിരോധിക്കുകയും വേണം, രണ്ടും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ചില ആളുകൾ പറയും, നിങ്ങൾ നന്മ കൽപ്പിച്ചാൽ മാത്രം മതി, തിന്മകൾക്കെതിരെ സംസാരിക്കേണ്ടതില്ല, ആ നന്മകൾ ഇങ്ങനെ വളരുമ്പോൾ തിന്മ അങ്ങൊഴുകിപ്പോയിക്കോളും എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, തിന്മകളെ എതിർക്കുകയും വേണം, നന്മകൾ കൽപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ നന്മകൾ പറയുക എന്നുള്ളതൊക്കെ, തിന്മകളെ തൊട്ട് എതിർക്കുക എന്നുള്ളതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടായി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമായൊക്കെ ചിത്രീകരിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള നിർബന്ധ ബാധ്യതയാണ് നന്മ കൽപ്പിക്കുകയും തിന്മകൾക്കെതിരെ ശബ്ദിക്കുകയും ചെയ്യുക എന്നുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി, നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കാണുകയാണെങ്കിൽ, ഒരു വേണ്ടാത്തരം നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അവൻ സാധിക്കുമെങ്കിൽ അവൻ്റെ കൈകൊണ്ട് തന്നെ അതിനെ മാറ്റേണ്ടതാണ്, അതിനെ എതിർക്കേണ്ടതാണ്. ഫഇല്ലം യസ്തതിഉ ഫബിലിസാനിഹി, കൈകൊണ്ട് നമുക്ക് എതിർക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ മാത്രം, കൈകൊണ്ട് ബലം പ്രയോഗിച്ച് നമുക്ക് അധികാരമുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് അധികാരമുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൈകൊണ്ട് ആ തിന്മയെ എതിർക്കാൻ അത്തരത്തിൽ സാധിച്ചില്ല എങ്കിൽ മാത്രം, അങ്ങനെ നമ്മൾ കൈകൊണ്ട് എതിർത്താൽ അതിനേക്കാൾ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിന് സാധിച്ചില്ലെങ്കിൽ നാവുകൊണ്ട് ആ തിന്മയെ എതിർക്കണമെന്നുള്ളതാണ്. നാവുകൊണ്ട്, ഇന്നത്തെ കാലത്ത് നമ്മുടെ നാവാണ് നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ നാവാണ് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അത്തരത്തിലുള്ള നമ്മുടെ നാവായി വർത്തിക്കുന്ന കാര്യങ്ങളിലൂടെ, നമ്മുടെ എഴുത്തുകളിലൂടെ, നമ്മളെ ഷെയറുകളിലൂടെ തിന്മകൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് പ്രവാചകൻ നമ്മോട് കൽപ്പിച്ച നിർബന്ധ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫഇല്ലം യസ്തതിഉ ഫബിഖൽബിഹി, അങ്ങനെ നാവുകൊണ്ടും ഒരാൾക്ക് തിന്മയെ എതിർക്കാൻ സാധിച്ചില്ല എങ്കിൽ, നാവുകൊണ്ട് എതിർത്താൽ പോലും പ്രശ്നങ്ങളുണ്ടാകും, അല്ലെ അതിനേക്കാൾ വലിയ തിന്മകൾ സംഭവിക്കും എന്നൊക്കെ കാണുകയാണെങ്കിൽ മാത്രം അവൻ ഹൃദയം കൊണ്ടെങ്കിലും ആ തിന്മയെ വെറുക്കണമെന്നുള്ളതാണ്. വദാലിക അദഅഫുൽ ഈമാൻ, ഹൃദയം കൊണ്ടെങ്കിലും ആ തിന്മയെ വെറുക്കുക എന്നുള്ളതാണെങ്കിൽ ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഹൃദയം കൊണ്ടുപോലും നമുക്കൊരു സമൂഹത്തിൽ മ്ലേച്ഛത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ, അധാർമികത അരങ്ങു വാഴുമ്പോൾ അതിനോട് നമുക്ക് വെറുപ്പുണ്ടാകേണ്ടതിന് പകരം ഹൃദയം കൊണ്ടുപോലും നമുക്ക് തിന്മകളെ എതിർക്കാൻ, തിന്മകളെ വെറുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈമാനിൻ്റെ കണിക പോലും ബാക്കിയില്ല എന്നതിൻ്റെ അടയാളമാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ അവന് സാധിക്കുന്ന രൂപത്തിൽ തിന്മകൾ കാണുമ്പോൾ അതിനെ എതിർക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ഉമിലത്തിൽ ഖതീഉത്തു ഫിൽ അർദ്, ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു തിന്മ പ്രവർത്തിക്കപ്പെടുകയാണെങ്കിൽ, നടമാടുകയാണെങ്കിൽ, കാനമൻ ഷഹിദഹ ഫകരിഹഹ കമൻ ഗാബ അൻഹ, അതിന് സാക്ഷ്യം വഹിച്ച് പക്ഷേ മനസ്സുകൊണ്ടെങ്കിലും ആ തിന്മയെ എതിർത്ത ഒരാൾ അവിടെ ഇല്ലാത്തവനെ പോലെയാണ്, അവിടെ സന്നിഹിതനാകാത്തവനെ പോലെയാണ്. അവൻ ഗാബ അൻഹ ഫറദിയഹ, എന്നാൽ അവിടെ ഇല്ലാത്തൊരു മനുഷ്യൻ ആ തിന്മയെ തൊട്ട് തൃപ്തനാണെങ്കിൽ, ആ തിന്മയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, കാന കമൻ ഷഹിദഹ, ആ തിന്മക്ക് സാക്ഷ്യം വഹിച്ചവനെ പോലെയാണ് അവൻ അള്ളാഹുവിൻ്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകൾ നമ്മൾ കൽപ്പിക്കണം, തിന്മകൾ കാണുമ്പോൾ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നമ്മളതിനെ എതിർക്കണം, അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗങ്ങൾ തേടണം എന്നുള്ളത് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്ന നിർബന്ധ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഗൗരവം അതിൻ്റെ മഹത്വം നമുക്ക് ശരിക്കും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രവർത്തനം സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ, നന്മകൾ കൽപ്പിക്കുന്ന ഒരു വിഭാഗം, തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വത്തഖൂ ഫിത്ന, നിങ്ങൾ കുഴപ്പത്തെ, പരീക്ഷണങ്ങളെ, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതിനെ ഭയപ്പെടണം. ലാ തുസീബന്നല്ലദീന ളമൂ മിൻകും ഖാസ്സ, കാരണം അള്ളാഹുവിന്റെ ആ ഒരു ഫിത്ന, പരീക്ഷണം, ശിക്ഷ വന്നെത്തുമ്പോൾ ആ ശിക്ഷ വരാൻ കാരണമായ അക്രമികളെ മാത്രമായിരിക്കില്ല ആ ശിക്ഷ വന്ന് പിടികൂടുക, എല്ലാവരെയും ഒന്നിച്ചായിരിക്കും ആ ശിക്ഷ പിടികൂടുക എന്നുള്ളതാണ്. ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമർ അല്ലാഹുൽ മുഅ്മിനീൻ അല്ലാ യുഖിറുൽ മുൻകറ ബൈന ദഹറാനൈഹിം ഫയഉമ്മഹുമുല്ലാഹു ബിൽ അദാബ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ആയത്തിലൂടെ മുഅ്മിനീങ്ങളോട് അല്ലാഹു കൽപ്പിക്കുന്നത്, അവരുടെ കൺമുന്നിൽ വെച്ച് തിന്മകൾ നടമാടുമ്പോൾ അതിനെ സമ്മതിച്ചു കൊടുക്കരുത്, അതിനെതിരെ ശബ്ദിക്കാതിരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ അവരെ ഒന്നടങ്കം ആ തിന്മ വന്ന് ബാധിക്കുമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകർ. അല്ലാഹുവാണ് സത്യം, മുസ്ലിമീങ്ങളെ, നിങ്ങൾ നന്മകൾ കൽപ്പിക്കണം, തിന്മകളെ തൊട്ട് നിങ്ങൾ വിരോധിക്കണം. ഔ ലയൂശിക്കൻ അല്ലാഹു അയ്യബഅസു അലൈക്കും ഇഖാബൻ ثم تدعونه فلا يستجاب لكم. അങ്ങനെ നിങ്ങൾ തിന്മകളെ എതിർക്കാത്തത് നിമിത്തം ആ തിന്മകൾ കാരണം അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ, നമ്മൾ നേരത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒന്നിച്ചായിരിക്കും ആ ശിക്ഷ ബാധിക്കുക. രണ്ടാമതായി കൊണ്ട് പ്രവാചകൻ മറ്റൊരു പരിണിതഫലം അതിന് പറഞ്ഞു തരുന്നു, പിന്നീട് നിങ്ങളുടെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കോപം നിമിത്തം ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ പോലും അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയാനകരമാണത്. മൂന്നാമതായി കൊണ്ട് പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നത്, നിങ്ങൾ നന്മ കൽപ്പിച്ചില്ല എങ്കിൽ, തിന്മകൾക്കെതിരെ ശബ്ദിച്ചില്ല എങ്കിൽ, ഔല യുഅമ്മിറന്നല്ലാഹു അലൈക്കും ശിറാറക്കും, അല്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ മേൽ നിങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളെ, നിങ്ങളിൽ ഏറ്റവും കുഴപ്പങ്ങളുണ്ടാക്കുന്ന ആളുകളെ നിങ്ങളുടെ ഭരണാധികാരികളാക്കി അല്ലാഹു നിശ്ചയിച്ചു തരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ തിന്മകളുണ്ടാകുമ്പോൾ അതിനെ നമ്മൾ എത്രത്തോളം എതിർക്കണം, അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മൾ എത്രത്തോളം മാർഗങ്ങൾ സ്വീകരിക്കണമെന്നതിൻ്റെ ഭയാനകതയാണ്, അതിൻ്റെ ഒരു ഗൗരവമാണ് പ്രവാചകൻ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിനെ വളരെ സുന്ദരമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണ സഹിതം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഒരു കപ്പൽ, രണ്ട് നിലയുള്ള ഒരു കപ്പൽ കടലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മുകളിലത്തെ തട്ടിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ ഓരോ തവണയും വെള്ളമെടുക്കാൻ വേണ്ടി അവർ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറുമ്പോൾ അവർക്കൊരാശയം തോന്നി, നമ്മൾ എന്തിനാണ് വെള്ളമെടുക്കാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറുന്നത്? നമ്മുടെ തൊട്ടു താഴെയാണ് വിശാലമായ മഹാസമുദ്രമുള്ളത്. നമ്മൾ ഈ കപ്പലിൽ ചെറിയൊരു തുളയിടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുമല്ലോ, പിന്നെ എന്തിനു നമ്മൾ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു തത്വം പഠിപ്പിക്കുകയാണ്. അവർ ആ ഒരു പ്രവർത്തനം ചെയ്യുന്നതിനെ തൊട്ട് ആരെങ്കിലും അവരുടെ കൈപിടിക്കുകയാണെങ്കിൽ, അവർ കപ്പലിന് തുളയിടുന്നതിനെ ആരെങ്കിലും എതിർത്ത് അവരെ തടയുകയാണെങ്കിൽ കപ്പലിലെ എല്ലാവർക്കും രക്ഷപ്പെടാം. അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് എല്ലാ ആളുകളും മിണ്ടാതിരിക്കുകയാണെങ്കിൽ എല്ലാ ആളുകളും ഒന്നിച്ചായിരിക്കും, ആ തിന്മ ചെയ്തവരും ആ ചെയ്യുന്നത് കണ്ട് മിണ്ടാതിരുന്നവരും എല്ലാവരും ഒന്നിച്ചായിരിക്കും ആ കപ്പൽ മുങ്ങുമ്പോൾ അവിടെ നശിപ്പിക്കപ്പെടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് സമൂഹത്തിൽ തിന്മകൾ നടമാടുമ്പോൾ, വേണ്ടാത്തരങ്ങൾ, മ്ലേച്ഛങ്ങൾ, തോന്നിവാസങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ നമ്മളടങ്ങുന്ന സമൂഹമായിരിക്കും ഒന്നടങ്കം അവിടെ നശിപ്പിക്കപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു ലക്ഷ്യവുമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് മറ്റാരെയും ചെറുതാക്കാനോ കുറവാക്കാനോ ആക്ഷേപിക്കാനോ ഒന്നുമല്ല, ആത്മാർത്ഥമായ ഗുണകാംക്ഷയോടുകൂടി ആളുകൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ, ആളുകൾക്ക് നന്മകൾ ഉപദേശിക്കാൻ, നന്മകളിലേക്ക് വഴി നടത്താൻ, ആളുകൾ തിന്മകൾ ചെയ്യുമ്പോൾ അവർ രക്ഷപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി ആ തിന്മകളെ തൊട്ട് അവരെ എതിർക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നന്മ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ നന്മ ഏകദൈവാരാധനയാണ്, തൗഹീദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിന്മ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഗൗരവമേറിയ തിന്മ എന്നുള്ളത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്കാണ് എന്നും നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കി വെക്കുക.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഈ വിഷയം അവതരിപ്പിച്ചത് മുഹമ്മദ് സജാദ് ഇടയന്നൂർ.
2: ഇനി നമ്മൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്. ഫാഷിസവും സ്ത്രീകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത് നാസർ സൊലാഹി.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വലാ അലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഫാസിസം മുഴുവൻ മനുഷ്യരുടെയും ശത്രുവാണ്. മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഫാസിസം പീഡിപ്പിക്കുന്നത് സ്ത്രീകളെയാണ്. ഇന്ത്യയിലെ ഫാസിസം സ്ത്രീ ന സ്വതന്ത്രമർഹതി എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഫ്രോയിഡിനെ ഉദ്ധരിച്ച് മനഃശാസ്ത്രപരമായി പോലും സ്ത്രീയെ വിലയിരുത്തുന്ന പ്രബന്ധങ്ങൾ ഹിന്ദുത്വയുടെ പത്രങ്ങളിൽ കാണാം. വൃദ്ധകളെയും വിധവകളെയും കുറിച്ച് അപഹാസ്യമായ വിധത്തിൽ എഴുതിയിട്ടുണ്ട്. അവർ ചെറുപ്പക്കാരുടെ മുഖസ്തുതികളിൽ വല്ലാതെ കുടുങ്ങിപ്പോകുന്നവരാണ്. ഹിറ്റ്ലറുടെ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന വാൾട്ടർ ദാരെ പറഞ്ഞത്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അഭിവാഞ്ച അവളുടെ ലൈംഗിക ഗ്രന്ഥികളുടെ പ്രവർത്തനക്ഷമതയുടെ തകരാറുമൂലമുണ്ടാകുന്ന ഇച്ഛാഭംഗമാണ് എന്നാണ്. അതായത്, സ്ത്രീ സ്വാതന്ത്ര്യത്തെപ്പറ്റി ആഗ്രഹിക്കുന്നത് അവരുടെ ലൈംഗിക തകരാറ് മൂലമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. CJPയുടെ കീഴിൽ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെക്കുറിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന ഹിന്ദുത്വവാദി പറഞ്ഞത് നമുക്ക് ഇങ്ങനെ വായിക്കാം. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവരിൽ ബലാത്സംഗം ആസ്വദിക്കുന്ന പെൺകുട്ടികളുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അവർ പരാതി കൊടുക്കുകയുമില്ല. ഫാസിസത്തിന്റെ അക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് സ്ത്രീകളാണ്. പ്രൊഫസർ ഹാർത്തിന്റെ സഹായിയായി പ്രവർത്തിച്ച ഹെൻറി ഹരീക്കി എന്ന ഫ്രഞ്ചുകാരൻ നാസിമുറയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ: ആദ്യത്തെ കപ്പലിൽ വന്ന മൃതദേഹങ്ങൾ 30 സ്ത്രീകളുടേതായിരുന്നു. അവ 30 ചൂടുവിട്ടുമാറാത്ത ശരീരങ്ങളായിരുന്നു. കണ്ണുകൾ തുറന്നുകിടന്ന അവ തിളങ്ങുന്നുണ്ടായിരുന്നു. അവ ചുവന്നു തുടുത്തുകിടക്കുന്നു. കണ്ണുകൾ കുഴിയിൽ നിന്നും പുറത്തേക്ക് ഉന്തി നിന്നു. മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ശവത്തിന്റെ മജ്ജയും മാംസവും നമുക്ക് ഊരിയെടുക്കാം, അപ്പോൾ പിന്നെ തിരിച്ചറിയില്ലല്ലോ. ഫാസിസവും സംഘുപരിവാറുമെന്ന MK മുനീറിന്റെ പുസ്തകത്തിൽ നിന്ന്. ഹെറൽട്ടോസ് നാസി കൊലപാതകത്തിന്റെ കലാവിരുദ്ധ് പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നു: ടെംപ്ലിംഗയിലെ പ്രതികൾക്കറിയാമായിരുന്നു അവർ കൊല ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന്. എന്നാൽ അവരറിയാതെ അത് നിർവഹിക്കപ്പെട്ടു. എങ്കിലും ചില സ്ത്രീകൾ കാര്യം മനസ്സിലാക്കി അവരുടെ കുഞ്ഞുങ്ങളെ തുണിക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിച്ച് ആ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ കൊന്നുകളയും. ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഗ്യാസ് ചേമ്പറിൽ നല്ല സംഗീതത്തിന്റെ കാസറ്റിടും. സംഗീതമൊഴുകുന്നതിൻ്റെ ഇടയിൽ കുട്ടികളെയും സ്ത്രീകളെയും വരിവരിയായി നഗ്നമായി ചേമ്പറിൽ കയറ്റും. മത്തികളെപ്പോലെ അവരെ കുത്തിനിറക്കും. നഗ്നരായ തടവുകാർ മുകളിലെ ഷവറുകളിൽ നിന്ന് വെള്ളം വരുന്നത് നോക്കി കുളിക്കാൻ കാത്തുനിൽക്കുമ്പോൾ വിഷം അകത്തേക്ക് ഇട്ടുകൊടുക്കും. അല്പം കഴിഞ്ഞാലോ പരസ്പരം പിച്ചിച്ചീന്തി ചോരയിൽ മുങ്ങി അവസാന ശ്വാസത്തിനായി പൊറുതിമുട്ടി അവർ ചത്തുടുങ്ങി. ഇത്രയും ക്രൂരമായ മനസ്സ് പിന്നീട് നാം കണ്ടത് ഭഗൽപൂരിൽ കൂട്ടമായി മനുഷ്യരെ ജീവനോടെ അരിഞ്ഞ് ഒരു നദിയിലേക്കെറിഞ്ഞപ്പോഴാണ്. ഫാസിസത്തിന്റെ മനസ്സ് എത്ര സമാനമായിട്ടാണ് ചിന്തിക്കുന്നത് എന്നതിന്റെ നിദർശനമാണിത്. ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കേണ്ടി വന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. സ്ത്രീകൾക്കെതിരെ നാസികൾ സ്വീകരിച്ച അതേ നിലപാടുകളാണ് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ സ്ത്രീകൾക്കെതിരെ സ്വീകരിച്ചത്. പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ സമരത്തിനിറങ്ങിയ സ്ത്രീകളെക്കുറിച്ച് ലൈംഗികാരോപണം നടത്തിയ വ്യക്തിയുടെ മാത്രം അഭിപ്രായമല്ല അത്, ആ സംഘത്തിന്റെ അഭിപ്രായമാണ്. അതിനുള്ള തെളിവ് അവർ ഇന്ത്യയിൽ നടത്തിയ വർഗീയ കലാപങ്ങളിൽ സ്ത്രീകളോട് ചെയ്ത ക്രൂരതകൾ പരിശോധിച്ചാൽ മതിയാകും. 1990 ഒക്ടോബറിൽ താർതാർപൂരിൽ കലാപം സൃഷ്ടിച്ച് സ്ത്രീകളെ ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇടയാക്കി മാത്രമല്ല സ്ത്രീകളുടെ മുലകൾ പോലും അരിഞ്ഞുകളഞ്ഞു അവർ. ഈ വർഗീയ കലാപത്തിൽ തന്നെ അഭയാർത്ഥികളായ മുസ്ലിങ്ങളെ സ്വന്തം വസതിയിലേക്ക് ആട്ടിയോടിച്ചു. വഴിയിൽ വെച്ച് ഈ മുസ്ലിങ്ങളെ അരിഞ്ഞു വീഴ്ത്തി കുളത്തിലേക്ക് എറിയുന്നത് ഒരു പെൺകുട്ടി കണ്ടു. അവൾ കുളത്തിലേക്ക് എടുത്തു ചാടി. എന്നാൽ ആ ബാലികയുടെ കാലുകൾ വിനോദ്, ജാദവ്, ശംഭു എന്നിവർ ചേർന്ന് വാളുകൊണ്ട് അരിഞ്ഞുകളഞ്ഞു. ഇതേ കഥയാണ് തിമേനി ഗ്രാമത്തിലും നടന്നത്. നവതോല മൊഹല്ലയിൽ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് കല്ലുകൊണ്ട് കുത്തിത്തുറന്നു. അവളെയും ഗർഭസ്ഥ കുഞ്ഞിനെയും കൊന്നുകളഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങളെ കാലിൽ തൂക്കിയെടുത്ത് തല ചുവരിലടിച്ചു കൊലപ്പെടുത്തി. 1992 ഡിസംബർ 7 ഗുജറാത്തിലെ സൂറത്തിലെ വിജയനഗറിൽ മുളകൊണ്ട് ഒരു മതിലുണ്ടാക്കി. മുസ്ലിങ്ങൾ ഓടി രക്ഷപ്പെടാതിരിക്കാൻ എല്ലാ വഴികളും അടച്ചു. അതിനുശേഷം 800 ആളുകൾ വാളും ഇരുമ്പുതണ്ടും മറ്റുമായി മുസ്ലിങ്ങളെ ആക്രമിച്ചു. 70 പേരെ കൊന്നു. 16 സ്ത്രീകൾ ബലാത്സംഗം ചെയ്തു. ഓരോ സ്ത്രീകളെയും 4 മുതൽ 10 വരെ ആളുകൾ മാറി മാറി മാനങ്ങപ്പെടുത്തിയെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. കുറെ പ്രായമുള്ള ആളുകളെ ജീവനോടെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലരുടെ തല ഛേദിച്ചു കളഞ്ഞു. സാദുറഹ്മാൻ മൻസിൽ താമസിക്കുന്ന 8 വയസ്സുള്ള ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്തു. യാസ്മിൻ എന്ന പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് മാതാവിനെ തലക്കടിച്ചു കൊന്നു. അതിനുശേഷം യാസ്മിനെ 10 പേർ മാറി മാറി മാനഭംഗപ്പെടുത്തി. ഗുജറാത്ത് കലാപത്തിൽ ഗർഭിണിയായ സ്ത്രീയെ ശൂലം കൊണ്ട് വയറ്റിന് കുത്തി ശൂലത്തിൽ ഗർഭസ്ഥ ശിശുവിനെ കുത്തിയെടുത്തത് നാം വായിച്ചതാണ്. 2002 കലാപത്തെക്കുറിച്ച് അതിൽ പങ്കാളിയായ സുരേഷ് തഹൽക്കു വേണ്ടി രഹസ്യ ക്യാമറയുമായി ചെന്ന ആശിഷ് കേതാനോട് പന്നിയെ കൊന്ന് പള്ളിയിൽ കെട്ടിത്തൂക്കിയ സംഭവം വിശദീകരിച്ചു. ആശിഷ് കേതാൻ വിട്ടില്ല, കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചു. ചരാകൾ ബലാത്സംഗം ചെയ്തു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഒരു തിരിച്ചുവരവില്ലാത്ത ഘട്ടത്തിൽ സുരേഷ് എത്തിയിരുന്നു. സുരേഷ് പറഞ്ഞു, ദാ നോക്ക്, ഒരു കാര്യം സത്യമാണ്. നൂറുകണക്കിന് വിശപ്പുള്ള മനുഷ്യർ ഒരിടത്ത് എത്തിയാൽ അതിൽ കുറച്ചുപേർ അവിടെ കാണുന്ന പഴമൊക്കെ എടുത്തു കഴിച്ചെന്ന് വരും അല്ലേ. എന്തായാലും പഴം നമ്മൾ ചവിട്ടി അരച്ച് നശിപ്പിക്കാൻ പോവുകയാണ്. നോക്കൂ, ഞാനെന്തായാലും നുണ പറയാൻ പോകുന്നില്ല. അമ്മ, അതായത് സാങ്കല്പിക ദേവി വിഗ്രഹത്തെ തൊഴുത് എന്റെ മുന്നിലുണ്ട്. ആ മുസ്ലിം പെൺപിള്ളേരെ മുഴുവൻ കൊന്ന് തീയിലെറുകയായിരുന്നു. എന്തായാലും അപ്പോൾ ചിലരൊക്കെ കഴിച്ചു നോക്കി. അവരെ എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റുമോ അത്രമാത്രം ചെയ്യണം. എനിക്കവരെ അത്രക്ക് വെറുപ്പാണ്. അവരെ വെറുതെ വിടാൻ പറ്റില്ല. നോക്കൂ, കാര്യം എന്റെ ഭാര്യ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ കാര്യം പറയട്ടെ, അവിടെ പഴമുള്ള സ്ഥിതിക്ക് അത് തിന്നുന്നതിൽ എന്താണ് തെറ്റ്? ഞാനും ഒന്ന് തിന്നു. അടുത്തിരുന്ന ബന്ധു പ്രകാശ് റാത്തനോട് അയാൾ ബലാത്സംഗം ചെയ്തും കൊന്ന സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നു. ആക്രിക്കച്ചവടക്കാരന്റെ മകൾ നസീമയെ ബലാത്സംഗം ചെയ്തു. ആശിഷ് ചോദിച്ചു, അത് പിന്നെ ജീവിച്ചോ? സുരേഷ് പറഞ്ഞു, എവിടുന്ന്? ഇല്ലില്ല, ഞാൻ അവളെ അടിച്ചു കൊന്നു. അച്ചാറാക്കി മാറ്റി. ഉറുപ്പിന്റെ ശരീരശാസ്ത്രം, രേവതി റോളിന്റെ, പേജ് 145-146. 2004 ജനുവരിയിൽ CBI ഗോത്രക്കടുത്തുള്ള ഒരു കുഴിമാടത്തെ അന്വേഷിച്ചിറങ്ങി. ഒരു തെളിവും ലഭിച്ചില്ല. എന്നാൽ ജനുവരി 31 അജ്ഞാത വ്യക്തിയിൽ നിന്നും ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ അന്വേഷകർക്ക് കൂട്ടക്കുഴിമാടം കണ്ടെത്താൻ കഴിഞ്ഞു. കാട്ടിലൂടെ ഒഴുകുന്ന ചെറിയൊരു അരുവി തിരിച്ചുവിടണമെന്ന് ആ ഗ്രാമീണർ അവരോട് പറഞ്ഞു. കാരണം മൃതദേഹങ്ങൾ അടിത്തട്ടിലാണ്. CBI സംഘം അടുത്തുള്ള പട്ടണമായ ഗോത്രയിൽ നിന്നും ഒരു വ്യാവസായിക ഖനനയന്ത്രം വാടകയ്ക്കെടുത്തു. അരുവിക്ക് സമാന്തരമായി ഒരു കിടങ്ങ് കുഴിച്ചു. അതിലേക്ക് വെള്ളം തിരിച്ചുവിട്ടു. നദീതടത്തിന്റെ മധ്യത്തിൽ 50 കിലോ ഭാരമുള്ള ഒരു പാറക്കല്ലുണ്ടായിരുന്നു. ഖനനം ആരംഭിച്ച് അധികം താമസിയാതെ കുഴിയിൽ നിന്ന് ദുർഗന്ധം ഉയർന്നു. 5 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ സംഘങ്ങൾ പുറത്തെടുത്തു. ഓരോന്നിലും പീഡനത്തിന്റെയും അംഗഭംഗത്തിന്റെയും പൊള്ളലിന്റെയും അടയാളങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീ ശരീരങ്ങളുടെ സ്ഥലങ്ങളിലും അടിഭാഗത്തും സിഗരറ്റ് പൊള്ളേറ്റതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ജനനേന്ദ്രിയങ്ങൾ മുറിച്ച് രൂപഭേദം വരുത്തിയിരുന്നു. മൂർച്ചയുള്ള വസ്തുക്കൾ ഉള്ളിലേക്ക് കുത്തിയിറക്കിയിരുന്നു. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഒരു ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് വ്യക്തം. മൃതദേഹങ്ങൾ ഏതാണ്ട് ഒരേപോലെ ശിരച്ഛേദം ചെയ്യപ്പെട്ടിരുന്നു. ഹിന്ദുത്വയുടെ ഇരുട്ടിലേക്ക്, പേജ് 217. ഫാസിസത്തിന്റെ മുഖമുദ്രയാണ് കലാപത്തിൽ സ്ത്രീകളെ പീഡിപ്പിക്കുക എന്നുള്ളത്. കഴിഞ്ഞകാല വർഗീയ കലാപങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും. അവർക്ക് അതിന് പ്രേരണ നൽകുന്നത് സവാർക്കറാണ്. മുസ്ലിങ്ങളുടെ കടന്നാക്രമണ ഘട്ടത്തിൽ തന്നെ ഹിന്ദുക്കൾ വിജയശ്രീലാളിതരായ യുദ്ധങ്ങളിലെല്ലാം മുസ്ലിം ലൈംഗിക അതിപ്രസരങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ തത്തുല്യമായി അവരെ മറ്റേതെങ്കിലും വിധത്തിൽ ശിക്ഷിക്കാനോ മുതിർന്നിരുന്നെങ്കിൽ, നിർബന്ധമായി മതപരിവർത്തനം നടത്തിയിരുന്നെങ്കിൽ, ഭീകരമായ അപബോധത്തിൽ അവരുടെ ഹൃദയം മതിക്കുമായിരുന്നു. പിന്നെ ഒരു ഹിന്ദു യുവതിയെയും അവർ തൊടില്ലായിരുന്നു. ഹിന്ദുക്കളുടെ കഴിവുകേട് പിന്നെയും അദ്ദേഹത്തെ രോഷം കൊള്ളിക്കുന്നു. അദ്ദേഹം വീണ്ടും എഴുതുന്നു, സ്ത്രീകളെ മാനിക്കണമെന്ന വരട്ടു തത്വവാദത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട് അന്തരായിപ്പോയ ഹൈന്ദവ സമൂഹം മുസ്ലിം സ്ത്രീകളുടെ മാനം കവർന്നെടുക്കാൻ ശ്രമിച്ചില്ല. മുസ്ലിം സ്ത്രീകൾ ഹിന്ദുക്കളുടെ കാരുണ്യത്തിൽ കഴിഞ്ഞിരുന്ന ഘട്ടത്തിൽ പോലും അവർ അത് ചെയ്തില്ല. എന്തുകൊണ്ട് ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ ചരിത്രം കവർന്നില്ല എന്ന് ക്രുദ്ധനായി സവർക്കർ ഇടക്കിടയ്ക്ക് ചോദിക്കുന്നു. അതേ നാണയത്തിൽ തിരിച്ചടിക്കാത്ത മുസ്ലിം സ്ത്രീകളുടെ മാനം കവർന്നെടുക്കാത്ത ഹിന്ദുവിന്റെ ഷണ്ടത്വത്തെ സവർക്കർ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം എഴുതുന്നു, ഇന്നും ഛത്രപതി ശിവജിയെയും ചിനാജി അപ്പനെയും നാം ആത്മാർത്ഥത്തോടെ ഓർക്കുന്നു. അവർ കല്യാണിലെ മുസ്ലിം ഗവർണറുടെ മകളെ യാതൊരു പരിക്കുമേൽപ്പിക്കാതെ തിരിച്ചയച്ചു. എന്നാൽ ശിവജിയും സിനാജി അപ്പനും ഒരു കാര്യം ഓർക്കാതിരിക്കില്ല. മുഹമ്മദ് ഖസനിയും മുഹമ്മദ് ഗോറിയും അലാബുദ്ദീൻ ഖിൽജിയും ഹിന്ദു സ്ത്രീകളോട് കാണിച്ച ക്രൂരതകൾ, കർണരാജിന്റെ ഭാര്യ കമലാദേവിയോടും അവളുടെ സുന്ദരിയായ മകൾ ദേവലാദേവിയോടും കാണിച്ച ക്രൂരതകൾ, തകർത്തറിയപ്പെട്ട വിശുദ്ധി നെഞ്ചിലേറ്റി അലറി വിളിച്ച ആ ഹിന്ദു സ്ത്രീകളുടെ നൊമ്പരങ്ങൾ ശിവജിയുടെയും അപ്പായുടെയും കാതുകളിലേക്ക് എത്തിയില്ല എന്നുണ്ടോ? ഛത്രപതി ശിവജി മഹാരാജാവെ ചിനാജി അപ്പ മുസ്ലിങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ച അഗാധം മറക്കരുത് എന്ന് അവരുടെ ആത്മാക്കൾ കേഴുന്നുണ്ടാകാം. മുസ്ലിം സ്ത്രീകൾക്ക് അപമാനം സഹിക്കേണ്ടി വരും എന്ന് കണ്ടാൽ അവർ ഹിന്ദു സ്ത്രീകളെ മാനകപ്പെടുത്തുന്നത് അവസാനിപ്പിക്കും. ഫാസിസവും സംഘപരിവാറും എന്ന പുസ്തകത്തോട് കടപ്പാട്. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കലാപങ്ങളിലും സ്ത്രീകൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ കെ എസ് ഹരിഹരൻ എഴുതിയതുപോലെ, ഇന്ത്യ വിഭജനവേടയിലും തുടർന്നുള്ള ഓരോ വർഗീയ കലാപത്തിന്റെ അവസരങ്ങളിലും സ്വയം സേവകർ സ്ത്രീകളെ അപമാനിച്ചതിന്റെ അനുഭവങ്ങൾ കഥകൾ ആയിരക്കണക്കിന് നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കതിന് പ്രചോദനമാകുന്നതാണ് സവർക്കറിന്റെ കൃതികളും പ്രസംഗങ്ങളും. സഹോദരന്മാരെ, മനുഷ്യർക്കിടയിൽ വിഭാഗീയതയും വർഗീയതയും സൃഷ്ടിക്കാൻ, മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കാനും കലാപങ്ങൾ സൃഷ്ടിച്ച് സ്ത്രീകളെ മാനമംഗപ്പെടുത്താനും നാട്ടിൽ അരാജകം സൃഷ്ടിക്കാനുമാണ് ഫാസിസ്റ്റുകൾ ശ്രമിക്കുന്നത്. കാരണം സമാധാനാന്തരീക്ഷത്തിൽ ഫാസിസം വളരുകയില്ല. അതുകൊണ്ട് എല്ലാ കഥകളും ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് ഭിന്നിച്ച് ഭരണം നേടുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ചെയ്യുന്നത്. എന്നാൽ യുദ്ധസന്ദർഭത്തിൽ പോലും സ്ത്രീകളോട് മാന്യമായി പെരുമാറാനാണ് ഹിന്ദുമതവും മറ്റു മതങ്ങളും പഠിപ്പിക്കുന്നത്. ഇസ്ലാം സ്ത്രീകളോട് മാന്യമായി പെരുമാറാനാണ് കൽപ്പിക്കുന്നത്. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും അവരെ ഉപദ്രവിക്കുകയോ അവരുടെ അഭിമാനങ്ങളെ ക്ഷതപ്പെടുത്തുകയോ ചെയ്യരുത് എന്ന് ഇസ്ലാം ശക്തിയുക്തം ഉത്ബോധിപ്പിച്ചു. വഖാത്തിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാത്തിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅതദീൻ. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ഇല്ല. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ശത്രുക്കളുടെ കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ, മതപുരോഹിതന്മാർ തുടങ്ങിയ യുദ്ധത്തിൽ പങ്കാളികളല്ലാത്ത സിവിലന്മാരെ ആക്രമിക്കൽ സൂക്തത്തിന്റെ നിരോധിച്ച അക്രമത്തിൽപ്പെടുന്നതാണ്. റബഹ് ബിനു റബിയ റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിനു പോയി. കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയെ തൽസമയം നബിയും അനുചരന്മാരും കണ്ടു. ജഡത്തിനരികെ അല്പനേരം നിന്നിട്ട് ഇവളെ കൊല്ലരുതായിരുന്നു എന്ന് തിരുമേനി പ്രസ്താവിച്ചു. എന്നിട്ട് അനുചരന്മാരെ മാറി മാറി നോക്കി. അവരിൽ ഒരാളെ വിളിച്ച് അദ്ദേഹം ഇങ്ങനെ നിർദ്ദേശിച്ചു, നീ ഖാലിദുബ്നു വലീദിന്റെ അടുക്കൽ പോയി കിടാങ്ങളെയും അഭയാർത്ഥികളെയും സ്ത്രീകളെയും കൊന്നുകൂടാ എന്നറിയിക്കണം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മൊത്തത്തെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടാളത്തിന് നിർദ്ദേശം കൊടുത്തു, സ്ത്രീയെയോ കുട്ടിയെയോ അവസരായ വൃദ്ധനെയോ നിങ്ങൾ കൊന്നുകളയരുത്, ഈത്തപ്പന അഗ്നിക്കിരയാക്കരുത്, മരം നശിപ്പിക്കരുത്. എന്നാൽ ഫാസിസ്റ്റുകൾ പണ്ട് ഹിന്ദു സ്ത്രീകളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഇന്നും കലാപങ്ങൾ സൃഷ്ടിച്ച് സ്ത്രീകളെ ആക്രമിക്കുകയും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം നടന്ന വർഗീയ കലാപങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് വ്യക്തമാകും. അതുകൊണ്ട് മനുഷ്യരായി ജീവിക്കാനും നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും നാടിന്റെ നന്മക്കും നമ്മുടെ ഭരണഘടനയുടെ നിലനിൽപ്പിനും ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കാനും സമാധാനത്തിന്റെ ശത്രുക്കളെ ഒറ്റപ്പെടുത്തുക, നാടിന്റെയും ജനങ്ങളുടെയും സമാധാന ജീവിതത്തിനും ഇന്ത്യൻ ഫാസിസത്തെ നാം ജനാധിപത്യ മാർഗത്തിൽ പ്രതിരോധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
2: ജസാകുമുല്ലാഹു ഖൈർ. മാഷാ അല്ലാഹ്. നമ്മൾ വോയിസ് ഓഫ് പീസ് കേട്ട് കഴിഞ്ഞു. ഫാഷിസവും സ്ത്രീകളും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നാസർ സൊലാഹിയാണ്.
4: هي الحبيبة والمختار صار
5: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
6: പീസ് റേഡിയോ.

അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാൻ പര്യാപ്തമായ ചരിത്ര വസ്തുതകളാണ് ചുവരെഴുത്ത് എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം പ്രക്ഷേപണം ചെയ്യുന്നത്. ഇന്ന് ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്? ചരിത്രപരമായ ഈ കാര്യം വിശകലനം ചെയ്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അത്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹി അജ്മഈൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമ്മാ അമ്മാ ബഅദ്. ബഹുമാന്യരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന നമ്മുടെ ഈ തുടർ പരിപാടിയിൽ ഇന്ന് നമ്മുടെ വിഷയം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. ഹിജ്റാബ്ദം 61 മുഹറം മാസം 10 ഒരു വെള്ളിയാഴ്ച സുദിനം ഹുസൈൻ ഇബ്നു അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ കർബലയിൽ രക്തസാക്ഷിയാവുകയുണ്ടായി. കർബല സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ്. കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രക്തസാക്ഷിത്വം അത് ഏറെ വേദനാജന്യമായ ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിൽ വളർന്ന തിരുനബിയുടെ പൗത്രൻ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അരുമസന്താനം സ്വർഗത്തിൽ യുവാക്കളുടെ സയ്യിദെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഹുസൈൻ, റൈഹാനത്തായി, എൻ്റെ റൈഹാന എന്ന് പറഞ്ഞാൽ ഒരു സുഗന്ധ പുഷ്പം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഹുസൈൻ ഏറെ ഓമനിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈനെ വളർത്തിയിട്ടുള്ളത്. ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അതിദാരുണമാവിധമാണ് ഇറാഖിലെ കർബലയിൽ വധിക്കപ്പെടുകയുണ്ടായത്. അദ്ദേഹം രക്തസാക്ഷിയാണ്. അദ്ദേഹത്തെ വധിച്ചവർ ആരായാലും അവരുടെ പാതകം വളരെ വലുതാണ്. അതിൻ്റെ വില അവർ നൽകിയേ മതിയാവും. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ്. ഒരു രക്തസാക്ഷിത്വം വരിച്ച് സ്വർഗത്തിലേക്ക് പാറി പറക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അവസരമൊരുക്കി. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മാത്രമല്ല ആ മഹാഭാഗ്യത്തിന് അർഹനായിട്ടുള്ളത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സഹോദരൻ ഹസൻ അതിനു മുമ്പ് ശത്രുകരങ്ങളാൽ വധിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിന് മുമ്പ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പിതാവ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ശത്രുകരങ്ങളാൽ, ഖവാരിജുകളുടെ കരങ്ങളാൽ, അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറയുന്ന നീജൻ്റെ ഹീന കരങ്ങളാൽ വധിക്കപ്പെട്ട മഹാനാണ്. അപ്പോൾ പിതാവും സഹോദരനുമൊക്കെ ഇവിടെ നിന്ന് ഷഹാദത്ത് ഏറ്റുവാങ്ങി പരലോകയാത്രയായവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളും ഈ ദുനിയാവിൽ നിന്ന് പരലോകയാത്രയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തസാക്ഷിയായിട്ടാണ് പരലോകയാത്രയായത് എന്ന് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഖൈബറിൽ ഒരു ജൂത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ ഒരു പ്രസൻറ്റേഷൻ ആടുമാംസം, അത് കഴിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗഗ്രസ്തനാകുന്നത്. ആ ആട് മാംസത്തിൽ ആ സ്ത്രീ വിഷം വെച്ചാണ് അത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. ആ വിഷം തീണ്ടിയതിൽ പിന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്തും രോഗിയായി മാറി. മരണം വരിക്കുന്ന സന്ദർഭത്തിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ ആയിഷയോട് പറയുന്നുണ്ട്, ആയിഷ, ഖൈബറിൽ ഞാൻ കഴിച്ച ആ വിഷം തീണ്ടിയ മാംസത്തിൻ്റെ പ്രയാസം ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു, എൻ്റെ അന്നനാളം മുറിഞ്ഞു പോകുമാർ, ഇപ്പോൾ എനിക്ക് വേദനയുണ്ട് എന്ന് പറഞ്ഞാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൗതിക ലോകത്തു നിന്ന് പരലോകയാത്രയായത്. ഇവിടെ പറഞ്ഞു വരുന്നത് ധീര രക്തസാക്ഷിത്വം വരിച്ചാണ് ഹുസൈൻ ഇബിൻ അലി റളിയല്ലാഹു തആല അൻഹുമ പരലോകയാത്രയായിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെടുത്താലും മഹത്തുക്കളുടെയൊക്കെ ചരിത്രങ്ങളിൽ ഇവ്വിധം ഒരു വിശിഷ്ട വിശുദ്ധ യാത്ര അവർ വരിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. യഹ്യ അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം, ഇവരുടെയൊക്കെ ചരിത്രത്തിൽ അവരൊക്കെ ശത്രുകരങ്ങളാൽ വധിക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിൽ ശത്രുക്കൾ കുരിശുമായി വന്നു അദ്ദേഹത്തെ തറച്ച്, കുരിശിൽ തറച്ച് വധിക്കുന്നതിന് വേണ്ടി. പക്ഷേ ആ മലിനഹസ്തങ്ങളിൽ നിന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുകയും തന്നിലേക്ക് ഉയർത്തുകയും അന്ത്യനാളിൻ്റെ അടയാളമെന്നോണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മാനമിറങ്ങി രണ്ട് മാലാഖമാരുടെ ചിറകുകളിൽ സിറിയൻ ദേശത്തെ അൽമനാറത്തുൽ ബൈദായിൽ അദ്ദേഹം വന്നിറങ്ങും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവിടെയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അനുഭവിച്ച ത്യാഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശുദ്ധ മാതാവായ മറിയം അലൈഹിസ്സലാം അനുഭവിച്ച ത്യാഗങ്ങൾ നമ്മൾ ചരിത്രത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധന്മാരുടെ ശൃംഖല ഇവ്വിധം പരീക്ഷണമായിട്ട് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഒരു കണ്ണി മാത്രമാണ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഷഹാദത്ത് കൊണ്ട്, രക്തസാക്ഷിത്വം കൊണ്ട് ആദരിക്കുകയും പരലോകത്തേക്ക് തിരിച്ചു വിളിക്കുകയും ഉണ്ടായി. ഇവിടെ വിഷയം അദ്ദേഹത്തെ വധിക്കുവാൻ പരിപാടിയിട്ടവർ, അദ്ദേഹത്തിന് വധിക്കുവാൻ അവസരമൊരുക്കിയവർ, അദ്ദേഹത്തെ വധിക്കുവാൻ ആയുധം ഒരുക്കി അദ്ദേഹത്തെ കർബലയിലേക്ക്, ഇറാഖിലേക്ക് മാടി വിളിച്ചവർ ആര് എന്നുള്ളതാണ്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആര് വധിച്ചു എന്നൊരു ചോദ്യം എന്നും ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. എന്തുകൊണ്ട്? യഥാർത്ഥ ഘാതകർ അറിയപ്പെടാതിരിക്കുകയും നേരിട്ട് വധത്തിന് ശ്രമിക്കാത്ത, അല്ലെങ്കിൽ ഹുസൈനെ വധിച്ചത് ഇന്നവരാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ആളുകളെ ഹുസൈനെ അവരാണ് വധിച്ചതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിൽ ഉള്ളത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പലപ്പോഴും അങ്ങനെയാണ് വായിക്കുവാനും സാധിക്കുന്നത്. ഏതായാലും ആരാണ് ഹുസൈനെ വധിച്ചത്, അതിലെ പ്രധാന കണ്ണികൾ ആര്, ഇത് മനസ്സിലാക്കുവാൻ ഏതാനും കാര്യങ്ങളാണ് ഇവിടെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത്. തുടർ പരിപാടികളിൽ, പംക്തികളിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ നമുക്ക് തുടർത്തി മനസ്സിലാക്കാം. ഹിജ്റാബ്ദം 60 മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിയോഗശേഷം യസീദ് ഇബ്നു മുആവിയ അധികാരത്തിൽ വന്നു, ഖിലാഫത്ത് ഏറ്റെടുത്തു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. ഹിജ്റാബ്ദം 60 യസീദ് ഭരണമേറ്റെടുത്തു. യസീദ് ഭരണമേറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് എല്ലാവരും ബൈഅത്ത് ചെയ്തു, പ്രമുഖരായ ചിലരൊഴിച്ച്. അതിൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ പോലുള്ള, അബ്ദുല്ലാഹിബിൻ ഉമറിനെ പോലുള്ള, അബ്ദുറഹ്മാനിബിൻ അബീബക്കറിനെ പോലുള്ളവർ പിന്നീട് ബൈഅത്ത് ചെയ്തു. എന്നാൽ ഹുസൈൻ ഇബിൻ അലി, അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അനിൽ ജമീ, ഇവർ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തില്ല, യസീദിന് ബൈഅത്ത് ചെയ്തില്ല. എല്ലാവരും യസീദിനെ ഖലീഫയായി കൂട്ടാക്കിയപ്പോൾ അബ്ദുല്ലാഹിബിൻ സുബൈറും ഹുസൈൻ ഇബിൻ അലിയും അതിൽ വിസമ്മതിക്കുകയാണുണ്ടായത്. മദീനയിലായിരുന്നു അബ്ദുല്ലാഹിബിൻ സുബൈറും ഹുസൈൻ ഇബിൻ അലിയും. അവർ ബൈഅത്ത് ആവശ്യപ്പെട്ടപ്പോൾ രാത്രി സമയം അവർ മക്കയിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അവർ യസീദിന് ബൈഅത്ത് ചെയ്തില്ല. ഹുസൈൻ ഇബ്നു അലി യസീദിന് ബൈഅത്ത് ചെയ്തിട്ടില്ല എന്നുള്ള വാർത്ത ഇറാഖുകാർ അറിയുകയാണ്. നമുക്കറിയാം, അന്ന് ഇറാഖുകാർ ആരാണ്? അവരാണ് നബി കുടുംബത്തിൻ്റെ പേരിൽ അന്ന് മുതലക്കണ്ണീരൊഴുക്കിയിരുന്ന വിഭാഗം. അലിയിനും അലിയിൻ്റെ സന്താന പരമ്പരകൾക്കുമാണ് ഭരണം വേണ്ടതെന്നും അവരിലാണ് ഭരണം നിലനിൽക്കേണ്ടതെന്നും ജൽപ്പിക്കുന്നവരായിരുന്നു ഇറാഖുകാർ. നബി കുടുംബത്തിൻ്റെ പേരിൽ അവർ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ അമവി പക്ഷപാതികളായിരുന്നു സിറിയക്കാർ. സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മുആവിയയുടെയും മുആവിയയുടെ സന്താന പരമ്പരയുടെയും ആളുകളായിരുന്നു. അവിടെ ഭരണം നിൽക്കണം എന്നതാണ് അവരുടെ പക്ഷം. പക്ഷേ ഇറാഖുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നബി കുടുംബത്തിൻ്റെ പേരിലായിരുന്നു വാദിച്ചിരുന്നത്. അതിനായിരുന്നു അവർ അവരുടെ മുതലക്കണ്ണീർ ഒലിപ്പിച്ചിരുന്നത്. ആ ഇറാഖുകാർ യസീദിന് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്തിട്ടില്ല, ഖലീഫയായി യസീദിനെ സമ്മതിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതാൻ തുടങ്ങി. ധാരാളക്കണക്കിന് കത്ത്. ആ കത്തിലൊക്കെ ഉള്ളതെന്താ? ഇന്നാ ബായഅനാക ഹുസൈൻ, താങ്കൾക്ക് ഞങ്ങൾ ബൈഅത്ത് ചെയ്തിരിക്കുന്നു. വലാ നുരീദു ഇല്ല അൻസ്, താങ്കളെയല്ലാതെ മറ്റൊരാളെ നാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നേയില്ല. വലൈസ ഫി ഉനഖിന ബൈഅത്തു ലി യസീദ്, ഒരിക്കലും ഞങ്ങൾ യസീദിന് ബൈഅത്ത് ചെയ്യില്ല. ബലിൽ ബൈഅത്തു ലക് ഹുസൈൻ, നിങ്ങൾക്കാണ് ഞങ്ങളുടെ ബൈഅത്ത്. ഈ ഉള്ളടക്കത്തിൽ കത്തുകൾ പലത് ഹുസൈന് നേരെ വരികയാണ്. 500+ കത്തുകൾ ആദ്യ തവണ ഹുസൈനെ നോക്കി ഇറാഖിൽ നിന്ന് വന്നു എന്നുള്ളതാണ്, വിശിഷ്യ കൂഫക്കാരിൽ നിന്ന്. ആ കത്തിൽ മക്കയിലുള്ള ഹുസൈനെ അവർ ഇറാഖിലേക്ക് വിളിക്കുകയാണ്, നിങ്ങൾ വരൂ, നിങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് ഖലീഫയായി, ഞങ്ങൾ നിങ്ങളെയാണ് ബൈഅത്ത് ചെയ്യുക, ഞങ്ങൾ യസീദിന് ബൈഅത്ത് ചെയ്യില്ല. ഇതാണ് അവരുടെ ജൽപ്പനം. കത്തുകൾ തുടരെ തുടരെ ഹുസൈൻ്റെ നേരെ വന്നപ്പോൾ ഇതിലെ വസ്തുത എന്ത്, നിജസ്ഥിതി എന്ത്, ഇതന്വേഷിക്കുവാൻ ഹുസൈൻ ഇബ്നു അലി തൻ്റെ പിതൃവിയ പുത്രൻ മുസ്ലിം ഇബ്നു അഖീലിനെ ഇറാഖിലേക്ക് അയക്കുകയാണ്. മുസ്ലിം ഇബ്നു അഖീൽ ആരാണ്? അഖീൽ അലിയിൻ്റെ സഹോദരനാണ്. മുസ്ലിമിൻ്റെ വാപ്പ അഖീൽ അലിയിൻ്റെ സഹോദരനാണ്. അലി ഇബ്നു അബി താലിബ്, അഖീൽ ഇബ്നു അബി താലിബ്. അലിയും അഖീലും അവർ പൂർണ്ണ സഹോദരങ്ങളാണ്. അലിയിൻ്റെ മകനാണ് ഹുസൈൻ, അഖീലിൻ്റെ മകനാണ് മുസ്ലിം. അപ്പോൾ ഹുസൈൻ പിതൃവ്യ പുത്രൻ അഖീലിനെ ഇറാഖിലേക്ക് അയക്കണം. എന്തിന്? ഈ വന്ന കത്തുകളുടെയൊക്കെ വസ്തുത എന്ത്? ഇറാഖുകാർ തങ്ങൾ ജൽപ്പിക്കുന്നതിൽ സത്യസന്ധരാണോ അല്ലേ, ഇതാണ് അറിയേണ്ടത്. അഖീൽ മുസ്ലിം ഇബ്നു അഖീൽ ഇറാഖിലേക്ക് പോയി. അങ്ങനെ ഇറാഖിലെത്തിയ മുസ്ലിം ഹാനി ഇബ്നു ഉർവ എന്ന വ്യക്തിയുടെ വീട്ടിൽ താമസിച്ചു. മുസ്ലിം ഇബ്നു അഖീലിനോടൊപ്പം ഇറാഖിലേക്ക് ഗൈഡുകളുണ്ടായിരുന്നു മക്കയിൽ നിന്ന്. അങ്ങനെ ഹാനി ഇബ്നു ഉർവയുടെ വീട്ടിൽ താമസമാക്കിയ മുസ്ലിം ഇബ്നു അഖീൽ ആളുകളോട് ചോദിക്കുകയാണ് അവരുടെ ബൈഅത്തിനെ കുറിച്ച്. അപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി വന്ന് അവർ ഹുസൈനെ ബൈഅത്ത് ചെയ്യുകയാണ്. ഹുസൈൻ്റെ പ്രതിനിധി മുസ്ലിമിൻ്റെ കൈ പിടിച്ചാണ് അവർ ഹുസൈനുള്ള ബൈഅത്തിനെ പ്രഖ്യാപിക്കുന്നത്. ആളുകൾ കൂട്ടം കൂട്ടമായി വന്നു എന്ന് പറഞ്ഞാൽ, ചരിത്രം രേഖപ്പെടുത്തിയതനുസരിച്ച് 30,000+ പേർ ഹുസൈനെ ബൈഅത്ത് ചെയ്തു എന്നാണ്. 30,000+ ആളുകൾ ഹുസൈനെ ഇറാഖിൽ ബൈഅത്ത് ചെയ്തു, അതും മുസ്ലിമിനെ അഖീൽ മുഖേന. അപ്പോൾ ഇറാഖുകാർ ഹുസൈനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ തെളിവുകളായി ആരെ സംബന്ധിച്ചിടത്തോളം? മുസ്ലിം ഇബ്നു അഖീലിനെ സംബന്ധിച്ചിടത്തോളം. യസീദായിരുന്നു ഖലീഫ, നമ്മൾ പറഞ്ഞു. ഇറാഖുകാർ കൂട്ടാക്കിയിട്ടില്ല, ഹുസൈൻ ഇബ്നു അലിയും കൂട്ടാക്കിയിട്ടില്ല. യസീദ് ഖലീഫയാണെന്ന നിലക്ക് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ഇറാഖിൻ്റെ ഗവർണറായി നിശ്ചയിച്ചിരുന്നു. നുഅ്മാൻ ഇബ്നു ബഷീർ ഇറാഖിൻ്റെ ഗവർണറായിട്ടും ഇത്രയധികം ആളുകൾ മുസ്ലിം ഇബിൻ അഖീലിലൂടെ ഹുസൈന് ബൈഅത്ത് ചെയ്ത വിവരം യസീദ് മനസ്സിലാക്കിയപ്പോൾ യസീദിന് ബോധ്യപ്പെട്ടു, നുഅ്മാൻ ഇബ്നു ബഷീർ ഇറാഖിൻ്റെ ഗവർണർ സ്ഥാനത്തിന് യോഗ്യനല്ല എന്ന്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? യസീദ് നുഅ്മാൻ ഇബ്നു ബഷീറിനെ മാറ്റി ഉബൈദുള്ള ഇബ്നു സിയാദിനെ ഗവർണറാക്കി, കൂഫയുടെ ഗവർണറാക്കിയിട്ട് നിശ്ചയിക്കുകയുണ്ടായി. നുഅ്മാൻ ഇബ്നു ബഷീർ ഇറാഖിൻ്റെ ഗവർണറല്ല, കൂഫയുടെ ഗവർണറാണ്. ആ കൂഫയിലാണ് ഹാനി ഇബ്നു ഉർവയുടെ വീട്ടിൽ മുസ്ലിം ഇബ്നു അഖീലിലൂടെ ഹുസൈനുള്ള ബൈഅത്ത് ഇവിധം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നുഅ്മാൻ ഇബ്നു ബഷീറിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഉബൈദുള്ള ഇബ്നു സിയാദിനെ കൂഫയുടെ ഗവർണറായി യസീദ് നിശ്ചയിക്കുകയാണ്. അങ്ങനെ ഈ ഉബൈദുള്ള ഇബ്നു സിയാദ് ബുദ്ധിമാനാണ്, പക്ഷേ അയാൾ കുബുദ്ധിയുടെ വക്താവാണ്, നിപുണനാണ്, പക്ഷേ നൈപുണ്യം അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഹീനമായ നിലക്കാണ്. അതുകൊണ്ട് തന്നെ ഉബൈദുള്ള ഇബ്നു സിയാദ് തന്നെ കൂഫയുടെ ഗവർണറാക്കിയ അന്ന് രാത്രി കൂഫയിൽ വരികയാണ്. കൂഫക്കാർക്ക് അറിയില്ല ഉബൈദ് ഇബ്നു സിയാദിനെ കുറിച്ച്, പക്ഷേ വേഷപ്രച്ഛന്നനായി അയാൾ കൂഫയിൽ പ്രവേശിച്ച് കൂഫക്കാരോട് സലാം ഓതി അവരുടെ വീടുകൾക്ക് അരികിലൂടെ നടക്കുമ്പോൾ കൂഫക്കാർ വിചാരിക്കുന്നത് ഇത് ഹുസൈൻ ഇബ്നു അലിയാണ് എന്നാണ്. മക്കയിൽ നിന്ന് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ ഹുസൈൻ ഇബ്നു അലിയാണ് ഞങ്ങൾ ബൈഅത്ത് ചെയ്ത മഹാനാണ് എന്നാണ് അവർ വിചാരിച്ചത്. അവർ ഉബൈദുള്ള ഇബ്നു സിയാദ് എന്ന കൂഫയുടെ ഗവർണറുടെ കൈ പിടിച്ച് വഅലൈക സലാം യാ ഇബ്ന ബിൻതി റസൂലില്ലാ, റസൂലുള്ളാഹിൻ്റെ പുത്രി ഫാത്തിമയുടെ മകൻ, അസ്സലാം വഅലൈക്കും സലാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രതികരിച്ചത്. എന്നിട്ട് അവർ വീണ്ടും ബൈഅത്ത് പുതുക്കുകയാണ്. ഇങ്ങനെ കൂഫക്കാർ ഹുസൈൻ ഇബ്നു അലിയുടെ വിഷയത്തിൽ ആത്മാർത്ഥതയുള്ളവരും അദ്ദേഹത്തോട് കൂറുള്ളവരുമാണ് എന്ന് ഉബൈദുള്ള ഇബ്നു സിയാദ് അനുഭവിച്ച് മനസ്സിലാക്കുകയാണ്. അതൊക്കെ ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ കുബുദ്ധിയാണ്. അദ്ദേഹം അയാൾ ചെയ്തത് മുസ്ലിം ഇബ്നു അഖീലാണല്ലോ ഹുസൈൻ്റെ ദൂതൻ, അദ്ദേഹം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. തൻ്റെ ഒരു ഭൃത്യന് 3000 ദീനാർ നൽകി കൂഫയിലേക്ക് നിയോഗിച്ചു, എവിടെയാണ് മുസ്ലിം ഇബിൻ ഉഖയിലുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ, അഖയിലുള്ളത് കണ്ടുപിടിക്കാൻ. അങ്ങനെ ആ ഭൃത്യൻ മുസ്ലിം ഇബിൻ അഖയിൽ അന്വേഷിച്ചു, അപ്പോൾ മനസ്സിലായി ഹാനി ഇബിൻ ഉർവയുടെ വീട്ടിലാണുള്ളത് എന്ന്. അങ്ങനെ ഹാനി ഇബിൻ ഉർവയുടെ വീട്ടിൽ ഈ ഉബൈദ ഇബിന് സിയാദിൻ്റെ ദൂതൻ ചെന്നതങ്ങനെ ചാരനായിട്ടാണ്, ഹുസൈൻ്റെ ആളാണെന്ന വ്യാജേനയാണ് ചെല്ലുന്നത്. എന്നിട്ട് അവിടെ താമസിച്ചു, അവിടെ നിന്നു. എന്നിട്ട് മുസ്ലിം ഇബ്നു അഖീലിനെ ഉബൈദുള്ള ഇബ്നു സിയാദ് നൽകിയ 3000 ദീനാർ താൻ ഹുസൈൻ ഇബ്നു അലിയുടെ ആളെന്ന നിലയ്ക്ക് അത് സമ്മാനിച്ചു. എന്നിട്ട് ഹുസൈനുള്ള ബൈഅത്തും ഉപരിപ്ലവമായിട്ട് ചെയ്തു. അങ്ങനെ ഹാനി ഇബ്നു ഉർവയുടെ വീട്ടിലാണ് മുസ്ലിം ഇബ്നു അഖീൽ തമ്പടിച്ചതെന്നുള്ള വിവരം കൊണ്ടുവന്ന് അത് ഉബൈദുള്ള ഇബ്നു സിയാദിന് കൈമാറി. ഇനിയാണ് പല സംഭവങ്ങളും അരങ്ങേറുന്നത്. അതിലൊന്ന്, മുസ്ലിം ഇബ്നു അഖീൽ കൂഫക്കാരെല്ലാവരും ഹുസൈനെ വേണമെന്നും ഹുസൈൻ്റെ ബൈഅത്തും ചെയ്തപ്പോൾ വേഗം മക്കത്തേക്ക് വിവരം നൽകി, ഹുസൈൻ ഇബ്നു അലിയിന് വിവരം നൽകി. എന്താ വിവരം നൽകിയത്? വേഗം വന്നോളൂ ഹുസൈൻ, കൂഫക്കാരെല്ലാവരും നിങ്ങളെ ഖലീഫയായി സമ്മതിക്കുന്നവരും നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്തവരുമാണ്. 30,000 ആളുകൾ ഓൾറെഡി ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല ഇറാഖിൻ്റെ മനസ്സ് മുഴുവൻ ഹുസൈൻ നിങ്ങളോടൊപ്പമാണ്, ഇനി നിങ്ങൾ മക്കയിൽ ശേഷിക്കേണ്ട, ഇറാഖിലേക്ക് വന്നോളൂ എന്ന് മുസ്ലിം ഇബ്നു അഖീൽ സന്ദേശം നൽകി. ആ സന്ദേശം മക്കയിലെത്തി. ദുൽഹജ്ജ് മാസം എട്ടിന് ഹാജിമാർ ഹജ്ജിൻ്റെ തിരക്കിൽ യൗമു തർവിയയുടെ ദിവസം ഹുസൈൻ ഇബ്നു അലി മക്കയിൽ നിന്ന് തിരിച്ചു. എവിടേക്ക്? ഇറാഖിലേക്ക്. ദുൽഹജ്ജ്

വിളിച്ചു വരുത്തി. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് കൂഫയുടെ ഗവർണർ ഹാനി ഇബ്നു ഉർവയെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യാണ്. എന്താ ചോദ്യം ചെയ്തത്? ഐന മുസ്ലിം ഇബ്നു അഖീൽ, ഹാനി എവിടെയാണ് മുസ്ലിം ഇബ്നു അഖീൽ? അപ്പോൾ ഹാനി പറയാണ്, ഇല്ല അതിന് എനിക്കറിയില്ല. ഈ സമയം ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന കുബുദ്ധിക്കാരൻ താൻ പണ്ട് ചാരനാക്കി വിട്ട അടിമ ഉണ്ടായിരുന്നല്ലോ, ആ അടിമയെ വിളിച്ച്, കാരണം അയാൾ ദൗത്യം നിർവഹിച്ചിട്ട് ഉബൈദുല്ലാഹിയുടെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ട് അടിമയെ വിളിച്ചിട്ട് ഹാനീനെ ചൂണ്ടിയിട്ട് ചോദിച്ചു, ഈ ഹാനി ഇബ്നു ഉർവയെ നിങ്ങളറിയോ? അപ്പോൾ ആ അടിമ പറഞ്ഞ് ഞാനറിയും. അതോടുകൂടി ഹാനി ഇബ്നു ഉർവ വീണുപോയി. കാരണം എന്താ, അവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ പറഞ്ഞു വീണ്ടും ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്, എവിടെയാണ് മുസ്ലിം ഇബ്നു അഖീൽ? അപ്പോൾ ഹാനി ഇബ്നു ഉർവ പറഞ്ഞു, എൻ്റെ കാൽ ചുവട്ടിലാണ് ഇപ്പോൾ മുസ്ലിം ഇബ്നു അഖീൽ ഉള്ളതെങ്കിലും എൻ്റെ കാല് ഉയർത്തിയിട്ട് ഞാൻ മുസ്ലിം ഇബ്നു അഖീലിനെ നിങ്ങൾക്ക് കാണിച്ചു തരൂല. ഇതോടുകൂടി ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് കൂഫയുടെ ഗവർണർ ഹാനി ഇബ്നു ഉർവയെ നന്നായി പീഡിപ്പിച്ചു. എന്നിട്ട് ഹാനി ഇബ്നു ഉർവനെ തടങ്കലിൽ പാർപ്പിക്കുകയാണ്. തനിക്ക് അഭയം നൽകിയ ഹാനി ഇബ്നു ഉർവയെ ഉബൈദുള്ള ഇബ്നു സിയാദ് തടങ്കലിൽ പാർപ്പിച്ചു, പീഡിപ്പിച്ചു എന്ന വിവരം മുസ്ലിം ഇബ്നു അഖീൽ അറിഞ്ഞു. മുസ്ലിം ഇബ്നു അഖീൽ 4000 പേരെ കൂഫയിൽ നിന്ന് സംഘടിപ്പിച്ച് ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ വീടിന് നേരെ പോയി. എന്തിന്? ഉബൈദുള്ള ഇബ്നു സിയാദിനോട് ഹാനി ഇബ്നു ഉർവയുടെ വിഷയത്തിൽ കണക്ക് ചോദിക്കാൻ. അങ്ങനെ 4000 പേരെയും കൊണ്ട് മുസ്ലിം ഇബ്നു അഖീൽ കൂഫയുടെ ഗവർണർ ഉബൈദുള്ള ഇബ്നു സിയാദിൻ്റെ വീട് വളയാൻ ചെന്നു. ഈ വിവരം ഉബൈദുള്ള ഇബ്നു സിയാദ് അറിഞ്ഞു. ഉബൈദുള്ള ഇബ്നു സിയാദ് എന്താ ചെയ്തത്? ഈ 4000 പേർ കൂഫക്കാർ, അവർക്ക് കൈക്കൂലി നൽകി, വലിയ പാരിതോഷികങ്ങൾ വാഗ്ദാനം ചെയ്തു. കൈക്കൂലിയും പാരിതോഷികങ്ങളും കൈപ്പറ്റിയ കൂഫക്കാർ 4000 പേർ, അവർ മുസ്ലിം ഇബ്നു അഖീലിനെ കൈയൊഴിച്ച് മുസ്ലിം ഇബ്നു അഖീലിനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ചരിത്രത്തിൽ കാണാം, 4000 പേർ സുബഹി നമസ്കാര സമയം മുസ്ലിം ഇബ്നു അഖീലിനോടൊപ്പമുണ്ട്. എന്തിന്? ഉബൈദുള്ളാഹി ഇബ്നു സിയാദിൻ്റെ കൊട്ടാരം വളയാൻ. പിന്നീട് അത് സുബഹി സമയത്ത്, ഫജറിൻ്റെ സമയത്ത് മുസ്ലിം ഇബ്നു അഖീൽ ഈ കൂഫക്കാരെയും കൊണ്ട് ദുഹർ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 360 പേരാണുള്ളത്. ബാക്കിയുള്ളവരെല്ലാം കൈക്കൂലി കൈപ്പറ്റി കൂറുമാറി. അസർ നമസ്കാര സമയത്ത് 100 പേരാണുള്ളത്. മഗ്രിബ് സമയത്ത്, മഗ്രിബിൻ്റെ സമയത്ത് 5 പേരാണ് മുസ്ലിം ഇബ്നു അഖീലിനോടൊപ്പമുള്ളത്. ഇഷ നമസ്കാരത്തിന് മുസ്ലിം ഇബ്നു അഖീൽ ഒരുങ്ങിയപ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ അല്ല എന്നുള്ളതാണ്. ഒരാൾ പോലും. ആരാണ് ഈ മുസ്ലിം ഇബ്നു അഖീൽ? മുസ്ലിം ഇബ്നു അഖീൽ അഖീൽ ഇബ്നു അബി താലിബിൻ്റെ മകനാണ്. അലി റളിയല്ലാഹു തആലാൻ്റെ സഹോദരൻ അഖീലിൻ്റെ പുത്രനാണ് മുസ്ലിം. ഹുസൈൻ ഇബ്നു അലിയാണ്, മുസ്ലിം ഇബ്നു അഖീലാണ്, സഹോദരങ്ങളുടെ മക്കളാണ്. ഈ മുസ്ലിമാണ് കൂഫക്കാരാൽ ഒറ്റപ്പെടുത്തപ്പെടുന്നത്. ഇഷ നമസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു മഅ്മൂം കൂടെ ഇല്ലാത്ത വിധം മുസ്ലിം ഇബ്നു അഖീൽ ഒറ്റപ്പെടുകയുണ്ടായത്. ചരിത്രത്തിൽ കാണാം, മുസ്ലിം ഇബ്നു അഖീൽ ഒറ്റയ്ക്ക് ഇഷ നിസ്കരിച്ച്, ആരോരും തനിക്കില്ലാത്ത ഒരു നാട്ടിലാണ് അദ്ദേഹം. ഈ കൂഫക്കാർ അദ്ദേഹത്തെ ചതിച്ചു. ഇനി ഈ കൂഫക്കാരുടെ അടുക്കലേക്കാണ് ആര് വരുന്നത്? ഹുസൈൻ ഇബ്നു അലി വരുന്നത്. ഒന്നാലോചിച്ച് നോക്കണം നിങ്ങൾ. മുസ്ലിം ഇബ്നു അഖീൽ ഇഷ നിസ്കരിച്ച് ഇനി എവിടേക്ക്? അദ്ദേഹത്തിന് അന്തി ഉറങ്ങണം. കുടിവെള്ളം പോലും ചോദിച്ചു വാങ്ങാൻ ഒരാളില്ലാത്ത വിധം ഒറ്റപ്പെട്ട മുസ്ലിം ഇബ്നു അഖീൽ ഒരു വീട് കണ്ട് ആ വീടിൻ്റെ കതക് മുട്ടി. രാവിലെ മറവിൽ ഒരു സ്ത്രീ വാതിൽ തുറന്നു. അപ്പോൾ മുസ്ലിം ഇബ്നു അഖീൽ പറഞ്ഞു, എനിക്കല്പം വെള്ളം വേണം. സ്ത്രീ അത്ഭുതപ്പെട്ടു, ഏതാണ് ഈ അപരിചിതൻ? അപ്പോൾ മുസ്ലിം ഇബ്നു അഖീൽ പറഞ്ഞു, ഞാൻ മുസ്ലിം ഇബ്നു അഖീലാണ്, ഞാൻ ഇന്ന ദൗത്യത്തിന് വന്നതാണ്, പക്ഷേ ജനങ്ങൾ എന്നെ ചതിച്ചിരിക്കുകയാണ്.

0: മുസ്ലിം ഇബ്നു അഖീൽ ഇത് പറഞ്ഞപ്പോൾ ആ സ്ത്രീ തന്നെയും ആശ്ചര്യചിത്തയായി. ഹുസൈൻ ഇബ്നു അലി ഇനി ഈ മുസ്ലിം ഇബ്നു അഖീലിൻ്റെ പിറകെയാണ് ഇനി കൂഫയിലേക്ക് ഇറാഖിലേക്ക് വരാനിരിക്കുന്നത്. സ്ത്രീ വെള്ളം കൊടുത്ത് കഥകടച്ചു പോയി. വീണ്ടും അല്പം കഴിഞ്ഞ് സ്ത്രീ കഥക് തുറന്നു നോക്കിയപ്പോൾ മുസ്ലിം ഇബ്നു അഖീൽ അവരുടെ വീട്ടും വരുത്തിയിരിക്കുകയാണ്. കാരണം ഇരുട്ടിൻ്റെ മറവിൽ നിശയിൽ എവിടേക്ക് പാലായനം ചെയ്യാനാണ്, എവിടേക്ക് പോകാനാണ്. അതുകൊണ്ട് അദ്ദേഹം ഉമ്മറപ്പടിയിലിരിക്കുകയാണ്. സ്ത്രീ കഥക് തുറന്നപ്പോൾ മുസ്ലിം അഖീൽ ചോദിച്ചു, ഞാൻ ഇന്നിവിടെ ഒന്ന് അന്തി ഉറങ്ങട്ടെ. ആ സ്ത്രീ സമ്മതിച്ചു. അവർക്ക് അവിടെ അഭയം നൽകി. മുസ്ലിം ഇബ്നു അഖീലിന് അവർ അഭയം നൽകി. പക്ഷേ എന്താണ് സംഭവിച്ചത്? അബ്ദുല്ലാഹി ഇബ്നു അഷ്അസ് എന്ന് പറയുന്ന ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന കൂഫയുടെ ഗവർണറുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ബന്ധു വീടായിരുന്നു അത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിലൊരാളുടെ വീടായിരുന്നു മുസ്ലിം ഇബ്നു അഖീൽ അന്ന് അന്തി ഉറങ്ങിയ ആ വീട്. ആ കൂട്ടുകാരൻ വന്നപ്പോൾ ഭാര്യ, ഇന്നൊരു അതിഥി നമ്മൾക്കുണ്ട് മുസ്ലിം ഇബ്നു അഖീൽ, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ വിവരം അബ്ദുല്ലാഹി ഇബ്നു അഷ്അസിനെ അറിയിക്കുകയും അബ്ദുല്ലാഹി ഇബ്നു അഷ്അസ് ആ വിവരം ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ കൈമാറുകയും അങ്ങനെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ പട വന്ന് മുസ്ലിം ഇബ്നു അഖീലിനെ ബന്ദിയാക്കി പിടിക്കുകയുമുണ്ടായി. മുസ്ലിം ഇബ്നു അഖീൽ അവിടെ നിന്ന് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ കൊട്ടാരത്തിലേക്ക് ബന്ദിയാക്കി പിടിക്കപ്പെട്ടു. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് മുസ്ലിം ഇബ്നു അഖീലിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് വന്നത്? അപ്പോൾ മുസ്ലിം ഇബ്നു അഖീൽ പറഞ്ഞു, ബൈഅത്തു ഫി ആനാഖിനാ ലിൽ ഹുസൈൻ ഇബ്നു അലി. ഹുസൈൻ ഇബ്നു അലിയിന് ബൈഅത്ത് ഞങ്ങളുടെ പെരടിയിലുണ്ട്, അത് ആളുകളിൽ നിന്ന് വാങ്ങാൻ കൂടിയാണ്. അപ്പോൾ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് പറയാണ് മുസ്ലിം ഇബ്നു അഖീലിനോട്, ഇന്നി ഖാതിലുക്ക്, ഞാൻ നിങ്ങളെ വധിക്കും. അപ്പോൾ വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ മുസ്ലിം ഇബ്നു അഖീൽ പറഞ്ഞു, എനിക്കൊരു വസീയത്ത് എഴുതാനുണ്ട്. അപ്പോൾ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന നീചൻ ആ വസീയത്തിന് സമ്മതം മൂളി. അങ്ങനെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ ആ ദാക്ഷിണ്യത്തിൽ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുമ തൻ്റെ വസീയത്ത് എഴുതുകയും അത് ഉമർ ഇബ്നു സഅദ് ഇബ്നു അബി വഖാസിനെ ഏൽപ്പിക്കുകയും ഉണ്ടായി. ഉമർ ഇബ്നു സഅദ് ഇബ്നു അബി വഖാസ് സഅദ് ഇബ്നു അബി വഖാസിൻ്റെ മകനാണ്. അദ്ദേഹം അമവികളുടെ പക്ഷത്താണ്, യസീദിൻ്റെ ആളുമാണ്. ആ ഉമർ ഇബ്നു സഅദ് ഇബ്നു അബി വഖാസിനെ വസീയത്ത് ഏൽപ്പിക്കുകയാണ്. ആ വസീയത്തിൽ എന്താണുള്ളത്? ആ വസീയത്തിലെ വിഷയം, കൂഫക്കാർ നമ്മളെ ചതിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഹുസൈൻ നിങ്ങൾ മക്കയിൽ നിന്ന് ഞാൻ പറഞ്ഞതനുസരിച്ച് പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മടങ്ങിക്കോളൂ എന്നുള്ളതാണ്. അതെന്താ എഴുതിയത്? ഹുസൈനോട് അദ്ദേഹം എഴുതിയത് ഇർജി ബിഅഹ്ലിക്, ഹുസൈൻ നിങ്ങൾ മടങ്ങണം, കൂഫയിലേക്ക് വരരുത്, ഇറാഖിലേക്ക് വരരുത്, നിങ്ങൾ മടങ്ങണം. വലാ യഗുറന്നക അഹ്ലുൽ കൂഫ, കൂഫക്കാർ നിങ്ങളെ പറ്റിക്കാതിരിക്കട്ടെ, ചതിക്കാതിരിക്കട്ടെ. ഫഇന്ന അഹ്ലൽ കൂഫ, കാരണം കൂഫക്കാർ, ഖദ് കദബൂക വകദബൂനി, നിങ്ങളോട് പറഞ്ഞത് കള്ളമാണ്, എന്നോട് പറഞ്ഞതും കള്ളാണ്. അവരിത്രമാത്രം കത്തെഴുതി നമ്മളെ പ്രലോഭിപ്പിച്ചു, പ്രീണിപ്പിച്ചു. 500-ലേറെ കത്തെഴുതിയിട്ടാണ് വിളിപ്പിച്ചത്. പിന്നെ 30,000-ലേറെ ആളുകൾ ബൈഅത്ത് ചെയ്ത് നമ്മളെ പാട്ടിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് അവർ വ്യാജമാണ്. കദബൂക വകദബൂനി വലൈസ ലികാദിബിൻ റഅി, അതുകൊണ്ട് തന്നെ ഒരു വ്യാജൻ്റെയും അഭിപ്രായം അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബവുമായി മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇർജിബി അഹ്ലൈക്ക്, ഹുസൈൻ നിങ്ങൾ കുടുംബവുമായിട്ട് മടങ്ങണം എന്നതായിരുന്നു മുസ്ലിം ഇബ്നു അഖീൽ വധിക്കപ്പെടുന്നതിന് മുമ്പ് എഴുതിയ വസീയത്ത്. ആ വസീയത്ത് ഉമർ ഇബ്നു സഅദ് ഇബ്നു അബി വഖാസിനെ ഏൽപ്പിച്ചു. ഉമർ ഇബ്നു സഅദ് ഇബ്നു അബി വഖാസ് ആ കത്ത്, ആ വസീയത്ത് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് അയച്ചു. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് അയച്ചു. ഹുസൈൻ റളിയല്ലാഹു തആലയെ ഉമർ ഇബ്നു സഅദ് ബിൻ അബി വഖാസിലൂടെ മുസ്ലിം ബിൻ അഖീൽ അയച്ച കത്ത് കിട്ടി, ആ വസിയത്ത് കിട്ടി. പക്ഷെ വസിയത്ത് കിട്ടിയപ്പോഴത്തേക്കും മുസ്ലിം ഇബ്നു അഖീലിനെ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിൻ്റെ ഹീനബുദ്ധിയും ഹീനകരവും അതേപോലെ തന്നെ ആളുകളും വധിച്ചിരുന്നു. അത് അറഫ ദിവസം മുസ്ലിം ബിൻ അഖീൽ വധിക്കപ്പെട്ടു. ഹുസൈൻ യോമു തെറിവയിൽ ദുൽഹജ്ജ് 8 പുറപ്പെട്ടു. ദുൽഹജ്ജ് 9 സഹോദരൻ മുസ്ലിം ഇബിൻ അഖീൽ ഇറാഖിൽ വധിക്കപ്പെടുകയും ഉണ്ടായി. ഈ സന്ദർഭത്തിൽ മുസ്ലിം ഇബിൻ അഖീലിൻ്റെ മരണ വാർത്ത അതാണ് ഹുസൈനിന് എത്തുന്നത്. ഹുസൈനിന് മനസ്സിലായി ഇനി കൂഫയിൽ ഞാൻ എത്തിയാൽ, ഇറാഖിൽ ഞാൻ എത്തിയാൽ രക്ഷല്ല. കൂഫ ചതിയന്മാരുടെ നാടാണ്. ഹുസൈൻ റളിയല്ലാഹു തആല മടങ്ങാൻ ഭാവിച്ചെങ്കിലും ഹുസൈൻ്റെ കൂടെ മുസ്ലിം ഇബ്നു അഖീലിൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും ഉണ്ട്, മക്കളും ഉണ്ട്. അവരുടെ വാപ്പയെയാണ് ഇറാഖുകാർ വധിച്ചിട്ടുള്ളത്, കൂഫക്കാർ വധിച്ചത്. അതുകൊണ്ട് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മടങ്ങാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും മുസ്ലിം ഇബ്നു അഖീലിൻ്റെ മക്കൾ വിശിഷ്യ പറഞ്ഞു, ലാ വല്ലാ, ഞങ്ങൾ ഒരിക്കലും അള്ളാഹുവാണ് മടങ്ങൂല. ലാ നർജിഉ ഹത്ത നഅഖുദ ബിസൈരി അബീന, ഞങ്ങളുടെ വാപ്പാനെ വധിച്ചിട്ടുണ്ടെങ്കിൽ ആ വാപ്പാക്ക് വേണ്ടിയിട്ട് പ്രതികാരം തീർക്കുന്നത് വരെ ഞങ്ങൾ മടങ്ങൂല എന്ന് ഹുസൈനോട് മുസ്ലിം ഇബ്നു അഖീലിൻ്റെ മക്കൾ ബന്ധുക്കൾ അവർ പറയണ്ടായി. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അന്ന് അവരുടെ അഭിപ്രായം മാനിക്കേണ്ടി വന്നു, സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അന്ന് വീണ്ടും ഇറാഖിലേക്ക് യാത്ര തുടർത്തുകയാണ്, കൂഫയിലേക്ക് യാത്ര തുടർത്തുകയാണ്. ആരാണ് കൂഫക്കാർ, ആരാണ് ഇറാഖുകാർ? ഇനി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തുടർ യാത്രയും കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കൂഫക്കാരുടെ കരങ്ങളാൽ വധിക്കപ്പെടുന്നതുമായ വിഷയം നമുക്കടുത്ത പരിപാടിയിൽ പങ്ക്തിയിൽ അടുത്ത ആഴ്ചയിൽ തുടർന്ന് ശ്രവിക്കാം. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പൊറുക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്. ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്? ഇസ്ലാമിക ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധം. ആ ചരിത്ര വസ്തുതകളെ വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ പര്യാപ്തമായ സംസാരമാണ് ബഹുമാനിയനായ അബ്ദുൽ ജബ്ബാർ മദീനി നമ്മുടെ മുമ്പിൽ നടത്തിയത്.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 തൊട്ട് രാവിലെ 8 വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നല്ല സ്കൂളിൽ അസംബ്ലിയിൽ ശിഖല്ല ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉറുദു അധ്യാപകനാണ് ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഈ ശിശുക്ഷേമ സമിതിയുടെ പുതിയൊരു സർക്കുലർ സംബന്ധിച്ച കാര്യമായിട്ട് റിമൈൻഡ് ചെയ്യണ്ടായി. ഞങ്ങളുടെ എച്ച് എം സാർ ജോജോ സാറായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തത്. വിഷയതായിരുന്നു കുട്ടികൾക്ക് ലിപ്സ്റ്റിക് മുക്ത ക്യാമ്പസ് സാക്ഷാത്കരിക്കണം എന്നതാണ്. ലിപ്സ്റ്റിക് കുട്ടികളെ വലിയ തോതിൽ വിഷയങ്ങൾ വരുന്നു. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ അവർ നടത്തിയ അക്കാഡമിക് റിസർച്ചിൽ കുട്ടികളിൽ പുതിയ ജനറേഷനിൽ ജൻസിയിൽ കുടൽ ക്യാൻസറുകൾ കുറച്ചുകൂടി വ്യാപകമായി കാണുന്നു. അപ്പോൾ അതിൻ്റെ കാരണം പഠിച്ചപ്പോഴാണ് ലിപ്സ്റ്റിക് അതിനൊരു റീസണാകുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു വിഷയമായി ഇവിടെ ഉയർത്തുകയാണ്. നിങ്ങളുടെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഫ്രീ സ്കൂളുകളെക്കുറിച്ചുള്ള പുതിയൊരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മക്കളെ ഈ വിഷയം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ടീച്ചേഴ്സും കുറച്ചൊക്കെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും, പുതിയ ജനറേഷനിൽ നിന്ന് വന്ന ആളുകൾ. അവരോടും ഈ കാര്യങ്ങൾ തീർച്ചയായും സംസാരിക്കേണ്ടതാണ്. ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തു ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല ഇതിലെ വിഷയം. വേഗം ഇതൊരു മതരംഗത്തുള്ള ആളുകൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ആംഗിളാണ് ആദ്യം കൊടുക്കുക. ആംഗിൾ ഉണ്ടോയെന്ന് വെച്ചാൽ ആംഗിൾ ഉണ്ട്, അത് സീരിയസ് ആണോ എന്ന് വെച്ചാൽ സീരിയസ് ആണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബാല്യത്തിൻ്റെ സ്വാഭാവികതയെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ശരീരബോധം, ഒരു ബോഡി ഇമേജ്, അവരുടെ ശരീരം എങ്ങനെയാകണം, സൗന്ദര്യം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചൊരു ബോധവും ഒരു ചിന്തയും അവരിലേക്ക് വളരെ രഹസ്യമായി സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആ വിഷയത്തിൽ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ കാര്യത്തിൽ വിജയിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ മൊത്തം. കഴിഞ്ഞൊരു കോവിഡോടുകൂടെ അതിനെ വലിയ തോതിൽ ഉയർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിനവർ മുടക്കിയ പണത്തിൻ്റെ എത്രയോ ഇരട്ടി നമ്മുടെ സഹോദരിമാർ ചുണ്ടിൽ വാരിത്തേച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഒരു കോസ്മെറ്റിക് വ്യാപാര ശൃംഖല, ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം വളരെ ക്ലിയറാണ്. ഇതിപ്പോൾ കുട്ടികൾ, പ്രീടീൻസ്, ടീനേജുകാർ ഇവരെ എയിം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻഫ്ലുവൻസേഴ്സും കാർട്ടൂണുകളും ഒക്കെ, കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ചുണ്ടറ്റത്ത് പോലും കൃത്യമായി ലിപ്സ്റ്റിക് പുരട്ടിയാണ് കൊണ്ടുവരുന്നത്. പ്രീ കെജി മുതൽ കെജിയും പിന്നെ ടീനേജ് വരെ നീണ്ടു നിൽക്കുന്നവരെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവിടെ മുടക്കണ പണം എന്ന് പറയുന്നത് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈം ബെനിഫിഷ്യറി നൽകുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ആ നിലക്ക് ഇതിനൊരു സാമൂഹിക വിപത്താണിത്. പലതരം സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കടന്നു വരുന്നു. അവർ ഒന്ന് ചുണ്ടറ്റത്ത് ഒരു ലിപ്സ്റ്റിക് പുരട്ടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. വെറുതെ ഇപ്പം മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ ആ മരണാനന്തര ചടങ്ങുകളിൽ അച്ഛൻ്റെ അരികത്ത്, ഉപ്പയുടെ അരികത്ത് കരഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ചുണ്ടറ്റത്തു ഇത് പുരട്ടുന്നുണ്ട്. അവൾ അവളുടെ വാതിലടച്ച് ഉപ്പാൻ്റെ അച്ഛൻ്റെ ബോഡി പുറത്ത് ഉണ്ടായിരിക്കെ അവൾ മുഖം മിനുക്കി പ്ലക്ക് ചെയ്ത് ഒക്കെയാണ് ഇറങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമലാണ് ഇന്ന്. നോർമലാണ് ഡ്രസ്സ് ധരിക്കുക എന്നത് എന്ത് ഫീലിംഗാണ് അവർക്കുള്ളത്? അതേ ഫീലിംഗാണ്. അതൊന്നുമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന ഒരു ബോധത്തിലേക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു.
5: ഇത് സത്യത്തിൽ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നു എന്നൊരു തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നതാണ് ഇതിലെ പ്രധാനം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ വിപണി എത്രമാത്രം ലാഭകരമാണ് എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വിപണി മോശമാവുക പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിലാണെന്നാണ് ഒരു കണക്ക്, ഞാൻ വായിച്ചൊരു കണക്കാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലരും അത്യാവശ്യമില്ല അല്ലെങ്കിൽ വളരെ അനിവാര്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒഴിവാക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വരുത്തും, യാത്രയിൽ നിയന്ത്രണം വരുത്തും, ഫ്ലൈറ്റ് ടിക്കറ്റ്, അങ്ങനത്തെ ട്രെയിൻ ടിക്കറ്റിലെ ഉയർന്ന പിന്നെ വില നൽകേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആളുകൾ അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുക. പക്ഷേ വലിയ സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ഈ സ്ത്രീകളുടെ കോസ്മെറ്റിക്സിൻ്റെ വിപണിയിൽ താഴേക്ക് പോകുന്നില്ല എന്നത് ഒരു ഗൗരവകരമായ സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് കുട്ടികളും മുതിർന്നവരൊക്കെ പോകുന്നത് വലിയ അപകടം ഉണ്ടാക്കും. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ നയിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി സംശയമില്ലാത്ത രൂപത്തിൽ.
1: പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാമിലെ സ്ത്രീ, വിഷയം അവതരിപ്പിക്കുന്നു ഷദീദ് ഹസ്സൻ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പലപ്പോഴായിട്ട് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള പലപ്പോഴായിട്ട് ഇസ്ലാമിക വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ മുന്നോട്ട് വെക്കാറുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഇസ്ലാം ഒരു സ്ത്രീ വിരുദ്ധ മതമാണ് എന്നുള്ളൊരു ആശയം. ഇത്തരത്തിൽ ഇസ്ലാമിൻ്റേതായിട്ട് പലതരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഒരു സ്ത്രീ വിരുദ്ധ മതമാക്കിയിട്ട് മാറ്റാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ആളുകൾ, ഇസ്ലാമോഫോബിക്കുകളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്ന എണ്ണ എണ്ണാൻ പറ്റുന്ന രൂപത്തിലുള്ള പല ആളുകളും പല രൂപത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇസ്ലാമിനെ ഒരു സ്ത്രീ വിരുദ്ധ മതമാക്കി പരിചയപ്പെടുത്തുവാനും അതുവഴി സ്ത്രീകളായിട്ടുള്ള ആളുകളെ ഇസ്ലാമിൽ നിന്ന് മാറ്റി നിർത്തുവാനുമുള്ള അവരുടെ കൊണ്ടുപിടിച്ചുള്ള പ്രചാരണങ്ങളും ശ്രമങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ സാധിക്കും. എന്നാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പലതരത്തിലുള്ള സ്ത്രീവിരുദ്ധ കാര്യങ്ങളാണ് ഇസ്ലാമിലുള്ളത് എന്ന് പ്രചാരണം നടത്തിയിട്ടും പലതരത്തിൽ ഇസ്ലാമിനെ സ്ത്രീവിരുദ്ധമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടും എന്നിരുന്നാൽ പോലും ഇസ്ലാമിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. എത്രത്തോളമാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ വിമർശനങ്ങൾ എത്രത്തോളം ബാലിശമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുവാൻ ഇത്തരം കണക്കുകൾ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇസ്ലാമികപരമായിട്ടുള്ള വിവിധ സന്ദർഭങ്ങളിലെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാലും എത്രത്തോളം സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് എത്രത്തോളം ഇൻക്ലൂസീവാണ് ഇസ്ലാം എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. വിവിധ വിഷയങ്ങളാകട്ടെ, ഇസ്ലാമിക ചരിത്രത്തിലുള്ള വിവിധ വ്യക്തികൾ, വിവിധ വനിതാ രത്നങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ തന്നെ ഏറ്റവും അധികം നമ്മൾ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് നമ്മുടെ ആയിഷ ബീവി എന്ന് പറയുന്നത്, പ്രവാചക പത്നിയായ ആയിഷ ബീവി. ഇസ്ലാമിക പണ്ഡിത ലോകത്ത് അവരെ പോലെ ഒരു പണ്ഡിത വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് വർഷങ്ങൾ അവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം അവർ ഒരുപാട് വർഷക്കാലം ജീവിച്ചിരിക്കുകയും ആ ഒരു കാലഘട്ടം പൂർണ്ണമായിട്ടും ഇസ്ലാമിക വിജ്ഞാനീയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഒരു പണ്ഡിത എന്നുള്ള വിശേഷണത്തിന് അർഹയായിക്കൊണ്ട് ഒരുപാട് സംഭാവനകൾ ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് നൽകിയിട്ടുള്ള വ്യക്തി. ഇതുപോലെ ഒരുപാട് ആളുകളുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷമുള്ള ഇസ്ലാമിക ഭരണകാലഘട്ടങ്ങളിലേക്കൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഫാത്തിമ അൽ ഫഹ്രിയെ പോലെയുള്ള വനിതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവരാണ് ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു പഠന സ്ഥാപനം. ഇന്നും മൊറോക്കോയിലെ ഫെസ് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന അൽ കറാവീൻ യൂണിവേഴ്സിറ്റി ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്നും നിലനിൽക്കുന്ന ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത് ഒരു മുസ്ലിം വനിതയാണ്, ഒരു അറബ് വനിതയാണ്. അപ്പോൾ മുസ്ലിം സ്ത്രീകൾ ചാക്കിലുള്ളിലാണെന്നും മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരാണെന്നും മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം വഴി വിമോചനം സാധ്യമല്ല എന്നും പ്രചാരണങ്ങൾ നടത്തുന്നവർ ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കണമെന്നും അവിടെ ഫാത്തിമ അൽ ഫിഹ്രിയെ പോലുള്ള വനിതകൾ പ്രകാശത്താൽ പ്രശോഭിതമായിക്കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, കാണേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വനിതാ രത്നങ്ങൾ, രക്തസാക്ഷികളുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിലും വിജ്ഞാനീയങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിലും അങ്ങനെ പല ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വനിതകൾ അവരുടെ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു പോന്നിട്ടുണ്ട്. മതം ഒരിക്കലും അവർക്കൊരു തടസ്സമായിരുന്നില്ല, മതം മറിച്ച് അവർക്കൊരു അലങ്കാരമായിരുന്നു. അവരെ പലതരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്ന്, പലതരത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന്, അടിമത്തത്തിൽ നിന്നെല്ലാം അവരെ വിമോചിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആ മതവും അതിൻ്റെ ആശയവുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതം അവർക്കൊരു അലങ്കാരമായിരുന്നു. അവർ കോർപ്പറേറ്റ് കുത്തകകളുടെയോ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലോകത്ത് പലതരത്തിലുള്ള അജണ്ടകൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ അടിമകളായിരുന്നില്ല, മറിച്ച് അവർ എല്ലാ കാലഘട്ടത്തിലും പടച്ചറബിൻ്റെ അടിമകളായിട്ട് പടച്ചറബിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിച്ചവരായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഇത്തരം കോർപ്പറേറ്റ് കുത്തകകളും മുതലാളിമാരും മുതലാളിത്വത്തിൻ്റെ ആശയക്കാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീയെ ഇസ്ലാമിൽ നിന്ന് മോചിപ്പിച്ചാൽ മാത്രമേ അവരുടെ പ്രൊപ്പഗണ്ടകളും അജണ്ടകളും അവർക്ക് കൃത്യമായിട്ടുള്ള രൂപത്തിൽ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് പല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ ഒരു ചതിയിൽ വീണു പോകരുത് എന്നുള്ളതാണ് മുസ്ലിം സ്ത്രീകളോട് പ്രധാനമായിട്ടും ഉണർത്താനുള്ളത്. ഇസ്ലാമിക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായിട്ടുള്ള സ്ഥാനം ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ഘട്ടങ്ങളിലും അർഹിച്ച പരിഗണനകൾ നൽകിക്കൊണ്ടാണ്, ഒരു പക്ഷേ പല ഘട്ടങ്ങളിലും പുരുഷനേക്കാൾ ഉപരി ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് പല പദവികളും നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫെമിനിസം എന്നുള്ള ആശയപരമായിട്ട് മുന്നോട്ട് വരുന്ന പല ആളുകളും നമ്മെ മഞ്ഞ കണ്ണാടിയിലൂടെ കാര്യങ്ങൾ കാണുവാൻ പരിശീലിപ്പിച്ചത് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ യഥാർത്ഥ സത്തയിൽ നിന്നല്ലാതെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. ഫെമിനിസം എന്നുള്ള ആശയം നമുക്കതിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിവിധ വേവുകളിലായിട്ട്, ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം, സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം തുടങ്ങി വിവിധ വേവുകളായിട്ട് ഓരോ കാലഘട്ടത്തിൽ ഈ ഒരു ആധുനിക ലോകത്ത് തന്നെ വിവിധ കാലഘട്ടങ്ങളിലായിട്ട് ഉയർന്നു വന്ന് ഇന്ന് വലിയ രൂപത്തിൽ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വോട്ടവകാശങ്ങൾക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വത്തിൽ അവകാശങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങൾക്കെതിരെയൊക്കെ ആയിട്ട് നിലകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അപ്പം നമ്മൾ നോക്കണം, പ്രധാനമായിട്ട് 16-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആശയം പ്രധാനമായിട്ടും മുന്നോട്ട് വരുന്നത് 16-17 നൂറ്റാണ്ടുകളിലൊക്കെ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അവർ വാദിച്ചുകൊണ്ടിരുന്നത്, അവർ സമരം നടത്തിക്കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും സ്ത്രീകൾ എന്നുള്ള രൂപത്തിൽ അവരുടെ സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടാണ്. അത്രയും കാലം വരേക്കും യൂറോപ്യരായിട്ടുള്ള, അമേരിക്കക്കാരായിട്ടുള്ള സ്ത്രീകൾക്കൊന്നും അവർക്ക് സ്വത്തിനുള്ള അർഹത ഉണ്ടായിരുന്നില്ല, സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും പുരുഷന്മാർക്കായിരുന്നു സ്വത്തവകാശം ഉണ്ടായിരുന്നത്. അപ്പം സ്വത്തിൽ ഞങ്ങൾക്ക് അർഹത വേണം എന്നുള്ള രൂപത്തിൽ, ഞങ്ങൾക്ക് അവകാശം വേണം എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവർ സമരങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ 14-ാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീകൾക്ക് കൃത്യമായിട്ട് സ്വത്തോഹരിയിൽ നിശ്ചിതമായിട്ടുള്ള ഓഹരി ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ പുരുഷനേക്കാൾ കുറവായിരിക്കും, ചില സന്ദർഭങ്ങളിൽ പുരുഷനേക്കാൾ കൂടുതൽ വരുന്ന അവസ്ഥകളും പുരുഷനോടൊപ്പം വരുന്ന അവസ്ഥകളൊക്കെ, അതൊക്കെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ കണക്കാക്കിയിട്ട് കൃത്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിനാണ്, മനുഷ്യൻ ഏത് രൂപത്തിലാണ്, മനുഷ്യന് ഏറ്റവും ശാശ്വതമായിട്ടുള്ള, ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഏറ്റവും നല്ല നിയമങ്ങൾ, ഏറ്റവും ഉദാത്തമായിട്ടുള്ള നിയമങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുക പടച്ചറബിനാണ്. ആ പടച്ചറബ് അത് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇസ്ലാമിക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് യഥാർത്ഥമായിട്ടുള്ള അർഹതയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഈ പ്രസ്ഥാനം പിന്നീട് എന്ത് ചെയ്തു, അത് പിന്നീട് പലപ്പോഴും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന രൂപത്തിൽ, സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ, അവരെ പലപ്പോഴും മുതലാളിത്വത്തിൻ്റെ ചൂഷകരാക്കി മാറ്റുന്ന രൂപത്തിലേക്ക് ആ ഒരു ആശയം പിന്നീട് രൂപാന്തരം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ സെക്കൻഡ് വേവിലും തേർഡ് വേവിലും എത്തുമ്പോൾ തന്നെ അത് പിന്നീട് റാഡിക്കൽ ഫെമിനിസമായിട്ടൊക്കെ പലപ്പോഴും എന്താണ് യഥാർത്ഥ സ്ത്രീ എന്ന് മനസ്സിലാക്കാതെ പുരുഷനെ പോലെ ആകാൻ ശ്രമിക്കുന്ന രൂപത്തിലേക്ക് ആ ഒരു പ്രത്യയശാസ്ത്രം മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രധാനമായിട്ടും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ഫെമിനിസ്റ്റ് വീക്ഷണകോണിൽ നിന്നല്ല നമ്മൾ ഇസ്ലാമിനെ വായിക്കേണ്ടത്. ഇത്തരം ഫെമിനിസ്റ്റ് ആശയങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് അതിൽ നിന്ന് ആ ഒരു ആശയങ്ങൾ പേറിക്കൊണ്ട് അവിടെ എവിടെയെങ്കിലും ഇസ്ലാമിനെ കണ്ടെത്താനുള്ളൊരു ശ്രമമല്ല നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് ഇസ്ലാമിന് ഇസ്ലാമിൻ്റേതായിട്ടുള്ള രൂപങ്ങളുണ്ട്, ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള ദർശനങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള ഓരോ വിഷയത്തിലും കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അത് ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്കനുസരിച്ച് വക്രീകരിക്കേണ്ടതോ വളച്ചൊടിക്കേണ്ടതോ അല്ല, മറിച്ച് അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, പടച്ച റബ്ബിൽ നിന്നുള്ളതാണ്. പടച്ച റബ്ബ് അത് കൃത്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച റബ്ബിനറിയാം മനുഷ്യന് ഏറ്റവും ഉതകുന്ന രൂപത്തിലുള്ള നിയമങ്ങളും പരിമിതികളും പരിധികളും ഏതെല്ലാമാണ് എന്നുള്ളത് പടച്ച റബ്ബിന് കൃത്യമായിട്ടറിയാം. ആ കൃത്യമായിട്ട് അറിയുന്ന പടച്ച റബ്ബ് അത് കൃത്യമായിട്ട് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച് വെച്ചിട്ടുള്ളതിനകത്ത് നിന്നാകണം നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ പല വിഷയങ്ങളും വരുമ്പോൾ ഇത്തരത്തിൽ ഫെമിനിസ്റ്റ് വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പലപ്പോഴും പ്രശ്നമായിട്ട് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇസ്ലാം എത്രത്തോളം മഹത്തരമാണ് എന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈയിടെയായിട്ട് പല രാജ്യങ്ങളും നമുക്കറിയാം ഇസ്ലാം ഏതൊരു തലത്തിലാണോ പറഞ്ഞു വെച്ചിരുന്നത് ആ രൂപത്തിലേക്ക് പല രാജ്യങ്ങളും മാറി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാം കുട്ടികളെ കൊല്ലുന്നതിനെതിരെ ഇസ്ലാം കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ കൊല്ലരുത് എന്നുള്ള രൂപത്തിൽ ഉള്ള പ്രചരണങ്ങൾ എന്നുള്ള രൂപത്തിലുള്ള നിലപാട് ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞു. എന്നാൽ നമ്മുടെ ലോകത്ത് നടന്നിട്ടുള്ള പ്രചാരണങ്ങൾ ഏതെല്ലാം രൂപത്തിലായിരുന്നു, മനുഷ്യർ വർദ്ധിച്ചു വരുന്നത് വഴി ഇവിടെയുള്ള റിസോഴ്സുകൾ, ഇവിടെയുള്ള സ്രോതസ്സുകളൊക്കെ ഇല്ലാതായി തീരുമെന്നും മനുഷ്യർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് വഴി മനുഷ്യർക്ക് പിന്നീട് റിസോഴ്സുകൾ ഇല്ലാതായി മാറുമെന്നും അങ്ങനെ മനുഷ്യരാശിയുടെ അന്ത്യമെടുക്കുമെന്നുള്ള രൂപത്തിൽ പല തിയറികളും, മാൽത്തൂസിൻ്റെതൊക്കെ ആയിട്ട് പല തിയറികളും ലോകത്ത് പ്രചാരണം നേടി. എന്നാൽ ഇന്ന് അങ്ങനെ അത്തരം ആശയങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് പല രാജ്യങ്ങളും അവരുടെ പോളിസികൾ രൂപീകരിക്കുകയും പോപ്പുലേഷൻ പോപ്പുലേഷൻ, ഓരോ പോപ്പുലേഷൻ ദിനങ്ങൾ വരുംതോറും ജൂലൈ 11 പോപ്പുലേഷൻ ദിനമായിട്ട് ആചരിക്കുകയും പോപ്പുലേഷൻ്റെ എണ്ണം കുറച്ച് വരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്തിരുന്നു. നാം ഒന്ന്, നമുക്ക് രണ്ട്, നാം രണ്ട് നമുക്കൊന്ന് തുടങ്ങിയ പല രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന പല രാജ്യങ്ങളും ഇന്ന് കൃത്യമായിട്ടുള്ള അവരുടെ പോപ്പുലേഷനിലെ വർദ്ധിച്ചു വരുന്ന വാർദ്ധക്യ കാലഘട്ടത്തിലുള്ള ആളുകളുടെ വർദ്ധിച്ചു വരവും യുവാക്കളുടെ കുറവും എത്രത്തോളം അവരുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ആഭ്യന്തര ഉൽപ്പാദനങ്ങളിലും മറ്റും അവരുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെയും കൃത്യമായിട്ട് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇന്ന് അതിൽ നിന്ന് പിന്നോട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം കൃത്യമായിട്ട് നിലപാട് പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നമുക്കത് എത്രത്തോളം മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ പരിണിത ഫലം എന്താണ്, അത് അതിൽ നിന്ന് പിന്നോട്ട് നടക്കുന്നത് വഴി എന്ത് പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടെത്തുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഏതൊരാശയം നോക്കിക്കഴിഞ്ഞാലും ആശയത്തിൻ്റെ ഭംഗി നമുക്ക് കണ്ടുകൊണ്ട് നമ്മളത് സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ചിലപ്പോൾ 300-400 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ഭൂലോകത്തുണ്ടാകാൻ പോവുക, ചിലപ്പോൾ നമ്മൾ നമ്മുടെ മരണത്തിന് ശേഷമായിരിക്കും. അപ്പം ഇത്തരം ആശയങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മനുഷ്യനിർമ്മിത ആശയങ്ങളാണെന്നും അതിനതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് എന്നുള്ളതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് വഹീൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിൽ നിന്നാണ് നമുക്ക് ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും വിധിവിലക്കുകളും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എത്രത്തോളം കാലികമാണെന്നും അതെത്രത്തോളം എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ കേവലം ഭൗതികപരമായിട്ടുള്ള ഒരു പക്ഷേ ഫെമിനിസ്റ്റുകൾ രൂപീകരിച്ചിട്ടുള്ള വീക്ഷണകോണിൽ നിന്ന് നോക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട്, അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ പടച്ച റബ്ബ് എന്ത് പറഞ്ഞു എന്നുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള നമ്മുടെ പല സംശയങ്ങളും നമുക്ക് ക്ലിയർ ആകുന്നതാണ് എന്നുള്ള കാര്യമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇസ്ലാമിനെ സ്ത്രീവിരുദ്ധമാക്കി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾ, അവർ എല്ലാം എത്തിച്ചേരുന്നത് വലിയ രൂപത്തിലുള്ള ചൂഷണങ്ങളുടെ ഉപാധികളായിട്ട്, ചൂഷണത്തിൻ്റെ ടൂളുകളായിട്ടാണ് പലപ്പോഴും ഇത്തരം ആളുകൾ മാറുന്നത് എന്നുള്ളതാണ്. അവർ പോലും അറിയാതെ അവർ പലപ്പോഴും പല ആളുകളുടെയും അജണ്ടകൾക്കും പ്രൊപ്പഗണ്ടകൾക്കും അനുസരിച്ച് കളിക്കുന്ന പാവകളായിട്ട് മാറും, നൃത്തം ചെയ്യുന്ന പാവകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം ആളുകളുടെ ചതിക്കുഴികളിൽ നമ്മൾ വീഴരുത്. സോഷ്യൽ മീഡിയകൾ വഴി, സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവിധ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴിയൊക്കെ ഇത്തരം ആശയങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വലിയ രൂപത്തിൽ അത് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു, അവരത് സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരം ആശയങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഉപ്പയും ഉമ്മയും മക്കളും ഇരിക്കുന്ന സദസ്സുകളിൽ ഇത്തരം ആശയങ്ങളുടെ പൊള്ളത്തരത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. മക്കൾക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അതിൻ്റെ പൊള്ളത്തരങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നീട് കേൾക്കുന്നത് മറ്റ് സ്രോതസ്സുകളിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ തിരുത്താൻ പറ്റാത്ത രൂപത്തിലേക്ക് അത്തരം ആശയങ്ങളുടെ അടിമകളായിട്ട് മാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപേ ആയിട്ട്, അത്തരം ആശയങ്ങളുടെ അടിമകളായി മാറുന്നതിന് മുൻപേ ആയിട്ട് തന്നെ ഇത്തരം ആശയങ്ങളുടെ പൊള്ളത്തരങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണമെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉന്നയിക്കാറുള്ള വാദം. വിവാഹം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. എന്നാൽ എപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എത്തുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഒരു കാലത്തും എത്താത്തൊരു സ്റ്റേജാണത്. ഒരുപാട് സ്വത്തുണ്ടാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റാൻ അത്രയും ബുദ്ധിമുട്ടാണ് അത്തരം ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. നമുക്ക് എത്രത്തോളം സ്വത്തുകൾ കിട്ടും, എത്രത്തോളം ധനം കിട്ടുമോ, പിന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വരും, വീണ്ടും സ്വത്തുകൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹമാണ് മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ അതിന് തേടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആശയങ്ങളും സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഫ്രീഡം എന്ന ഇത്തരം വാക്കുകളൊക്കെ പല രൂപത്തിൽ ഷുഗർ കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിന് പിന്നിലുള്ള ചില ആളുകളുടെ അജണ്ടകൾ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സൂചിപ്പിക്കുകയാണ്. ഇത്തരം ആളുകളുടെ ചതിക്കുഴികളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഇൻസൈറ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റു വിഷയങ്ങളുമായിട്ട്, സമകാലികപരമായിട്ട് ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളുകളുടെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയയുടെ യഥാർത്ഥ മുഖം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്ന ഇൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
7: മാഷാ അല്ലാ, നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. അവതരിപ്പിച്ചത് ഷദീദ് ഹസൻ. വിഷയം ഇസ്ലാമിലെ സ്ത്രീ.
3: പീസ് റേഡിയോ. Tune to reality.
5: നമ്മളിനി അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകുന്നു. പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
8: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
5: തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ചേരുകയാണ്. അനുചരന്മാരെ ചേർത്തു പിടിച്ച് ദീൻ പഠിപ്പിച്ച റസൂൽ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ തിരുമൊഴി ഉള്ളത്. തിരുമൊഴി കേൾക്കാം.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകഫീ ബൈന കഫൈഹി അത്തശഹൂദ കമാ യുഅല്ലിമുനി അസ്സൂറത മിനൽ ഖുർആൻ. التحيات لله والصلوات والطيبات. السلام عليك أيها النبي ورحمة الله وبركاته. السلام علينا وعلى عباد الله الصالحين. أشهد لا إله إلا الله وأشهد أن محمدا عبده ورسوله. برشدك لي صحيح البخاري نمكو أي كناغونا ولو حديثانا كل بيشد عبد الله بن مسعود رضي الله عنه وانا حديث أنني بيدغن أبو عبد الرحمن نبلي بير الله عبد الله بن مسعود بن غافل الهذلي رضي الله عنه ആദ്യകാല വിശ്വാസികളിൽപ്പെട്ട ഒരാളാണ്. സമുദായത്തിലെ പണ്ഡിതൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ വലിയ ധീരനായ, ദീനിൻ്റെ കാര്യത്തിൽ സദ്ധൈര്യം മുന്നോട്ട് പോയിരുന്ന സ്വഹാബിയായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സന്തത സഹചാരിയായിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവകനായി ജീവിച്ചിരുന്ന അദ്ദേഹം അബിസീനയിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ ഹിജ്റ പോയിട്ടുണ്ട്. പിന്നീട് മദീനയിലേക്കും അങ്ങനെ രണ്ട് ഹിജ്റ നേടിയ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്ന് നമുക്ക് കാണാം. ഇബിൻ ഉമ്മി അബ്ദ് എന്ന അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഉമ്മു അബ്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര്. 840-848 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാനാകും. ഹിജ്റ 32 അദ്ദേഹത്തിൻ്റെ മരണം. അബ്ദുല്ലാഹിൻ മസൂർ റളിയല്ലാഹു പറയുകയാണ്, അല്ലമനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാമ പഠിപ്പിച്ചു. വകഫീ ബൈന കഫൈഹി, നബി എന്നെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകൾക്കിടയിലായിരുന്നു. കഫ് എന്ന് പറഞ്ഞാൽ മുൻകൈ. എൻ്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കഫുകൾക്ക്, രണ്ട് കൈകൾക്കിടയിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ നബി എന്നെ പഠിപ്പിച്ചു. അത്തശഹൂദ, നമസ്കാരത്തിലെ തശഹൂദ് പഠിപ്പിച്ചു. തശഹൂദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമസ്കാരത്തിലെ അവസാന തഹിയാത്തിന് അവസാന ഇരുത്തം അതാണല്ലോ തശഹൂദിന് വേണ്ടിയുള്ള ഇരുത്തം. അതേപോലെ രണ്ടിൽ കൂടുതൽ റക്അത്തുള്ള നമസ്കാരമാണെങ്കിൽ രണ്ടാമത്തെ റക്അത്തിലും തശഹുദിന് വേണ്ടി ഇരിക്കാറുണ്ട്. ആ ഇരുത്തമാണ് പഠിപ്പിക്കുക. ആ സമയത്ത് നിർവഹിക്കേണ്ട പ്രാർത്ഥനയെക്കുറിച്ച്, ദിക്റിനെക്കുറിച്ചാണ് ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമസ്കാരത്തിലെ തശഹുദ് അത് എന്ത് ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ എൻ്റെ കൈ നബിയുടെ രണ്ട് കൈകൾക്കിടയിലായിരുന്നു. തുടർന്ന് അദ്ദേഹം നമ്മെ അറിയിക്കുന്നു, കമായു അല്ലിമുനി, എനിക്ക് പഠിപ്പിച്ചു തരാറുള്ളത് പോലെ, അസ്സൂറത്ത മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നൊരു സൂറത്ത്, ഖുർആനിലൊരു വചനമിറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു അധ്യായം ഇറങ്ങിയാൽ അത് എത്ര സൂക്ഷ്മതയോടും ശ്രദ്ധയോടും താല്പര്യത്തോടെയും എനിക്ക് പഠിപ്പിച്ചു തരാറുണ്ടോ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലെ തശഹുദ് എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ നബി എന്നെ ചേർത്ത് നിർത്തി നബിയുടെ രണ്ട് കൈകൾക്കിടയിൽ എൻ്റെ കൈവച്ച് എന്നോട് വളരെ അടുത്തുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ എനിക്ക് തശഹുദ് പഠിപ്പിച്ചു തന്നത് എന്നാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്. ആ തശഹുദിൻ്റെ ഒരു രൂപം ഇവിടെ നമുക്ക് അദ്ദേഹം വിവരിച്ചു തരുന്നുണ്ട്. التحيات لله والصلوات والطيبات السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ചെറിയ പദവ്യത്യാസത്തോട് കൂടി വേറെയും ചില റിപ്പോർട്ടുകൾ തശഹുദിൽ ചൊല്ലേണ്ട ഈ വചനത്തെക്കുറിച്ച് കാണാം. തഹിയാത്ത് എന്നാണ് പൊതുവെ നമ്മൾ പറയാറുള്ളത്. അപ്പം എല്ലാ തഹിയത്തുകളും എല്ലാ അഭിവാദ്യങ്ങളും എല്ലാം അള്ളാഹുവിനാണ്. പ്രാർത്ഥനകളും ആരാധനകളും നമസ്കാരങ്ങൾ ഒക്കെ എല്ലാ വിശിഷ്ടമായ കാര്യങ്ങളും അള്ളാഹുവിന് തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയുന്നു. അതേപോലെ രക്ഷയുണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹങ്ങളും റസൂലെ നബിയെ അങ്ങളുടെ മേലുണ്ടാകട്ടെ എന്നാണ് അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വിശ്വാസികൾക്ക് വേണ്ടി ഓരോ മുഅ്മിനും എന്ന ഈ തശഹുദിൻ്റെ ഇരുത്തത്തിൽ പ്രാർത്ഥിക്കുന്നു, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമുക്കും സ്വാലിഹ്യങ്ങളായ അള്ളാഹുവിൻ്റെ എല്ലാ അടിമകൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഒരാൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആകാശഭൂമികളിലുള്ള എല്ലാ അള്ളാഹുവിൻ്റെ അടിമകൾക്കും അതിൻ്റെ ഫലം ലഭിക്കുമെന്നുകൂടി സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് മുമ്പും മറ്റൊരു വചനത്തിൽ തിരുമൊഴികളിൽ മറ്റൊരു എപ്പിസോഡിൽ മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ തൻ്റെ തശഹുദിൻ്റെ ഇരുത്തത്തിൽ അസ്സലാം അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വെറും വാക്കല്ല. അങ്ങനെ ഒരാൾ പറയുമ്പോൾ അത് അസ്വാബത്തുക്കുല്ല അബ്ദിൻ ലില്ലാഹി സ്വാലിഹിൻ ഫിസ്സമാ ഇവൽ അർദ് ആകാശഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ ഓരോ അടിമക്കും അതിൻ്റെ ഫലം ലഭിക്കും, ആ രക്ഷയിൽ ആ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുമെന്ന സന്തോഷ വാർത്ത കൂടി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ് നാം തിരിച്ചറിയുക. തുടർന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ലെന്ന് ഞാനിത് സാക്ഷ്യം വഹിക്കുന്നു. അപ്രകാരം അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലു, നിശ്ചയമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന സുന്ദരമായ സാക്ഷ്യവചനം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് റസൂലിന് സലാം പറഞ്ഞ് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന വളരെ അത്ഭുതകരമായ വചനങ്ങളാണ് തശഹുദിൽ ഓരോ വിശ്വാസിയും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തെറ്റാതെ അബദ്ധങ്ങളില്ലാതെ താല്പര്യത്തോടുകൂടി അത് നിർവഹിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാകണം മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി ഖുർആനിൽ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് നാം വായിക്കുകയാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ, തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ സ്വഹാബത്തിനെ ഏത് രൂപത്തിലായിരുന്നു ദീൻ പഠിപ്പിച്ചത് എന്നതിനുള്ള വലിയൊരു തെളിവാണ്. എന്തുമാത്രം സ്നേഹവും അടുപ്പവുമായിരുന്നു തൻ്റെ സഹചാരികളോട്, അനുചരന്മാരോട് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നത്. എത്രയോ സന്ദർഭങ്ങളിൽ പല വചനങ്ങളും നമുക്ക് ആ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. അതിലൊന്നാണ് ഇവിടെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തൻ്റെ അനുഭവം, തൻ്റെ നബിയുടെ സ്നേഹവും അടുപ്പവും ഇങ്ങനെ കാണിച്ചിരുന്നു. പഠിപ്പിച്ചു തരുമ്പോൾ കൈ പിടിച്ച് തൻ്റെ കൈകൾക്കുള്ളിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദിൻ്റെ കൈകൾ വെച്ച് സ്നേഹത്തോടെ അലിവോടെ വളരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദീൻ പഠിപ്പിച്ചു, ഈ തശഹുദ് പഠിപ്പിച്ചു എന്നാണ് അദ്ദേഹം നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ വലിയ സന്ദേശങ്ങൾ, പല സന്ദേശങ്ങളുമുള്ള ഈ വചനം നാം മനസ്സിലാക്കുക. നബിയുടെ ജീവിതം, സ്വഹാബത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദീൻ പഠിപ്പിച്ചിരുന്ന രൂപം, പഠിപ്പിക്കുന്നതിലുള്ള താല്പര്യം ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ എന്ന് പറയാൻ മാത്രം, അത്രമാത്രം ശ്രദ്ധയോടെ നബി ഇത് പഠിപ്പിച്ചു. അതോടൊപ്പം ഈ തശഹുദിലെ വചനങ്ങൾ കൃത്യമായി അത് നിർവഹിക്കാനും നാം തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരോടുള്ള പെരുമാറ്റം, അതിനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന രീതി, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു വചനമാണ് ഇന്ന് നമ്മൾ കേട്ടുപഠിച്ചിട്ടുള്ളത്.
10: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. നിയമാനുസാരം വിശുദ്ധ ഖുർആൻ പാരായണം സാധ്യമാക്കുന്ന തജ്വീദ് പഠനത്തിൽ ഇന്ന് വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ ആണ് ബഹുമാന്യനായ അബ്ദുല്ല സമീർ മദീനി ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد بهمان الآية പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ വിശദീകരിക്കുന്ന തജ്വീദ് പഠനം എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചില ഉച്ചാരണങ്ങളിൽ വരുന്ന അബദ്ധങ്ങളെയും പോരായ്മകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതായത് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ, അതിൻ്റെ വിശേഷണങ്ങളിൽ സിഫാത്തുൽ ഹുറൂഫിൽ വരുന്ന അബദ്ധങ്ങൾ, അത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ തുടങ്ങിയവയാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അവസാനമായി ബാ, മീം, വ, ഫ എന്നീ ചുണ്ടുകളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളുടെ അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാ, തജ്വീദിൻ്റെ ഏകദേശം നിയമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞ ശേഷം നമ്മൾ ശുദ്ധ ഖുർആനിൻ്റെ ഓരോ ഭാഗത്തു നിന്നുമുള്ള ആയത്തുകൾ പാരായണം ചെയ്യുകയും അതിലെ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയും അതെങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പാരായണം ചെയ്ത് കാണിച്ചു തരികയും ചെയ്യുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ അവസാനമായി അക്ഷരങ്ങളുടെ അബദ്ധങ്ങളിൽ അല്ലെങ്കിൽ പാരായണത്തിലെ അബദ്ധങ്ങളിൽ ഒന്ന് ഉണർത്താനുള്ളത് കൽക്കലത്തുമായി ബന്ധപ്പെട്ടാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കൽക്കലത്തിൽ വരുന്ന അബദ്ധങ്ങളെ ചെറിയ രൂപത്തിൽ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കൽക്കലത്ത് എന്ന് പറഞ്ഞാൽ അത് മുഴക്കമുണ്ടാക്കൽ, ഒരു മുഴക്കം, നബ്റത്തു സൗത്ത്, ശബ്ദത്തിൻ്റെ ഒരു മുഴക്കം ഉണ്ടാകണം, അപ്പോഴാണ് കൽക്കലത്തുണ്ടാകുന്നത്. കൽക്കലത്ത് എന്നുള്ളത് ഒരു സിഫത്താണ്, മഹ്റജല്ല. അഞ്ചക്ഷരങ്ങളാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്, അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. എന്നിരുന്നാലും കൽക്കലത്തിലെ അബദ്ധങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതാണ്, അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് എന്നതുകൂടി ഒന്ന് സൂചിപ്പിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഖാഫ്, ഖാ, ബ, ജീം, ദാൽ. ഒന്നുകൂടി, ഖാഫ്, ഖാ, ബ, ജീം, ദാൽ. ഖ, ത, ബ, ജ, ദ്. ഖ, ത, ബ, ജ, ദ്. ഈ പറയുന്ന അഞ്ചക്ഷരങ്ങൾ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. പൊതുവെ മദ്രസയിലെ കുട്ടികൾക്കൊക്കെ തന്നെ ഇത് അറിയാവുന്നതാണ്. പക്ഷെ ഇതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതികളുണ്ട്. ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പറയാൻ കഴിയുന്ന അബദ്ധങ്ങൾ, ഒരു പക്ഷേ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ അടുക്കൽ നിന്നോ അതിൽ പള്ളിയിൽ നിൽക്കുന്ന ഇമാമുമാരുടെ അടുക്കൽ നിന്നോ വരെയൊക്കെ ഇത്തരത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കാം. ആരും പരിപൂർണരല്ലോ. എന്നിരുന്നാലും നമ്മളെല്ലാവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഇമാമു നിൽക്കുന്നവരും പ്രസംഗിക്കുന്നവരും എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ അക്ഷരങ്ങളുടെ ഉച്ചാരണം അത് തജ്വീദ് പ്രകാരം തന്നെ ആകാൻ, പ്രത്യേകിച്ച് നമ്മൾ ഖുർആൻ ഓതുന്നവരാണെങ്കിൽ അതുമായി ബന്ധപ്പെടുന്നവരാണെങ്കിൽ. ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഖൽഖലത്ത് ഉച്ചരിക്കേണ്ടത് ഖ ത ബ ജ ദ് എന്നുള്ള ഉച്ചാരണമാണ് ഉണ്ടാവേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇവിടെ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും നിത്യേന പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് ഇഖ്ലാസ്. പക്ഷേ ഇങ്ങനെ എത്ര ആളുകൾ ഓതുന്നുണ്ട് ദ എന്നുള്ളത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നൊക്കെയാണ് പലരും ഓതുക. അപ്പോ അത് ഓതേണ്ടത് എങ്ങനെയാണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ദ് എന്നുള്ള കൽക്കലത്തിൻ്റെ അക്ഷരം അവിടെ എന്ത് ചെയ്യണം? വെളിവാക്കണം, അതിൻ്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കണം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അതുപോലെ ഏതെല്ലാം പിന്നെ ആയത്തുകൾ ഇതുപോലെ ദാല് ബ ജീം ഖാഫ് എന്നീ അക്ഷരങ്ങളുണ്ട് അവസാനിക്കുന്നുണ്ടോ, അങ്ങനെ അവിടെ മുഴങ്ങിക്കേൾക്കണം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തതിൽ വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനപ്പുറവും ഇപ്പുറവുമുള്ള അക്ഷരങ്ങൾ, ഇപ്പോൾ വഖഫ് അല്ലെങ്കിൽ വരുന്ന ചില അബദ്ധങ്ങളുണ്ട്. ഇത് വഖഫ് ചെയ്യുമ്പോഴാണ് ശരിക്കും കൽക്കലത്ത്. അതല്ലെങ്കിൽ പോലും അതിനെന്തുണ്ട്? ഈ കൽക്കലത്ത് സുഗ്റയുണ്ട്. കൽക്കല മൂന്നെണ്ണമുണ്ടെന്ന് നമ്മൾ കൽക്കലുമായി ബന്ധപ്പെട്ട എപ്പിസോഡിൽ വിശദീകരിച്ചതാണ്. കൽക്കല കുബ്ര, കൽക്കല വുസ്ത, കൽക്കല വുസ്ത, കൽക്കല സുഗ്ര. അപ്പോൾ കുബ്ര വുസ്ത സുഗ്ര മൂന്ന് കാറ്റഗറിയായിട്ട്, മൂന്ന് മർത്തബകളിലായിട്ട് കൊണ്ടാണ് കൽക്കലത്തുള്ളത്. കൽക്കലത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ അവിടെ ശബ്ദായിക്കൊണ്ട് സുക്കൂൻ നിർത്തുന്നു. തബ്ബത് യദ അബി ലഹബി വതബ്ബ് ണ്ടാ ദാലികൽ യൗമുൽ ഹഖ് ഹഖ് ഹഖ്. ഇത് കൽക്കല കൽക്കല കുബ്ര കൽക്കല കുബ്ര. കൽക്കല വുസ്ത അത് സുക്കൂനാക്കി നിർത്തുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അപ്പോൾ സുക്കൂനാക്കി അവിടെ വഖഫ് ചെയ്യുന്നു കൽക്കലത്തിൻ്റെ അക്ഷരത്തിൻ്റെ മേൽ. ശബ്ദില്ലെങ്കിൽ അവിടെ കൽക്കല ഉസ്ത. കൽക്കല സുഗ്ര എന്ന് പറഞ്ഞാൽ നിർത്തുന്നില്ല. നിർത്താത്ത സന്ദർഭത്തിൽ അതുപോലെ ഇടയിൽ വരുന്ന വാക്കിൻ്റെ കലിമത്തിൻ്റെ ഇടയിൽ വരുമ്പോൾ നമ്മൾ സുക്കൂനാക്കി കൊണ്ടുപോകും. സുക്കൂൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്തും ചെറിയ കൽക്കല വേണം. അതാണ് കൽക്കല സുഗ്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കൽക്കല സുഗ്രയുടെ സന്ദർഭത്തിൽ അവിടെ കൽക്കല നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള നമ്മൾ ശ്രദ്ധിക്കണം. അത് കെസ്റോ അല്ലെങ്കിൽ ഫത്ഹ വറും ഫത്ഹായ ആയി മാറും ചിലപ്പോൾ. ഇതുപോലെ ലഖദ് കാന ലകും, ലഖദ് ലഖദ് കാന എന്നുള്ളത് ലഖാദി ലഖദ കാന അല്ലെങ്കിൽ ലഖദി കാന ലഖദി കാന. ദാല് സുക്കൂന ആവാതെ കെസോ ഫത്ഹോ ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൂബ് തും തൂബ് തൂബ് തും എന്നാണ്. തൂബ് തും തൂബ തും ഫ ഫ നബാഇന്
4: ഫത്ഹാകുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇബ്രാഹീമ, അതായത് ബാഇന് സുക്കൂനും ബാഇന് തൊട്ട് മുമ്പ് കസറും ബാഇന് ശേഷം ഫത്ഹും, മൂന്ന് മൂന്ന് രൂപത്തിൽ. അതുകൊണ്ട് ഇബ്രാഹീമ ഇബ്രാഹീമല്ല വഇദിബ്തല ഇബ്രാഹീമ ഇബ്രാഹീമ ഉണ്ടാട ഇബ്രാ ഹംസ കസ്ര് ബാ സുക്കൂൻ ഇബ് റാ ഫത്ഹ് അപ്പോൾ ഇബ്റാ. അപ്പോൾ ഫത്ഹ് വരുമ്പോൾ അതങ്ങനെ തന്നെ, സുക്കൂൻ വരുമ്പോൾ അതങ്ങനെ തന്നെ, കസ്ര് വരുമ്പോൾ അങ്ങനെ തന്നെ. എന്താണോ ഹർക്കത്ത് അങ്ങനെ. അപ്പോൾ ഒരു ഹർക്കത്തുകളെ ഹൽത്തായി പോകുന്ന, ഒരു കൂടിക്കരന്ന് പോകുന്ന അവസ്ഥ വരാറുണ്ട് ചിലപ്പോഴെങ്കിലും ചില അടുക്കിലെങ്കിലും. അതെന്താണ്? അത് തെറ്റാണ്, അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, ഹൽ തുസൗതിഹ ബി ഹറകത്തി മിനൽ ഹറകാതി സലാസ്. ഈ മൂന്ന് ഹറക്കത്തുകളിൽ ഏതെങ്കിലും ഒരു ഹറക്കത്ത് കൊണ്ട് ഇതിൻ്റെ ശബ്ദത്തെ കൂടിക്കലർത്തുക. അപ്പോൾ അത് സുക്കൂനാക്കിക്കൊണ്ട് തന്നെ ഓതണം.
3: ലഖദ് കാന ലകും ഫീ റസൂലില്ലാ തുബ്തും ഇബ്രാഹീമ,
4: ഇങ്ങനെ ഓടുന്നുണ്ട്. അതല്ലാതെ ലഖദ് കാന ലഖദി ലഖദി ദാലിന് കസ്രായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ തുബത്തും ബാഇന് ഫത്ഹായി പോകുന്നുണ്ട്.
3: ഇബ്രാഹീമ
4: ഇബ്രാഹീമ എന്നുള്ളത് ഇബ്രാഹീമ എന്നായി പോകുന്നുണ്ട്, ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, കൽക്കലത്ത് ഉസ്ത, അഥവാ നമ്മൾ നിർത്തുന്ന സമയത്ത് കൂടുതലായി ഹംസ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഹംസയിൽ അവസാനിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആലോചന, പരിശോധന ആവശ്യമാണ്. അതായത്
3: ഖുൽ ഹുവല്ലാഹു അഹദ് അഹദ്
4: എന്നുള്ളത് അഹദ് അഹദ് ഉണ്ടാവും, ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വരാൻ സാധ്യതയുണ്ട്.
3: അഹദ് അസ്സമദ് അല്ലാഹു സമദ്
4: എന്നുള്ളത് കൽക്കലത്തിന് കൽക്കലത്തിൻ്റെ ശേഷം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ രണ്ടാമത്തെ അബദ്ധം ഖത്മു സൗതിഹ ബി ഹംസ, കൽക്കലത്തിൽ ഖത്മു ചെയ്യാതെ അവസാനിപ്പിക്കാതെ ഹംസ കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയാണെങ്കിൽ അതും എന്താണ് അബദ്ധം. കാരണം ഖുർആനിൽ ഒരു അക്ഷരം അധികമാക്കുകയാണ്, സായിദയാണ്, അത് ലഹ്നുൽ ജരിയാണ്, ലഹ്നുൽ ഖഫിയല്ല. വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്തരം തെറ്റുകൾ ആവർത്തിക്കാതെ നമ്മൾ അക്ഷരങ്ങൾ കുറക്കാനും പാടില്ല, കൂടാനും പാടില്ല.
3: ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് അഹദ്
4: എന്നല്ല, അസ്സമദ് എന്നുള്ളത് ശബ്ദം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. മൂന്നാമത്തത്, അതായത് അതിൻ്റെ പരിധിക്കപ്പുറം, അഥവാ എത്രയാണോ നമ്മൾ സുക്കൂർ ചെയ്യുമ്പോൾ വേണ്ടത് അതിനപ്പുറം നമ്മൾ നീട്ടുക.
3: മദ് തു സൗതിഹ വ തത്വീലുഹു അൻ ഹദ്ദിഹി,
4: ഹദ്ദിൻ്റെ അപ്പുറത്ത് അതിനെ നീട്ടുക, ശബ്ദം കൂട്ടുക, ശബ്ദത്തെയും അതിൻ്റെ അത് ദീർഘിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല.
3: അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ദ
4: എന്നുള്ളത് നീട്ടാൻ പാടില്ല.
3: അഹദ് സമദ്
4: ഇതൊക്കെ പലപ്പോഴും പല ആൾക്കും വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ കൂടുതലായി നീട്ടുന്നുണ്ട്. ആകെ നീട്ടേണ്ടത് അലിഫ് ഫത്ഹായി തൻവീനായി വരുമ്പോൾ അലിഫ് തൻവീനായി അവിടെ നീട്ടുക. ഇതുപോലെ
3: ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ,
4: തവ്വാബ എന്നുള്ളത് അവിടെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ
3: തവ്വാബ,
4: അലിഫ് തൻവീൻ വരുമ്പോൾ മാത്രമാണ്. അല്ലാത്ത സമയത്ത് ഇങ്ങനെ നീട്ടുന്ന പരിപാടിയെ ഇല്ല. പക്ഷേ ചില ആളുകളൊക്കെ ഓതും
3: തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത ൽഹതബ.
4: ഈ നീട്ടൽ പാടില്ല, കാരണം അവിടെ സുക്കൂനാക്കി കൊണ്ട് സുക്കൂനാക്കി നിർത്തുമ്പോൾ അവിടെ അങ്ങനെ നീട്ടലില്ല, അതിൻ്റെ ഹദ്ദിൻ്റെ അപ്പുറത്തുള്ളതാണ്, പരിധിക്ക് അപ്പുറത്തുള്ള നീട്ടൽ എന്ത് ചെയ്യാൻ പാടില്ല. അത് ഈ സമയത്ത് നിന്ന് മാത്രമല്ല, മദ്ദിൻ്റെ സന്ദർഭത്തിലാണെങ്കിൽ മദ്ദ് ജായിസ്, മദ്ദ് മുൻഫസിൽ, മുത്തസിൽ, അതുപോലെ ലാസിം, ഇതിലൊക്കെ അതിൻ്റെ നിശ്ചിതമായിട്ടുള്ള തോതുകളുണ്ട്, അതിൻ്റെ ഹദ്ദുണ്ട്. ഹദ്ദിനപ്പുറം പാടില്ല, ഹദ്ദിൽ നിന്ന് കുറയാനും പാടില്ല. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യണം, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവസാനമായി കൽക്കലത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഈ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം അല്പം താമസിക്കുക, അല്പം നിർത്തുക. അത് ഒരു പക്ഷേ ചിലപ്പോൾ ഉസ്താദുമാർ മദ്രസയിലോ അതുപോലെ തന്നെ തഹ്ഫീദിലോ ഒക്കെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ കൽക്കലത്ത് ശരിയാകാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തിക്കാണ്ട് ഓതാൻ ശ്രമിക്കാറുണ്ട്, ഓതിപ്പിക്കാൻ. അത് യഥാർത്ഥത്തിൽ പാടില്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അബദ്ധമായിട്ട് കാര്യം. ഇതുപോലെ യോബ് സിറൂൻ യദ് ഖുലൂൻ യഖ്ദീ യഖ്ദീ യുബ് സിറൂൻ യദ് ഖുലൂൻ അടദ് ബ് ഇത് കഴിഞ്ഞിട്ട് നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ്, യഖ്ദീ യുബ്സിറൂൻ യദ്ഖുലൂൻ യദ്ഖുലൂൻ യുബ്സിറൂൻ യഖ്ദീ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതുപോലെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ പലതും നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്നതാണ്. ആരും മനഃപൂർവ്വം തെറ്റു വരണം എന്നുദ്ദേശിച്ച് ചെയ്യുന്നതൊന്നും ആകില്ല. പൊതുവെ ചിലരൊക്കെ അശ്രദ്ധമായിട്ട് ഓതുന്നതുകൊണ്ട് വരുന്നതുണ്ടാകാം, ചിലർ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുന്നു, എന്നാൽ ഇത്രയും സൂക്ഷ്മമായ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ട് വരുന്ന അബദ്ധങ്ങളൊക്കെ ആകാം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം പാരായണം, ഖുർആൻ പാരായണം കുറ്റമറ്റ രീതിയിൽ നല്ല തജ്വീദോടുകൂടി വളരെ ആകർഷ

0: ഇൻഷാല്ല തുടർന്ന് ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ ഭാഗങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ഭാഗങ്ങളിൽ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, അതിൻ്റെ തജീവിയ നിയമങ്ങൾ എപ്രകാരമായിരിക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് പ്രായോഗികമായി കൊണ്ട് വിശദീകരിക്കുന്ന, അത് പാരായണം ചെയ്ത് പരിശീലിക്കുന്ന ഒരു രൂപമാണ് ഇൻഷാല്ല നമുക്ക് വേണ്ടത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.
1: നിങ്ങൾ കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് തജ്വീദ് പഠനത്തിൽ വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ എന്ന വിഷയം പഠിപ്പിച്ചത് ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി. തജ്വീദ് പഠനം സമാപിക്കുന്നു.
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ജനക്ഷേമം.
1: ചർച്ചയിൽ നമ്മുടെ കൂടെ ചേരുന്നത് മുഹസിൻ വി കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വി ടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ അകമ്പാടം ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഓഫീസറായിട്ടുള്ള റിട്ടയർഡ് ചെയ്തിട്ടുള്ള മുഹസിൽ സാറാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ ജനക്ഷേമ പ്രോഗ്രാമിലേക്ക് വേണ്ടി വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
2: സാർ, ഒരു ഫോറസ്റ്റ് ഓഫീസറായിട്ട്, ഇപ്പോൾ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തല്ലോ, അപ്പോൾ ലൈഫിൽ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു വലിയൊരു കാലയളവ്